രാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചേക്കും. നെതർലൻഡ്സ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലേക്ക് യാത്ര തിരിക്കും. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസ്സോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. തികച്ചും അടിസ്ഥാനരഹിതമാണ് റിപ്പോർട്ടെന്നും വാസ്തവത്തിന്റെ കണിക പോലും അതിലില്ലെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. വിദേശയാത്രയ്ക്ക് ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രശ്നമില്ലെന്നും നരേന്ദ്രമോദി അറിയിച്ചു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്നയാളെ സിബിഐ പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കെമിസ്ട്രി അധ്യാപകൻ പി വി കുൽക്കർണിയാണ് പൂനെയിൽ നിന്ന് അറസ്റ്റിലായത്. ചോദ്യപേപ്പർ ലഭിക്കാൻ ഇയാൾക്ക് അവസരമുണ്ടായിരുന്നുവെന്ന് സിബിഐ കണ്ടെത്തി. ഇയാളിൽ നിന്ന് നിരവധി രേഖകളും ഇലക്ട്രോണിക് സാമഗ്രികളും മൊബൈൽ ഫോണുകളും കണ്ടെത്തി. നേരത്തെ അഞ്ചു പേർ കേസിൽ അറസ്റ്റിലായിരുന്നു. നീറ്റ് യുജി പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് എൻടിഎയുടെ ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച വരെ പരീക്ഷാർത്ഥികൾക്ക് നിലവിലെ വിലാസവും ഒന്നും രണ്ടും പരീക്ഷാ നഗരങ്ങളുടെ തെരഞ്ഞെടുപ്പും ഇഷ്ടാനുസരണം പുതുക്കാമെന്നും എൻടിഎ അറിയിച്ചു. ജൂൺ 21-നാണ് പുനഃപരീക്ഷ. മെയ് 3-ലെ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിലാണ് വീണ്ടും പരീക്ഷ നടത്തുന്നത്. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. രണ്ട് തലങ്ങളിൽ ഉത്തരക്കടലാസുകൾ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ അവസരം നൽകുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ മൂല്യനിർണയം ചെയ്ത ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കാനും രണ്ടാം ഘട്ടത്തിൽ മാർക്കിലെ പൊരുത്തക്കേടുകൾ പരിശോധിക്കാനും പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനും കഴിയും. ഉത്തരക്കടലാസ് പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ അപേക്ഷ നൽകാം. പുനർമൂല്യനിർണയത്തിന് മെയ് 26 മുതൽ 29 വരെയാണ് അപേക്ഷിക്കേണ്ടത്. പെട്രോൾ കയറ്റുമതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ലിറ്ററിന് 3 രൂപ പ്രത്യേക അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ചുമത്തി. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ നികുതി ലിറ്ററിന് 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചു. വിമാന ഇന്ധനത്തിന്റെ നികുതി ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര വിപണിയിലെ പെട്രോൾ ഡീസൽ എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു. ഹോർമസ് കടലെടുക്ക് തുറക്കുമെന്നും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ശരിയെന്ന് തോന്നുന്ന നടപടിയെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുമായി ഇറാൻ ഇപ്പോൾ നടത്തുന്ന ചർച്ചകളെയും അമേരിക്കൻ പ്രസിഡന്റ് വിമർശിച്ചു. കരാർ വ്യവസ്ഥകളെ മാനിക്കാത്ത രാജ്യമാണ് ഇറാനെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. റാഗിംഗ് പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ കോളേജ് അധികൃതർ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. അധ്യാപകരും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളോട് മാനുഷിക സമീപനം പാലിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലാ ഡാൻസ് ഓഫ് ടീമും പന്തളം പോലീസും അടൂർ സ്വദേശികളായ 2 യുവാക്കളിൽ നിന്ന് 400 ഗ്രാമോളം MDMA പിടികൂടി. ഷംനാദ്, മുഹമ്മദ് ഷാൻ എന്നിവരാണ് അറസ്റ്റിലായത്. വാഹന പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 100 ഗ്രാമിലേറെ MDMAയുമായി മറ്റൊരു യുവാവ് കൊല്ലത്തുനിന്നും പിടിയിലായി. മൈത്രി നഗറിലെ വിഷ്ണുലാലാണ് കൊറിയറിലെത്തിച്ച MDMAയുമായി അറസ്റ്റിലായത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5-ന് ചെന്നൈയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഒഡീഷ FC പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തകർത്തു. ലക്നൌവിലായിരുന്നു മത്സരം. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. കൊല്ലത്ത് സ്വകാര്യ ഗ്യാസ് ഏജൻസിയിൽ അനധികൃതമായി സൂക്ഷിച്ച 2000 വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾ പിടികൂടി. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പരിശോധനയിലാണ് മുഖത്തല കണിയാൻതോട്ടുനിന്ന് 1937 വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടുകെട്ടിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കൊട്ടിയൂരിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഹരിതചട്ട പാലനത്തിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച പ്രവർത്തനത്തിന് ജില്ലാ ശുചിത്വ മിഷൻ പുരസ്കാരങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കോഴിക്കോടും നഗരസഭാതലത്തിൽ രാമനാട്ടുകരയുമാണ് മികച്ച പ്രകടനം കാഴ്ചവച്ചത്.

0: ഭാരതമാതാവിന് ജയഘോഷം മുഴങ്ങുന്നത് അധരത്തിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണെന്ന് പ്രശസ്ത തമിഴ് സാഹിത്യകാരനും പത്മശ്രീ ജേതാവുമായ ആർ എൻ ജോ ഡിക്രൂസ് പറഞ്ഞു. കോഴിക്കോട്ട് തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സ്വപൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി. ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷയിൽ കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറിയിലെ 74 വിദ്യാർത്ഥികളിൽ 73 പേരും വിജയിച്ചു. 98.64% വിജയം. എറണാകുളം ജില്ലയിൽ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന അടുത്ത ബുധൻ വെള്ളി ദിവസങ്ങളിൽ നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. കുട്ടികൾക്കായി വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങളിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന് വ്യക്തമായി എഴുതിയ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന് വകുപ്പ് നിർദ്ദേശം നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഇന്നലെ രാത്രി ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്രമുക്ക് സ്വദേശിനി സോനയാണ് താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് ലാലുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ യുഡിഎഫ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ യുഡിഎഫ് നേതൃയോഗം ഇന്നും ചേരും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. CBSE 12 ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 runs തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 13 സെക്കൻഡും.

0: FM ശുഭദിനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതിലാദ്യം കേൾക്കാം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന, കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക, എന്തപ്പ ചെയ്യാ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: SSLC പാസ്സായവർക്ക് പുനർമൂല്യനിർണയത്തിന് ഇന്നു മുതൽ 21 വരെ അപേക്ഷിക്കാം. സൂക്ഷ്മ പരിശോധനയ്ക്കും ഫോട്ടോ കോപ്പിക്കുമൊക്കെ ഇക്കാലയളവിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. SSLCയിൽ പരാജയപ്പെട്ടവർക്കുള്ള സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടക്കും. പരമാവധി 3 വിഷയങ്ങൾക്കാണ് സേ പരീക്ഷ. പ്ലസ് 1 പ്രവേശനത്തിനായി 25 മുതൽ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. SSLC പരീക്ഷ പാസ്സായവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാക്കും.

മലമ്പുഴ വനിതാ ഐടിഐയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോഴ്സ് കാലാവധി 6 മാസം. താൽപര്യമുള്ളവർ ഇന്ന് വൈകിട്ട് 4 അപേക്ഷകൾ നൽകണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ നമ്പറുകൾ പറയാം. 9 9 9 6 9 4 0 2 7 4. മറ്റൊരു നമ്പർ 8 0 8 9 5 2 1 3 9 7. നമ്പറുകൾ ആവർത്തിക്കാം. 9 4 9 6 9 4 0 2 7 4. മറ്റൊരു നമ്പർ 8 0 8 9 5 2 1 3 9 7. പാണ്ടിക്കാട് അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൌജന്യ ആപ്ലിക്കേഷൻ ഡെവലപ്പ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിഗ്രി 2 ഡിപ്ലോമ, 10 ക്ലാസും 3 ഡിപ്ലോമയും, വെബ് മൊബൈൽ മേഖലയിൽ

0: ഒന്നര വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 18. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495 9997 4. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495 9997 4. മലമ്പുഴ ഗവൺമെന്റ് ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 മുതൽ 5 വരെ ക്ലാസുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. PVTG വിഭാഗത്തിൽപ്പെട്ടവർക്കും മറ്റ് പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 19. മറ്റ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രവേശനത്തിന് അന്നേ ദിവസം രാവിലെ 11 സ്കൂളിൽ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തും. ഫോൺ നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 04-1-2-8-1-5-8-9-4. മറ്റൊരു നമ്പർ 9-8-4-7-6-6-6-1-2-8. ഒരിക്കൽ കൂടി പറയാം, 04-1-2-8-1-5-8-9-4. മറ്റൊരു നമ്പർ 9-8-4-7-6-6-6-1-2-8.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടതിക്കോട്, കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961-333-400.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
4: അലോഹ ഹോസ്പിറ്റൽ.
0: സമയം 7 മണി കഴിഞ്ഞ് 21 സെക്കൻഡ്. ഇന്നത്തെ ചിന്താവിഷയം പറയാം. ദുഃഖസുഖങ്ങളും വിണ്ണരകങ്ങളുമൊക്കെ മനസ്സിന്റെ സൃഷ്ടിയല്ലോ. വള്ളത്തോൾ നാരായണമേനോൻ. ഒരിക്കൽ കൂടി പറയാം, ദുഃഖസുഖങ്ങളും വിണ്ണരകങ്ങളുമൊക്കെ മനസ്സിന്റെ സൃഷ്ടിയല്ലോ. വള്ളത്തോൾ നാരായണമേനോന്റെ വരികൾ.

0: ഇന്നത്തെ ചോദ്യം പറയാം. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ചോദ്യം ആവർത്തിക്കാം. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരത്തിനായി കാത്തിരിക്കുക FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ. ഇനി കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
2: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: കുറുമൊഴി കുറിഞ്ഞികൾ പൂത്തു പട്ടണക്കാട് പുരുഷോത്തമൻ ആലപിച്ച ഗാനം. രചന ഭരണിക്കാവ് ശിവകുമാർ. സംഗീതം ദർശൻ രാമൻ.

0: ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ദർശൻ രാമൻ ഈണം നൽകി. പട്ടണക്കാട് പുരുഷോത്തമൻ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
10: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
9: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
10: അതെങ്ങനെ?
9: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
10: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
11: രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കോടഞ്ചേരി സെക്ഷൻ പരിധിയിൽ കല്ലന്തർമേട്, വേളങ്കോട്. രാവിലെ 7 മുതൽ 5 വരെ കൊയിലാണ്ടി നോർത്ത് സെക്ഷൻ പരിധിയിൽ കൊയിലാണ്ടി സബ്സ്റ്റേഷൻ മുതൽ കണയങ്കോട് പാലം, മാവിൻചുവട്, ITI, നടക്കൽ, പപ്പങ്കാട്, അരങ്ങാടത്ത്, മാടാക്കര, അപ്പൂസ് കോർണർ, മേത്തലക്കണ്ടി, ബീച്ച് ഏരിയ, ഹാർബർ, വില്ലേജ് ഓഫീസ്, ജയിൽ റോഡ് എന്നിവിടങ്ങളിലും 9 മണി മുതൽ 5 മണി വരെ ഉണ്ണികുളം സെക്ഷൻ പരിധിയിൽ അത്തിക്കോട്, മങ്ങാട് എന്നിവിടങ്ങളിലും വൈദ്യുതി മുടങ്ങും. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടോട്ടി താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ ക്ഷമതാ പരിശോധന ഇന്ന് രാവിലെ 8 മണി മുതൽ 11 വരെ ചിറയിൽ ടെസ്റ്റ്.

0: നടക്കും. സ്കൂൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ ബസ്സുകളുടെ പരിശോധന നടത്തി സ്റ്റിക്കർ പതിച്ചു നൽകുന്നത്. കൊണ്ടോട്ടി താലൂക്കിലെ എല്ലാ സ്കൂൾ വാഹനങ്ങളും പ്രവർത്തനക്ഷമമായ GPS, സ്പീഡ് ഗവർണർ, ക്യാമറ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ മുതലായ സുരക്ഷാ സംവിധാനങ്ങളോടെ അതത് ബസിന്റെ ഡ്രൈവർ, അറ്റൻഡർ, മാനേജർ എന്നിവരുടെ വിശദാംശങ്ങളുമായി പരിശോധനാ ഗ്രൌണ്ടിൽ ഹാജരാകണം.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
5: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
6: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 20910 പോർബന്തർ കൊച്ചുവേളി എക്സ്പ്രസ് 1:09 വൈകി 8:07, 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51, 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
0: ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 10:22. ഇനി കേൾക്കാം
7: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
8: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
9: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
10: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
11: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ 1 തരാ. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
8: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
9: ദൃശ്യം കണ്ണാശുപത്രി.
12: ഉറക്കത്തിന്റെ പ്രാധാന്യവും നല്ല ഉറക്കം ലഭിക്കാനായി അനുവർത്തിക്കേണ്ട ശീലങ്ങളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി KP സംസാരിക്കുന്നു.
13: നാം നമ്മുടെ ജീവിതത്തിന്റെ 1/3 ഭാഗം ചെലവഴിക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയാണ്. 24 മണിക്കൂറിൽ ഏകദേശം 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുകയാണ്. നാം ഉറങ്ങുന്ന ഈ ഒരു 1/3 ഭാഗം അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ ബാക്കി വരുന്ന 1/2 ഭാഗം നിലനിൽക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ റിഫ്രഷ് ആക്കുന്നത് പോലെ നമ്മുടെ തലച്ചോറ് റിഫ്രഷാവുന്നത് ശരിയായ സ്വസ്ഥമായ ഉറക്കത്തിലൂടെയാണ്. നമ്മുടെ ഓർമ്മകളെ ഊട്ടിയുറപ്പിക്കുന്നത് ഉറക്കത്തിലൂടെ തന്നെയാണ്. ഓർമ്മശക്തി, ബുദ്ധി, ശ്രദ്ധ എന്നിവയ്ക്ക് ഉറക്കം അത്യന്താപേക്ഷിതമാണ്. ശരിയായ ഉറക്കം ഉന്മേഷവും പ്രസരിപ്പും നൽകുകയും പ്രതിരോധശേഷി, ശരീരഭാര നിയന്ത്രണം തുടങ്ങിയവയ്ക്ക് സഹായകരമാവുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ, നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഉറക്കം ഏറെ അനിവാര്യമാണ്. ഉറക്കം എന്നുള്ളത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഏകദേശം 90 മിനിറ്റുള്ള 5-6 സ്ലീപ്പ് സൈക്കിളുകൾ അടങ്ങിയതാണ് ഒരു ശരാശരി ഉറക്കം. അതുകൊണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ 1.5 മണിക്കൂറിൻ്റെ ഗുണിതങ്ങളായ 3 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂർ, 6 മണിക്കൂർ അല്ലെങ്കിൽ 7.5 മണിക്കൂർ എന്നീ സമയങ്ങളിൽ ഉറക്കം പൂർത്തീകരിക്കുന്നതാണ് നല്ലത്. ചെറിയ കുട്ടികൾ ജീവിതത്തിൻ്റെ പകുതിയിലധികം സമയവും ഉറങ്ങാൻ വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. മുതിർന്ന ഒരാൾ 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങിയാൽ മതിയാവും. ശരിയായ ഉറക്കം ലഭിക്കുന്നതിനായി നമ്മൾ അനുവർത്തിക്കേണ്ട കുറച്ച് ചിട്ടകളുണ്ട്. അതിനെ സ്ലീപ്പ് ഹൈജീൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉറക്കത്തിനായി ശരിയായ സമയവും ചിട്ടകളും രൂപപ്പെടുത്തി ഉറക്കത്തിനായി നമ്മൾ ശാരീരികവും മാനസികവുമായി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ആദ്യ പടി. ഉറങ്ങുന്നതിന് 1-2 മണിക്കൂറെങ്കിലും മുൻപ് നമ്മൾ ഭക്ഷണം കഴിക്കണം. 1 മണിക്കൂറെങ്കിലും മുമ്പ് TV, മൊബൈൽ ഫോൺ തുടങ്ങിയ ഓഫാക്കുകയും വേണം. വീടിനകത്തെ വെളിച്ചം ഡിമ്മ് ചെയ്യുക, കുറക്കുകയും ചെയ്യണം. ഉറങ്ങുന്ന

0: മുമ്പായി ഒരു ഗ്ലാസ് പാല് കുടിച്ച് ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖവുമൊക്കെ കഴുകി ധ്യാനിച്ച് കിടക്കുന്നത് സുഖനിദ്ര ലഭിക്കാൻ ഉത്തമമാണ്. അതുപോലെ തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കുന്ന പ്രവൃത്തികൾ, ചായ, കാപ്പി എന്നിവ ഒഴിവാക്കണം. നേരെ മറിച്ച് തലച്ചോറിനെ മന്ദീപിപ്പിക്കുന്ന, സെഡേഷൻ ഉണ്ടാക്കുന്ന മദ്യം, ഉറക്കഗുളികൾ തുടങ്ങിയവയും ഒഴിവാക്കേണ്ടതാണ്. ശരിയായ സമയത്ത് ഉറങ്ങുന്നതും എണീക്കുന്നതും എണീച്ച ഉടനെ സൂര്യപ്രകാശം കൊള്ളുന്നതും ശരിയായ ഉറക്കം ലഭിക്കാൻ സഹായകരമാണ്. ഇതെല്ലാം ചെയ്തിട്ടും ഉറക്കം വന്നില്ലെങ്കിൽ ഏറ്റവും ബോറിംഗായ ചില പ്രവൃത്തികൾ ചെയ്യുക. ഏകദേശം ഉറക്കം വരും എന്ന് തോന്നുന്ന ഘട്ടത്തിൽ മാത്രം പോയി കിടന്ന് കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കിടക്കുന്നത് ഉറക്കം വരാൻ സഹായിക്കും. എന്നിട്ടും ഉറക്കം വന്നില്ലെങ്കിൽ റിവേഴ്സ് കൗണ്ടിങ് ചെയ്യുന്നത് നല്ലതാണ്. 100 മുതൽ താഴോട്ട് മനസ്സിൽ എണ്ണുന്നത് ഉറക്കം വരാൻ സഹായകരമായി കാണാറുണ്ട്. ഇനിയും ഉറക്കം വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അസ്വസ്ഥമാവാതെ, സമയം നോക്കാതെ, മറ്റുള്ളവരുടെ ഉറക്കത്തിൽ അസൂയപ്പെടാതെ വെറുതെ കണ്ണടച്ച് കിടന്നാലും നമുക്ക് ഉറക്കത്തിന്റെ പകുതി ഗുണം ലഭിക്കും.
1: ഉറക്കത്തിന്റെ പ്രാധാന്യവും നല്ല ഉറക്കം ലഭിക്കാനായി അനുവർത്തിക്കേണ്ട ശീലങ്ങളും ഇതുവരെ സംസാരിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖലി KP.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവേ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: ETU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തോലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
5: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
4: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
6: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
8: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: ഫോൺ 0483280500.
8: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
8: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: ഫോൺ 0483280500.
9: എന്റെ പഞ്ചാര ഓറഞ്ച് മരം, യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
10: എന്റെ നട്ടെല്ലിലൂടെ ഒരു വിറ താഴേക്ക് ഇറങ്ങി. മാത്രമല്ല, ഞാൻ വിറച്ചു തുടങ്ങി. അയൽക്കാർ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ കരച്ചിലും പദം പറച്ചിലും തുടർന്നു. നല്ലവനായ ദൈവമേ, നന്മകളുടെ ദൈവമേ, ഒരു പാമ്പ്! എനിക്ക് പാമ്പുകളെ പണ്ടേ പേടിയാ. ഈ ഓറഞ്ച് പൂനീര് സ്വൽപ്പം കുടിക്കുക. ദേ ഇങ്ങനെ, ഇനി ശാന്തമായിരിക്കേ. റാന്തലും മഴവും എടുത്ത് വലിയ വടിയും പിടിച്ച് ആണുങ്ങൾ പോയിട്ടുണ്ട്. ആ പാമ്പിന്റെ കഥ കഴിക്കും. സ്റ്റോക്കിംഗ് കൊണ്ടുള്ള ഒരു തുണിപ്പാമ്പിനെ പറ്റി ഇത്രയും കോലാഹലമോ? ഏറ്റവും കഷ്ടം എന്റെ ആൾക്കാരും ഇതൊക്കെ കാണാൻ പോയി എന്നാണ്. ജഞ്ചീര, അമ്മ, ലാല, അതൊരു പാമ്പല്ല, പഴയ സ്റ്റോക്കിംഗ്, ആരോ പറഞ്ഞു. പേടിച്ചോടുന്നതിനിടയിൽ ഞാൻ പാമ്പിനെ മാറ്റാൻ മറന്നിരുന്നു. എനിക്ക് ഇനി രക്ഷയില്ല. പാമ്പിന്റെ കൂടെ ചരടുണ്ട്. ചരട് അവസാനിക്കുന്നത് ഞങ്ങളുടെ മുറ്റത്തും. പരിചിതമായ 3 ശബ്ദങ്ങൾ ഒരുമിച്ച് പറഞ്ഞു. അതവനാ. ഇപ്പോഴവർ തിരയുന്നത് പാമ്പിനെയല്ല. കട്ടിലിനടിയിൽ നോക്കി, ഒന്നുമില്ല. എന്റെ അടുത്തൂടെ അവർ പോയപ്പോൾ ഞാൻ ശ്വാസമടക്കി പിടിച്ചു. ഔട്ട്ഹൌസിൽ നോക്കാനായി അവർ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. അപ്പോൾ ജഞ്ചീരയ്ക്ക് എന്തോ ഒരു വെളിപാടുണ്ടായി. എനിക്കറിയാം അവൻ എവിടെയുണ്ടെന്ന്. അവൾ ലോണ്ടറി ബാസ്ക്കറ്റിന്റെ മൂടി തുറന്ന് എന്നെ ചെവിക്ക് പിടിച്ച് ഊണുമുറിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ഇപ്രാവശ്യം അമ്മ എന്നെ പൊതിരെ തല്ലി. തല്ലിന്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ശബ്ദം വായുവിലൂടെ ചൂളം കുത്തിപ്പാഞ്ഞു. അധികം വേദനിപ്പിക്കാതെ അമ്മ അത് നിർത്താനായി ഞാൻ വാവിട്ട് കരയേണ്ടി വന്നു. കുരുത്തം കെട്ട നാശം, 6 മാസം വയറ്റിലുണ്ടായ എത്ര കഷ്ടപ്പെട്ടാ നടക്കുന്നേ എന്ന് നിനക്കറിഞ്ഞൂടാ. അവൻ വീണ്ടും തുടങ്ങാനായി കുറച്ചു ദിവസം താന്നു കിടന്നതാ. ലാല ദേഷ്യപ്പെട്ടു. നേരെ പോയി കിടന്നോ, നാശം പിടിച്ച ചക്ക. ഞാൻ പുറം തടവിക്കൊണ്ട് പോയി. കമഴ്ന്നടിച്ചു കിടന്നു. ഭാഗ്യം, അപ്പൻ ചീട്ട് കളിക്കാൻ പുറത്തു പോയിരിക്കുന്നു. ഞാൻ ഇരുട്ടത്ത് മൂക്കും വലിച്ച് അടി തടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഉറങ്ങാൻ പോകുന്നതാണെന്ന് കരുതി

0: അങ്ങനെ കിടന്നു. ഞാൻ പിറ്റേന്ന് അതിരാവിലെ ഉണർന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന്, വെറുതെ എന്ന മട്ടിൽ ചുറ്റുപാട് നോക്കണം. ആ പാമ്പ് അവിടെ കിടപ്പുണ്ടെങ്കിൽ അതെടുത്ത് ഷർട്ടിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കണം. വീണ്ടും എപ്പോഴെങ്കിലും പ്രയോഗിക്കാലോ. പക്ഷേ അതവിടെ ഇല്ലായിരുന്നു. പാമ്പിനെ പോലെ ഇരിക്കുന്ന മറ്റൊരു സ്റ്റോക്കിംഗ് കണ്ടുപിടിക്കുക എളുപ്പമല്ല. ഞാൻ തിരിഞ്ഞ് അമ്മമ്മയുടെ വീട്ടിലേക്ക് ഓടി. എനിക്ക് എഡ്മുണ്ടോ മാമനോട് സംസാരിച്ചേ പറ്റൂ. റിട്ടയർ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നേരത്തെയാണ് എന്നെനിക്കറിയാം. അദ്ദേഹം ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ, അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഒരു പന്തയം വയ്ക്കാൻ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വാങ്ങാൻ പുറത്തു പോകുന്നതിന് മുൻപ് എനിക്കെത്തണം. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം സ്വീകരണ മുറിയിലിരുന്ന് ഒരു പുതിയ തരം പേഷ്യൻസ് കളിക്കുകയായിരുന്നു. മാമ, സുപ്രഭാതം. മാമൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ചെവിട് പൊട്ടനെ പോലെ ഇരുന്നേ ഉള്ളൂ. വീട്ടിൽ എല്ലാവരും പറയാറുണ്ട്, സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തപ്പോൾ എഡ്മുണ്ടോ മാമൻ കേൾക്കാത്ത മട്ടിൽ അങ്ങനെ ഇരിക്കുമെന്ന്.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
6: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
7: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
8: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
12: പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള ഇംഗ്ലീഷ്, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപക നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 25 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം എത്തിച്ചേരേണ്ടതാണ്. മലപ്പുറം മുണ്ടുപറമ്പിൽ പ്രവർത്തിക്കുന്ന ICDS മലപ്പുറം അർബൻ പ്രൊജക്ട് ഓഫീസിന്റെ കീഴിൽ മലപ്പുറം നഗരസഭാ പരിധിയിലുള്ള അങ്കണവാടികളിലെ അങ്കണവാടി വർക്കർ, ഹെൽപ്പർ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ നഗരസഭാ പരിധിയിലെ സ്ഥിരതാമസക്കാരും 2026 January 1 18 പൂർത്തീകരിച്ചവരും 46 കവിയാത്തവരുമാകണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രായപരിധിയിൽ നിയമാനുസൃത ഇളവ് ലഭിക്കും. അങ്കണവാടി വർക്കർ തസ്തികയ്ക്ക് 10 പാസ്സായിരിക്കണം. ഹെൽപ്പർ തസ്തികയ്ക്ക് 10 പാസ്സാകാത്തവരായിരിക്കണം. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, സ്ഥിരതാമസം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ വയ്ക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 19 മുതൽ അടുത്ത മാസം 3 വൈകിട്ട് 5 ഓഫീസിൽ ലഭിക്കണം. അപേക്ഷാ ഫോമും മറ്റു വിവരങ്ങളും ശിശുവികസന പദ്ധതി ഓഫീസർ, ICDS മലപ്പുറം അർബൻ, മുണ്ടുപറമ്പ് PO, മലപ്പുറം 6765509 എന്ന വിലാസത്തിൽ ലഭിക്കണം.

ഇരുമ്പുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ്, സോഷ്യോളജി, അറബിക്, എക്കണോമിക്സ്, കൊമേഴ്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ വിഷയങ്ങളിൽ HSST, HSST ജൂനിയർ തസ്തികകളിലേക്ക്

0: ഈ ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഈ മാസം 23 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. അരിമ്പ്ര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള സീനിയർ ഇംഗ്ലീഷ്, അറബിക്, സോഷ്യോളജി തസ്തികകളിലേക്ക് അതിഥി അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം ഈ മാസം 25 രാവിലെ 10 നടക്കും. ജൂനിയർ ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി തസ്തികകളിലേക്ക് ഉച്ചയ്ക്ക് 1:30 സ്കൂൾ ഓഫീസിൽ അഭിമുഖം നടക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം: 9946429265. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9946429265.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 38 സെക്കൻഡും. ഇനി 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.

0: शवानी। നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി നെതർലാൻഡ്സിലെത്തി. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബറേറ്റ്സൺ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ മോദി നെതർലാൻഡ്സിലെത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനവേളയിൽ ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കും. ഇന്ന് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. നെതർലാൻഡ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോതൻബർഗിലേക്ക് പോകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ 4ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 3ാമത് ഇൻഡോ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്ററലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. UAEയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. വിദേശയാത്രകൾക്ക് സെസ്, നികുതി, സർചാർജ്

0: എന്നിവ ചുമത്തുന്നത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ട് നിരസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശയാത്രകൾക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ലളിതമാക്കുക തുടങ്ങിയവയ്ക്കുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള കരാറുകൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു. അതിനിടെ ചൈന സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും പ്രധാന വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി US പ്രസിഡന്റ് അറിയിച്ചു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. June 2-3 തീയതികളിൽ തുടർ ചർച്ചകൾ നടക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് അറിയിച്ചു. എന്നാൽ മേഖലയിൽ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. അതിനിടെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം ആദ്യമായി സ്വന്തം ജില്ലയിലെത്തിയ VD സതീശന് എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഊഷ്മള സ്വീകരണം നൽകി. ഡൽഹിയിൽ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ തീവ്രയജ്ഞ നടപടികൾ June 30 ആരംഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അർഹരായ എല്ലാ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അല്ലാത്തവരെ ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പരിശീലനവും ആവശ്യമായ സാമഗ്രികളുടെ ക്രമീകരണങ്ങളും June 20 മുതൽ 29 വരെ നടക്കും. നിലവിൽ ഡൽഹിയിൽ 1.48 കോടിയിലധികം വോട്ടർമാരുണ്ട്. SAR പ്രക്രിയ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക October 7 പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി ആയതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 2-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ ഔദ്യോഗിക മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ June 21. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു. OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു.
2: CBI ഗഹരാ തക് ജായേഗി, കിസി കോ ഇസ് ബാർ ബക്സാ നഹീ ജായേഗാ. രാധാകൃഷ്ണൻ കമ്മിറ്റി കോ പൂരാ ലാഗൂ കർനെ കേ ബാവജൂദ് ഭി യേ ഘട്ടന ഹുയി. CBI നെ തുരന്ത് കാർവായി കിയാ ഹൈ. CBI ഇസ്കോ തഹ തക് ജായേഗി. മേ ഓർ ഏക് വിഷയ ജോ മെയിൻ വിഷയ മേ കഹനാ താ, അഗലെ സാൽ സേ നീറ്റ് കി പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സേ ഹോഗി.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ക്രമക്കേടുകളിൽ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ആളെ CBI അറസ്റ്റ് ചെയ്തു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന കെമിസ്ട്രി ലെക്ചറർ PV കുൽക്കർണിയാണ് പൂനെയിൽ പിടിയിലായത്. ചോദ്യപേപ്പറുകൾ കൈകാര്യം ചെയ്യാൻ ഇയാൾക്ക് അനുമതിയുണ്ടായിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 7 വിക്കറ്റ് വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ സൂപ്പർ ജയൻസ് 38 പന്തിൽ 90 റൺസ് നേടിയ മിച്ചൽ മാർഷിന്റെ കരുത്തിൽ 16.4 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. മാർഷ് തന്നെയാണ് മത്സരത്തിലെ താരം. എന്നാൽ വിജയത്തിന് ശേഷവും ലക്നൌ സൂപ്പർ ജയൻസിന്റെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യൻ സഖ്യത്തെ നേരിടും. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ജാപ്പനീസ് സഖ്യത്തെ 21-12, 21-13 എന്ന സ്കോറിനാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. അതേസമയം PV സിന്ധു, ലക്ഷ്യസൻ എന്നിവർ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും

0: മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെരുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്കരമുക്ക് സ്വദേശിനി സോനയാണ് മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് റിജിൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. വനിതാ ശാക്തീകരണത്തിനായുള്ള പാർലമെന്ററി സമിതി രൂപീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭാംഗം ദഗ്ഗുബാട്ടി പുരന്തേശ്വരിയെ സമിതി അധ്യക്ഷയായി നിയമിച്ചു. ലോക്സഭയിൽ നിന്ന് 18 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരും ഉൾപ്പെടെ 28 പേരാണ് സമിതിയിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. FM ശുഭദിന പരിപാടികൾ തുടരുന്നു.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
2: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
3: നോർമൽ പ്രസവം 6000 രൂപ, സിസേറിയൻ 12000 രൂപ.
2: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493329830.
4: ഇന്നത്തെ ഗാനം.

മെയ് 16 അന്താരാഷ്ട്ര പ്രകാശ ദിനമാണ് ഇന്ന്. പ്രകാശം ജീവജാലങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പോലെ പല മനുഷ്യരുടെയും ജീവിതത്തിലും കാണും തങ്ങളുടെ ജീവിതം പ്രകാശപൂരിതമാക്കാൻ എത്തിച്ചേരുന്ന ചിലർ. മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ചാർലി സിനിമയിലെ ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച ചാർലി എന്ന കഥാപാത്രത്തെ പോലെ പലരുടെയും ജീവിതത്തിൽ വെളിച്ചമാകുന്ന ചില വ്യക്തിത്വങ്ങൾ, തങ്ങൾ കൂടെയുണ്ട് എന്ന വിശ്വാസം നൽകി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങായും തണലായും കൂടെ നിൽക്കുന്നവർ, അത്തരം പ്രകാശകിരണങ്ങൾ പലരുടെയും ജീവിതത്തിന്റെ ഊർജമാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് കേൾക്കാം ചാർലി എന്ന സിനിമയിൽ ശ്രേയ ഘോഷാൽ പാടിയ ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് അപർണദാസ്, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ

0: പ്രായോജകർ
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
2: പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗാവസ്ഥകൾക്കുള്ള ഹോമിയോപ്പതി ചികിത്സ. സംസാരിക്കുന്നത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽ സോമ്യോ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസീഷ്യൻ ഡോക്ടർ ബാസിൽ യൂസഫ്.
3: ഫിസ്റ്റുല എന്ന രോഗമാണെങ്കിൽ ചെറിയ രൂപത്തിലുള്ള ഒരു ഉണിര്, പിന്നീട് അതൊരു ചോരക്കുരു രോമക്കുരു വലുപ്പത്തിലാവുകയും അത് പൊട്ടി വെളുത്തതോ മഞ്ഞ നിറത്തിലോ ആയ കൊഴുത്ത ദ്രാവകവും വെള്ളവും ചലവും മലവും ചോരയും വരുന്നത് കാണാറുണ്ട്. ഇത്തരത്തിൽ പ്രാഥമികമായി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ രോഗം എന്ന് അറിയാൻ സാധിക്കും. പലരും അനാവശ്യമായ ആധിയാണ് ഇതിൽ വെച്ചു പുലർത്താറുള്ളത്. ചെറിയ ഒരു മലബന്ധം വരുമ്പോഴേക്കും പൈൽസായി എന്ന് പറയുകയും ഒരു ബ്ലീഡിങ് വരുമ്പോഴേക്കും ഇത് ക്യാൻസറായോ എന്ന് പേടിക്കുകയും ചെയ്യാറുണ്ട്. ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇതെന്താണ് എന്ന് രോഗനിർണയം നടത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ ചെയ്യാനും സാധിക്കും. എന്നാൽ ഉറപ്പിച്ചു പറയട്ടെ, പാരമ്പര്യമുള്ളവരും ജീവിതശൈലിയിൽ വ്യായാമമില്ലാതെ ഭക്ഷണം ശരിയായ തോതിൽ നിയന്ത്രിക്കാതെ അമിത ഭാരവുമായി സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ടെൻഷനുമായി ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. ഉറക്കം വേണ്ട രീതിയിൽ കിട്ടുന്നില്ലെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ ഉണ്ട് താനും. ഇത്തരം ആളുകളെല്ലാം മലബന്ധം ശ്രദ്ധിച്ച് ഭക്ഷണം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഈ രോഗം വരാൻ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനെ വളരെ ഫലപ്രദമായി മാറ്റിയെടുക്കാൻ കഴിയും. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നെല്ലാം കേൾക്കുമ്പോൾ ഇത് ഓപ്പറേഷൻ വേണ്ട ഒന്നാണ് എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ കേസിലും ഇത്തരത്തിൽ ഓപ്പറേഷൻ ആവശ്യമില്ല. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. അതിന് ആദ്യം രോഗം എന്താണ് എന്നുള്ളത് അറിയുകയും തിരിച്ചറിയുകയുമാണ് വേണ്ടത്. ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. ഇതിനുവേണ്ടി ആദ്യം എന്താണ് രോഗം എന്ന് നിർണയിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ രോഗിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശക്തിയെപ്പറ്റി പഠിക്കുകയും എന്താണ് ഈ രോഗം വരാൻ കാരണം എന്ന് നിർണയിക്കുകയും ചെയ്യുന്നു. രോഗിയുടെ ശാരീരികവും മാനസികവും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളെയും അപഗ്രഥിക്കുന്നു. അതിനുശേഷം ആ രോഗിയുടെ മലബന്ധമില്ലാതെയാക്കാൻ, പൈൽസയിലേക്ക് നയിക്കുന്ന കാരണത്തെ ഇല്ലാതെയാക്കാൻ, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റിലൂടെ ഇത്തരത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് രോഗത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഭക്ഷണ നിയന്ത്രണം, വ്യായാമം, ജീവിതശൈലി, മരുന്നുകൾ എന്നിവയെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതിലൂടെ സ്വാഭാവിക രൂപത്തിലേക്ക് പ്രശ്നങ്ങളില്ലാതെ സുന്ദരമായി ഭക്ഷണം കഴിച്ച് ആഘോഷപൂർവം ജോലി ചെയ്ത് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും. പൈൽസ് എന്ന രോഗം വരുമ്പോഴേക്ക് ഇത് ക്യാൻസറാണോ ഓപ്പറേഷനാണോ എന്ന് കരുതി പേടിക്കുകയൊന്നും വേണ്ട. മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ ഒരു തരത്തിലും പേടിക്കാതെ മാറ്റിയെടുക്കാൻ കഴിയും.
2: പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗാവസ്ഥകൾക്കുള്ള ഹോമിയോപ്പതി ചികിത്സ. ഇതുവരെ സംസാരിച്ചത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസീഷ്യൻ ഡോക്ടർ ബാസിൽ യൂസഫ്.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
1: ഫോൺ 9946680000. ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
4: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
5: സമയം 7 കഴിഞ്ഞ് 44 മിനിറ്റും 42 സെക്കൻഡുമായിട്ടുണ്ട്. FM ശുഭദിന പരിപാടികൾ തുടരുന്നു.
6: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കാവ്യധാര. പ്രായോജകർ
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
8: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:00 വരെ.
6: ബുക്കിംഗിന് 0483280533.

0: ಸೂಚಿಸಿರು.
1: കാവ്യധാര
2: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
1: കാവ്യധാരയിൽ ഇന്ന് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ എഴുതിയ കേരള പ്രതിഷ്ഠ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് അജിത സുരേഷ്.

0: കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ കേരള പ്രതിഷ്ഠ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് അജിത സുരേഷ്.
1: കാവ്യധാര
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35
7: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി,
8: കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.

പ്രിയമുള്ളവരെ, രാവിലെ 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുണ്ട്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുമായി വിളിക്കാം. നമ്പറുകൾ പറയാം: 0483 29 50 300, മറ്റൊരു നമ്പർ 0483 29 50 800. രാവിലെ 11 മണിക്ക് ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരിയുമുണ്ട്. വിഷയം: ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പുകൾ. മുൻപ് പറഞ്ഞ നമ്പറുകളിൽ ഹലോ യൂത്തിലേക്കും വിളിക്കാം.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത പ്രായോജകർ
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം ഫോൺ 04885227701
0: അത്യാധുനിക സൗകര്യങ്ങളുമായി സൈമൺസ് ഐ ഹോസ്പിറ്റൽ
1: തിമിരം ഗ്ലോക്കോമ റെറ്റിന ഒക്യുലോ പ്ലാസ്റ്റി ലോ വിഷൻ എയ്ഡ് കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ
0: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി കൂടാതെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ സേവനവും
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം ഫോൺ 04885227701

0: ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മഴക്കാലത്തെ യാത്രകൾ മനോഹരമാണെങ്കിലും കേരളം പോലുള്ള ഒരു ഭൂപ്രകൃതിയിൽ അവ വളരെയധികം വെല്ലുവിളികളും അപകട സാധ്യതകളും നിറഞ്ഞതാണ്. ഈ സമയത്ത് യാത്ര ചെയ്യാനൊരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ജാഗ്രതയിൽ സംസാരിക്കുന്നത് നിലമ്പൂർ കനോലി എക്കോ ടൂറിസം സെന്ററിന്റെ ചാർജുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എസ് എസ് വിനോദ്.
1: പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനാണ്. അദ്ദേഹത്തിന്റെ പേര് റെയ്മണ്ട് വില്യംസ് എന്നാണ്. അദ്ദേഹം തന്റെ കീവേഡ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, നമ്മളൊരു വിനോദയാത്ര പോകണം എന്ന് മനസ്സിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒന്നുകിൽ കാട്ടിലേക്ക് ഒരു യാത്ര, അല്ലെങ്കിൽ കടലിലേക്ക് ഒരു യാത്ര എന്നുള്ളതാണ്. ആ ഒരു പൊതു ബോധ്യമാണ് നമുക്കുള്ളത്. ഏത് സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു തീരുമാനം എടുത്താൽ, ആ തീരുമാനം എടുക്കുന്നതിന് മുൻപ് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ആകാശവാണിയിലൂടെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ റെഡ് അലർട്ടാണോ, ഓറഞ്ച് അലർട്ടാണോ, യെല്ലോ അലർട്ടാണോ നമുക്ക് മനസ്സിലാക്കുകയും യാത്രയ്ക്ക് വേണ്ട പ്രിപ്പറേഷനിൽ നമുക്ക് തയ്യാറാക്കുവാനും നമുക്ക് സാധിക്കും. ഇപ്പൊ വെക്കേഷൻ ടൈമാണ്. ഈ സമയം വിനോദയാത്രയ്ക്കായിട്ട് പൊതുവെ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഇപ്പോൾ വടക്കൻ കേരളത്തിലെ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇങ്ങനെ ഈ മഴ സമയത്ത് നമ്മളിപ്പോൾ ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്, ലാൻഡ്സ്ലൈഡ് വ്യാപകമായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ യാത്രാവേളയിൽ ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും മരം മുറിഞ്ഞു വീണോ റോഡ് ബ്ലോക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. വൈൽഡ് അനിമലിന്റെ പ്രസൻസ് ഉണ്ടാവാം. പുഴ നിറഞ്ഞൊഴുകുന്ന ഒരു സമയമായതുകൊണ്ട് മലവെള്ള പാച്ചിലിന്റെ ഗ്രാവിറ്റി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പുഴ നിറയും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ പോകുമ്പോൾ. പുഴ ഗതിമാറി ഒഴുകാം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ കാട്ടിലൂടെ നടക്കുമ്പോൾ തന്നെ വഴുക്കലുണ്ടാവും, അട്ട ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പാമ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഷൂ ഒക്കെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. നമ്മളിങ്ങനെ യാത്ര പോകാൻ തയ്യാറെടുക്കുമ്പോൾ ആദ്യം നമ്മൾ മൊബൈല് പൂർണ്ണമായിട്ടും ചാർജ് ചെയ്യണം. പവർ ബാങ്ക് കിട്ടുമെങ്കിൽ പവർ ബാങ്കും കൈ കരുതണം. ഒറ്റയ്ക്കുള്ള യാത്ര കഴിവതും ഈ മഴക്കാലത്ത് ഒഴിവാക്കണം. സോളോ ട്രിപ്പ് അത്ര നല്ലതല്ല. നമ്മൾ കൂട്ടുകാരുമായിട്ടോ കുടുംബമൊത്തോ അങ്ങനെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അതിൽ തന്നെ ഏറ്റവും പ്രധാനം, നമ്മൾ ഇതുപോലെ യാത്ര പോകുന്ന വിവരം നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്തിനോട് പറയുക. അപ്പോൾ വരുന്ന അഡ്വൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒരു ക്ലോസ് ആയ സുഹൃത്ത് നമ്മൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും വിളിക്കാതിരിക്കില്ല. അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഒപ്പം ഈ എമർജൻസി നമ്പർ ഉണ്ട്, ആംബുലൻസ്, പോലീസ്, ഫയർ സ്റ്റേഷൻ പോലീസ്, അതൊക്കെ കയ്യിൽ ഉണ്ടാവുന്ന നന്നാവും. നേരത്തെ പറഞ്ഞതുപോലെ കടലിലേക്കാണ് യാത്ര പോകുന്നതെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൊടുങ്കാറ്റ്. ഇങ്ങനെയുള്ള കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രയ്ക്ക് മുൻപ്. അത് വളരെ പരമപ്രധാനമായ ഒന്നാണ്. കാരണം നമ്മൾ പരിചിതമല്ലാത്തൊരു അന്തരീക്ഷത്തിൽ താമസിക്കേണ്ടി വരുമ്പോൾ, ഇപ്പോ കറണ്ട് പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ടോർച്ചിലിട്ട് നോക്കുക ആവശ്യമാണ്. അപ്പൊ അത് കരുതുക. മരുന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് എയ്ഡ് ആണ്. നടക്കേണ്ടി വരുമ്പം റെയിൻകോട്ട്, കുട, ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തുമ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള ബോർഡ്, ഡൂസ് ഡോൺസ് എന്ന് പറഞ്ഞിട്ട് ആ ബോർഡ് വച്ചിരിക്കും. ആ ബോർഡിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ കർശനമായിട്ട് നമ്മൾ പാലിക്കുക.

0: കൃത്യമായ മുൻകരുതലുകൾ എടുത്താൽ മഴക്കാല യാത്രകൾ ആസ്വദിക്കാം. എന്നാൽ അതിശക്തമായ മഴയുള്ളപ്പോൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം.
1: ഇതുവരെ സംസാരിച്ചത്
0: നിലമ്പൂർ കനോലി എക്കോ ടൂറിസം സെന്ററിന്റെ ചാർജുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ SS വിനോദ്.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ. ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം. ഫോൺ 04885227701.
1: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
6: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
7: ആകെ പേടിയാവുന്നു ഡോക്ടർ.
6: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
8: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
9: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
4: ഇന്ന് കളംപാട്ട് കേൾക്കാം. ഭദ്രകാളി, അയ്യപ്പൻ, വേട്ടയ്ക്കൊരു മകൻ, സർപ്പം തുടങ്ങിയ ദേവന്മാർക്കായി നടത്തുന്ന വിശേഷ വഴിപാടാണ് കളംപാട്ട് അഥവാ കളമെഴുത്തുപാട്ട്. ദോഷനിവാരണം, കാര്യവിജയം, ഐശ്വര്യവർദ്ധനവ് എന്നിവയ്ക്കുത്തമമാണെന്ന വിശ്വാസത്തിൽ വീടുകൾ, കാവുകൾ, ക്ഷേത്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ ഈ ചടങ്ങ് നടത്തപ്പെടുന്നു. മണ്ഡലകാലത്തെ അനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഇന്ന് കളംപാട്ട് ആനമങ്ങാട് ഗോവിന്ദൻകുട്ടി കുറുപ്പും രാമൻകുട്ടി കുറുപ്പും അവതരിപ്പിക്കുന്നു.

0: ആനമങ്ങാട് ഗോവിന്ദൻകുട്ടിക്കുറുപ്പും രാമൻകുട്ടിക്കുറുപ്പും അവതരിപ്പിച്ച കളംപാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
4: 7:45.
5: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 കഴിഞ്ഞ് 2 മിനിറ്റ്.
6: FM പ്രധാന വാർത്തകൾ.
5: കേരളത്തിൽ UDF മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കാനായി UDF നേതൃയോഗം ഇന്നും ചേരും. ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ശരിയെന്ന് തോന്നുന്ന നടപടി എടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. റാഗിംഗ് പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ കോളേജ് അധികൃതർ ശക്തിപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. അധ്യാപകരും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളോട് മാനുഷിക സമീപനം പാലിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു. ഇന്ധനവില വർധനയ്ക്കെതിരെ ഇന്ന് കോൺഗ്രസ് സംസ്ഥാനവ്യാപകമായി പ്രതിഷേധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി. ഭാരതമാതാവിനെ ജയഘോഷം മുഴങ്ങുന്നത് അധരത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണെന്ന് പ്രശസ്ത തമിഴ് സാഹിത്യകാരനും പത്മശ്രീ ജേതാവുമായ RN ജോ ഡിക്രൂസ്. കോഴിക്കോട്ട് തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊട്ടിയൂരിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ജില്ലാ ഡാൻസ് ഓഫ് ടീമും പന്തളം പോലീസും അടൂർ സ്വദേശികളായ 2 യുവാക്കളിൽ നിന്ന് 400 ഗ്രാമോളം MDMA പിടികൂടി. ഷംനാദ്, മുഹമ്മദ് ഷാൻ എന്നിവരാണ് അറസ്റ്റിലായത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 7 വിക്കറ്റിന് തകർത്തു. ലക്നൌവിലായിരുന്നു മത്സരം.
6: FM പ്രധാന വാർത്തകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർത്താൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
2: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ഫോൺ 8129110887.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
5: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 20910, പോർബന്തർ കൊച്ചുവേളി എക്സ്പ്രസ് 1:11 വൈകി 8:09, 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസും, 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസും 8:46, 16305 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 16326 കോട്ടയം നിലമ്പൂർ

0: എക്സ്പ്രസ് 10:49-നും 5:66-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52-നും എത്തിച്ചേരും.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
4: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30-ന്.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7:00.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: യൂ, ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
8: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയുഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
6: തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി EMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
12: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
13: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ മഞ്ചേരി.
13: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
3: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
13: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
3: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
13: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. കേരള പി എസ് സി നടത്തുന്ന സബ് ഇൻസ്പെക്ടർ മത്സര പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
1: ഉദ്യോഗാർത്ഥികളെ ഏറ്റവും അധികം സഹായിക്കാൻ പോകുന്ന ഒരു ഭാഗം 30 മാർക്കിനുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തന്നെയായിരിക്കും. കഴിഞ്ഞ എസ് എ പരീക്ഷ അടക്കമുള്ള ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക് ജി കെ അടക്കമുള്ള ഭാഗങ്ങൾ വളരെയധികം ടൈറ്റായ സമയത്ത്, അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സൊക്കെ പുതുതായിട്ട് കടന്നു വന്ന ഏരിയകളും ആയതുകൊണ്ട്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം കോൺക്രീറ്റ് ഫാക്ട്സ് ആയതുകൊണ്ട് തന്നെ അതിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്ത് ബാക്കി അറിയാവുന്നതൊക്കെ പെറുക്കി പെറുക്കി എടുത്തൊരു അനുഭവം ഓരോ ഉദ്യോഗാർത്ഥികളും പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം സഹായിക്കാൻ പോവുകയും ഇതായിരിക്കും. അതുപോലെ തന്നെ മാർക്ക് നമ്മളെ നഷ്ടപ്പെടുത്താനുള്ള ചാൻസും ഇംഗ്ലീഷും മാത്സിനും മലയാളത്തിനുണ്ട്. മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ കാണുന്ന ഏരിയകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചെയ്യാറുള്ളത്. മെന്റൽ എബിലിറ്റി, റീസണിങ്ങിന് 5 മാർക്ക് അടക്കം 10 മാർക്ക് മാത്സിന് ഉണ്ടാവുമ്പോൾ, കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ എസ് സി ആർ ടി അതുപോലെ തന്നെ എൻ സി ആർ ടി ഭാഗങ്ങളിൽ നിന്ന് സ്ലൈറ്റ്ലി അഡാപ്റ്റഡ് എന്ന് പറയും പോലെ എടുത്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എസ് സി ആർ ടി എൻ സി ആർ ടിയിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ഏരിയ മാത്സ് കടന്നു പോയാലേ അതിലെ പൂർണ്ണമായും മാർക്ക് മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. പരമാവധി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, പക്ഷെ അത് ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് പി എസ് സിയിൽ 1-2 മാർക്ക് നമ്മൾ കൂടുക. അതുപോലെ തന്നെ മാത്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ റീസെൻ്റായിട്ട് പി എസ് സിൻ്റെ പല എക്സാമുകൾക്കും ചില ക്വസ്റ്റ്യൻസൊക്കെ ഡിലീഷൻ വരാറുണ്ട്. അത് പ്രത്യേകിച്ച് മാത്സിന് 10 ചോദ്യങ്ങളേ ഉള്ളൂ, അതിൽ 1-2 ക്വസ്റ്റ്യൻസിന് ആൻസർ ഇല്ല എങ്കിൽ നന്നായിട്ട് മാത്സ് പ്രിപ്പയർ ചെയ്ത് പോയ ഒരാൾ 1-2 തവണ ശ്രമിച്ചിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക, ഒരുപക്ഷെ അതിൽ ആൻസർ ഉണ്ടാവില്ല. മൂന്നാമത്തെ ശ്രമം നടത്താൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് എക്സാം എല്ലാ ഏരിയയും തീർന്നതിന് ശേഷം മാത്രം ആ ഭാഗത്തേക്ക് വരിക എന്നല്ലെങ്കിൽ ആ മാർക്ക് കൂടെ കിട്ടില്ല, കിട്ടേണ്ട മാർക്ക് പോകുകയും ചെയ്യും. അതുകൊണ്ട് മാത്സിൻ്റെ കാര്യത്തിൽ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് 5 മാർക്കിന് ഗ്രാമർ ഉണ്ട്. അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ 15 മാർക്കാണ് ഇത്തവണ. ടെക്സ്റ്റ് ബുക്കിന്റെ ഗ്ലോസറിയുള്ള ഭാഗത്തു നിന്നാണ് ഈ പറഞ്ഞ പല ചോദ്യങ്ങളും കഴിഞ്ഞ എക്സാമുകൾക്ക് കണ്ടിട്ടുണ്ട്. ലേറ്റസ്റ്റ് വരുന്ന ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിന്റെ കൂടെ ഉള്ള ചില ഇപ്പൊ ഫ്രേസൽ വെർബ് ആയാലും വേണ്ടില്ല, ഇഡിയംസ്, പ്രോവേഴ്സ് ആണ് കാര്യങ്ങളൊക്കെ റീസെന്റായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, പത്രങ്ങൾ, വാർത്തകൾ എന്നൊക്കെ എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഈ വൊക്കാബുലറി പഠിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഒരു 4

0: വർഷത്തിന് ശേഷം നടന്ന എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, അതിൽ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും വൊക്കാബ്സ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് നന്നായിട്ട് വായിക്കുക, പലതവണ ആവർത്തിച്ച് വായിക്കുക. അതിന്റെ കൂടെ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു വിഡ്ഢിതം എന്താണെന്ന് വെച്ചാൽ, ഒരു ചോദ്യം ഉണ്ടാവും, അതിന് ഈ നാല് ഓപ്ഷൻസിൽ ഒരു ആൻസർ ഉണ്ടാവും, ആ ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തും, ബാക്കി മൂന്ന് ഓപ്ഷൻസ് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. പഠിക്കുമ്പോൾ മിനിമം ആ ചോദ്യത്തിന്റെ നാല് ഓപ്ഷൻസിനും എന്തെങ്കിലുമൊക്കെ മീനിങ് ഉണ്ടാവും, അതുകൂടെ ചേർത്ത് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-30 OMR ചെയ്യുമ്പോഴേക്ക് നിങ്ങളുടെ പദസമ്പത്തിന്റെ അളവ് ഒരുപാട് കൂടും. അതിൽ തന്നെ ഒരുപാട് നമ്മൾ മറക്കും. അവസാനത്തെ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വൊക്കാബുലറിയും അതുപോലെ തന്നെ ഗ്രാമർ ആയാലും വേണ്ടില്ല, മാത്സ് ആയാലും വേണ്ടില്ല, മാക്സിമം ചെയ്യാൻ നോക്കുക, റിവൈസ് ചെയ്യാൻ നോക്കുക. എപ്പോഴും നമ്മൾ റിവിഷനാണ് നമ്മുടെ മാർക്ക് ഏറ്റവും അധികം മുന്നോട്ട് കൊണ്ടുപോകുക. പരമാവധി റിവൈസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഒരു 30 മാർക്സിൽ 25 20 ടു 25 മാർക്കിന്റെ മുകളിലേക്ക് നിങ്ങൾ എത്താൻ ശ്രമിച്ചാൽ എസ് ഐയിലെ ആദ്യ റാങ്കിലേക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കയറി പോകാൻ പറ്റും. ലളിതവൽക്കരിച്ച് ഒരിക്കലും ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണാതിരിക്കും. കാരണം നമ്മൾ പഠിച്ച ഏരിയകളാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നുള്ള ധാരണയിൽ അവസാനത്തെ ഒരു മാസം അത് മൈൻഡ് ചെയ്യാതെ പുതിയ വന്നിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിലേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും അവിടെ നഷ്ടപ്പെടും. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിങ്ങൾ മാക്സിമം റീസെന്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ മാക്സിമം വർക്കൗട്ട് ചെയ്യുക, റിവൈസ് ചെയ്യുക, പരമാവധി മാർക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കുക.
1: കേരള പി എസ് സി നടത്തുന്ന സബ് ഇൻസ്പെക്ടർ മത്സര പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ എങ്ങനെ തയ്യാറെടുക്കണമെന്ന് ഇതുവരെ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്.
4: സുപ്ന പാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
5: സുംനാ ബാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
4: സുംനാ ബാം.
6: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
6: അമ്മയ്ക്ക് കരുതലായി,
7: കുഞ്ഞിന് കാവലായി.
6: അലോഹ ഹോസ്പിറ്റൽ.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
9: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
9: മിലിക്സ് ഡിഷ് വാഷ്,
6: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
9: ലോവ വാഷിംഗ് സോപ്പ്,
6: പിങ്ക് വാഷിംഗ് പൗഡർ,
9: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
6: ഫോൺ 8078078540.
9: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
10: സൈബർ ജാലകം.
11: സിനിമാ കഥ എഴുതാനും നോവൽ എഴുതാനുമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നോട്ട്ബുക്ക് എല്ലാം എങ്ങനെ പ്രയോജനപ്പെടുത്താം?
12: എഴുത്തുകാർക്ക് തങ്ങളുടെ പക്കലുള്ള പ്ലോട്ടുകൾ, കഥാപാത്രങ്ങളുടെ വിവരങ്ങൾ, പഴയ ഡയറി കുറിപ്പുകൾ തുടങ്ങിയവയൊക്കെ നോട്ട്ബുക്ക് എല്ലമിൽ സോഴ്സുകളായി ചേർക്കാം. ഇങ്ങനെ ചേർത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ അഥവാ കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ നോട്ട്ബുക്ക് എല്ലം കണ്ടെത്തിത്തരും. നിലവിൽ എഴുതിയ വിവരങ്ങൾ വെച്ച് പുതിയ രംഗങ്ങൾ പ്ലാൻ ചെയ്യുവാൻ സഹായിക്കും. പുതിയ എപ്പിസോഡുകൾ അതേ രൂപത്തിൽ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ അതിന് സഹായിക്കും. നിങ്ങൾ കുറേ കാലമായി ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. നോവൽ എഴുതി തുടങ്ങിയിട്ട് 5 വർഷമായി. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ കഥാപാത്രങ്ങളുടെ പേരുകളും സന്ദർഭങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടായി എന്ന് വരാം. എന്നാൽ നോട്ട്ബുക്ക് എല്ലമിൽ ഇത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ബാക്കിയായി നിങ്ങൾ അങ്ങനെ എഴുതി പോകുകയാണെങ്കിൽ സംശയമുണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കാം, ഞാൻ പറയുന്ന ഈ കഥയ്ക്ക് കണ്ടിന്യൂറ്റി ഉണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും കോൺട്രഡിക്ഷൻസ് ഉണ്ടോ? പറയാമോ എൻ്റെ പ്രിയപ്പെട്ട നോട്ട്ബുക്ക് എല്ലമേ എന്ന്. അപ്പോൾ ഉത്തരങ്ങൾ നൽകും. അതായത് തിരക്കഥ, നോവൽ, കഥ, റേഡിയോ സ്ക്രിപ്റ്റ് ഇങ്ങനെ ക്രിയേറ്റീവായി എഴുതുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തുടർച്ചയും ക്രിയാത്മകതയും മനോഹരമായി ലഭിക്കുവാൻ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ടൂൾ കൂടിയാണ് നോട്ട്ബുക്ക് എല്ലാം.
10: സൈബർ ജാലകം.
9: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
9: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ്

0: ഡിറ്റർജൻസ്.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
2: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
3: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
4: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
5: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: പ്രിയമുള്ളവരെ, അറിയിപ്പ് ശ്രദ്ധിക്കൂ. FM ശുഭദിനത്തിന് ശേഷം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയുണ്ട്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുമായി വിളിക്കാം. നമ്പറുകൾ പറയാം: 0483 29 50 300, 0483 29 50 800. രാവിലെ 11 മണിക്ക് ഹലോ യൂത്ത് തത്സമയ ഫോണിൻ പ്രശ്നോത്തരിയുമുണ്ട്. വിഷയം: ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പുകൾ. മുൻപ് പറഞ്ഞ നമ്പറുകളിൽ ഹലോ യൂത്തിലേക്കും വിളിക്കാം. 16-നും 45-നും ഇടയിൽ പ്രായമുള്ള മലപ്പുറം ജില്ലക്കാർക്കാണ് വിളിക്കാനുള്ള അവസരം. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0483 29 50 300, അതേ STD കോഡിൽ 29 50 800.
0: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുക്കുളം.
7: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
8: ഹോ, എന്തൊരു ചൂടാ! പോരാത്തേന് അതിന്റെ ഇടയിൽ ഈ കറന്റ് കട്ടും.
9: അപ്പൊ നിങ്ങളുടെ ഇൻവെർട്ടറിന് എന്ത് പറ്റി?
8: ഒന്നും പറയണ്ടോ, അതിന് തീരെ ചാർജ് കിട്ടണില്ല. ബാറ്ററി മാറ്റണം എന്നാ പറയണ.
9: ബാറ്ററി മാറ്റൊന്നും വേണ്ട, നമ്മുടെ മഞ്ചേരി ചരണിയിലുള്ള BRGC AJ എനർജി സൊല്യൂഷനിൽ പൊക്കോളൂ. ബാറ്ററി മാറ്റാതെ തന്നെ ചാർജ് നിൽക്കാനുള്ള വഴി അവിടെ നിന്ന് കിട്ടും.
0: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ.
10: നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് ചക്കക്കാലമാണല്ലോ. ചക്കപ്പുഴുക്കും അടയുമൊക്കെ ഉണ്ടാക്കുമെങ്കിലും നമ്മളിൽ മിക്കവർക്കും പ്രിയം നല്ല മുരിങ്ങ ചക്ക ചിപ്സിനോടാണ് അല്ലേ? എങ്കിൽ മാസങ്ങളോളം നല്ല ക്രിസ്പിയായി തന്നെ ഇരിക്കുന്ന ചക്ക വറുത്തത് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഇളം മൂപ്പുള്ള പച്ചച്ചക്കയാണ് നമ്മൾ എടുക്കേണ്ടത്. വറുക്കാൻ ആവശ്യമായ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും 1 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി കരുതുക. ആദ്യം ചക്ക മുറിച്ച് ചുളകൾ അടർത്തിയെടുക്കുക. ചുളയുടെ തുമ്പും ഞെട്ടിഭാഗവും ചെത്തി മാറ്റിയ ശേഷം നടുവെ കീറി ഒരേ കനത്തിൽ നേരിയതായി നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഒരേ കനത്തിൽ അരിഞ്ഞാലേ ചിപ്സ് ഒരുപോലെ വെന്ത് കിട്ടുകയുള്ളൂ. ഇനി ഒരു ഉരുളിയിലോ അടികട്ടിയുള്ള ചീനച്ചട്ടിയിലോ വെളിച്ചെണ്ണയൊഴിച്ച് നന്നായി ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കഷ്ണങ്ങൾ കുറേശ്ശെയായി ഇടുക. കഷ്ണങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായി ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ചിപ്സ് പകുതി വേവാകുമ്പോൾ തീ കുറച്ച് വെച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കിയ വെള്ളം എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ചിപ്സിന് നല്ല സ്വർണ്ണ നിറവും കൃത്യമായ ഉപ്പും നൽകും. ചിപ്സ് നല്ല പാകമായി ഇളക്കുമ്പോൾ കിലുകില ശബ്ദം കേൾക്കുന്ന പരുവമാകുമ്പോൾ കോരിയെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ എപ്പോഴും മീഡിയം തീയിൽ വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വറുത്തെടുത്ത ചിപ്സ് നന്നായി ചൂടാറിയ ശേഷം നനവില്ലാത്ത വായു കടക്കാത്ത ടിന്നുകളിൽ അടച്ചു വയ്ക്കാം. ഈ രീതിയിൽ ചെയ്താൽ മാസങ്ങളോളം ചക്ക വറുത്തത് നല്ല ക്രിസ്പിയായി തന്നെ ഇരിക്കും. ഉണ്ടാക്കുന്ന രീതി ഒന്നുകൂടി പറയാം, കേട്ടോളൂ. ചക്ക മുറിച്ച് ചുളകൾ അടർത്തിയെടുക്കുക. ചുളയുടെ തുമ്പും ഞെട്ടിഭാഗവും ചെത്തി മാറ്റിയ ശേഷം നടുവെ കീറി ഒരേ കനത്തിൽ നേരിയതായി നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി ഒരു ഉരുളിയിലോ അടികട്ടിയുള്ള ചീനച്ചട്ടിയിലോ വെളിച്ചെണ്ണയൊഴിച്ച് നന്നായി

0: ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കഷ്ണങ്ങൾ കുറേശ്ശെയായി ഇടുക. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ചിപ്സ് പകുതി വേവാകുമ്പോൾ തീ കുറച്ചു വെച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കലക്കിയ വെള്ളം എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചിപ്സ് നല്ല പാകമായി ഇളക്കുമ്പോൾ കിലുകില ശബ്ദം കേൾക്കുന്ന പരുവമാകുമ്പോൾ കോരിയെടുക്കാം. ഇത്രയുമായാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക ചിപ്സ് തയ്യാറായി.
1: രസമുകുളം.
2: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
3: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: മൗലാന IVF പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
6: ഗാനമാധുരി.
5: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഫോൺ 0493-262-262.
7: കുഞ്ഞു സ്വപ്നങ്ങൾ വലുതാണ്.
8: അച്ഛനും അമ്മയും ആകാനുള്ള നിങ്ങളുടെ കുഞ്ഞു സ്വപ്നങ്ങളെ മൗലാന IVF യാഥാർത്ഥ്യമാക്കുന്നു.
7: 25 വർഷത്തിലേറെ സേവന പാരമ്പര്യത്തോടെ വന്ധ്യതാ നിവാരണ ചികിത്സകൾ ഉയർന്ന വിജയ നിലവാരത്തിലും കുറഞ്ഞ ചികിത്സാ നിരക്കിലും ചെയ്തു വരുന്നു.
8: മൗലാന IVF, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഫോൺ 0493-262-262.
9: മാമലമങ്കയെ വീണ്ടും ഉണർത്തി ശ്രാവണ സംഗീതം. ജോളി എബ്രഹാം ആലപിച്ച ഈ ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദർ. സംഗീതം ഗുരുവായൂർ S. ശ്രീകൃഷ്ണൻ.

0: ജോളി എബ്രഹാം ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ.
1: മൗലാന IVF പെരിന്തൽമണ്ണ
2: ഗാനമാധുരി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
5: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: മെഡിസപ് ആനുകൂല്യങ്ങൾ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
5: ഫോൺ 8078788881.
6: FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, അതിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം, വൈകുണ്ഠസ്വാമികൾ. സാമൂഹിക അനീതിക്കെതിരെ പോരാടാൻ 1836 ഇദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചു. ആരാധനാലയങ്ങളിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ ഉപദേശങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള പുസ്തകമാണ് അഖിലത്തിരട്ട്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം, വൈകുണ്ഠസ്വാമികൾ.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
7: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പുലിയിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
8: പിട്ടാപ്പുലിയിൽ ഏജൻസീസ്.
9: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
10: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
9: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555-0424.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
12: എന്നും രാവിലെ 8:30.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: പ്രിയമുള്ളവരെ, FM ശുഭദിന പരിപാടികൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് FM ശുഭദിനത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ജയയാണ്, കൂടെ ശൈലേഷ് മുറയൂർ. എല്ലാവർക്കും ശുഭദിനാശംസകൾ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: ചിത്ര മഞ്ചേരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ.

0: പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം, കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ചിത്രമഞ്ചരി ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 44 സെക്കൻഡും. ഇനി ചിത്രമഞ്ചേരിയുടെ സമയം.
2: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ലാന്ന് കരുതി. നീ ഒന്ന് സമാധാനിക്കും.
3: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലായി ശ്രമിക്കുന്നു. പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
2: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
4: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
2: എന്റെ ചേച്ചി, ഒന്നും പറയണ്ട. ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി. അതിന്റെ വിഷമത്തിലാണ് ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
4: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
2: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
1: പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഇഷ്ടവിശേഷങ്ങൾക്കും പാട്ടുകൾക്കും ഒപ്പം കൂട്ടുകൂടാൻ ഞാൻ ശൈലേഷ് മുറയൂർ. സ്റ്റുഡിയോ സഹായവുമായി ജയ ടി ടി, സാങ്കേതിക സഹായം നിർവഹിക്കുന്നത് സീതൽവി ആൻഡ് ഷംസീർ പാറയ്ക്കൽ. ഓരോ പുലരികളും ഓരോ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷകളിലേക്ക് നമ്മെ വിളിച്ചുണർത്തുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് അലാറം. ഇന്നും അലാറം കേട്ടുണർന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ഞാനും മറ്റൊരാളാണ് ജയ്. അതുപോലെ നിങ്ങളുടെ അലാറം വിശേഷങ്ങളും കൂടി നിങ്ങളുടെ വിശേഷങ്ങൾക്കൊപ്പം പങ്കിടാൻ വിളിച്ചോളൂ. 04-83-29-50-300. മറ്റൊരു നമ്പർ 04-83-29-50-800. നമുക്ക് ആദ്യ കോളറെ കണക്ട് ചെയ്യാം. ഹലോ.
5: ഹലോ ഹലോ,
1: ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്.
1: കേൾക്കുന്നില്ല? അങ്ങോട്ട്
5: കേൾക്കുന്നുണ്ട്.
1: ഇങ്ങോട്ട് ശബ്ദം കുറവുള്ളത് പോലെ തോന്നുന്നു.
5: ആ, എന്തെന്നാവോ, ഇനി റേഞ്ച് പ്രശ്നം എന്താ അറിയില്ല.
1: ലാൻഡ് ഫോണിൽ നിന്നാണോ വിളിക്കുന്നത്?
5: അല്ല അല്ല അല്ല,
1: റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടോ
5: ചെറുതായിട്ട്.
1: പേരെന്തായിരുന്നു?
5: ശ്യാം.
1: ശ്യാം. ശ്യാം എവിടുന്നാ?
5: കീശ്ശേരി.
1: കീശ്ശേരി. എന്ത് ചെയ്യുന്നു ശ്യാമേ?
5: വർക്ക് ചെയ്യുന്നു.
1: ഏ,
5: ഓഫീസിൽ വർക്ക് ചെയ്യുന്നു.
1: ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ആയിക്കോട്ടെ, പോവാനായോ?
5: ഇല്ല, 9 മണി.
1: 9 മണിയാണ്. നമ്മളെ ഒരു കാര്യം ചോദിക്കട്ടെ, ഏറെക്കുറെ ആളുകളും ഇങ്ങനെ ഓഫീസ് വർക്ക് ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ടൊക്കെ എന്നും ആശ്രയിക്കുന്ന, ജീവിതത്തിലെ തുടക്കത്തിൽ തന്നെ ആദ്യം ആശ്രയിക്കുന്ന ഒരു സാധനമാണ് അലാം. ശ്യാം അലാറം ഉപയോഗിക്കാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഉണ്ടാവാം അല്ലേ. ഹലോ. ഹലോ. ഓയോ, ശ്യാം മുങ്ങിയോ? ശ്യാമിന്റെ അലാറം കട്ടായി പോയി എന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും ഒരു പാട്ട് കേട്ടിട്ട് വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം.

0: പ്രിയമുള്ളവരെ, ചിത്രമഞ്ജരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ 38 മിനിറ്റും 48 സെക്കൻഡും. ഇനി നമുക്ക് അടുത്ത കോളർ കണക്ട് ചെയ്യാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ്? കേൾക്കുന്നില്ല, ഒന്നും കൂടി വെച്ചിട്ട് പറയോ.
1: അബ്ദുറഹിമാൻ
0: എവിടുന്നാ?
1: അരീക്കോട് നിന്നാണ്.
0: അരീക്കോട് എവിടെയാ? എന്തൊക്കെയുണ്ട് പൂത്തിക്കൽ വിശേഷങ്ങൾ? എന്താ ചെയ്യുന്നേ, ജോലി ചെയ്യുന്നേ?
1: ഞാൻ റിട്ടയർഡ് പെൻഷൻ ഹോൾഡർ ആണ്, പെൻഷൻ പറ്റിയ ആളാണ്.
0: എങ്ങനെ എങ്ങനെയാ?
1: അരീക്കോട് സർവീസിൽ നിന്ന് പെൻഷൻ പറ്റിയ ആളാണ്.
0: ഏത് സർവീസിലായിരുന്നു?
1: ഞാൻ എഡ്യൂക്കേഷൻ ഇവിടെ അരീക്കോട് സയൻസ് ഓഫ് സയൻസ് കോളേജിൽ വർക്ക് ചെയ്തിരുന്നു.
0: ഹയർ സെക്കൻഡറി അല്ലേ?
1: അല്ല, സയൻസ് കോളേജിൽ വർക്ക് ചെയ്തു.
0: അധ്യാപകനായിരുന്നു?
1: അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. എത്രയായി സർവീസിൽ നിന്ന് പോന്നിട്ട്?
1: 10 വർഷമാവാറായി.
0: 10 വർഷമാവാനായി. എങ്ങനെയുണ്ട് സർവീസ്? ശേഷമുള്ള ജീവിതം?
1: ആരൊക്കെയുണ്ട്
0: വീട്ടില്?
1: വീട്ടില് പിന്നെ ഭാര്യ, മക്കള് എല്ലാവരുണ്ട്.
0: പിന്നെ
1: പോകുന്നു,
0: സുഖമായിട്ട് പോണു. പിന്നെ ഞാൻ നേരത്തെ അരീക്കോട് അടുത്ത് തന്നെ കീശേരിന്ന് ഒരു ശ്യാം വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, കേട്ടോ. നേരത്തെ ഫസ്റ്റ് കോളർ ശ്യാമായിരുന്നു. ശ്യാമിന്റെ കോളർ ഒരു പകുതിയായി പോയി, കട്ടായി പോയി.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ നമ്മളൊക്കെ അല്ല.

0: ഉപയോഗിക്കുന്ന ആളുകളാണ്, ജീവിതത്തിൽ അലാറം വെച്ചിട്ട് ഉണരുന്ന ആളുകളാണല്ലോ.
1: നമുക്കേ ഒരു ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചാൽ റോഡിന്റെ നടുവിലാണ്, തിരിച്ചു വിളിച്ചാൽ മതി.
0: 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാനോ? ആയിക്കോട്ടെ, റോഡിന്റെ സൈഡിൽ നിന്ന് മാറി നിന്നിട്ട് ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ചു നോക്കൂ, എന്നിട്ട് കിട്ടുകയാണെങ്കിൽ അപ്പൊ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ തൽക്കാലം നമുക്കൊരു പാട്ട് കേൾക്കാം, എന്നിട്ട് വിശേഷങ്ങൾ കൂട്ടുകൂടാം.

0: പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവോടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
2: അന്തപ്പനെന്താ ഒരു മൗനം?
3: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
4: കണ്ണും കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
5: സമയം 8 കഴിഞ്ഞ 46 മിനിറ്റും 20 സെക്കൻഡും. പ്രിയമുള്ളവരെ, വിളിക്കേണ്ട നമ്പർ 04-8-3-2-9-50-300, മറ്റൊരു നമ്പർ 04-8-3-2-9-50-800. ഇനി നിങ്ങളുടെ വിശേഷങ്ങൾ വാട്സപ്പ് ചെയ്യാം 9495-0506-00. നമ്മൾ അടുത്ത കോളർ ആരാ നോക്കിയാലോ.

0: പ്രിയമുള്ളവരെ, ചിത്രമഞ്ചരിയുടെ ഈ ഭാഗം സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇനി നമ്മുടെ കൂടെ ആരാ നോക്കാം. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് ശൈലേഷ് സാർ, നമസ്കാരം.
0: നമസ്കാരം. എവിടുന്ന വിളിക്കുന്നത്, ആരാണ് വിളിക്കുന്നത്?
1: ഷബീർ പട്ടാമ്പി.
0: ഷബീർ പട്ടാമ്പി, എന്തുണ്ട് പട്ടാമ്പിയിലെ വിശേഷങ്ങള്?
1: ഞാനൊരു ബ്ലൈൻഡ് ആണ്.

0: പോണു.
1: സുഖമായിട്ട് പോകുന്നു എന്ന് പറയാം എന്നാലും അല്ലേ.
0: സുഖമായിട്ട്
1: എന്താ വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ?
0: വർക്ക് ചെയ്യണമെന്നുണ്ട്, പെട്ടെന്ന് കാഴ്ച പോയതാ.
1: പെട്ടെന്ന് കാഴ്ച പോയതാ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്?
0: എന്തെങ്ങനെ പോകണോ? നല്ല വിശേഷം. എന്താ അവിടത്തേക്ക് വിശേഷം?
1: ഇവിടെ സുഖമായിട്ട് പോകുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാവരും സുഖം.
0: സാറിനായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുക
1: ആണോ? ഞാനും ഷെബീറിന്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുക. ഷെബീറെ, ഓരോ ദിവസവും ആദ്യം തന്നെ നമ്മളെ വിളിച്ചുണർത്തുന്ന അലാറം, അത് ഷെബീറിനും ഉണ്ടായിരിക്കല്ലോ.
0: അലാറം വെച്ചിട്ടുണ്ട്, 5 മണിക്ക് നിൽക്കുക പുലർച്ചെ നിസ്കരിക്കാൻ വേണ്ടിട്ട്.
1: എല്ലാ ദിവസവും 5 മണിക്കാണോ സെറ്റ് ചെയ്യുന്നത്?
0: 5 മണിക്ക്.
1: എന്നിട്ട്
0: നമസ്കാരത്തിന് വേണ്ടിട്ട്?
1: ആ ആ. അപ്പൊ എല്ലാ ദിവസവും ഡെയിലി 5 മണി സെറ്റ് ചെയ്ത് വെച്ചതാണ്? ചില ആളുകൾ 5 മണി എന്നിട്ട് അത് 5:05 ആക്കും, പിന്നെ 5:10 ആക്കും, പിന്നെ അങ്ങനെ. ആ സ്വഭാവം ഉണ്ടോ?
0: 5:10 ആക്കലുണ്ട്. മുന്നോട്ട് പോയാൽ സമയം
1: അതിനനുസരിച്ച് മാറ്റും. ആയിക്കോട്ടെ. അല്ല, തുടർച്ചയായിട്ട് നമ്മൾ ഒരേ സമയം തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മളെ മൈൻഡ് അതിന് സെറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരും ഇല്ലേ. ബെല്ലടിക്ക് മാത്രല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉണരുന്ന ആ സ്വഭാവം വരുന്നില്ല. ഉണരും. അപ്പൊ ഉണരും ഉപഭോക്താവേ. ഏതാ പാട്ട് വേണ്ടേ? വൺ മാൻ ഷോയിലെ ആ ശ്രീകുമാറും മനോയും പാടിയ പാട്ടല്ലേ, കൈതപ്രത്തിന്റെ വരികളും. ആ 2-3 കോളുകൾ അങ്ങനെ പോയി. ആദ്യമായിട്ട് ഷെബീറിനാണ്. എന്റെ വീട് മുറയൂർ, ഇവിടെ അടുത്തന്നെ. എന്നാ പാട്ടിട്ടല്ലോ. ഇതാ വരുന്നു പാട്ടിട്ടോ. വിളിച്ചത് സന്തോഷം.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: പ്രിയമുള്ളവരെ, സമയം 8 മണി കഴിഞ്ഞ 57 മിനിറ്റും 42 സെക്കൻഡും. ഇനി ആരാ കൂടെ നോക്കാം. ഹലോ.
3: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: നമസ്കാരം, ആരാണ്?
3: ഞാൻ ഷംല.
2: ഷംല, എവിടുന്നാ ഷംല?
3: ഞങ്ങള് മണ്ണാർക്കാട് അലനല്ലൂര്.
2: അലനല്ലൂര്, എന്തുണ്ട് വിശേഷം?
3: നല്ല വിശേഷം.
2: നല്ല വിശേഷം. എന്ത് ചെയ്യുന്നു?
3: ഞാന് വർക്ക് ചെയ്യാണ്.
2: എവിടെയാ വർക്ക് ചെയ്യുന്നത്?
3: പട്ടാമ്പി.
2: പട്ടാമ്പിയിൽ. പട്ടാമ്പിയിൽ എന്ത് വർക്ക് ചെയ്യുന്നത്?
3: ഞാൻ ക്ലർക്കായിട്ട്.
2: ക്ലർക്കായിട്ട്. അപ്പൊ ഇന്ന് പോവാനുണ്ടോ?
3: ഇല്ല, ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാ.
2: എങ്ങോട്ടാ പോകുന്നത്? ഊട്ടിയിലേക്ക്. ഒരുപാട് ആളുണ്ടോ?
3: ഹസ്ബൻഡും കുട്ടികളൊക്കെ.
2: ഫാമിലി എല്ലാരും കൂടി വെക്കേഷൻ ആഘോഷിക്കാൻ പോവാണ്. എവിടെ എത്തി എന്നിട്ട് ഇപ്പോ? ചുരം കയറാണ്. ഇപ്പൊ റേഞ്ച് പോകാൻ സാധ്യത ഉണ്ട് അല്ലേ? അപ്പൊ റേഞ്ച് പോകുന്നതിന് മുമ്പ് ഏതാ പാട്ട് വേണ്ടതെന്ന് പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു പാട്ട് വെക്കാം. ഓക്കെ. ആ ഓക്കെ. ഷംല, നമ്മളെല്ലാരും അലാറം കേട്ടുകൊണ്ടിരുന്ന ആളുകളാണ്. ഷംന അലാറത്തിന്റെ ശീലമുള്ള ആളാണോ? എത്ര മണിക്കാ അലാറം വെക്കാറ്?
3: 5 മണി.
2: നേരത്തെ വിളിച്ചിരുന്ന ഷെബീറും പറഞ്ഞിട്ടുണ്ടായിരുന്ന 5 മണിയാ. എല്ലാ ഡെയിലി എല്ലാ ദിവസവും 5 മണിക്കാണോ സിറ്റ്
3: ചെയ്യുന്നത്?
2: എന്നിട്ട് അത് ഇങ്ങനെ കുറച്ചുകൂടി സ്നൂസ് ചെയ്ത് നീക്കി നീക്കി ഇങ്ങനെ പോവോ? പല ആളുകളും അങ്ങനെ തന്നെയാണല്ലേ. എന്തെങ്കിലും അലാറം പണി പറ്റിച്ചിട്ടുണ്ടോ? അലാറം വെച്ചിട്ട് അത് അടിക്കാൻ നിന്നിട്ടുണ്ടോ? ആ, അപ്പോ അലാറം നമ്മളുടെ ഒരു ആ ഹലോ ചുരം കയറി തോന്നുന്നുണ്ട്. കോള് കട്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നല്ല പാട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാ നല്ലൊരു പാട്ട് ഇതാ വരുന്നു കേട്ടോ.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവമൊന്നുമല്ലല്ലോ, അതിനിപ്പോ സമയമായില്ലെന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
1: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
2: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
0: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കായിരുന്നു.
2: ഹാ, എന്നാ അതിനിപ്പോ സമയായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
3: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
4: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ചിത്രമഞ്ജരി.
6: പ്രിയമുള്ളവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ജരിയാണ്. ഇനി ആരാ കൂടെ നോക്കാം. ഹലോ.
7: ഹലോ,
6: ഗുഡ് മോർണിംഗ്. ഹലോ
7: ഹലോ,
6: കേൾക്കുന്നില്ലേ?
7: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
6: ആരാണ്, എവിടുന്നാണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
7: രാധാകൃഷ്ണൻ, താനൂരിൽ നിന്നാണ്.
6: താനൂരിൽ നിന്ന്? എന്തുണ്ട് താനൂരിലെ വിശേഷങ്ങളൊക്കെ?
7: താനൂരിൽ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ മഴ കിട്ടുന്നുണ്ട്,
6: ചെറുതായിട്ട് മഴ കിട്ടുന്നുണ്ട്.
7: കടൽക്കാറ്റ് ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ട്, വലിയ ചൂടൊന്നും അറിയില്ല.
6: കടലിന്റെ അടുത്ത് തന്നെയാണോ വീട്?
7: കടലിന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ.
6: 3 കിലോമീറ്റർ ഉള്ളു. അപ്പൊ നിങ്ങക്ക് ബീച്ചിലേക്ക് പോകണമെന്നുണ്ടെ, ജസ്റ്റ് നടന്നു പോയാലും കാര്യം നടക്കും.
7: ഓ, ഒരു 25 മിനിറ്റിനുള്ളിലൊക്കെ എത്താം. ഷോർട്ട് പോകുമ്പോഴേ,
6: ഷോർട്ട് വഴിയുണ്ട്. ആരൊക്കെ വീട്ടിലുള്ളേ?
7: വീട്ടില് ഞാനും വൈഫും 2 മക്കളും.
6: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു?
7: സുഖമാണ്, സുഖമാണ്.
6: എന്താ എന്താ ജോലി ചെയ്യുന്നേ?
7: ഞാൻ BSNL ആയിരുന്നു, റിട്ടയർഡായി.
6: എത്ര വർഷമായി?
7: 8 വർഷമായി.
6: 8 വർഷം. അതിന് ശേഷം എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ?
7: ഇല്ലില്ല, ഇവിടെ തന്നെ കൊറേ കാലൊക്കെ നടന്നതല്ലേ. പിന്നെ വീട്ടുകാര്യങ്ങളും വല്ല പൊതുപരിപാടിയൊക്കെ ഉണ്ടാവല്ലോ,
6: അങ്ങനെ അടിച്ചുപൊളിച്ച് പോകുന്നു അർത്ഥം.
7: ആ, വലിയ കുഴപ്പമില്ല. വല്ലാതെ
6: അല്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഞാനിങ്ങനെ ഓരോരുത്തരോടും അലാറത്തിന്റെ കാര്യം ചോദിച്ചപ്പോ, ഇപ്പൊ റിട്ടയർഡ് ആയതിനു ശേഷം

0: അലാറം വെക്കലുണ്ടോ? അതിനു മുമ്പ് അലാറം വെച്ചിരുന്നോ?
1: അലാറം വളരെ നേരത്തെ ഒരു 3 മണിക്ക് 3:30 നിൽക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ വെക്കുള്ളൂ.
0: ആ ഇപ്പൊ പിന്നെ ഡ്യൂട്ടിക്കൊന്നും പോവാനില്ലാത്തോണ്ട്
1: എല്ലാരും 5:30 വരെ
0: 5:30 വരെ സുഖമായിട്ട് ഉറങ്ങും. അലാറം എന്തെങ്കിലും പണി തന്നിട്ടുണ്ടോ?
1: അലാറം ഇപ്പൊ ഇന്നൊരു പണി കിട്ടി. എന്തായാലും ഞാന് 5:30 അല്ലെങ്കിൽ അലാറം വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ തന്നെ 5:45 ഉണരും അലാറം അടിക്കാതെ തന്നെ. പക്ഷെ ഇന്ന് അലാറം അടിച്ചപ്പോ ഞാന് ഉറക്കത്തില് അത് ഓഫ് ചെയ്തു. അതിന്റെ എന്താ വെച്ചതെന്നുള്ള ഒരു ഐഡിയ അവ ഉറക്കത്തിൽ തോന്നിയില്ല.
0: സ്ഥിരം വെക്കാനായിട്ടായിരിക്കും അല്ലേ?
1: ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നപ്പോ ഓഫ് ചെയ്തു.
0: പണ്ട് നമ്മള് ടൈം പീസ് അങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ, ചെറിയ ക്ലോക്ക് കിടന്ന അല്ലറി വിളിച്ച് നമ്മൾ ഉണർത്തുന്നത്, അങ്ങനത്തെ സാധനമാണോ? ഇപ്പൊ എല്ലാവരും മൊബൈലിലായിരിക്കും.
1: ഇപ്പൊ ഈ കാഷിയോന്റെ ചെറിയ സാധനം നമ്മളെ ഏതാണ്ട് ഒരു വാച്ചിനേക്കാൾ അല്പം വലുതായിരുന്നു.
0: അതിന്റെ സൗണ്ട് ഒക്കെ കേട്ടോ? ഉണ്ടോ?
1: നല്ല സൗണ്ടാണല്ലോ.
0: നല്ല സൗണ്ടാണ്.
1: ബാറ്ററി വീക്കാവും തോറും ശബ്ദം
0: കുറഞ്ഞു വരുന്നേയുള്ളൂ.
1: നല്ല സെറ്റാണ് അത്. പിന്നെ നമുക്ക് ഏത് ടൈമിനും മിനിറ്റുകൾ വരെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും.
0: ആയിക്കോട്ടെ, എന്നാലും നമുക്കൊരു പാട്ട് കേട്ടാലോ, സമയം കഴിഞ്ഞു വരുന്നു. ഏത് പാട്ടാ വേണ്ടേ?
1: നീലാംബുജങ്ങൾ വിടർന്നു.
0: നീലാംബുജങ്ങൾ സത്യവാൻ സാവിത്രി പാട്ടാണോ?
1: അതെ അതെ അതെ.
0: ശ്രീകുമാരൻ തമ്പിയുടെ വരികളും ജി ദേവരാജന്റെ ഈണവും കേട്ടാലോ. എന്നാല്
1: ഓക്കെ,
0: വിളിച്ച സന്തോഷം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ.

0: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
1: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
4: ഈ ശനിയാഴ്ച

0: നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
1: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: പ്രിയമുള്ളവരെ, സമയം 9 മണി കഴിഞ്ഞ് 11:07. ചിത്രമഞ്ജരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആരാ നോക്കാം കൂടെ. ഹലോ,
3: ഹലോ,
2: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്,
2: നമസ്കാരം. ആരാണ്?
3: ഞാൻ മുക്കത്ത് നിന്ന് അഷിതയാണ്.
2: അഷിത മുക്കം. അഷിത, എന്തൊക്കെയുണ്ട് മുക്കത്തെ വിശേഷങ്ങള്?
3: മുക്കത്ത് സുഖമായിട്ട് പോണു. മഴയൊക്കെ ഉണ്ട്,
2: ഇടയ്ക്ക് മാത്രം ഉണ്ട്.
3: ഇപ്പം ഇടവിട്ട് 2 ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ട്.
2: എന്താ ചെയ്യുന്നേ?
3: ഞാൻ ഹൗസ് വൈഫ് ആണ്.
2: ഹൗസ് വൈഫ് ആണ്. എന്നാലും ഒരുപാട് ഒരുപാട് പണികൾ ഉണ്ടാവുമല്ലോ വീട്ടിലല്ലേ? നമ്മളിങ്ങനെ അലാറം വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അഷിതയുടെ ലൈഫിലും ഒരു ഭാഗവാക്കാണല്ലോ. ആണോ അലാറം?
3: ഷുവർ. ഞാൻ അലാറം എന്നും വെക്കാറുണ്ട്.
2: അലാറം തന്നെ മൊബൈലിലാണോ വെക്കാറ്?
3: മൊബൈലിലാണ്
2: എന്നുണ്ടെങ്കിൽ ചില ആളുകള് 1, 2, 3, 4 അങ്ങനെ കുറെ കാറ്റഗറി ഉണ്ടാവും. ഒന്നടിച്ച് കട്ടായി പോട്ടെ എങ്കിൽ രണ്ടാമത്തെ.
3: എനിക്ക് ശരിക്കും 5 മണിക്കാണ് എഴുന്നേറ്റത്തിന്റെ ടൈം ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ 4:30 വെക്കാം.
2: 4:30 വെക്കും. എന്നിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തുണ്ടോ?
3: അത് ഞാനും നമ്മൾ എണീക്കാതെ പോയാലോ എന്ന് വിചാരിച്ചാണ്. എനിക്ക് 5 മണി ടൈം മതി. 4:30 വെക്കും. അപ്പൊ നമ്മൾ എന്താ പറയാ, ഈ പറയണ പോലെ ഓഫ് ചെയ്തിട്ട് അങ്ങനെ ടൈം പോകണ്ടെന്ന് വെച്ചിട്ട്.
2: അപ്പൊ ഫോണിലാണ് സെറ്റ് ചെയ്തതെന്ന് അർത്ഥം?
3: അതെ, ഫോണിലാണ്.
2: അല്ലേ?
3: അതെ.
2: എപ്പോഴെങ്കിലും അലാറം പണി തന്നിട്ടുണ്ടോ?
3: പണി തന്നിട്ടില്ല ഇതുവരെ. ഇല്ല, തരുമോന്ന് അറിയില്ല.
2: അല്ല, ഒരാള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ, 4 മണിക്ക് എണീക്കുന്നതിന് വേണ്ടിട്ട്, രാവിലെ എണീറ്റ് പോകുന്നതിന് വേണ്ടിട്ട് അലാറം വെച്ചു. പക്ഷെ 5 മണിയും 6 മണിയും 7 മണി ആയിട്ടും അടിച്ചിട്ടില്ല. നോക്കുമ്പോഴാണ് അറിയുന്നത് AM എന്നുള്ളതിന് പകരം PM എന്നാണ് സെറ്റ് ചെയ്തതെന്നാണ് ഷാനവാസ് മെസ്സേജ് ചെയ്തത്. അപ്പൊ ശ്രദ്ധിക്കണം പാനെ, ശ്രദ്ധിച്ചു വെക്കാഞ്ഞാല് AM PM ആയി കഴിഞ്ഞാല് ചിലപ്പോ നമ്മുടെ പ്ലാനിങ് എല്ലാം പാളി
3: പോകും.
2: ഏതാ പാട്ട് വേണ്ടേ?
3: എനിക്ക് നോവൽ എന്ന് പറഞ്ഞ ഫിലിമില് അരികിലില്ലെങ്കിലും
2: അരികിലില്ലെങ്കിലും ഉള്ള പാട്ടാണ് വേണ്ടത്. ഓക്കെ, എന്നാ പാട്ട് കേട്ടാലോ. നോവൽ സിനിമയിലെ പാട്ട് യേശുദാസ് പാടിയത്
3: കേട്ടോ.
2: താങ്ക് യു, താങ്ക് യു. ഇതാ വരുന്നു കേട്ടോ പാട്ട്.
3: ഓക്കെ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 9 മണി കഴിഞ്ഞ 18 മിനിറ്റും 22 സെക്കൻഡും. ചിത്രമഞ്ചേരിയിൽ ഇനി ആരാ നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ആരാണ്? രവീന്ദ്രൻ. കോട്ടക്കൽ. എന്തുണ്ട് കോട്ടക്കൽ വിശേഷമൊക്കെ? എന്ത് ചെയ്യുന്നേ? കോട്ടക്കലിന്റെ അതേ പാരമ്പര്യം തന്നെ അല്ലേ? ഇന്ന് ജോലിക്ക് പോയിണ്ടോ? പോവാൻ വേണ്ടി നിൽക്കാണ്. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വൈഫ്
0: മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് ഇറങ്ങുന്നത് ഇപ്പൊ ജോലിക്ക്?
1: ഒരു 9 മണിയാകുമ്പോൾ
0: 10 മണിയാകുമ്പോ എത്തിയാ മതി. അപ്പൊ അലാറം വെച്ച് ഉണർന്നതാണോ?
1: അലാറം വെക്കാറുണ്ട്.
0: വെക്കാറുണ്ട്. വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. സമയം ഇതാ, നമുക്കും തന്നെ അലാറം അടിക്കാറായി. നമ്മുടെ ചിത്രമഞ്ജരിയുടെ സമയം അലാറം അടിക്കാറായി. പാട്ട് ഏതാ വേണ്ടത് പറയൂ. മാനത്തെ കൊട്ടാരത്തിൽ ഏത് പാട്ടാ? ആ പാട്ടുന്നാതാ വരുന്നു. സമയം ഇല്ലാത്തോണ്ടാണ്. ഇനി ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് വിളിക്കുമ്പോ നമുക്ക് പൂർണ്ണമായിട്ടും കേൾക്കാം, കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം. ഇപ്പൊ ദാ മാനത്തെ കൊട്ടാരത്തിലെ പൂനിലാമഴ പെയ്തു തുടങ്ങി കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

പ്രിയമുള്ളവരെ, ചിത്രമഞ്ജരിയുടെ സമയം ഇവിടെ തീരുകയാണ്. അലാറം വിശേഷങ്ങളിൽ നമ്മളങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ചിത്രമഞ്ജരിയുടെ സമയം ദാ കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊരു ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അലാറം സെറ്റ് ഒരു മൊബൈലിൽ വയ്ക്കും, അലാറം വേറൊരു മൊബൈലിൽ വയ്ക്കും. പക്ഷേ അലാറം അടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് തവണ നമ്മൾ ഉണരും. ഓരോ പ്രതീക്ഷകളുമായിട്ട് ഓരോ അലാറം അടിക്കുമ്പോൾ എല്ലാവർക്കും നല്ല ദിനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചിത്രമഞ്ജരിയിൽ നിന്നും തൽക്കാലം വിട പറയുകയാണ്. ശൈലേഷ് മൊറയൂർ, സ്റ്റുഡിയോ സഹായവുമായി ജയ ടി ടി, സാങ്കേതിക സഹായം നിർവഹിച്ചത് സെയ്ദലവി ഷംസീർ പാറക്കൽ.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. വിദേശയാത്രയ്ക്ക് നികുതിയോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. തികച്ചും അടിസ്ഥാനരഹിതമാണ് റിപ്പോർട്ടെന്നും വാസ്തവത്തിന്റെ കണിക പോലും അതിലില്ലെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. പെട്രോളിയം കരുതൽ ശേഖരം, LPG വിതരണം, പ്രതിരോധ സഹകരണം തുടങ്ങി നിരവധി സുപ്രധാന കരാറുകളിൽ ഇന്ത്യയും UAE ഒപ്പുവച്ചു. അബുദാബിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. എല്ലാവർക്കും ഉറപ്പുള്ള വീടുകൾ നൽകുക എന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന പ്രതിബദ്ധതയാണെന്ന് ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. മഹാരാഷ്ട്രയിലെ സതാരയിൽ മഹാ ആവാസ് അഭിയാന്റെ കീഴിൽ പൂർത്തീകരിച്ച വീടുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ചൌഹാൻ. നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് NTA ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. വ്യാഴാഴ്ച വരെ വിദ്യാർത്ഥികൾക്ക് നിലവിലെ വിലാസവും ഒന്നും രണ്ടും പരീക്ഷാ നഗരങ്ങളുടെ തിരഞ്ഞെടുപ്പും ഇഷ്ടാനുസരണം പുതുക്കാമെന്നും NTA അറിയിച്ചു. റാഗിംഗ് പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ കോളേജ് അധികൃതർ ശക്തിപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. റാഗിംഗ് പരാതിയിൽ ഒരു രക്ഷിതാവ് സമർപ്പിച്ച പരാതിയിലാണ് കമ്മീഷൻ ഉത്തരവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഹരിതചട്ട പാലനത്തിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച പ്രവർത്തനത്തിന് ജില്ലാ ശുചിത്വമിഷൻ പുരസ്കാരങ്ങൾ ജില്ലാ കലക്ടർ സ്നേഹിൽകുമാർ സിംഗ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കോഴിക്കോടും നഗരസഭാ തലത്തിൽ രാമനാട്ടുകരയുമാണ് മികച്ച പ്രവർത്തനം കാഴ്ചവച്ചത്. കൊല്ലത്ത് സ്വകാര്യ ഗ്യാസ് ഏജൻസിയിൽ അനധികൃതമായി സൂക്ഷിച്ച 2000 വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾ പിടികൂടി. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പരിശോധനയിലാണ് മുഖത്തല കണിയൊട്ടുതോട്ട് നിന്ന് 1937 വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടുകെട്ടിയത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5 ചെന്നൈയിലാണ് മത്സരം.
0: FM പ്രധാന വാർത്തകൾ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി
2: അലോഹ ഹോസ്പിറ്റൽ.
4: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
5: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
9: ദിവസവും കാലത്ത് 6:35
10: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
8: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി,
11: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
12: അന്തപ്പനെന്താ ഒരു മൗനം?
13: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
14: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
16: എന്നും രാവിലെ 8:30.
15: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി.

0: ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ
2: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: ട്രെയിൻ സമയം.
4: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 16345 ലോകമാന്യ തിലക തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:18, ട്രെയിൻ നമ്പർ 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം മാംഗ്ലൂർ എക്സ്പ്രസ് 11:33 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52, ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
3: ട്രെയിൻ സമയം.
5: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പുലിയിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ഇസി EMI സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
6: പിട്ടാപ്പുലിയിൽ ഏജൻസീസ്.
7: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
3: നാട്ടുവൃത്താന്തം. വികസന വാർത്തകൾ.
4: നാട്ടുവൃത്താന്തം വായിക്കുന്നത് ശൈലേഷ് മൊറയൂർ. മലപ്പുറം നഗരസഭ കുടുംബശ്രീ യൂണിറ്റ് ടോപ്പ് സ്കിൽ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരു മാസമായി നടന്നുവരുന്ന ടോപ്പ് സ്കിൽ സ്റ്റുഡന്റ്സ് സമ്മർ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം മലപ്പുറം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആബിദ എട്ടുവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. അക്കാദമി പ്രിൻസിപ്പൽ ഹസീന മലയിൽ അധ്യക്ഷത വഹിച്ചു. കൂരിയാട് നിർമ്മാണം പൂർത്തിയായ വയഡക്ട് വാഹന ഗതാഗതത്തിന് ഭാഗികമായി തുറന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള റോഡാണ് തുറന്നത്. കോഴിക്കോട് ഭാഗത്തേക്കുള്ള പാത 2 ദിവസത്തിനുള്ളിൽ തുറന്നുകൊടുക്കുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
3: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
9: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
10: എന്നും രാവിലെ 7 മണിക്ക്.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
12: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
13: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
14: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണങ്കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണങ്കണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണങ്കണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9 മണി കഴിഞ്ഞ 30 മിനിറ്റും 12 സെക്കൻഡും. ഇനി കേൾക്കാം
3: ആകാശവാണി 102.7 മഞ്ചേരി FM.
15: മുഖാമുഖം. ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണിയുമായി മുനീറാമയൂർ നടത്തുന്ന അഭിമുഖം തുടർന്നു.

0: കേൾക്കാം.
1: കാൽപ്പനികതയുടെ ചാരുത മാത്രമല്ല ശാസ്ത്രത്തിന്റെയും മറ്റ് ഇതര മേഖലകളുടെയുമെല്ലാം സ്വാധീനം നിറഞ്ഞു നിൽക്കുന്ന സമഗ്രമായി രചിക്കപ്പെട്ട ഒരു കൃതിയാണല്ലോ താങ്കൾ എഴുതിയ ദൈവത്തിന്റെ പുസ്തകം. 700 പേജുകളുള്ള ഒരു ബൃഹത് ഗ്രന്ഥം. മലയാളത്തിൽ അവകാശികളെപ്പോലെ വളരെ ചുരുക്കം കൃതികൾ മാത്രമാണല്ലോ ഇത്രമാത്രം സുദീർഘമായി എഴുതപ്പെട്ടത്. എത്രമാത്രം സമയമെടുത്തു ദൈവത്തിന്റെ പുസ്തകം എഴുതി പൂർത്തിയാക്കുവാൻ? എങ്ങനെയായിരുന്നു ആ എഴുത്ത് യാത്ര?
2: സത്യത്തിൽ പലപ്പോഴും ഞാനാകെ 4 നോവലുകളെ ഇതുവരെ എഴുതിയിട്ടുള്ളൂ. നോവലിൻ്റെ കാര്യത്തിൽ തന്നെ വളരെ മെല്ലെ പോകുന്ന ഒരാളാണ്. പക്ഷെ ധാരാളം കഥകളൊക്കെ എൻ്റെ ഇടയിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പുസ്തകം എഴുതി പൂർത്തിയായിരിക്കും ഏകദേശം 10 വേണ്ടി വന്നു.
3: 10 വർഷം
2: ആ പക്ഷെ 10 എന്ന് പറഞ്ഞാൽ ഒന്നിച്ചങ്ങ് എഴുതുകയല്ല, കുറേ എഴുതി വയ്ക്കും. അപ്പോഴേക്ക് മറ്റു പല എഴുത്തുകളുണ്ടാവും, ചെറുകഥ ഉണ്ടാവും, ലേഖനം ഉണ്ടാവും, പിന്നെ എനിക്ക് കുറച്ച് ആക്ടിവിസത്തിൻ്റെ സൂക്കടും ഉണ്ടല്ലോ. സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഭാഷയ്ക്ക് വേണ്ടി, മലയാള ഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരത്തിന് മുൻകൈയിൽ നിൽക്കുക, മതമൈത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഇതുകൊണ്ടൊക്കെ ഇതിങ്ങനെ നീണ്ടുപോകുന്നതാണ്. പക്ഷേ പലപ്പോഴും എനിക്ക് പിന്നെ തോന്നിയത് അങ്ങനെ നീണ്ടുപോയത് അതിനെ കൂടുതൽ നന്നാക്കിയതാണ്. ഇതൊക്കെ ഒറ്റ അടിക്ക് എഴുതിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് ദുർബലമായി പോകും. പലപ്പോഴും പല ആശയങ്ങളും നമ്മളിൽ വന്നിങ്ങനെ അടിയുമ്പോഴാണ് അതൊക്കെ ഇങ്ങനെ കൂടിച്ചേർന്ന് കൂടിച്ചേർന്ന് വരിക.
3: അതിന് ആ പ്രസവവേദന വരുന്ന സമയത്ത് അതങ്ങ് പുസ്തകമായി പ്രസിദ്ധീകരിക്കും.
2: ആ അത് പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം.
3: അത് ശരി. അങ്ങ് സാധാരണ എഴുതുന്ന രീതി എങ്ങനെയാണ്? ചെറുകഥകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതുന്നു, അതുപോലെ പഠനങ്ങളും ഇതുപോലെ നോവലുകളും എഴുതുന്നു. എങ്ങനെയാണ് അങ്ങയുടെ എഴുത്തിൻ്റെ ഒരു രീതി? എത്രമാത്രം സമയം എടുക്കാറുണ്ട് ഒരു ചെറുകഥയാണെങ്കിൽ ഒക്കെ എഴുതി?
2: അതൊക്കെ ഓരോ തീമിനും സമയത്തിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച്. ഈ മൂഡ് എന്ന് പറഞ്ഞൊരു പ്രശ്നം പല എഴുത്തുകാരും പറയാറുണ്ട്, മൂഡ് ഉണ്ടാവണം എഴുതാൻ. എനിക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. എനിക്ക് എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടണം, എനിക്ക് മറ്റ് തിരക്കുകളിൽ നിന്ന് ഒഴിവ് കിട്ടി ഒറ്റയ്ക്ക് ഒന്ന് ഇരിക്കാൻ പറ്റിയ എപ്പോഴും എനിക്ക് മൂടാ, ആ പ്രശ്നമില്ല. പക്ഷെ എന്താ വെച്ചാൽ എനിക്കുള്ളൊരു എഴുത്തുകാരൻ അത്ര ഗുണകരമല്ലാത്ത ചില സ്വഭാവങ്ങൾ എനിക്കുണ്ട്. അതായത് ഇങ്ങനെ ആക്ടിവിസത്തിൽ ഇടപെടുക, ഇതൊക്കെ എഴുത്തിനെ ഒരു തരത്തിൽ ബാധിക്കുന്നതാണ്. പിന്നെ ഉത്തരവാദിത്തങ്ങൾ, കാര്യങ്ങൾ പറഞ്ഞ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്നത് നല്ല ഗുണാണോ ചീത്ത ഗുണാണോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പല ഉത്തരവാദിത്തത്തിന്റെ തലയിൽ വന്നുകൂടും. ഇപ്പം കേരള സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് ഉണ്ട്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളത്തിൻ്റെ കൺവീനർ റൂം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമാണ്, മലയാള യൂണിവേഴ്സിറ്റിയിൽ അഡ്ജൻ പ്രൊഫസറാണ്. അതൊക്കെ നല്ല പണികളാണ്. ഇതെല്ലാം കുറേ സമയം അപഹരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ നിർമ്മിതി എങ്ങനെയാകൊണ്ട് എനിക്കത് ഒഴിവാക്കാനും പറ്റില്ല. പക്ഷെ ഒരു എഴുത്തുകാരൻ എന്നുള്ള എനിക്ക് സമയം വല്ലാതെ അപഹരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം.
3: എങ്കിലും ഒരു സാമൂഹ്യമായ പ്രവർത്തന മേഖലകളിൽ വ്യാപൃതനാകുമ്പോൾ അങ്ങേക്ക് എഴുത്തിനപ്പുറം താൻ തൻ്റെ ധർമ്മം നിറവേറ്റുന്നു എന്നൊരു ആത്മസംതൃപ്തി ലഭിക്കാറില്ലേ?
2: തീർച്ചയായിട്ടും. പലപ്പോഴും പിന്നെ അതും കൂടിയാണ് ഞാൻ പിന്നെ എഴുത്തെന്ന് മാത്രം വിചാരിച്ച് മുറിയടച്ചിരുന്ന് പിൻവാങ്ങാതിരിക്കാൻ കാരണം. കാരണം നമ്മുടെ കേരളത്തിലെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ ഗുണത്തിനും മറ്റുമായിരുന്നു എഴുത്തിനെ ഉപയോഗപ്പെടുത്തിയിരുന്ന എഴുത്തച്ഛൻ മുതൽക്ക്. ഇപ്പോഴത്തെ പുതിയ കാലത്തിൻ്റെ ഈ കച്ചവടം ഉണ്ടാക്കുന്ന കാലത്തിൻ്റെ ഒരു പരിപാടിയാണ് എഴുത്ത് എന്ന് പറഞ്ഞാൽ വെറും ഒരു കമേഴ്ഷ്യൽ കാര്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പ്രക്രിയയാണ്. ആ ചിന്തയുള്ളവരാണ് സമൂഹത്തിലേക്കൊന്നും വരാതെ എഴുത്ത് മാത്രമായിട്ടിരിക്കും. അതൊരു പ്രൊഫഷണലിസമാണ്. ആ പ്രൊഫഷണലിസത്തിൻ്റെ പിറകിൽ ഒരു പ്രയോജനവാദമുണ്ട്. ഇന്നത്തെ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഒരു ചരക്കുൽപാദകനായി മാത്രം എഴുത്തുകാരനെ മാറ്റുന്നതാണ്. അതിപ്പോൾ ഒന്ന് വലിയ എഴുത്തുകാർ പലരും അങ്ങനെയാണ്. കാരണം അവർക്ക് പ്രൊഫഷണലായിട്ട് പിന്നെ വിജയിക്കുക എന്നുള്ളതിൽ കവിഞ്ഞിട്ടുള്ള നാട്ടിലത്തെ ഒരു കാര്യത്തിൽ ഇടപെടാനൊന്നും അവർ കിട്ടുകയില്ല. ഒരാളായിട്ട് വർത്തമാനം പറയാൻ കിട്ടില്ല. അതാണ് രസം.
3: ഇക്കാര്യത്തിൽ അങ്ങാണെങ്കിൽ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളിൽ സമരങ്ങൾ തന്നെ നയിച്ചിരുന്നത്, അത് പല രൂപത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാകാം, അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മലയാളത്തിന് വേണ്ടി നിരാഹാരം കടന്ന ചുരുക്കം ചിലരിൽ, അതല്ലെങ്കിൽ ഏക വ്യക്തി താങ്കൾ തന്നെ
2: എഴുത്തുകാരനായിരുന്നു.
3: അല്ലെ,
2: എഴുത്തുകാരനായിട്ട് മലയാളത്തിന് വേണ്ടി നിരാഹാരം കടന്ന എഴുത്തുകാരൻ ഞാൻ.
3: അതെ, ഐക്യ മലയാള പ്രസ്ഥാനത്തിന് വേണ്ടി സമരത്തിൽ നിരാഹാരം കടന്നു. ഈ ആക്ടിവിസത്തിനൊക്കെയുള്ള ഇന്ധനം എങ്ങനെയാണ്? അതിന്റെ റിസൾട്ട് എത്രത്തോളം സമൂഹത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്?
2: തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എവിടെയെങ്കിലും പ്രതിഫലിക്കാതിരിക്കില്ല എന്നതൊരു വസ്തുതയാണ്. മലയാളത്തിന് വേണ്ടിയിട്ടുള്ള സമരം ഇപ്പോൾ നമ്മൾ വലിയ വിജയത്തിലായിത്തിരിക്കുന്നു. ആ ബില്ല് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ അതിന് ആ ബില്ല് കൊണ്ടുവരാനുള്ള

0: സമരം ആണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനന്ന് നിരാഹാരം കണ്ടത്. അപ്പൊ അവസാനം അത് ഫലപ്രാപ്തിയിലായി. അപ്പോ ഫലപ്രാപ്തിയിലായതോ ഈ മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ബില്ലുണ്ടല്ലോ, ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു ബില്ലാണത്. മലയാളത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ആ ഉൾക്കൊള്ളൽ, ഇൻക്ലൂസീവ്നെസ് മുഴുവനുള്ളൊരു നല്ല ബില്ലാണ്. കാരണം ന്യൂനപക്ഷ ഭാഷകളുണ്ടല്ലോ, അതിനെല്ലാം ഇത്ര പരിഗണിക്കുന്ന, ആദിവാസി ഭാഷകളെ അടക്കം പരിഗണിക്കുന്ന ഒരു സമീപനമുള്ള ബില്ലാണത്. അപ്പൊ അതിലൊക്കെ നമ്മൾ നമ്മുടെ പാരമ്പര്യത്തിന്റെ സംസ്കാരത്തിന്റെ ചില ഗുണങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അപ്പൊ അതിനെയൊക്കെ സഹായിക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി എന്നുള്ളതിൽ എനിക്ക് വലിയ തൃപ്തിയുണ്ട്.
1: എനിക്ക് തോന്നുന്നു അങ്ങ് ഭാഷയെ തൊട്ടുണർത്തുന്നതിലും ഭാഷയെ സംരക്ഷിക്കുന്നതിലും മാത്രമല്ല, മറിച്ച് സാമൂഹികമായ സൗഹാർദ്ദാന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയും പോരാളിയുടെ വേഷം പലവട്ടം അണിഞ്ഞു.
0: തീർച്ചയായിട്ടും പിന്നെ മതപരമായിട്ടുള്ള വിഭാഗീയതകൾ കേരളത്തിൽ ഉണ്ടാവുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അന്ന് മാറാട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ സി അഷഫ് എന്ന നോവലിസ്റ്റിനെയും കൂടിയും കൂടെ കൂട്ടിക്കൊണ്ട് ഞാനൊരു ശബരിമല യാത്ര പോയി. അപ്പം അത് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റി. എം ടി ആയിരുന്നു എനിക്ക് പൂവാള ഈ കെട്ടുനിറയ്ക്കാനുള്ള സാധനമൊക്കെ എടുത്തു തന്നത്. എന്നാൽ അഷ്റഫിന് അങ്ങനെ വിഗ്രഹാരാധനയുടെ ഒരു മുദ്രയും പാടില്ലാത്തതുകൊണ്ട് അഷ്റഫ് കെട്ടുനിറച്ചില്ല, നെയ്ത്തേങ്ങ നിറച്ചില്ല. അപ്പോൾ എല്ലാ മതത്തിൻ്റെ മൂല്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അതെല്ലാം പരസ്പരം അംഗീകരിച്ചുകൊണ്ട് തന്നെ മൈത്രി സാധ്യമാണ്. പലരും ഇന്ന് പറയുന്നത് മൈത്രി സാധ്യമാണെങ്കിൽ എല്ലാം അത് ഉപേക്ഷിച്ചാളെന്നുള്ളതാണ്. അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് നമുക്കിതിനെ സമീപിക്കാൻ പറ്റില്ല. അപ്പൊ മതസഹിതമായിട്ടുള്ളൊരു മതേതരത്വത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: അങ്ങ് എഴുത്തു ജീവിതം ആരംഭിച്ചതിനെ കുറിച്ച് പറഞ്ഞു, പിന്നീട് ആദ്യം പുറത്തു വന്ന നോവൽ സൂഫി പറഞ്ഞ കഥ ആയിരുന്നുവല്ലോ. വ്യത്യസ്തമായ ഒരു പ്രമേയവും എഴുത്ത് ശൈലിയുമായി എത്തിയ ആ പുസ്തകത്തെ എം ടി ഒക്കെ ഒരുപാട് അഭിനന്ദിച്ചിട്ടുമുണ്ട്. എങ്ങനെയായിരുന്നു സൂഫി പറഞ്ഞ കഥയുടെ പിറവി?
0: സൂഫി പറഞ്ഞ കഥ എൻ്റെ കൃതി എന്ന് പറയുന്നതിനേക്കാട്ടിലും എൻ്റെ നാടിൻ്റെ കൃതി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. അതിനുവേണ്ടി ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. നാട്ടിൽ മലപ്പുറം ജില്ലയിൽ ഉണ്ടായ ഒരു സംഭവം, ഒരു കേട്ടുകേൾവി മാത്രമാണ്. ഒരു മുസൽമാൻ ഒരു ഹിന്ദു സ്ത്രീയായിട്ട് ലോക്യമായി വിവാഹം കഴിച്ചു, മതവും മാറി ഇസ്ലാമിലേക്ക് വന്നു. പക്ഷെ അവർക്ക് അവരെ മച്ചിലമ്മേനെപ്പോഴും ഇങ്ങനെ ഓർമ്മ വരിക. അങ്ങനെ മച്ചിലമ്മയ്ക്ക് വേണ്ടി ഒരു കുടില് കോവില് പണിഞ്ഞു കൊടുത്തു, എന്നിട്ട് അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എന്നൊരു കഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് ഊർജം സ്വീകരിച്ചിട്ടാണ് സൂഫി പറഞ്ഞ കഥ ഞാൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം, ഇന്ത്യക്കാരുടെ മതം അല്ലെങ്കിൽ കേരളീയരുടെ മതം, വ്യത്യസ്ത മതങ്ങളിൽ പെടുന്നവരാണ് അവരെങ്കിലും അവരെല്ലാം സംസ്കാരം ഒന്നാണ്. പിന്നെ ഇതിൻ്റെ മൂല്യങ്ങളൊക്കെ തന്നെ അടിസ്ഥാനപരമായ ഒരു സത്യത്തിലേക്ക് പോകുന്നതാണ്. പുറമേയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും വ്യത്യസ്തതകൾ ഒരിക്കലും പരസ്പരം ശത്രുതയ്ക്കോ വൈരുദ്ധ്യത്തിനോ ഇടവരുത്തരുത് എന്ന ഒരു കാര്യം സൂഫി പറഞ്ഞ കഥയിലുണ്ട്. അത് 10-11 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
1: ആ പുസ്തകം പിന്നീട് സിനിമയായല്ലോ. അങ്ങയുടെ സിനിമയാക്കപ്പെട്ട ഏക നോവൽ സൂഫി പറഞ്ഞ കഥയാണ്. ഈ സിനിമാ രംഗത്തേക്ക് വരുമ്പോൾ അങ്ങേക്ക് എന്തൊക്കെയാണ് മനസ്സിലുള്ളത്? പുതിയ പുസ്തകങ്ങൾ സിനിമയാക്കണമെന്നുണ്ടോ, അതല്ലെങ്കിൽ ആ സൂഫി പറഞ്ഞ കഥ സിനിമ എന്ന നിലയിലാണോ നോവൽ എന്ന നിലയിലാണോ താങ്കൾക്ക് കൂടുതൽ സംതൃപ്തി നൽകുന്നത്?
0: അതിപ്പോ സിനിമയും സാഹിത്യകൃതിയും കൂടി, ഒരു സാഹിത്യകൃതിയെ പിന്നെ അധികരിച്ചിട്ടൊരു സിനിമ വന്നാൽ തന്നെ താരതമ്യപ്പെടുത്താൻ തന്നെ പ്രയാസമാണ്. കാരണം രണ്ടും രണ്ട് രൂപമാണ്. സൂഫി പറഞ്ഞ കഥ എന്ന നോവൽ മാത്രം എൻ്റെ സ്വന്തമായിട്ടുള്ളത്. സൂഫി പറഞ്ഞ കഥ എന്ന സിനിമ പ്രിയനന്ദൻ എന്ന് പറഞ്ഞ സംവിധായകൻ തന്നെയാണ്. അപ്പൊ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി കൊടുത്താലും അത് സംവിധായകന്റെ കലയാണ്. അപ്പൊ അതിൽ നമ്മൾ വിചാരിച്ച മാതിരി പിടിവാശിയൊന്നും നടക്കില്ല. കാരണം നമ്മളുടെ കൃതി ഒരു സിനിമയാക്കാൻ കൊടുക്കുന്ന സമയത്ത് പെമ്മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന പോലെയാണ്. പിന്നെ അത് നമ്മളെ നിയന്ത്രണത്തില്ല, അവരവരുടെ ജീവിതമായി. അതുപോലെയാണ് അപ്പൊ സൂഫി പറഞ്ഞ കഥ കൊടുക്കുന്ന സമയത്ത് അതിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ പ്രിയനന്ദന്റെ ഭാവനയ്ക്കനുസരിച്ചാണ് സ്ക്രിപ്റ്റ് ഞാൻ എഴുതി കൊടുത്തെങ്കിലും. പിന്നെ ഒരിക്കലും ഒരു നോവലൊക്കെ സിനിമയാക്കുന്ന സമയത്ത് നോവൽ മുഴുവൻ ഇതിൽ ഉൾക്കൊള്ളണം എന്ന് വിചാരിച്ചാൽ നടപ്പില്ല. ഞാൻ അന്ന് ആ കാലത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഒരു നോവൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഗൂഡ്സ് ട്രെയിനാണ് വിചാരിക്കുക. അത്രയ്ക്ക് ചരക്ക് കയറ്റി പോകുന്ന ഗൂഡ്സ് ട്രെയിനാണെങ്കിൽ സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു

കപ്പാസിറ്റർ കാറ് പോലെയാണ്, അതിന്റെ ഡിക്കിൽ കൊള്ളുന്ന സാധനങ്ങളെ അതിന്റെ ഡിക്കിൽ കൊള്ളൂ. ഒരു ഗുഡ്സ് ട്രെയിനിലത്തെ മുഴുവൻ ഇതിൽ കൊള്ളണം എന്ന് പറഞ്ഞിട്ട് കാര്യം നടക്കില്ലല്ലോ. എന്നാൽ അംബാസിഡർ കാറ് മോശമല്ല, വളരെ കാറ് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ രണ്ടും ഉൾക്കൊള്ളാനുള്ള ശേഷി ഒരിക്കലും ഒരു നോവലിന്റെ കണ്ടന്റ് മുഴുവൻ സിനിമയിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. അതിനുവേണ്ടി ഞാൻ നിർബന്ധിച്ചിട്ടും കാര്യമില്ല.

0: ഇടശ്ശേരിക്കാർ എന്ന് പറഞ്ഞ ഇടശ്ശേരിയുടെ ഓർമ്മകളുമായി ബന്ധപ്പെടുത്തി ഒരു സയൻസ് ഫിക്ഷന്റെ രൂപത്തിലാണ് കഥ എഴുതിയത്. എങ്ങനെയാണ് ആ ഒരു പുസ്തകത്തിന്റെ പിറവി?
1: ഇടശ്ശേരിന്റെ നാട്ടുകാരനാണ്, ഉറൂബിന്റെ നാട്ടുകാരാണ്. ഇപ്പൊ ഇടശ്ശേരിക്കാർ എന്നുള്ള കഥ എഴുതിയിട്ടുണ്ട്, ഉറൂബ് എന്ന ആംബുലൻസ് ഡ്രൈവർ എന്ന കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇടശ്ശേരിയുടെ മക്കളൊക്കെ ഇതിലെ കഥാപാത്രങ്ങളാണ്. അപ്പം ഇടശ്ശേരിയുടെ ദർശനത്തെ, തത്വശാസ്ത്രത്തെ ഒക്കെ പുതിയ കാലത്ത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് പുതിയ കാലത്തിനെ അഭിമുഖീകരിക്കാൻ ഇടശ്ശേരിയുടെ കാഴ്ചപ്പാട് ഇന്നും എത്രത്തോളം പ്രസക്തമാണ് എന്നതിൻ്റെ ഒരു വിലയിരുത്തലാണ് അതിൽ കൂടെ വന്നിട്ടുള്ളത്. ഉറൂബ് എന്ന ആംബുലൻസ് ഡ്രൈവറിൽ ഡിജിറ്റൽ ഇൻകാർണേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഉറൂബ് രണ്ടാമത് ജീവിച്ചു വരികയാണ്.
0: അങ്ങയുടെ കൃതികളിലെല്ലാമുള്ള പ്രത്യേകത ഇതാണ്, അവരെ ഈ ഇന്നത്തെ ലോകത്തേക്ക് കൊണ്ടുവരുവാൻ ക്വാണ്ടം ഫിസിക്സോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിജിറ്റൽ ഇൻകാർണേഷൻ അല്ലെങ്കിൽ കോസ്മോളജി, തമോഗർത്തം, ഇങ്ങനെ എന്തൊക്കെയോ വാഹനങ്ങൾ അങ്ങ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ?
1: കൃത്യമായിട്ട് അതിന് പലപ്പോഴും ഞാൻ സയൻസിനെ ആശ്രയിക്കാറുമുണ്ട്. പിന്നെ സയൻസ് ഇന്ന് നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും മുഴുവൻ സയൻസാണ്. അപ്പൊ അത്രത്തോളം സയൻസ് നമ്മളെ സാഹിത്യത്തിൽ വരുന്നില്ല. മലയാള സാഹിത്യത്തിൽ കൂടുതൽ സയൻസും മറ്റ് വിജ്ഞാനശാഖകളും വരണമെന്നുള്ള താല്പര്യം എനിക്കുണ്ട്. കാരണം മലയാള യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. മലയാള യൂണിവേഴ്സിറ്റിയുടെ ഉദ്ദേശം തന്നെ എല്ലാ വിജ്ഞാനശാഖകളും മലയാളത്തിൽ കൂടെ ആവിഷ്കരിക്കാനുള്ള പ്രാപ്തി ഭാഷയ്ക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ദൗത്യബോധവും കൂടിയും സയൻസിനെ കൊണ്ടുവരുന്നതിൽ എന്നെ പ്രചോദിപ്പിക്കുന്നു.
0: ഇനി മറ്റൊരു കാര്യം, അങ്ങ് സയൻസിനെ കുറിച്ചും വിശ്വാസ ആത്മീയ രംഗങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു, ഇതെങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത് എന്ന്. എന്നാൽ അങ്ങയുടെ ജീവിതത്തിന്റെ പുസ്തകം പോലെയുള്ള കൃതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് മറ്റൊരു തലത്തിലാണ് സഞ്ചരിക്കുന്നത്. ലൈംഗികത കൂടി അതിൽ വിഷയമാകുന്നുണ്ട്. ലൈംഗിക ചിത്രീകരണങ്ങൾ നോവലുകളിലും കൃതികളിലുമെല്ലാം പലപ്പോഴും കടന്നു വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശൈലി സ്വീകരിക്കുന്നത്?
1: അതായത് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഒരു ഭാഗത്ത് ആത്മീയതയുടെ ഒരു എഴുത്തുകാരനായിട്ട് തോന്നും, എന്നാൽ ചില കൃതികളിൽ ഇത്ര അധികം മലയാളത്തിൽ ലൈംഗികതയെപ്പറ്റിയും അതിൻ്റെ വ്യത്യസ്ത മാനങ്ങളെപ്പറ്റിയും ആവിഷ്കരിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനുമില്ല എന്നുള്ളത്. അപ്പോൾ അതെനിക്കുള്ളത് ശരിക്കും ആത്മീയതയും അധ്യാത്മികതയും ഒന്നും ലൈംഗികതയ്ക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ലൈംഗികത അശ്ലീലമാകുന്നത് അത് സ്നേഹരഹിതമായിട്ടുള്ള ഒരു പ്രക്രിയയ്ക്ക് മാറ്റുന്ന സമയത്താണ്. ജീവിതത്തിൻ്റെ പുസ്തകത്തിലൊക്കെ മലയാള സാഹിത്യ കൃതികൾ, നോവലുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ലൈംഗിക ചിത്രീകരണങ്ങളുള്ള നോവല് എന്ന് പറയാം. ഈ നോവലിനെ പറ്റി ഭാവിയുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം തന്നെ ഉണ്ട്. കുറെ 26 നിരൂപകർ എഴുതിയിട്ടില്ല. സച്ചിദാനന്ദനും ബി രാജീവനും പി പവിത്രനും സാനുമാഷും ഒക്കെ എഴുതിയിട്ടില്ല. അപ്പം അവരെല്ലാം ഇത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ ദൗത്യം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്ക് സംഭവിക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ലൈംഗികത വെറും ഒരു ചൂഷണ ഉപാധിയായിട്ടും ഒരു ശാരീരികമായ അഭ്യാസമായിട്ടും ചുരുങ്ങുമ്പോൾ ഈ സ്നേഹം എന്ന എലിമെൻറ്റോടുകൂടിയിട്ടാണ് ഈ ശരീരബന്ധം വേണ്ടത് എന്ന നിലയ്ക്കുള്ള അതിൻ്റെ ഒരു മാതൃക സൃഷ്ടിക്കലും കൂടിയുണ്ട്. മാധവിക്കുട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് പ്രണയരഹിതമായിട്ടുള്ളൊരു ചുംബനം, ഒരാളുടെ വായിൽ ഉമിനീര് മറ്റൊരാളുടെ വായിലേക്ക് ആക്കുന്ന പോലെ ഒരു അർപ്പുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ സ്നേഹത്തെ എങ്ങനെയാണ് ലൈംഗികതയുമായി ചേർത്ത് നിൽക്കുക? കാരണം ഇന്നത് ചേരിയല്ല, വേറിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ചിത്രീകരണത്തിലും ഒരു ആനുകാലികമായിട്ടുള്ള കാലത്തോടുള്ള പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ ദൗത്യമുണ്ട്.
0: അതെ, സ്നേഹത്തിന്റെ ആർദ്രതയാണ് ലൈംഗികതയിൽ ദർശിക്കേണ്ടത് എന്ന തത്വമാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത് അല്ലേ? ഒരുപാട് കാലം ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നുവല്ലോ, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് മാനേജറായി ഏറെക്കാലം പ്രവർത്തിച്ചു. പിന്നീട് അങ്ങ് ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്താണ് എഴുത്ത് ജീവിതത്തിലും ആക്ടിവിസത്തിലും കൂടുതൽ സജീവമാകുന്നത്. എന്തായിരുന്നു ആ ഒരു രാജിവെക്കലിനുള്ള കാരണം?
1: സത്യത്തിൽ സാങ്കേതികമായിട്ട് രാജിവെക്കലായിരുന്നില്ല, 21 ശേഷം വണ്ടർ റിട്ടയർമെന്റ് എടുക്കുക ചെയ്തത്. അപ്പോൾ എനിക്ക് എഴുത്തിലേക്ക് തിരിഞ്ഞു, കാരണം ബാങ്കിൽ ജോലി കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ എഴുത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. അച്ഛൻ മരിച്ചതിൻ്റെ കമ്പാഷൻ ഗ്രൗണ്ടിലാണ് എനിക്ക് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പം അന്ന് ജോലി സ്വീകരിക്കാൻ ഒരു തരത്തിൽ ഞാൻ നിർബന്ധിതനാവുക ചെയ്തു. കാരണം വേറെ വീട്ടിലെ വരുമാനമാർഗ്ഗങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആകെ ഒരു മകനേ ഉള്ളൂ. അപ്പം ജോലി സ്വീകരിച്ചാലും അയ്യോ ഇത് എനിക്ക് വേണ്ട ഒരു വഴിക്കല്ലല്ലോ ഞാൻ പോയത് എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. കുറച്ച് എഴുതി പിന്നെ

0: അക്കാഡമി അവാർഡൊക്കെ കിട്ടിയപ്പോൾ ബാങ്കിൽ ഈ ഇത്രയധികം ഉത്തരവാദിത്തമുള്ള ജോലി വെച്ചുകൊണ്ട് എടുത്ത് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ഞാനൊരു ജീവിതത്തിനൊരു പ്ലാനിങ് ഒക്കെ നടത്തി റിട്ടയർമെൻ്റ് എടുത്തത്.
1: അങ്ങനെ ആ റിട്ടയർമെൻ്റ് എടുത്ത തീരുമാനം ഇപ്പോൾ വിലയിരുത്തുമ്പോൾ താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു?
0: എന്ന് റിട്ടയർമെൻ്റ് എടുക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ ഭയപ്പെടുത്തുകയാണ് ചെയ്ത്, ഇത്ര നല്ലൊരു ജോലി കൊണ്ട കളഞ്ഞിട്ട് ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളെ നോക്കുന്ന മാതിരിയാണ് ആൾക്കാർ എന്നെ നോക്കിയിരുന്നത്. പക്ഷേ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ റിട്ടയർ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് പിന്നെ ജീവിതത്തിൻ്റെ പുസ്തകവും ദൈവത്തിൻ്റെ പുസ്തകവും ഒക്കെ എഴുതാൻ കഴിഞ്ഞത്. മാത്രമല്ല ഇന്ന് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ കുട്ടികളെ എം എക്കാരെ പഠിപ്പിക്കുന്ന ഒരു ജോലിയിലേക്കും കൂടിയും പ്രവേശിക്കാൻ ഉള്ളൊരവസരം ഉണ്ടായത് എഴുത്തിൽ കൂടെ മാത്രമാണ്.
1: മലയാളം സർവകലാശാലയിൽ അഡ്ജങ്ക്ട് പ്രൊഫസറായി സേവനം ചെയ്യുന്ന ആ ഒരു അനുഭവം എങ്ങനെയുണ്ട്?
0: അത് മലയാള സർവകലാശാല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വിജ്ഞാനങ്ങളും മലയാളത്തിൽ കൂടെ ആവിഷ്കരിക്കുക എന്ന വലിയൊരു ഉന്നതവും ഉദാത്തവുമായ ഒരു ലക്ഷ്യമാണുള്ളത്. 11 പിന്നെ എം എ കോഴ്സുകൾ അവിടെ ഉണ്ട്, റിസർച്ച് ഉണ്ട്. അപ്പോൾ കുട്ടികൾ പഠിപ്പിക്കുന്ന എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അതിനുശേഷം ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പാടുകളിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരാൾക്ക് ശാപമോക്ഷം കിട്ടുന്ന പോലെയാണ് അവസാനം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു അധ്യാപകൻ്റെ ജോലി കിട്ടിയത്.
1: ഏറ്റവും ഇഷ്ടപ്പെട്ട കുപ്പായമണിയാണ്.
0: ലോകത്ത് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള, ഏറ്റവും സ്വാതന്ത്ര്യമുള്ള, സൗഭാഗ്യമുള്ളൊരു ജോലി അധ്യാപകനാണെന്ന് ഞാൻ പറയും. അത്ര ക്രിയേറ്റീവായിട്ടൊരു ജോലിയില്ല. പുതിയ തലമുറകളിലെ കുട്ടികളായിട്ട് ഇടപെടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ സ്വയം നവീകരിക്കുകയാണ്. ഇന്നിപ്പോൾ മലയാള യൂണിവേഴ്സിറ്റിയിൽ പോയോണ്ട് 20-ാം വയസ്സിലും 30-ാം വയസ്സിലൊക്കെ വായിച്ച കൃതികൾ വീണ്ടും എനിക്ക് വായിക്കാൻ, പഠിപ്പിക്കാൻ വേണ്ടി ഒന്ന് ഓർമ്മ പുതുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എനിക്ക് അന്ന് വായിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ എനിക്ക് മലയാളം യൂണിവേഴ്സിറ്റിയിലെ ജോലി ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാനത് എടുക്കുന്നത്.
1: ഈ പ്രൊഫസർ കുപ്പായം അണിയുന്നതിന് മുമ്പായി പലതരത്തിലുള്ള സ്ഥാനങ്ങളിൽ അങ്ങേക്ക് സേവനം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ അഡ്മിനിസ്ട്രേറ്ററായി 20 വർഷത്തോളം അങ്ങ് പ്രവർത്തിച്ചില്ലേ? ആ ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കാമോ?
0: അത് വളരെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയാണെങ്കിലും എം ടിയുടെ കൂടെ ജോലി ചെയ്യുക എന്നുള്ള വലിയൊരു സർഗാത്മകമായ ഒരു ആനുകൂല്യം എനിക്കുണ്ടായി. ഇന്ത്യയിൽ നിന്നുള്ള എഴുത്തുകാരൊക്കെ, കാരണം തുഞ്ചൻ സ്മാരകത്തിൽ വരാത്ത പ്രധാനപ്പെട്ട എഴുത്തുകാരൊന്നും ഇന്ത്യയിലില്ല. അപ്പം അവരൊക്കെയായിട്ട് ബന്ധപ്പെടാനും അവരെ ക്ഷണിക്കാനും അവരുമായുള്ള ഇൻട്രാക്ഷനിൽ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വലിയൊരു സുവർണ അവസരമാണ് എം ടി എനിക്ക് തന്നത്. 20 വർഷം നിന്നു എന്ന് പറഞ്ഞാൽ, പിന്നെ എം ടിയുടെ കൂടെ പ്രവർത്തിച്ചവർക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഉയർച്ച ഉണ്ടാവും. അത് മൂപ്പരൊരു എന്തോ ഒരു പ്രത്യേക ഒരു സിദ്ധിയാണ്. എന്നാൽ മൂപ്പര് എത്ര കൂടെ സ്നേഹത്തോടുകൂടി നിന്നാലും ശരി, അർഹിക്കാത്തൊരു കാര്യം എം ടി ആർക്കും നൽകുകയുമില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ അതെനിക്ക് വലിയൊരു പാഠമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എം ടിയുടെ കൂടെ ജോലിയെടുക്കാൻ കഴിഞ്ഞ വലിയൊരു പാഠമായിരുന്നു, വലിയൊരു അനുഭവമായിരുന്നു.
1: എം ടിയോടൊപ്പമുള്ള മറക്കാനാകാത്ത അനുഭവങ്ങൾ?
0: എം ടിയോടൊപ്പമുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. എം ടി പുറമയ്ക്ക് വളരെ കർശനമായിട്ടുള്ളൊരു മനുഷ്യനാണ്, ഇണങ്ങാത്ത മനുഷ്യനാണെന്നൊക്കെയാണല്ലോ തോന്നുക. പക്ഷേ എം ടിയുടെ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ചില ഗുണങ്ങൾ, കാരണം അവിടെ 20 വർഷത്തോളം നിന്നിട്ടും എം ടി ചെയർമാനായിരുന്നു, ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ആ കാര്യങ്ങളൊക്കെ നടന്ന ആൾ, ഒരു കാര്യം ഒരു ശാസനയുടെ സ്വരത്തിൽ എം ടിനോട് പറഞ്ഞിട്ടില്ല എന്നാണ്. എം ടി ആരും ബോസ് ചെയ്യില്ല. ബോസ് ചെയ്യാതെ തന്നെ മൂപ്പരുടെ ഭാവങ്ങളിൽ കൂടെ മൂപ്പർക്ക് വേണ്ടത് എന്താണെന്നും വേണ്ടാത്ത എന്താണെന്നും പ്രകടിപ്പിച്ച് മൂപ്പര് പുള്ളിയുടെ ലക്ഷ്യത്തിനനുസരിച്ച് കൂടെ ഉള്ളവരെ പ്രവർത്തിപ്പിക്കാനുള്ള വലിയൊരു സിദ്ധിയുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് വലിയ മാനേജ്മെന്റ് എക്സ്പേർട്ടുകൾക്കും എം ടി ഒരു പാഠപുസ്തകമാണ്. കാരണം ആരും ഇങ്ങനെ പിറകെ നടന്ന് പണി എടുപ്പിക്കുക, ശല്യം ചെയ്യുക, ബോസ് ചെയ്യുക ഒന്നും ചെയ്യാതെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നേടിയെടുക്കാനുള്ളൊരു വലിയൊരു മാനേജ്മെന്റ് കപ്പാസിറ്റി എം ടിയിലുണ്ട്. അപ്പം ഇതൊക്കെ എനിക്ക് നല്ല അനുഭവങ്ങളായിരുന്നു. എം ടി പലപ്പോഴും ഏറ്റവും ഒരു വിശ്വസ്തെന്നുള്ളതിലേക്ക് എത്ര സ്വകാര്യമായ കാര്യങ്ങളും ഞാനുമായിട്ട് പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട്.
2: ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണിയുമായി മുനീറാമയൂർ നടത്തിയ അഭിമുഖത്തിന്റെ 2-ാം ഭാഗമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം. 7356 8 2 0 5

0: 7534. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 7356820534. ഇതിൻ്റെ തുടർഭാഗം അടുത്ത ശനിയാഴ്ച രാവിലെ 9:30 കേൾക്കാം.
1: മുഖാമുഖം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
4: വാക്കും
5: പൊരുളും പ്രായോജകർ
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
5: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
5: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
4: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
6: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
7: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൻസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.
10: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
11: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
12: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
11: എന്നും രാവിലെ 7:00.
12: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
11: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
15: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
16: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15.
17: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
18: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
19: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
18: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
19: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
0: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
0: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
1: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
0: തന്നെയോ? അതേതായാലും നന്നായി.
1: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
8: 8078777710. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 9:00 കഴിഞ്ഞ് 55:42.
1: FM പ്രധാന വാർത്തകൾ.
2: നമസ്കാരം. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ വികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലമതിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2047 മയക്കുമരുന്ന് രഹിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇന്ത്യ ദൃഢനിശ്ചയം ചെയ്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ആറൻകാവോ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. CBSE 12-ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. രണ്ട് തലങ്ങളിൽ ഉത്തരക്കടലാസുകൾ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കും.

0: പരിശോധിക്കാൻ അവസരം നൽകുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 മെയ് 16 ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡർ മൈമൻ ആദ്യമായി ലേസർ വിജയകരമായി പ്രവർത്തിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും പ്രകാശ ദിനം ആഘോഷിക്കുന്നത്. ഭാരതമാതാവിന് ജയഘോഷം മുഴങ്ങുന്നത് അദരത്തിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണെന്ന് പ്രശസ്ത തമിഴ് സാഹിത്യകാരനും പത്മശ്രീ ജേതാവുമായ ആർ എൻ ജോഡിക്രോസ്. കോഴിക്കോട് തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ധന വില വർധനയ്ക്കെതിരെ ഇന്ന് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു. SSLC സേ പരീക്ഷ അടുത്ത മാസം ആദ്യവാരം നടത്തും. പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാം. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം സെമിയിൽ. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു പുറത്തായി.
1: FM പ്രധാന വാർത്തകൾ. ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
1: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 16345 ലോകമാന്യത്തിലേക്ക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:18, ട്രെയിൻ നമ്പർ 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52, ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 2:54 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
6: 7:45.
7: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
8: സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
10: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറണ്ട് ബില്ല് വരുമ്പോ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണങ്കണ്ടിയിൽ.
13: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
14: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
15: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ലേ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
16: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
15: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
16: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
15: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
16: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
17: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
16: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.

0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
1: ഇനി കേൾക്കാം
2: ആകാശവാണി 102.7 മഞ്ചേരി FM.
3: യുവവാണി

മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം, സ്വാഗതം ടു മഞ്ചേരി എഫ് എം യുവവാണി. നമ്മുടെ ഈ ഒരു സമയം, ഈ ഒരു സീസൺ എന്ന് പറയുന്നത് പരീക്ഷകളുടെ ഒരു കാലഘട്ടമാണല്ലോ. പൊതുജനങ്ങൾക്കാണെങ്കിൽ ഇലക്ഷൻ പരീക്ഷയായിരുന്നു. ആഫ്റ്റർ ദാറ്റ് 10th കഴിഞ്ഞവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഒക്കെ ഒരു ആങ്സൈറ്റിയുടെയും അൺസർട്ടനിറ്റിയുടെയും ഒക്കെ ഒരു ടൈമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എക്സാം റിസൾട്ട് തന്നെയാണ് ഫസ്റ്റ് ടെൻഷൻ എന്ന് പറയുന്നത്. ബട്ട് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷമാണ് ദ റിയൽ പരീക്ഷ വരാൻ പോകുന്നത്. ലൈഫ് എന്ന എക്സാം, കരിയർ എന്ന ആൻസർ. അപ്പോ ഏത് കരിയർ ചൂസ് ചെയ്യണം, ഏത് സ്ട്രീം വഴി പോകണം എന്നൊക്കെ സംബന്ധിച്ച് ഫാമിലിയിലും ഫ്രണ്ട് സർക്കിളിലുമൊക്കെ സൈലന്റ് ആൻഡ് വയലന്റ് ആയിട്ടുള്ള ഘോര ചർച്ചകളും ഡിസ്കഷൻസും മുറവിളികളൊക്കെ അങ്ങനെ നടക്കുകയാണ്. ജെൻസികളുടെ കരിയർ താല്പര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവർ കേവലം ക്യാഷ് ബിൽഡിംഗ് എന്നതിനപ്പുറം ഒരു കരിയർ ബിൽഡിങ്ങിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഫോളോയിങ് ദ റിയൽ പാഷൻ. ഇത് ഞാൻ പറയുന്നതല്ല, അവർ തന്നെ നമ്മളെ വിളിച്ച് പറയുന്നതാണ്. ദേർ ആർ മോർ ജെൻസീസ് വെയിറ്റിംഗ് ഇൻ ദ ലൈൻ. നമുക്ക് ആദ്യത്തെ കോളറിനെ അറ്റൻഡ് ചെയ്യാം.

0: ഹലോ
1: ഹലോ,
0: ഇതാരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് മുഹമ്മദ് ഇഷാം എന്നാണ്.
0: ആ ഇഷാം, എന്താണ് ചെയ്യുന്നത്?
1: ഞാനിപ്പോ എം എസ് മമ്പാട് കോളേജിൽ എം എ ഇംഗ്ലീഷ് ചെയ്തോണ്ടിരിക്കാം.
0: എം എ ഇംഗ്ലീഷ് ആണല്ലേ, എം എസ് മമ്പാട് കോളേജില്.
1: അതെ.
0: അപ്പോ ഗ്രാജുവേഷൻ എവിടെയായിരുന്നു?
1: ഞാൻ അവിടെ തന്നെ പഠിച്ചത്.
0: അവിടെ തന്നെ പഠിച്ചല്ലേ. എവിടുന്നാണ് ഇഷാം എവിടുന്ന വിളിക്കുന്നത്?
1: ഞാനിവിടെ പാണ്ടിക്കാട് പറവമ്പുറം എന്ന് പറയും കറക്റ്റ് സ്ഥലം.
0: പാണ്ടിക്കാട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ മഞ്ചേരി നിന്ന് അധികം ദൂരമല്ല.
1: ഓക്കെ.
0: അപ്പൊ ഹിഷാം, യു ആർ പെർസ്യൂവിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഇംഗ്ലീഷ് അല്ലേ? വൈ ഇംഗ്ലീഷ് എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഹിഷാമിന്റെ ആൻസർ?
1: വൈ ഇംഗ്ലീഷ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇംഗ്ലീഷ് എന്നുള്ളൊരു ഭാഷയെ കണ്ടിരുന്നത്. പൊതുവെ ആളുകളെ വെച്ച് നോക്കുമ്പോ ഇംഗ്ലീഷ് എന്നൊരു ഭാഷയെ നോക്കി കാണുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പേടിയോടുകൂടി ആയിരിക്കാം. അപ്പോ എന്റെ ഒരു കാഴ്ചപ്പാട്, എനിക്കത് ആ ഭാഷയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വേറെ മറത്തൊന്നും സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ടായില്ല ആ സമയത്ത്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനങ്ങനെ എടുത്തായിരുന്നു ഇംഗ്ലീഷ് എന്നുള്ള വിഷയം. പക്ഷെ ആ ഇംഗ്ലീഷിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എത്രത്തോളം ഇത് വികസിച്ച് കിടക്കുന്നുണ്ട് ചാൻസുകൾ നമുക്ക്, പോസിബിലിറ്റി. ഇപ്പൊ ജോബ് ആണെങ്കിലും എന്താണെങ്കിലും. പക്ഷെ കുറെ ആളുകൾ ഇത് പഠിക്കുന്നത് എന്താ വെച്ചാല് വെറുതെ ഒരു പി ജി അല്ലെങ്കിൽ വെറുതെ ഒരു ഡിഗ്രി എന്നുള്ള കാര്യത്തിലാണ് ഇത് കൂടുതലാളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് എന്ത് കൂടുതൽ മനസ്സിലായത്. മാത്രല്ല, ഞാൻ പ്ലസ് ടുയിലും പിന്നെ ഡിഗ്രിക്ക് വന്നപ്പോഴും എനിക്ക് ജേർണലിസം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് കൂടി എനിക്ക് പഠിക്കാണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്താ കൂടുതൽ അതൊരു ഇൻട്രസ്റ്റ് ആയി മാറി. പിന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഡിഗ്രി അങ്ങനെ പഠിച്ചത് കൊണ്ട് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ആയാലും ക്രിയേറ്റിവിറ്റി ആയാലും പറയാലോ, എനിക്കത് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിച്ചു എനിക്കിപ്പോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ കുറെ ഫ്രീലാൻസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ, അതായത് ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട് ഇപ്പോ. മാത്രല്ല, അപ്പൊ ഞാൻ ചെറിയൊരു വീഡിയോ എഡിറ്ററും കാര്യങ്ങളും കൂടിയാണ്. അപ്പൊ അത് മൊത്തം കോണ്ടന്റ് ക്രിയേഷനും വീഡിയോ എഡിറ്ററും കാര്യം അങ്ങനെ കൊണ്ടിറക്കുന്നതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ചാൻസസ് കൂടുതൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും തിരിയാന്നുള്ളൊരു സംഭവമാണ്. അതായത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ജേർണലിസം, അതായത് മീഡിയ ഫീൽഡിലേക്ക് വേണമെങ്കിൽ കയറാം. ഇനിയിപ്പോ ഗവൺമെന്റ് അങ്ങനെ, അതായത് സിവിൽ സർവീസ് എടുക്കാം, ജെ ആർ എഫ് എടുക്കാം. ഇപ്പൊ എന്റെ മനസ്സിലുള്ളൊരു ഗോൾ എന്താണെന്ന് വെച്ചാല് ജെ ആർ എഫ് ക്രാക്ക് ചെയ്യണമെന്നുള്ള. അപ്പൊ അതുകൊണ്ട് ക്രാക്ക് ചെയ്തിട്ട് ആ ടീച്ചിങ് ഫീൽഡിലേക്ക് ഒന്ന് തിരിയണമെന്നും കൂടി ഉണ്ട്. പക്ഷെ ഞാൻ എന്തിലേക്ക് തിരിഞ്ഞാലും എന്റെ ഫ്രീലാൻസ് വർക്കിംഗ് കാര്യങ്ങളും ഫ്രീലാൻസിന്റെ കാര്യങ്ങളും മൊത്തം അത് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എടുത്തത് എന്റെ ഒരു ഇഷ്ടവും കണ്ട കാര്യങ്ങളും കൊണ്ടാണ്. പിന്നെ ഞാൻ അതിലേക്ക് ഇറങ്ങിയിട്ടാണ് ഞാൻ അതിന്റെ എത്രത്തോളം ബ്രോഡായി കിടക്കേണ്ടത് ഞാൻ അത് മനസ്സിലാക്കിയത്. നമുക്ക് ചാൻസസ് എന്ന് വെച്ച് പറഞ്ഞാല് നമുക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് കയറാം. പിന്നെ നന്നായിട്ട് ഭാഷ ഫ്ലുവന്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പബ്ലിഷിംഗ് മീഡിയ അതിലേക്ക് പോകാം.
0: അപ്പൊ കറന്റ്ലി ഇംഗ്ലീഷ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ജെ ആർ എഫ് ക്രാക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം, PhD.
1: എന്റെ ഗോൾ.

0: ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ നമ്മുടെ പല കുട്ടികൾക്കും ഇതൊരു മെസ്സേജ് കൂടിയാണല്ലേ, ഇത് ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കരിയർ എന്താവും, അതൊരു സാധാരണ ഡിഗ്രി അല്ലേ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട എന്നാണ് ഇഷാമിന്റെ ഒരു.
1: ഞാൻ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ കൂടുതൽ പേരും ഇംഗ്ലീഷ് എടുക്കുന്നത് അവർക്ക് കോളേജ് ലൈഫ് അങ്ങനെ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഞാൻ പറയുമ്പോ കോളേജ് ലൈഫിനോടൊപ്പം ഇതും കൂടി കുറച്ച് നോക്കിയാൽ കരിയർ നല്ല അടിപൊളിയാക്കാം.
0: ഹിഷാം അങ്ങനെ എടുത്തൊരാളല്ലേ, ഇംഗ്ലീഷിനെ സ്നേഹിച്ചെടുത്ത ഒരാളാണ് അല്ലേ?
1: അതെ, ഞാൻ ഇംഗ്ലീഷ് എന്ന ഭാഷ ഇഷ്ടം കൊണ്ട് ഞാൻ എടുത്താണ് ഇപ്പൊ ഇംഗ്ലീഷ്.
0: ഓക്കെ ഓക്കെ. പിന്നെ ഇതറായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ അപ്പാർട്ട് ഫ്രം?
1: അതായത് ഞാൻ അവിടെ ആർട്സ് കോട്ടയിൽ കയറിയതാണ് മമ്പാട്.
0: ഓക്കെ, വെരി ഗുഡ്. അപ്പൊ പാട്ടുകാരനാണോ?
1: പാട്ടുകാരനാണോ, ഇത് പാടും, കൂടെ പാടും. വട്ടപ്പാട്ട് പറഞ്ഞ ഐറ്റം, വട്ടപ്പാട്ട് ഇത് മുട്ടൊക്കെ ഉണ്ടല്ലോ.
0: അപ്പൊ എന്തായാലും പാട്ട് പാടുമല്ലോ. അപ്പൊ ഒരു പാട്ട് ജസ്റ്റ് നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും രണ്ടുപേര് പാടണം.

0: ഓക്കെ ഗുഡ്. അപ്പൊ നമുക്ക് വിളിച്ചപ്പോ ഒരു പാട്ടും കേൾക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ഹിഷാം ഒരു ഓൾറൗണ്ടർ ആണെന്ന് മനസ്സിലായി. എന്തായാലും ഹിഷാമിന്റെ ഫർദർ ജേണിയിലെ എല്ലാവിധ ആശംസകളും കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു. അപ്പൊ ഹിഷാമിന്റെ വിശേഷങ്ങളും ഹിഷാമിന്റെ കരിയർ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ നമുക്ക് ഇനി ഒരു കോളർ ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാം.
1: ഹലോ.
0: ഹലോ, വെൽക്കം ടു യുവാണി.
1: താങ്ക് യു.
0: ഇതാരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് നഹിദ. ഞാന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ തേർഡ് ഇയർ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിനിയാണ്.
0: ഓക്കെ, തേർഡ് ഇയർ പൊളിറ്റിക്കൽ സയൻസ് അല്ലേ. നാട്ടിൽ എവിടെയാണ് പഠിച്ചത്?
1: നാട്ടില് ഞാന് മഞ്ചേരി HMYHSലാണ് പഠിച്ചത്. ഞാന് ബേസിക്കലി ഞാന് മഞ്ചേരിയിൽ നിന്നാണ്.
0: ഓക്കെ, പ്ലസ് ടു സ്ട്രീം ഏതായിരുന്നു നഹിദ?
1: ഞാന് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത്. അതിനുശേഷം 2023 CUT എക്സാം എഴുതി ഞാന് പൊളിറ്റിക്കൽ സയൻസിന് അപ്ലൈ ചെയ്തു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ കിട്ടിയ കോളേജാണ് സാക്കിർ ഹുസൈൻ ഡൽഹി കോളേജ്. ഏറ്റവും പഴയതും അതുപോലെ തന്നെ വളരെ പ്രസ്റ്റീജിയസും ആയിട്ടുള്ള, നമ്മുടെ ഡൽഹിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുക എന്നൊക്കെ പറയാൻ പറ്റും, ഡൽഹിയിലെ ന്യൂഡൽഹി സെൻട്രൽ മാർഗിലുള്ള കോളേജായ സാക്കിർ ഹുസൈൻ ഡൽഹി കോളേജിലാണ് ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
0: നല്ല കാര്യം. അപ്പോ എന്റെ ക്വസ്റ്റ്യൻ, വൈ എ സെൻട്രൽ യൂണിവേഴ്സിറ്റി, വൈ പൊളിറ്റിക്കൽ സയൻസ്?
1: ഓക്കെ, സോ ആദ്യം തന്നെ ഞാൻ വൈ ഐ ചോസ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളതിന് ആൻസർ പറയാം. ഞാൻ 10th കഴിഞ്ഞ ഉടനെ തന്നെ ആഫ്റ്റർ പ്ലസ് ടു ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിനെ പറ്റി എന്റെ ബ്രദർ വഴി അറിയണതും. അങ്ങനെ ഞാൻ CUT എഴുതി. അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാരണങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഫോർ എക്സാമ്പിൾ 50 കുട്ടികളുണ്ട് എന്റെ ക്ലാസ്സിൽ. ഈ 50 കുട്ടികളും ഇന്ത്യയുടെ പല സംസ്ഥാനത്തും നിന്നുള്ളതാണ് എന്നുള്ളതാണ്. അതായത് നമുക്ക് നമ്മുടെ എക്സ്പോഷർ ആണ്. അതായത് നമ്മൾ കൾച്ചറലി ആയിക്കോട്ടെ, അതായത് പല എത്തനിസിറ്റി പല കൾച്ചറിൽ നിന്ന് കുട്ടികളുടെ കൂടെ മിംഗിൾ ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുന്നുള്ളതാണ്. ഇപ്പം ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ നമ്മുടെ ലാംഗ്വേജ് വൈസ് ഇംപ്രൂവ് ആവും. അതേപോലെ തന്നെ നമ്മൾ കോമ്പറ്റി ചെയ്യുന്നത് എന്നുള്ളത് രാജ്യത്തെ പല പല നല്ല നല്ല സ്കൂളുകളിൽ നിന്നും നല്ല മാർക്കോടുകൂടി, അതുപോലെ തന്നെ CUET നല്ല മാർക്കോടുകൂടി പാസ്സായി വന്ന കുട്ടികളോട് കൂടെ തന്നെയാണ്. ഇത് നമ്മുടെ ഈ ഒരു കോമ്പിറ്റൻസി അതുപോലെ തന്നെ നമ്മുടെ എഫിഷ്യൻസി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അതായത് നമ്മൾ നാട്ടിലൊക്കെ പഠിക്കുന്ന കോളേജുകളെ അപേക്ഷിച്ച് നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ, ഇപ്പം ഞാൻ തന്നെ പറയാന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ ഫാക്കൽറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ, അതായത് നല്ല റിസർച്ച് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രൊഫസേഴ്സ് ആയിരിക്കും നമ്മളുടെ ഫാക്കൽറ്റി ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് നാട്ടിലെ കോളേജുകളെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് അതോറിറ്റിയിലുള്ള കോളേജസ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ അഫോർഡബിലിറ്റി എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മുടെ ഫീ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ഫീ സ്ട്രക്ചർ നമുക്ക് വരുന്നുള്ളൂ. അപ്പം

0: അതാണ് പിന്നെ അടുത്ത കാര്യം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമായിട്ട് പറയാൻ പറ്റുന്നത് ഇവരുടെ ഈ ഒരു അക്കാഡമിക് ഓട്ടോണമി എന്ന് പറയാൻ പറ്റും. അതായത് ഒരു നമ്മുടെ ഈ ഒരു ഡിസിപ്ലിൻ, അതായത് പൊളിറ്റിക്കൽ സയൻസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിക്കുന്നത്, അതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു സബ്ജക്റ്റില് ഇവിടുത്തെ സിലബസ്, എസ്പെഷ്യലി ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ സിലബസ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സിലബസ് ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓരോ ടോപ്പിക്സും, എസ്പെഷ്യലി എൻ ഇ പിയുടെ ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഓരോ കരിക്കുലം എന്ന് പറയുന്നത് വെരി എന്താ ഭയങ്കര സ്ട്രക്ചറലി, ഭയങ്കര സ്ട്രക്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത്.
1: വളരെ അപ്ഡേറ്റഡ് ആണല്ലേ ഓരോ സിലബസും?
0: വളരെ
1: അപ്ഡേറ്റഡ് ആണ്. ഇനി ഞാൻ വൈ യുവർ സബ്ജക്ട് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നെഹ്റയ്ക്ക് പറയാനുള്ളത്?
0: അതിലേക്ക് എന്നെ എത്തിക്കാൻ കുറെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട് ആസ് എ പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ എവറി ആൻഡ് ഈ സബ്ജക്ട്സ് ഓഫ് ഹ്യൂമാനിറ്റീസ്, പൊളിറ്റിക്കൽ സയൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാം, അതായത് സോഷ്യോളജി ആണെങ്കിലും എല്ലാം ഇതിൽ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഇന്ത്യൻ ഇക്കണോമി ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും എല്ലാം ഇതിൽ, സൈക്കോളജി ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആഫ്റ്റർ, അതായത് ആഫ്റ്റർ ബാച്ചിലേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഒരു സബ്ജക്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട് യു പി എസ് സിന്റെ മെയിൻ സബ്ജക്ട്, അതായത് മെയിൻ പേപ്പർ എന്നതിലുപരി യു പി എസ് സിയിലെ പല ഭാഗങ്ങളും പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായി പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാരണം, എനിക്ക് ഇതുപോലെ തന്നെ റിസർച്ചിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഈ പൊളിറ്റിക്കൽ സയൻസിൽ, പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ റിലേഷൻസ്, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് പോലത്തെ പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലും വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതും കൂടിയാണ് പൊളിറ്റിക്കൽ സയൻസ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് എനിക്കുണ്ടായിരുന്നത്.
1: ഓക്കെ നഹിദ, താങ്ക് യു. അപ്പൊ ഇനി നമ്മുടെ നാട്ടിൽ ഇപ്പൊ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ആൾക്കാർ നിൽക്കാനുള്ള കുട്ടികൾ നിൽക്കുന്നുണ്ട്, ഇപ്പൊ റിസൾട്ട് വരാനിരിക്കുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും, പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ സി യു ടി ഒക്കെ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും?
0: അവർക്ക് കൊടുക്കുക, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം സി യു ടി യു ജി എക്സാം വിത്തിൻ ഡേയ്സ് നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ സി യു ടി പി ജി എക്സാം കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സി യു ടി യു ജിയെ പറ്റി, ഞാനിപ്പോ യു ജി ആണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് സി യു ടി യു ജിയെ പറ്റി ഞാൻ പറയാം. എല്ലാ കുട്ടികൾക്കുള്ള ഒരു മെസ്സേജ് എന്നുള്ള രീതിക്ക് ഞാൻ പറയാം. ഞാൻ ഇന്നേ വരെ, അതായത് എന്റെ ഈ ഒരു 3 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത കാര്യം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഒരിക്കൽ പോലും അതിൽ അതിന് ആ ഒരു ഡെസിഷനെ പറ്റിയിട്ട് ഖേദിക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കിട്ടിയ ഈ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ എക്സ്പോഷറും എന്നെ വളരെ രീതിയിൽ, അതായത് എന്റെ പേഴ്സണൽ ആയിക്കോട്ടെ, എന്റെ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, എന്ത് എന്റെ ഏതൊരു ആസ്പെക്ട് എടുത്ത് നോക്കിയാലും അതെനിക്ക് വളർച്ച മാത്രമേ തന്നിട്ടുള്ളൂ. അത് ഒരിക്കലും എന്നിൽ നിന്നും ഒന്നും പറിച്ചു എടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നിലേക്ക് വാല്യൂ ആഡ് ആയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: ഓക്കെ, താങ്ക് യു നഹിദ. എന്തായാലും നല്ലൊരു മെസ്സേജ് ആണ് നഹിദ കൊടുത്തിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് ഇൻ യു വാണി.
0: താങ്ക് യു, താങ്ക് യു.
1: നഹിദ വളരെ വിശദമായിട്ടാണ് നമ്മളോട് ഓരോ കാര്യങ്ങളും, ആളുടെ പാഷനെ കുറിച്ചും ആളുടെ സബ്ജക്റ്റിനെ കുറിച്ചും കരിയറിനെ കുറിച്ചൊക്കെ നമ്മളോട് സംസാരിച്ചത്. ദ നെക്സ്റ്റ് കോളർ വന്നിട്ടുണ്ട്. ഹായ്, ഹലോ, ദിസ് ഇസ് മി നജീബ് കോളിംഗ് ഫ്രം യുവാണി മഞ്ചേരി എഫ് എം. ഇതാരാണ്?
2: അജ്സമുദ്ദീൻ.
1: അജ്സമുദ്ദീൻ എവിടുന്നാ വിളിക്കുന്നത്? എവിടെ സ്ഥലം?
2: ഞാൻ മലപ്പുറം ഇരുമ്പുഴി.
1: മലപ്പുറം ഇരുമ്പുഴി. ആ, അപ്പൊ നമ്മുടെ മഞ്ചേരിയുടെ അടുത്ത് തന്നെയാണ് അല്ലേ? ഓക്കെ. അജ്സമുദ്ദീൻ ഏത് കോഴ്സാണ് ചെയ്യുന്നത്?
2: ഞാനിപ്പോ ബി എ മ്യൂസിക്
1: കഴിഞ്ഞു. എം എ മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ ബി എ മ്യൂസിക് ഏത് സ്ഥാപനത്തിലാണ് ചെയ്തത്? ഏത് കോളേജിലായിരുന്നു?
2: ഗവൺമെന്റ് കോളേജ് ചിറ്റൂർ.
1: ചിറ്റൂർ. ഇപ്പൊ പഠിക്കുന്നത്? എം എ പഠിക്കുന്നത്
2: ചെമ്പൈ മ്യൂസിക് കോളേജ് പാലക്കാട്.
1: ചെമ്പൈ മ്യൂസിക്കിലാണ് എം എ പഠിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. പ്ലസ് ടു ഏതാണ് പഠിച്ചത് അജ്സമുദ്ദീൻ?
2: പ്ലസ് ടു ഞാൻ സി എസ് ആയിരുന്നു പഠിച്ചത്.
1: സി എസ് ആയിരുന്നു പഠിച്ചത്. ആഫ്റ്റർ സി എസ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ആർട്സ് കോഴ്സ് ആണല്ലേ, ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ്. വൈ മ്യൂസിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, വാട്ട് വിൽ ബി ദ ആൻസർ ഫ്രം യു?
2: ചെറുപ്പം മുതലേ മ്യൂസിക്കിനോട് നല്ല ഇൻട്രസ്റ്റ് ആണ്. ഞാനൊരു ആ ഒരു വേയിലൂടെ തന്നെയാണ് ഞാൻ വളർന്നു വന്നതും. പിന്നെ ഞാൻ സി എസ് എടുത്ത് കഴിഞ്ഞ് ഞാൻ പല കോളേജസിലും നോക്കിയിട്ടുണ്ടായിരുന്നു. സി എസ് തന്നെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഉള്ള രീതിയിൽ ബി എ മൾട്ടിമീഡിയ, അല്ലെങ്കിൽ സി എസ് ആണെങ്കിൽ നമ്മളെ പ്രോഗ്രാമിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ കുറെ കോളേജസും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ.
2: പക്ഷെ അത് കറക്റ്റായിട്ട് കിട്ടിയില്ല. പിന്നെ ഞാന് അന്ന് ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലേക്കായിരുന്നു ബി എ മ്യൂസിക് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ.
2: പക്ഷെ ഇപ്പോ അത് അതിന്റെ ഒരു മെയിൻ ഒരു സംഭവമാണ്.
1: ഓക്കെ. ഇപ്പൊ അത് നമ്മുടെ ഒരു രക്തത്തിൽ അലിഞ്ഞ പോലെ ആയില്ലേ കുറച്ചുകൂടെ?
2: ഒന്നും കൂടെ ആഴത്തിൽ പഠിക്കാൻ പറ്റി, അതിനുകൂടെ ഒന്നുകൂടെ

0: കർണാട്ടിക് മ്യൂസിക്കിൽ അല്ലേ. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് അതിന്റെ ഒരു സാധ്യതകളായിട്ട് അച്ചാമുദ്ദീന് മനസ്സിലായിട്ടുള്ളത്?
1: സാധ്യതകള് കുറെ ഉണ്ട്. എവിടുന്ന് തുടങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ബി എ മ്യൂസിക് കംപ്ലീറ്റ് ചെയ്തു. സോ എനിക്ക് ഇനി ഒരു കാഡറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഒരു സ്കൂള് ഇപ്പോ മ്യൂസിക് വേക്കൻസീസ് കുറെ ഉണ്ടല്ലോ, അതിൽ കയറാം.
0: ഓ, അപ്പൊ നമ്മുടെ ബി എ മ്യൂസിക്കിന് നമുക്ക് ബി എഡിന്റെ ആവശ്യം വരുന്നില്ല അല്ലേ? അത് വലിയൊരു ഓപ്ഷൻ ആണ്. അപ്പൊ ഒരു ഡയറക്റ്റ് കെ ടെറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ടൊരു ടീച്ചർ ആവാൻ പറ്റും അല്ലേ? വെരി ഗുഡ്, നല്ലൊരു ഓപ്ഷൻ ആണ് നിങ്ങൾ തെരഞ്ഞെടുത്തത്. ഇനി അടുത്തെന്താണ്?
1: പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സംഭവമാണ് നമുക്ക് വേഗം മൈൻഡിൽ ഓടി എത്താം. പക്ഷെ നമുക്ക് വേറെ കുറെ സാധ്യതകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫോണായിട്ട് സോങ്സ് ചെയ്യാം, അത് സ്പോട്ടിഫൈയിൽ അപ്ലോഡ്
0: ചെയ്യാം, അപ്ലോഡ് ചെയ്യാം.
1: നമുക്കൊരു മ്യൂസിക്കിന്റെ ബേസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് മ്യൂസിക് പ്രൊഡക്ഷൻ ലൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് ഇതെല്ലാം പഠിച്ചിട്ട് നമുക്ക് തന്നെ നമ്മളെ സോങ്സ് ഡിസൈൻ ചെയ്തിട്ട് നമ്മളെ മൈൻഡിലുള്ള മ്യൂസിക് എന്താണ് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് സ്പോട്ടിഫൈ അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനത്തെ നിരവധി പ്ലാറ്റ്ഫോമിൽ നമുക്ക്
0: റവന്യൂ ജനറേറ്റിംഗ് പ്ലാറ്റ്ഫോംസിൽ അല്ലേ
1: കോഴ്സ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യാം.
0: ലൈവ് ഷോസ് ഒക്കെ എങ്ങനെയാണ് അച്ഛാ ചെയ്യാറുള്ളത്?
1: ലൈവ് ഷോസ് അതൊരു വേറെ ഘട്ടം, അത് വേറൊരു പോർഷൻ. ഇങ്ങനെ സ്റ്റേജിലൂടെ കണ്ടിട്ട് കുറെ ആൾക്കാരെ അങ്ങനെ വിളിക്കും, പ്രോഗ്രാംസ് ചെയ്യും. അത് നല്ലൊരു ഇൻകം, പെട്ടെന്ന് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം.
0: സ്പോട്ട് ഇൻകം ആണല്ലോ അല്ലേ. നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ്, ജന്മനാ കിട്ടുന്ന ഒരു സർഗശേഷി അച്ചാമുദ്ദീന്റെ കയ്യിലുണ്ട്. അപ്പോ ബി എ മ്യൂസിക് അല്ലെങ്കിൽ എം എ മ്യൂസിക് എന്നുള്ള ഈ ഒരു കോഴ്സ്, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ്, നിലവിൽ അച്ചാമുദ്ദീന്റെ പെർഫോമൻസ്, പ്രൊഫഷണൽ പെർഫോമൻസ് ആ ഒരു ലൈഫിനെ എങ്ങനെയാണ് ബാക്ക് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്?
1: ഞാൻ ചെറുപ്പം മുതലേ ഈ മ്യൂസിക്കിൽ പലരോടുന്ന കുറെ തിങ്സ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അതുപോലെ ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ അന്നൊന്നും എനിക്ക് തീരെ പറ്റില്ല, കഴിയില്ല. ദെൻ ഞാനിങ്ങനെ ഓരോ തിങ്സ് കേട്ടിട്ട് എനിക്ക് അതുപോലെ ചെയ്യണം എന്നുള്ളൊരു വാശി വെച്ചിട്ട് ഇണോ പാഷനേറ്റ് ആയിട്ട് ചെയ്ത് ഓരോ തിങ്സ് നമ്മൾ ക്രാക്ക് ചെയ്യും. പിന്നെ നമുക്ക് അങ്ങനത്തെ തിങ്സ് വരുമ്പോൾ നമുക്കത് സുഖമായിട്ട് കിട്ടും. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബി എ മ്യൂസിക് എടുത്തതിന് ശേഷം അതിന്റെ ഒരു സ്ട്രക്ചർ, അതെങ്ങനെയാണ് ആ തിങ്സ് വരുന്നത്, അതെങ്ങനെയാണ് അതിന്റെ സ്വരസ്ഥാനങ്ങൾ എങ്ങനെയാണ്, അതിന്റെ ബേസിക്സ് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഒന്നുകൂടെ കറക്റ്റായിട്ട് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും.
0: ഓക്കെ, അപ്പൊ ഒരു ആധികാരികമായിട്ടുള്ള ഒരു മുഖം കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ മ്യൂസിക് കോഴ്സ് ഒരുപാട് സഹായിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ തെറ്റിയിട്ടില്ല, യു ആർ അറ്റ് ദ കറക്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇനി വരുന്ന അല്ലെ നമ്മുടെ പുതിയ കുട്ടികൾക്ക് ഇതിലേക്ക് മ്യൂസിക്കിലേക്ക് വരാൻ താല്പര്യമുള്ള, കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളോട് അച്ചാമുദ്ദീൻ എന്താണ് പറയാനുള്ളത്?
1: നിങ്ങൾക്ക് ഇതിനോട് നല്ലൊരു പാഷനേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചൂസ് ചെയ്യാം. ഇത് എന്തായാലും നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും രക്ഷപ്പെടും. നിങ്ങൾക്ക് അതിനോടൊരു ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ലൈക്ക് നമുക്കിങ്ങനെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. ചില സോങ്സ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് കരഞ്ഞു പോകും, അങ്ങനത്തെ സംഭവങ്ങളും. അതുപോലെ നമുക്കും വേറൊരാളെ നമ്മളെ പാട്ട് കേട്ടിട്ട് കരയിപ്പിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ചൂസ് ചെയ്യണം.
0: മറ്റു കോഴ്സുകളെ പോലെ അത് കുറച്ചുകൂടെ മനുഷ്യന്മാരുടെ ഹൃദയമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കോഴ്സ് ആണല്ലോ അല്ലെ. പാട്ട് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അതോടൊപ്പം തന്നെ ഒരു റവന്യൂ, പിന്നെ നമുക്ക് സ്കൂൾ ടീച്ചേഴ്സ് ആവാം, കോളേജ് ലെക്ചേഴ്സ് ആവാം അല്ലെ, എത്രയോ നമ്മുടെ പ്രതിഭാധനരായിട്ടുള്ള ഒരുപാട് ലതിക ടീച്ചറെ പോലെയുള്ള, ബി അരുന്ധതിയെ പോലെയുള്ള എത്രയോ കോളേജ് ടീച്ചേഴ്സ് നമുക്കിടയിൽ പ്ലേബാക്ക് സിംഗേഴ്സ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിലിപ്പോ നമ്മുടെ യേശുദാസ് സാർ, അദ്ദേഹം എം എ വരെ പഠിച്ചിട്ടുള്ള ആളാണ് മ്യൂസിക്കിൽ, കെ എസ് ചിത്ര ബി എ മ്യൂസിക് ആണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ ഈ പ്രൊഫഷണൽ ലൈഫിൽ ഈ ബി എ മ്യൂസിക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ അച്ചാമുദ്ദീനെ പോലത്തെ ഒരു ഗായകനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു രണ്ടു വരി കേൾക്കാതെ നമുക്ക് പറ്റില്ലല്ലോ.

0: വാവ്,
1: അച്ചാമുദ്ദീൻ നന്നായിട്ട് പാടുന്നുണ്ട്. നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ അച്ചാമുദ്ദീൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു ഫോർ കോളിംഗ്. ദേ, വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്, ഒന്ന് കേട്ടു നോക്കാം.
2: എന്റെ പേര് വിഷ്ണു എന്നാണ്, വിഷ്ണു സജിത്ത്. ഞാൻ വണ്ടൂരിൽ നിന്നാണ്, വണ്ടൂരാണ് സ്ഥലം. ഇപ്പൊ കറന്റ്ലി ഞാനിപ്പോ എം എസ് സി സൈബർ സെക്യൂരിറ്റി കോഴ്സ് കഴിഞ്ഞു. യു കെ എന്നാ ചെയ്ത്, ഞാൻ രണ്ടു കൊല്ലം മുന്നേ യു കെ പോയി. പോയിട്ട് കോഴ്സ് ചെയ്ത് അത് കഴിഞ്ഞ് അവിടെ പ്ലേസ്ഡ് ആയി, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഞാൻ ഈ കോഴ്സ് സൈബർ സെക്യൂരിറ്റി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല്, സൈബർ സെക്യൂരിറ്റി ഇപ്പൊ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു കരിയർ ഉള്ളൊരു ഇതാണ്. അപ്പോ ഞാൻ ഇവിടെ ചെയ്തിരുന്നത്, ഞാൻ ഇ സി കൗൺസിലിന്റെ ഒരു എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കേഷൻ ചെയ്തിരുന്നു. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ഇത് മനസ്സിലായത്, കാരണം അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിൽ. അപ്പൊ അതിന്റെ മുകളിലായിട്ട് എന്തെങ്കിലും അതിന്റെ ഫ്യൂച്ചർ ഇതായിട്ട് എന്തെങ്കിലും പഠിക്കണം എന്നുള്ളതിൽ ഡിഗ്രി ചെയ്ത് അത് കഴിഞ്ഞാൽ നേരെ പി ജി എന്നുള്ള രീതിയിൽ യു കെയിൽ അന്വേഷിച്ചപ്പോ കുറെ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് ചെയ്യുന്നത്, സൈബർ സെക്യൂരിറ്റി ചെയ്യുന്നത്. പക്ഷെ കുറച്ചും കൂടിയും ജോബ് ഓറിയന്റഡ് ആയിട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ലെവൽസിൽ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ എക്സ്പോഷർ ഇറങ്ങിയെടുത്ത്. എക്സ്പോഷർ എടുത്ത് അവിടെ യൂണിയില് ചേർന്ന് കോഴ്സ് ചെയ്ത് അത് കഴിഞ്ഞപ്പോ നമുക്ക് കോഴ്സ് കഴിഞ്ഞേക്കാൻ മുന്നേ തന്നെ അവിടുന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. അതേമാതിരി യൂണിവേഴ്സിറ്റി തന്നെ ഇഷ്ടംമാതിരി കുറെ പ്ലേസ്മെന്റിന്റെ കാര്യങ്ങളും പിന്നെ കുറെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നു നമ്മളെ. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കൂടുതൽ ഒരു ഐഡിയ കിട്ടും. കാരണം സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ഫുള്ളി നെറ്റ്വർക്ക് പോലെയാണ്, കുറേ ഫീൽഡ് ഉണ്ട് അതിൽ. അപ്പൊ ഏത് ഫീൽഡിൽ പോകണം എന്ന് നമുക്ക് നല്ല കൺഫ്യൂഷൻ വരും, ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കണം. അപ്പൊ ഡിഫെൻസ് ഉണ്ട്, ഒഫെൻസ് ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്, അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പൊ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം നല്ലൊരു ഡൗട്ട് വരും നമുക്ക്. അപ്പോ അതിനവർ നല്ല ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഞാൻ ഡിഫെൻസ് ആണ് എടുത്ത്, എന്നിട്ട് ഞാനിപ്പോ കറന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, അടിപൊളിയായിട്ട് തന്നെ പോകുന്നു.
1: ഓക്കേ, ദ മെസ്സേജ് വാസ് ഫ്രം യു കെ, യൂണിവേഴ്സിറ്റി ഓഫ് ഹെർട്ട്ഫോർഡ് ഷെയറിൽ നിന്ന് സൈബർ സെക്യൂരിറ്റിയിൽ എം എസ് സി ചെയ്ത് യു കെയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷ്ണു സജിത്ത് ആണ് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. താങ്ക് യു വിഷ്ണു, താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് യുവാണി മഞ്ചേരി എഫ് എം. അപ്പൊ കുറച്ച് ജെൻസി സ്റ്റുഡൻസ് അവരുടെ കരിയർ പ്ലാൻസിനെ കുറിച്ചും ഇൻട്രസ്റ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇൻ ദിസ് എറ എവ്രി വൺ ഈസ് മേക്കിംഗ് ആൻ ഓറ വിത്ത് ദയർ പാഷൻ, ഫോളോയിങ് ദയർ പാഷൻസ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് കൺവേർട്ടിംഗ് ദാറ്റ് ടു മേക്കിംഗ് എ ലിവിംഗ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്കൊരു കരിയർ എക്സ്പേർട്ട് പറയുന്നത് കൂടെ കേട്ടിട്ട് വി ക്യാൻ കം ബാക്ക്. അപ്പൊ നമ്മളുമായി ലൈനിൽ ചേരുന്നു ഡോക്ടർ ഐസക് തോമസ്. ഹലോ സാർ, വെൽക്കം ടു യുവവാണി.
3: Yes, sir.
1: Thank you for joining with us. Sir, നമ്മുടെ കുട്ടികളെ, ജെൻസി കുട്ടികളെ ഇപ്പോ ദാ അവരുടെ പാഷനെ കുറിച്ചും അവരെ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡിനെ കുറിച്ചും അവരുടെ പാഷൻ ഫ്യൂച്ചർ എല്ലാത്തിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരു കരിയർ എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ പുതിയ നമ്മുടെ കുട്ടികൾക്ക്, വളർന്നു വരുന്ന ജെൻസി, അതിനുശേഷം വരുന്ന കുട്ടികൾക്ക് ആസ് എ പ്രൊഫഷണൽ ഗൈഡ് എന്നുള്ള രീതിയിൽ സാറിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് വേണ്ട, കാരണം ഉപദേശം കേൾക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമല്ലോ. അപ്പൊ സ്നേഹത്തോടെ സാറിന് അവരോട് എന്താണ് പറയാനുള്ളത്?
3: നമ്മുടെ കുട്ടികള്, അത് ആരാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നത് വളരെ യുണീക്ക് ആയിട്ടാണ്. നമുക്ക് പകരം വെക്കാനായി ഈ ലോകത്ത് വേറൊരാളില്ല. അത്ര കണ്ട് യുണീക്കാണ് നമ്മൾ. അപ്പോൾ ആ യുണീക്കായ ഒരു പൊസിഷനിൽ നമുക്ക് നമ്മൾ ആരാണെന്ന് അറിയുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മളിലുള്ള അഭിരുചികളും നമ്മളിലുള്ള എബിലിറ്റീസും നമ്മളിലുള്ള സ്ട്രെങ്തും വീക്ക്നസ്സും തിരിച്ചറിഞ്ഞിട്ട് തീക്ഷ്ണമായിട്ട് നമുക്ക് എവിടെയാണോ നമുക്ക് ഇടപെടേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് നമ്മുടെ സർവീസ് കൊടുക്കേണ്ടത് അവിടേക്ക് നമുക്ക് നമ്മളെ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ എവിടെയാണ് ഞാൻ ഫിറ്റാവുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മളെ കരിയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒന്നല്ല, അത് ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. വിഷയം പഠിച്ചു, അതിനുശേഷം ജോലി കിട്ടുന്നു, ജോലി കിട്ടിയിട്ട് വീണ്ടും വീണ്ടും ഉരുത്തിരിഞ്ഞ് ഉരുത്തിരിഞ്ഞ് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കരിയറിലേക്കോ കോഴ്സിലേക്കോ നയിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരുപാട് ടെസ്റ്റുകളും അസസ്മെന്റുകളും എല്ലാം ഉള്ളതാണ്. അപ്പൊ ഇതെല്ലാം ഏറെ നമ്മളുടെ പാഷനെ തിരിച്ചറിയാൻ സഹായിക്കും. ചില കുട്ടികളുണ്ട് ഇപ്പൊ ഫുട്ബോളിനോട് പാഷൻ അല്ലെങ്കിൽ മ്യൂസിക്കിനോട് പാഷൻ,
1: പക്ഷെ
3: അതൊരു കരിയർ ആക്കാൻ മാത്രം ആത്മവിശ്വാസമില്ല അവർക്ക്. ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അത് അതിന്റെ കോർ കോമ്പിറ്റൻസീസ് അറിയണം. ഫോർ എക്സാമ്പിൾ, സംവൺ ഈസ് ഗുഡ് വിത്ത് മ്യൂസിക്, അങ്ങനെ മ്യൂസിക് ആണ് എങ്കിൽ, മ്യൂസിക്കിനോട് കമ്പമുള്ള ഒരാളാണെങ്കിൽ പാട്ട് പാടുന്നതിലാണോ അതല്ലെങ്കിൽ പാട്ട് എഴുതുന്നതിലാണോ അത് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്നതിലാണോ

0: ആണോ, അതുമല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിംഗിലെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതിലാണോ, ഇങ്ങനെയുള്ള കോർ കോമ്പിറ്റൻസിൽ ഏതൊക്കെയാണ് എനിക്ക് കോമ്പിറ്റന്റ് ആയിട്ടുള്ളതെന്ന് അറിയണം.
1: സാർ, ഒരു കുട്ടിയുടെ അഭിരുചി നമ്മൾ തിരിച്ചറിയാൻ എന്തൊക്കെ മെത്തേഡ്സ്, എന്തൊക്കെ ടെസ്റ്റുകൾ എന്തൊക്കെയാണുള്ളത്?
0: ദേർ ആർ സോ മെനി, ഒരുപാട് ടെസ്റ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണെങ്കിലും ഞാൻ പൊതുവെ സജസ്റ്റ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ പലതുണ്ടെങ്കിലും മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അസസ് ചെയ്യാൻ കഴിഞ്ഞാൽ, ഹൊവാർഡ് ഗാർണറുടെ ഒരു തിയറട്ടിക്കൽ ഫ്രെയിമാണ്, 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസുകളുണ്ട്. ആ ഇന്റലിജൻസുകളിൽ ഏത് ഇന്റലിജൻസ്, ഈ 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ലോകത്ത് ഏത് ജോലിയും ആരും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ജേർണലിസത്തിൽ, ജേർണലിസം വേണമെങ്കിൽ ഒരാൾക്ക് ജേർണലിസത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ലിംഗ്വിസ്റ്റിക് സ്കിൽ വേണം, ഭാഷാപരമായ വൈദഗ്ധ്യം വേണം, ഒരു നല്ല അധ്യാപകനാകാൻ, ഒരു അഭിഭാഷകനാകാൻ, അങ്ങനെയുള്ള ഓരോരോ മേഖലകളിലേക്കും അതിൻ്റെതായ ഇന്റലിജൻസ് ആവശ്യമുണ്ട്. ക്രിയേറ്റിവിറ്റി ഇന്നത്തെ ജെൻസിയുടെ ഒരു വലിയ ബിഡസ് ബാച്ചിലർ ഡിസൈൻ മേഖലയിലെ വിവിധ സ്പെഷ്യലൈസേഷനുകളിലേക്കൊക്കെ പോകാനുള്ള ഒരു ഒരു ലെവലിലേക്ക് വിതിൻ നോ ടൈം പല കാര്യങ്ങളും അസാധ്യമായിട്ട് ഇന്ന് ചെയ്യാൻ പറ്റും. ബിക്കോസ് ടെക്നോളജി നിങ്ങൾക്ക് സപ്പോർട്ടീവാണ്, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതൊരു കാര്യവും വേണമെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് അതൊരു നല്ല രീതിയിൽ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളോട് എനിക്ക് ആദരവാണ്, അവരുടെ ഓരോ നീക്കങ്ങൾ കാണുമ്പോൾ അതിശയം തോന്നാറുണ്ട്. ഇതൊന്നും പണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര സ്പീഡിൽ വളരെ ഫാസ്റ്റായിട്ട് വെരി സ്മാർട്ടായിട്ട് നീങ്ങുന്ന ജെൻസി കാണുമ്പം അത്ഭുതമാണ്. അവർക്ക് എന്റർപ്രണർ ആവണമെന്നുള്ള ആഗ്രഹം, അതിന് ശക്തമായ സപ്പോർട്ട് നമ്മൾ കൊടുക്കാൻ ഭരണകൂടങ്ങളും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരും മാതാപിതാക്കളും തയ്യാറായി ജെൻസിയെ കൊണ്ട് അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ആക്ച്വലി എനിക്ക് പറയാനുള്ളത് ഡെയർ ടു ബി ഡിഫറെന്റ് എന്നാണ് പറയുന്നത്. ഡെയർ ടു ബി ഡിഫറെന്റ്, വ്യത്യസ്തരാകാൻ ധൈര്യം കാട്ടും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കാട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട വരികയല്ല, വ്യത്യസ്തരാകാൻ ധൈര്യപ്പെടും. ഡെയർ ടു ബി ഡിഫറെന്റ്, ദാറ്റ് ഇസ് ദ പഞ്ച് വേർഡ് വിച്ച് ഐ ക്യാൻ ഷെയർ വിത്ത് യു.
1: ഓക്കെ സാർ, യു ഹാവ് ദ വൈബ് വിത്ത് ജെൻസിസ്, യു ആർ എ വൈബ് മാൻ. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് യുവാണി മഞ്ചേരി എഫ് എം സാർ. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്.
1: ഓക്കെ, അപ്പൊ നമ്മുടെ കരിയർ ഗൈഡായിട്ടുള്ള ഐസക് തോമസ് സാറിന്റെ മെസ്സേജ് ആണ് നമ്മൾ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഗൈസ്, യു കീപ് യുവർ പാഷൻ ഓൾവേസ്, മേക്ക് യുവർ പാഷൻ ഇൻ ടു എ പ്രൊഫഷൻ ആൻഡ് ലീവ് ഹാപ്പിലി. നമ്മൾ നമ്മുടെ പാഷനെയാണ് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങളുടെ പാഷനെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷനാക്കി മാറ്റാൻ കഴിയുകയാണെങ്കിൽ, അതുവഴി വെച്ച് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ദാറ്റ്സ് എ ഗുഡ് തിങ്. അപ്പൊ ചൂസ് യുവർ ലൈഫ്, ചൂസ് യുവർ വേ, ബി ഹാപ്പി ഓൾവേസ്. അപ്പൊ താങ്ക് യു ഗൈസ് ഫോർ ഹാവിംഗ് ടൈം വിത്ത് യുവാണി മഞ്ചേരി എഫ് എം. ദിസ് ഇസ് മീ നജീബ് ഹിയർ ആൻഡ് സൈനിങ് ഓഫ് മഞ്ചേരി എഫ് എം യുവാണി. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത ആഴ്ച മറ്റൊരു പരിപാടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 21 സെക്കൻഡും. ഇനി പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ഇന്ന് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പിനെ തുടർന്ന് കഥാനേരം. കെ പി രാമനുണ്ണിയുടെ വേണ്ടപ്പെട്ടവന്റെ കുറിച്ച് അവതരണം യു കൃഷ്ണപ്രസാദ്. 10:50 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 ഹലോ യൂത്ത്. തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. വിഷയം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പുകൾ. വിളിക്കേണ്ട നമ്പർ 0483 2950 300. മറ്റൊരു നമ്പർ 0483 2950 800. 12 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1 അഖില കേരള റേഡിയോ നാടകോത്സവം. നാടകം മൗനസാക്ഷി. രചന

0: സംവിധാനം വിനോദ് ബാബു എസ്. ശബ്ദം നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമ്മൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പേരിയ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:00 അധ്യാപകനും ഗവേഷക വിദ്യാർത്ഥിയുമായ മുർഷിദ് കുന്നത്തുമായി ജയൻ മുത്തേരി നടത്തുന്ന അഭിമുഖം ഉൾക്കാഴ്ചയിൽ. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 നാലു മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, നാടകം കാൺക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. ശബ്ദം നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയിടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദരൻ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി വിനോദ കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയോ. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കേൾക്കാം
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
2: കഥാനേരം.

0: കെ പി രാമനുണ്ണിയുടെ വേണ്ടപ്പെട്ടവന്റെ കുരിശ് എന്ന കഥ വായിച്ചവതരിപ്പിക്കുന്നത് യു കൃഷ്ണപ്രസാദ്.
1: ഇത്തിരി പോന്ന കുഴിയാനയെ പിടിച്ച് ഒരടി ദൂരത്ത് വെച്ച കുഴിയാന, ഒരങ്കുലം കൂടി അടുത്ത് വച്ച വലിയ കുഴിയാന, വീണ്ടും ഒരിഞ്ച് സമീപത്ത് വച്ച മിനിബല്യ കുഴിയാന. കൃഷ്ണമണിക്കടുത്തേക്ക് നീങ്ങുന്തോറും കുഴിയാനയല്ലിത്, ഇവണ്ണമുള്ള തേറ്റകളും കാലുകളും പാറയായ പുറവുമായ വല്ലാത്തൊരു ജന്തു. കണ്ണിനോട് ചേർത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ തലഭാഗം മതി ദൂരെ നിൽക്കുന്ന സാക്ഷാൽ ആനയെ മറയ്ക്കാൻ. ഈ അവസ്ഥയിൽ ആനയാണോ വലുത്, ആനയെ മറയ്ക്കുന്ന കുഴിയാനയാണോ വലുത്? ഉദാസീനമായ വിസ്മയത്തിൽ കിടക്കുന്ന രാമകൃഷ്ണൻ കുഴിയാനയെ തിരിച്ചും മറിച്ചും പരിശോധിച്ചതിനു ശേഷം പൊളിഞ്ഞ സിമന്റ് തറയിലെ മണൽപരപ്പിലേക്ക് മെല്ലെ പ്രതിഷ്ഠിച്ചു. കുഴിയാനയാകട്ടെ പിൻകാലുകൾ കുതറി മണൽക്കാറ്റ് സൃഷ്ടിച്ച് പൊളിഞ്ഞ തറയിലെ സഹാറയിലേക്ക് അപ്രത്യക്ഷനായി. പൊടുന്നനെ വയറിന്റെ അടിഭാഗത്തുള്ള വ്രണമൊന്ന് കരഞ്ഞപ്പോൾ വേദനയുടെ ഇടിമിന്നലുകൾ രാമകൃഷ്ണന്റെ മസ്തിഷ്കത്തിലേക്ക് പുളച്ചു കയറി. സഹാറ മരുഭൂമിയിൽ നിന്ന് കണ്ണുകളുടെ കാജം കുടഞ്ഞു. മരുഭൂമി വെറും കുറച്ച് മണൽത്തരികളായി രൂപാന്തരപ്പെട്ടു. മെന്റൽ ഹോസ്പിറ്റലിലെ വാർഡൻ കമ്പികൊണ്ട് കുത്തിയതാണ് രാമകൃഷ്ണന്റെ വയറ്റത്തുള്ള മുറിവ്. ഇടയ്ക്കിടെ മുറിവ് കരയുമ്പോൾ സങ്കല്പങ്ങളുടെ പായൽ പിടിച്ച് മുറ്റിയ അവന്റെ തലച്ചോറ് ഉണരും. അവന്റെ തന്നെ ആത്മകഥത്തിൽ പറയുകയാണെങ്കിൽ മറ്റൊരു സങ്കല്പമായിരുന്ന വ്യവഹാരിക ജീവിതത്തിന്റെ ഓർമ്മകൾ തെളിയും. അന്ന് തനിക്ക് അങ്ങനെയൊരു ലോകം കൂടിയുണ്ടായിരുന്നു. കുഴിയാനയുടെയും ഉറുമ്പിന്റെയും സൂക്ഷ്മലോകത്തിനപ്പുറം തടിച്ചു പൊള്ളയായ ബാഹ്യജീവിതം. എവിടെ വെച്ചാണ് പൊടുന്നനെ അത് തട്ടിത്തകർത്തത്? എളുപ്പത്തിൽ നീർമീകരിച്ച് വായുവിൽ ലയിച്ചത്? വ്രണത്തിൽ നിന്നുള്ള വേദനയുടെ വെളിച്ചത്തിൽ പഴയ ജീവിതത്തിന്റെ നുറുങ്ങുകൾ തെളിയുന്നു. കല്യാണം കഴിഞ്ഞതിന്റെ നവരാത്രിയായിരുന്നു ആദ്യമായുള്ള അത്യാഹിതം നടന്നത്. വിവാഹത്തിന്റെ തിരക്കുകളിൽപ്പെട്ട് രാമകൃഷ്ണൻ കുറച്ചു ദിവസം വല്ലാതെ ബഹിർമുഖനായിരുന്നു. തന്റേതായ സൂക്ഷ്മലോകത്തെ പാടേ അവഗണിച്ച് സങ്കല്പങ്ങളെ മാറ്റിവെച്ച് ബ്രഷും ചായങ്ങളും നീരുവറ്റിയിരുന്നു. കല്യാണത്തിന്റെ ആദ്യ രാത്രി പിന്നിട്ട് പുലർച്ചെ 3 മണിക്ക് അന്തർഗതമായ ആ ലോകം പൊടുന്നനെ എഴുന്നേറ്റു വന്നു. നവവധുവിന്റെ ഇടതിങ്ങിയ കാർക്കൂന്തൽ

വിവാഹത്തിൽ രണ്ടു പേനകളെ കണ്ടുമുട്ടിയതായിരുന്നു ഒരേ ഒരു പ്രചോദനം. കാടും മേടും പിടിച്ച് നീലഭൃങ്കാദി എണ്ണയുടെ ഓസോൺ മണ്ഡലമുള്ള സമൃദ്ധമായൊരു കാർക്കൂന്തൽ തടം, അതിലൊരു പേൻ സമൂഹം, സൂക്ഷ്മ സ്വപ്നങ്ങളും വേവലാതികളുമായി ജീവിക്കുന്ന കൊച്ചുപേൻ ദമ്പതികൾ, ഇടവിട്ട് പെയ്യുന്ന എണ്ണയുടെയും സൂപ്പ് പതയുടെയും കുളിർജലത്തിന്റെയും വർഷപാദങ്ങൾ, പ്രകൃതികോപവും ദൈവശിക്ഷയുമായി ഭവിക്കുന്ന പേൻ ചീർപ്പിന്റെയും പേൻ സംഹാരികളുടെയും തീർവാഴ്ചകൾ. എങ്കിലും തന്റെ സുന്ദരിയായ വധുവിനെ ദേവതയാക്കി അവളുടെ ജൈവ സൗരഭ്യത്തിൽ വസിക്കുന്ന കൊച്ചുജീവികൾ, അവയിൽ ഒന്നായിത്തീർന്ന മാനസികാവസ്ഥ രാമകൃഷ്ണന് അനുഭവപ്പെട്ടു. അതോടെ ഈ അനുഭവം തന്റെ നവവധുവുമായി പങ്കിടാനുള്ള അദമ്യമായ ആവേശവും നിദ്രയുടെ ബാഹ്യസ്ഥമായ പാളിയിലേക്ക് കയറി നിന്നവൻ സംസാരം തുടങ്ങി. അങ്ങനെയാണ് പുലർച്ചെ 3 മണിക്ക് പേനുകളുടെ ജീവിതം കൈമുദ്രകളായും അവയുടെ ആഹ്ലാദം നേരിയ മൂളിപ്പാട്ടായും രാമകൃഷ്ണനിൽ നിന്ന് പുറത്തു വീണത്. നഗരത്തിലെ ഹെഡ് കോൺസ്റ്റബിളിന്റെ മകളായ ബീനയ്ക്ക് ഈ കഥ എന്തെങ്കിലും അറിയോ? ഉറക്കത്തിൽ ചിലർ സംസാരിക്കുമെന്നെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ തന്റെ പുതുമണവാളൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അത്തരമൊരു കേസിൽ ഒതുങ്ങുന്നതായി അവൾക്ക് തോന്നിയില്ല. അയ്യയ്യോ, ഭീകരമായ കൈമുദ്രകളും മൂളിപ്പാട്ടും താളം പിടിക്കലും. രാമകൃഷ്ണനെ ഒന്ന് വിളിച്ചു നോക്കാൻ ശ്രമിച്ച് പേടി തോന്നിയ ബീന ഉമ്മറപ്പടിയിൽ വന്ന് ഒറ്റയ്ക്കിരുന്നു. രാമകൃഷ്ണന്റെ അമ്മ എത്ര ചോദിച്ചിട്ടും ഒരക്ഷരം മിണ്ടിയില്ല. എനിക്കുടനെ അച്ഛനെ കാണണം, വല്ലാത്ത കടുംപിടുത്തത്തോടെ അവൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. പുലരുന്ന ബസ്സിന് തന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഗോപാലൻ നായരെ കൂട്ടാൻ രാമകൃഷ്ണന്റെ അമ്മ ആളവിട്ടു. പലതരം ഭർതൃഗൃഹ ദുരന്തങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഹെഡ് കോൺസ്റ്റബിൾ വിശ്വസ്തരായ 4 പോലീസുകാരെയും കൂട്ടിയാണ് രാമകൃഷ്ണന്റെ വീട്ടിലേക്ക് തിരിച്ചത്. എന്തോ പ്രശ്നമുണ്ടെന്ന് SI സാറിനോട് മുൻകൂട്ടി സൂചിപ്പിക്കുകയും ചെയ്തു. ബീനയുടെ കരച്ചിലും രാമകൃഷ്ണന്റെ അമ്മയുടെ അന്ധാളിപ്പും പോലീസുകാരുടെ മഹസർ ചോദ്യങ്ങളുമായി കല്യാണം പിറ്റേന്ന് കലുഷിതമായി. ഇടയ്ക്കിടെ ഇങ്ങനെ ഉണ്ടാകാറുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടാകാറുണ്ട് എന്ന രാമകൃഷ്ണന്റെ നിസ്സംഗവും നിഗൂഢവുമായ മറുപടിയാണ് ഗോപാലൻ നായരെ കുഴക്കിയത്. തികച്ചും സ്വാഭാവികമായൊരു കാര്യം പോലെയായിരുന്നു പ്രതികരണം. ജാള്യമോ ഒഴിവുകഴിവോ കാര്യത്തിന്റെ ഗൗരവം കുറയ്ക്കലോ അവന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ആകെ പ്രയാസപ്പെട്ട ഗോപാലൻ നായർ പിറകോട്ട് തിരിഞ്ഞു നോക്കി. മകളുടെ കല്യാണ തീരുമാനത്തെ മനസ്സിൽ ന്യായീകരിച്ചു. അല്പം ഏകാഗിയും മൗനിയും ചിത്രം വരയുടെ സുഖക്കേടുമുള്ളവനാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്കിലും നല്ലൊരു ബാങ്ക് ഉദ്യോഗസ്ഥനും അമ്മയുടെ ഒരേ ഒരു മകനും സ്ത്രീധനം എന്ന വിഷയമില്ലാത്തവനുമെന്ന് മനസ്സിലാക്കിയാൽ ഒരു ഹെഡ് കോൺസ്റ്റബിൾ മയങ്ങാതിരിക്കുമോ? ഒരിക്കലുമില്ലെന്നും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീർത്തെടുക്കുകയാണ് വേണ്ടതെന്നും അയാൾ ആത്മഗതം പൂണ്ടു. ഭയപ്പെടാതിരിക്കാനും വരുന്ന ദിനങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്താനും ബീനയുടെ ചെവിയിൽ അടക്കം പറഞ്ഞ് അവളുടെ അച്ഛൻ യാത്രയായി. 3-ാം ദിവസം കാറും പിടിച്ച് ഓടിവരാൻ മാത്രമായിരുന്നു ആ മടക്കയാത്ര. തുടർന്നുള്ള ദിവസങ്ങളിലെ രാമകൃഷ്ണന്റെ നിദ്രാടനവും ഉറക്കപ്പേച്ചും കയ്യാംഗ്യങ്ങളും കണ്ട് ബീന പുലരുവോളം പിടഞ്ഞു കളിച്ചു. ഉണർന്നിരിക്കുമ്പോൾ ലജ്ജാശീലനായ രാമകൃഷ്ണൻ ഉറക്കത്തിലാണ് തന്റെ വിശേഷങ്ങൾ പ്രിയതമയോട് വിളമ്പുന്നത്. ഒരുപാട് കഥകളും മൂളിപ്പാട്ടും കയ്യാംഗ്യങ്ങളുമായി. പാവം ബീനയ്ക്കാവട്ടെ, ഉറക്കമെന്ന് പറഞ്ഞാൽ ഉറക്കം മാത്രമാണ്, ഏറിയാൽ കൂർക്കം വലിയും. നഗരത്തിൽ ജനിച്ചു വളർന്ന അവൾക്ക് സ്വപ്നം പോലും കണ്ട ശീലമില്ല. കൂടാതെ ഉറക്കത്തിലുള്ള സംസാരം കേൾക്കാനുള്ളതല്ല, ഭയപ്പെടാനുള്ളതാണെന്ന ധാരണയും ഗോപാലൻ നായരുടെ കാറു പിടിച്ചുള്ള വരവും വീട്ടിലെ ബഹളവും രാമകൃഷ്ണന്റെ സഹപ്രവർത്തകരും അറിഞ്ഞു. സാന്ദർഭികമായി അവർ അവനെ ചുറ്റിപ്പറ്റിയുള്ള പല പല സമസ്യകളും ഓർത്തു. എത്രയായാലും പിടികിട്ടാത്ത എന്തോ ഒന്ന് രാമകൃഷ്ണന്റെ ഉള്ളിൽ എപ്പോഴും ഉരുണ്ടു കളിക്കാറുണ്ട്. ഒറ്റപ്പെട്ടു നടന്നിരുന്ന അവനെ അവർ യൂണിയനിൽ മെമ്പറാക്കിയിട്ടുണ്ട്, മുദ്രാവാക്യം വിളിപ്പിച്ചിട്ടുണ്ട്, പാർട്ടികളിൽ അംഗമാക്കിയിട്ടുണ്ട്. എന്തെല്ലാമായാലും തുറന്നുവെച്ച എച്ചിൽ പാത്രങ്ങൾ പോലെയുള്ള അവരുടെ വ്യക്തിത്വത്തിന് മുന്നിൽ തുറക്കാത്തൊരു ചെപ്പ്, വിടരാത്തൊരു പൂവ് രാമകൃഷ്ണൻ ഒളിച്ചുവെക്കും. ഇത്രകാലം അനുഭവിച്ച ആ നിഗൂഢ സമസ്യയ്ക്ക് ഇപ്പോഴാണൊരു ഉത്തരം ലഭിച്ചത്. ഗോപാലൻ നായരോടൊപ്പം തല പുകഞ്ഞാലോചിച്ച അവർ സമാശ്വാസത്തോടെ ഏകസ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. അതെ, എത്രയും വേഗം സിറ്റിയിലെ മനോരോഗ ആശുപത്രിയിലെ ഡോക്ടറെ കാണിക്കുക നല്ലത്. ആദ്യമെല്ലാം അത്ഭുതപ്പെട്ടു.

കൂട്ടാക്കാതിരുന്ന രാമകൃഷ്ണൻ ഗോപാലൻ നായരുടെ ഒരൊറ്റ വാക്കിലാണ് ഒടുവിൽ സമ്മതിച്ചത്. നോക്ക്, ബീനയുടെ മനസമാധാനത്തിന് വേണ്ടിയല്ലേ. കണ്ണുകളിൽ ഊറിയ ആർദ്രതയുടെ പ്രകാശത്തോടെ അവൻ ഷർട്ടും മുണ്ടും മാറ്റാനായി മുറിയിലേക്ക് കടന്നു. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് തന്നെ ബീനയോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അവളുടെ സുന്ദര സത്തയിലാകെ തന്റെ പ്രജ്ഞ ഉടക്കിപ്പിടിച്ചിരുന്നു. അമ്മയുടെ

0: അനുഭവിച്ച് സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് കുതിക്കുന്ന കാറിൽ അവൻ മൂളിപ്പാട്ടും പാടിയിരുന്നു. മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഇടവിട്ട സന്ദർശകനായിരുന്ന രാമകൃഷ്ണൻ പിന്നെ പിന്നെ വളർച്ച പ്രാപിച്ച് സ്ഥിരം താമസക്കാരനായി മാറി. 10-ാം നമ്പർ വാർഡിന്റെ പടിഞ്ഞാറെ മൂലയിൽ ചുമരിനോട് ചേർന്ന് കിടക്കുന്ന കട്ടിൽ കൈനഖങ്ങൾ കൊണ്ട് ഭിത്തിയിൽ അടർത്തിയുണ്ടാക്കിയ വ്യത്യസ്ത രൂപങ്ങളിലുള്ള പൊത്തും കുഴികളും അവയ്ക്കുള്ളിലെ വിശാലതകളും നിഴലും വെളിച്ചവും സ്ഥിരം താമസക്കാരായ കൊച്ചു കൊച്ചു പ്രാണികളും രാമകൃഷ്ണൻ ഇപ്പോൾ കൂടെ പാർക്കാൻ വലിയൊരു പ്രപഞ്ചം തന്നെയുണ്ട്. ചുമരിന്റെ മറ്റു ഭാഗങ്ങളിലെല്ലാം കൈനഖം കൊണ്ട് വരച്ചുണ്ടാക്കിയ രേഖാചിത്രങ്ങളാണ്. കുറേ കാലമായി രാമകൃഷ്ണൻ ചിത്രം വരയ്ക്കുന്നത് രാമകൃഷ്ണന് കാണാൻ വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ട് ഒരു ചതുരശ്ര ഇഞ്ചിലവൻ കാടും മേടും കാട്ടാറും മാത്രമല്ല, കാട്ടാളന്റെ കരളിലെ കടുപ്പത്തിന്റെ അലിവ് കൂടി വരച്ചു ചേർക്കും. മറ്റുള്ളവർക്ക് ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് രാമകൃഷ്ണൻ എന്നും പരിഭ്രാന്തിയുടെ നിമിഷങ്ങളായിരുന്നു. ഡ്രോയിങ് മാസ്റ്റർ പനിനീർപ്പൂവ് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഇതളുകൾക്കകത്തെ പുഴുവിനെ കൂടി അവൻ വരച്ചു ചേർത്തു. പൂമ്പാറ്റയെ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ പൂമ്പാറ്റയുടെ പിറകിലെ അപ്പിയിടുന്ന ഭാഗം കൂടി വരച്ചു.
1: നാശൂലം, വേണ്ടാത്തതേ ചെക്കൻ കാണൂ.
0: ഡ്രോയിങ് മാസ്റ്ററുടെ ചുരുട്ടിയ എല്ലൻ മുഷ്ടികൊണ്ട് തലയ്ക്കൊരു കിഴുക്കായിരുന്നു രാമകൃഷ്ണന് ചിത്രകലയിൽ ആദ്യമായി കിട്ടിയ സമ്മാനം. ഹൈസ്കൂൾ ക്ലാസ്സിലെത്തിയിട്ടും വരച്ചുകൊണ്ടിരുന്ന രാമകൃഷ്ണന് ഒരു തവണ മാത്രമേ യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം കിട്ടിയുള്ളൂ. ഡ്രോയിങ് ടീച്ചറുടെ അഭാവത്തിൽ ചിത്രകലയെക്കുറിച്ച് ഗന്ധമില്ലാത്ത ഒരു ശുദ്ധാത്മാവായിരുന്നു അന്ന് ജഡ്ജിംഗ് കമ്മിറ്റിയിൽ. പിന്നീട് ആ വിധിനിർണയത്തെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ അദ്ദേഹം ഇത്രയേ പറഞ്ഞുള്ളൂ, എന്താണെന്നറിയില്ല, പക്ഷേ ആ ചിത്രം എന്നെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. തന്റെ ക്യാൻവാസ് ഭിത്തിയെ വിട്ടുപിരിയാനുള്ള മടികൊണ്ടാണ് പരിക്കേറ്റിട്ടും രാമകൃഷ്ണൻ ആസ്പത്രി വാർഡിലേക്ക് മാറാത്തത്. വേദനയുടെ പുതിയൊരു തിരമാല വയറ്റിൽ നിന്ന് ശിരസിലേക്ക് കയറിയതും അവന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഓർമ്മയുടെ ചിപ്പികൾ പെറുക്കാനായി വീണ്ടും വിധിക്കപ്പെട്ടു. ബീനയുടെ കഴുത്തിലെ നീലഞരമ്പിനോട് തോന്നിയ തീവ്ര പ്രേമവും കൗതുകവുമായിരുന്നു മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സന്ദർശനം സ്ഥിരതാമസമാക്കി മാറ്റിയത്. സുന്ദരിയായ ആ കുലുന്നൻ ഞരമ്പിനെ കല്യാണം കഴിഞ്ഞതിന്റെ 10-ാം ദിവസമാണ് രാമകൃഷ്ണൻ കണ്ടുപിടിച്ചത്. കഴുത്തിന്റെ പാർശ്വത്തിൽ ഇടയ്ക്കു മാത്രം പ്രത്യക്ഷപ്പെട്ട് ഒളിച്ചു കളിക്കുന്ന വല്ലാത്തൊരു രസക്കുടുക്ക. ഡോക്ടറെ കണ്ടുമടങ്ങുന്ന ഒരു സായാഹ്നമായിരുന്നു അത്. തടുക്കാൻ കഴിയാത്ത അഭിനിവേശവും വിസ്മയവും കൊണ്ട് രാമകൃഷ്ണൻ വല്ലാതെ വീർപ്പുമുട്ടി. മുടി വകഞ്ഞു മാറ്റി കഴുത്തിലെ ഞരമ്പിനെ ലാളിക്കുകയും ചുംബിക്കുകയും അതിന്റെ ത്രസനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഭർത്താവിനെ സംശയത്തോടെയാണ് ബീന വീക്ഷിച്ചത്. ചുണ്ടുകൾ, കണ്ണുകൾ, കപോലങ്ങൾ തുടങ്ങി പ്രേമം പ്രകടിപ്പിക്കാൻ അംഗീകരിക്കപ്പെട്ട എത്ര സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നു! എന്നിട്ടാണോ തൂങ്ങിമരിക്കുമ്പോൾ ആദ്യമായി പൊട്ടിപ്പോകുന്ന മർമ്മസ്ഥാനം? അവൾ അവനെ തടഞ്ഞുവെക്കുകയും ഉന്തിമാറ്റുകയും ചെയ്തു. സിനിമയിലും ടിവിയിലും കണ്ടുപഠിച്ച പ്രേമസങ്കല്പത്തോട് യാതൊരു നീതിയും ഈ അരോചകത്വം പുലർത്തുന്നില്ല. നിരാശനായ രാമകൃഷ്ണൻ സ്വയം തടുക്കാനാവാതെ രാത്രിയുടെ വൈകിയ യാമത്തിൽ പരിശ്രമം തുടങ്ങി. ഉറങ്ങുന്ന വധുവിന്റെ കനത്ത കാർക്കൂന്തൽ വകഞ്ഞു മാറ്റി നീലഞരമ്പിനെ പുറത്തെടുത്തു. വ്യത്യസ്തമായൊരു ജീവസത്തയോടെന്ന പോലെയാണ് നീലഞരമ്പിനോടവൻ പെരുമാറിയത്. തടവുകയും മനസ്സിലാക്കുകയും അതിന്റെ ഉൽപ്പത്തി ഇഴപിരിച്ചെടുക്കുകയും ചെയ്യുന്നതിനിടയിൽ ബീനയ്ക്ക് നൊന്തുപോയിട്ടുണ്ടാകും. ഭീകരമായ അലർച്ചയോടെ അവൾ ചാടി എഴുന്നേറ്റതേ ഓർമ്മയുള്ളൂ. പിന്നീട് രാമകൃഷ്ണൻ ഇന്നേ വരെ ബീനയെ കണ്ടിട്ടില്ല. മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ കുറേ രേഖാചിത്രങ്ങൾ രാമകൃഷ്ണന് കാണിച്ചു കൊടുക്കുകയും എന്താണ് തോന്നുന്നതെന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞതൊന്നും ഒട്ടും തന്നെ അയാൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഉടനെ ലെറ്റർ പാഡ് വലിച്ചെടുത്ത് മരുന്നുകൾ കുറിച്ചു. മൂലയിലായി ECT, ഇൻസുലിൻ തെറാപ്പി എന്നെല്ലാം നിരന്തരം രേഖപ്പെടുത്തി. അഗാധമായൊരു ലോകത്തേക്ക് നിരന്തരം താണുകൊണ്ടിരിക്കുന്ന രാമകൃഷ്ണൻ ദിവസേന വരുന്ന അമ്മയെയും ആഴ്ചയിൽ വരുന്ന ഗോപാലൻ നായരെയും ശ്രദ്ധിക്കാറുണ്ട്. സങ്കല്പലോകത്തിന്റെ പുറന്തോട് പൊട്ടിച്ച് മരുന്നുകൾ സൃഷ്ടിച്ച ആലസ്യം വെടിഞ്ഞ് പുറത്തേക്ക് എഴുന്നള്ളാൻ അവൻ കുറച്ചു സമയമെടുക്കും. കരച്ചിൽ തടഞ്ഞു നിർത്തുന്ന അമ്മയ്ക്കും ക്ഷമ നശിച്ച ഗോപാലൻ നായർക്കും മടങ്ങിപ്പോകാൻ അപ്പോഴേക്ക് സമയമായിട്ടുണ്ടാകും. പിന്നീട് ഹെഡ് കോൺസ്റ്റബിൾ വരുന്നതിന്റെ ഇടവേള കൂടിക്കൂടി വന്നു. അവസാനമയാൾ വന്നപ്പോൾ കുറച്ച് കടലാസ് കെട്ടുകളും കയ്യിലുണ്ടായിരുന്നു. സൂപ്രണ്ടിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ഗോപാലൻ നായർ ആദ്യമായി രാമകൃഷ്ണന് മധുര പലഹാരങ്ങൾ നൽകി.

സൂപ്രണ്ട് ഇപ്പോൾ അവനെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായോ രൂപങ്ങൾ കാണുന്നതായോ ചോദിച്ചാൽ ഉണ്ടെന്ന് പറയണമെന്ന് വീണ്ടും വീണ്ടും കേണപേക്ഷിച്ചു. ഗോപാലൻ നായരുടെ രൂപത്തിലും മട്ടിലും പെട്ടവൻ ബീനയുടെ കണികകൾ കണ്ടെടുത്തു. ആരെങ്കിലും വല്ലാതെ നിർബന്ധിച്ച് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പണ്ടേ രാമകൃഷ്ണന് വിഷമമായിരുന്നു. സൂപ്രണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഗോപാലൻ നായർ പറഞ്ഞ പോലെ മറുപടി നൽകി. ചില കടലാസുകൾ സൂപ്രണ്ടിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ച് തിരിഞ്ഞു നോക്കാതെ പോകുന്ന രൂപത്തിലാണ് ബീനയുടെ അച്ഛനെ അവൻ അവസാനമായി കണ്ടത്. നിരന്തരം ചുമച്ചുകൊണ്ടുള്ള അമ്മയുടെ ഹോസ്പിറ്റൽ സന്ദർശനം മാസങ്ങളോളം നീണ്ടു നിന്നിരുന്നു. തീരെ അവശയായ അവർ ഒരു ദിവസം അവന്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കിക്കൊണ്ട് കുറേ നേരം നിലകൊണ്ടു. അന്ന് മടങ്ങിപ്പോയതിനു ശേഷം പിന്നീട് തിരിച്ചു വന്നില്ല. നാളുകൾ എണ്ണാനുള്ള എഞ്ചുവടി നഷ്ടപ്പെട്ട രാമകൃഷ്ണൻ പരന്നൊരു സമയത്തിന്റെ ചളിക്കുണ്ടിലൂടെ പുതഞ്ഞു നീങ്ങി. ആഴ്ചയോ ദിവസമോ മണിക്കൂറോ ഇല്ലാത്ത കാലത്തിന്റെ കട്ടിമടുപ്പ്, വിയർപ്പിന്റെ ഗന്ധമോ ശ്വാസത്തിന്റെ വേഗതയോ അനുഭവിക്കാത്ത മനോരാജ്യത്തിലെ ജീർണഭംഗി, ട്രാങ്കുലൈസറുകൾ പ്രജ്ഞയിൽ അടിച്ചേൽപ്പിക്കുന്ന നിദ്രാവിഹീനമായ ഉറക്കം, അഴുകിപ്പുഴുത്ത് തളം കെട്ടിക്കിടക്കുന്ന ചേതനയെ കുത്തിയിളക്കി ഇളയമ്മയുടെ മക്കൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഇരമ്പി വന്നു. സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചുള്ള കുശുക്കുശുപ്പ്, വാർഡന്റെ തിരക്കിട്ട വരവും കുളിക്കാനുള്ള ആജ്ഞയും, ഓടിപ്പിടിച്ചുള്ള ഷർട്ടും മുണ്ടും മാറ്റൽ, കാറിൽ പോകുമ്പോൾ ചെവിയിൽ ഊതി നിറയുന്ന കാറ്റിന്റെ പട, സമയത്തിന്റെ പിരിമുറുക്കമുള്ളൊരു മാസ്റ്റർ സ്പ്രിംഗ്, ഇതാ എന്ന് പറയുമ്പോഴേക്കത് അയഞ്ഞയഞ്ഞ് ചത്തുകഴിഞ്ഞു. ചുമയൊഴിഞ്ഞ് ക്ഷീണം മാറി സങ്കടഭാവമില്ലാതെ അമ്മ മൂടിപ്പുതച്ചു കിടക്കുന്നു. വളരെ സമാധാനപ്പെട്ട രാമകൃഷ്ണൻ അടുത്ത നിമിഷം ഒരു പൊട്ടിച്ചിതറലായി പരിണമിച്ചെങ്കിലും ഭാഗ്യവാനായതുകൊണ്ട് അമ്മയുടെ മൂക്കിലും ചുണ്ടിലും വന്നിരിക്കുന്ന ഈച്ചകളെ പെട്ടെന്ന് കാണുകയും അവയുടെ മുരൾച്ചയിലൂടെ കുതിർച്ചയിലൂടെ മറ്റൊരു ലോകത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഉടൻ തന്നെ അവനെയും കൂട്ടി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മടങ്ങിവന്ന ഇളയമ്മയുടെ മക്കൾ ഗോപാലൻ നായരെപ്പോലെ പല ഉപദേശങ്ങളും നൽകിയിരുന്നു. സൂപ്രണ്ട് ചോദിച്ചാൽ പറയേണ്ട കാര്യങ്ങൾ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നിങ്ങനെ. സത്യത്തിൽ രാമകൃഷ്ണനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാൻ ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. അവന്റെ മട്ടും ഭാവവും കാണുമ്പോൾ ആളുകൾക്ക് വെറുതെ ശങ്ക തോന്നുകയാണ്. അതുകൊണ്ടാണ് വയറ്റിൽ കമ്പികുത്തിയ വാർഡൻ എൻക്വയറി വരുമ്പോൾ ഒന്നും പറയില്ലേ എന്ന് പിറകെ നടന്ന് കെഞ്ചുന്നത്. ഭക്ഷണം കഴിക്കാൻ വരാതെ മനോരാജ്യത്തിൽ കിടന്ന രാമകൃഷ്ണനെ ഗതികെട്ടാണ് വാർഡൻ കമ്പി കൊണ്ട് കുത്തിയത്. 100 തവണ വിളിച്ചു നോക്കി, അനക്കമില്ല. സമീപത്ത് കിടന്ന കമ്പിയെടുത്ത് തട്ടി നോക്കി, ഭാവമില്ല. കമ്പി കൊണ്ട് ഷർട്ടിൽ കൊളുത്തി വലിച്ച് ഇക്കിളിപ്പെടുത്തി പൂറി ഉണർത്തി. മറുപടിയായി വെറും മൂളിപ്പാട്ട് മാത്രം. ഒടുവിൽ ദേഷ്യത്തിന്റെ ഒരു കഠിന മൂർധാവിൽ പൊട്ടിയതും ഊക്കോടെ കമ്പി വയറ്റിൽ പുളഞ്ഞു കയറി. ചീറ്റിത്തെറിച്ച ചോര ഭൂമിയുടെ ക്യാൻവാസിൽ ഏറ്റവും വലിയ ദയനീയതയുടെ ഗോർണിക്ക വരച്ചു. മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം രാമകൃഷ്ണനെ അറിയിച്ചു കിട്ടുക എന്നതായി പിന്നീടുള്ള വാർഡന്റെ ബദ്ധപ്പാട്. താൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനോരാജ്യത്തിലെ ചെറിയൊരു നിമ്നോന്നതം പോലെയാണ് കമ്പിയുടെ ആഘാതം അവന് തോന്നിയത്. കുറേ കഴിഞ്ഞ് വേദനയുടെയും നീറ്റലിന്റെയും നീർക്കൂലികൾ തലച്ചോറിലേക്ക് ഇഴഞ്ഞെത്തിയതും ഇത് സ്വന്തം ശരീരത്തിൽ നടന്ന സംഭവമാണെന്ന് മനസ്സിലായി. ഇടത് കൈവിരലുകൾ അടിമയറ്റിൽ തൊട്ടപ്പോൾ കൊഴുകൊഴുത്ത നനവിന്റെ മഹാപ്രളയം. എന്നിട്ടും അവൻ സൂക്ഷിച്ചു നോക്കിയത് തന്നെ കുത്തിയ വാർഡനെയല്ല, വയറ്റിൽ തറച്ച കമ്പിയിൽ വിടർന്ന ചെമ്പരത്തിപ്പൂവിനെയാണ്. ഇത്രത്തോളം ശിഥിലവും വൈകിക്കിട്ടിയതുമായ അനുഭവത്തിൽ രാമകൃഷ്ണന് ആരോട് ദേഷ്യം തോന്നാനാണ്? കാലുഷ്യമേശാത്ത അവന്റെ പ്രതികരണം കണ്ട വാർഡന്റെ കണ്ണിലും നിണത്തിന്റെ വർണ്ണം പടർന്നു. കലങ്ങിയ മിഴികളോടെ സങ്കടപ്പെടുന്ന ഒരു മനുഷ്യനെയാണ് വളരെ താമസിച്ച് രാമകൃഷ്ണൻ കാണുന്നത്. പിന്നെ അവനെന്ത് രോഷം? എൻക്വയറിക്ക് മുന്നിൽ അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത് എന്നെല്ലാം 100 ഉപദേശങ്ങൾ വാർഡൻ നൽകിയപ്പോൾ രാമകൃഷ്ണൻ ഒന്നുറച്ചു. മൗനിയായിരിക്കുക, എന്ത് ചോദിച്ചാലും തീർത്തും മൗനിയായിരിക്കുക. അടിവയറ്റിലെ വ്രണം പഴുത്ത് സ്വസ്ഥത കെടുത്തിയ നാളുകളിലാണ് എൻക്വയറിക്കുള്ള ഡോക്ടർ വാർഡിലെത്തിയത്. വാർഡനെതിരെയുള്ള ചാർജുകൾ ഡിഫൻഡ് ചെയ്യാൻ അയാളുടെ യൂണിയൻ നേതാവും കൂടെയുണ്ടായിരുന്നു. വാർഡനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതിനു ശേഷം എൻക്വയറി ഓഫീസർ രാമകൃഷ്ണന്റെ സമീപത്തേക്ക് വന്നു. എന്തു ചോദിച്ചിട്ടും കക്ഷി മൗനിയാണെന്ന് കണ്ടപ്പോൾ എൻക്വയറി ഓഫീസർക്കൊരു ബുദ്ധി തോന്നി. ഉണ്ടായ സംഭവങ്ങളെല്ലാം വരച്ചു കാണിക്കാൻ അയാൾ അവന് കടലാസും വർണ്ണങ്ങളും നൽകി.

0: മനുഷ്യരുടെയെന്നല്ല, സകല ജീവജാലങ്ങളുടെയും ചോരയിൽ കുതിർന്ന ചരിത്ര പരമ്പരകൾ അവന്റെ താളുകളിൽ നിന്ന് തുരുതുരാ പിറവികൊണ്ടു. കേസിന്റെ തെളിവിലേക്ക് യാതൊന്നും ലഭിക്കാത്തതിനാൽ നടന്ന സംഭവം ചിത്രീകരിക്കാൻ എൻക്വയറി ഓഫീസർ നിരന്തരം നിർബന്ധിച്ചു. സഹികെട്ട രാമകൃഷ്ണനാകട്ടെ അവസാനം ഒരു ചിത്രം തന്റെ നെഞ്ചോട് ചേർത്ത് വരച്ച് കടലാസും വർണ്ണങ്ങളും താഴേക്കെറിഞ്ഞു. ശ്വേതരേഖകളിൽ കുരിശും ചുമന്ന് മലകയറുന്നൊരു നഗ്നരൂപം. എൻക്വയറി ഓഫീസറും ഡിഫൻസിനുള്ള നേതാവും ചിത്രം കയ്യിലെടുത്ത് മാറി മാറി നോക്കി. പെട്ടെന്ന് നേതാവിന്റെ മുഖത്തൊരു പ്രകാശം പടർന്നു. അയാൾ രാമകൃഷ്ണന്റെ അവസാന ചിത്രം ഉയർത്തിപ്പിടിച്ച് ഗദ്ഗദവും ഗൗരവവും ചേർന്ന സ്വരത്തിൽ പ്രഖ്യാപിച്ചു:
1: അപ്പോ ഇതാണ് കാര്യം. രാമകൃഷ്ണൻ ഈ കുരിശ് സ്വയം ഏറ്റെടുത്തതാണ്. തനിക്ക് വേണ്ടിയായിരിക്കാം, തന്നെ പോലുള്ളവർക്ക് വേണ്ടിയായിരിക്കാം, ഈ ലോകത്തിലെ സകല ജീവജാലങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. സ്വയം കമ്പി കൊണ്ട് കുത്തി അവൻ പീഡനം ഏറ്റെടുത്തതാണ്.
0: എൻക്വയറി ഓഫീസറും നേതാവും പരസ്പരം നോക്കി ചിരിച്ചു. നനത്തൊരു മർമ്മരത്തിൽ തുടങ്ങിയ അവരുടെ ചിരി പ്രചണ്ഡമായ ശബ്ദത്തിൽ അലയടിച്ചുയർന്നു. ചുണ്ടുകൾ പൂട്ടാനാകാതെ പല്ലുകൾ കറുക്കുവോളം ചരിത്രത്തിൽ അവർ ചിരിച്ചുകൊണ്ടിരുന്നു. രാമകൃഷ്ണനാകട്ടെ മറ്റൊരു മൂളിപ്പാട്ടിന്റെ ഈണത്തോടെ തന്റേതായ പുതിയൊരു ലോകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തു.
2: കെ പി രാമനുണ്ണിയുടെ വേണ്ടപ്പെട്ടവന്റെ കുരിശ് എന്ന കഥ വായിച്ച് അവതരിപ്പിച്ചത് യു കൃഷ്ണപ്രസാദ്.
3: കഥാനേരം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.
1: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTU-യിലുള്ള AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണുംകണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുംകണ്ടി.
6: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. സിക്കിമിന്റെ മനോഹരമായ പ്രകൃതി ഭംഗിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സംസ്ഥാനത്തെ സുസ്ഥിര വികസനത്തിന്റെ മാതൃകയാക്കുന്നുവെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ഡെങ്കിപ്പനി ദിനത്തോടനുബന്ധിച്ച് ഡെങ്കിപ്പനി പ്രതിരോധത്തെക്കുറിച്ച് അവബോധം വളർത്തുമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. ഡെങ്കിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് കൂടുതൽ ശക്തമാക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്നയാളെ CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കെമിസ്ട്രി അധ്യാപകൻ PV കുൽക്കർണിയാണ് പൂനെയിൽ നിന്ന് അറസ്റ്റിലായത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിലെ 42nd വാർഷിക ബിരുദദാന ചടങ്ങ് രാവിലെ നടത്തി. 130 സീനിയർ റെസിഡന്റുമാരും വിദ്യാർത്ഥികളും ബിരുദവും ഡിപ്ലോമയും ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാൽവർഷം ഈ മാസം 26 തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 720 രൂപ കുറഞ്ഞ് 1,15,080 രൂപയായി.

0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
4: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
5: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം മാംഗ്ലൂർ ഏർനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33. ട്രെയിൻ നമ്പർ 16160 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:38 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 2:54 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
9: എന്നും രാവിലെ 8:03.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ AC വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
11: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
12: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
13: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
12: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
13: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
14: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് ശൈലേഷ് മൊറയൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള തിരഞ്ഞെടുപ്പിൽ ഹരിതചട്ടപാലനത്തിൽ ജില്ലാതലത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷന്റെ പുരസ്കാരങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിതരണം ചെയ്തു. കോഴിക്കോട് ബ്ലോക്ക് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, രാമനാട്ടുകര നഗരസഭ മികച്ച നഗരസഭ, കോഴിക്കോട് കോർപ്പറേഷൻ മികച്ച പ്രവർത്തനം എന്നിവയും എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദ്, റീൽസ് മത്സരത്തിൽ 1st നേടിയ ചേളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് എന്നിവരുമാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ LSGD ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ET രാഗേഷ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ CK സരിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
14: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
15: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
17: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
18: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
17: അമ്മയ്ക്ക് കരുതലായി,
18: കുഞ്ഞിന് കാവലായി,
17: അലോഹ ഹോസ്പിറ്റൽ.
19: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
20: ചൊവ്വാ, വ്യാഴം, ശനി രാവിലെ 7:45.
19: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
20: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 3 മിനിറ്റ്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ഹലോ യൂത്ത്.
3: ഹലോ യൂത്ത്.

0: എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ ശനിയാഴ്ചയാണ്,
1: ഹലോയത്തിന്റെ
0: സമയമാണ്, 11 മണി കഴിഞ്ഞു. നമ്മുടെ ചോദ്യോത്തരങ്ങളുടെ ഒരു കസർത്താണ് നമ്മുടെ ഇനി 1 മണിക്കൂറിൽ ഇനി വരുന്ന സമയത്തുള്ളത്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മള് ഇലക്ഷൻ കഴിഞ്ഞ്, പെരുമാറ്റച്ചട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ 1-2 ആഴ്ചയായി. ഇപ്പോൾ നമ്മൾ നമ്മുടെ തത്സമയ പരിപാടികളൊക്കെ നമ്മൾ വീണ്ടും തുടങ്ങാണ്. അപ്പൊ ഇങ്ങനെ അതൊക്കെ മറന്നവരൊക്കെ, പുസ്തകം അടച്ചു വെച്ചവരൊക്കെ തുറക്കാം, എടുക്കാം, ഫോണൊക്കെ എടുക്കാം, റേഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്യുക, വേഗം അങ്ങോട്ട് വരാം. അവർക്കൊക്കെ അത് പറയാം. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ഹലോ ഗീത് തത്സമയ പ്രശ്നോത്തരയിലേക്ക് വിളിക്കാം, മടിക്കാതെ വിളിക്കുക. വിളിക്കാനുള്ള നമ്പറുകൾ ഇതാണ്: 0483-295-0300, അതേ സ്റ്റീഡി കോഡിൽ 295-0800. അപ്പൊ നമ്മൾ ഈ തത്സമയ പരിപാടി ഇപ്പൊ കുറച്ചു നാളായിട്ട് ഇല്ലാത്തതുകൊണ്ട് നിബന്ധനകളൊക്കെ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവുമല്ലേ, അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാല്ലേ നമുക്ക്. അപ്പൊ ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് നമുക്ക്, സാധാരണ നമ്മുടെ ചലച്ചിത്രഗാന പരിപാടിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്
1: ചെറിയ
0: പ്രായപരിധി ഉണ്ട്, ഒപ്പം ഒരു ദേശപരിധിയും കൂടി ഉണ്ട്. അത് ഇതാണ്, നമ്മുടെ 16-നും 45-നും ഇടയിൽ പ്രായമുള്ള മലപ്പുറം ജില്ലക്കാർക്കാണ് വിളിക്കാനുള്ള അവസരം. അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്, അത് വിളിക്കാനുള്ള അവസരം ആണ് ഉള്ളത്. പക്ഷെ നമുക്ക് വിളിക്കല്ല, നമുക്ക് അല്ലാത്തവർക്കൊക്കെ, ശ്രോതാക്കൾക്കൊക്കെ നമുക്ക്
1: വാട്സപ്പിലൂടെ
0: നമ്മുടെ ഹലോ ഗീത്തിലെ പങ്കാളികളാകാം. ആ നമ്പറും കൂടി ഇതാ ഓർമ്മിപ്പിക്കുന്നു: 9495-05-06-00. ഒരിക്കൽ കൂടി പറയാം കേട്ടോ,
1: 94-95-05-600. ഇത് വാട്സപ്പ് നമ്പറാണേ.
0: യെസ്. അപ്പൊ പ്രിയമുള്ളവർക്ക് പറഞ്ഞു, ഇന്നത്തെ ഹലോയത്തിൽ ആരാന്ന് പറയണം, വിഷയം പറയണം, ഇനിയുണ്ട്, കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് അങ്ങനെ ചാടാൻ പറ്റുള്ളൂ. നമ്പർ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങളുടെ പണി തുടങ്ങിക്കോളൂ. ഇന്ന് ഹലോയത്തിൽ നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ജയയാണ്,
1: കൂടെ സിന്ധു നെച്ചിക്കാടനുണ്ട്,
0: സ്റ്റുഡിയോ സഹായമായി ശൈലേഷ് മൊറയൂരുണ്ട്, സാങ്കേതിക സഹായം നൽകുന്നു
1: ഇ.എം. ഷജീർ, ഷംസീർ പാറയ്.
0: അപ്പൊ ഇനി മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം, നമ്മൾ അറിയിപ്പൊക്കെ കൊടുത്തതാണ്,
1: എന്നാലും
0: പറയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പുകൾ എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഒരു വലിയ വലിയ വലിയ വലിയൊരു ഏരിയ ആണ് കേട്ടോ, വലിയ ഏരിയ ആണ്.
1: സാങ്കേതികമാണ്, നമ്മൾ ഇവിടെ തന്നെ സാങ്കേതിക സഹായത്തോടെ തന്നെ തുടങ്ങുന്നുണ്ട്.
0: ആ യെസ്, അതെ, സാങ്കേതിക സഹായം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അല്ലേ. അവിടെ നിന്ന് തന്നെ നമ്മൾ ആലോചിച്ചു തുടങ്ങാം, അല്ലെ, ഈ റേഡിയോ എന്ന് പറയുന്ന സംഗതി തന്നെ നമ്മള് അല്ലേ, നമ്മൾ ഈ പറയുന്നത് നിങ്ങളിലേക്ക് ഇതൊക്കെ എത്തുന്നതൊക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ നമ്മള് ഇങ്ങനെ ഓർക്കാണ്, ഇപ്പൊ ഓർക്കാണ് സാങ്കേതിക വിദ്യ.
1: നമ്മൾ ഇവിടെ ഇരുന്നോണ്ടാണല്ലോ അല്ലെ, എത്ര ആളുകളോടാണ് നമ്മൾ സംവദിക്കുന്നത്,
0: എത്ര ദൂരക്കാണ് എത്തുന്നത്, ഇപ്പൊ നമ്മുടെ ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ എത്ര ദേശത്തു നിന്നാണ് അല്ലേ, ദുബായിലിരുന്നും മറ്റു യൂറോപ്യൻ നാടുകളിലിരുന്നും ഒക്കെ വിദേശങ്ങളിലിരുന്നൊക്കെ നമ്മുടെ റേഡിയോ കേൾക്കുന്നു.
1: നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നു, ആരൊക്കെയോ നമ്മൾക്ക് വേണ്ടി കേൾക്കുന്നു, ആരൊക്കെയോ നമ്മൾ കേൾക്കുന്നു.
0: ഒന്നുകൂടി പറയാന്ന് വെച്ചാൽ മനുഷ്യരെ കുറച്ചും കൂടി അടുപ്പിക്കുന്നുണ്ട് അല്ലേ, അടുപ്പിക്കുന്നുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളെ കൂടുതൽ അടുപ്പിക്കാനായി ഇതാ ഒരാള് നമ്മുടെ ലൈനിൽ എത്തിയിട്ടുണ്ട്, നമുക്ക് സ്വാഗതം ചെയ്യാം. ഒറ്റയടിക്ക് നമ്മൾ ചാടാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പുകളുമായി. അപ്പൊ സ്വാഗതം ചെയ്യുന്നു. ഹലോ,
2: നമസ്കാരം.
0: ആ നമസ്കാരമുണ്ട്, നമസ്കാരമുണ്ട്.
2: നമസ്കാരം.
0: അപ്പൊ മടിച്ചു നിൽക്കാതെ കടന്നു വന്നതിന് നന്ദി, പേര് പറഞ്ഞോളൂ. കണ്ണൻ അരീക്കോട് അല്ലേ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞത് കേട്ടുല്ലോ അല്ലേ.
1: കാത്തിരിക്കായിരുന്നു.

0: ായിരുന്നു അല്ലേ?
1: അതെ അതെ അതെ അതെ അതെ.
2: എന്താ ചെയ്യുന്നത് എന്നതാ അങ്ങനെ വെറുതെ ഇങ്ങനെ ചോദിക്കാൻ.
1: മലപ്പുറത്ത് ട്രാവൽസ്
0: സാങ്കേതിക സ്വന്തമായിട്ട് നടത്താണ്.
2: അപ്പൊ നമ്മുടെ വിഷയൊക്കെ കേട്ടല്ലോ അല്ലെന്ന്?
1: കേട്ടു.
2: ഇതൊക്കെ എങ്ങനെ ഒരു ക്യൂസ് ആയിട്ടുള്ള രംഗത്തൊക്കെ ആയിട്ട് ഇപ്പോഴും ഉണ്ടോ? ഇങ്ങനെ നോക്കുന്നുണ്ടോ? അത്ര ഒന്നുമില്ല. ഒന്ന് അങ്ങോട്ട് ഒന്ന് ഡയൽ ചെയ്തപ്പോ കിട്ടി. അപ്പൊ എന്തായാലും ഒന്ന് മുങ്ങിയിട്ടൊന്ന് പോരാന്ന് വിചാരിച്ചു അല്ലേ?
0: ട്രാവൽസ് അല്ലേ രംഗം, പ്രവർത്തന രംഗം. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെയാ അവിടെ ഇരുന്നിട്ട്, എങ്ങനെയാ നിങ്ങളുടെ വർക്ക്, വർക്കിംഗ് മെത്തേഡുകൾ എന്താണ്?
1: പാസ്പോർട്ട് ആപ്ലിക്കേഷൻ
0: ഓൺലൈൻ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ മുന്നിൽ ഒരു കമ്പ്യൂട്ടറും വെച്ചിട്ടാണ്.
1: അപ്പൊ
0: പിന്നെ ഓൺലൈൻ ടിക്കറ്റുകളൊക്കെ എടുത്തു കൊടുക്കുന്നതും ഇങ്ങനെ. ഈ ടൂറിസ്റ്റ് പാക്കേജുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? ട്രാവൽസ് ആയതുകൊണ്ട് തന്നെ നിങ്ങക്ക് പുറത്തുള്ള ആളുകളായിട്ടൊക്കെ നല്ല കണക്ഷനും പരിചയം ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ ഒന്നുകൂടെ ചോദിക്കട്ടെ, കൊറേ ഭാഷയൊക്കെ അറിയോ?
1: ഭാഷ അങ്ങനെ വെച്ചാല്
2: എന്താണ് ഓ, അപ്പൊ നമ്മളൊക്കെ ഏകദേശം
0: കണക്കാം പറയും.
2: അയ്യോ, ഇനി അധികം നമ്മള് പരീക്ഷണത്തിന് നിക്കണ്ടെന്ന് തോന്നുന്നത്. നമ്മള് ചോദ്യത്തിലേക്ക് അങ്ങോട്ട് കേറിയാലോ. നമ്മൾ ഇന്നത്തെ ഒരു വിഷയം സെലക്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേക ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. നമ്മള് പറഞ്ഞില്ല. അത് കാരണം ഇതായിരുന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ദേശീയ സാങ്കേതിക ദിനം കഴിഞ്ഞുപോയി. ഈ ഒരു മെയ് മാസത്തില് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ദേശീയ സാങ്കേതിക ദിനം, അതായത് നാഷണൽ ടെക്നോളജി ഡേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ അടുത്ത് ആ ദിവസം എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മള് ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. നമ്മള് ടിക് ടിക് ടിക് ഒക്കെ തുടങ്ങാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും പറഞ്ഞുപോയേ നമുക്ക് പിന്നെ ഉത്തരം തെറ്റിപ്പോയി. എന്നാലും ഓപ്ഷൻ തരാം, ഓപ്ഷൻ തരാം. മാർക്ക് തരില്ല, ഒരു വട്ടം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ. മെയിൽ ഇനി
0: 16 ആയതുള്ളൂ.
2: അപ്പൊ ഇനി അപ്പൊ എന്താ ചെയ്യാ? നമ്മൾ ഉത്തരം അങ്ങോട്ട് പറഞ്ഞാലോ. ആ ഉത്തരം മെയ് 11 ആയിരുന്നു.
1: അയ്യോ, ഞാൻ പറയാം.
2: അതാ ഈ തുമ്പത്ത് അങ്ങനെ കിടന്ന് കളിക്കണു. തുമ്പത്ത് ഇങ്ങനെ കിടന്ന് കളിക്കണു അല്ലേ? നാക്കിന്റെ തുമ്പത്ത്. ഓ,
0: പറഞ്ഞിട്ട് എവിടുന്ന ഈ 5 കയറി വന്നത്?
2: 5 ഉം 11 ഉം തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ആ സാറില്ലേ, പോട്ടെ പോട്ടെ. എന്തായാലും ഇനി മറക്കില്ല, മെയ് 11 ആയിരുന്നു നമ്മുടെ ദേശീയ സാങ്കേതിക ദിനം. അതിനൊരു പ്രാധാന്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ആണവപരീക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ദിവസമായിരുന്നു അത് നമ്മുടെ രാജ്യത്തെ. ഓക്കെ, അതൊക്കെ നമുക്ക് കൂടുതൽ പറയാം. നമുക്ക് എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ആ പോവാം, ദാ പിടിച്ചോളൂ രണ്ടാമത്തെ ചോദ്യം.
0: ഏത് കോഴ്സ് കഴിഞ്ഞ്? അത് പറഞ്ഞില്ലല്ലോ.
1: എന്തോ
0: ഏത് ഡിഗ്രി ആയിരുന്നോ ക്വാളിഫിക്കേഷൻ പഠിച്ചത്? ഡിഗ്രി ഏതായിരുന്നു?
1: BA
0: ഹിസ്റ്ററി, ഇംഗ്ലീഷ് ഹിസ്റ്ററി. അവിടെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടോ, ഒരു കിതപ്പ് കേക്കണ പോലെ? ചെറിയൊരു ചോദ്യമാണ്. ഒരു 3 സൂചനകൾ തരാം, അത് വെച്ചിട്ട് അങ്ങ് ഉത്തരം പറഞ്ഞാ മതി. ഈ സംഭവത്തിന്റെ വർഷം 1974 ആണ്, ഡേറ്റ് മെയ് 18. പോയിട്ടില്ലല്ലോ. അത് നടന്ന സ്ഥലം, അല്ലെങ്കിൽ സംഭവിച്ചത് നടന്ന സ്ഥലം രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ആവശ്യമെങ്കിൽ പറയാം. ഇതിന്റെ കോഡ് നെയിം ബുദ്ധൻ ചിരിക്കുന്നു, സ്മൈലിംഗ് ബുദ്ധ. ഈ 3 സൂചനകൾ വെച്ചിട്ട് എന്തിനെ കുറിച്ചാണ്? ഇത് സാങ്കേതിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പിന്റെ ഒരു നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവത്തിന്റെ സൂചനകളാണ് ഇപ്പൊ പറഞ്ഞത്. ഏതാണ് ഈ സംഭവം, അല്ലെങ്കിൽ ഏതാണ് ഈ പദ്ധതി എന്നാണ് ചോദ്യം.
2: ഒരുപാട് ക്ലൂകൾ തന്നെ. സ്മൈലിംഗ് ബുദ്ധ പറഞ്ഞു, ഡേറ്റ് മെയ് 18 എന്നുള്ള വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസം ഓർമ്മിപ്പിച്ചു. ഇനി എന്താണ് അവിടെ നടന്ന സംഭവം എന്ന് മാത്രം പറയാനുള്ളൂ.
0: രാജസ്ഥാനാണ്.

0: രാജസ്ഥാന് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു അല്ലേ രാജസ്ഥാൻ എന്നുള്ളത്.
1: കറക്റ്റ് ചെയ്ത് ചിന്തിച്ചു നോക്കൂ, എത്ര എത്ര വിദേശ രാജ്യങ്ങളുമായി കണക്ട് ചെയ്യുന്ന ആളാ.
0: അപ്പോ ടിക് ടിക് ടിക് ടിക് ടിക് ടിക് ആയി നമ്മുടെ. സാരില്ല സാരില്ല സാരില്ല, ഇത്തിരി പഴയ ഒരു വർഷമായതുകൊണ്ടും കാര്യമായതുകൊണ്ടൊക്കെ നമ്മൾ മറന്നുപോകും, അതൊക്കെ സ്വാഭാവികമാണ്. നമുക്ക് പറയാം അല്ലേ എന്തായിരുന്നു എന്നുള്ളത്.
1: ഇതാണ് ഇന്ത്യ നടത്തിയ ന്യൂക്ലിയർ പരീക്ഷണമാണ് ഈ സംഭവിച്ച ഈ സൂചിപ്പിച്ച പദ്ധതി. ഇന്ത്യയുടെ ന്യൂക്ലിയർ പരീക്ഷണം, ആ ഇന്ത്യ ആദ്യത്തെ
0: നമ്മൾ പൊക്രാൻ പൊക്രാൻ വൺ ആണ് നമ്മൾ ആണവ പരീക്ഷണം പൊക്രാനിൽ നടത്തിയ ആദ്യത്തെ ആദ്യത്തെ ആണ്
1: പൊക്രാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കിട്ടുമായിരുന്നോ.
0: ചോദ്യം ചോദിക്കുമ്പോ ശരിക്ക് ചോദിക്കണം എന്നുള്ളതാണ് ഇപ്പോ നമ്മുടെ കണ്ണം പറയാൻ പോകുന്നത്.
1: ഓക്കെ ചോദിക്കണം അല്ലേ.
0: ആ ഓക്കെ സാരില്ല, രണ്ടാമത്തെ ചോദ്യം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് ശരി ഉത്തരമായിട്ട് തുടങ്ങിയാലോ. ചോദിക്കട്ടെ, എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടത് ആരാണ്? ആലോചിച്ചിട്ട് ഉത്തരം പറയണേ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് അറിയപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഉത്തരം പറയാൻ പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഒരു ചെറിയ ക്ലൂം കൂടി തരും.
1: ആ വേണോ?
0: ആ അദ്ദേഹം നമ്മുടെ ഒരു മുൻ പ്രസിഡന്റ് ആയിരുന്നു, നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നു
2: അദ്ദേഹം.
0: കൺഫ്യൂഷൻ ആക്കരുത്, അത് നമുക്ക് അങ്ങനെ അബ്ദുൽ കലാം എന്ന് പറഞ്ഞിട്ട്
1: പറഞ്ഞൊരു രസമുണ്ട്. ഓ അമ്മള് അബ്ദുൽ കലാം
0: നമ്മുടെ നമ്മുടെ സ്വന്തക്കാരനാണ് എന്നുള്ള രീതിയിൽ അല്ലേ. അതെ അതെ, ഒരു പ്രസിഡന്റിനെ കുറിച്ച് രാമേശ്വരം. ഓക്കെ അത് ശരി. അപ്പൊ നമ്മുടെ സ്വന്തം മുൻ പ്രസിഡന്റ് ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം, ആസാദ് എന്നൊന്നും പറയണ്ട, എ പി ജെ അബ്ദുൽ കലാം ആണ് നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത്. അപ്പൊ നോക്ക്, നമ്മുടെ ഇത് തുറന്നു, നമ്മുടെ വാതിൽ തുറന്നു, മാർക്കിന്റെ വാതിൽ തുറന്നു, അക്കൗണ്ട് തുറന്നു. ഓക്കെ അപ്പൊ നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്കും ശരി ഉത്തരത്തിലേക്കും പോവാം. ഓക്കെ ശരി ചോദിക്കട്ടെ, ബഹിരാകാശത്തേക്ക് തന്നെ പോയാലോ ഒന്ന്. പോവാം അല്ലേ, ആങ്കി പോവാം, എന്താ പിടിച്ചെങ്കി. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം ഏതാണ്? ചൊവ്വാ ദൗത്യം കേട്ടോ, ബുധനും സൂര്യനും ശനിയും ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം ഏതാണ്?
1: ചൊവ്വയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചോളൂ.
0: അതെ അതെ അതെ, ചൊവ്വയുടെ വിവിധ പേരുകള് അങ്ങനെയൊക്കെ ആയിട്ടുള്ള അതൊക്കെ ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞോളൂ. അതൊക്കെ നമ്മുടെ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികച്ച നേട്ടങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ ചൊവ്വാ ദൗത്യം, ഒരു ചെറിയ ക്ലൂം കൂടി തരാം. 2013 ഇത് വിക്ഷേപിക്കപ്പെട്ടത് കേട്ടോ.
1: അന്നത്തെ പത്രങ്ങളൊക്കെ ഓർത്താ മതി, ആ വന്ന പത്രങ്ങളൊക്കെ ഇങ്ങനെ നിറയെ നിറയെ ഇത് മാത്രമുള്ള ഒരു കാലമായിരുന്നു ആ സമയത്ത്. പത്രം വായന ഉണ്ടാകും കുറച്ചൊക്കെ.
0: 2013 കേട്ടോ വിക്ഷേപിക്കപ്പെട്ടത് ചൊവ്വാ ദൗത്യമാണ്. അപ്പൊ എന്താ ചെയ്യാ, എന്താ ചെയ്യാ മാർക്ക്? ഞങ്ങള് കമ്പനി, ഞങ്ങള് ടീം, അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ അക്കൗണ്ട് ഒന്ന് തുറക്കാൻ പോണു. ഉത്തരം പറയട്ടെ എങ്കി, ഉത്തരം പറയട്ടെ, ഉത്തരം പറയട്ടെ. മംഗൾയാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, അതെ. മാർസ് ഓർബിറ്റർ മിഷൻ എന്നാണ് അതിന്റെ പേര്, നമ്മൾ മംഗൾയാൻ എന്നാണ് അത് അറിയപ്പെടുന്നത് കേട്ടോ. MOM മാർസ് ഓർബിറ്റർ മിഷൻ, മംഗൾയാൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ കത്തണം ഇന്ത്യ നമ്മുടെ ചൊവ്വയിലേക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു പോയതാണ് കേട്ടോ, വിക്ഷേപിച്ചതാണ് മംഗൾയാൻ എന്നുള്ളത്. അപ്പൊ സാരില്ല, നമ്മളൊരു
1: പൊടി തട്ടിയെടുത്താൽ.
0: അതെ അതെ അതെ അതെ അതെ. അപ്പൊ നമ്മുടെ നാല് ചോദ്യങ്ങൾ കഴിഞ്ഞു, നമ്മളിപ്പോ ഒരെണ്ണം ശരി ഉത്തരമായിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം ഉണ്ട്, അഞ്ചാമത്തെ ചോദ്യം അത് നമുക്ക് ശരിയാക്കാം കേട്ടോ. ഓ യെസ്, അഞ്ചാമത്തെ ചോദ്യം ദാ വരുന്നു, നോക്കന്നെ നോക്കന്നെ, അത്ര തന്നെ. യെസ് കിട്ടിയാലോ, ബിരിയാണി കിട്ടിയെങ്കിലോ അല്ലേ. ഓക്കെ യെസ്.
1: ഇതുപോലെ എല്ലാ പുസ്തകങ്ങളും ഒക്കെ വായിക്കാറുണ്ടോ? എന്നാ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹിത്യ കൃതിയെ കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത്.
0: അപ്പൊ ശാസ്ത്രത്തിലും സാഹിത്യം ഉണ്ട് അല്ലേ?
1: ശാസ്ത്രത്തിലും സാഹിത്യം ഉണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ഈ നോവൽ ഏതാണ്? ഈ നോവൽ,
2: ഈ നോവൽ
0: ആ നോവലല്ല, ഈ നോവലാണ് ചോദിച്ചത് കേട്ടോ. ഈ നോവൽ
1: ഇതും ഏതുമല്ല, ഈ നോവലാണ്. കേട്ടുണ്ടോ, എന്താ ശരിക്കപ്പെട്ടോ?
0: അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല,
1: അതൊരു വിഷയമേ അല്ല. നിങ്ങൾ അല്ലല്ല, നിങ്ങൾ ഇതിലേക്ക് വിളിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിളിച്ചു, നമ്മൾ സംസാരിച്ചു, അതാണ് ഏറ്റവും

0: പ്രധാനം. അവിടെ
1: മറ്റൊന്നും വിചാരിക്കണ്ട, അതൊന്നും അങ്ങനെ ഒരു കോംപ്ലക്സിന്റെ ആവശ്യമില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളൊന്നും എല്ലാം അറിയാവുന്നവരല്ല.
0: അതുമല്ല, നിങ്ങൾക്ക് വിളിക്കാൻ കിട്ടി എന്നതും ഒരു ഭാഗ്യമാണ്. എത്രയോ പേര് വിളിക്കാതെ വിളിച്ചിട്ട് കിട്ടാതെ പോകുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിഷയേ വേണ്ട കേട്ടോ, അങ്ങനെ ഒരു വിഷമമേ വേണ്ട.
1: കിട്ടിയൊരു സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം വീണ്ടും ട്രൈ ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, പറയാൻ പറ്റുന്ന വെച്ചാൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല.
0: നോവലിന്റെ പേര് പറയാം കേട്ടോ, ഇത് കേട്ട് വെച്ചോളൂ. നൃത്തം
1: ആണ്. എഴുതിയത് ആരാന്നറിയോ?
0: എഴുതിയത് എം മുകുന്ദനാണ്. എം മുകുന്ദനെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളും ദൈവത്തിന്റെ വികൃതികളൊക്കെ
1: കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇന്നിപ്പോ ഈ അവസാനിപ്പിച്ച് പോകുമ്പോ ആലോചിക്കേണ്ട എത്ര ചോദ്യങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്നുള്ളതാണ്. എത്ര പുതിയ അറിവുകളിലൂടെയാണ് നമ്മൾ രണ്ടുപേരും, നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ടു കൂട്ടരും, ഇവിടുന്ന് ഞങ്ങളും നിങ്ങളും പങ്കുവെച്ചാണ് ഓർക്കേണ്ടത്. ആ നല്ലത്, അത്രയാണ്, അതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞങ്ങൾക്കും സന്തോഷമാണ് കേട്ടോ വിളിച്ചേലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹലോയുത്തിന്റെ അവസാന ഭാഗം വരെ കേക്കൂട്ടോ. ഇനി ഒരു സമയം എടുത്ത് ഇനിയും വിളിക്കൂ. അപ്പൊ എല്ലാ ആശംസകളും. ഓക്കെ,
2: താങ്ക് യു,
1: താങ്ക് യു. യെസ്, ഓക്കെ.

0: വാഷിംഗ് മെഷീനുകളിൽ 71% വരെ വിലക്കിഴിവുമായി മൈ ജി ഡേ നൈറ്റ് സെയിൽ ഇന്ന്.
1: ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് മോഡലുകൾ എല്ലാം സൂപ്പർ ഡീലിൽ.
0: കൂടാതെ ഡിഷ് വാഷറുകളിൽ 60% വരെ കിഴിവും.
1: ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
0: മൈ ജി ഡേ നൈറ്റ് സെയിൽ മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: 94,900 രൂപ വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ടിൽ നിന്നും സ്വന്തമാക്കാം.

0: നമ്മളിപ്പോ ഒരു കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുപേര് കാത്തിരിക്കുന്നവരുണ്ട് പുറത്ത് അല്ലെ, കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം ദാ നമ്മൾ കൊടുക്കാണ് അല്ലെ. നമ്പറൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ നമ്മൾ ആ നമ്പർ പറയാം. 9495055006 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമ്മൾ ഇപ്പൊ ചോദിക്കാൻ പോണ ചോദ്യത്തിന് ഉത്തരം എഴുതി അയച്ചോട്ടെ. ചോദ്യം ചോദിക്കണ്ടേ?
1: വേഗം ഫോൺ എടുത്തോളൂ.
0: ചോദ്യം ചോദിക്കാം. ഇതാണ് ചോദ്യം കേട്ടോ. ദൈവഗണങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ചോദ്യം ശ്രദ്ധിക്കണേ. ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എന്നാണ് പറഞ്ഞത്. ദൈവഗണങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ.
1: ഉത്തരം കുത്താനുള്ള നമ്പർ ഇതാ 94 95 0 50 600.
0: പണ്ടാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഉത്തരം കറക്കാന്നാണ് പറയുക, കറക്ക. അതൊരു മാറ്റമാണ് അല്ലെ, സാങ്കേതിക വിദ്യയായിട്ട് കറക്കലിൽ നിന്ന് നമ്മളിപ്പോ തോണ്ടലും കുത്തലൊക്കെ ആയി അല്ലേ. അപ്പൊ ഇതാ കറക്ക, കറക്കണ്ട.
1: ജയ വിളിക്കേണ്ടവർക്ക് വേണമെങ്കിൽ നമ്പർ ഒന്നും കൂടെ കൊടുക്കാം, ആരെങ്കിലും കാത്തിരിക്കുന്നെങ്കിൽ. 0483 29 50 300. മറ്റൊരു നമ്പർ അതേ എസ് ടി ഡി കോഡിൽ 29 50 800. വിഷയം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പുകൾ.
0: കുതിച്ചിറങ്ങാം. അതെ, നമ്മുടെ നമ്മള് അഭിമാനത്തോടു കൂടി നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ നേട്ടങ്ങൾ ഒന്ന് ഇങ്ങനെ നമ്മൾ സ്മരിക്കുകയാണ് അല്ലെ, ഒന്ന് കടന്നു പോവാണ്. ഇപ്പൊ നമ്മള് പൊക്രാനില് നമ്മൾ തുടങ്ങിയില്ലേ 1974 മെയ് 18 പൊക്രാനില്, രാജസ്ഥാനിലെ പൊക്രാനില് നടത്തിയ അതെ സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്നത് ഒരു ആണവ പരീക്ഷണമാണ് അല്ലെ. പക്ഷെ അതിന്റെ ഒരു സ്മൈലിംഗ് ബുദ്ധ എന്നുള്ള പേര് നമുക്ക് ആലോചിക്കുമ്പോ അല്ലെ നമുക്ക് എന്തെങ്കിലും ശാന്തത അല്ലേ. ഒരു ആണവ പരീക്ഷണമാണ് അത്,
1: എന്നാലും സ്മൈലിംഗ്
0: അതെ ബുദ്ധ എന്നാണ്
1: കിട്ടിയിരിക്കുന്നത് അല്ലെ.
0: അപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പൊ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ സംഗതിയാണ് മെയ് 11 നമ്മള്
1: അതെ
0: കണ്ണനോട് ചോദിച്ച ഒരു ചോദ്യം അല്ലേ. മെയ് 11
1: ദേശീയ സംഗതി. മെയ് 11 ആയത്
0: മെയ് 11 നമ്മൾ ഈ പറഞ്ഞ പോലെ
1: മെയ് 18

0: നടത്തി ഒരെണ്ണം, എന്നിട്ടും മെയ് 11 എന്തുകൊണ്ട്?
1: അവിടെയാണ് നമ്മുടെ പൊക്രാൻ 2 എന്നുള്ളത് അല്ലേ. ഫസ്റ്റ് പൊക്രാൻ 1 സ്മൈലിംഗ് ബുദ്ധി ആയിരുന്നെങ്കിൽ മറ്റേത് നമ്മുടെ ഓപ്പറേഷൻ ശക്തിയാണ് അല്ലെ. പൊക്രാൻ 2 ഓപ്പറേഷൻ ശക്തിയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് ആ കാലത്ത് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു, നമ്മുടെ APJ അബ്ദുൽ കലാം പോലെയുള്ള ചിദംബരം പോലെയുള്ള ശാസ്ത്രജ്ഞരുടെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. നമ്മുടെ വലിയൊരു നേട്ടമായിട്ട് തന്നെ നമ്മൾ ആണവ ലോകത്തെ നമ്മൾ പറയുമ്പോൾ ബഹിരാകാശത്തേക്കുള്ള സഞ്ചാരം, ആണവ അറ്റോമിക് റിസർച്ചുകൾ നമ്മുടെ, പിന്നെ ആരോഗ്യ മേഖല, അങ്ങനെ നിരവധി ഏത് രംഗത്തേക്ക് അല്ലെ, നിരവധി നിരവധി നമ്മുടെ സംഗതികൾ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ നമ്മൾ അല്ലേ, AI വരെ നമ്മളിപ്പോ ഇവിടെ എത്തി നിൽക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ നമ്മളോട് കൂടുതൽ പങ്കുവെക്കാനും നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കാനുമായി അടുത്ത മത്സരാർത്ഥി കാത്തിരിക്കുന്നു. സ്വാഗതം ചെയ്യാം അല്ലേ. ഹലോ, നമസ്കാരമുണ്ട്. പറഞ്ഞോളൂ, പേരൊക്കെ പറഞ്ഞോളൂ. ഹലോ, യുദ്ധത്തിലേക്ക് സ്വാഗതം.
2: റഷീദാണ് പേര്. പത്തപ്പിരിയം.
1: പത്തപ്പിരിയം എവിടെയാ സ്ഥലം?
0: ഇടവണ്ണ അടുത്ത് അല്ലേ. കാടും മേടും ഒക്കെ ഉള്ള സ്ഥലാണോ
2: പത്തപ്പിരിയോ? അയ്യോ, പേര് കേട്ട സ്ഥലമാണല്ലോ.
1: അല്ല, കാടും അതല്ല, എനിക്ക് പത്തപ്പിരി എന്ന് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് പത്തിരി ഓർമ്മ വരുന്നു പറഞ്ഞ കുഴപ്പാവോ? പത്തപ്പിരിയും പത്തിരിയും തമ്മിൽ വലിയ ബന്ധമില്ലെങ്കിൽ എനിക്ക് എന്തോ.
2: അതുകൊണ്ടല്ലേ ഞങ്ങൾ പത്തപ്പിരി എന്ന് വന്നത്. പ്രത്യേക പേരുള്ള നാട് പത്തപ്പിരിയം, കുഴപ്പമില്ല, നല്ല പേരല്ലേ.
1: ആ പിന്നെന്താ, ഞങ്ങളൊന്നും ഈ നാട്ടുകാരല്ലാത്തോണ്ട് ഞങ്ങൾ ചോദിച്ചതാണേ റഷീദേ. ഒന്നുമില്ലപ്പ, വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് കേട്ടോ.
0: പത്തപ്പിരിയത്തുകാരൻ എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഇങ്ങനെ ചില്ലറ കച്ചവടൊക്കെ ആയിട്ട് പോകുന്നു, കുഴപ്പമില്ല, ആയിട്ട് പോകുന്നു.
0: എന്ത് കച്ചവട?
2: ഞാനൊരു ഇതിന്റെ ചിപ്സിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ എന്റെ പ്രൊഡക്ഷൻ ചെയ്ത്
1: ചിപ്സ്
2: ബേക്കറി
1: കറു നുറു പേര് അതിന്റെ പേര് കർമുറയെന്നല്ല അല്ലേ.
0: ജയ പത്തിരിയിൽ തുടങ്ങി ചിപ്സിൽ എത്തി.
1: എന്റെ തീറ്റക്കാരിയാണ് നമ്മുടെ വിഷയം എന്ന് എനിക്ക് സംശയം. വേണ്ട വേണ്ട, വിഷയം മാറുന്നു. നേരെ നമുക്ക് പോയാലോ.
2: ഓക്കെ, പോവാം.
1: നമ്മുടെ ഹലയിത്ത് കേൾക്കലുണ്ടോ? കേക്കലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തോടു കൂടി നമ്മൾ സ്ഥിരാക്കും നമ്മളിന്ന്. അന്നാലും നമുക്ക് നോക്കാം അല്ലേ. ഓ ശരി, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ആ പോയി നോക്കാം. ശരി, ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ്, ചോദ്യം മുഴുവൻ കേട്ടിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതായത് ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ ടെലികോം റവല്യൂഷനും കമ്പ്യൂട്ടറൈസേഷനും കൂടി ചേർന്നുള്ള വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്ന രീതിയിലും കൂടി നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, 1980 കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ വ്യാപിപ്പിച്ചത്, വികസിച്ചത്. ഓക്കെ, അപ്പൊ ഇനി ഉത്തരത്തിലേക്ക് എത്താൻ ഓപ്ഷൻസ് നമുക്കിപ്പോ എന്താ പറയേണ്ടത്? നമുക്കിപ്പോ
0: ചിപ്സിന്റെ കൂടെ എന്ത് കൊടുക്കും എക്സ്ട്രാ?
1: ഇതിപ്പോ കൈക്കൂലി ചോദിച്ചതുകൊണ്ട് കേസാവും. ഇപ്പോ ഹലോയത്തിലേക്ക് വിളിച്ച് ചിപ്സ് കൈക്കൂലി ആയി ആവശ്യപ്പെട്ടു എന്നൊക്കെ നമ്മളിപ്പോ കേസാവോ? അല്ലാതെ ഞാനൊരു ക്ലൂം കൂടി തരട്ടെ, ഒരു ക്ലൂം കൂടി തരട്ടെ. ഒരു ഐഡിയ കിട്ടെ. ഇന്ത്യൻ വിവര സാങ്കേതികയുടെ പിതാവ്, അതായത് ടെലികോം റവല്യൂഷനും കമ്പ്യൂട്ടറൈസേഷനൊക്കെ ആ കാലഘട്ടത്തിൽ വികസിപ്പിച്ചു, 1980s. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇത്രയ്ക്കധികം കമ്പ്യൂട്ടറൈസേഷൻ, നമ്മുടെ ഇത്തരത്തിലുള്ള വിവര സാങ്കേതിക വിദ്യ ഒക്കെ ടെലികോം ശൃംഖലയൊക്കെ വളരെയധികം വികസിച്ചത്. ആ കാലഘട്ടം ഞാൻ 1980 എന്നൊക്കെ പറഞ്ഞു കേട്ടോ. 80 എന്ന് പറഞ്ഞത് ഞാൻ എന്താ ചെയ്യണ്ടേ? നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ?
0: പിടിച്ചു
1: നമ്മുടെ ക്വിസ് മാസ്റ്റർ മേറ്റിനോട് ചോദിക്കട്ടെ. ശരിയാണോ? ശരിയാവോ?
2: അറിയില്ല, ഞാൻ വെറുതെ
1: തട്ടിയതാ. ആ തട്ടല് നമ്മൾ എന്താ ചെയ്യണ്ടേ? മാർക്ക് അങ്ങോട്ട് കൊടുത്താലോ?
0: കൊടുക്കാം.
1: ആ പിന്നെന്താ, കിട്ടിയില്ലേ? രാജീവ് ഗാന്ധി ആണ്. മൻമോഹൻ സിംഗ് എന്നൊക്കെ എന്തോ പറയാൻ ശ്രമിച്ചു, ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല. പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. യെസ്, അങ്ങനെയാണ്. ഇനി വിളിക്കുന്നവരിത് കേട്ടോന്ന് എനിക്ക് അറിയില്ല. ഇനിയിപ്പോ ഓക്കെ, ആ അപ്പൊ ആദ്യത്തെ നമുക്ക് ഇങ്ങനെ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ വെച്ചിട്ടാണ്. രാജീവ് ഗാന്ധിയാണ് കേട്ടോ ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ്. അതിനി അടുത്ത ചോദ്യങ്ങളുടെ കൂടി ഒരു നമ്മുടെ നിലവാരം പരിശോധിച്ചിട്ട് എടുത്താൽ മതി. ഓക്കെ, നമുക്ക് തുടങ്ങാം. രണ്ടാമത്തേക്ക് പോവാ അപ്പോ അല്ലേ.
0: ചോദിക്കട്ടെ.
1: ആ പിടിച്ച ചോദ്യം.
0: ISRO കേട്ടിട്ടുണ്ടോ?
2: അങ്ങനെ കേട്ടിട്ടുണ്ട്.
0: നമ്മുടെ ഒരു സ്പേസ്

0: സെജൻസിയാണ്.
1: അങ്ങനെ എന്തോ കേട്ടു ഞാൻ പോണ വഴിക്ക്.
0: ഇനിയിപ്പോ ഐ എസ് ആർ ഐയുടെ ആദ്യ ചെയർമാൻ ആരാണെന്നും കൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ പറയൂ.
2: അയ്യോ, അത് അറിയാവുന്ന പ്രശ്നമാണല്ലോ.
0: ആവണല്ലോ. നേരത്തെ പാര പറഞ്ഞത് നമ്മളെ അബ്ദുൽ കലാം അല്ലെന്ന്
1: ചോദിച്ചു. ഇവരൊക്കെ നമ്മുടെ സ്വന്തക്കാരാണെന്നേ. നമ്മുടെ പ്രസിഡന്റുമാരായാലും പ്രധാനമന്ത്രിമാരെ ശാസ്ത്രജ്ഞരൊക്കെ ആകുമ്പോഴും നമുക്ക് അത്ര അടുപ്പത്തോട് കൂടിയിട്ടാണ് നമ്മൾ ആ പേരുകളൊക്കെ ഓർക്കുന്നത്. വേണ്ട വിധത്തിൽ ഓർക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ആ വികാരം ഞങ്ങൾക്ക് മനസ്സിലാവണുണ്ട് ശരിക്കും.
0: ജീവിതത്തിന്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ മറക്കുന്നു പറയുന്നത് പോലെ ഇത് ഓർമ്മയുണ്ട് നമ്മൾക്ക്. എല്ലാവരും ഓർമ്മയുണ്ട്,
2: വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. തീർച്ചയായും
1: എളുപ്പമല്ല, എളുപ്പമല്ല. ഞങ്ങളത് അംഗീകരിക്കുന്നു. തൽക്കാലം അപ്പൊ നമ്മള് കമ്പനി ആർക്ക് അടിച്ചു മാറ്റാൻ പോവാണ്.
0: ഏതായാലും എണ്ണയിലിട്ട് ചിപ്സ് കോരി എടുക്കുകയാണ്. ഐ എസ് ആർ ഐയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. പേര് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എത്ര പരിചയം.
1: വിക്രം സാരാഭായ് എന്നൊക്കെ നമ്മള് സ്പേസ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഓർക്കണോ?
0: അതെ അതെ.
1: ഓക്കേ, അപ്പൊ നമ്മള് മൂന്നാമത്തെ ഒരു ശരിയുത്തരം കിട്ടി നിക്കാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്, ഒരു ശരി ഒരു തെറ്റ്, ഇനി മൂന്നാമത്തേല് പോവാണല്ലേ. ഇനിയിപ്പോ എന്താ വേണ്ടത്? ബഹിരാകാശത്തേക്ക് പോണോ അതോ ഭൂമിയിൽ നിക്കണോ? എന്താ വേണ്ടത്? ഭൂമിയിലാണെങ്കിൽ മഴ അലർട്ടുകളൊക്കെ
0: ശ്രദ്ധിക്കലുണ്ടോ?
1: കാലോർപ്പിക്കണ. മഴ അറിയിപ്പൊക്കെ ശ്രദ്ധിക്കലുണ്ടോ? ഇപ്പൊ കാലാവസ്ഥ അറിയിപ്പുകളൊക്കെ പറയുന്നുണ്ട്, ഇന്ന് ഓറഞ്ച് അലർട്ട് ഒക്കെ ഉണ്ട്.
2: അങ്ങനെ ശ്രദ്ധിക്കല്ലോ. കാലാവസ്ഥ പണ്ടൊക്കെ റേഡിയോ പറയുന്ന മഴ പെയ്യാണ് പെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ വല്ലാതെ
1: ഇപ്പൊ അങ്ങനെയാണോ പറയണേ?
2: ഇപ്പൊ മഴക്കാറ് വേണ്ട, അതിന്റെ മുമ്പ് തന്നെ എല്ലാ അലർട്ടും വരും.
1: അലർട്ട്
2: തരുന്ന അന്ന് മഴ പെയ്യൂല.
1: അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്.
2: എവിടെയൊക്കെ പെയ്യുന്നുണ്ടാവും, നമ്മളെ
1: അതാണ് ഒരൊറ്റപ്പെട്ടയിടം.
0: പത്ത് പിരിയത്ത് തെരഞ്ഞു പിടിച്ച് മഴ പെയ്യാൻ പറ്റില്ലല്ലോ. അലർട്ട് അനുസരിച്ച്
2: ആളുകൾ പറയുന്ന അലർട്ട് ആണ്, ഇന്ന് ഉണ്ടാവില്ലോ എന്ന് പറയാം. അങ്ങനെ
1: അത് കളക്ടർ അവധി പ്രഖ്യാപിച്ചാലും അങ്ങനെ ചില ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പൊ ശരി, നമുക്ക് എന്തായാലും അപ്പൊ കോംപ്രമൈസ് എത്താം. സത്യങ്ങളാണോ നമുക്ക് തീരുമാനിക്കുന്നതിന് മുമ്പ് ചോദ്യം ഇതാ പിടിച്ചോളൂ. കാരണം നമ്മള് കാലാവസ്ഥ ശാസ്ത്രത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്.
0: അവഗണിക്കരുത് കേട്ടോ.
1: അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മള് വളരെ ബഹുമാനത്തോടു കൂടി ഒരു പേര് നമ്മൾ ഓർക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അത് നമ്മുടെ വെദർ വുമൺ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വനിതാ ശാസ്ത്രജ്ഞരും നമ്മുടെ ഇതിലെ ഈ രംഗത്തൊക്കെ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. അനുഭവം ആയാലും ഇത്തരം ശാസ്ത്രമേഖലകളായാലും ഒക്കെ കേട്ടോ. അപ്പൊ ചോദ്യം ഇതാണ്, വെദർ വുമൺ ഓഫ് ഇന്ത്യ. ഉത്തരം പറയാൻ വരട്ടെ, അവരൊരു മലയാളി കൂടിയാണ് കേട്ടോ. മലയാളിയാണ് അവർ, മലയാളിയാണ്. അപ്പൊ ക്ലൂകളൊക്കെ ഇങ്ങനെ വന്നു. പ്രശസ്തയായ ഇന്ത്യൻ കാലാവസ്ഥാ ഉപകരണ ശാസ്ത്രത്തിന്റെ മാതാവായി കരുതപ്പെടുന്ന മലയാളിയായ പ്രശസ്ത കാലാവസ്ഥ ശാസ്ത്രജ്ഞ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം.
2: മലയാളി ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു.
1: ആവോളം അഭിമാനായിട്ട് നമുക്ക്
2: അറിയാത്തൊരാളായി പോയെന്നല്ലോ. വളരെ മോശപ്പെട്ട ഒരു കാര്യമാണല്ലേ.
0: അല്ലല്ല,
1: സാരല്ല, ഇന്നത്തോടുകൂടി നമ്മളത് അറിവുള്ളതായി മാറുമല്ലോ. അപ്പൊ പിന്നെ നമ്മൾ മോശക്കാരാവില്ലല്ലോ. വല്ലാണ്ട് വിഷമിക്കേണ്ട, ഉത്തരം പറയാം. അത് അന്നമാണി എന്ന ശാസ്ത്രജ്ഞയാണ് കേട്ടോ. അന്നമാണി അവര് കാലാവസ്ഥാ ശാസ്ത്രജ്ഞ കൂടിയല്ല, ഒരു ഭൗതിക ശാസ്ത്രജ്ഞ കൂടിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ശാസ്ത്രരംഗത്തൊക്കെ കൗതുകമായി അവരത്രയ്ക്കധികം ബിരുദങ്ങൾ എടുത്തു. അവർ ഉന്നത സ്ഥാനത്തെത്തി. ആ രീതിയിൽ വെദർ വുമൺ ഓഫ് ഇന്ത്യ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു കേട്ടോ. അന്നമാണി, യെസ് അന്നമാണി. പക്ഷെ നമുക്ക് മൂന്നാമത്തെ മാർക്ക് അഭിമാനം മാത്രമായി തെറ്റിപ്പോയി. മാർക്ക് പോയി.
0: പുതിയൊരു അറിവ് കിട്ടിയല്ലോ അല്ലേ.
1: ഏതാണ്? സ്പോർട്സ് ആണോ താല്പര്യം? അപ്പൊ നമ്മള് ശാസ്ത്ര സാങ്കേതികത്തിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും, അത് നല്ല ഇഷ്ടമാണ്
2: സ്പോർട്സ്.
1: ഓക്കെ റഷീദ്, ഇപ്പൊ നമുക്ക് പറ്റിയൊരു കമ്പനിയാണ് കിട്ടിയിരിക്കുന്നത്. റഷീദ് നമ്മളും ആയടക്കുന്നില്ല, റഷീദും ആയടക്കുന്നില്ല. ഓക്കെ, അപ്പൊ നാലാമത്തെ ചോദ്യം പിടിച്ചോളൂ.
0: ഞാൻ പറയാണേ, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ചാനൽ ഏതാണ്? കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ചാനൽ, ഇത് ഏതായാലും പറയാതിരിക്കാൻ നിവൃത്തില്ല. വരട്ടെ,
1: യെസ് തള്ളിക്കോ. ഇപ്പൊ വിജയ് കൂടി നാട്ടിപ്പോ നമ്മള്
2: വിക്ടോറിയസ് അല്ല,
0: എങ്ങനെ
1: വിക്ടറി കിട്ടണമെങ്കിൽ ഉത്തരം കുറച്ചുകൂടി കറക്റ്റ് ആക്കണം നമ്മള്. ആ സംഗതി ശരിയാണ്,
0: തള്ളട്ടെ.
1: ആ
0: എത്തിച്ചു.

0: ആ
1: നമ്മളിപ്പോ പറഞ്ഞ പോലെ ഞാനിപ്പോ തേങ്ങോടക്കി എന്ന് പറയുന്നത് എനിക്ക് ആ സിനിമയിൽ ഓർമ്മ വരുന്നുണ്ട് ജഗതി. അത് തേങ്ങോടക്കി സ്വാമി എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോ.
2: കുത്തണോ?
1: കൊടുക്കാം. കുത്തിക്കോ കുത്തിക്കോ. ഉറപ്പിച്ചു ഞങ്ങൾ കേട്ടോ.
2: കേട്ടിട്ടില്ലേ?
1: ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മാറ്റിക്കളയുന്ന ചാനലാണ്. പക്ഷെ നമ്മള് കൊറോണ കാലത്ത് അല്ലേ,
2: കോവിഡ് കാലത്ത്,
1: കൊറോണ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾ മുന്നിലിരുന്ന ഒരു ചാനലും കൂടി അതായിരിക്കും.
2: തെരഞ്ഞെടുത്ത ചാനലും കൂടെയാണ്
0: കാലത്ത് ഏറ്റവും ഉപകാരം ചാനലാണ്. കൊറോണ
2: അതാണ്
0: ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം. ഫോണ് കുട്ടികളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ
1: ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊരു കാലഘട്ടത്തിൽ
2: മാറ്റിപ്പോയപ്പോഴേ
0: കാലഘട്ടത്തില് പോസിറ്റീവായിട്ട് നോക്കുമ്പോ ഒരുപാടുണ്ട്, പക്ഷെ അതിന്റെ നെഗറ്റീവ്സും അത്യാവശ്യം ഉണ്ട്.
2: ഏതായാലും നല്ലത് മാത്രം കാണാം.
1: അതെ അതെ, നമ്മൾ പറഞ്ഞ പോലെ വിവരസാങ്കേതിക വിദ്യയുടെ നല്ലതും ചീത്തയുമായ വശങ്ങൾ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് മാർക്ക് കൂടെ ഒപ്പിച്ചു. അല്ലെ, മാർക്ക് കൊടുക്കില്ല, വിക്ടറി കൂടി
0: കൊടുക്കാനുള്ള മാർക്ക് കുറവ് വാങ്ങി ആരെങ്കിലും ഇപ്പൊ വിളിച്ചു.
1: നമുക്ക് അഞ്ചാമത്തെ ചോദ്യം കൂടി നമുക്ക് പറഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് ഉത്തരത്തിലെടുക്കും. ഒരു ചോദ്യം കൂടി ഉണ്ട്, അപ്പൊ രണ്ട് ചോദ്യം ശരിയായി നിക്കാണ്. ഇപ്പൊ ഒരു ചോദ്യം കൂടി ഉണ്ട് അല്ലേ.
2: വിക്ടേഴ്സ് ചാനല് റഷീദ് ചാനൽ മാറ്റിപ്പോയപ്പോ വിക്ടേഴ്സ് വരെ
0: കണ്ടിട്ടില്ല
1: നിങ്ങളെ. അതെന്താന്ന് വെച്ചാൽ റഷീദ് ഞങ്ങളെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാണ്. അത്രക്ക് വിശാല മനസ്കരായ രണ്ട് വനിതകളാണ് ഞങ്ങൾ എന്നുള്ളത് ഇനിയും മനസ്സിലായിട്ടില്ല അല്ലേ. വിക്ടേഴ്സ് അത്ര ഒപ്പിച്ച ശ്രമത്തിന് ഞങ്ങൾ മാർക്ക് തന്നിട്ടുണ്ട്. ഓക്കെ ശരി, അഞ്ചാമത്തെ ചോദ്യം, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകണം കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം ഇന്ന് ബഹിരാകാശത്തേക്ക് വിട്ടാൽ ശരിയാവില്ല. അപ്പൊ കുറച്ചൊക്കെ അതെ അതെ വീണ്ടും അല്ല, നമ്മള് ഭൂമിയിൽ നിന്നുള്ള ചോദ്യമാണ് ചോദിച്ചത് അല്ലേ. ആ യെസ്. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ഒരു ചോദ്യം ചോദിച്ചാലോ. ആരോഗ്യമുള്ള ചോദ്യം ചോദിക്കാം കേട്ടോ. ആരോഗ്യമുള്ള ചോദ്യമാണ്, ആരോഗ്യമന്ത്രിയൊന്നും ചോദിക്കണില്ല, അതൊക്കെ ആവട്ടെ. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് ആര് എന്നുള്ളത്. ആ വിജയകരമായി എന്നുള്ളത് ഞാൻ ഇങ്ങനെ അതാ ഇൻവെർട്ടർ ഇടുന്നുണ്ട്,
2: ഡബിൾ കോമയിലാണ്
1: ഇടുന്നത്. കാരണം അങ്ങനെയുണ്ട്, കോംപ്ലിക്കേഷൻ ഉണ്ടാവരുത്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. യെസ്, പറഞ്ഞോളൂ. ആ പറയ്. എന്റെ ആകാംക്ഷയുടെ കൊടുമുടി ഇതാ, എന്റെ സീലിംഗ് വരെ മുട്ടി എന്റെ തല. പിന്നെ തീർച്ചയായിട്ടും വർഷം 1994
2: അറിയാൻ വേണ്ടിട്ടാണ് അല്ലേ.
1: 1994 ന്യൂഡൽഹി.
2: ഇത് ചോദ്യങ്ങൾ
0: ബന്ധപ്പെട്ട
1: ഒന്നാ.
0: വിജയകരമായി എന്നൊക്കെ പറഞ്ഞോളൂ, ചോദിച്ചാൽ ആ ആള് ചോദിക്കുന്നത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, ആ ആളിപ്പോ ജീവിച്ചിരുന്നുണ്ടോ.
1: ഇല്ല, ഇത് സമയം കൊല്ലൊന്നും നോക്കണം കേട്ടോ. 1994
0: ചോദിച്ചത്.
1: ആ യെസ്.
0: ഈ മാറ്റി വെച്ച വ്യക്തി
1: ഇല്ല, അത് ജീവിച്ചിരുന്നു, കുറച്ച് കാലഘട്ടം ജീവിച്ചിരുന്നു. ഇത് ചോദിക്കാനെങ്കിൽ വിജയകരമായി എന്ന് പറയൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ 1968 ഡോക്ടർ പി കെ സെൻ ഇതുപോലെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി, പക്ഷെ മുംബൈയിൽ വെച്ചിട്ടാണ്. പക്ഷെ രോഗി മരിച്ചു. പക്ഷെ വിജയകരമായി പൂർത്തിയാക്കി കുറച്ചു കാലം ജീവിച്ചിരുന്നത് നമ്മുടെ ഡോക്ടർ പി വേണുഗോപാലും ടീമും നടത്തിയ ഈ ശസ്ത്രക്രിയയാണ് കേട്ടോ. അതുകൊണ്ട് ഉത്തരം ഞാൻ പറഞ്ഞു. സംഭവമാണ് ഇത്
2: ചോദ്യത്തിന്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം വെച്ച് പറയട്ടെ. എന്നാലും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു നേട്ടം കൊണ്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താനും. ആ അതെ, അതൊക്കെ
0: എല്ലാ ശാസ്ത്രക്രിയയും വിജയകരമായി തന്നെ പോകുന്നു. 90 ശതമാനത്തിലോ അല്ലെങ്കിൽ ആ രൂപത്തിൽ അത് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു.
2: എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആണ് ഇങ്ങനെ ഒരു ശ്രമമൊക്കെ നടത്തുന്നത്.
1: റഷീദ് ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഡോക്ടർ പി വേണുഗോപാൽ ഉത്തരം പറഞ്ഞത്. ഓക്കെ ഓക്കെ. യെസ് യെസ്, കൂൾ കൂൾ കൂൾ കൂൾ. അപ്പൊ അഞ്ച് ചോദ്യത്തിൽ നമ്മൾ രണ്ട് ശരി ഉത്തരത്തിൽ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. നിൽക്കാണ്, അതത്ര മോശമല്ല. നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ചും കൂടി നമുക്ക് പൊളിക്കാം.
0: ചെറിയൊരു കാര്യം കൂടെ പറയണേ, ഞാൻ ഷോപ്പിങ്ങിന് പോവാണ്. പെരുന്നാളൊക്കെ വരുമല്ലേ, വൈഫും മക്കളും അവിടെ വീട്ടില് വെയിറ്റ് ചെയ്യാണ്. അതിന്റെ ഇടയിലെന്നാണ് ഇപ്പൊ ഈ കോള് വിളിച്ചത്. ഫസ്റ്റ് ട്രെയിൻ തന്നെ കിട്ടി, വളരെ സന്തോഷം.
1: എന്റെ
0: വാഹനത്തിന് യാത്ര ചെയ്യുമ്പോഴാണ് റേഡിയോ കാണാൻ കേൾക്കാൻ തന്നെയാണ് കേൾക്കാറ്, മഞ്ചേരി എഫ് എം തന്നെ കേൾക്കാറ്.
1: അതും ശാസ്ത്ര സാങ്കേതിക നേട്ടാണ് അല്ലേ. ഓക്കെ, ബാക്കി
2: ചിപ്സ് പൊരിച്ചോളൂ.
1: ഓക്കെ, താങ്ക് യു. ശരി.

0: സാംസങ് ഗാലക്സി വാച്ചിനും ബഡിനും ഇത്രയും വില കുറവോ? ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല.
1: സ്മാർട്ട് വാച്ച്, ബഡ്സ്, സ്പീക്കർ, ഹോം തിയേറ്റർ, ഐ ടി ആക്സസറീസ്, പേഴ്സണൽ കെയർ ഐറ്റംസ് എന്നിവയ്ക്ക് 79% വരെ വില കുറവ്.
0: ഓഫർ 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
1: മൈ ജി ഡേ നൈറ്റ് സെയിൽ, മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.

0: പ്രിയമുള്ളവരെ, നമ്മള് വാട്സപ്പിലുള്ളവരെ നമ്മൾ അവഗണിക്കരുതല്ലോ അല്ലേ. ഇതാ നോക്കുന്നു, കോള് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതാ വിളിക്ക എടുക്കാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. ചോദ്യം ഇതായിരുന്നു, ദൈവഗണങ്ങളുടെ ഗോഡ് പാർട്ടിക്കിൾ, ദൈവഗണങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യമായിരുന്നത്. ഉത്തരം പറഞ്ഞിട്ട് നമ്മുടെ ചരിത്രത്തിലേക്ക് നമുക്കിങ്ങനെ പോവാല്ലേ. നമ്മൾ ആരൊക്കെയാണ് അയച്ചിട്ടുള്ളത് നോക്കാം. ഉത്തരം ഇതായിരുന്നു, സത്യേന്ദ്രനാഥ ബോസ് ആണ് നമ്മുടെ ദൈവഗണങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. അതിന്റെ കഥകളൊക്കെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്.
1: സത്യേന്ദ്രനാഥ
0: ബോസ് എന്നാണ് നമ്മുടെ ശരി. ഉത്തരം അയച്ച ആരൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ എത്തിയിരിക്കുന്നു നമ്മുടെ സ്ഥിരം ഹലോ യൂത്തിന്റെ സഹചാരിയായിരുന്ന ആൽബർട്ട് ബാലു സജു നിലമ്പൂരിൽ നിന്ന് ശരിത്രമായിട്ട് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് നവമി കൊളത്തൂരിൽ നിന്ന്, നവമി ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. മൂന്നാമത്തേതായി നമുക്ക് ശരി ഉത്തരം അയച്ചിരിക്കുന്നത്, ഹലോ യൂത്തിൽ ചോദിച്ച ഉത്തരത്തിലുള്ള ശരി ഉത്തരം അയച്ചിരിക്കുന്നത് അനീഷ് കൊല്ലമ്പടിയാണ്.
1: അനീഷ് കൊല്ലമ്പടി, പിന്നീട് ആരൊക്കെ പറഞ്ഞു?
0: നമ്മുടെ നവമി, നവമിയാണ് പറഞ്ഞത്. ഒന്ന് നിലമ്പൂരിൽ നിന്ന് ആൽബർട്ട് ആണ്, ആൽബർട്ട്. അപ്പൊ മൂന്ന് പേരിട്ട് നവമിയും അനീഷ് കൊല്ലമ്പടിയും ആൽബർട്ടുമാണ് ആദ്യം ഓടിയെത്തിരിക്കുന്നത് ഈ ഒരു ഓട്ടത്തിൽ. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അടുത്ത കോള് നമുക്ക് കണക്ട് ചെയ്യാനുണ്ട്. ഒരു ചോദ്യം കൂടി ചോദിക്കാം കേട്ടോ. ഇതാ ചോദ്യം ഇത് പിടിച്ചോളൂ. ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ വെബ് ബ്രൗസർ, അത് ഒരു ക്ലൂം കൂടി തരാം. 2010 അത് നമ്മൾ വികസിപ്പിച്ചത്. അപ്പൊ ദാ വേഗം ശരി ഉത്തരം അയച്ചു തുടങ്ങിക്കോളൂ. ഉത്തരം വന്നു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേരും കൂടി അയക്കാം. അപ്പൊ നമുക്ക് അടുത്ത കോളറെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ,
1: പറയൂ, ആരാണ്?
0: ഹലോ,
2: ഹലോ, ഇത് രോഹനാണ്.
1: എന്താ, എന്താണ് രോഹനോ?
0: രോഹൻ,
1: രോഹൻ ഓടി ഓടി എന്നാ വരുന്നത്?
0: കിടപ്പ് കിടപ്പ് ഞങ്ങളും കിടക്കണമെന്ന് ആലോചിക്കാണ്. എന്താ
1: വേണ്ടത്? ഓടി വരികയാണോ? എവിടെന്നാ ഓടി വരുന്നേ? കളിച്ചോണ്ടിരിക്കുമ്പോഴാണോ സാങ്കേതിക ദിനത്തെ കുറിച്ചുള്ള ക്വിസ് കേട്ട് ഓടി വരുന്നത്?
0: രോഹൻ എന്താ ചെയ്യണത്? പഠിക്കാണോ? പഠിക്കാണല്ലേ.
1: എന്താ പഠിക്കണേ?
2: ഞാന് മനസ്സിലായില്ല.
0: രോഹൻ എന്തിനാ പഠിക്കണേന്നല്ല, എത്രാം ക്ലാസ്സിലാ പഠിക്കണേന്നാണ് ചോദിച്ചത്. എത്രാം ക്ലാസ്സിലാണോ? സ്കൂളിംഗ് ആണോ? എങ്ങനെ? ഇനി 9 അല്ലേ. അപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ട് രോഹ,
1: വിഷയത്തിന് താല്പര്യം കൊണ്ട്
0: വിളിച്ചതാണ് അല്ലേ. നമുക്കൊരു പ്രായപരിധി ഉണ്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് വിളിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ആ ഒരു പ്രായപരിധിയിലുള്ളവർക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചിത്രമഞ്ജയിലേക്കൊക്കെ വിളിക്കാം കേട്ടോ, ട്രക്സിലേക്കൊക്കെ വിളിക്കാം, ചിത്രമഞ്ജയിലേക്ക് വിളിക്കാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ കേട്ടോളൂ പരിപാടി കേൾക്കണേ കേട്ടോ.
1: എന്തെങ്കിലും പറയാനുണ്ടോ?
0: പറഞ്ഞോളൂ. ആ 11 നമ്മുടെ ഹലോ യൂത്ത് തുടങ്ങാം. 11 to 12 വരെയാണ് നമ്മുടെ ഹലോ യൂത്ത്, ഹലോ യൂത്ത് കേട്ടോ. ഓക്കെ, കേക്കണേ. അപ്പൊ മോൻ കേക്കണം കേട്ടോ, കേട്ടിട്ട്
1: പറയൂ. എന്താ പറയാ?
0: എന്താ വേണ്ടേ അമ്മക്ക്? ഉമ്മയാണോ കോള് വിളിച്ചത്? രോഹൻ അവിടെ ആരെങ്കിലും

0: ഹലയത്തിലേക്ക് പങ്കെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ രോഹന്റെ കൂടെ?
1: ഉമ്മന്റെ അടുത്ത്.
0: ആ ശരി, അന്നച്ച നമുക്ക് മറ്റൊരു രസത്തിൽ സംസാരിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ പരിപാടി കേക്കണേ.
1: എന്നാലും ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ
0: വിളിച്ചു വന്നതല്ലേ
1: അല്ലേ, ഇഷ്ടപ്പെട്ട വിഷയമാണോ അത്, ശാസ്ത്ര സാങ്കേതികതൊക്കെ ആണല്ലേ? ആ, എന്നാ ചെറിയൊരു ചോദ്യമാണ് കേട്ടോ. നമ്മളെ ഇടി

0: ചെറിയൊരു ചോദ്യമാണ് കേട്ടോ. നമ്മൾ ഇടിമിന്നൽ സാധ്യത അറിയാനൊക്കെ ആയിട്ട് നമ്മളൊരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരെന്താണെന്നറിയോ? അതറിയില്ല. ആ
1: കേട്ടിട്ടില്ല.
0: ആ അതൊരു അറിവ് കിട്ടിയിട്ട് വെച്ചോളൂ കേട്ടോ. ദാമിനി എന്നാണ് പേര്. ദാമിനി. ആ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ ശരി. ഓക്കെ ഓക്കെ ശരി.

0: അപ്പൊ നമ്മുടെ വാട്സാപ്പിലേക്കുള്ള അല്ലേ
1: ആളുകൾ കാത്തിരിക്കുന്നുണ്ട്.
0: നമ്പർ
1: നമ്മുടെ നമ്പർ ഒന്ന് പറഞ്ഞുകൊടുക്കാം,
0: പറയാം.
1: വിളിക്കേണ്ട നമ്പർ 0483 2950 300, മറ്റൊരു നമ്പർ 0483 2950 800.
0: അപ്പൊ നമ്മുടെ ഒന്നോ രണ്ടോ പേർക്കും കൂടി വേണമെങ്കിൽ നമുക്ക് കഷ്ടിച്ച് വിളിക്കാനുള്ള സമയമുണ്ട്. പെട്ടെന്നായിക്കോളൂ, കാരണം സമയം 11 മണി കഴിഞ്ഞ്
1: 45 സെക്കൻഡും
0: ആയിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് വിളിച്ച് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചെത്താം. നമുക്ക് അതിനു മുമ്പ് നമ്മൾ വാട്സാപ്പിലേക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അല്ലെ,
1: അതിന്റെ ഉത്തരം
0: പറയാം. ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം എപ്പിക് ആണ് കേട്ടോ. എപ്പിക് എന്ന ഉത്തരവുമായി ഇതാ ആദ്യം എത്തിയിരിക്കുന്നത് കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ് വറ്റല്ലൂരാണ് ആദ്യമായിട്ട് ഇതാ എഴുതിയെത്തിരിക്കുന്നത്, ഓടിയെത്തിയിരിക്കുന്നത്. അടുത്തത് ചരിത്രമായിട്ട് എത്തിയിരിക്കുന്നത് അനാമിക മാന്തടം. ദെൻ എപ്പിക് എന്ന ചരിത്രമായിട്ട് ആൽബർട്ട് ബാലു സജു ഓടിയെത്തിയിട്ടുണ്ട്.
1: എല്ലാവർക്കും
0: അതെ, എല്ലാവർക്കും ഇതാ ഇഷ്ടം പോലെ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉത്തരം. ചരിത്രയച്ച് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മൾ ആദ്യം ഓടിയെത്തിയ 3 പേരുടെ പേരുകൾ മാത്രമേ
1: ശ്രോതാക്കളുണ്ടല്ലോ. അപ്പൊ സാങ്കേതിക രംഗത്തുള്ള അവരുടെ അറിവ് ഒട്ടും മോശമല്ലാന്ന് തെളിയിച്ചോണ്ട് ഇനി ഉത്തരങ്ങൾ ഇതാ അയച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് ധാരാളം പേര്.
0: യെസ്, അങ്ങനെയാ ചോദിച്ചാൽ നമുക്കൊരു ചോദ്യം കൂടി വാട്സാപ്പിലേക്ക് നമുക്ക് കൊടുത്താലോ അല്ലെ. നമ്മൾ നേരത്തെ ഒരു നമ്മള് റഷീദിനോട് ചോദിച്ച ചോദ്യം ഒന്ന് നമ്മള് വെദർ വുമൺ ഓഫ് ഇന്ത്യ ചോദ്യം ചോദിച്ചു. അങ്ങനെയാ ചോദ്യം, നമുക്കൊരു ചോദ്യം ചോദിക്കാം. അടുത്തൊരു ചോദ്യം
1: ഒരു വുമൺ തന്നെ,
0: അത് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ദാ കേട്ടോളൂ, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആരാണെന്നുള്ളതാണ്. ഒരു ക്ലൂം കൂടി തരാട്ടെ, ഒരു ക്ലൂം കൂടി തരാം. നമ്മൾ
1: ടൈപ്പിംഗ്
0: കാണിക്കുന്നുണ്ട്. അഗ്നിപുത്രി എന്നും ഇവർ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അഗ്നിപുത്രി, ഇതിൽ കൂടുതൽ ക്ലൂ ഇനി ഇല്ല. ഇതിലും വലിയ ക്ലൂ സ്വപ്നങ്ങളിൽ മാത്രം പറഞ്ഞ പോലെ
1: നമുക്കൊക്കെ അഭിമാനിക്കാന്നുള്ളതാണ്.
0: നമ്മൾ വല്ലാണ്ട് വിശാല മനസ്കരും ഉദാരവതികളുമായിട്ടുണ്ട്. അതെ അതെ അതെ. ബാക്കി അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളിപ്പൊന്ന് ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ അടുത്തൊരു കോളർ വിശേഷങ്ങൾ പറയാനായിട്ട് കോളർ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അറ്റൻഡ് ചെയ്യാം അല്ലേ. ഓക്കെ, യെസ്.
1: ഹലോ
2: ഹലോ,
1: ആരാണ്?
2: ബാലകൃഷ്ണൻ.
1: എവിടെ നിന്നാ വിളിക്കുന്നേ? എടവണ്ണപ്പാറ. എന്തോ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട്. നല്ല സൗണ്ട് ഉണ്ട്. അനൗൺസ്മെന്റിന് പോവാറുണ്ടോ?
0: ഇല്ല. ഈ ഇങ്ങനത്തെ പ്രശ്നോത്തരികളും ഒക്കെ ആയിട്ട് എന്താണ്, ഇങ്ങനെയാണ് അടുപ്പം? ആ കേട്ടു. ഓക്കെ, അപ്പൊ
1: ഞങ്ങളോട് ദയ തോന്നി വിളിച്ചതാണോ? ഞങ്ങളോട് ദയ തോന്നി വിളിച്ചതാണോ?
0: നമ്മൾ അങ്ങനെയല്ല പറയണ്ടേ, നമ്മളോട് ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആകാശവാണിയുടെ ശ്രോതാക്കള് അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ടിരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ.
1: വിളിച്ചല്ലോ.
0: ഓക്കെ ഓക്കെ, നമുക്ക് ശ്രമിക്കാം. അങ്ങനെ വെച്ചാൽ നമുക്ക് എപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യം നമ്മളെപ്പോഴും നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ്. അത് സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ വിചാരിക്കണോ. ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ, ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോയ നമ്മുടെ സഞ്ചാരി ആരാന്നുള്ളതാണ് ചോദ്യം. അതായത് സിമ്പിൾ ആണെന്നാണ് വിചാരിക്കുന്നത്. നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കിക്കോളൂ, നമുക്ക് ട്രൈ ചെയ്യാം. കിട്ടിയാലോ നമുക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മളിപ്പോ ചെറുപ്പം മുതൽ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പഠിച്ചു വന്നതാണ്. ഇങ്ങനത്തെ ചരിത്ര സംഭവങ്ങൾക്കൊന്നും നമ്മൾ വല്ലാണ്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തറഞ്ഞെടുക്കും. ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്താലും ഇതൊന്നും മാറ്റമുണ്ടാവില്ല. ആദ്യത്തെ കിട്ടുന്നുണ്ടോ, ഉത്തരത്തിലേക്ക് എത്തുന്നുണ്ടോ?
1: ഇന്ത്യക്കാരനാവണം.
0: വേറെ നാട്ടിലേക്ക് ഒരിക്കലും പോകരുത്. ക്ലൂ ക്ലൂ ക്ലൂ ക്ലൂ ക്ലൂ
1: ക്ലൂ വേണ്ട. ക്ലൂ ക്ലൂ ക്ലാ
0: ക്ലീ ക്ലൂ. അതാ മുറ്റത്തൊരു മൈന എന്നൊക്കെ പറയേണ്ടി വരുമോ? പറയട്ടെ നമ്മള് നമ്മുടെ സമയം.
2: ഓക്കെ
0: ഓക്കെ.
1: പേര് കേൾ.

0: കേൾക്കും പയ്യടാ എന്ന് പറയരുത്, അത്രേ ഉള്ളൂ.
1: രാകേഷ് ശർമ്മയാണ് കേട്ടോ, രാകേഷ് ശർമ്മയാണ് കേട്ടോ. ആ രാകേഷ് ശർമ്മ നമ്മളത് 1984 അദ്ദേഹം പോയത്. ഓക്കെ,
0: അതിലും ചെറിയൊരു അതിലും നിസാരമായൊരു ചോദ്യം ചോദിക്കാം അല്ലേ. പനിയൊക്കെ പിടിക്കുമ്പോ ഹോസ്പിറ്റലിലൊക്കെ പോകാറുണ്ടല്ലോ അല്ലേ. ആ അപ്പൊ ചൂട് വരുമ്പോഴാണ് നമുക്ക് പനിക്കുന്നൊക്കെ തോന്നുന്നത്. അങ്ങനെ ഇപ്പോൾ ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണത്തിന്റെ പേരെന്താണ്? കിട്ടിപ്പോയി അല്ലേ. ഇപ്പോഴും ആണോ എന്നാണോ ചോദ്യം?
1: മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. നമ്മുടെ നമ്മളൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് ചോദ്യം. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്, ആ രീതിയിൽ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് കേട്ടോ. ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇനി വേറെ ക്ലൂ ചോദിക്കരുതേ. ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആരാണ്? കൊൽക്കത്തയിലാണ് ആ ഒരു റിസർച്ച് സെന്റർ ഉള്ളത്, ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്വാതന്ത്ര്യ സമര ചരിത്രവും ശാസ്ത്ര സാങ്കേതിക ചരിത്രവും തമ്മിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. അതൊരു ബോസ് ആണ്, പക്ഷെ അത് ആദ്യത്തെ ഫസ്റ്റ് നെയിമിലാണ് വ്യത്യാസം ഉണ്ടായത് കേട്ടോ. ഫസ്റ്റ് നെയിമിൽ വന്ന വ്യത്യാസം ഇതാണ്. ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. ഞാൻ എന്തെങ്കിലും ഒരു തമാശ എന്നൊക്കെ ഒരു ക്ലൂ തരണായിരുന്നു അല്ലേ. അതെ, സുഭാഷ് ചന്ദ്ര ബോസ് അല്ല, ജഗദീഷ് ചന്ദ്ര ബോസ് ആണ് അദ്ദേഹം. നമ്മുടെ സയന്റിസ്റ്റ് ആയിരുന്ന അദ്ദേഹമാണ് ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്തയിൽ സ്ഥാപിച്ചത് കേട്ടോ. കൊഴപ്പില്ല, നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. നാലാമത്തെ ചോദ്യം ഏതാ അതുപോലത്തെ ബോസിന്റെ ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത്? നാലാമത്തെ ചോദ്യം നമുക്ക് എന്നുവെച്ചാൽ നമ്മളൊരു ഇന്ത്യയുടെ കാലാവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ അറിയിപ്പൊക്കെ മുന്നറിയിപ്പുകളൊക്കെ കിട്ടുന്നുണ്ട്. അത് ഉപഗ്രഹങ്ങളൊക്കെ കൃത്യമായി കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹങ്ങളൊക്കെയാണ് നമുക്ക് കൃത്യത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ക്ലൂ കൊടുക്കും, ക്ലൂ പറയാം. അതുപോലെ ക്ലൂ കൊടുക്കാണ് കേട്ടോ. ആ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേര് പിന്നീട് നമ്മുടെ ഇന്ത്യൻ വംശജയായ ഒരു ബഹിരാകാശ യാത്രികയുടെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ വംശജയായ ഒരു ബഹിരാകാശ യാത്രികയുടെ പേരിലാണ് ആ ഉപഗ്രഹം ഇപ്പോൾ അറിയപ്പെടുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആരാണ്? ആള് കൽപ്പന തന്നെയാണ്. ആ ഉപഗ്രഹത്തിന്റെ പേരെന്താണപ്പോ? തെറ്റിക്കരുത്, കൽപ്പനയിൽ നിൽക്കട്ടെ, തെറ്റിക്കരുത്, തെറ്റിക്കരുത്. നമ്മൾ മാർക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്.
0: വഴി മാറല്ലേ.
1: ബഹിരാകാശ യാത്രയോ കൽപ്പന ആണോന്ന് മനസ്സിലായി അല്ലേ. ആ യെസ്, ആ പേരിൽ തന്നെയാണ് ആ ഉപഗ്രഹം അറിയപ്പെടുന്നത്. കൽപ്പന പറയട്ടെ, കൂട്ടിച്ചേർത്ത് പറയട്ടെ. കൽപ്പന വൺ, കൽപ്പന വൺ. അപ്പൊ നമ്മൾ അതിന് ഒരു മാർക്ക് വേണം, നമുക്കൊരു അര മാർക്ക് അങ്ങോട്ട് നിർത്താം കേട്ടോ. അത് ആ കാരണം അത് കൽപ്പന എന്ന് മെറ്റ്സാറ്റ് വൺ ആണ് നമ്മുടെ ഉപഗ്രഹത്തിന്റെ പേര്, മെറ്റ്സാറ്റ് വൺ. പിന്നീട് കൽപ്പന ചുവടെയോടുള്ള ആദര സൂചകമായിട്ട് അത് നമ്മള് കൽപ്പന വൺ എന്നത് പുനർനാമകരണം ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം കൂടി നമുക്കുണ്ട് കേട്ടോ, ബാക്കിയുണ്ട് ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം നമുക്ക് ഏതപ്പോ വേണ്ടത്? കാലാവസ്ഥ കഴിഞ്ഞു,
0: കമ്പ്യൂട്ടർ വേണോ? കമ്പ്യൂട്ടർ പിടിക്കാറില്ലേ,
1: ഒന്നെങ്കിൽ കമ്പ്യൂട്ടറിൽ പിടിച്ചാലോ. ആ നമ്മുടെ സമയം 11 മണി കഴിഞ്ഞ് 57 മിനിറ്റ്.
0: ചെറിയൊരു ചോദ്യമാണേ, കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓഫും ഓണൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഓണാക്കും ഓഫാക്കും ഒക്കെ ചെയ്യാറുണ്ടല്ലോ. ആ ആ പ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓൺ ചെയ്യുന്നതും അത് പ്രവർത്തനം ഓണാക്കുന്ന പ്രവർത്തനം, പ്രവർത്തനം കമ്പ്യൂട്ടർ നമ്മൾ പ്രവർത്തിക്കാൻ റെഡിയാക്കിയെടുക്കുന്ന ആ ഒരു പ്രക്രിയ, അതിന് പറയുന്ന ഒരു പേരുണ്ട്, ഒരു ടെക്നിക്കൽ പേരുണ്ട്, അതെന്താണ് എന്നാണ് ചോദ്യം.
1: നമ്മുടെ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ സമയം കുറവായതുകൊണ്ട്.
2: മൗത്ത് അല്ലല്ലോ.
0: അല്ലല്ലോ, അതങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് എടുക്കുന്നതായ സാധനങ്ങളുടെ കൂട്ടത്തിൽ.

0: എന്നാണ്. ബോട്ടിംഗ് ആണ് ഉത്തരം.
1: ഓക്കേ ശരി. അപ്പൊ നമ്മുടെ അഞ്ച് ചോദ്യങ്ങളോട് പൂർത്തിയാവാണ്. നമ്മളിപ്പോ തൽക്കാലം ഒരു ഒന്നര മാർക്ക് നമ്മളിങ്ങനെ മുറുക്കിയാണ്. ഓക്കേ ശരി, വിളിച്ചതിൽ സന്തോഷം കേട്ടോ. നമ്മുടെ സമയം കഴിയാറായിയാണ്, അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. ഓക്കേ, വിളിച്ചതിൽ സന്തോഷം, താങ്ക് യു. അപ്പൊ നമുക്ക് ഒരു ചോദ്യം നമുക്ക് ബാക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കടം ബാക്കിയുണ്ട്. ആ കടം ബാക്കി തീർത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്, യാത്ര പറയാനായിട്ട്. കാരണം ആ കടം ഇതായിരുന്നു, നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മള് വാട്സാപ്പിൽ ഒരു ചോദ്യം ചോദിച്ചു, ഒരു വനിതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത് അല്ലേ.
2: മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ,
1: ആ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ആ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ അത് നമ്മുടെ ടെസ്സി തോമസ് ആണ്. ടെസ്സി തോമസ് ആണ് അത്. അഗ്നിപുത്രി എന്ന് അവർ അറിയപ്പെടുന്നു. കാരണം അവര് നമ്മുടെ അഗ്നി 3, 4, 5 എന്നുള്ള ഒരു സീരീസിലെ മിസൈൽ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾക്ക് പദ്ധതിക്ക് നേതൃത്വം നൽകിയ വനിതയാണ് അവര്, ടെസ്സി തോമസ്. അവരാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ആരൊക്കെയാണ് നമ്മുടെ ശരിയുത്തരങ്ങൾ അയച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. ടെസ്സി തോമസ്, നമ്മുടെ ആൽബർട്ട് ബാലു എത്തിയിട്ടുണ്ട്, ഒപ്പം രാധാ കൊളത്തൂർ എത്തിയിട്ടുണ്ട്, ഒപ്പം ജെസ്സി തോമസ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. എന്നാലും അത് നമ്മൾ എന്തായാലും തൽക്കാലം ശരിയുത്തരം അനീഷ് കൊല്ലമ്പടി അയച്ചിട്ടുണ്ട് കേട്ടോ. ടെസ്സിനെ ജെസ്സി ആക്കിയ പേര് മാറിപ്പോയി. അപ്പൊ മൂന്ന് പേരാണ്. അതെ അതെ, അനീഷ് കൊല്ലമ്പടി അയച്ചിട്ടുണ്ട്, നമ്മുടെ രാധാ കൊളത്തൂര്.
2: ഒരുപാട് പേര് അയച്ചിട്ടുണ്ട് കേട്ടോ, മൂന്ന് പേരുടെ പേരെ പറയുന്നുള്ളൂ മാത്രം.
1: അപ്പൊ ശരിയുത്തരം അയച്ച മാത്രമല്ല, നമ്മുടെ ഹലോ യൂത്തിൽ വാട്സാപ്പിലൂടെയും പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഒരു ചടങ്ങ് കൂടി നമുക്ക് ബാക്കിയുണ്ടല്ലേ. നമ്മള് നാല് പേര്, രോഹനൊന്ന് വഴിതെറ്റി വന്നതാണ്. എന്നാൽ ആ നാല് പേരിൽ നമ്മള് വിജയായിട്ട് നമുക്ക് ഒരാൾ നമുക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ അതിൽ 2 മാർക്ക് മേടിച്ച് നിൽക്കുന്ന നമ്മുടെ റഷീദ് ഇടവണ്ണ പത്തിരിയും പത്തിരിയും കറുപുറയുമായി നമ്മുടെ അടുത്തേക്ക് വന്ന റഷീദ് ആണ് വിജയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
2: റഷീദ് കേട്ട് കാണുന്നു എന്ന് വിചാരിക്കുന്നു.
1: അതെ, യെസ്.
2: ഏതായാലും അഭിനന്ദനങ്ങൾ റഷീദ്, വിളിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
1: അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ സമയം ഇതാ തീരുന്നു. 11 മണി കഴിഞ്ഞ് 59 മിനിറ്റും 44 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പുകളെ കുറിച്ചാണ് പറഞ്ഞത്.
2: സംസാരിച്ചത് വിജയയും സിന്ധുവുമാണ്.
1: സ്റ്റുഡിയോ സഹായം നൽകിയത് ശൈലേഷ് മൊറയൂരാണ്. സാങ്കേതിക സഹായം നൽകിയത് EM ഷജീർ, ഷംസീർ പാറയിൽ. അപ്പൊ എല്ലാവർക്കും ഇതിൽ കൂടി സ്നേഹാശംസകൾ നൽകിക്കൊണ്ട് ഇവിടെ പറയുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 കഴിഞ്ഞ് 34 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ടി പി വിനയ്കുമാർ.
1: FM പ്രധാന വാർത്തകൾ.
0: നെതർലൻഡ്സിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം ഏറെ ശ്രദ്ധേയമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തരൂപങ്ങളും ഗർഭനൃത്തവും ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പോസ്റ്റിൽ പങ്കുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. എല്ലാ തർക്കങ്ങളും പരിഭവങ്ങളും പരിഹരിച്ച് ചർച്ച ശുഭകരമായി അവസാനിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 സീറ്റിന് അർഹതയുണ്ടെന്ന് പാർട്ടി നേതാവ് മൂൻസ് ജോസഫ്. UDFൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും മുന്നണി അതിന് തയ്യാറായേക്കുമെന്നും മൂൻസ് ജോസഫ് അഭിപ്രായപ്പെട്ടു. സഹകരണ വകുപ്പിലെയും ആരോഗ്യവകുപ്പിലെയും ഏറ്റവും ഒടുവിലിറക്കിയ സ്ഥലം മാറ്റങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ ഏൽക്കുന്നതിന് മുൻപ് തന്നെ ഭരണാനുകൂല സംഘടനകളുടെ സമ്മർദ്ദം മൂലമായിരുന്നു സ്ഥലം മാറ്റമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. എറണാകുളം ജംഗ്ഷൻ യാർഡിൽ രാത്രിയിലെ ട്രാക്ക് അറ്റകുറ്റപ്പണികളെ തുടർന്ന് ഈ മാസം 27 മുതൽ ജൂൺ 3 വരെയും ഏതാനും ട്രെയിനുകളുടെ സമയത്തിലോ റൂട്ടിലോ മാറ്റം വരുത്തി. ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 27, 28, 29, 30 ജൂൺ 1, 2, 3 തീയതികളിൽ എറണാകുളത്ത് നിന്നും കോട്ടയം വഴിയായിരിക്കും സർവീസ് നടത്തുക. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ്. ഇവർ കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ധനവില വർധനവിനെ തുടർന്ന് ഡെലിവറി ഗതാഗത തൊഴിലാളികൾക്ക് കിലോമീറ്ററിന് കുറഞ്ഞത് 20 രൂപ നിരക്ക് അനുവദിക്കണമെന്ന് ഗിഗ് ആന്റ് പ്ലാറ്റ്ഫോം

സർവീസ് വർക്കേഴ്സ് യൂണിയൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 5 വരെ രാജ്യവ്യാപകമായി ആപ്പ് അധിഷ്ഠിത സേവനങ്ങൾ നിർത്തിവെക്കാനും യൂണിയൻ ആഹ്വാനം ചെയ്തു. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനൽ ഇന്ന്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യയുടെ നൂർ ഇസുദ്ദീനെയും ഗോസെഫയെയും നേരിടും. ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1605 മംഗളൂരു തിരുവനന്തപുരം വേറെനാട് എക്സ്പ്രസ് 12 മിനിറ്റ് വൈകി എത്തിച്ചേരുന്നത്. 12:20 1619 ചെന്നൈ എഗ്മോർ മംഗളൂരു മെയിൽ എക്സ്പ്രസ് 1:08 1207 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19 1634 മംഗളൂരു കോയമ്പത്തൂർ മെയിൽ എക്സ്പ്രസ് 2:34 1650 കന്യാകുമാരി മംഗളൂരു പരശുരാം എക്സ്പ്രസ് 2:55 അങ്ങാടിപുരം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എത്തിച്ചേരുന്നത്. 2:54 1635 നിലമ്പൂർ കോട്ടയം മെയിൽ എക്സ്പ്രസ് 4:01 ട്രെയിൻ സമയം. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 12 മണി കഴിഞ്ഞ് 4:25. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം നാടകം മനസാക്ഷി.

0: Ramadan from the 19th to the 22nd of this month at a fee of 700 rupees per subject. Applications for verification and re-evaluation can be submitted between the 26th and 29th of this month. The Ministry of Statistics and Program Implementation is inviting feedback and suggestions on the base paper on framework for measuring the contribution of knowledge and knowledge products to the Indian economy. The Ministry said comments and suggestions on the base paper are invited from all stakeholders and the general public as part of the consultation process. It added that feedback may be shared with the Ministry on manish.jindal@mospi.gov.in and neeraj.kumar007@nic.in by 15th of June 2026, which will enable the early finalization of the framework. Defence Minister Rajnath Singh has expressed grief over the loss of lives caused by heavy rains and storm that affected Uttar Pradesh and several other parts of the country over the past few days. In a social media post, Mr. Singh conveyed his condolences to the bereaved families. He noted that the central government is extending every possible assistance to the states impacted by the adverse weather conditions. Sikkim is observing its statehood day today, marking its transition from a monarchy to becoming the 22nd state of India in 1975. Vice President C.P. Radhakrishnan will undertake his first visit to Sikkim today after assuming office. He will attend the statehood day celebrations in Gangtok. President Draupadi Murmu, Prime Minister Narendra Modi and Union Home Minister Amit Shah extended greetings to the people of Sikkim on their statehood day. In badminton, Indian men's doubles pair of Sattvik Sairaj Ranki Reddy and Chirag Shetty will face Malaysian shuttlers Nuruzzuddin and Goh Zefai in semi-finals of Thailand Open in Bangkok today. And in IPL cricket, Kolkata Knight Riders will take on Gujarat Titans at the iconic Eden Gardens this evening. The match is scheduled to begin at 7:30 p.m. And that is the end of this news bulletin.
1: മഞ്ചേരി എഫ് എം സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ചെറുവണ്ണൂർ GLP സ്കൂളിൽ ഒഴിവുള്ള LPST തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 23 രാവിലെ 10:30 സ്കൂളിൽ വെച്ച് നടക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കണം. ഫോൺ നമ്പർ 97745 83 71 81.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
3: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരും.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
5: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
5: BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണം.

0: പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണം ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
0: ഏത്, നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
0: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
4: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
3: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
5: ഇന്നത്തെ ഇശലിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം ആസ്വദിക്കാം സുജാതയും സംഘവും ചേർന്ന് പാടിയ ഒരു ഗാനം.

0: റിഫ്രഷ് ആവാൻ കൂൾ ഓഫറുകളുമായി ഇന്ന് മൈ ജി ഡേ നൈറ്റ് സെയിൽ.
1: തിരഞ്ഞെടുത്ത റെഫ്രിജറേറ്ററുകൾക്ക് ഇന്ന് 73% വരെ വിലക്കിഴിവ്.
0: സിംഗിൾ ഡോർ, ഡബിൾ ഡോർ, സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകളെല്ലാം മെഗാ ഡീലിൽ.
1: ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
0: മൈ ജി ഡേ നൈറ്റ് സെയിൽ, നിങ്ങളുടെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചറിൽ.
2: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: അന്തപ്പൻ എന്താ ഒരു മൗനം?
7: പരസ്യത്തിൽ കൊടുത്ത വലിയ ലാഭം കണ്ടിട്ടാ മോൾക്കൊരു വില കൂടിയ ഫോൺ വാങ്ങിയത്. ക്യാമറയുടെ ക്വാളിറ്റി കുറവ് കണ്ട് കമ്പനി സർവീസ് സെന്ററിൽ ചെന്നപ്പോഴല്ലേ ചതി മനസ്സിലായത്. റിപ്പയർ ചെയ്ത ഫോണായിരുന്നു.
8: കണ്ണം കണ്ടി ഉറപ്പ് നൽകുന്നു, ഞങ്ങൾ റീഫർബിഷ്ഡും സെക്കൻഡ്സും വിൽക്കുന്നില്ല.
9: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
10: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
9: രാവിലെ 8:23.
10: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
9: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
11: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
12: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
13: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.
14: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
15: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
16: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: വലിയ വിലയ്ക്ക് വാങ്ങിയ ഫ്രിഡ്ജാ തകരാറായത്. പരസ്യത്തിലെ ഗിഫ്റ്റിന്റെ വലിപ്പം കണ്ട് വാങ്ങിയതാ.
6: അന്തപ്പ, എത്ര തവണ നിന്നോട് പറഞ്ഞതാ, ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ണം കണ്ടി ചെന്ന് മറ്റുള്ളവരുടെ വിലയും കണ്ണംകണ്ടിയുടെ വിലയുമായി താരതമ്യം ചെയ്ത ശേഷമേ വാങ്ങാവൂന്ന്. ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള കമ്പനി ഒറിജിനൽ പ്രോഡക്റ്റും ഏറ്റവും കുറഞ്ഞ വിലയും പിന്നെ ബെസ്റ്റ് സർവീസും അത് കണ്ണംകണ്ടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
17: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
0: അതെ, ടെലിവിഷൻ വാങ്ങാൻ ഇന്നാണ് സൂപ്പർ ടൈം. മൈ ജി ഡേ നൈറ്റ് സെയിൽ.
1: തിരഞ്ഞെടുത്ത ടിവികളിൽ ഇനി 85% വരെ വിലക്കിഴിവ്. നാഷണൽ, ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ബിഗ് സ്ക്രീൻ മോഡലുകൾ മെഗാ ഓഫറിൽ. മൈ ജി ഡേ നൈറ്റ് സെയിൽ ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ.
0: മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
2: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
18: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
18: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
18: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
18: കുഞ്ഞിന് കാവലായി,
2: അലോഹ ഹോസ്പിറ്റൽ.
19: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പൊന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
2: പിട്ടാപ്പിളിൽ ഏജൻസീസ്.

0: ഈശൽ സമാപിച്ചു.
1: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
2: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും പിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
5: എന്നും രാവിലെ 7
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35
8: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി,
9: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
10: 94,900 വിലയുള്ള ജാപ്പനീസ് ബ്രാൻഡ് 55-inch 4K QLED TV ഇപ്പോൾ പാർട്ടി സ്പീക്കറോടുകൂടി 33,900 രൂപയ്ക്ക് കണ്ണങ്കണ്ണിൽ നിന്നും സ്വന്തമാക്കാം.
11: ആയിഷ ഗർഭിണിയാണോലേ?
12: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
11: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
13: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങൾ ഏത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലേക്ക്

0: ഇംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത് വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: അസൈൻമെന്റ്സ്, പ്രോജക്ട്, പ്രിന്റ് ചെയ്യാൻ ഇനി എന്തിന് ടെൻഷൻ?
4: മൈജി ബാറ്റ് സ്റ്റഡിയിൽ എപ്സൺ എച്ച് പി ബ്രോദർ കാനൺ പ്രിന്ററുകൾക്ക് സ്പെഷ്യൽ ഓഫർ.
3: ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വാങ്ങുമ്പോൾ പ്രിന്ററുകളിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും.
4: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
3: എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ജാലകം. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിന് അവസരം. അംഗങ്ങളെ ചേർക്കുന്നതിനായി വിവിധ വില്ലേജിലുകൾ ഉള്ളവർ അതത് ദിവസം അപേക്ഷകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ എത്തിക്കണം. ഫോൺ നമ്പർ 0483273201. നമ്പർ ആവർത്തിക്കാം, 0483273201.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
7: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
9: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: സമയം 12:29:25. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം, തിരുവനന്തപുരം.
12: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജ്ജിതം. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ദേശീയ ആരോഗ്യനയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ഡെങ്കി നിയന്ത്രണത്തിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രിയാണ് അദ്ദേഹം നെതർലാൻഡ്സിലെത്തിയത്. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. പ്രധാനമന്ത്രി നാളെ സ്വീഡനും തിങ്കളാഴ്ച നോർവേയും സന്ദർശിക്കും. പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച പ്രസിഡന്റ് സെർജിയോ മാറ്ററലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. തന്ത്രപ്രധാനമായ പെട്രോളിയം ശേഖരം, ദീർഘകാല LPG വിതരണം, പ്രതിരോധ സഹകരണം എന്നിവ സംബന്ധിച്ച സുപ്രധാന കരാറുകളിൽ ഇന്ത്യയും UAEയും ഒപ്പുവച്ചു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറയ്ക്കുകയും ചെയ്തു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജ്ജിതമായി തുടരുന്നു. ഇന്നത്തെ യുഡിഎഫ് നേതൃയോഗത്തിൽ മന്ത്രിമാരും വകുപ്പുകളും തീരുമാനിക്കുമെന്നാണ് സൂചന. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള

0: യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. കൊതുകുകൾ വഴി പകരുന്ന രോഗങ്ങളെ തടയുന്നത് സംബന്ധിച്ച അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും മെയ് 16 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മൺസൂൺ ആരംഭിക്കുന്നതിന് മുൻപ് കൊതുകുകളുടെ ഉറവിട നശീകരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഡെങ്കിപ്പനിക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കായി കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ഡെങ്കി നിയന്ത്രണത്തിനായി സാമൂഹിക പങ്കാളിത്തം, പരിശോധിക്കുക, ശുചിയാക്കുക, അടച്ചു സൂക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈഡിസ് ഇനത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഏറ്റവും മികച്ച ചികിത്സാ പ്രതിരോധമാണെന്നും മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ അവഗണിക്കരുതെന്നും കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജശി ആർ എസ് ആകാശവാണി വാർത്തകളോട്.
1: ഡെങ്കിപ്പനി നേരത്തെ ചികിത്സിച്ചില്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകാം. കഠിനമായ വയറുവേദന, തുടർച്ചയായ ഛർദി, വായ, മൂക്ക് എന്നിവയിൽ നിന്ന് രക്തസ്രാവം, ഛർദിയിലോ മലത്തിലോ രക്തം, ശ്വാസമെടുക്കാൻ പ്രയാസം, മയക്കം അല്ലെങ്കിൽ അസ്വസ്ഥത, മൂത്രത്തിന്റെ അളവ് വളരെ കുറയുക. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം. ഡീഹൈഡ്രേഷൻ തടയുന്നതിനായി വെള്ളം ധാരാളമായി കുടിക്കുക, ആവശ്യത്തിന് വിശ്രമം എടുക്കുക, പാരസെറ്റമോൾ മാത്രം ഉപയോഗിക്കുക.
0: ദേശീയ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരമായ ദീർഘജീവിതം ഉറപ്പാക്കുകയാണ് ആയുഷ്മാൻ ഭാരതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
2: Apart from focusing on reproductive and child health as well as communicable diseases, there has been a shift where there is a lot of screening going on for non-communicable diseases, for mental health care and for palliative care and geriatric care as well. So one part of this entire Ayushman Bharat is the Ayushman Arogya Mandir or the health and wellness centers. The second is with the Pradhan Mantri Jan Arogya Yojana. Over 600 million citizens are covered under this initiative.
0: ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാരും വിദ്യാർത്ഥികളും ബിരുദവും ഡിപ്ലോമയും ഏറ്റുവാങ്ങി. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ് വീഡിയോ സന്ദേശത്തിലൂടെ ബിരുദദാന ചടങ്ങിന് ആശംസകൾ അറിയിച്ചു. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ കുറഞ്ഞ ചിലവിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര സുപ്രധാന സംഭാവനകൾ നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ബ്ലോക്കിലൂടെ നിരവധി പേർക്ക് ചികിത്സാ സഹായം നൽകി വരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് സേനാപതി ക്രിസ് ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-വയസ്സുള്ള കുട്ടിയുമാണ് ചികിത്സയിലുള്ളത്. ഇവർ കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പിഎം വികാസ് പദ്ധതിയിൽ NIT കാലിക്കട്ടിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. താങ്ങുവിലയിലെ വർധന നെല്ലിന്റെ വിലയിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ. നിലവിൽ താങ്ങുവില വർധനയുടെ പ്രയോജനം കർഷകരിൽ കൃത്യമായി എത്തുന്നില്ലെന്ന് പാലക്കാട്ടെ കർഷകർ പറയുന്നു. കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിച്ചെങ്കിലും സംസ്ഥാനത്തിന്റെ നിലവിലുള്ള പ്രോത്സാഹന വിഹിതം കുറയ്ക്കുന്നതാണ് ഇതിന് കാരണമെന്ന് കർഷകർ വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: കഴിഞ്ഞ ദിവസം നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ 72 രൂപ വർദ്ധിപ്പിച്ചതോടുകൂടി ഒരു ക്വിന്റൽ നെല്ലിന് 2441 രൂപയായി ഉയർന്നിരിക്കുകയാണ്. കേന്ദ്ര താങ്ങുവില അതേപടി കർഷകർക്ക് ലഭ്യമാക്കിയാൽ കേരളത്തിൽ നെല്ലിവില കിലോയ്ക്ക് 30 രൂപ 72 പൈസയായി ഉയരും. പക്ഷേ വർധനയുടെ പ്രയോജനം ലഭിക്കണമെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന

0: വിഹിതം കുറയ്ക്കാതിരിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. കേരളത്തിൽ നിലവിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ലെടുക്കുന്നത്.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം കാലവർഷം ഈ മാസം 26-ന് എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ലക്ഷദ്വീപ് മേഖലയിൽ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്ന് ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുണ്ട്. തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ആകാശവാണി 90-ാം വാർഷികങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. സ്വർണ്ണവില കുറഞ്ഞു. പവന് 720 രൂപ കുറഞ്ഞ് 115,080 രൂപയും ഗ്രാമിന് 14,385 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു. വൈശാഖോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊട്ടിയൂരിൽ യോഗം ചേർന്നു. ഈ മാസം 28 നെയ്യാട്ടോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാവുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഊർജ്ജിതം. യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ദേശീയ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. ഡെങ്കി നിയന്ത്രണത്തിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുന്നു.
3: നമ്മുടെ നിത്യജീവിതത്തിൽ പലരെയും അലട്ടുന്ന, എന്നാൽ പലപ്പോഴും കൃത്യമായ കാരണം തിരിച്ചറിയാതെ പോകുന്ന ഒരു ശാരീരിക അസ്വസ്ഥതയാണ് തലകറക്കം അഥവാ വെർട്ടിഗോ. ആധുനിക ശരീരശാസ്ത്രമനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് തലച്ചോറും ഉൾച്ചെവിയുമാണ്. ഉൾച്ചെവിയിലെ ദ്രാവങ്ങൾക്കും അവിടുത്തെ സൂക്ഷ്മമായ ഞരമ്പുകൾക്കും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കഠിനമായ തലകറക്കത്തിലേക്ക് നയിക്കും. തലകറക്കത്തിനെ പെരിഫറൽ വെർട്ടിഗോ, സെൻട്രൽ വെർട്ടിഗോ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. പെരിഫറൽ വെർട്ടിഗോ ആന്തരിക കർണത്തിലോ വെസ്റ്റിബുലാർ നാഡിയിലോ ഉണ്ടാകുന്ന തകരാറുകൾ മൂലമുണ്ടാകുന്ന തലകറക്കമാണ് പെരിഫറൽ വെർട്ടിഗോ. ഉദാഹരണങ്ങൾ ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ, മിനിയസ് ഡിസീസ്, ലാബിറിന്തൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടൈലോസിസ്. സെൻട്രൽ വെർട്ടിഗോ തലച്ചോറിലെ ബ്രെയിൻ സ്റ്റം, സെറിബെല്ലം എന്നിവയിലെ തകരാറുകൾ മൂലമുണ്ടാകുന്ന തലകറക്കമാണ് സെൻട്രൽ വെർട്ടിഗോ. ഉദാഹരണങ്ങൾ സ്ട്രോക്ക്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, മസ്തിഷ്ക മുഴകൾ, മൈഗ്രെയിൻ. ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ തലകറക്കത്തിന്റെ ഏറ്റവും സാധാരണമായ കാരണങ്ങളിലൊന്നാണ് BPPV അഥവാ ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ. തലയുടെ ചലനങ്ങൾക്കനുസരിച്ച് പെട്ടെന്നുണ്ടാകുന്നതും എന്നാൽ ചുരുങ്ങിയ സമയം മാത്രം നീണ്ടു നിൽക്കുന്നതുമായ കഠിനമായ തലകറക്കമാണ് ഇത്. നമ്മുടെ ആന്തരിക കർണത്തിൽ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന സെമി സർക്കുലാർ കനാലുകളുണ്ട്. ഇതിനുള്ളിൽ ദ്രാവകവും ചെറിയ കാൽഷ്യം കാർബണേറ്റ് തരികളും അടങ്ങിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഈ തരികൾ യൂട്രിക്കിൾ എന്ന ഭാഗത്താണ് ഇരിക്കുക. എന്നാൽ പ്രായമാവുമ്പോൾ അല്ലെങ്കിൽ അണുബാധ, തലക്കേൽക്കുന്ന ആഘാതം എന്നീ കാരണങ്ങളാൽ ഈ തരികൾ അവിടെ നിന്ന് മാറി ബാലൻസ് നിയന്ത്രിക്കുന്ന കനാലുകളിലേക്ക് വീഴുന്നു. തല തിരിക്കുമ്പോൾ ഈ തരികൾ ദ്രാവകത്തിൽ ചലിക്കുകയും അത് തലച്ചോറിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യുന്നു. ഇതാണ് തലകറക്കത്തിന് കാരണമാവുന്നത്. പ്രധാന ലക്ഷണങ്ങൾ: പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം. കട്ടിലിൽ കിടന്നുകൊണ്ട് ചരിയുമ്പോഴോ മുകളിലേക്ക് നോക്കുമ്പോഴോ കുനിയുമ്പോഴോ ആണ് ഇത് അനുഭവപ്പെടുന്നത്. സാധാരണയായി തലകറക്കം 1 മിനിറ്റിൽ താഴെ മാത്രമേ നീണ്ടു നിൽക്കൂ. ചിലപ്പോൾ ഛർദ്ദിക്കാനുള്ള തോന്നൽ നിൽക്കുമ്പോഴോ

നടക്കുമ്പോഴോ വീഴാൻ പോകുന്നത് പോലെയുള്ള തോന്നൽ എന്നിവയുണ്ടാകാം. ചികിത്സ: വ്യക്തിഗത ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ഹോമിയോപ്പതി മരുന്നുകളോടൊപ്പം ബാലൻസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രത്യേക വ്യായാമങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യണം. മിനിയസ് ഡിസീസ്: മിനിയസ് ഡിസീസ് എന്നത് ഉൾച്ചെവിയെ ബാധിക്കുന്ന ഒരു ദീർഘകാല രോഗമാണ്. ശരീരത്തിന്റെ ബാലൻസിനെയും കേൾവിയെയും ഇത് ഒരുപോലെ ബാധിക്കുന്നു. പ്രധാന ലക്ഷണങ്ങൾ: തലകറക്കം, പെട്ടെന്ന്

കരുതപ്പെടുന്നത്. ഈ ദ്രാവകം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതിലെ തടസ്സങ്ങൾ, രോഗപ്രതിരോധ വ്യവസ്ഥയിലെ അസ്വാഭാവികതകൾ, ജനിതക കാരണങ്ങൾ, വൈറൽ അണുബാധകൾ, അലർജി എന്നിവ ഇതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളാണ്. രോഗിയുടെ ലക്ഷണങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് പ്രധാനമായും രോഗനിർണയം നടത്തുന്നത്. ഇതിനായി ഓഡിയോമെട്രി, ബാലൻസ് പരിശോധനകൾ, MRI അല്ലെങ്കിൽ CT സ്കാൻ എന്നീ പരിശോധനകൾ നടത്താറുണ്ട്. ശരിയായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുന്നത് ചെവിക്കുള്ളിലെ ദ്രാവകം കുറയ്ക്കാൻ സഹായിക്കും. ചായ, കാപ്പി, മദ്യം, പുകയില എന്നിവ ഒഴിവാക്കണം. വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ്. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന ആന്തരിക കർണത്തിലെ നാഡിയാണ് വെസ്റ്റിബുലാർ നാഡി. ഈ നാഡിയിൽ ഉണ്ടാകുന്ന വീക്കത്തെ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് എന്ന് വിളിക്കുന്നു. ഇത് പെട്ടെന്നുണ്ടാകുന്ന കഠിനമായ തലകറക്കത്തിന് കാരണമാകുന്നു. പ്രധാന ലക്ഷണങ്ങൾ: പെട്ടെന്ന് തുടങ്ങുന്നതും ദീർഘനേരം നീണ്ടു നിൽക്കുന്നതുമായ തലകറക്കം, ചുറ്റുമുള്ളവ കറങ്ങുന്നതായി അനുഭവപ്പെടും. തലകറക്കത്തിനോടൊപ്പം ശക്തമായ ഓക്കാനവും ഛർദിയും ഉണ്ടാകാം. നിൽക്കാനോ നടക്കാനോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഒരു വശത്തേക്ക് ചരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ചിലപ്പോൾ കണ്ണുകൾ പെട്ടെന്ന് ഒരു വശത്തേക്ക് ചലിക്കുന്നത് കാണാം. കേൾവി ശക്തിക്ക് തകരാറോ ചെവിയിൽ മുഴക്കമോ ഉണ്ടെങ്കിൽ അത് ലാബിരിന്തൈറ്റിസ് എന്ന അവസ്ഥയാകാം. മിക്കവാറും സന്ദർഭങ്ങൾ ഒരു വൈറൽ ഇൻഫെക്ഷൻ, അതായത് ജലദോഷം, ഇൻഫ്ലുവൻസ തുടങ്ങിയവയ്ക്ക് ശേഷമാണ് ഇത് കണ്ടുവരുന്നത്. ഈ വൈറസുകൾ വെസ്റ്റിബുലാർ നാഡിയെ ബാധിക്കുകയും അവിടെ വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. രോഗനിർണയം: ഡോക്ടർമാർ കണ്ണിന്റെ ചലനങ്ങൾ പരിശോധിക്കുന്നു. കേൾവി ശക്തിക്ക് മാറ്റമുണ്ടോ എന്നറിയാൻ ഹിയറിംഗ് ടെസ്റ്റ് ആവശ്യമായി വരാം. തലകറക്കത്തിന് മറ്റ് ഗൌരവമായ കാരണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ MRI, CT സ്കാൻ തുടങ്ങിയ പരിശോധനകളും നിർദ്ദേശിക്കാം. രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും നാഡിയുടെ വീക്കം മാറ്റാനുമാണ് ചികിത്സ നൽകുന്നത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. തലകറക്കം മാറിയതിനു ശേഷം ബാലൻസ് വീണ്ടെടുക്കാൻ സഹായിക്കുന്ന പ്രത്യേക വ്യായാമങ്ങളും ആവശ്യമായി വരും. കഠിനമായ ലക്ഷണങ്ങൾ സാധാരണയായി 2 മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കും. എന്നാൽ പൂർണ്ണമായി പഴയ അവസ്ഥയിലേക്ക് മാറാൻ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം. സെർവിക്കോജെനിക് വെർട്ടിഗോ. സെർവിക്കൽ സ്പോണ്ടൈലോസിസ് അഥവാ കഴുത്തിലെ അസ്ഥികൾക്കും തരുണാസ്ഥികൾക്കും തേയ്മാനം സംഭവിക്കുന്നത് കാരണം ഉണ്ടാകുന്ന തലകറക്കമാണ് സെർവിക്കോജെനിക് വെർട്ടിഗോ. നമ്മുടെ കഴുത്തിലെ കശേരുക്കൾക്ക് ഇടയിലുള്ള ഡിസ്കുകൾ പ്രായം കൂടുന്തോറും അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഇരിപ്പ് അല്ലെങ്കിൽ കിടപ്പ് മൂലം തേയ്മാനം സംഭവിക്കാം. ഇത് കഴുത്തിലെ നാഡികളെയോ രക്തക്കുഴലുകളെയോ സമ്മർദ്ദത്തിലാക്കുമ്പോൾ തലച്ചോറിലേക്ക് ബാലൻസ് നിലനിർത്താൻ പോകുന്ന സിഗ്നലുകളിൽ തടസ്സമുണ്ടാകുന്നു. പ്രധാന ലക്ഷണങ്ങൾ: പെട്ടെന്ന് കഴുത്ത് വെട്ടിക്കുമ്പോഴോ ഒരു വശത്തേക്ക് തിരിക്കുമ്പോഴോ ആണ് തലകറക്കം അനുഭവപ്പെടുക. കഴുത്തിന് പുറകിൽ വേദന, പേശികൾ വലിഞ്ഞു മുറുകുന്നതായ തോന്നൽ, നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ വീണുപോകാമെന്നുള്ള തോന്നൽ, തലയുടെ പിൻഭാഗത്തു നിന്ന് തുടങ്ങുന്ന വേദന, തോളുകളിലേക്കും കൈകാലുകളിലേക്കുമുള്ള വേദനയും തരിപ്പും എന്നിവയാണ് മറ്റ് പ്രധാന ലക്ഷണങ്ങൾ. കാരണങ്ങൾ: കഴുത്തിലെ തേയ്മാനം കാരണം തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ സമ്മർദ്ദമുണ്ടാവുകയും രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് സംബന്ധിച്ച വിവരങ്ങൾ നാഡികൾ വഴി തലച്ചോറിൽ എത്തുന്നു. കഴുത്തിലെ വീക്കം കാരണം തെറ്റായ സിഗ്നലുകൾ തലച്ചോറിലേക്ക് പോകുമ്പോൾ തലകറക്കം അനുഭവപ്പെടുന്നു. കഴുത്തിലെ പേശികൾ അമിതമായി മുറുകുന്നത് ബാലൻസിനെ ബാധിക്കുന്നു. രോഗനിർണയം: ഡോക്ടർമാർ കഴുത്തിന്റെ ചലനശേഷിയും ബാലൻസും പരിശോധിക്കുന്നു. കശേരുക്കളിലെ തേയ്മാനത്തിന്റെ ആഴം മനസ്സിലാക്കാൻ എക്സ്റേ, MRI സ്കാൻ തുടങ്ങിയ പരിശോധനകൾ ആവശ്യമായി വരാം. കഴുത്തിലെ പ്രശ്നം പരിഹരിക്കുന്നതിലൂടെ മാത്രമേ ഈ തലകറക്കം പൂർണ്ണമായി മാറ്റാൻ സാധിക്കൂ. രോഗിയുടെ വ്യക്തിഗത ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ഹോമിയോപ്പതി മരുന്നിനോടൊപ്പം കഴുത്തിലെ പേശികളെ ബലപ്പെടുത്താനുള്ളതും കഴുത്തിന്റെ ചലനശേഷി വർദ്ധിപ്പിക്കാനുള്ളതുമായ വ്യായാമങ്ങളും ആവശ്യമാണ്. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിക്കുമ്പോൾ കഴുത്ത് കുനിച്ചു പിടിക്കാതെ നേരെ ഇരിക്കുക. ഉറങ്ങുമ്പോൾ അധികം ഉയരമുള്ളതോ വല്ലാതെ താഴ്ന്നതോ ആയ തലയിണ ഒഴിവാക്കുക. കഴുത്തിന് അമിത ആയാസം നൽകുന്ന ജോലികൾ ഒഴിവാക്കുക എന്നിവയും ശ്രദ്ധിക്കണം. സെൻട്രൽ വെർട്ടിഗോ. സെൻട്രൽ വെർട്ടിഗോ എന്നാൽ തലച്ചോറിലെ പ്രധാന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന തകരാറുകൾ മൂലം അനുഭവപ്പെടുന്ന തലകറക്കമാണ്. ഇത് കൂടുതൽ ഗൌരവകരമാണ്. തലച്ചോറിലെ സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം എന്നീ ഭാഗങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് സെൻട്രൽ വെർട്ടിഗോയ്ക്ക് കാരണം. ശരീരത്തിന്റെ ബാലൻസ് നിയന്ത്രിക്കുന്നതിൽ ഈ ഭാഗങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. സെൻട്രൽ വെർട്ടിഗോ പലപ്പോഴും ഇനി പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം. സ്ട്രോക്ക്. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് കാരണം തലകറക്കം അനുഭവപ്പെടുന്നു. സെറിബെല്ലത്തിലോ ബ്രെയിൻ സ്റ്റെമിലോ ഉണ്ടാകുന്ന മുഴകൾ. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഇത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. മൈഗ്രെയിൻ. കടുത്ത തലവേദനയോടൊപ്പം തലകറക്കവും അനുഭവപ്പെടാം. അപകടങ്ങൾ മൂലം തലച്ചോറിനുണ്ടാകുന്ന ക്ഷതം മറ്റൊരു പ്രധാന കാരണമാണ്. പെരിഫറൽ വെർട്ടിഗോയെ അപേക്ഷിച്ച് ഇതിന്റെ ലക്ഷണങ്ങൾ കൂടുതൽ കാലം നീണ്ടു നിൽക്കാം.
പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ്. സ്ഥിരം

0: ഗുരുതരമായ തലകറക്കം. പെട്ടെന്നുണ്ടായി മാറുന്നതിന് പകരം ദീർഘനേരം നീണ്ടു നിൽക്കുന്ന തലകറക്കം. നടക്കുമ്പോഴുള്ള ബാലൻസ് കുറവ്. നേരെ നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. കാഴ്ചയിലെ മാറ്റങ്ങൾ. വസ്തുക്കൾ രണ്ടായി കാണുക, അല്ലെങ്കിൽ കണ്ണ് നിയന്ത്രിക്കാൻ കഴിയാതെ വരിക. വാക്കുകൾ കുഴഞ്ഞു പോവുക. കൈകാലുകൾക്കോ മുഖത്തോ അനുഭവപ്പെടുന്ന ബലക്കുറവ്. കേൾവിക്കുറവോ ചെവിയിൽ മുളലോ സാധാരണയായി സെൻട്രൽ വെർട്ടിഗോയിൽ ഉണ്ടാകാറില്ല. സെൻട്രൽ വെർട്ടിഗോയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ CT, MRI തുടങ്ങിയ പരിശോധനകൾ ആവശ്യമായി വരാം. കാരണം കണ്ടെത്തി അതിനനുസരിച്ചുള്ള ചികിത്സയാണ് നൽകേണ്ടത്. ഹോമിയോപ്പതിയിൽ തലകറക്കം ഒരു രോഗമായല്ല, മറിച്ച് ശരീരത്തിലെ ആന്തരിക അസന്തുലിതാവസ്ഥയുടെ ഒരു ലക്ഷണമായാണ് കണക്കാക്കുന്നത്. തലകറക്കം അനുഭവപ്പെടുന്ന ഓരോ രോഗിക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. ഓരോ രോഗിക്കും തലകറക്കം അനുഭവപ്പെടുന്നത് വ്യത്യസ്ത കാരണങ്ങളാലും വ്യത്യസ്ത സാഹചര്യങ്ങളിലുമായിരിക്കും. ഈ പ്രത്യേകതകളോടൊപ്പം ആ രോഗിയുടെ മാനസികവും ശാരീരികവുമായ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്താണ് ഹോമിയോപ്പതി മരുന്ന് നിശ്ചയിക്കുന്നത്.
1: തലകറക്കത്തിന്റെ കാരണങ്ങളും ഹോമിയോ ചികിത്സയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ത്വാഹിറ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി 12:50 വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി കൂടിക്കാഴ്ചയും നടത്തും. പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സന്ദർശനത്തിന്റെ 4ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്റെറില്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സിക്കിമിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യവികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി ആയതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവ്വഹിക്കും. വിദേശയാത്രയ്ക്ക് സെസ് നികുതി, സർചാർജ് എന്നിവ ചുമത്തുന്നതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞു. രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും കൂടുതൽ ലളിതമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനം വാർത്ത ഔദ്യോഗികമായി പിൻവലിക്കുകയും സംഭവിച്ച വീഴ്ചയിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന തദ്ദേശീയവും ലോകോത്തര നിലവാരമുള്ളതുമായ മെഡിക്കൽ ഉപകരണങ്ങൾ രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്.
2: Unique focus of the institution is in the making of medical devices which are world class, highly effective.

0: the same time indigenous and cost effective. It is also satisfying to note that nearly 7 to 8 technologies are being transferred every year by this institute, and even this year there are at least 7 technologies which are going to be transferred to the industry.
1: ദേശീയ ആരോഗ്യ സംരക്ഷണ ചട്ടക്കൂട് കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ വിദ്യാർത്ഥിയും വൈദ്യശാസ്ത്ര സേവനത്തിലേക്ക് ചുവടുവയ്ക്കാനെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ 42nd വാർഷിക ബിരുദദാന ചടങ്ങിലും 9th ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണത്തിലും പങ്കെടുക്കുകയായിരുന്നു അവർ. ശ്രീചിത്രയിൽ നിന്ന് ബിരുദം നേടുന്നത് മികച്ച നേട്ടമാണെന്നും രോഗീ പരിചരണത്തിൽ സഹാനുഭൂതിയും അനുകമ്പയും പരിശീലിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും ശ്രീമതി പുണ്യ സലില ശ്രീവാസ്തവ പറഞ്ഞു. വികസിത ഭാരതത്തിന്റെ ദർശനം എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ സേവനത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നും അവർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും. വി.ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കൊടുങ്കാറ്റിലും ജീവഹാനി സംഭവിച്ചതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സമൂഹമാധ്യമ കുറിപ്പിലൂടെ അനുശോചനമറിയിച്ച അദ്ദേഹം, പ്രതികൂല കാലാവസ്ഥ ബാധിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ കാലവർഷം May 26 സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിലുള്ളത്. കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമായാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: ഡെങ്കിപ്പനി പ്രതിരോധത്തിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾ നിലനിർത്തുന്നതിനും പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ആഹ്വാനം ചെയ്തു. മെച്ചപ്പെട്ട നിരീക്ഷണം, പരിശോധന, ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ സർക്കാർ ഡെങ്കു നിയന്ത്രണ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് ശ്രീ നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡെങ്കിപ്പനി നിയന്ത്രണത്തിന് പൊതുജന പങ്കാളിത്തം, പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഡെങ്കിപ്പനി പടരുന്നത് തടയുന്നതിനുള്ള പ്രീ മൺസൂൺ അവബോധ പ്രവർത്തനങ്ങളുടെ പ്രധാന മാസമായി മെയ് മാസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡോർ മൈമാൻ നടത്തിയ ആദ്യത്തെ ലേസർ പ്രവർത്തനത്തിന്റെ വിജയത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും May 16 പ്രകാശദിനമായി ആചരിക്കുന്നു. സുസ്ഥിര ഭാവിയിലേക്കുള്ള വെളിച്ചം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ അഭിഷേക് ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരമായ പരാമർശം നടത്തി എന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ RGKR മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായി വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട കേസ് അന്വേഷണത്തിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ പശ്ചിമബംഗാൾ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. പുതുക്കി

0: നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത രണ്ടാഴ്ചത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടാകും. ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് രണ്ട് ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഒന്നാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. രണ്ടാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: സമയം 1 മണി. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. നാടകരചന സംവിധാനം വിനോദ് ബാബു H. ശബ്ദം പകർന്നവർ U.പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ P.രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. മലയാള പരിഭാഷ K.S. സിംഗ്.
2: മഹാരാജൻ, മഹാരാജൻ, അങ്ങും എന്താണ് ഇത്രയും ചിന്താകുലനായിരിക്കുന്നത്?
3: ആ വന്നാലും മന്ത്രി, നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്? വേറെ ഒന്നുമില്ല.
2: അങ്ങ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുമോ? ഇങ്ങനെ പോയാൽ അവിടെ നിന്റെ ആരോഗ്യസ്ഥിതി എന്താകും?
3: മന്ത്രി, ഈ നാടിന്റെ നന്മ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെക്കാൾ നമുക്ക് മുഖ്യം.
2: മഹാരാജൻ, ഞാൻ പറയുന്നത് എന്തെന്നാൽ.
3: നിർത്തൂ മന്ത്രി. ഇന്നലെ നമ്മൾ ചേർന്ന സഭയിൽ നിങ്ങളും ഉപമന്ത്രിമാരും ചേർന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം ഇന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? നല്ല തീരുമാനം വല്ലതും ഉണ്ടായോ?
2: മഹാരാജൻ, എന്നോട് അങ്ങൊരു കാര്യം അരുളി ചെയ്താൽ ഞാൻ അത് നിറവേറ്റാതിരിക്കോ? ഒരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു മഹാരാജൻ. അത് അങ്ങൊന്നിനെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ വിശ്രമ സമയം പോലും നോക്കാതെ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ക്ഷമിച്ചാലും.
3: മന്ത്രി, നമ്മുടെ നാടിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ നമുക്ക് വിശ്രമമില്ല. സമയം പാഴാക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേഗം പറയൂ.
2: ഉത്തരവ് മഹാരാജൻ.
3: ഒരു നിമിഷം. ഇന്നലത്തെ സഭയിൽ നമ്മുടെ രാജ്യോപദേശകൻ അഭിമന്യു പങ്കെടുത്തിരുന്നുവോ?
2: ക്ഷമിച്ചാലും മഹാരാജൻ, ഇന്നലത്തെ സഭയിൽ അഭിമന്യു പങ്കെടുത്തിരുന്നില്ല.
3: എന്ത്, അഭിമന്യു പങ്കെടുത്തില്ലെന്നോ? നാം സഭയിൽ നിന്നും തിരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ചർച്ചയിൽ കർശനമായും അഭിമന്യു പങ്കെടുക്കണമെന്ന്? എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അഭിമന്യുവിനെ നിങ്ങൾ സഭ കൂടുന്ന വിവരം അറിയിച്ചിരുന്നില്ലേ?
2: മഹാരാജൻ, അവിടെ നിന്ന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ. അഭിമന്യു ഏതൊരു സഭയിലും എന്തു നല്ല തീരുമാനത്തിനും തടസ്സം നിൽക്കും. അതുമാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്ഥിരമായി തർക്കിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അഭിമന്യു പതിവാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. അത് അനിവാര്യമാണ്. അങ്ങനെയോട് ക്ഷമിക്കണം. ഈ കാരണങ്ങളാലാണ് ഞാൻ അഭിമന്യുവിനെ സഭയിലേക്ക് ക്ഷണിക്കാതിരുന്നത്.
3: തെറ്റാണ് മന്ത്രി, നിങ്ങളുടെ ഊഹം തെറ്റ്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിർദ്ദേശമോ നിലപാടോ അഭിമന്യു എടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി തള്ളരുത്. അതീവ ഗൗരവത്തോടെ അതിന് വിശകലനം

0: ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം.
1: അങ്ങുന്നേ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ,
0: കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ വിവരമറിയിക്കുക. നാളെ നടക്കുന്ന രാജ്യസഭയിൽ തീർച്ചയായും അഭിമന്യു ഉണ്ടായിരിക്കണം. ഇതെന്റെ ആജ്ഞയാണ്.
1: ഉത്തരവ്.
2: മഹാരാജാവ്, നീണാൾ വാഴട്ടെ.
0: മന്ത്രി, എന്തായിത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അഭിമന്യു സഭയിലെത്തിയില്ലല്ലോ. ഒരു ഉപദേശകന് വേണ്ടി നാം കാത്തിരിക്കണമെന്നാണോ? അല്ല, അഭിമന്യു ഇന്നും സഭയിൽ പങ്കെടുക്കേണ്ട എന്ന് നിങ്ങൾ വീണ്ടും തീരുമാനിച്ചോ?
1: ഇല്ല അങ്ങുന്നേ, അവിടുന്ന് ഉത്തരവിനെ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? മാത്രമല്ല, അത് അങ്ങയുടെ ആജ്ഞയായിരുന്നു. ഞാനത് ശിരസാ വഹിച്ച് അഭിമന്യുവിനെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. വിവരങ്ങൾ കൃത്യമായി അറിയിക്കുകയുണ്ടായി എന്നും ദൂതൻ എന്നോട് പറഞ്ഞു.
0: എന്നിട്ട് എന്തുകൊണ്ട് അഭിമന്യു സഭയിലെത്തിയില്ല? ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
1: എന്റെ ദൈവമേ, ഈ അഭിമന്യു എന്റെ തലയ്ക്ക് വില പറയുമെന്ന് തോന്നല്ലോ. അവിടുന്ന് കോപിക്കരുത്. അഭിമന്യു സഭയിൽ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടുന്നാണ് സത്യം. എന്നെ വിശ്വസിക്കണം.
0: അങ്ങനെയാണെങ്കിൽ
3: മഹാരാജാവ് നിനാൾ വാഴട്ടെ. ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ അല്പം വൈകി.
1: മഹാരാജൻ കൃത്യസമയത്ത് സഭ ചേരുമെന്ന് അറിയിച്ചിട്ട് പോലും അഭിമന്യു വൈകിയെത്തിയിരിക്കുന്നു. മഹാരാജാവേ, അങ്ങയുടെ ഉത്തരവിനെ അവഗണിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സഭയെയും അപമാനിക്കുന്ന ഈ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ അഭിമന്യുവിന് നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്.
3: മഹാരാജൻ, അവിടുന്ന് കോപിക്കരുത്. അവിടുത്തെ കൽപ്പന എപ്പോഴെങ്കിലും ഞാൻ മാനിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വൈകിയതിന്റെ കാരണം അങ്ങ് അറിയേണ്ടതുണ്ട്.
1: വൈകിയതിന് എന്ത് കാരണമാണ് പറയാൻ പോകുന്നത്? ഉത്തരവിന് ബഹുമാനിച്ചില്ല. ഇതിലും വലിയ കാരണം എന്താ?
0: മന്ത്രി, സമാധാനിക്കൂ. അഭിമന്യുവിനെ പറ്റി നമുക്കറിയാത്തതല്ലോ. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ സഭയുടെ ഉപദേശകൻ. അഭിമന്യുവിന് പറയാനുള്ളത് പറയട്ടെ.
3: നന്ദി മഹാരാജൻ, നന്ദി. ഇന്ന് സഭ കൂടുമെന്ന് എനിക്ക് ദൂത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ
1: ഇടയിൽ വെച്ച് കുതിരയെ കാണാതായി.
0: മന്ത്രി, അഭിമന്യു പറയട്ടെ.
3: മഹാരാജൻ, കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു.
4: ഇത് അന്യായമാണ്, എന്റെ പശുവിനെ വിട്ടുതരൂ
3: എന്നാണ് ഞാൻ കേട്ടത്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പ്രശ്നം എന്തെന്നാൽ,
1: കണ്ടോ, മഹാരാജന്റെ പ്രശ്നത്തെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് അഭിമന്യു പ്രാധാന്യം കൊടുക്കുന്നത്.
3: മറ്റുള്ളവരുടെ പ്രശ്നമായിട്ടല്ല, നാടിന്റെ തന്നെ പ്രശ്നമായാണ് ഞാനിതിനെ കാണുന്നത്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. മഹാരാജന്റെ സന്നിധിയിൽ ഇന്ന് ഇങ്ങനൊരു സഭ ചേരുന്നത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ? ചെറിയ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
0: അഭിമന്യു, താങ്കൾ തുടർന്നാലും.
3: നന്ദി മഹാരാജൻ. ബഹളം കെട്ട സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ,
5: അടിയൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇയാളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ഈ പശുവിനെ വാങ്ങിയത്. മാസം തോറും തെറ്റാതെ പലിശ കൊടുത്തു പോന്നിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. അതിൽ എന്റെ ഭാര്യയും മക്കളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരുടെ ചികിത്സക്കായി എന്റെ കയ്യിലെ പണം മുഴുവനും ചെലവായി. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. ജീവിത ചെലവിന് പോലും എന്റെ വരുമാനം തികയാതെ വന്നു. കടം വീട്ടാൻ കരുതിയിരുന്ന പണം പോലും ചെലവായി. ഇപ്പോൾ എന്റെ ഏക വരുമാനം ഈ പശുവിന്റെ പാൽ മാത്രമാണ്. എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ മുതലും പലിശയും കിട്ടാത്തതിനാൽ ഇദ്ദേഹം പശുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എത്ര അപേക്ഷിച്ചിട്ടും എന്റെ സാഹചര്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. രാജോപദേശകനായ അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
3: എന്റെ അയൽക്കാരനായ പാൽക്കാരന്റെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും അയാളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന നിലയിൽ ഞാൻ പലിശക്കാരനുമായി സംസാരിച്ചു തുടങ്ങി.
6: അങ്ങ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം, അതനുസരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇയാളെന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മുതലോ പോട്ടെ, ആറുമാസമായി പലിശയില്ല.
3: അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പകർച്ചവ്യാധി വന്നതുകൊണ്ടാണ് അയാൾക്ക് പലിശ തരാൻ കഴിയാതിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഈ വ്യാധി നാം എല്ലാവരെയും ബാധിച്ചതാണ്.

0: ഇതിനെ ഭയന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ വീടിനുള്ളിൽ ഒതുങ്ങിയതല്ലേ? നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയുണ്ടായി.
1: എന്താണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ എല്ലാവരും ജീവിതമോ? ഈ വ്യാധി എന്നെ പോലുള്ള സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയുമാണ് ബാധിച്ചത്. എന്നാൽ നിങ്ങളെ പോലുള്ള കൊട്ടാരം സേവകർ വീട്ടിൽ അടച്ചിരുന്നാലും കൃത്യമായ വരുമാനം കിട്ടിയവരല്ലേ? ചുരുക്കത്തിൽ ഞങ്ങളുടെ ജീവിതം തെരുവിലായി.
0: നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല.
1: അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊന്ന് പറയാം. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മുതലും പലിശയും കിട്ടാത്ത സ്ഥിതിക്ക് ഈ പശുവിനെ ഞാൻ കൊണ്ടുപോവുകയാണ്.
2: നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ. എന്റെ ജീവിതമാർഗം ഈ പശു മാത്രമാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയാൽ എന്റെ കുടുംബം പട്ടിണിയിലാകും. കുറച്ച് സമയം കൂടി നിങ്ങൾ അനുവദിക്കൂ. ഞാൻ നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാം.
0: ഇങ്ങനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്തൂടെ?
1: അങ്ങുന്നനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അങ്ങിതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്.
0: നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു തീരുമാനം പറയട്ടെ.
1: എന്ത് തീരുമാനം? പശുവിനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം.
0: രണ്ടാൾക്കും പ്രയോജനകരമായ രീതിയിൽ ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
1: കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഒന്ന് കേൾക്കട്ടെ.
0: ഇങ്ങനെയൊരു സന്ദർഭത്തിൽ മുതൽ തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ
1: പക്ഷേ എന്താണൊരു പക്ഷേ?
0: പറയാം, പലിശ മാത്രം മുടങ്ങാതെ കിട്ടുന്നതിന് ഒരു വഴിയുണ്ട്.
1: പലിശ കിട്ടാൻ വഴിയോ? എന്തു വഴി?
0: ധൃതി വെക്കല്ലേ, പറഞ്ഞുതരാം. ദിവസം തോറും ഈ പശുവിന്റെ പാൽ പലിശയായി നിങ്ങൾക്ക് കൊണ്ടുപോകാം.
3: മഹാരാജൻ കേട്ടില്ലേ നമ്മുടെ ഉപദേശകന്റെ ബുദ്ധിപരമായ ഉപദേശം? ഈ ചെറിയ പ്രശ്നത്തിൽ അഭിമന്യു ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം താനേ തീർന്നേനെ. നമ്മുടെ ഉപദേശകന്റെ അതിബുദ്ധിയിൽ ഉദിച്ച തീരുമാനപ്രകാരം പാൽക്കാരന്റെ ദിവസ വരുമാനവും നിലച്ചുപോയി. ഇങ്ങനെയുള്ള ബുദ്ധിമാനെയാണ് മഹാരാജാവ് പ്രശ്നങ്ങൾ തീർക്കാൻ രാജ്യസഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്.
4: അഭിമന്യു, മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ തീരുമാനം എങ്ങനെയൊരു നല്ല തീരുമാനമാകും? നിങ്ങളുടെ തീരുമാനം പാവം പാൽക്കാരനെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു.
0: മഹാരാജൻ, ഇപ്പോൾ നമ്മുടെ മന്ത്രി ചിരിച്ചതുപോലെ ആ പലിശക്കാരനും ചിരിച്ചു. ആ പാവം പാൽക്കാരൻ ദുഃഖിതനായി. വിഷമിക്കേണ്ട, പശു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു.
4: അവസാനം എന്താണ് അവിടെ നടന്നത്?
0: എന്ത് നടക്കാൻ? ദുഷ്ടനായ പലിശക്കാരൻ ഇന്ന് തന്നെ അയാളുടെ പലിശ വസൂലാക്കുകയാണെന്ന് പറഞ്ഞ് പാൽ കറന്നുകൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസവും കിട്ടുന്ന പാൽ മാത്രമാണ് നിനക്ക് സ്വന്തം. പാൽക്കാരനോട് പാൽ കറക്കാൻ ഉത്തരവിടാൻ യാതൊരുവിധ അധികാരവും നിനക്കില്ല.
3: എന്നിട്ട് പറയൂ.
0: പറയാം. പാൽ കറക്കുന്നത് ഇത്ര വലിയ ജോലിയോ? ഇന്നത്തെ പലിശ ഇപ്പോൾ തന്നെ വസൂലാക്കുമെന്ന് പറഞ്ഞ് പലിശക്കാരൻ പശുവിനെ കറക്കാൻ തയ്യാറായി.
3: ഒന്ന് വേഗം പറയൂ, എന്താണ് അവസാനം ഉണ്ടായത്?
0: ഒരിക്കൽ പോലും പാൽ കറക്കാത്തവൻ പശുവിന്റെ അകിടിൽ കൈവച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചു. പശു കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തു.
3: അയ്യോ,
0: ഇതുപോലെയാ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പതറിപ്പോയത്.
4: ആ പലിശക്കാരനോ?
0: പലിശക്കാരന് തന്റെ തെറ്റ് മനസ്സിലായി. മുതലും പലിശയും വേണ്ട എന്ന് പറഞ്ഞ് വന്ന വഴി ഓടിപ്പോയി.
4: സബാഷ്. അഭിമന്യു, നിങ്ങളുടെ ബുദ്ധിയിൽ നമുക്ക് അഭിമാനമുണ്ട്. കണ്ടോ മന്ത്രി, നമ്മുടെ അഭിമന്യു തക്ക സമയത്ത് ഇടപെട്ട് കൃത്യമായ തീരുമാനത്തിലാണ് എത്തിയത്. ഇപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി കാണും നാം എന്തുകൊണ്ടാണ് നിർബന്ധമായും അഭിമന്യു നമ്മുടെ സഭയിൽ ഉണ്ടാകണമെന്ന് പറയുന്നതെന്ന്.
0: മഹാരാജൻ, പാൽക്കാരനുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.
4: നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണം. അന്നുകൂടിയ രാജ്യസഭയിൽ എടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് വീണ്ടും സഭ കൂടിയിരിക്കുന്നത്. രാജ്യസഭ ആരംഭിക്കട്ടെ. മന്ത്രിയും മറ്റംഗങ്ങളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം നമുക്കും അഭിമന്യുവിനും കൂടി ഒന്ന് വിശദീകരിച്ചാലും.
3: ഉത്തരവ് മഹാരാജൻ. ഇന്നും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നമ്മുടെ രാജ്യം കുറച്ചു കാലമായി വരൾച്ച, പകർച്ചവ്യാധി, കൊല, കൊള്ള തുടങ്ങിയവ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. തന്മൂലം ജനങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയാണ് മഹാരാജൻ.
4: ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കും വിധം ഒരു തീരുമാനമെടുക്കുവാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി സഭാംഗങ്ങളോട് നാം ഉത്തരവിട്ടിരുന്നു.
3: മഹാരാജന്റെ കൽപ്പനപ്രകാരം എന്റെ നേതൃത്വത്തിൽ മറ്റംഗങ്ങളോട് കൂടി ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
0: മന്ത്രി ധൃതി വെക്കാതെ

0: തീരുമാനം എന്തെന്നറിയിച്ചാൽ മഹാരാജനും നിങ്ങളും ഞാനും ചേർന്ന് ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ അങ്ങുന്നേ?
1: ഇതിലെന്താണ് തെറ്റ്? സഭയിലെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും പലവട്ട ചർച്ചകൾക്കൊടുവിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. അതാണ് നമ്മുടെ കീഴ്വഴക്കം.
2: മഹാരാജൻ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം വേണ്ട രീതിയിൽ നടത്തിപ്പില്ലാത്തതിന്റെ ഭാഗമായി വളരെ മോശം അവസ്ഥയിലായിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് ദൈവാനുഗ്രഹം പ്രധാനമാണ്. ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ കൃത്യതയോടെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ രാജ്യകാര്യങ്ങളിൽ മാത്രം ഒഴുകിയതിനാൽ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോയി. അതിന്റെ ഫലമായി ദേവി കോപാകുലയാണ്. ദേവീ കോപത്താൽ നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്മൂലം ജനങ്ങൾ കഠിന ദുഃഖത്തിലാണ്. ജനങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഉടനടി ക്ഷേത്ര പുനരുദ്ധാരണവും പരിഹാരങ്ങളും നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ടതാണ്. ഇതാണ് മന്ത്രിസഭാ തീരുമാനം.
1: മന്ത്രി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേവി വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നോ?
2: അതേ മഹാരാജൻ, ഇത് സഭയുടെ തീരുമാനം മാത്രമല്ല, പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിലെ നന്മ തിന്മകൾ കൃത്യമായി ഗണിച്ചു തന്നിട്ടുള്ള മഹാജ്യോതിഷികളുടെ അഭിപ്രായം കൂടിയാണ്.
1: അഭിമന്യു, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം?
0: ക്ഷമിച്ചാലും മഹാരാജൻ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ഊഹം മാത്രമാണ്. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
2: ക്ഷമിക്കണം മഹാരാജൻ, ഭൂരിപക്ഷം ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു നല്ല തീരുമാനത്തെ വെറും ഒരു ഊഹം എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ അഭിമന്യു അപമാനിച്ചിരിക്കുന്നു. ഇത് മഹാരാജനെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുന്നു.
1: മന്ത്രി സമാധാനപ്പെടും, അഭിമന്യു തന്റെ അഭിപ്രായത്തെ മുഴുവിപ്പിക്കട്ടെ.
0: നന്ദി മഹാരാജൻ. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പ്രതിവിധിയായി മന്ത്രി കാണുന്നത് ദേവീക്ഷേത്രമാണ്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല.
1: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: പറയാം മഹാരാജൻ. ജനങ്ങൾക്ക് അസുഖം വന്നാൽ വൈദ്യനുമായി ചർച്ച ചെയ്ത് രോഗം എങ്ങനെ ഭേദമാക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്. വരൾച്ച വന്നാൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടായ നഷ്ടം കണ്ടെത്തി നഷ്ടപരിഹാരം നൽകുകയും വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നാട്ടിൽ കൊല, കൊള്ള എന്നിവയൊക്കെ കാരണം ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കായി കാവൽപ്പടയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾക്കും വെവ്വേറെ പരിഹാരങ്ങളുള്ളപ്പോൾ
2: അഭിമന്യുവിന്റെ സംസാരത്തിൽ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്നാണോ? ദൈവങ്ങളെ തൊഴുന്നതും ദുഃഖങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നതും അനാവശ്യമായ നേരം പോക്കായിട്ടാണ് അഭിമന്യു കാണുന്നത്. ഇത് മാത്രമല്ല, ദേവിയിലുള്ള വിശ്വാസത്തെ കളിയാക്കുന്നത് പോലെയാണ് അഭിമന്യുവിന്റെ സംസാരം.
0: ഇല്ല, മന്ത്രി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദൈവവിശ്വാസത്തിന് എതിരല്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്ക് തെറ്റായി തോന്നിയതിൽ എന്നോട് ക്ഷമിക്കൂ. മാനുഷിക ശക്തിക്കപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
1: നിങ്ങളുടെ രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന നിലയിൽ ഇവിടെ എന്തു ചെയ്യുമ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണവും ദേവീ വിഗ്രഹ പുനഃപ്രതിഷ്ഠയും നടത്താനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തെ അംഗീകരിച്ച് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവിടുന്നു.
2: മഹാരാജൻ നിനാൾ വാഴട്ടെ. നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മഹാരാജാവ് എടുത്ത ഈ തീരുമാനത്തിന് കാലം സാക്ഷിയാകട്ടെ. സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ ഇന്ന് തന്നെ എന്റെ ജോലി തുടങ്ങുകയാണ്.
1: അഭിമന്യു, എന്താ ഒരു മൗനം? നമ്മുടെ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ?
0: അങ്ങയുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. മഹാരാജൻ നിനാൾ വാഴട്ടെ, വളരട്ടെ നമ്മുടെ നാട്. മഹാരാജന്റെ ഉത്തരവ് പ്രകാരം എല്ലാം നന്നായി നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും.
1: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും മറ്റും വേണ്ട ചെലവുകൾ എത്രയെന്ന് ഉടനെ അറിയിക്കുക. ഇക്കാര്യത്തിൽ യാതൊരുവിധ കുറവുകളും ഉണ്ടാകാൻ പാടില്ല.
2: ഉത്തരവ് മഹാരാജൻ.
1: മന്ത്രി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദേവിയുടെ വിഗ്രഹം പണിയാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്?
2: അതിലൊരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട മഹാരാജൻ. നമ്മുടെ ക്ഷേത്രങ്ങൾ, അരമനകൾ ഇവയെല്ലാം പാരമ്പര്യമായി ചെയ്തു വരുന്ന വിശ്വകർമ്മികളുടെ മകൻ ഒരാളുണ്ട്, ശില്പി കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴുള്ള ദേവീ വിഗ്രഹം ഉണ്ടാക്കിയ ആളുടെ മകൻ.
1: മന്ത്രി, നിങ്ങൾ പറയുന്നത്?
2: അതേ മഹാരാജൻ, അവിടുന്ന് ഊഹിക്കുന്നു.

0: അത് ശരിയാ, ഞാൻ പറഞ്ഞത് ഗൗതമനെ കുറിച്ചാണ്.
1: ഓ, ഗൗതമനോ? കഴിവുറ്റ ശില്പിയാണോ? ക്ഷേത്രവിധികളിലും ശില്പശാസ്ത്രത്തിലും പരിജ്ഞാനമുള്ളവൻ. അദ്ദേഹത്തിന്റെ ഓരോ ശില്പവും വേറിട്ട കലാസൃഷ്ടികളാണ്. ആ ശില്പങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പ്രശസ്തമാണ്. പക്ഷെ മന്ത്രി,
0: മഹാരാജൻ,
1: ഗൗതമന്റെ പ്രായം ഇതിനെല്ലാം സമ്മതിക്കുമോ? ഉത്തരവാദിത്വം നിറഞ്ഞ പണിയല്ലേ ഇത്? അഥവാ ഏറ്റെടുത്താൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ പണി തീർത്തു തരുവാൻ അദ്ദേഹത്തിന് കഴിയുമോ?
0: തെല്ലും സംശയം വേണ്ട മഹാരാജൻ. ഗൗതമന് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ കലാവാസനയ്ക്ക് വയസ്സായിട്ടില്ല. അദ്ദേഹത്തെ പോലെ കണക്കും ശാസ്ത്രവും ഒപ്പിച്ച് വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാൾ ഇന്ന് ഈ തലമുറയിൽ കാണുക പ്രയാസമാണ് മഹാരാജൻ.
1: ഇത്രയും നേരം ഞാനും മന്ത്രിയും തമ്മിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അഭിമന്യു അഭിപ്രായമൊന്നും പറഞ്ഞില്ല.
2: ഗൗതമൻ കഴിവുറ്റ ഒരു ശില്പിയാണ്, ഒരു സംശയവുമില്ല. വാർദ്ധക്യം എന്ന കാരണം പറഞ്ഞ് അദ്ദേഹം നിരാകരിക്കില്ല. പക്ഷേ
1: എന്താണൊരു പക്ഷേ?
2: കലാകാരന്മാർ അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്നത് കലകളിലൂടെയാണ്. സൃഷ്ടിയുടെ സമയത്ത് അവർ മറ്റൊരു ചിന്തയിലേക്കും പോകാതെ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. കുടുംബം, പണം, ഒന്നിനെയും കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ്. പക്ഷേ വാർദ്ധക്യകാലത്താണ് അവർ കടന്നുവന്ന ജീവിത നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്.
0: മഹാരാജൻ ചോദിച്ച കാര്യങ്ങൾക്ക് അഭിമന്യു പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
2: മഹാരാജൻ, പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വാർദ്ധക്യത്തിലെത്തിയ കലാകാരന്മാരെ സമൂഹം മാത്രമല്ല ഭരണത്തിലിരിക്കുന്നവരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ഗൗതമന്റെ കാര്യം തന്നെ നോക്കൂ. ഒരു കാലത്ത് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ആ മികച്ച കലാകാരന് തന്റെ മകളുടെ വിവാഹം നടത്താനുള്ള കഴിവ് പോലും ഇപ്പോഴില്ല. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരം കലാകാരന്മാരെ സഹായിക്കുന്നതിനായി സ്ഥിരമായൊരു വരുമാന പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്.
1: തീർച്ചയായും. നമ്മുടെ രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പ്രശസ്തി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ പ്രതിഫലം തീർച്ചയായും അവരിലെത്തിച്ചേരേണ്ടതാണ്. അവരുടെ ദുരിതം അത് നമ്മയും കൂടി ബാധിക്കുന്നതാണ്. അതിന് നാം ഒരിക്കലും ഇടവരുത്തില്ല. അഭിമന്യു, നാളെ തന്നെ നാം ഗൗതമന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കാണണം.
0: മഹാരാജൻ, ഒരു ശില്പിയുടെ വീട്ടിൽ അങ്ങൊന്ന് പോകണമോ?
1: അതിലെന്താണ് തെറ്റ്? ഇത് സാധാരണ കാര്യങ്ങൾ പോലെയല്ല, ക്ഷേത്ര പുനർനിർമ്മാണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗതമന്റെ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതവും.
0: ഉത്തരവ് മഹാരാജൻ, അങ്ങനെയാവാം.
3: അച്ഛാ, അച്ഛനെ കാണാൻ മഹാരാജ വരുന്നുണ്ടെന്നു.
4: എന്ത്, മഹാരാജൻ നമ്മുടെ വീട്ടിലേക്കോ?
3: അതെ അച്ഛാ.
4: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജാവിന് ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ കൊട്ടാരത്തിലേക്ക് ചെല്ലണം, അതല്ലേ പതിവ്? എന്നാൽ മഹാരാജാവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു. എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. നീ അകത്തേക്ക് ചെല്ലു.
3: ശരി അച്ഛാ.
4: മഹാരാജൻ നിണാൾ വാഴട്ടെ. ഈ പാപപ്പെട്ട പ്രജയെ കാണാൻ അവിടുന്ന് അടിയന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത് അടിയൻ ഭാഗ്യമായി കാണുന്നു. അങ്ങയെ അടിയൻ താഴ്മയോടെ വരവേൽക്കുന്നു. മഹാരാജൻ ഒരു ഓല കൊടുത്തയച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം അടിയൻ കൊട്ടാരത്തിൽ എത്തുമായിരുന്നല്ലോ.
1: ഗൗതമ, തലമുറകളായി താങ്കളും താങ്കളുടെ കുടുംബവും ചെയ്തിട്ടുള്ള ക്ഷേത്രപ്പണികളും ശില്പങ്ങളും നമുക്ക് വിലമതിക്കാൻ കഴിയാത്തവയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും താങ്കളുടെ കലാസൃഷ്ടികൾ പുറം രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കലാകാരനെ നമ്മുടെ അരമനയിൽ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് മര്യാദകേടായി നാം കാണുന്നു. അതുമാത്രമല്ല, ഒരാളുടെ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക, അതാണല്ലോ മുറ.
4: എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? മഹാരാജാവിന് അടിയന്റെ സഹായമോ? സഹായം ചെയ്യാൻ അടിയന്റെ കയ്യിൽ എന്താണുള്ളത്?
0: ഗൗതമ, ഭയപ്പെടാതെ. മഹാരാജൻ ഇന്ന് നിങ്ങളുടെ ഭവനം തേടി വന്ന് ആവശ്യപ്പെടുന്ന സഹായം നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്.
4: അങ്ങയുടെ വാക്കുകൾ അടിയനെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നു.
2: താങ്കളിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അതായത്, നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണമാണെന്ന് രാജസഭ ചേർന്ന് ഒരേ സ്വരത്തിൽ തിരുമാനം.

0: തീരുമാനമെടുത്തിരിക്കുന്നു. മഹാരാജനും അതിന് സമ്മതം തന്നിരിക്കുന്നു. ക്ഷേത്ര പുനർനിർമ്മാണവും അതോടൊപ്പം പുതിയ ദേവി വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് നിങ്ങൾ നാടിന് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അത് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്.
1: നാം പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ അഭിമന്യു വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോ ഗൗതമന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തു പറ്റി ഗൗതമ, എന്താ മിണ്ടാതിരിക്കുന്നത്?
2: ആ ക്ഷമിക്കണം മഹാരാജൻ, ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ ഇപ്പോഴത്തെ ദേവി വിഗ്രഹം ഉണ്ടാകുന്ന രംഗം അറിയാതെ അടിയന്റെ മനസ്സിലൂടെ കടന്നുപോയി. ശില്പവിദ്യയിൽ അടിയന്റെ ആരംഭ കാലഘട്ടമായിരുന്നു അത്. ആ വിഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന്റെ കണക്കുകൾ അപ്പോഴേ എനിക്കും പഠിപ്പിച്ചു തരുമായിരുന്നു. വെറുമൊരു കല്ലിനെ എല്ലാവരും തൊഴുന്ന ദൈവമാക്കി മാറ്റാമെന്ന് അച്ഛനിൽ നിന്ന് ഞാൻ അന്നേ പഠിച്ചു. അന്നു മുതൽ അടിയനുണ്ടാക്കിയ ശില്പങ്ങൾക്കും നമ്മുടെ ക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹത്തിനും തമ്മിൽ ചിരകാല ബന്ധമുണ്ട്.
3: ആ ബന്ധമറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിർമ്മിച്ച ദേവീ വിഗ്രഹത്തിന് കാലപ്പഴക്കത്താലും പ്രകൃതി ദുരന്തങ്ങളാലും കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഇതും ഒരു കാരണമായി കാണുന്നു. അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും പ്രതിഷ്ഠയും ഉടനെ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
2: അങ്ങെന്താണീ പറയുന്നത്? വിഗ്രഹ നിർമ്മാണം പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ പറ്റിയ ഒരു പണിയല്ല, അതൊരു ഉപാസനയാണ്. ശില്പശാസ്ത്ര വിധി പ്രകാരം കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ദേവീ വിഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പോൾ മാത്രമേ ദേവീ രൂപം ശില്പിയുടെ മനസ്സിൽ തെളിയൂ. നിർമ്മാണ സമയത്ത് വിഗ്രഹത്തിന് ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമായി മാറും.
3: ഇതെല്ലാം അറിയുന്നത് കൊണ്ടല്ലേ നിങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങൾ വന്നത്. ശില്പകലയിൽ ലോക പ്രശസ്തി നേടിയ നിങ്ങളിൽ നിന്നും എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക?
2: അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോൾ അടിയന് വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. കണ്ടില്ലേ അടിയന്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കൈകൊണ്ട് ഉടിപിടിച്ച് കല്ലു ചെത്താൻ പറ്റുമോ? എനിക്കൊരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ക്ഷണം ഞാൻ ശിരസാ വഹിച്ചേനെ. എനിക്കുള്ളത് ഒരു മകളാണ്. അടിയന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അടിയൻ മരിക്കുന്നതിന് മുൻപ് അവളെ വിവാഹം ചെയ്ത് അയക്കണമെന്നാണ്. ക്ഷമിക്കണം, വീട്ടിൽ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധം സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. ക്ഷേത്ര നിർമ്മാണം നടത്താൻ ഞാൻ എന്നും കടപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ.
3: അപ്പോ രാജ്യസഭാ തീരുമാനം നിരസിക്കുന്നത് മഹാരാജനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതി രാജ്യത്തെ
2: ദേവി മഹാമായേ, ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മഹാരാജനെ അപമാനപ്പെടുത്തണമെന്ന് അടിയന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. അടിയനെ കൊണ്ട് നാടിനൊരു അപമാനം സംഭവിച്ചാൽ ആ ക്ഷണം അടിയൻ ജീവൻ വെടിയും. എന്നാൽ മന്ത്രി അദ്ദേഹം കേട്ടോളൂ, ദേവി വിഗ്രഹം നിർമ്മിക്കാൻ അടിയന് സമ്മതമാണ്. മഹാരാജന്റെ ആഗ്രഹപ്രകാരവും രാജ്യത്തിന്റെ നന്മയും മുൻനിർത്തി അടിയൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ നിമിഷം മുതൽ അതിനുവേണ്ടിയുള്ള ജോലികൾ അടിയൻ തുടങ്ങുകയാണ്. മഹാരാജൻ തീരുമാനിച്ച ദിവസം തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നിരിക്കും. അങ്ങേക്ക് അടിയൻ തരുന്ന വാക്കാണിത്.
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗൗതമന്റെ ഇപ്പോഴത്തെ ആശങ്കകളൊക്കെ നീങ്ങിയല്ലോ. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. മന്ത്രി, വിഗ്രഹ നിർമ്മാണത്തിന് ഗൗതമൻ ആവശ്യമായ പൊന്നും പണവും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്.
3: ഉത്തരവ് മഹാരാജൻ.
1: മന്ത്രി, ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി?
3: എല്ലാ പണികളും നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാജൻ.
1: ആ പിന്നെ വിഗ്രഹ നിർമ്മാണം ഏതുവരെയായി? ഗൗതമനെ പോയി കണ്ടിരുന്നോ? പ്രതിഷ്ഠാദിനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.
3: ഒന്നുകൊണ്ടും പേടിക്കണ്ട മഹാരാജൻ, പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടക്കുമെന്ന് ഗൗതമൻ ഉറപ്പു തന്നിരിക്കുന്നു.
1: അങ്ങനെയാവട്ടെ, എല്ലാം നല്ല നിലക്ക് നടന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നാടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ.
4: മാന്യമഹാജനങ്ങളെ, നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്നാൽ, മഹാരാജന്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് നാളെ

0: പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുന്ന വിവരം സന്തോഷപൂർവം അറിയിച്ചുകൊള്ളുന്നു. ഈ മഹത് ഉദ്യമത്തിൽ പങ്കെടുത്ത് എല്ലാ നല്ലവരായ ജനങ്ങളും ദേവീ കടാക്ഷവും അനുഗ്രഹവും വാങ്ങണമെന്ന് അറിയിക്കുന്നു.
1: അമ്മേ, ദേവി, എന്തൊരു ചൈതന്യം! ദേവിയുടെ മുഖം കാണുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങൾ മാറി സന്തോഷം അലയടിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട പ്രജകളെ, അമ്മയുടെ മുഖത്ത് നവ്യമായൊരു ചൈതന്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൈതന്യം ഉണ്ടാവാൻ നമ്മുടെ ഗൗതമൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രായത്തിലും നമ്മുടെ ആഗ്രഹത്തിന് തടസ്സം പറയാതെ ദേവി വിഗ്രഹം പരിപൂർണ ചൈതന്യത്തോടെ പൂർത്തീകരിച്ചു. ഇതൊരു വിഗ്രഹം മാത്രമല്ല, ഇതിൽ ജീവൻ തുടിക്കുന്നു. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ഒന്നുകൂടി ഗൗതമനെ നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ രാജ്യത്തിന്റെ രാജാവായ നാം വാക്കു നൽകുന്നു. ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ വിധിപ്രകാരം നടത്തുന്നതാണ്. നമ്മുടെ പിൻതലമുറയും ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ പാലിക്കേണ്ടതാണ്. ഇത് ഒരു വാക്കുമാത്രമായി കാണരുത്, ഇത് നമ്മുടെ ഉത്തരവാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ നാടിനും പ്രജകൾക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.

0: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് നാളു കുറച്ചായില്ലേ? എന്തെങ്കിലും മാറ്റങ്ങൾ? ഇപ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ജനങ്ങൾ സന്തോഷത്തിലല്ലേ?
1: മഹാരാജൻ, അതായത്?
0: എന്താണ് മന്ത്രി പറയാൻ മടിക്കുന്നത്? എന്തുപറ്റി? പറയൂ.
2: ക്ഷമിക്കണം മഹാരാജൻ, ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നതിന് മന്ത്രിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ചാരന്മാരുടെ അധിപനോട് ചോദിക്കുന്നതാണ്.
0: എന്ത്? മന്ത്രിയുള്ളപ്പോൾ നാം എന്തിനു ചാരന്മാരോട് ചോദിക്കണം? എന്താ ഇവിടെ നടക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. മന്ത്രി, എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ? ആരവിടെ? ചാരന്മാരുടെ അധിപനോട് ഉടനെ സഭയിലേക്ക് വരാൻ പറയൂ.
2: ഉത്തരവ് മഹാരാജൻ.
0: ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭയിലേവരും മൗനം പാലിക്കുകയാണ്. നമ്മിൽ നിന്നും എന്തോ മറയ്ക്കുന്നതുപോലെ തോന്നുന്നു.
2: മഹാരാജൻ, രഹസ്യാന്വേഷണ തലവൻ വന്നിരിക്കുന്നു.
3: മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: പറയൂ, നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
3: ക്ഷമിക്കണം മഹാരാജൻ, നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇതുവരെ തീർന്നിട്ടില്ല. ദിനം പ്രതി പ്രശ്നങ്ങൾ ഒന്നിനുമേലെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രജകൾ വളരെ കഷ്ടത്തിലാണ്. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി കൈക്കൊള്ളാത്ത പക്ഷം ജനങ്ങൾ ഭരണത്തിനെതിരാവും.
0: മന്ത്രി കേട്ടില്ലേ? രഹസ്യാന്വേഷണ വിവരങ്ങൾ. പ്രജകൾ ഭരണത്തിന് നേരെ തിരിയാൻ പോകുന്നു. മന്ത്രിയുടെ വാക്ക് കേട്ട് നാം എടുത്ത തീരുമാനത്തിന്റെയും പ്രവൃത്തിയുടെയും ഫലമായി നാടിന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു.
1: മഹാരാജൻ, അങ്ങ് ദേഷ്യപ്പെടാതെ സമാധാനിക്കൂ.
0: എന്താ പറഞ്ഞത്? സമാധാനമായിരിക്കുവാനോ? നിങ്ങളുടെ വാക്കുകൾ കേട്ട് നാം സമാധാനമായിരുന്നാൽ നമ്മുടെ നാടില്ലാതാകും. എല്ലാത്തിനും നാം തന്നെ തീരുമാനമെടുക്കുകയാണ്.
2: മഹാരാജൻ നീണാൾ വാഴട്ടെ. മഹാരാജനെ മുഖം കാണിക്കാൻ നമ്മുടെ ക്ഷേത്ര പൂജാരി വന്നിരിക്കുന്നു.
0: എന്ത് പൂജാരിയോ? പൂജാരിക്ക് നമ്മെ കാണേണ്ട ആവശ്യം എന്താണ്? ആ ശരി, വരാൻ പറയും.
2: ഉത്തരവ് മഹാരാജൻ.
4: മഹാരാജൻ, മഹാരാജൻ നീണാൾ വാഴട്ടെ. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മേ, അമ്മേ ദേവി, ആലോചിക്കുമ്പോഴേ പേടിയാകുന്നു.
0: എന്ത്? നമ്മെ കബളിപ്പിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയൂ. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയൂ.
4: അത് പിന്നെ ക്ഷമിക്കണം മഹാരാജൻ. ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കവേ അർച്ചനയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ എടുക്കുമ്പോ അതിലൊന്ന് ദുസ്സഹൃതമെന്നോണം ദേവിയുടെ വിഗ്രഹത്തിൽ വീണു. വീണിടും വിഗ്രഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ വിഗ്രഹത്തിന്റെ ആ ഭാഗത്ത് ഒരു വിള്ളൽ വീണിരിക്കുന്നു. ദേവി, എന്താ ഈ അവസ്ഥ? വിള്ളൽ കണ്ട ഉടനെ എന്റെ മനസ്സിൽ ഒരു

0: ഒരു സംശയം ഉദിച്ചു മഹാരാജൻ.
1: പറയൂ, എന്താണ് ആ സംശയം?
0: അത് മഹാരാജൻ പറയുന്നത് ക്ഷമിക്കണം. വിഗ്രഹം തീർത്തിരിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിൽ തന്നെയാണോ എന്നൊരു സംശയം.
1: എന്താണ് നിങ്ങൾ പറയുന്നത്? വിഗ്രഹമുണ്ടാക്കാൻ നാം ഗൗതമൻ കൊടുത്തത് പരിശുദ്ധമായ സ്വർണമാണ്, തനിത്തങ്കം. അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മെ സംശയിക്കുന്നതിന് തുല്യമാണ്.
0: അയ്യോ അയ്യോ മഹാരാജൻ, അങ്ങേ സംശയിക്കാനോ? എന്റെ ദേവി, മഹാരാജാവിനെതിരായ ഒരനീതി ചൂണ്ടിക്കാണിക്കാൻ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണമോ? മഹാരാജൻ, കലാകാലങ്ങളായി ദേവിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനാൽ സ്വർണം കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്നിട്ടും എന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു ഒരു തട്ടാനെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തി.
1: നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാട്ടിലെ ദുഃഖ ദുരിതങ്ങൾ തീരുവാൻ വേണ്ടിയാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത്. ആ ദൈവിക കാര്യങ്ങളിൽ കൂടി അധർമ്മം കാണിച്ചിരിക്കുന്നു. ആരെയും നാം വെറുതെ വിടില്ല, കടുത്ത ശിക്ഷ തന്നെ നൽകും. മന്ത്രി, ദേവി വിഗ്രഹം പണിതത് ഗൗതമനല്ലേ?
2: അതെ മഹാരാജൻ.
1: അങ്ങനെയാണെങ്കിൽ
3: മഹാരാജൻ, ഈ കാര്യത്തിൽ നമുക്ക് ക്ഷമയോടെ ചിന്തിക്കേണ്ടതുണ്ട്.
1: ചിന്തിക്കാനൊന്നുമില്ല. മന്ത്രി ഇന്ന് തന്നെ ഗൗതമനെ സഭയിൽ കൊണ്ടുവരും. ഉടനെ വേണം, നമ്മുടെ ഉത്തരവാണ്.
2: ഉത്തരവ് മഹാരാജൻ.
4: മഹാരാജാവ് നീണാൾ വാഴട്ടെ. അവിടെ നിന്നും മുഖം കാണിക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു. പറഞ്ഞാലും മഹാരാജൻ,
5: നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ലോ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരാജാവ് ഒരുപാട് ചിലവ് ചെയ്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി. ദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചതും നിങ്ങളായിരുന്നില്ലേ?
4: അതെ അങ്ങുന്നേ, അടിയൻ തന്നെ.
5: ഇത്രയും ചിലവ് ചെയ്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടും നാട്ടിലെ ദുഃഖ ദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഗൗതമന്റെ അഭിപ്രായം?
1: മന്ത്രി, താങ്കൾ എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത്? നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
6: എന്റെ ദേവി, എന്താണ് ഈ കേൾക്കുന്നത്? നാട്ടിലെ പ്രശ്നങ്ങൾക്ക് അടിയൻ കാരണമോ? ദുഃഖ ദുരിതങ്ങളിൽ ജീവിക്കുന്ന ഈ വയസ്സിന് മനസ്സിലാവുന്ന വിധം പറയൂ. പറയൂ മഹാരാജൻ, അടിയൻ എന്ത് തെറ്റാണ് ചെയ്തത്?
1: നീ രാജ്യദ്രോഹി. ദേവി വിഗ്രഹത്തിൽ പൊതിയാൻ തന്ന സ്വർണം നീ അപഹരിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നീ വഞ്ചന കാട്ടി. ഈ പ്രവൃത്തി കാരണമാണ് നാട്ടിലെ പ്രശ്നങ്ങൾ തീരാത്തത്. കുറ്റസമ്മതം നടത്തി അപഹരിച്ച സ്വർണം തിരികെ നൽകുക, അല്ലെങ്കിൽ രാജ്യസ്വത്ത് അപഹരിച്ചാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നിന്നിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും.
6: മഹാരാജൻ, അടിയനെ സംശയിക്കുന്നുവോ? എപ്പോൾ ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ സ്വർണം തന്നുവോ, ആ നിമിഷം മുതൽ അത് രാജ്യസ്വത്തായല്ല ദൈവസ്വത്തായാണ് അടിയൻ കണക്കാക്കിയത്. ദൈവത്തിന്റെ സ്വത്ത് അപഹരിച്ചാൽ ആ ദേവി തന്നെ അടിയനെ ശിക്ഷിച്ചുകൊള്ളു.
1: ധിക്കാരി, സ്വർണം അപഹരിച്ചതും പോരാഞ്ഞ് രാജ്യസ്വത്ത് ദൈവസ്വത്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആരെവിടെ ഈ അഹങ്കാരിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും. നിനക്ക് 7 ദിവസത്തെ സമയം തരുന്നു. അതിനകം കുറ്റസമ്മതം നടത്തി അപഹരിച്ച മുഴുവൻ സ്വർണവും തിരികെ ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ തല ഈ ഉടലിലുണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, നീ ചെയ്ത ദേശദ്രോഹത്തിന് നിന്റെ വംശം ആയുഷ്കാലം മുഴുവൻ അടിമകളായി കൊട്ടാരത്തിൽ പണിയെടുക്കണം. കൊണ്ടുപോകൂ ഈ ദ്രോഹിയെ.
3: മഹാരാജൻ, സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാലും?
1: പറയൂ.
3: അങ്ങയുടെ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറ്റം നടന്നു എന്നത് തീർച്ചയാണ്, എന്നാൽ അതെങ്ങനെ നടന്നുവെന്ന് വിചാരണ ചെയ്യുന്നതിന് മുൻപേ ഗൗതമനെ കുറ്റവാളി എന്ന് മുദ്രകുത്തിയതിൽ എനിക്കഭിപ്രായമില്ല.
1: ഇതിൽ വിചാരണ ചെയ്യേണ്ടതായി എന്താണുള്ളത്? ദേവി വിഗ്രഹമുണ്ടാക്കിയത് ഗൗതമനല്ലേ? പ്രതിഷ്ഠ നടത്തിയതും അവൻ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ദേവി വിഗ്രഹത്തിലെ സ്വർണത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഗൗതമനല്ലേ? മറിച്ച് വേറെ എവിടെ തെറ്റ് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
3: മഹാരാജൻ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ തെറ്റെവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കാം.
1: നാം വിചാരണ നടത്തി വിധിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും അന്വേഷണം നടത്തണമെന്നാണോ?
3: അവിടെ നിന്നെ തെറ്റിദ്ധരിക്കാതെ, കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് അവരുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരം നൽകുന്നത്

0: നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയിലുണ്ട്. ഈ അടിസ്ഥാനപരമായ ഒരു അവകാശം പോലും കുറ്റം ചെയ്തവർക്ക് നൽകിയില്ല എന്ന ചീത്തപ്പേര് അങ്ങയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്
1: സബാഷ് അഭിമന്യു, സബാഷ് നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശരി, ഗൗതമന് കൊടുത്ത അതേ 7 ദിവസത്തിനുള്ളിൽ വേണ്ട രീതിയിൽ അന്വേഷണം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കൂ. അതിനുവേണ്ട സഹായങ്ങൾ രാജ്യസഭ നിനക്ക് ചെയ്തു തരുന്നതായിരിക്കും.
0: അഭയ കരയാതെ
2: കരയാതെ എന്ത് ചെയ്യാനാ? എന്റെ അച്ഛൻ മഹാരാജനോട് പറഞ്ഞതല്ലേ ഈ വയസ്സിൽ ദേവി വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന്. അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചതിനാലാണ് എന്റെ അച്ഛൻ അതനുസരിച്ചത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രതിഷ്ഠ ഉൾപ്പെടെ ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ വധശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ദേശദ്രോഹി.
0: അഭയ, നിന്റെ അച്ഛനെ കുറിച്ച് നിന്നെക്കാൾ മുമ്പേ എനിക്കറിയാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പി. രാജാവിന്റെ ഈ വിധി നമ്മുടെ നാട് ദുഃഖത്തിലാണ്.
2: നിങ്ങളുടെ സഹാനുഭൂതിയൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയൂ.
0: നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജൻ എനിക്ക് 7 ദിവസമാണ് തന്നിരിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നിന്റെ അച്ഛനെ ഈ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കണം.
2: എന്റെ അച്ഛനെ മോചിപ്പിക്കുവാനായി എന്റെ ജീവൻ തന്നെ പകരം നൽകാൻ ഞാൻ തയ്യാറാണ്.
0: നിന്റെ അച്ഛൻ തെറ്റ ദേവി വിഗ്രഹം കണ്ട് ഈ നാട് അതിശയിച്ചുപോയി. പക്ഷേ
2: എന്തേ, എന്റെ അച്ഛന് ഈ പ്രായത്തിൽ ഇങ്ങനൊരു വിഗ്രഹം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് സംശയമാണ് എല്ലാവർക്കും, അല്ലേ?
0: നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
2: നിങ്ങളെല്ലാവരുമാണ് എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ചെയ്തത് വിഗ്രഹ നിർമ്മാണമാണ്, അല്ലാതെ കെട്ടിട നിർമ്മാണമല്ല മറ്റൊരാളെ ഏൽപ്പിക്കാൻ. വിചാരണയുടെ പേര് പറഞ്ഞ് എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പോകാം.
0: മഹാരാജൻ,
1: വന്നാലും അഭിമന്യു വന്നാലും, നാം നിങ്ങൾക്ക് തന്ന 7 ദിവസം തീരുവാൻ പോകുന്നു. വിഗ്രഹത്തിൽ കള്ളത്തരം കാണിച്ച ആളെ കണ്ടുപിടിച്ചോ അതോ തോൽവി സമ്മതിക്കുന്നു?
0: രണ്ടുമല്ല മഹാരാജൻ.
3: അഭിമന്യു രാജ്യസഭയെ പരിഹസിക്കുകയാണോ? രാജ്യസഭയുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് അഭിമന്യുവിന് അറിയാമല്ലോ.
0: രാജാവിന്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് അറിയാവുന്നത് പോലെ തന്നെ മഹാരാജൻ എനിക്ക് തന്ന 7 ദിവസം പാഴാക്കിയുള്ള വിപത്തും എനിക്ക് നല്ല ബോധ്യമുണ്ട്.
3: ആത്മപ്രശംസ നിർത്തിയിട്ട് അന്വേഷണത്തിൽ എന്ത് പുരോഗതിയുണ്ടെന്നത് പറയൂ.
0: ഈ പ്രശ്നത്തിൽ മഹാരാജൻ എനിക്കനുവദിച്ച 7 നാളിനുള്ളിൽ ഇതിന്റെ നിജസ്ഥിതി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കിട്ടിയുടൻ ഞാൻ ആദ്യം ക്ഷേത്രത്തിൽ പോയി ദേവി വിഗ്രഹം പരിശോധിച്ചു.
3: പരിശോധനയിൽ എന്ത് കണ്ടുപിടിച്ചു?
0: പരിശോധനയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ല എന്നുള്ളതാണ്.
4: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ വിഗ്രഹം ഗൗതമൻ ഉണ്ടാക്കിയതല്ലെന്നോ?
0: അതെ മഹാരാജൻ, ആ വിഗ്രഹം യഥാർത്ഥമല്ല. ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി ഗൗതമൻ പുനഃപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമല്ല അത് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ കയ്യിൽ തെളിവ് വല്ലതുമുണ്ടോ?
0: തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് ദേവിയുടെ ഒരു കളിയാണെന്ന് തന്നെ പറയേണ്ടി വരും.
3: ഇതെന്ത് മറിമായം? ദേവിയിലുള്ള വിശ്വാസത്തെയാണ് അഭിമന്യു ചോദ്യം ചെയ്യുന്നത്. ഇതെല്ലാം ദേവിയുടെ കളിയല്ല, അഭിമന്യുവിന്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാരാജൻ.
4: അഭിമന്യു, നേരിട്ട് വിഷയത്തിലേക്ക് വരൂ.
0: ഉത്തരവ് മഹാരാജൻ. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നമ്മുടേവരുടെയും സമക്ഷം ഗൗതമൻ ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹത്തിൽ ഒരു അസാധാരണമായ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
4: അസാധാരണമായ കാര്യം? അതെന്താണ്?
0: ദേവിയുടെ ഒരു കയ്യിൽ 6 വിരലുകളുണ്ടായിരുന്നു.
4: എന്താണ് നിങ്ങൾ പറയുന്നത്? ദേവിയുടെ കയ്യിൽ 6 വിരലുകളും?
0: അതെ മഹാരാജൻ, 6 വിരലുകൾ.
4: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശില്പകലയിൽ പുകൾ പെറ്റ ഗൗതമന് എങ്ങനെ ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിക്കും? അഭിമന്യു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന് നാം കരുതി. പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണല്ലോ.
1: മന്ത്രി, അഭിമന്യു പറഞ്ഞില്ലേ 6 വിരലുകളുണ്ടെന്ന്? അത് നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ കണ്ടിരുന്നു?
4: മന്ത്രി എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ?
3: മഹാരാജൻ ക്ഷമിക്കണം, ഞാനും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്.

0: ആലോചിച്ചിട്ടും ദേവിയുടെ കൈവിരലുകൾ എന്റെ ഓർമ്മയിൽ വരുന്നില്ല.
1: എന്റെ അഭിപ്രായത്തിൽ ഗൗതമനെ രക്ഷിക്കുവാൻ വേണ്ടി അഭിമന്യുണ്ടാക്കിയ ഒരു പുതിയ കഥയാണിതെന്ന് തോന്നുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അഭിമന്യുവിന്റെ ശ്രദ്ധയിൽ മാത്രം എങ്ങനെ വന്നു?
2: മഹാരാജൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഗൗതമൻ പ്രതിഷ്ഠിച്ച ദേവി വിഗ്രഹമല്ല ഇന്ന് ക്ഷേത്രത്തിലുള്ളത്. അത് വ്യാജമാണ്.

0: പറഞ്ഞിട്ടുള്ളത്. അത് വ്യാജമാണ്. ഇതിന്റെ സത്യമറിയാൻ ഞാൻ ഗൗതമന്റെ മകളെ കാണാൻ പോയിരുന്നു.
1: നിർത്തു, വിചാരണ എന്ന പേരിൽ എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.
0: അഭയ, നിന്റെ അച്ഛനെ അപമാനിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ നിന്റെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണം. ഞാൻ ഏറ്റെടുത്ത അന്വേഷണത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. പക്ഷേ നീ എന്നെ മനസ്സിലാകുന്നില്ല. ശരി, അപ്പൊ ഞാൻ ഇറങ്ങുന്നു.
1: നിൽക്കൂ, എന്റെ അച്ഛന്റെ മേൽ അപരാധം ചാർത്തിയ സാഹചര്യത്തിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. എന്നോട് ക്ഷമിക്കണം. അച്ഛൻ വിഗ്രഹത്തിന്റെ പണി തുടങ്ങി അവസാനിക്കുന്നത് വരെ സഹായിയായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിർമ്മാണവേളയിൽ നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് കണ്ണു നിറയുന്നത്?
2: മോളെ, എത്ര ശ്രമിച്ചിട്ടും ദേവീ വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വരുത്തുവാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതലേ ദേവിയെ കണ്ടു തൊഴുതു വരുന്നതാ. പക്ഷേ ആ വിഗ്രഹം പോലെ ഇതിന് ജീവൻ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ മഹാരാജന്റെ അപ്രീതിക്ക് കാരണമാകും. മഹാരാജനോട് എന്തു പറയണമെന്ന് ഒരു നിശ്ചയവുമില്ല. അമ്മേ ദേവി,
1: ശില്പകലയിൽ ലോകമെങ്ങും അംഗീകരിച്ച അച്ഛൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല. അച്ഛാ, ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ മഹാരാജനോട് കുറച്ചുകൂടി സമയം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
2: ലോകമെങ്ങും അംഗീകരിച്ച ശില്പിയാണ് ഞാൻ. മഹാരാജാവിന് പറഞ്ഞ സമയത്ത് വിഗ്രഹം കൊടുക്കാത്ത ചീത്തപ്പേര് എനിക്ക് വന്നു ചേരും.
1: മറ്റെന്താണൊരു വഴി?
2: മോളെ, എന്റെ മനസ്സിലുള്ള ദേവി വിഗ്രഹം തീർക്കാൻ നിനക്ക് എന്നെ സഹായിക്കാനാകൂ.
1: എന്റെ സഹായമോ? അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: മോളെ, ക്ഷേത്രത്തിലുള്ള ദേവീ വിഗ്രഹത്തെ പോലെ നീ നിന്നെ രൂപപ്പെടുത്തിയാൽ ഈ ദേവീ വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ കഴിയും.
1: അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ദേവിയെ പോലെ ഞാൻ എന്നെ രൂപപ്പെടുത്താനോ? തെറ്റല്ലേ അത്?
2: അതിൽ തെറ്റൊന്നുമില്ല. അടിസ്ഥാനപരമായി നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ചില ദേശങ്ങളിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുമുണ്ട്.
1: അച്ഛന്റെ മനോവേദന മാറ്റാൻ ഇത് മാത്രമാണ് വഴിയെങ്കിൽ അത് നിറവേറ്റുക എന്നത് എന്റെ കടമയാണ്.
0: ഇതാണ് സംഭവിച്ചത്. ഗൗതമൻ സ്വന്തം മകളെ ദേവീരൂപമായി കണ്ടുകൊണ്ടാണ് വിഗ്രഹമുണ്ടാക്കിയത്.
3: അഭിമന്യു നേരത്തെ പറഞ്ഞതുമായി ഇതിനെന്ത് ബന്ധം?
0: ബന്ധമുണ്ട് മഹാരാജൻ. ശില്പകലയിൽ അഗ്രഗണ്യനായ ഗൗതമൻ സ്വന്തം മകളെ ദേവിയായി കണ്ട വിഗ്രഹം നിർമ്മിച്ചപ്പോൾ അഭയക്കുള്ള 6 വിരലുകളും ദേവി വിഗ്രഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് ഗൗതമന്റെ തെറ്റല്ല. വിഗ്രഹ നിർമ്മാണ സമയത്ത് പൂർണമായും ഗൗതമനിൽ ആവേശിച്ച ദേവിയുടെ ശക്തിയാലാണ് അങ്ങനെ സംഭവിച്ചത്.
3: അഭിമന്യു, യഥാർത്ഥ വിഗ്രഹം കിട്ടുന്നതുവരെ നാം ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല.
0: മഹാരാജൻ, എന്റെ വിശ്വാസപ്രകാരം ഗൗതമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നു മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് കളവ് പോയത് സത്യമാണ്. ഇതിനെല്ലാം മൗനസാക്ഷിയായ ദേവി തന്നെ തെറ്റ് ചെയ്തവരെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും.
4: വന്ന് വന്ന് ഞാനുണ്ടാക്കിയ കഥകളെല്ലാം പാഴായി. ആരവിടെ? ചാരന്മാരുടെ അധിപനോട് വരാൻ പറഞ്ഞിരുന്നു, വന്നോ?
5: വന്നിരുന്നു മന്ത്രി. അവിടുന്ന് നിന്നെ കാണാൻ കാര്യാലയത്തിൽ ഇരിപ്പുണ്ട്.
4: ശരി, വരാൻ പറയൂ.
5: ഉത്തരവ് മന്ത്രി.
4: എന്താധികാരി ക്ഷീണിതനായി കാണുന്നു? രഹസ്യങ്ങൾ അന്വേഷിച്ച് ക്ഷീണിച്ചു പോയോ?
3: അതെ മന്ത്രി, നാട്ടിലെ എല്ലാ രഹസ്യ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് മഹാരാജന്റെ മുന്നിൽ എത്തിക്കണ്ടേ?
4: ഓഹോ, അങ്ങനെയോ? ശരി, ഗൗതമന്റെ മേൽ ചുമത്തിയ കുറ്റത്തെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ?
3: ആ ചുമതല ഇപ്പോ അഭിമന്യുവല്ലേ നോക്കുന്നത്? മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. ഇതുവരെയും ദേവി വിഗ്രഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതമന്റെ ശിക്ഷ നാളെ എന്തായാലും നടക്കും, തീർച്ച. മന്ത്രി, അദ്ദേഹം നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസാ.
4: വിഡ്ഢി, ചിരി നിർത്ത്.

0: ക്ഷേത്രത്തിലുള്ള വിഗ്രഹം യഥാർത്ഥമല്ലെന്ന് അഭിമന്യു രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ദേവീ വിഗ്രഹം മോഷ്ടിച്ച് രാജാവിന് കുഴപ്പവും ജനങ്ങൾക്ക് ദുരിതവും ഉണ്ടാക്കി. ജനങ്ങളെ മഹാരാജനെതിരെ തിരിച്ചുവിട്ട് നാട്ടിൽ കലാപമുണ്ടാക്കി ഭരണം എന്റെ കൈകളിലാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അഭിമന്യു എല്ലാ പദ്ധതികളും പൊളിക്കുമെന്നാ തോന്നുന്നത്. മുൻകൂട്ടി രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കേണ്ട നീ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
1: മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്?
0: നിന്റെ അടുത്ത് ആദ്യം മുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ നേരമില്ല. അതെ, പോയി ആ ദേവീ വിഗ്രഹം എടുത്തുകൊണ്ടു വാ, എനിക്കതൊന്ന് ശരിക്ക് പരിശോധിക്കണം.
1: ദാ ഇപ്പൊ തന്നെ കൊണ്ടുവരാം.
0: നോക്കട്ടെ. അഭിമന്യു പറഞ്ഞത് ശരിയാ, ദേവിയുടെ കയ്യിൽ ആറ് വിരലുകളുണ്ട്. ഇനിയും ഈ വിഗ്രഹം നമ്മുടെ കയ്യിൽ വെക്കുന്നത് ബുദ്ധിയല്ല. ഇതെങ്ങാൻ മഹാരാജൻ അറിഞ്ഞ നമ്മുടെ കഴുത്തിന്മേലെ തലയുണ്ടാകില്ല. ഗൗതമന് കൊടുത്ത 7 ദിവസം നാളത്തോടെ തീരുക. ഈ വിഗ്രഹം ഒരു കാരണവശാലും അഭിമന്യുവിന്റെ കയ്യിൽ എത്തുവാൻ പാടില്ല. വിഗ്രഹം എത്രയും വേഗം ഗൗതമന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെക്കണം. നാളെ ഞാൻ ഗൗതമന്റെ ഭവനം പരിശോധിക്കുവാൻ മഹാരാജന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അനുമതി വാങ്ങിക്കാം. മഹാരാജന്റെ മുന്നിൽ വെച്ച് തന്നെ ഗൗതമന്റെ വീട്ടിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്താൽ അതിലും വലിയ തെളിവില്ലല്ലോ. അങ്ങനെ ഗൗതമൻ കുറ്റക്കാരനെന്ന് തെളിയും.
1: മന്ത്രി, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
0: നിന്റെ പ്രശംസ എനിക്ക് ആവശ്യമില്ല. പറഞ്ഞ കാര്യം വേഗം ചെയ്യാൻ നോക്ക്.
2: നമസ്കാരം മന്ത്രി. അകത്തേക്ക് വരുവാൻ അനുവദിച്ചാലും?
0: വേഗം വിഗ്രഹം ഇവിടുന്ന് മാറ്റൂ. വേഗോട്ടെ.
2: മഹാരാജനിൽ നിന്നും അടിയന്തര അറിയിപ്പുണ്ട്.
0: അടിയന്തര അറിയിപ്പോ? എന്താത്? പറയൂ.
2: ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ ദേവീ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. മഹാരാജനും അഭിമന്യുവും കുറ്റക്കാരനായ ഗൗതമനും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയോട് എത്രയും വേഗം ക്ഷേത്രത്തിൽ എത്തുവാൻ മഹാരാജൻ ഉത്തരവിട്ടിരിക്കുന്നു.
0: ശരി, നീ ചെല്ല്.
1: ഇതെന്താ പുതിയ കഥ? യഥാർത്ഥ വിഗ്രഹം ഇവിടെ ഇരിക്കുമ്പോ പിന്നെ ഏത് വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കിട്ടിയത്?
0: ഇതെല്ലാം ആ അഭിമന്യുവിന്റെ കളിയാണ്, ഗൗതമനെ രക്ഷിക്കാൻ വേണ്ടി. അധികാരി, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ ചെയ്യും.
1: ഉത്തരവ് മന്ത്രി.
0: പ്രഭു, ക്ഷമിച്ചാലും ഞാൻ കുറച്ച് താമസിച്ചു.
3: നാം ഇന്ന് വളരെ സന്തോഷവാനാണ്. ഇന്നലെ വരെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് തീരുകയാണ്. ഈ നാടിന്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് നാം വിഷമത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഗൗതമന്റെ പ്രശ്നം ഇന്നൊരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മന്ത്രി എന്തിനാണ് ആശ്ചര്യത്തോടെ നോക്കുന്നത്? ഇന്നലെ വരെ ഗൗതമന് ശിക്ഷ നൽകണമെന്ന് വിചാരിച്ച നാം ഇന്ന് ആദരവോടെ സംസാരിക്കുന്നു എന്നതാണോ? മന്ത്രി, പ്രജയായാലും രാജാവായാലും ദൈവത്തിനു മുൻപിൽ സമന്മാരാണ്. അവന്റെ കളിക്കളത്തിൽ നമ്മളെല്ലാവരും വെറും കരുക്കൾ മാത്രം. അങ്ങനെ ഒരു കളിയാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുൻപിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്താ മന്ത്രി, നാം പറഞ്ഞത് മനസ്സിലായില്ലേ?
0: അങ്ങ് പറഞ്ഞു വരുന്നത്,
3: ഗൗതമൻ നിർമ്മിച്ച യഥാർത്ഥ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. നാം എല്ലാവരും ഒരുമിച്ച് ദേവിയുടെ മുമ്പിൽ ചെന്ന് പ്രണമിച്ചു. നിങ്ങളും ചെന്ന് ദേവിയെ ദർശിച്ചുകൊള്ളും. നിങ്ങളുടെ എല്ലാ മനപ്രയാസവും തീരും.
0: അങ്ങനെയാവട്ടെ മഹാരാജൻ. മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലെന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
3: എന്താ മന്ത്രി, എന്തു പറ്റി?
0: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
3: അതെ, അതിലെന്താ സംശയം?
0: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ 6 വിരലുകളുണ്ടെന്ന്?
3: അതെ, അത് ശരിയാ. 6 വിരലുകൾ അല്ലേ അഭിമന്യു?
4: അതെ മഹാരാജൻ, 6 വിരലുകൾ.
0: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ. ദേവിയുടെ വലത് കൈയിൽ 5 വിരലുകൾ മാത്രമല്ലേ ഉള്ളത്? നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
3: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നു.

0: ചെയ്യുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ 6 വിരലുകളുണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ 6 വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ 6 വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരമെന്താ?
1: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലയ്ക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
0: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ. ഗൗതമ, നമ്മോട് ക്ഷമിച്ചാലും നാം എടുത്ത തീരുമാനം ശരിയാണെന്നുള്ള അഹന്തയിൽ വിചാരണ ചെയ്യാതെ നിരപരാധിയായ നിങ്ങളെ ശിക്ഷ കൽപ്പിച്ച് വലിയ അനീതിയാണ് നാം ചെയ്തത്. അഭിമന്യു കൃത്യസമയത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നാം കാരണം ഈ നാടിന് ഒരു വലിയ കളങ്കമുണ്ടായേനെ.
2: പ്രഭോ, അടിയനൊരു സാധാരണ പ്രജ, അങ്ങ് ക്ഷമ ചോദിക്കുന്നുവോ? അടിയനുണ്ടാക്കിയ ശില്പങ്ങളെല്ലാം ഒരു കുറവ് പോലുമില്ലാത്തതാണെന്ന ഗർവ് അടിയനെന്നും ഉണ്ടായിരുന്നു. ഇന്ന് അടിയന്റെ സൃഷ്ടിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവ് തന്നെ അടിയന്റെ ജീവൻ കാത്തു. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ മൗനസാക്ഷിയായി നിലകൊള്ളുന്ന ദേവി നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് അനുഗ്രഹിക്കട്ടെ.
3: മഹാരാജൻ വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമായിരിക്കുന്നു. എല്ലാവരും ക്ഷേത്രസന്നിധിയിലേക്ക് വന്നാലും.
4: പ്രഭു, ദേവിയുടെ അനുഗ്രഹത്താൽ നന്മയും സത്യവും പുലരുകയും നമ്മുടെ രാജ്യത്ത് അങ്ങയുടെ പ്രൗഢി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് പോകുവാൻ അനുവാദം തന്നാലും.
0: നിൽക്കൂ അഭിമന്യു, ദേവി വിഗ്രഹം കടത്തിയവനെ പിടിക്കാൻ ഒരു നാടകം നടത്തണമെന്നും അതിന് നമ്മുടെ പങ്ക് ആവശ്യമുണ്ടെന്നും നിങ്ങളൊന്ന് പറഞ്ഞു. അതിന് നാം സമ്മതിച്ചു. പക്ഷേ മന്ത്രിയാണ് കുറ്റവാളി എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി?
4: മഹാരാജൻ, സത്യമെന്തെന്നാൽ മന്ത്രിയാണ് കുറ്റവാളി എന്നത് എനിക്കറിയില്ലായിരുന്നു. എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം മന്ത്രിയുടെ മേൽ പരീക്ഷിച്ചു, അതിൽ തന്നെ സത്യം പുറത്തു വന്നു. മന്ത്രിയാണ് കുറ്റക്കാരനെന്ന് ബോധ്യമായി.
0: എന്ത്, നമ്മയും സംശയിച്ചെന്നോ? അഭിമന്യുവിന്റെ ചിന്താഗതിയോട് നമുക്ക് അഭിമാനം തോന്നുന്നു. താങ്കളെ പോലെ സമാധാനപരമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു. ശാന്തമായി ചിന്തിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ദേവീ പ്രഭാവമായി നാം കരുതുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കാൻ പ്രാർത്ഥിക്കാം.
5: മൗനസാക്ഷി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും രാജാവ് യു പ്രസന്നകുമാർ, മന്ത്രി ബാലമുരളി ചിറക്കൽ, അഭിമന്യു പ്രജിൻ സി കണ്ണൻ, പാൽക്കാരൻ മെഹമൂദ് കുറുവ, പലിശക്കാരൻ അനീഷ് പെരുന്താറ്റൻ, ഗൗതമൻ കമ്പിൽ പി രാമചന്ദ്രൻ, അഭയ ജസ്ന ജയരാജ്, പൂജാരി മോഹനൻ രാമന്തളി, ചാരന്മാരുടെ തലവൻ രാമകൃഷ്ണൻ പഴശ്ശി, ഭടന്മാർ സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, കെ വി നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
6: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം.
7: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസം

0: ഫോണുകളായി ഈസി ഇഎംഐയിൽ സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
1: പീറ്റർപള്ളി ഏജൻസീസ്.
2: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
5: ബി ആർ ജി സി ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് 7907966544.
6: ഒരു വീടായാൽ
7: സംശയമുണ്ട്, ഒരു ഡെസ്ക്ടോപ്പ് വേണം.
6: മൈജി ബാറ്റർ സ്റ്റഡി ഓഫറിൽ ലെനോവോ എച്ച് പി ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
7: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
6: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐ ഡി കാർഡുമായി വരാം.
7: ഇപ്പോൾ എല്ലാം മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
8: സമയം 1:59 മിനിറ്റും 45 സെക്കൻഡും. ഇനി 2 മണിക്കും ബിഡ്ഡേ ന്യൂസ് ഡൽഹിയിലെ, 2:15 തുടർ നാടകം തിരുവനന്തപുരം റിലേ.

0: In IPL cricket, Kolkata Knight Riders will take on Gujarat Titans at the iconic Eden Gardens this evening. The match is scheduled to begin at 7:30 p.m. And now before we end the bulletin, the headlines once again. Prime Minister Modi to hold bilateral talks with his Dutch counterpart Rob Jetten and call on King William Alexander and Queen Maxima today. Several important agreements expected to be signed, including in the fields of semiconductor chips, AI and bilateral trade. Army Chief General Upendra Dwivedi warns Pakistan against harbouring terrorists and operating against India. West Bengal government orders re-verification of caste certificates issued since 2011. CBSE announces a two-stage re-evaluation process of answer sheets for class 12 students. And in badminton, Indian duo Sathvik Sai Raj and Chirag Shetty enter finals of Thailand Open after a thrilling victory over Malaysian pair in the semi-finals. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 21-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കവിത സഖി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. സംവിധാനം പി എ ബിജു.
3: റസ്കോൾനിക്കോവിന്റെ ശുദ്ധനായ സുഹൃത്ത് റസ്സുമെഹിന്റെ ഗൃഹപ്രവേശമാണിന്ന്. പീറ്റേഴ്സ്ബർഗിൽ എങ്ങും ചർച്ചാവിഷയമായ കൊലക്കേസിലെ പ്രതി നിക്കോവാണെന്ന് റസ്സുമെഹിന് അറിയില്ല, പോലീസിനും അതറിയില്ല. പക്ഷേ നിഗൂഢ രഹസ്യങ്ങളുടെ ഭാരം താങ്ങാനാവാതെ നിക്കോവ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. പോലീസിനോട്, കൂട്ടുകാരോട്, ഡോക്ടറോട്, കണ്ണിൽ കാണുന്നവരോടൊക്കെ. പൊട്ടാനൊരുങ്ങുന്ന അഗ്നിപർവ്വതം പോലെയായിരുന്നു വിപ്ലവപൂർവ്വകാലത്തെ റഷ്യ. ദാരിദ്ര്യത്തിനും അനീതിക്കുമെതിരെ തീയാർക്കുന്ന തിളപ്പുകളായിരുന്നു അന്ന് തലസ്ഥാനത്ത് നിയമം പഠിച്ചിരുന്ന നിക്കോവിന്റെ തലയ്ക്കകം മുഴുവനും. പക്ഷേ പലിശക്കാരിയെ കൊന്നൊടുക്കിയ ശേഷമുണ്ടായ മനക്ലേശങ്ങൾ നിക്കോവിന് താങ്ങാനാവുന്നില്ല. മുങ്ങിച്ചാവാൻ ചാടുന്നൊരു സ്ത്രീയും ചാവാൻ അനുവദിക്കാതെ പിടിച്ചു കയറ്റുന്നവരുമൊക്കെ നിക്കോവിന്റെ തന്നെ മനസ്സിന്റെ പ്രകടനങ്ങളാണോ? അവസാനം കൊല നടന്ന വീട്ടിലെത്തി കാവൽക്കാരോട് വിചിത്രമായ ആവശ്യങ്ങൾ പറയുകയാണ് കഥാനായകൻ. റസുമുഹീനുമായുള്ള സംഭാഷണത്തോടെ ആരംഭിക്കുന്നു.
4: റസുമുഹീൻ, മരിക്കുന്നതിൽ എനിക്കെന്ത് സന്തോഷമാണെന്നോ? റസുമുഹീൻ, നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലരുതെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ലേ? എന്നെ ബലമായി പിടിച്ചു വെക്കാൻ നിനക്കെന്ത് അവകാശം? എന്നെ ഒറ്റയ്ക്ക് വിട്, ഞാൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ.
5: ശരി, നീ ഏത് നരകത്തിൽ വേണമെങ്കിലും വെക്കോ. നിക്കോ, ഞാൻ നിന്നെ തടയുന്നില്ല.
4: അതാ നിനക്ക് നല്ലത്. എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങണം.
5: എടാ, ഞാൻ പറയുന്നത് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കേ.
4: എന്ത്?
5: സ്വയം വിഡ്ഢിയെ പോലെയാണ് നീ നടക്കുന്നത്. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ പിടക്കോഴി അടയിരിക്കുന്നത് പോലെ നീ അതിനും ഇത് അടയിരിക്കുന്നു.
4: നീ എന്നെ കോഴിയാക്കുകയാണോ?
5: ഏയ്, അല്ലല്ല, നീ ഒരു സാഹിത്യ മോഷ്ടാവിനെ പോലെയാണ് പെരുമാറുന്നത്. നിന്നിൽ ജീവന്റെ ഒരു കണിക പോലുമില്ല. നീ ഒരു മെഴുക് പ്രതിമയാണ്. നീ ചെയ്തു കൂട്ടുന്നതും പറയുന്നതും നിനക്ക് പോലും അറിഞ്ഞുകൂടാ.
4: ഇനി നീ ഒരക്ഷരം മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത് റസുമയിൽ.
5: ഓ,
4: എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് സ്വാതന്ത്ര്യം വേണം. എനിക്ക് ഒറ്റയ്ക്ക്, എനിക്ക് ഒറ്റയ്ക്ക്.
5: നിക്കോ, ഇന്ന് വൈകുന്നേരം ഞാൻ ഗൃഹപ്രവേശന വിരുന്ന് നടത്തുകയാണെന്ന് നിനക്കറിയാലോ. ഇപ്പോ എന്റെ പുതിയ വീട്ടിൽ ആളുകൾ വരാൻ തുടങ്ങിക്കാണും. അതിന്

0: ഇടയിലാണ് നിന്റെ സ്ഥിതി നോക്കാൻ ഞാൻ വന്നത്. നിക്കോ, നീ ഒരു പമ്പര വിഡ്ഢിയായിട്ട് നടക്കുകയാണ്. നീ ഇപ്പൊ വരൂ, നമുക്ക് നിന്റെ മുറിയിൽ പോകാം. അല്ലെങ്കിൽ വേണ്ട, എന്റെ പുതിയ വീട്ടിലേക്ക് പോകാം. വരൂ, നമുക്ക് പോകാം.
1: ഇല്ല ഇല്ല, ഞാൻ വരില്ല.
0: ഓ, ഭ്രാന്ത് തന്നെ.
1: നിനക്കാണ് ഭ്രാന്ത്.
0: നിക്കോ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. 1000 പ്രാവശ്യം പല്ലും നഖവും ഉപയോഗിച്ച് ആളുകളോട് പൊരുതി അവരുടെ അടുക്കിലേക്ക് തന്നെ പിന്നീട് തിരിച്ചോടിയിട്ടുള്ളവനാണ് ഞാൻ. ഒരുവൻ സ്വയം ലജ്ജിതനാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇറക്കിവിട്ട അതേ മനുഷ്യന്റെ അരികിൽ തിരിച്ചെത്തുന്നു. അതുകൊണ്ട് വീടിന്റെ മേൽവിലാസം ഓർത്ത് വയ്ക്കുക. പോച്ചിൽ കോവിന്റെ വീടിന്റെ 3-ാമത്തെ നില. വിലാസം ഓർമ്മയുണ്ടല്ലോ? പോച്ചിൽ കോവിന്റെ വീടിന്റെ 3-ാമത്തെ നില.
1: ഇല്ല ഇല്ല, ഞാൻ വരില്ല. മിസ്റ്റർ റസുംഖിൻ, സഹാനുഭൂതിയുടെ പേരിൽ വല്ലവരിൽ നിന്നും അടികൊണ്ട് സംതൃപ്തി അടയാനും നിങ്ങൾ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
0: അടിയോ? ആരിൽ നിന്ന്? എന്നെയോ? അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുമ്പോഴേക്ക് അവന്റെ മൂക്ക് ഞാൻ ഇടിച്ച് പപ്പടമാക്കും. അതൊക്കെ പോട്ടെ, മേൽവിലാസം നീ ഓർത്ത് വെക്കുക. പോച്ചിൽ കോവിന്റെ വീട്, നമ്പർ 47, ബാബുഷ്കിന്റെ കെട്ടിടം.
1: ഇല്ല, ഞാൻ വരില്ല.
0: ഞാൻ ബെറ്റ് വയ്ക്കാം നീ വരുമെന്ന്. നിന്നെ എനിക്കറിയാമെടാ ആരെക്കാളും.
1: നോക്കാം.
0: പിന്നെ നീ വരില്ലെന്ന് പറഞ്ഞത് ഞാൻ കേട്ടില്ല. നോക്ക്, നീ എങ്ങാനും വരാതിരുന്നാൽ പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകില്ല.
2: ഞാനൊരു വിഡ്ഢിയാണ്. ഭ്രാന്തന്മാർ സുബോധത്തോടെ സംസാരിക്കാത്തതുപോലെയാണോ ഞാൻ? ഞാനിപ്പോൾ നിൽക്കുന്നത് പാലത്തിന് നടുവിൽ. വെള്ളമൊഴുകിപ്പോകുന്നത് എവിടേക്കാണ്? അസ്തമന സൂര്യന്റെ ശോഭയിൽ വെട്ടിത്തിളങ്ങുന്ന പ്രതിബിംബം തെളിഞ്ഞു കാണാം. വെട്ടിത്തിളങ്ങുന്ന ചുവന്ന വൃത്തം. അവിടെ നിൽക്കുന്നത് ഒരു സ്ത്രീയല്ലേ? അവൾ പുഴയിലേക്ക് ചാടുകയാണല്ലോ.
3: ഒരു സ്ത്രീ മുങ്ങിച്ചാവുന്നു. ഒരു പെണ്ണ് വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. ആരെങ്കിലും ആയോ?
4: എന്നോടൊപ്പം വന്നതാ. അവളെ കടുങ്കൈ ചെയ്യുമെന്ന് കരുതിയില്ല. ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ.
5: ഒരു തോണി ഇറക്ക്,
6: തോണി ഒരു കയറിട്ട് കൊടുക്ക.
7: ഓ, തോണിയൊന്നും വേണ്ടി വന്നില്ല. അതിനിടയിൽ ഒരു പോലീസുകാരൻ വെള്ളത്തിൽ ചാടി അവളെ രക്ഷിച്ചു എന്ന് തോന്നുന്നു.
2: ഞാൻ എന്തിനൊക്കെ തിരക്കുന്നു? പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? എല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിലെ ഭാരമൊഴിക്കണം. എനിക്ക് വയ്യ ഇങ്ങനെ കുറ്റവും ചുമന്നുകൊണ്ട്. എനിക്ക് സ്വതന്ത്രനാകണം. പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക തന്നെ. അല്ലെങ്കിൽ വേണ്ട വേണ്ട, പിന്നെ ആകട്ടെ.

നിൽക്കുന്നത് അതേ കൊല നടന്ന സ്ഥലത്ത്. എന്റെ കാലുകൾ കോണി കയറുകയാണ്. ആരും ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞതുമില്ല.

കുറച്ച് പണി നടക്കുകയാണല്ലോ. ആ പെട്ടി കിടക്ക അത് അതവിടെ ഉണ്ടാവുമോ?

0: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
1: ഇവിടെ മുറി വാടകയ്ക്കുണ്ടെന്ന് കേട്ടു.
2: രാത്രിയിലാണോ അന്വേഷിക്കുന്നത്? പകല് വരണം മിസ്റ്റർ.
1: നിലമുക്ക് കഴുകിയോ? നിങ്ങളിവിടെ ചായം പൂശാൻ പോവുകയാണോ? അവിടുത്തെ ചോരപ്പാടെല്ലാം പോയോ? ശരിക്കും ശരിക്കും കഴുകണം.
3: ചോരപ്പാടോ? എന്തു ചോര?
1: അത് ആ വൃദ്ധയും അവരുടെ സഹോദരിയും കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ മുഴുവൻ ഒരു ചോരക്കളമായിരുന്നു.
2: നിങ്ങൾ ആരാണ്?
1: ഞാൻ ആരാണെന്നോ?
3: അതെ, നിങ്ങൾ ആരാണ്?
1: ഞാൻ ആരാണെന്ന് നിങ്ങളതറിയണമെന്ന് നിർബന്ധമാണോ? പോലീസ് സ്റ്റേഷനിലേക്ക് വരെ. ഞാൻ മനസ്സിലാക്കിത്തരാം.
3: നമുക്ക് വീട്ടിൽ പോവാം. നേരെ ഒരുപാട് വൈകി. ഇന്ന് പണി മതിയാക്കാം. എടേ, നീ ആ വാതില് പൂട്ട്.
1: വളരെ നല്ലത്.
3: കാവൽക്കാരാ, ഏയ് കാവൽക്കാരാ,
4: എന്താണ് കാര്യം?
3: ഇയാൾക്കെന്തോ ചോദിക്കാനുണ്ടെന്ന്.
4: എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
1: നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നോ?
4: ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ വന്നതേയുള്ളൂ.
1: അതാണ് ഞാൻ മുകളിലേക്ക് കയറുമ്പോ നിങ്ങളെ കാണാതിരുന്നത്.
4: എന്താണ് കാര്യം? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
1: അവർ അവിടെ തന്നെ ഇല്ലേ?
4: കുറച്ചു നേരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
3: അയാൾ മുറി വാടക കിട്ടുമോ എന്ന് നോക്കാൻ വന്നതായിരുന്നു.
4: ഏത് മുറി?
3: ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മുറി. നിങ്ങൾ എന്തിനാണ് ചോരപ്പാടുകളിൽ കഴുകി കളഞ്ഞതെന്ന് അയാൾ ഞങ്ങളോട് ചോദിക്കുന്നു.
2: ഇവിടെ ഒരു കൊലപാതകം നടന്നതല്ലേ? ഞാൻ ഈ സ്ഥലം വാടകയ്ക്കെടുക്കാൻ വന്നതാണെന്ന് ഇയാൾ.
3: എന്നിട്ട് അയാൾ പറയുവാ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ, അവിടെ വെച്ച് എല്ലാം പറഞ്ഞു തരാമെന്ന്. അയാൾ ഞങ്ങളെ വിടുന്നില്ല.
4: നിങ്ങൾ ആരാണ്?
1: ഞാൻ റസ്കോൾനിക്കോവ്.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 21-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, കൂടാതെ കവിത സഖി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം ബി എ ബിജു.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം യേശുദാസ് പാടിയത്, യൂസഫലിയുടെ വരികൾക്ക് ദേവരാജന്റെ ഈണം. ചിത്രം ആ നിമിഷം.

0: സിംഗിൾ ഡോർ ഡബിൾ ഡോർ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകളെല്ലാം മെഗാ ഡീലിൽ
1: ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
0: മൈ ജി ഡേ നൈറ്റ് സെയിൽ, നിങ്ങളുടെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചറിൽ.
2: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
3: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
2: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
3: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
1: ഇന്നാണ് ഇന്നാണ് ഇന്നാണ്.
0: അതെ, ടെലിവിഷൻ വാങ്ങാൻ ഇന്നാണ് സൂപ്പർ ടൈം. മൈ ജി ഡേ നൈറ്റ് സെയിൽ,
1: തിരഞ്ഞെടുത്ത ടിവികളിൽ ഇനി 85% വരെ വിലക്കിഴിവ്. നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ബിഗ് സ്ക്രീൻ മോഡലുകൾ മെഗാ ഓഫറിൽ. മൈ ജി ഡേ നൈറ്റ് സെയിൽ ഓഫർ ഇന്ന് 12

0: രാത്രി 12 വരെ.
1: മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
2: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ എസികൾ വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
3: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
7: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ. കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
8: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
9: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
10: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസിയലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി EMI സ്വന്തമാക്കാം. ഒപ്പം 1000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
11: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
12: ഒരു വീടായ
13: സംശയമുണ്ട്, ഒരു ഡെസ്ക്ടോപ്പ് വേണം.
12: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ലെനോവോ HP ഡെസ്ക്ടോപ്പുകൾ സൂപ്പർ ഡിസ്കൗണ്ടിൽ.
13: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം മൈജിയുടെ കസ്റ്റമൈസ്ഡ് ഡെസ്ക്ടോപ്പുകളും.
12: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും സ്കൂൾ കോളേജ് ഐഡിക്കാരുമായി വരാം.
13: ഇപ്പോൾ എല്ലാം മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
14: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറന്റ് ബില്ല് വരുമ്പോൾ തീർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
15: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
16: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
17: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
16: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
17: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
13: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTU AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണങ്കണ്ടി. വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
18: ചിത്രം കാട്ടുപൂക്കൾ, ഗായകൻ യേശുദാസ്. ONV വരികൾക്ക് ദേവരാജന്റെ ഈണം.

0: സ്റ്റഡി, ഗെയിമിംഗ്, ഓഫീസ് ഏത് ആവശ്യത്തിനും ബെസ്റ്റ് ലാപ്ടോപ്പ് ഡീലുകൾ ഇന്ന് മൈ ഡേ ഡേ നൈറ്റ് സെയിലിൽ.
1: സ്പെഷ്യൽ പ്രൈസിംഗ് വാങ്ങാം എല്ലാ പ്രമുഖ ബ്രാൻഡുകളും.
0: ലാപ്ടോപ്പുകൾ 31,000 രൂപയിൽ താഴെ വിലയിൽ തുടങ്ങുന്നു. മാക്ബുക്ക് ഉൾപ്പെടെ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾക്കും വമ്പൻ ഓഫറുകൾ.
1: മൈ ഡേ ഡേ നൈറ്റ് സെയിൽ
0: ഇന്ന് 12 മണി മുതൽ രാത്രി 12 മണി വരെ മൈ ഡേ ഫ്യൂച്ചറിൽ മാത്രം.
2: ഗാന സ്ലിപ്പുകൾ വയലാർ ദേവരാജൻ, ഗായകൻ യേശുദാസ്, ചിത്രം വിവാഹിതാ.

0: രണ്ടക്ഷരം കേട്ട് പഠിക്കണമെങ്കിൽ സ്പീക്കറും ഇയർഫോണും വേണം.
1: നിങ്ങളുടെ സ്റ്റഡി സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ മൈജി ബാക്ക് ടു സ്റ്റഡി.
0: സ്മാർട്ട് വാച്ച്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, ഹാർഡ് ഡിസ്ക്, മൗസ്, കീബോർഡ് തുടങ്ങി എല്ലാ

0: പകലും ഓഫറുകളുടെ വൈബ് ഓൺ ആകുന്ന മൈ ജി ഡേ നൈറ്റ് സെയിൽ ഇന്ന്
1: 30,000 റുപ്പീസ് മുതൽ 60,000 റുപ്പീസ് വരെയുള്ള സ്മാർട്ട് ഫോണുകൾ വാങ്ങുമ്പോൾ ബോട്ട് നിർവാണ ഇയർബഡും ഐ ഗിയർ പോക്കറ്റ് സ്പീക്കറും സമ്മാനം.
0: ഡബിൾ ഗിഫ്റ്റും വമ്പൻ ഡീലുകളും ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ.
1: ഓൺലി അറ്റ് മൈ ജി ഫ്യൂച്ചർ ടിജിഎഫ്ലൈ.
2: വയലാറിന്റെ വരികൾക്ക് ദേവരാജന്റെ ഈണം, യേശുദാസിന്റെയും സുശീലയുടെയും ആലാപനം, ചിത്രം ശകുന്തള.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:30 തുടർന്ന് കേൾക്കാം.
1: പ്രീമിയം സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇന്ന് മൈ ജി ഡേ നൈറ്റ് സെയിലിൽ മെഗാ സർപ്രൈസ്.
2: 60,000 റുപ്പീസ് മുതൽ 1 lakh റുപ്പീസ് വരെ വരുന്ന സ്മാർട്ട് ഫോണുകൾക്കൊപ്പം ബോട്ട് എയർ ഡോപ്സും നോയ്സ് സ്മാർട്ട് വാച്ചും സമ്മാനം.
1: ഡബിൾ ഗിഫ്റ്റും ബമ്പൻ ഡീലുകൾ ഇന്ന് 12 മുതൽ രാത്രി 12 വരെ.
2: ഓൺലി അറ്റ് മൈ ജി ഫ്യൂച്ചർ TNC അപ്ലൈ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 ഉൾക്കാഴ്ച. അധ്യാപകനും ഗവേഷണ വിദ്യാർത്ഥിയുമായ മുർഷിദ് കുന്നത്തുമായി ജയൻ മുത്തേരി നടത്തുന്ന അഭിമുഖം. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് 5 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കാസർകോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും.
3: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: എങ്ങനെയുണ്ട് സാർ പുതിയ ബാച്ചിലർ ലൈഫ്?
7: എല്ലാം സഹിക്കാം, പക്ഷെ പാത്രം കഴുകൽ
6: അതിപ്പോ എളുപ്പമല്ലേ? വെറും 18,990 രൂപ മുതൽക്ക് ഡിഷ് വാഷറുകൾ കണ്ണങ്കണ്ടിയിലുള്ളപ്പോൾ
7: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
8: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: My G Day Night Sale-il selected home and kitchen appliances na 50% discount.
2: Chimney, hob, cooking range, inverter and battery enivikkum mega vilakkirivu.
1: Koodathe thirinjedutha crockery-galkku flat 50% offer.
2: Ee offer 12 mani mudal raathri 12 varu maatram. My G Future-il TNC apply.
0: Nilayam naale prakshepanam cheyna parivadikal. Raavile 6:10 subhashitham tayaraaki avadharippikkunnathu B Bharadas. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം ചരിത്രബദ്ധം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടൂട്ടി കാർഷിക വൃത്താന്തം. മഞ്ഞൾ കൃഷി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ സബ്ജക്ട് മാറ്റ് സ്പെഷ്യലിസ്റ്റ് ഷാനില നീലിയാട്ട് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽറിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടൂട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരുന്തൽമണ വിപണി. ശേഷം ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം റീഗൽ ജുല്ലസ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരുന്തൽമണ ആരോഗ്യ ജാലകം. കൂർക്കംവലിയുടെ കാരണം പ്രഖ്യാതം.

പ്രത്യാഘാതം. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഇ എൻ ടി വിഭാഗം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റഫീഖ് അലി കെ പി സംസാരിക്കുന്നു. നാളെ രാവിലെ 7:15 എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായന യോസെ മോരോ ദേ വാസ് കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:25 മലയാളത്തിൽ. വാർത്തകൾക്ക് ശേഷം 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. ഒബിസിറ്റി അഥവാ അമിതവണ്ണം ആയുർവേദ ചികിത്സയും ആയുർവേദ ഡോക്ടർ ജി വിനോദ് കുമാർ സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ആ പൂമാല എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലപിക്കുന്നത് എൻ മധുസൂദനൻ. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്തംകുളം ജാഗ്രത. 7:55 കൊറമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ അനൂപ് നിലമ്പൂർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമുകളും. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 8:55 ചിത്രമഞ്ജരി തുടരുന്നു. 9:20 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ. എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം.

0: നാളെ രാവിലെ 10 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പിന് ശേഷം നവഗീതങ്ങൾ. 10:15 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ 2-ാം ഭാഗം. 10:30 കുട്ടി റോക്സ്, കുട്ടികൾക്കായുള്ള തത്സമയ ഫോണിൻ പരിപാടി. 11:30 ബാലലോകം, മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഈശൽ, 12:25 ജാലകം, 12:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം 12:40 പ്രകാശധാര, 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം തിരുവനന്തപുരം റിലേ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:50 വയലമ്പീഡും. ഇതുവരെ പ്രിയ ശ്രോതാക്കൾ കേട്ടത് ആകാശവാണി മഞ്ചേരി FM നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് സമാപിച്ചു.
1: ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
5: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
6: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
7: പ്രീമിയം സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇന്ന് മൈജി ഡേ നൈറ്റ് സെയിലിൽ മെഗാ സർപ്രൈസ്.
8: 60,000 രൂപീസ് മുതൽ 1,00,000 രൂപീസ് വരെ വരുന്ന സ്മാർട്ട് ഫോണുകൾക്കൊപ്പം ബോട്ട് എയർ ഡോപ്സും നോയ്സ് സ്മാർട്ട് വാച്ചും സമാനം.
7: ഡബിൾ ഗിഫ്റ്റും വമ്പൻ ഡീലുകളും ഇന്ന് 12 മണി മുതൽ.

0: രാത്രി 12 വരെ.
1: Only at Mighty Future. TNC apply.
2: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായില്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ? നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3-299-299.
6: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
8: ഇന്ന് മൈ ജിപേ നൈറ്റ് സെയിലിൽ പ്രീമിയം സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ഗിഫ്റ്റുകളും പ്രീമിയം തന്നെ.
9: 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലു വരുന്ന സ്മാർട്ട് ഫോണുകൾക്കൊപ്പം ബോട്ട് ഹോം തിയേറ്ററും നോയ്സ് കോളിംഗ് സ്മാർട്ട് വാച്ചും തികച്ചും സൗജന്യം. ഈ പ്രീമിയം ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ.
6: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
7: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
6: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
7: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
10: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം, എന്നും രാവിലെ 8:15.
6: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
11: അൽ റെഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
3: ദിവസവും കാലത്ത് 6:35.
7: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
11: അൽ റെഹാൻ കണ്ണാശുപത്രി,
7: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
12: FM പ്രധാന വാർത്തകൾ.
13: നെതർലൻഡ്സ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് യേട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വില്യം അലക്സാണ്ടർ രാജാവുമായും മാക്സിമ രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നെതർലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചിപ്പ് നിർമ്മാണത്തിലും സെമി കണ്ടക്ടർ നിർമ്മാണത്തിലും ഭാരതം വലിയ ചുവടുവയ്പ്പുകളാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്തിരത്തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ദേശീയ ആരോഗ്യ നയത്തിന്റെ ഭാഗമായി പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് രാജ്യത്ത് പിന്തുടരുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾ നിലനിർത്തുന്നതിന് പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. റൊമാനിയയിൽ നടക്കുന്ന സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദയ്ക്ക് ആദ്യ വിജയം.
12: FM പ്രധാന വാർത്തകൾ.
8: സ്മാർട്ട് ഫോൺ ഡീലുകളുടെ ആഘോഷമായി മൈജി ഡേ നൈറ്റ് സെയിൽ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ.
9: X25, വിവോ, റിയൽമി ഫോണുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ. ഓപ്പോ, ഗൂഗിൾ ഫോണുകൾ കിലോ പ്രൈസിൽ.
8: iPhone 16 മുമ്പെങ്ങുമില്ലാത്ത എക്സ്ചേഞ്ച് ബോണസും ക്യാഷ് ബാക്കും, കുറഞ്ഞ EMI.
9: മൈജി ഫ്യൂച്ചറിൽ മാത്രം TNC apply.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
7: എന്നും രാവിലെ 8:30.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
14: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
7: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.

തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1611 പാലക്കാട് കണ്ണൂർ മെയിൽ എത്തിച്ചേരുന്നത് 4:05 1:26:17 എറണാകുളം നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 4:23 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം മെയിൽ എത്തിച്ചേരുന്നത് 4:01:05:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ എത്തിച്ചേരുന്നു 5:06:00.

0: ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 5 മിനിറ്റും 25 സെക്കൻഡും. നമ്മുടെ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന അടുത്ത പരിപാടിക്കായി കാത്തോർക്കൂ.
1: ഉൾക്കാഴ്ച. കാഴ്ചയില്ലാത്തവർ പൂർണ്ണമായും സ്വയം നിർമ്മിക്കുന്ന അതിജീവനത്തിന്റെ ആത്മാവിഷ്കാരം. കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വേണ്ടി മഞ്ചേരി ആകാശവാണി തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.

0: നമസ്കാരം. ഇന്നത്തെ ഉൾക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ അതിഥി ഇതാ മുന്നിൽ വന്നിട്ടുണ്ട്. നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ആള് താടിയൊക്കെ ഇങ്ങനെ കറക്റ്റ് ലെവലില് ഷെയ്പ്പ് ചെയ്തിട്ട് കാണാം ആ സുന്ദരനെ. ആള് പൊളിറ്റിക്കൽ സയൻസിൽ JRFOട് കൂടിയിട്ട് PhD ചെയ്യുന്ന ആളാണ്. ആളൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ആളൊരു സംഘാടകനാണ്. സാധാരണ നമ്മൾ ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് തുടങ്ങാറുള്ളത്, പക്ഷേ പുള്ളി പാട്ട് പാടില്ല, പകരം ബാക്കി എല്ലാ ഐറ്റംസും കയ്യിലുണ്ട്, നീന്തൽ വരെ കയ്യിലുണ്ട്. ആള് മുർഷിദ് കുന്നത്ത് നടുത്തൊടി മഞ്ചേരി പാപ്പിനിപ്പാറ സ്വദേശിയാണ്. ഇനി മുർഷിദ് തന്നെ കുറിച്ച് പറയും.
1: താങ്ക് യു സാർ. ആദ്യം തന്നെ വളരെയധികം സന്തോഷം ഉൾക്കാഴ്ചയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. കാരണം പലപ്പോഴും ഈ പ്രോഗ്രാം കേട്ടിട്ടുണ്ട്. ഞാൻ എന്നെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് മുർഷിദ് കുന്നത്ത് നടുത്തൊടി, സ്ഥലം മഞ്ചേരി പാപ്പിനിപ്പാറയാണ്. നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഗവൺമെന്റ് കോളേജ് ചാലക്കുടി പനമ്പള്ളി അവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. JRFOട് കൂടിയാണ് PhD ചെയ്യുന്നത്. പൊളിറ്റിക്കൽ സയൻസിലാണ്. ഇന്ത്യയുടെ മാരിടൈം പോളിസി, അതിൽ വരുന്ന വെല്ലുവിളികളും പുതിയ കാല പ്രവണതകളും, അത് എങ്ങനെയാണ് ഇന്ത്യ അതിനെ മറികടക്കുന്നതും എന്ന വിഷയത്തിലാണ് നിലവിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം പൂർത്തിയായിട്ടുണ്ട്.
0: ഓക്കെ, അപ്പോൾ നമുക്ക് ആ വിഷയത്തിൽ തന്നെ വരാം. ഈ PhD ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു?
1: അതെ, തികച്ചും ഞാൻ 1 മുതൽ 7 വരെ സാധാരണ എല്ലാ കാഴ്ചയില്ലാത്ത ആളുകളും പഠിക്കുന്നത് പോലെ ഒരു സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ വെച്ച് അത്യാവശ്യം എനിക്ക് വേണ്ട സ്കില്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം അവിടെ നിന്ന് തന്നെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഹൈസ്കൂളിലേക്ക് മറ്റു വിദ്യാർത്ഥികളുടെ കൂടെ അഥവാ കോമൺ ആയിട്ടുള്ള ആളുകളുടെ കൂടെ ഇരുന്ന് അവരുമായി ഉൾച്ചേർന്ന് ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന ആശയം പൂർത്തിയാക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അത് അറിയുന്നതിന് വേണ്ടി, സമൂഹത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി അവർ നമ്മളെ ഹൈസ്കൂളുകളിലേക്ക് മറ്റു ഹൈസ്കൂളുകളിലേക്ക് പറഞ്ഞേക്കും. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പഠിച്ചത് 8 മുതൽ +2 വരെ MSP ഹയർ സെക്കൻഡറിയിലായിരുന്നു. അവിടെ 8 മുതൽ 10 വരെ പഠിച്ചു. അതിനുശേഷം ഹയർ സെക്കൻഡറിയിലേക്ക് ഹ്യൂമാനിറ്റീസ് വിഷയം തിരഞ്ഞെടുത്തു. അങ്ങനെ ക്ലാസ്സുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ചുറ്റും നമുക്ക് പൊളിറ്റിക്സ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസിനോടൊരു താല്പര്യം അന്ന് മുതലുണ്ടായി. അത് പൊതുവെ കൂടുതൽ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും +1 +2 കാലഘട്ടങ്ങളിൽ ഏറ്റവും എളുപ്പത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ്. പക്ഷെ അതിലുപരി എന്റെ മനസ്സിൽ പൊളിറ്റിക്കൽ സയൻസിന് കുറച്ചും കൂടി സ്ഥാനം ഉണ്ടായിരുന്നു. മാത്രമല്ല എന്നെ പഠിപ്പിച്ച അധ്യാപകൻ, അദ്ദേഹത്തെ പറയാതെ ഒരിക്കലും കടന്നുപോകാൻ കഴിയില്ല, ഹാരിസ് സാറ്, MSP HSS ഇപ്പോഴും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വേണ്ട നിർദ്ദേശങ്ങളും എനിക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ അദ്ദേഹം നൽകുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു ശൈലിയൊക്കെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ ആകർഷണമാകും, അതോടൊപ്പം ആ വിഷയത്തിലും ആകർഷ്ടനാവുകയും അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പൊളിറ്റിക്കൽ സയൻസ് തെരഞ്ഞെടുത്തു. ഡിഗ്രി പൊളിറ്റിക്കൽ സയൻസ് ഒരുപക്ഷെ +1 +2 കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ടഫ് ആയിരുന്നു. എന്നാലും പൊളിറ്റിക്കൽ സയൻസ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനെ സയന്റിഫിക് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്ത് പഠിച്ചു. മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന വേദികളിലെല്ലാം നമ്മൾ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട

0: രാഷ്ട്രീയമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട നമ്മുടെ സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുന്നിടത്തെല്ലാം സംസാരിക്കുകയും ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് പി ജിക്ക് എന്നോട് എനിക്ക് ആ ഒരു സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഒരു അധ്യാപിക ഉണ്ടായിരുന്നു. അദ്ദേഹം, അവരുടെ പേര് അനീറ്റ എന്നാണ്. അപ്പോൾ അവര് ഇതുപോലെ ടീച്ചർ എന്നോട് പറഞ്ഞു, നമ്മൾ കൂടുതൽ എക്സ്പോഷറുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഔട്ട്റീച്ചിങ് കിട്ടുന്ന തലങ്ങളിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരിക്കലും കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കരുത് എന്നുള്ള നിലയിൽ തന്നെ സംസാരിച്ചു. അപ്പോൾ അത് കേട്ട് ടീച്ചറുടെ ഒരു ദീർഘവീക്ഷണം കൊണ്ട് തന്നെ ടീച്ചർ എന്നോട് പറഞ്ഞു, നിനക്ക് ഏറ്റവും നല്ലത് ഇനി പുറത്ത് പോയി പഠിക്കുക, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനങ്ങനെ കോമൺ യൂണിവേഴ്സിറ്റി എക്സാം എഴുതി, അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരിയിൽ എനിക്ക് കിട്ടി. അവിടെ തികച്ചും കാഴ്ചയില്ലാത്തവർക്ക് അതല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഭിന്നശേഷിക്കാർക്ക് മറ്റുള്ളവരോടൊപ്പം അവരുടെ പരിമിതിയെ മറികടക്കുന്ന തരത്തിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ പഠിക്കാനും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇടപെടലുകളായിരിക്കാം പിന്നീട് എനിക്ക് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റ് എഴുതാൻ അവസരമുണ്ടാക്കി. അത് ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് കിട്ടുകയും അതോടൊപ്പം തന്നെ JRF കരസ്ഥമാക്കാനും കഴിഞ്ഞു. അങ്ങനെ JRF കിട്ടിയതിന് ശേഷം പിന്നീട് എന്ത് എന്നൊരു ചോദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം എന്റെ ഒരു എയിമായിരുന്നു എട്ടാം ക്ലാസ് മുതലേ ഞാൻ പ്രൊഫസറായിരിക്കണം അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ. അന്നൊന്നും നമുക്ക് പ്രൊഫസർ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ലെക്ചർ എന്നുള്ള വാക്ക് മാത്രമേ അറിയുള്ളൂ. അതിന്റെ കാറ്റഗറികളെ കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നീട് പതിയെ പതിയെ ഇങ്ങനെ നമ്മൾ ക്ലാസ്സുകൾ കടന്നു വരുമ്പോഴാണ് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റി. അങ്ങനെ ഏതായാലും അത് ഒരു PG ലാസ്റ്റ് ഇയറോടുകൂടി ഞാൻ നെറ്റ് കരസ്ഥമാക്കി. നെറ്റ് കരസ്ഥമാക്കിയതിന് ശേഷം BEd പോകണോ അതല്ലെങ്കിൽ പിന്നീട് നമ്മൾ റിസർച്ച് PhD ജോയിൻ ചെയ്യണോ എന്നുള്ളൊരു രണ്ട് ചോദ്യം എന്റെ മുന്നിൽ വന്നു. അപ്പോഴും ഞാൻ കുറച്ചു നേരം ചിന്തിച്ചു. അപ്പോൾ എൻ്റെ അധ്യാപകരോടുമായിട്ട് ചർച്ച ചെയ്തു. എന്നാലും നമുക്ക് പറ്റുന്ന തരത്തിലൊരു ഗൈഡ് അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരാൾ വേണമല്ലോ. അതിനുവേണ്ടി ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു, അല്ലെങ്കിൽ ഒരുപാട് അധ്യാപകരെ കണ്ടു. കേരളത്തിലാണ് ഇപ്പോൾ PhD ചെയ്യുന്നത്. മാത്രമല്ല, അപ്പോൾ അതിനിടയിൽ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും നല്ല വലിയൊരു ആഗ്രഹമായിരുന്നു എന്ത്, ഒരു അധ്യാപകനാകുക, കോളേജിൽ ഒരു ഒരു വർഷമെങ്കിലും പഠിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല ഗസ്റ്റ് ലെക്ചർ ഇൻ്റർവ്യൂകൾക്കും പങ്കെടുത്തു. അങ്ങനെ എനിക്ക് ഇവിടെ തൊട്ടടുത്തുള്ള യൂണിറ്റി വിമൻസ് കോളേജിൽ രണ്ടു വർഷം ഗസ്റ്റായി സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞു. ആ ഒരു കാലഘട്ടം എന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട്
1: അപ്പോ ഇഷ്ടമുള്ള ഫീൽഡ് തന്നെയാണ് മുർഷിദ് ഇപ്പൊ നിൽക്കുന്നത്.
0: അതെ അതെ,
1: ഇഷ്ടമുള്ള വിഷയത്തിൽ PhD, അതുപോലെ തന്നെ ഇഷ്ടമുള്ള ജോലി, കോളേജ് ലെക്ചർ,
0: അതെ ഇതൊക്കെ
1: ചെയ്തു.
0: തീർച്ചയായിട്ടും.
1: ഇപ്പൊ എത്ര വയസ്സായി?
0: ഇപ്പോ എനിക്ക് 27-ാമത്തെ വയസ്സ്.
1: 27, അതായത് 2K അല്ല, തൊട്ട് മുമ്പ്.
0: അതെ
1: അല്ലെ, ഒരു 98.
0: അതെ, ഈ ഒരു ഇപ്പോ നമ്മൾ, അതെ, ഒരു 98
1: ആയിരിക്കും ജനം അല്ലെ.
0: അതെ,
1: ഇപ്പൊ 2K, ഇപ്പൊ നിങ്ങൾ പൊളിറ്റിക് സയൻസിൽ PhD ചെയ്യുന്ന ആളാണ്.
0: അതെ അതെ അതെ.
1: പുതിയ 2K ജെൻസി വിഭാഗത്തിന് ഒരു അരാഷ്ട്രീയ ബോധം വരുന്നുണ്ടോ സോഷ്യൽ മീഡിയയുടെ ഭാഗമായിട്ട് സംശയമുണ്ട്. കാരണം ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ അഭിമുഖീകരിച്ചു, ഇതിലൊന്നും മുൻപന്തിയിൽ ഈ വിഭാഗത്തെ കാണുന്നില്ല. മാത്രമല്ല, ഏത് പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഭാവിയിലെ നമ്മുടെ നാട്, ഇങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലാതെ ചിലപ്പോൾ പലരും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ കണ്ടുവരെ വോട്ട് ചെയ്യുന്നൊരവസ്ഥ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതിനെക്കുറിച്ച്
0: അതെ,
1: പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി എന്ന രീതിയിൽ താങ്കൾ.
0: തീർച്ചയായിട്ടും എനിക്കും ഈ ഒരു ചിന്ത പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം ഈ COVID-19 ശേഷം, നമ്മുടെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം, വിദ്യാർത്ഥികൾക്കിടയിൽ ആ ഒരു സംഭവം, ഒരു സംഗതി, അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്ന ഒരു, അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം പലപ്പോഴും എനിക്ക് തോന്നുന്നത് അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറി വരുന്നതാണല്ലോ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഒരു ഗ്യാപ്പ് നമ്മുടെ വീടകം വിദ്യാലയമായ കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ കോളേജ് ഒക്കെ, കോളേജ് മുറികളെല്ലാം വീട്ടിനകത്തായ ആ സമയത്ത് അതിനൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ പലപ്പോഴും രാഷ്ട്രീയം, ഇപ്പോൾ കോളേജുകളിലേക്കൊക്കെ നോക്കിയാൽ കലാലയ രാഷ്ട്രീയം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഒരു ചടങ്ങ് എന്ന നിലയിൽ ഇലക്ഷനുകൾ നടക്കാറുണ്ട്. സമരങ്ങളോ അല്ലെങ്കിൽ അവകാശ പോരാട്ടങ്ങളോ ഒന്നും നമ്മൾ ഇന്ന് ക്യാമ്പസുകളിൽ കാണുന്നില്ല. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ തലമുറ, ഈ ഒരു ജെൻസി എന്ന് പറയുന്ന അവർ പലപ്പോഴും രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു ചുവട് അകലെയാണോ എന്ന് സംശയിക്കാറുണ്ട്. അതിൽ നിന്ന് കേവലം ഒന്നോ രണ്ടോ പേര് മാത്രം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്.
1: ആധിപത്യ സമൂഹത്തിൽ രാഷ്ട്രീയം അനിവാര്യമായ ഘടകമാണ്. നമ്മുടെ ഭാവിയിലേക്ക് ദോഷം ചെയ്യുന്നുള്ളത് പൂർണ്ണമായിട്ടും ഉറപ്പുള്ള കാര്യം തന്നെയാണ്.
0: തീർച്ചയായിട്ടും.
1: പലപ്പോഴും സങ്കുചിതമായ ഇടങ്ങളിൽ ഒതുങ്ങിപ്പോവാൻ സാധ്യത കൂടുതലാണ്.
0: അതെ അതെ.
1: ഓക്കെ, നമുക്കിനി നമ്മുടെ ഇതിലേക്ക് വരാം. ഇപ്പൊ താങ്കൾ ജന്മനാ കാഴ്ച ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇപ്പൊ താങ്കളോട് സംസാരം താങ്കൾ പറഞ്ഞു,

0: ഒന്നുമില്ല. പക്ഷേ ഡോക്ടർമാരെ സമീപിച്ച സമയത്ത് അവർ പറയുന്നത് ഇപ്പോൾ എനിക്ക് താഴെയുള്ള രണ്ടു പേരാണ്, എൻ്റെ വീട്ടിൽ മൊത്തം അഞ്ചു പേരാണ്, ഞാനും എൻ്റെ ഉമ്മയും ഉപ്പയും അതുപോലെ അനിയനും അനിയത്തിയാണ് ഉള്ളത് എനിക്ക്. അപ്പോൾ ഈ
1: മൂന്ന്
0: കുട്ടികളാണ് എനിക്ക്, രണ്ടുപേരാണ് സഹോദരങ്ങളായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഈ ബ്ലൈൻഡ്നെസ് ഉണ്ട്, ഒരു പകുതി കാഴ്ചയെ അവർക്കുള്ളൂ. അത് ഒരു പക്ഷേ ഡോക്ടേഴ്സിനെ സമീപിച്ച സമയത്ത് അവർ പറയുന്നത് അത് പാരമ്പര്യ വിഷയമാണ് എന്ന നിലയിലാണ്. കാരണം വൈറ്റമിൻ്റെ അഭാവം, അതുപോലെ തന്നെ ചിലർ പറയുന്നുണ്ട് പോസിറ്റീവോ നെഗറ്റീവോ ബ്ലഡുകൾ തമ്മിലുള്ള ഒരു വിഷയമാണ്, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്.
1: അല്ല, ഇന്നത്തെ രീതിയിൽ ചികിത്സ കൊണ്ട് ആദ്യ സ്കാനിങ്ങിലൂടെ ഒക്കെ തിരിച്ചറിയാൻ പറ്റില്ലേ?
0: അതെ അതെ അതെ, ഏർലി പ്രിവെൻഷൻ മെത്തേഡുകളൊക്കെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് കണ്ടെത്താൻ പറ്റുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു പക്ഷെ ഒരു പരിധി വരെ ഒരു എനിക്ക് തോന്നുന്നത് നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം, ഇപ്പൊ ഞാനൊക്കെ ജനിച്ച 90s ആണ്, ആ ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന്റെ വളർച്ച കുറച്ച് കുറവായതുകൊണ്ടും അല്ലെങ്കിൽ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ടും അപ്പോ അത് അങ്ങനെ ഒരു നമുക്ക് കണ്ടെത്താൻ പറ്റാതെ പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല എനിക്ക് താഴെയുള്ളവർക്കും ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് നമ്മുടെ സമൂഹം അത്ര അറിവുള്ളവരായിരുന്നില്ല. ഒരുപക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത് കാഴ്ചയില്ലായ്മയെ ഈ ബൈ ബർത്ത് കാഴ്ചയില്ലായ്മ എന്നുള്ള ആ ഒരു സംഭവം, അതെ അത് വിരളമാണ് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ മാത്രമല്ല സാർ ചോദിച്ചു പെട്ടെന്ന് പകുതിക്ക് വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു യാത്രയിൽ വെച്ച് പെട്ടെന്നൊരു കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ എനിക്കിപ്പോൾ പരസഹായമില്ലാതെ നമുക്ക് എവിടെയും ഏത് സമയത്തും പോകാനുള്ളൊരു കോൺഫിഡൻ്റ് ഉണ്ട്, നമുക്ക് പേടിയില്ല. പക്ഷേ എനിക്കറിയാം എൻ്റെ ചുറ്റുപാടുള്ള പലരും ഇതുപോലെ കാഴ്ച അപകടത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർ പലപ്പോഴും വീടിനകത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. മാത്രമല്ല അവർക്ക് പിന്നീട് മൊബിലിറ്റി വളരെ കുറവായിരിക്കും, നടക്കാനൊക്കെ വളരെ പേടിയായിരിക്കും. നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ പോലും പലപ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുന്നത് പോലും ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഒന്നാമത് അവർ മുൻപ് കാഴ്ച എന്ന് പറയുന്ന ആ ഒരു അനുഭൂതി അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ കാഴ്ച എന്ന് പറയുന്ന ആ ഒരു മാർഗത്തെയാണ് അവർ എല്ലാത്തിനും ആശ്രയിച്ചിട്ടുണ്ട്. അപ്പോൾ 90% കാര്യങ്ങളും അവർ കണ്ണുകൊണ്ടായിരിക്കാൻ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ബൈ ബർത്ത് മുതലേ കണ്ണ് എന്ന് പറയുന്നതിനെ സെക്കൻഡറി ആയിട്ട് കാണുകയും അതോടൊപ്പം മറ്റു മെത്തേഡുകൾ അഥവാ മറ്റു നമ്മുടെ സെൻസറുകൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനൊക്കെ ജീവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കൈ അതല്ലെങ്കിൽ കേൾവി അല്ലെങ്കിൽ നമ്മുടെ സ്മെല്ല് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അത് മുഖേനൊക്കെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ ഇവർ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അവർ പതിയെ പതിയെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഈ ഒരു മേഖലയിലേക്ക് വരികയാണ് ചെയ്യാറുള്ളത്. എന്നാലും ഇത് എക്സെപ്ഷനാണ്. ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടും നല്ല ലെവൽ ഹൈ ലെവലിൽ ജീവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ചില കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരൊക്കെ ഉണ്ട് നമ്മുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ. അവരൊക്കെ കാഴ്ച അവർക്ക് ഈ ഒരു ജോലി കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം കാഴ്ച നഷ്ടപ്പെടുകയും പിന്നീട് അവർ വീട്ടിനകത്ത് ഇരുന്ന് പോവുകയും ചെയ്തിട്ട് അവരെ ആളുകൾ ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടർ പഠിപ്പിച്ചതിന് ശേഷം അവർ പിന്നെ ഹൈ ലെവലിലെത്തി മറ്റുള്ളവരെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നതും അത് മുഖേന ജോലിയെടുത്ത് ജീവിക്കുന്നതായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ.
1: അല്ല, താങ്കളും അതിനൊരു ഉദാഹരണമാണ്. ഞാൻ താങ്കളെ കാണുന്നത് കോഴിക്കോട്ട് ഒരു ഡിസബിലിറ്റി ഫെസ്റ്റില്, അവിടെ ഫ്രണ്ടിലിരുന്ന് താങ്കള് വരൂ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കാഴ്ചയുള്ള ആളുകളെ കണ്ണൊക്കെ കെട്ടിയിട്ട് ഇരുട്ടില് ഒരു റൂമിലേക്ക് അങ്ങോട്ട് പറഞ്ഞയക്കാണ്. അപ്പോ എല്ലാവരും കരുതി താങ്കൾ പോകുന്നത് കണ്ടിട്ട് താങ്കൾക്ക് കാഴ്ചയുള്ള ആളാണെന്ന്. താങ്കൾ പറഞ്ഞപ്പോഴാണ് ആളുകൾ അറിഞ്ഞത് താങ്കൾക്ക് കാഴ്ചയില്ല എന്നുള്ളത്. താങ്കള് ഈ രീതിയില് മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയായിട്ടാണ് താങ്കൾ ജീവിക്കുന്നത്.
0: അതെ, തീർച്ചയായിട്ടും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതലേ എന്റെ അധ്യാപകർ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ പ്രവർത്തകരും അതിന്റെ നേതാക്കന്മാരും ആയിരുന്നു. അപ്പൊ അവര് നമുക്ക് പകർന്നുനിന്നിട്ടുള്ള ആ വഴിയിലൂടെയാണ് ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ. ഒരുപക്ഷെ ഞാനൊന്നും അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡുമായിട്ട് ഇത്രത്തോളം അടുത്ത് നമുക്ക് പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ളത്. പക്ഷെ ഇപ്പോ കേരളത്തിലെ കാഴ്ചയില്ലാത്തവരുടെ ഉന്നമനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വളരെ വലിയ പങ്ക് വഹിച്ചൊരു സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒഴിവാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് കഴിയില്ല. എന്നാലും ഞാൻ കുറച്ചും കൂടി അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പോൾ ഇവിടെ നമ്മുടെ താലൂക്ക് ഏറനാട് താലൂക്കിന്റെ വൈസ് പ്രസിഡന്റായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഞാൻ പ്രവർത്തിക്കുന്നത്. എന്നാലും ഇനിയിപ്പോൾ ഒരു അംഗമെന്ന നിലയിൽ പോലും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ അന്ന് സാറിനെ കണ്ട സമയത്ത് നമ്മൾ ഇതുപോലെ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ നമ്മുടെ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് അവരോട് സഹകരിച്ചുകൊണ്ട് ഒരു സ്റ്റാള് അവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. അപ്പൊ അതിനകത്തായിരുന്നു എക്സ്പീരിയൻസ് അഥവാ എന്താണ് കാഴ്ചയില്ലാത്തവരുടെ ലോകം എന്ന് കാഴ്ചയുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഒരിക്കലും നമ്മളനുഭവം

0: വിഭവിക്കാത്ത ലോകം നമുക്ക് കെട്ടുകഥകളാണല്ലോ. ബെന്യാമിൻ അങ്ങനെയാണല്ലോ എഴുതിയിട്ടുള്ളത്. അതെ. അപ്പൊ അതുപോലെ ആ ഒരു കെട്ടുകഥ ഒരു കെട്ടുകഥയായിരിക്കാതെ, കാരണം ഇപ്പോൾ പലപ്പോഴും എനിക്ക് അനുഭവമുണ്ട്, പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ നിങ്ങൾ എന്നെ എങ്ങനെയാണ് കാണുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മളെ അവരൊരു പരിമിതി നമ്മുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ട്. ആ ഒരവസ്ഥ ഇല്ല, യഥാർത്ഥത്തിൽ കാഴ്ചയില്ലാത്തൊരു ലോകം വളരെ സുഖമാണ് എന്ന് തിരിച്ചറിയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു സെന്ററിന്റെ ലക്ഷ്യം, എക്സ്പീരിയൻസ് സെന്ററിന്റെ ലക്ഷ്യം.
1: അങ്ങോട്ട് കയറ്റിയിട്ട് മുന്നിലൊരാളുടെ തോള് പിടിച്ചിട്ട് നിങ്ങൾ നടന്നോളൂ എന്ന് പറഞ്ഞു.
0: അതെ.
1: അതിനുശേഷം ഒരു കൊടുങ്കാടിന്റെ ഫീലാണ് വന്നത്, മൃഗങ്ങളുടെ ശബ്ദം, വന്യമൃഗങ്ങളുടെ. അതിന്റെ ഇടയിൽ നമ്മൾ സത്യത്തിൽ പേടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ മുന്നിലാളുടെ ആ പിടുത്തമാണ് വഴി നമ്മളെ നയിക്കുന്നത്.
0: അതെ.
1: ആ വിശ്വാസമാണ്. അതിന്റെ ഇടയിൽ പാമ്പ് എന്തോന്ന് കാലിൽ ചുറ്റി പലരെയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഇപ്പൊ കാലിൽ എന്തെങ്കിലും ചുറ്റി, ഇപ്പൊ പാമ്പുകളുടെ സീസൺ കൂടിയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ പെട്ടെന്ന് വരുമ്പോ സത്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ?
0: അതെ, തീർച്ചയായിട്ടും
1: പ്രതികരിക്കുക.
0: അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം പലപ്പോഴും ഇപ്പൊ നമുക്കറിയാം, കാഴ്ചയില്ലാത്ത ആളുകൾ നടന്നു പോകുന്ന സമയത്തും അതുപോലെ തന്നെ അവന്റെ ചുറ്റുപാടുകളിലും അവൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടാറുണ്ട്. ഞാനടക്കം പലപ്പോഴും നേരിടാറുണ്ട്. ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പോലും പലപ്പോഴും നമ്മൾ അറിയാതെ ചിലപ്പോൾ ചില വാഹനങ്ങൾ വരാറ്. ഇപ്പൊ ഈ നമുക്ക് പറയാലോ, ഇപ്പൊ ഈ ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ കാലഘട്ടത്തിലാണ്. അതെ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പാനിക് ആയാലാണ് നമുക്ക് പ്രശ്നമുള്ളൂ. നമ്മൾ നിൽക്കുന്നിടത്ത് നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാമ്പിനെ പോലെയുള്ള അങ്ങനെയുള്ള ക്ഷുദ്രജീവികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടാതെ വളരെ പെട്ടെന്ന് നമുക്ക് കാമായിട്ട് ഒന്നെന്നുണ്ടെങ്കിൽ അതിനെ മറച്ചു വെക്കാൻ പറ്റുകയാണെങ്കിൽ കാല് വെച്ച് നമുക്കത് കഴിയും. കാരണം പലപ്പോഴും മറ്റെല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ യാത്രകളിലൊക്കെ ഞാൻ കുറെ നേരിട്ടിട്ടുണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങൾ. ഒരിക്കൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തിരൂര് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷനകത്ത് ഇതുപോലെ പലപ്പോഴും ഈ നമ്മളെ നായകളുടെ ഒരു വിഹരിക്കുന്ന ഒരിടമാണ് തിരൂര് പൊതുവെ. അപ്പോൾ അവിടെ പലപ്പോഴും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, അപ്രതീക്ഷിതമായി അറിയാതെ എന്ത് ചെയ്യാറുണ്ട്, ഇതുപോലെ ചവിട്ടി പോകാറുണ്ട്. പക്ഷേ നമുക്ക് ധൈര്യം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുവരെ നമുക്ക് അങ്ങനെ കടിയേറ്റിട്ടില്ല. കാരണം കോൺഫിഡൻറ്റ്. സാധാരണക്കാരാണെങ്കിൽ അവർ പേടിക്കും, അവർ പേടിച്ചതിന് ശേഷം അവർ പിന്മാറി ഓടാൻ ശ്രമിക്കും. ഓടാൻ ശ്രമിക്കുമ്പോൾ പൊതുവെ എന്ത് ചെയ്യും,
1: മറ്റു
0: ചവിട്ടും. ചിലപ്പോൾ അറിയാതെ ഒരു വട്ടം ചവിട്ടിയാൽ വീണ്ടും അറിയാതെ അതിന് ചവിട്ടി പോകും. നമ്മള് പലപ്പോഴും വെക്കുന്ന കാലടികൾ സൂക്ഷിച്ചാണ് വെക്കാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പൊതുവെ ചിലപ്പോൾ നായ പോലും അറിയാത്ത രീതിയിൽ നമ്മൾ അതിനെ മറികടന്നു പോകുകയാണ് ചെയ്യാറുള്ളത്.
1: താങ്കൾ മികച്ചൊരു യാത്രികനാണെന്ന് കേട്ടു. പല സ്ഥലത്ത്, ഡൽഹി, പഞ്ചാബ്, തമിഴ്നാട്,
0: അതെ,
1: അങ്ങനെ താജ്മഹലൊക്കെ കണ്ടു.
0: അതൊക്കെയാണ്
1: യാത്രയുടെ അനുഭവങ്ങൾ.
0: അതെ. എന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഹോബികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ് യാത്ര ചെയ്യുക. ഒഴിവ് സമയങ്ങളിൽ യാത്ര ചെയ്യുക, മറ്റിടങ്ങൾ സന്ദർശിക്കുക. പലപ്പോഴും ഈ COVID-19 കാലഘട്ടത്തിലൊക്കെയാണ് യാത്ര എന്ന് പറയുന്നൊരു ആശയം ഇത്രയും ഡീപ്ലി എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റിടങ്ങളെ കുറിച്ച് ഇങ്ങനെ കേൾക്കുകയാണല്ലോ, യൂട്യൂബുകളിലും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ യാത്ര ചെയ്യണം, ഒരു യാത്രികനായി മാറണം. എന്തുകൊണ്ട് കാഴ്ചയില്ലാത്ത എനിക്ക്, നമ്മളിപ്പോൾ മറ്റു ആളുകൾ, ഇപ്പോൾ നമ്മൾ സന്തോഷ് ജോർജ്ജുകുളങ്ങരയുടെ ഒക്കെ കേൾക്കാറുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എനിക്കും തോന്നാറുണ്ട് ഇതുപോലെ ഒരു യാത്രികനായി മാറണം, കാഴ്ചയില്ലാത്തൊരു യാത്രികനായി മാറണം. ആ ഒരു ഇൻസ്പിറേഷനാണ് പിന്നീട്, അതിനു മുൻപും യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷം പിന്നീട് ഞാൻ പലയിടങ്ങൾ സന്ദർശിച്ചു. ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ആഗ്ര, ഡൽഹി, അതുപോലെ തന്നെ രാജസ്ഥാൻ, പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായൊരു അനുഭവങ്ങളാണ്. ഇപ്പോൾ താജ്മഹൽ കാണാൻ പോയ ഒരു സാഹചര്യം സാർ പറഞ്ഞില്ല, അത് പലപ്പോഴും നമുക്ക് താജ്മഹൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു വെളുത്ത കെട്ടിടം എന്നുള്ള രീതിയിലാണ്. അതെ അതെ. ഒരു ആ ഒരു കെട്ടിടം എന്നല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു ബിൽഡിംഗ്, ഒരു നിർമ്മിതി. ആ നിർമ്മിതിയെ നമ്മൾ മനസ്സിലിങ്ങനെ സങ്കല്പിക്കും. അപ്പം അവിടെ ചെന്ന് തൊട്ടടുത്ത് ചെന്ന് കണ്ടപ്പോഴാണ്, അല്ലെങ്കിൽ തൊട്ടു നോക്കുമ്പോഴാണ് നമുക്ക് അവിടെ നമ്മുടെ കൂടെ വന്ന ഗൈഡ് അത്രത്തോളം അതിനകത്ത് പോലും സ്പർശിച്ച് അതിന്റെ ഓരോ ഡിസൈൻ പോലും നമുക്ക് എന്ത് ചെയ്തിരുന്നു, കാണിച്ചു തന്നിരുന്നു. അപ്പൊ അത് എനിക്ക് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ രാജസ്ഥാൻ, അജ്മീർ. അജ്മീറിൽ ഞാൻ സൂഫി സംഗീതത്തോട് എനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായപ്പോൾ, സൂഫികളുടെ ഒരു കേന്ദ്രമാണല്ലോ അജ്മീർ. അജ്മീറിൽ ഒരു 4 തവണയായിട്ട് ഞാൻ അജ്മീറിൽ പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ അവിടെയുള്ള മുഗൾ നിർമ്മിതികളും അവിടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ, മാത്രമല്ല കൂടുതലും നമ്മൾ യാത്രകൾക്കിടയിൽ മറ്റു ആളുകളുമായിട്ട് സംസാരിക്കാൻ. അവിടെ വെച്ച് ഉണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത്, പൊതുവെ ഞാനൊരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ, ആഗ്ര റെയിൽവേ സ്റ്റേഷനകത്ത് ഇതുപോലെ നമ്മൾ എന്നെ കണ്ടാലിപ്പോൾ കാഴ്ചയില്ലാത്ത ഒരാളാണെന്ന് സാറ് പറഞ്ഞതുപോലെ ചിലപ്പോൾ തോന്നില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ കാലിൽ വന്ന് ഒരാൾ പിടിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്റെ ഷൂവിലാണ് അദ്ദേഹം പിടിച്ചത്. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ യാത്രയുടെ ക്ഷീണത്തിലൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു 50

0: രൂപ തന്നാൽ ഞാൻ സാറിന്റെ ഷൂ വേണമെന്നുണ്ടെങ്കിൽ പോളിഷ് ചെയ്യാം. അങ്ങനെ പോളിഷ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ സംസാരിച്ചു, മനസ്സിലാക്കി. അദ്ദേഹത്തെ ഒരു അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 54 വയസ്സുകാരനാണ് അദ്ദേഹം. ഇങ്ങനെ ഷൂ പോളിഷ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി. അതുപോലെ തന്നെ മറ്റൊരു ആൾ, ഒരു സൽമാൻ ഖാൻ എന്ന് പറയുന്ന ഒരാള് യു പിയിൽ വെച്ച് പരിചയപ്പെട്ടു. ഇവരൊക്കെ ആയിട്ട് ഞാൻ പിന്നീടും ബന്ധമുണ്ട്. കാരണം എന്താ വെച്ചാല്, നമ്മൾ യാത്രയിൽ പരിചയപ്പെടുന്നത്, യാത്ര എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു പഠനമാണ്. നമുക്ക് അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാം, സംസ്കാരങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്.
1: പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ആയതുകൊണ്ട് താങ്കളെ സ്വാധീനിച്ച കുറെ പൊളിറ്റീഷ്യൻസ് ഉണ്ടാവും, രാഷ്ട്രീയക്കാരുണ്ടാവും.
0: അതെ.
1: രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ആരാണ്?
0: രാഷ്ട്രീയത്തിൽ സ്വാധീനിച്ച എന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എപ്പോഴും ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ വിഷൻ, അദ്ദേഹത്തിന്റെ മിഷൻ ഒക്കെ എന്നെ പലപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ട്.
1: മാത്രമല്ല, അതെ,
0: എനിക്ക് എന്താ പറയുക, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകണം എന്നുള്ള ഒരു താല്പര്യം വരാൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ സാഹചര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും എനിക്ക് സ്വാധീനിച്ചിട്ടുള്ള നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങളും, സജീവ രാഷ്ട്രീയം. കാരണം പലപ്പോഴും അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോയി എന്ന് കേട്ട ആ ഒരു ദിവസം നമുക്കറിയാം, പല
1: പൊളിറ്റീഷ്യൻസും
0: അദ്ദേഹത്തെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹം പലപ്പോഴും നമ്മളിപ്പോ നമുക്കറിയാലോ, മറ്റു രാഷ്ട്രീയക്കാരൊക്കെ എന്ന് പറയുന്നത് നമുക്ക് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഓക്കെ, മരണപ്പെട്ടു എന്നുള്ള ചിന്തയേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹം മരിച്ചു എന്നറിയുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തോട് നമ്മൾ അടുത്തിട്ടുണ്ട്. ആ ഒരു ചിന്ത പെട്ടെന്ന് അദ്ദേഹത്തെ ഒരു വിടവ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുപോലെ ഒരുപാട് പേരുണ്ട്. ഏറ്റവും സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോ കേരളത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറാണ്.
1: ഇപ്പൊ താങ്കള് പുതിയ തലമുറയുടെ വക്താവ് എന്ന രീതിയിൽ ചോദിക്കുകയാണ്. കാഴ്ചയില്ലാത്തവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു പക്ഷേ അവഗണനയ്ക്ക് അപ്പുറം തന്നെ ഏകാന്തത ആയിരിക്കും.
0: അതെ,
1: പലപ്പോഴും പലർക്കും എല്ലാ കാര്യത്തിനും കൂടെ കൂട്ടാൻ സാധിക്കില്ല, അത് വസ്തുത കൂടിയാണ്.
0: അതെ.
1: അപ്പൊ അവർക്ക് ഒരു ഘട്ടത്തിൽ റേഡിയോ ആയിരുന്നു ഏറ്റവും വലിയൊരു സ്വാധീനം.
0: അതെ.
1: ആ റേഡിയോ അടക്കം ഉൾപ്പെടുന്ന മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ വന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പലരും.
0: തീർച്ചയായിട്ടും. കാരണം ഈ കാഴ്ച പരിമിതി എന്ന് പറയുന്ന സംഗതിയെ, അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളിയെ നമ്മൾ മറികടക്കാന് ഈ സാങ്കേതിക വിദ്യകൾ, സാർ പറഞ്ഞതുപോലെ തന്നെ പണ്ട് കാലങ്ങളില് കാഴ്ചയില്ലാത്ത വ്യക്തികള്, ഒരു അല്ലെങ്കിൽ ആള് ജനിച്ചു എന്നറിഞ്ഞാൽ തന്നെ അവന് പിന്നീട് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ സമൂഹത്തിലേക്കോ ഇറക്കാതെ, കാരണം ഇപ്പോൾ ഒരു കുട്ടി, കാഴ്ചയില്ലാത്തൊരു കുട്ടി ഒരു വീട്ടിൽ ജനിച്ചു എന്നറിഞ്ഞാല് അത് സമൂഹത്തിൽ ഒരു കുറച്ചിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നിലക്ക്, നമ്മുടെ സ്റ്റാറ്റസിന് അതൊരു വെല്ലുവിളിയായിട്ടൊക്കെ കണക്കാക്കിയിരുന്നു പണ്ട് കാലങ്ങളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, പൊതുവെ കാഴ്ചയില്ലാത്ത കുട്ടികളെ വീട്ടിനകത്ത് തന്നെ ഇരുത്തി അവർക്ക് ഒരു റേഡിയോയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേടിച്ചു കൊടുത്ത് ഇരിക്കുകയാണ് ചെയ്യാറുള്ളത്. പൊതുവെ അങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ കാഴ്ചയില്ലാത്ത ആളുകൾ ജീവിച്ചിരുന്നത്. അവർ പൊതുവെ റേഡിയോ കേട്ടും, അതുപോലെ തന്നെ റേഡിയോ ഇപ്പോഴും കാഴ്ചയില്ലാത്തവരുടെ
1: കുട്ടികളെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരെ പുറത്തിറങ്ങാതിരിക്കാൻ പരമാവധി സൂക്ഷിച്ചു,
0: അവരെ സമൂഹം കാണാതിരിക്കാൻ സൂക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്. അവരെ റൂമിനകത്ത് ഇരുത്തുകയും അങ്ങനെയായിരുന്നു അവർ റേഡിയോ കേട്ടിരുന്നത്. എന്നാൽ ആ ഒരു റേഡിയോ കേൾവി ഇന്നും തലമുറയായിട്ട് കാഴ്ചയില്ലാത്തവർ കൈമാറി വരുന്നുണ്ട്. കാരണം ഇപ്പോഴും റേഡിയോ എന്ന് പറയുന്നത് കാഴ്ചയില്ലാത്തവന്റെ ഒരു സഹയാത്രികൻ തന്നെയാണ്. അതോടൊപ്പം ഈ പറയുന്നത് പോലെ, സാർ ചോദിച്ചതുപോലെ തന്നെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യ, കമ്പ്യൂട്ടർ, ഇത് ഒരുപക്ഷെ ഒരു പരിധിക്കപ്പുറം കാഴ്ചയില്ലായ്മ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തെ മറികടക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നെ എന്നല്ല, ഞാനടക്കമുള്ള കാഴ്ചയില്ലാത്തവരെ സഹായിച്ചിട്ടുണ്ട്. കാരണം അതിനകത്തുള്ള ഓരോ ആപ്ലിക്കേഷൻസും നമുക്ക് ഒരു ധർമ്മം, നമ്മുടെ കണ്ണിന്റെ ധർമ്മം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, പൈസ തിരിച്ചറിയുക എന്നുള്ളത് ഒരു വളരെ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം പലപ്പോഴും പണ്ട് ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ. പൈസ നമുക്ക്, നമ്മൾ കടയിലൊക്കെ ചെന്നാല് ബാക്കി തരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എണ്ണി നോക്കാൻ ആ സമയത്ത് കാണുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആളുകളൊക്കെ നമ്മളത് മുതലെടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇപ്പോ ഈ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന സംഗതി നമ്മുടെ കയ്യിൽ കിട്ടിയതിനു ശേഷം, നമുക്കിപ്പോൾ RBI തന്നെ ഇറക്കുന്ന ഒരു മണി റീഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് വെച്ചാൽ നമുക്ക് കാഴ്ചയില്ലാത്തവർക്ക് നോട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരും. ഇപ്പം പുതിയ നമ്മുടെ ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കൊക്കെ ശേഷം, നമ്മുടെ നോട്ട് നിരോധനത്തിന് ശേഷം നമുക്ക് പുതിയ നോട്ടുകളാണല്ലോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ തൊട്ടു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ആപ്ലിക്കേഷനാണ് ഈ BMI Eyes എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് എപ്പോഴും സഹായകമാണ്. ഇപ്പോൾ അതിന്റെ, അതെന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ എന്നതിലുപരി ഒരു കമ്മ്യൂണിറ്റിയാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ഒരു പറ്റം ആളുകൾ, ഇതുപോലെ കാഴ്ചയില്ലാത്തവരെ സഹായിക്കാൻ താല്പര്യമുള്ള ഒരു പറ്റം ആളുകളുണ്ട്. അവര് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് വീഡിയോ കോൾ മുഖേന, നമ്മളതിൽ കോൾ ഫസ്റ്റ് അവൈലബിൾ വോളണ്ടിയർ എന്ന് ബട്ടണിൽ പ്രസ് ചെയ്താൽ ആരാണ്

0: ആണോ സന്നദ്ധനായിട്ടുള്ള ആള്, അവർ കോൾ എടുക്കുകയും നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു ഡ്രസ്സ് ധരിക്കണം, ഈ ഡ്രസ്സും അല്ലെങ്കിൽ ഈ ഒരു ഷർട്ടും ഈ ഒരു പാന്റും മാച്ച് ആണോ എന്നത് പോലും നമുക്ക് ചോദിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ബോർഡുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നത് പോലും നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറ ഓൺ ചെയ്ത് ചോദിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇത് നമ്മളിപ്പോൾ അവർക്ക് വീഡിയോ കോൾ ചെയ്യുന്നത് ഇപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും അവരെ നമ്മളും കാണുന്നില്ല, നമ്മൾ അവരെയും കാണുന്നില്ല, അതോടൊപ്പം നമ്മുടെ നമ്പറും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിന്റെ ഒരു സവിശേഷതയാണല്ലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഹാൻഡ് റിട്ടൺ പേപ്പറുകൾ പോലും വായിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാഴ്ചയില്ലാത്ത ആളുകൾ മാറിയിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് നല്ല ഒരു സഹായകരമായി മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ എന്റെ മേഖലയിൽ ഇപ്പോൾ റിസർച്ച്, പണ്ടൊക്കെ എന്ന് പറയുന്നത് റിസർച്ചിന് ഒരു കാഴ്ചയില്ലാത്ത വ്യക്തി ചേർന്നാലും അവന് ഒരുപാട് പരിമിതിയായിരുന്നു. ഈ ഡെസർട്ടേഷൻ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ റെഫർ ചെയ്യുക, ലൈബ്രറി ആക്സസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഇന്ന് എനിക്ക് പറ്റുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇന്റർനെറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അത് റീഡബിൾ ആണ്. നമുക്ക് ജോസ് അല്ലെങ്കിൽ NVDA പോലെയുള്ള സ്പീക്കിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് കേട്ട് അതല്ലെങ്കിൽ മൂവ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ അക്ഷരങ്ങളായിട്ടും വാക്കുകളായിട്ടും അല്ലെങ്കിൽ പാരഗ്രാഫുകളായിട്ടും വായിച്ച് തിരിച്ചറിഞ്ഞ് ടൈപ്പ് ചെയ്ത് നമ്മുടെ വർക്കുകൾ മറ്റുള്ളവരെ പോലെ തന്നെ അവർക്കൊപ്പം എത്തുന്ന തലത്തിലേക്ക് ഞങ്ങളെ അത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം കാഴ്ചയില്ലായ്മ എന്ന് പറയുന്ന ആ ഒരു പരിമിതിയെ മറികടക്കാൻ എന്നെ ഇത് സഹായിച്ചിട്ടുണ്ട്.
1: വലിയൊരു പുരോഗതി തന്നെയാണ്.
0: അതെ, തീർച്ചയായിട്ടും.
1: ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കാറുണ്ട്.
0: ആ, ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ജെമിനി അത് ഒരു പക്ഷേ ജെമിനി എന്ന് പറയുന്ന ആ ഒരു സംവിധാനം വളർന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ലെൻസിനേക്കാൾ ഉപരി നല്ല സഹായം അത് കിട്ടുന്നുണ്ട്.
1: ഇതൊക്കെ എല്ലാവർക്കും അറിയാം.
0: ഇപ്പോ നിലവിൽ അതെ,
1: സ്മാർട്ട് ഫോൺ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ടോ?
0: ഉണ്ടല്ലോ. ഇപ്പോ നിലവില് ഇപ്പോ ഞാൻ ഇപ്പോ ഈവൻ ഈ ഒരു കഴിഞ്ഞ ദിവസം പോലും എനിക്ക് നമ്മുടെ കേരള സാക്ഷരതാ മിഷൻ ഉണ്ടല്ലോ, അവര് ഇതുപോലെ കാഴ്ചയില്ലാത്ത ആളുകളെ ഡിജിറ്റലി ലിറ്ററസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഇതുപോലെ ഒരു ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ട്യൂട്ടർ കൂടിയാണ് ഞാൻ. ഇപ്പോ ഇന്ന് ഞാൻ അത് ആ ഒരു ക്ലാസ് എടുത്തതിന് ശേഷമാണ് വരുന്നത്. അവർക്ക് ഇത് ഇതുപോലെ കാഴ്ചയില്ലാത്തവർക്ക് കമ്പ്യൂട്ടർ പരിചയപ്പെടുത്തി കൊടുക്കുക. കാരണം അവന്റെ പ്രശ്നങ്ങളെ ഒരു 95% മറികടക്കാൻ കമ്പ്യൂട്ടർ സഹായകമാണ്. കാരണം പത്രങ്ങൾ വായിക്കാൻ അല്ലെങ്കിൽ ഈവൻ അവനൊരു ഒരു വിഷയം പോയി, എനിക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ ഞാനൊരു അപേക്ഷ എഴുതണമെങ്കിൽ 30-40 രൂപ മുടക്കി എന്റെ കൂട്ടുകാരുണ്ടല്ലോ, കാരണം എന്റെ വീട്ടിൽ 3 പേരും ബ്ലൈൻഡാണ്. 30-40 രൂപ മുടക്കി ബസ്സിന് കയറി ഒരു അപേക്ഷ, ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ചെറിയ 3-4 വരി എഴുതുന്നതിന് അത്രയും ദൂരം പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് മറിച്ച് ഞാൻ എന്ത് ചെയ്യാറാണ്, അത് ടൈപ്പ് ചെയ്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഞാനത് പ്രിന്റ് എടുക്കുന്ന സ്ഥലത്ത് കൊണ്ട് പ്രിന്റ് എടുത്ത് നമുക്ക് നമ്മുടെ കാര്യം നടത്താൻ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു 40 രൂപ എന്നുള്ളത് കേവലം 2-3 മിനിറ്റ് കൊണ്ട് എനിക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്,
1: വോയിസ് ടൈപ്പിംഗ് ആണോ ചെയ്യുന്നത്?
0: അല്ല, ഞാൻ സാധാരണ കീബോർഡ് തന്നെ യൂസ് ചെയ്ത് മലയാളം ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതോടെ കൂടുതൽ ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ വോയിസ് ടൈപ്പും യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്.
1: നമ്മുടെ സമയം പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു.
0: അതെ,
1: ഇനിയിപ്പോ എന്താണ് ഭാവി സ്വപ്നമായിട്ട് കാണുന്നത്?
0: ഭാവി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ ഒരു ഫീൽഡില് കുറച്ചും കൂടി റിസർച്ച് ഡെവലപ്പ് ചെയ്ത് പോകുക, അതോടൊപ്പം ഒരു ഡോക്ടറേറ്റ് കരസ്ഥമാക്കുക, കൂടാതെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആ ഒരു മേഖലയിൽ അധ്യാപന ജോലിയിലേക്ക് തിരിയുന്നതോടൊപ്പം നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇനി മീഡിയ രംഗത്തേക്ക് കൂടി കടന്നു വരണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ കാഴ്ചയില്ലാത്തവര് എനിക്ക് തോന്നുന്നു 2-3 കാര്യങ്ങൾ നമുക്ക് ഇനിയും ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പൊതുവെ ഇപ്പോൾ വിഷൻ മീഡിയകളിലേക്ക് അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ TV സ്ക്രീനുകളിൽ കാഴ്ചയില്ലാത്തവർ അവതാരകരായിട്ട് കാണുന്നില്ല, ആ ഒരു മേഖലയിലേക്ക് വരണം. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യമാണ് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ. അത് കാഴ്ചയില്ലാത്തവർക്ക് ഇപ്പോഴും കാഴ്ചയില്ലാത്തവർക്ക് നല്ല പൊതുവെ ഭിന്നശേഷിക്കാർക്ക് പോലും കിട്ടിയിട്ടില്ല. അത് കിട്ടണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നുണ്ട്. കാരണം ഒരു MLA അല്ലെങ്കിൽ ഒരു MP ആ ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിലും ആ ഒരു രംഗത്തേക്ക് നമുക്ക് വരണം എന്നൊരു താല്പര്യമുണ്ട്. കാരണം പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണല്ലോ നമ്മുടെ സമൂഹത്തിനെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത് വേണം എന്നൊരു താല്പര്യമുണ്ട്. അതുപോലെ ഈ പറയുന്നത് പോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഇനിയും യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ നമ്മൾ ഒരു നല്ലൊരു ഡിബേറ്ററായിട്ടും നല്ലൊരു സ്പീക്കറായിട്ടും മാറണം എന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മോട്ടിവേറ്ററായിട്ടും മാറണം എന്നൊരു ആഗ്രഹമുണ്ട്.
1: അപ്പോൾ താങ്കളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് മാത്രം നിർത്തുകയാണ്.
0: ഓക്കെ,
1: അപ്പോൾ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മുർഷിദ് കുന്നത്ത്.

0: അടുത്തൊടി മഞ്ചേരി പാപ്പിനിപ്പാറ സ്വദേശിയാണ്. മുർഷിദിന്റെ ഫോൺ നമ്പർ ഇതാ 9746709577. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9746709577. കൂടെ ഞാൻ ജയൻ മുത്തേരി, ഈ പരിപാടിയുടെ നിർവഹണം മുനീർ ആമയൂർ. ഓക്കെ, താങ്ക് യു.
1: ഉൾക്കാഴ്ച, കാഴ്ചയില്ലാത്തവർ പൂർണ്ണമായും സ്വയം നിർമ്മിക്കുന്ന അതിജീവനത്തിന്റെ ആത്മാവിഷ്കാരം. കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വേണ്ടി മഞ്ചേരി ആകാശവാണി തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.

സമയം 3 മണി കഴിഞ്ഞ് 36 മിനിറ്റും 22 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, കവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: ഇന്ന് മൈ ജി ഡേ നൈറ്റ് സെയിലിൽ പ്രീമിയം സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ഗിഫ്റ്റുകളും പ്രീമിയം തന്നെ.
1: 1,00,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന സ്മാർട്ട് ഫോണുകൾക്കൊപ്പം ബോട്ട് ഹോം തിയേറ്ററും നോയിസ് കോളിംഗ് സ്മാർട്ട് വാച്ചും തികച്ചും സൗജന്യം. ഈ പ്രീമിയം ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ.
0: ഓൺലി അറ്റ് മൈ ജി ഫ്യൂച്ചർ. ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണുകണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രം ഉള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുകണ്ടി.
2: ചിത്രം രാജശില്പി പാടിയത് ചിത്ര. ONV യുടെ വരികളും രവീന്ദ്രന്റെ സംഗീതവും.

0: സ്മാർട്ട് ഫോൺ ഡീലുകളുടെ ആഘോഷമായി മൈ ജി ഡേ നൈറ്റ് സെയിൽ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ.
1: X25, വിവോ റിയൽമി ഫോണുകൾ മൈ ജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ, ഓപ്പോ ഗൂഗിൾ ഫോണുകൾ കില്ലർ പ്രൈസിൽ,
0: ഐഫോൺ 16 മുമ്പെങ്ങും ഇല്ലാത്ത എക്സ്ചേഞ്ച് ബോണസും ക്യാഷ് ബാക്കും കുറഞ്ഞ EMI.
1: മൈ ജി ഫ്യൂച്ചറിൽ മാത്രം TNC അപ്ലൈ.
2: ഒരു സേവന വാർത്ത. പട്ടികജാതി വികസന വകുപ്പിനു കീഴിൽ പരപ്പനങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലെ അന്തേവാസികൾക്ക് ട്യൂഷൻ നൽകുന്നതിന് പാർട്ട് ടൈം ട്യൂട്ടർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ വിഷയങ്ങൾ പഠിപ്പിക്കാൻ TTC BEd യോഗ്യതയുള്ള തദ്ദേശവാസികളായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ ഈ മാസം 20 തിരൂരങ്ങാടി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം അപേക്ഷിക്കണം. വിവരങ്ങൾക്ക് ഫോൺ നമ്പരുണ്ട്: 9645297771. നമ്പർ ആവർത്തിക്കാം: 9645297771. സേവന വാർത്ത കഴിഞ്ഞു.
0: വാഷിംഗ് മെഷീനുകളിൽ 71% വരെ വില കിഴിവുമായി മൈ ജി ഡേ നൈറ്റ് സെയിൽ ഇന്ന്.
3: ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് മോഡലുകൾ എല്ലാം സൂപ്പർ ഡീലിൽ.
0: കൂടാതെ ഡിഷ് വാഷറുകളിൽ 60% വരെ കിഴിവും.
3: ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
0: മൈ ജി ഡേ നൈറ്റ് സെയിൽ, മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗായകൻ MG ശ്രീകുമാർ, ചിത്രം അഭിമന്യു, ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: സാംസങ് ഗാലക്സി വാച്ചിനും ബഡിനും ഇത്രയും വില കുറവോ? ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല.
1: സ്മാർട്ട് വാച്ച്, ബഡ്സ്, സ്പീക്കർ, ഹോം തിയേറ്റർ, ഐടി ആക്സസറീസ്, പേഴ്സണൽ കെയർ ഐറ്റംസ് എന്നിവയ്ക്ക് 79% വരെ വില കുറവ്.
0: ഓഫർ 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
1: മൈ ജി ഡേ നൈറ്റ് സെയിൽ, മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.

0: ആർ അന്തമ്പുരാൻ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ.
1: റിഫ്രഷ് ആവാൻ കൂൾ ഓഫറുകളുമായി ഇന്ന് മൈ ജി ഡേ നൈറ്റ് സെയിൽ.
2: തിരഞ്ഞെടുത്ത റെഫ്രിജറേറ്ററുകൾക്ക് ഇന്ന് 73% വരെ വിലക്കിഴിവ്.
1: സിംഗിൾ ഡോർ, ഡബിൾ ഡോർ, സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകളെല്ലാം മെഗാ ഡീലിൽ.
2: ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
1: മൈ ജി ഡേ നൈറ്റ് സെയിൽ, നിങ്ങളുടെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചറിൽ.

0: സമയം 3 മണി കഴിഞ്ഞ് 58 സെക്കൻഡ്, 57 മിനിറ്റും 58 സെക്കൻഡും.
1: ഇന്നാണ് ഇന്നാണ് ഇന്നാണ്.
2: അതെ, ടെലിവിഷൻ വാങ്ങാൻ ഇന്നാണ് സൂപ്പർ ടൈം. മൈ ജി ഡേ നൈറ്റ് സെയിൽ.
1: തിരഞ്ഞെടുത്ത ടിവികളിൽ ഇനി 85% വരെ വിലക്കിഴിവ്. നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ബിഗ് സ്ക്രീൻ മോഡലുകൾ മെഗാ ഓഫറിൽ. മൈ ജി ഡേ നൈറ്റ് സെയിൽ ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ.
2: മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

0: FM പ്രധാന വാർത്തകൾ.
1: നെതർലൻഡ്സ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് യട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വില്യം അലക്സാണ്ടർ രാജാവുമായും മാക്സിമ രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെയും അവരുടെ തിരുവനന്തപുരത്തെ വസതികളിൽ എത്തി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കുന്ന UDF യോഗത്തിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 42nd ബിരുദദാന ചടങ്ങ് നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും സസ്പെൻഷൻ. പദ്ധതി നിർവഹണത്തിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സെക്രട്ടറി ഉദയകുമാർ GP, അസിസ്റ്റന്റ് സെക്രട്ടറി മനീഷ് ദേവ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ 10 സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയതായി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: റൊമാനിയയിൽ നടക്കുന്ന സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് ആദ്യ വിജയം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 6:34, 5663 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 12617 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 4:23, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിലെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555-0424.
6: ഏതെങ്കിലും ഒരു AC വാങ്ങിയാൽ കറന്റ് ബില്ല് വരുമ്പോ ചേർക്കേണ്ടി വരും. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കൾ കണ്ണങ്കണ്ടിയിൽ.
7: ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അത് സംരക്ഷിക്കാൻ 10,990 രൂപ മുതൽ പ്രീമിയം മോഡൽ ചിമ്മിനി ഹോബുകൾ കണ്ണങ്കണ്ടിയിൽ.
8: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
9: കണ്ണിലൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
10: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
8: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്. അൽ റെഹാൻ കണ്ണാശുപത്രി, ദൃഷ്ടി.
11: ദിവസവും കാലത്ത് 6:35
12: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
8: അൽ റെഹാൻ കണ്ണാശുപത്രി,
13: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
2: ഇതാ വിടരുന്നു സ്നേഹത്തിന്റെ പൂക്കൾ, അറിവിന്റെ പൂക്കൾ, ആസ്വാദനത്തിന്റെ പൂക്കൾ, നാലുമണിപ്പൂക്കൾ. ഇന്ന് നാലുമണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ TP വിനയ്.

0: വാഷിംഗ് മെഷീനുകളിൽ 71% വരെ വില കിഴിവുമായി മൈ ജി ഡേ നൈറ്റ് സെയിൽ ഇന്ന്.
1: ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് മോഡലുകൾ എല്ലാം സൂപ്പർ ഡീലിൽ.
0: കൂടാതെ ഡിഷ് വാഷറുകളിൽ 60% വരെ കിഴിവും.
1: ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
0: മൈ ജി ഡേ നൈറ്റ് സെയിൽ മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: ഈ ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
5: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ
1: എന്നിവയ്ക്ക് 79% വരെ വിലക്കുറവ്.
0: ഓഫർ 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
1: മൈ ജി ഡേ നൈറ്റ് സെയിൽ മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
7: സൈബർ രംഗത്തെ ഒരു പുത്തൻ അറിവുമായത് മുനീർ ആമയൂർ നമ്മോടൊപ്പം.
8: എഴുത്തുകാർക്ക് തങ്ങളുടെ പക്കലുള്ള പ്ലോട്ടുകൾ, കഥാപാത്രങ്ങളുടെ വിവരങ്ങൾ, പഴയ ഡയറി കുറിപ്പുകൾ തുടങ്ങിയവയൊക്കെ നോട്ട്ബുക്ക് അല്ലെങ്കിൽ സോഴ്സുകളായി ചേർക്കാം. ഇങ്ങനെ ചേർത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ അഥവാ കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ നോട്ട്ബുക്ക് എല്ലാം കണ്ടെത്തി തരും. നിലവിൽ എഴുതിയ വിവരങ്ങൾ വെച്ച് പുതിയ രംഗങ്ങൾ പ്ലാൻ ചെയ്യുവാൻ സഹായിക്കും. പുതിയ എപ്പിസോഡുകൾ അതേ രൂപത്തിൽ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ അതിന് സഹായിക്കും. നിങ്ങൾ കുറേ കാലമായി ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. നോവൽ എഴുതി തുടങ്ങിയിട്ട് 5 വർഷമായി. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ കഥാപാത്രങ്ങളുടെ പേരുകളും സന്ദർഭങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടായി എന്ന് വരാം. എന്നാൽ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്ത് അതിന്റെ ബാക്കിയായി നിങ്ങൾ അങ്ങനെ എഴുതി പോകുകയാണെങ്കിൽ സംശയമുണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കാം, ഞാൻ പറയുന്ന ഈ കഥയ്ക്ക് കണ്ടിന്യൂറ്റി ഉണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും കോൺട്രഡിക്ഷൻസ് ഉണ്ടോ? പറയാമോ എന്റെ പ്രിയപ്പെട്ട നോട്ട്ബുക്ക് അല്ലെമേ എന്ന്. അപ്പോൾ ഉത്തരങ്ങൾ നൽകും. അതായത് തിരക്കഥ, നോവൽ, കഥ, റേഡിയോ സ്ക്രിപ്റ്റ്, ഇങ്ങനെ ക്രിയേറ്റീവായി എഴുതുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തുടർച്ചയും ക്രിയാത്മകതയും മനോഹരമായി ലഭിക്കുവാൻ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ടൂൾ കൂടിയാണ് നോട്ട്ബുക്ക് എല്ലാം.
9: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
10: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
11: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: AC ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുറയ്ക്കണമെങ്കിൽ യഥാർത്ഥ ടണേജ് അഥവാ BTU AC തന്നെ തിരഞ്ഞെടുക്കണം. കണ്ണുങ്കണ്ടി, വലിയ ഡ്രമുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണുങ്കണ്ടി.
12: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
13: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള

0: അഭിനൂതന ചികിത്സ. ഫോൺ 9961333400.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
6: ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇനി വലിയ കാത്തിരിപ്പ് ഒന്നും വേണ്ട. പിട്ടാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസിയലിൽ എയർ ഫ്രയർ, മിക്സി, ഫാൻ, തവ തുടങ്ങി വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒന്നിച്ച് 7,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ തുച്ഛമായ മാസത്തവണകളായി ECEMI സ്വന്തമാക്കാം. ഒപ്പം 1,000 രൂപ വിലയുള്ള കെറ്റിൽ സൗജന്യമായും നേടാം.
7: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
8: വാറന്റി പീരീഡിന് ശേഷം ഭീമമായ റിപ്പയറിംഗ് ചാർജ് ഈടാക്കുന്ന കമ്പനികളുടെ ACs വാങ്ങാതിരിക്കുക. അറിഞ്ഞു വാങ്ങാൻ കണ്ണങ്കണ്ടി.
9: വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ. കണ്ണങ്കണ്ടി.
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
10: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
2: രാവിലെ 8:23.
11: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
12: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
0: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
12: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555024.
13: സാംസങ് ഗാലക്സി വാച്ചിനും ബഡിനും ഇത്രയും വില കുറവോ? ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല.
14: സ്മാർട്ട് വാച്ച്, ബഡ്സ്, സ്പീക്കർ, ഹോം തിയേറ്റർ, IT ആക്സസറീസ്, പേഴ്സണൽ കെയർ ഐറ്റംസ് എന്നിവയ്ക്ക് 79% വരെ വില കുറവ്.
13: ഓഫർ 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
14: മൈജി ഡേ നൈറ്റ് സെയിൽ, മൈജി ഫ്യൂച്ചറിൽ മാത്രം.

0: ശനിയാഴ്ച നിങ്ങൾ ആഗ്രഹിച്ച ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എല്ലാം സ്വന്തമാക്കാം പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് ഫിനാൻസ് സെയിലിൽ.
1: ഫിനാൻസ് പർച്ചേസുകൾക്ക് ഇതുവരെ ലഭിക്കാത്ത ബെനിഫിറ്റ്സ്, 000 സ്കീമുകൾ, ലോ EMI കാർഡ് ലിമിറ്റ് ഉള്ളവർക്ക് 40,000 രൂപ വരെ ഓഫർ, സീനിയർ സിറ്റിസൺസിന് ECEMI 31,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ ഫിനാൻസ് പർച്ചേസിനും ഷുവർ ഗിഫ്റ്റുകളും. പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
3: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
4: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
5: ദൃശ്യം കണ്ണാശുപത്രി, തൃശ്ശൂർ ആൻഡ് ചാവക്കാട്.
6: ഇപ്പോൾ വെറും 132 രൂപ ദിവസം മുടക്കിൽ ഒരു ഇൻവെർട്ടറും ബാറ്ററിയും കണ്ണങ്കണ്ടിയിൽ നിന്ന് സ്വന്തമാക്കാം. വലിയ ഡ്രമ്മുള്ള വാഷിംഗ് മെഷീനുകൾ മാത്രമേ മികച്ച അലക്കുകൾ നൽകുകയുള്ളൂ കണ്ണങ്കണ്ടി.
7: റിഫ്രഷ് ആവാൻ കൂൾ ഓഫറുകളുമായി ഇന്ന് മൈ ജി ഡേ നൈറ്റ് സെയിൽ.
8: തിരഞ്ഞെടുത്ത റെഫ്രിജറേറ്ററുകൾക്ക് ഇന്ന് 73% വരെ വിലക്കിഴിവ്.
7: സിംഗിൾ ഡോർ, ഡബിൾ ഡോർ, സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകളെല്ലാം മെഗാ ഡീലിൽ.
8: ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
7: മൈ ജി ഡേ നൈറ്റ് സെയിൽ, നിങ്ങളുടെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചറിൽ.
9: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
10: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
11: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
12: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
13: ഇന്നാണ് ഇന്നാണ് ഇന്നാണ്.
14: അതെ, ടെലിവിഷൻ വാങ്ങാൻ ഇന്നാണ് സൂപ്പർ ടൈം. മൈ ജി ഡേ നൈറ്റ് സെയിൽ.
13: തിരഞ്ഞെടുത്ത ടിവികളിൽ ഇനി 85% വരെ വിലക്കിഴിവ്. നാഷണൽ, ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ബിഗ് സ്ക്രീൻ മോഡലുകൾ മെഗാ ഓഫറിൽ. മൈ ജി ഡേ നൈറ്റ് സെയിൽ ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ.
14: മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
15: വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് അടുത്തിടെയുണ്ടായ അപകടമരണങ്ങൾ നമ്മെ അമ്പരപ്പിച്ചിരിക്കുകയാണല്ലോ. നിലമ്പൂർ കനോളി ഇക്കോ ടൂറിസം സെന്ററിന്റെ ചാർജുള്ള സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ SS വിനോദ് നമ്മോട് സംസാരിക്കുകയാണ്. മഴക്കാലത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്.
16: 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനാണ്. അദ്ദേഹത്തിന്റെ പേര് റെയ്മണ്ട് വില്യംസ് എന്നാണ്. അദ്ദേഹം തന്റെ കീവേഡ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്, നമ്മളൊരു വിനോദയാത്ര പോകണം എന്ന് മനസ്സിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒന്നുകിൽ കാട്ടിലേക്ക് ഒരു യാത്ര, അല്ലെങ്കിൽ കടലിലേക്ക് ഒരു യാത്ര എന്നുള്ളതാണ്. ആ ഒരു പൊതു ബോധ്യമാണ് നമുക്കുള്ളത്. ഏത് സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു തീരുമാനം എടുത്താൽ, ആ തീരുമാനം എടുക്കുന്നതിന് മുൻപ് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ആകാശവാണിയിലൂടെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ റെഡ് അലർട്ടാണോ, ഓറഞ്ച് അലർട്ടാണോ, യെല്ലോ അലർട്ടാണോ നമുക്ക് മനസ്സിലാക്കുകയും യാത്രയ്ക്ക് വേണ്ട പ്രിപ്പറേഷനിൽ നമുക്ക് തയ്യാറാക്കുവാനും നമുക്ക് സാധിക്കും. ഇപ്പൊ വെക്കേഷൻ ടൈമാണ്. ഈ സമയം വിനോദയാത്രയ്ക്കായിട്ട് പൊതുവെ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഇപ്പൊ വടക്കൻ കേരളത്തിലെ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇങ്ങനെ ഈ മഴ സമയത്ത് നമ്മളിപ്പോ ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്, ലാൻഡ്സ്ലൈഡ് വ്യാപകമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ യാത്രാവേളയിൽ ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും മരം മുറിഞ്ഞു വീണ് റോഡ് ബ്ലോക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. വൈൽഡ് അനിമലിന്റെ പ്രസൻസ് ഉണ്ടാവാം. പുഴ നിറഞ്ഞൊഴുകുന്ന ഒരു സമയമായതുകൊണ്ട് മലവെള്ള പാച്ചിലിന്റെ ഗ്രാവിറ്റി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പുഴ നിറയും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ പോകുമ്പോൾ. പുഴ ഗതിമാറി ഒഴുകാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പൊ കാട്ടിലൂടെ നടക്കുമ്പോൾ തന്നെ വഴുക്കലുണ്ടാവും, അട്ട ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പാമ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഷൂ ഒക്കെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. നമ്മളിങ്ങനെ യാത്ര പോകാൻ തയ്യാറെടുക്കുമ്പോൾ ആദ്യം നമ്മൾ മൊബൈൽ പൂർണ്ണമായിട്ടും ചാർജ് ചെയ്യണം. പവർ ബാങ്ക് കിട്ടുമെങ്കിൽ പവർ ബാങ്കും കൈ കരുതണം. ഒറ്റയ്ക്കുള്ള യാത്ര കഴിവതും ഈ മഴക്കാലത്ത് ഒഴിവാക്കണം. സോളോ ട്രിപ്പ് അത്ര നല്ലതല്ല. നമ്മൾ കൂട്ടുകാരുമായിട്ട് കുടുംബത്തോ അങ്ങനെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അതിൽ തന്നെ ഏറ്റവും പ്രധാനം, നമ്മൾ ഇതുപോലെ യാത്ര പോകുന്ന വിവരം നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്തിനോട് പറയുക. അപ്പോൾ വരുന്ന അഡ്വൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ക്ലോസ് ആയ സുഹൃത്ത് നമ്മൾ ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും വിളിക്കാതിരിക്കില്ല. അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഒപ്പം ഈ എമർജൻസി

0: നമ്പർ ഉണ്ട്, ആംബുലൻസ്, പോലീസ്, ഫയർ സ്റ്റേഷൻ പോലീസ് അതൊക്കെ കയ്യിൽ ഉണ്ടാവുന്ന നന്നാവും. നേരത്തെ പറഞ്ഞതുപോലെ കടലിലേക്കാണ് യാത്ര പോകുന്നതെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, ഇങ്ങനെയുള്ള കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രയ്ക്ക് മുമ്പ്. അത് വളരെ പരമപ്രധാനമായ ഒന്നാണ്. കാരണം നമ്മൾ പരിചിതമല്ലാത്തൊരു അന്തരീക്ഷത്തിലേ താമസിക്കേണ്ടി വരുമ്പോൾ, ഇപ്പോ കറണ്ട് പോകുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ടോർച്ച് ലൈറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ അത് കരുതുക. മരുന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫസ്റ്റ് എയ്ഡ് ആണ്. നടക്കേണ്ടി വരുമ്പം റെയിൻകോട്ട്, കുട, ഇങ്ങനെയുള്ള കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തുമ്പോൾ അവിടെ എന്തൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള ബോർഡ്, ഡൂസ് ഡോൺസ് എന്ന് പറഞ്ഞിട്ട് ആ ബോർഡ് വെച്ചിരിക്കും. ആ ബോർഡിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ കർശനമായിട്ട് നമ്മൾ പാലിക്കും.
1: വാഷിംഗ് മെഷീനുകളിൽ 71% വരെ വില കിഴിവുമായി മൈ ജി ഡേ നൈറ്റ് സെയിൽ ഇന്ന്.
2: ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് മോഡലുകൾ എല്ലാം സൂപ്പർ ഡീലിൽ.
1: കൂടാതെ ഡിഷ് വാഷറുകളിൽ 60% വരെ കിഴിവും.
2: ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
1: മൈ ജി ഡേ നൈറ്റ് സെയിൽ മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കൂ.
6: നിങ്ങൾക്ക് അനുയോജ്യമായ ഈസി EMI പ്ലാനുകൾ, വമ്പൻ ഓഫറുകൾ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
7: സാംസങ് ഗാലക്സി വാച്ചിനും ബഡിനും ഇത്രയും വിലക്കുറവോ? ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല.
8: സ്മാർട്ട് വാച്ച്, ബഡ്സ്, സ്പീക്കർ, ഹോം തിയേറ്റർ, IT ആക്സസറീസ്, പേഴ്സണൽ കെയർ ഐറ്റംസ് എന്നിവയ്ക്ക് 79% വരെ വിലക്കുറവ്.
7: ഓഫർ 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
8: മൈ ജി ഡേ നൈറ്റ് സെയിൽ മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.

0: റിഫ്രഷ് ആവാൻ കൂൾ ഓഫറുകളുമായി ഇന്ന് മൈ ജി ഡേ നൈറ്റ് സെയിൽ.
1: തിരഞ്ഞെടുത്ത റെഫ്രിജറേറ്ററുകൾക്ക് ഇന്ന് 73% വരെ വിലക്കിഴിവ്.
0: സിംഗിൾ ഡോർ, ഡബിൾ ഡോർ, സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകളെല്ലാം മെഗാ ഡീലിൽ.
1: ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
0: മൈ ജി ഡേ നൈറ്റ് സെയിൽ, നിങ്ങളുടെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചറിൽ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
1: ഇന്നാണ് ഇന്നാണ് ഇന്നാണ്.
0: അതെ, ടെലിവിഷൻ വാങ്ങാൻ ഇന്നാണ് സൂപ്പർ ടൈം. മൈ ജി ഡേ നൈറ്റ് സെയിൽ.
1: തിരഞ്ഞെടുത്ത ടിവികളിൽ ഇനി 85% വരെ വിലക്കിഴിവ്. നാഷണൽ, ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ബിഗ് സ്ക്രീൻ മോഡലുകൾ മെഗാ ഓഫറിൽ. മൈ ജി ഡേ നൈറ്റ് സെയിൽ ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ.
0: മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: സ്റ്റഡി, ഗെയിമിംഗ്, ഓഫീസ്, ഏതാവശ്യത്തിനും ബെസ്റ്റ് ലാപ്ടോപ്പ് ഡീലുകൾ ഇന്ന് മൈ ജി ഡേ നൈറ്റ് സെയിലിൽ.
1: സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം എല്ലാ പ്രമുഖ ബ്രാൻഡുകളും.
0: ലാപ്ടോപ്പുകൾ 31,000 രൂപയിൽ താഴെ തുടങ്ങുന്നു. മാക്ബുക്ക് ഉൾപ്പെടെ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾക്കും വമ്പൻ ഓഫറുകൾ.
1: മൈ ജി ഡേ നൈറ്റ് സെയിൽ
0: ഇന്ന് 12 മണി മുതൽ രാത്രി 12 മണി വരെ. മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
5: നമ്മിൽ പലരിലും ഉറക്കം കെടുത്തുന്ന പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. ചില കാര്യങ്ങൾ ശീലമാക്കിയാൽ ഈ പ്രശ്നം പിന്നെ സ്വപ്നത്തിൽ പോലും കാണില്ല. അതായത് ഉറക്കത്തിലെ സ്വപ്നത്തിലെ. ഈ ശീലങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ റഫീഖ് അലി KP സംസാരിക്കുന്നത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ENT വിഭാഗം സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ അദ്ദേഹം.
6: നാം നമ്മുടെ ജീവിതത്തിന്റെ 1/3 ഭാഗം ചെലവഴിക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയാണ്. 24 മണിക്കൂറിൽ ഏകദേശം 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുകയാണ്. നാം ഉറങ്ങുന്ന ഈ ഒരു 1/3 ഭാഗം അനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ ബാക്കി വരുന്ന 1/2 ഭാഗം നിലനിൽക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ റിഫ്രഷ് ആക്കുന്നത് പോലെ നമ്മുടെ തലച്ചോറ് റിഫ്രഷ് ആവുന്നത് ശരിയായ സ്വസ്ഥമായ ഉറക്കത്തിലൂടെയാണ്. നമ്മുടെ ഓർമ്മകളെ ഊട്ടിയുറപ്പിക്കുന്നത് ഉറക്കത്തിലൂടെ തന്നെയാണ്. ഓർമ്മശക്തി, ബുദ്ധി, ശ്രദ്ധ എന്നിവയ്ക്ക് ഉറക്കം അത്യന്താപേക്ഷിതമാണ്. ശരിയായ ഉറക്കം ഉന്മേഷവും പ്രസരിപ്പും നൽകുകയും പ്രതിരോധശേഷി, ശരീരഭാര നിയന്ത്രണം തുടങ്ങിയവയ്ക്ക് സഹായകരമാവുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ, നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഉറക്കം ഏറെ അനിവാര്യമാണ്. ഉറക്കം എന്നുള്ളത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ഏകദേശം 90 മിനിറ്റുള്ള 5-6 സ്ലീപ്പ് സൈക്കിളുകൾ അടങ്ങിയതാണ് ഒരു ശരാശരി ഉറക്കം. അതുകൊണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ 1.5 മണിക്കൂറിന്റെ ഗുണിതങ്ങളായ 3 മണിക്കൂർ അല്ലെങ്കിൽ 4.5 മണിക്കൂർ, 6 മണിക്കൂർ അല്ലെങ്കിൽ 7.5 മണിക്കൂർ എന്നീ സമയങ്ങളിൽ ഉറക്കം പൂർത്തീകരിക്കുന്നതാണ് നല്ലത്. ചെറിയ കുട്ടികൾ ജീവിതത്തിന്റെ പകുതിയിലധികം സമയവും ഉറങ്ങാൻ വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. മുതിർന്ന ഒരാൾ 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങിയാൽ മതിയാവും. ശരിയായ ഉറക്കം ലഭിക്കുന്നതിനായി നമ്മൾ അനുവർത്തിക്കേണ്ട കുറച്ച് ചിട്ടകളുണ്ട്. അതിനെ സ്ലീപ്പ് ഹൈജീൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉറക്കത്തിനായി ശരിയായ സമയവും ചിട്ടകളും രൂപപ്പെടുത്തി ഉറക്കത്തിനായി നമ്മൾ ശാരീരികവും മാനസികവുമായി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ആദ്യ പടി. ഉറങ്ങുന്നതിന് 1-2 മണിക്കൂറെങ്കിലും മുൻപ് നമ്മൾ ഭക്ഷണം കഴിക്കണം. 1 മണിക്കൂറെങ്കിലും മുമ്പ് TV, മൊബൈൽ ഫോൺ തുടങ്ങിയ ഓഫാക്കുകയും വേണം. വീടിനകത്തെ വെളിച്ചം ഡിമ്മ് ചെയ്യുക, കുറക്കുകയും ചെയ്യണം. ഉറങ്ങുന്നതിന് മുമ്പായി 1 ഗ്ലാസ് പാല് കുടിച്ച് ബ്രഷ് ചെയ്ത് കൈയും കാലും മുഖവുമൊക്കെ കഴുകി ധ്യാനിച്ച് കിടക്കുന്നത് സുഖനിദ്ര ലഭിക്കാൻ ഉത്തമമാണ്. അതുപോലെ തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കുന്ന പ്രവൃത്തികൾ, ചായ, കാപ്പി എന്നിവ ഒഴിവാക്കണം. നേരെ മറിച്ച് തലച്ചോറിനെ മന്ദീപിപ്പിക്കുന്ന, സെഡേഷൻ ഉണ്ടാക്കുന്ന മദ്യം, ഉറക്കഗുളികൾ തുടങ്ങിയവയും ഒഴിവാക്കേണ്ടതാണ്. ശരിയായ സമയത്ത് ഉറങ്ങുന്നതും എണീക്കുന്നതും എണീച്ച ഉടനെ സൂര്യപ്രകാശം കൊള്ളുന്നതും ശരിയായ ഉറക്കം ലഭിക്കാൻ സഹായകരമാണ്. ഇതെല്ലാം ചെയ്തിട്ടും ഉറക്കം വന്നില്ലെങ്കിൽ ഏറ്റവും ബോറിംഗ് ആയ ചില പ്രവൃത്തികൾ ചെയ്യുക. ഏകദേശം ഉറക്കം വരും എന്ന് തോന്നുന്ന ഘട്ടത്തിൽ മാത്രം പോയി കിടന്ന് കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കിടക്കുന്നത് ഉറക്കം വരാൻ സഹായിക്കും. എന്നിട്ടും ഉറക്കം വന്നില്ലെങ്കിൽ റിവേഴ്സ് കൗണ്ടിംഗ് ചെയ്യുന്നത് നല്ലതാണ്. 100 മുതൽ താഴോട്ട്

0: മനസ്സിൽ എണ്ണുന്നത് ഉറക്കം വരാൻ സഹായകരമായി കാണാറുണ്ട്.
1: My G Day Night Sale-il selected home and kitchen appliances ന് 50% discount.
2: Chimney, hob, cooking range, inverter and battery എന്നിവയ്ക്കും mega വിലക്കിഴിവ്.
1: കൂടാതെ തിരഞ്ഞെടുത്ത ക്രോക്കറികൾക്ക് ഫ്ലാറ്റ് 50% ഓഫറും.
2: My G Day Night Sale-il ഓഫർ 12 മുതൽ രാത്രി 12 വരെ മാത്രം. നമ്മുടെ സ്വന്തം My G ഫ്യൂച്ചറിൽ.
3: അല്ല ഭാസ്കരേട്ട, നിങ്ങൾ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
4: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
3: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
4: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
3: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
4: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
5: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
4: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
1: My G Day Night Sale in selected home and kitchen appliances na 50% discount.
2: Chimney, hob, cooking range, inverter and battery ennivikkum mega vilakkizhivu.
1: Koodathe thirinjedutha crockerykalkku flat 50% offer.
2: Ee offer 12 mani mudal raatri 12 vare maatram. My G Futureil TJ apply.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: രാവും പകലും ഓഫറുകളുടെ വൈബ് ഓൺ ആകുന്ന മൈ ജി ഡേ നൈറ്റ് സെയിൽ ഇന്ന്.
2: 30,000 rupees മുതൽ 60,000 rupees വരെയുള്ള സ്മാർട്ട് ഫോണുകൾ വാങ്ങുമ്പോൾ ബോട്ട് നിർവാണ ഇയർബഡും ഐ ഗിയർ പോക്കറ്റ് സ്പീക്കറും സമ്മാനം.
1: ഡബിൾ ഗിഫ്റ്റും വമ്പൻ ഡീലുകളും ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ.
2: ഓൺലി അറ്റ് മൈ ജി ഫ്യൂച്ചർ ടി ജി അപ്ലൈ.

0: പ്രീമിയം സ്മാർട്ട് ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇന്ന് മൈ ജി ഡേ നൈറ്റ് സെയിലിൽ മെഗാ സർപ്രൈസ്.
1: 60,000 റുപ്പീസ് മുതൽ 1 lakh റുപ്പീസ് വരെ വരുന്ന സ്മാർട്ട് ഫോണുകൾക്കൊപ്പം ബോട്ട് എയർ ഡോക്സും നോയ്സ് സ്മാർട്ട് വാച്ചും സമ്മാനം.
0: ഡബിൾ ഗിഫ്റ്റും ബമ്പൻ ഡീലുകളും ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ.
1: ഓൺലി അറ്റ് മൈ ജി ഫ്യൂച്ചർ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
3: ദിവസവും കാലത്ത് 6:35
4: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി,
5: കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
0: ഇന്ന് മൈ ജി ഡേ നൈറ്റ് സെയിലിൽ പ്രീമിയം സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ഗിഫ്റ്റുകളും പ്രീമിയം തന്നെ.
1: 1 lakh രൂപയ്ക്ക് മുകളിൽ വില വരുന്ന സ്മാർട്ട് ഫോണുകൾക്കൊപ്പം ബോട്ട് ഹോം തിയേറ്ററും നോയ്സ് കോളിംഗ് സ്മാർട്ട് വാച്ചും തികച്ചും സൗജന്യം. ഈ പ്രീമിയം ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ.
0: ഓൺലി അറ്റ് മൈ ജി ഫ്യൂച്ചർ.
6: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
7: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: സ്മാർട്ട് ഫോൺ ഡീലുകളുടെ ആഘോഷമായി മൈ ജി ഡേ നൈറ്റ് സെയിൽ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ.
1: X25, വിവോ, റിയൽമി ഫോണുകൾ മൈ ജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ. ഓപ്പോ, ഗൂഗിൾ ഫോണുകൾ കില്ലർ പ്രൈസിൽ.
0: iPhone 16 മുമ്പെങ്ങുമില്ലാത്ത എക്സ്ചേഞ്ച് ബോണസും ക്യാഷ് ബാക്കും, കുറഞ്ഞ EMI.
1: മൈ ജി ഫ്യൂച്ചറിൽ മാത്രം TNC apply.
8: മാങ്ങാക്കാലവും ചക്കക്കാലവും ആണല്ലോ ഇപ്പോൾ. പണ്ടൊക്കെ ചക്ക തിന്നാൽ ഒരു പതിവുണ്ടായിരുന്നു. ഇഞ്ചിയും ഉപ്പും അല്ലെങ്കിൽ ഇഞ്ചിയും ശർക്കരയും കുറച്ച് ചവച്ച് നീരിറക്കുക. വയറിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ഇഞ്ചി ഇങ്ങനെ കഴിക്കുന്നത്. വഞ്ചിയിൽ പഞ്ചാര ചാക്കു വെച്ചു, ഇഞ്ചി കടിച്ചു, രസിച്ചു കുഞ്ചു. ഓർമ്മയില്ലേ പണ്ട് പാടിച്ച ആ പദ്യം? ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷാനില നീലിയാട്ട് സംസാരിക്കുന്നത്.
9: നടുനാമ്പ് മഞ്ഞളിച്ച് വാടിയതായി കാണപ്പെടുകയും വാടിയ നാമ്പ് വലിച്ചാൽ ഊരിപ്പോകുന്നതുമാണ് തണ്ടുതുരപ്പൻ ആക്രമണ ലക്ഷണം. പുഴു ഉണ്ടാക്കിയ സുഷിരങ്ങളും അവയിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ വിസർജ്യവും കാണാം. കേടുബാധിച്ച നാമ്പുകൾ നശിപ്പിക്കുക. മിത്രക്കുമിളായ ബ്യുവേരിയ ബാസിയാന 20 gram 1 liter വെള്ളത്തിൽ കലക്കി തളിക്കുക. രൂക്ഷമായ കീടബാധയുണ്ടെങ്കിൽ ഡൈമെത്തോയിറ്റ് 2 milli 1 liter വെള്ളത്തിൽ അല്ലെങ്കിൽ ക്ലോറാന്ത്രാനിലിപ്രോൾ 3 milli 10 liter വെള്ളത്തിൽ എന്നിവയിലേതെങ്കിലും തളിക്കാം. പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കുവാൻ തടത്തിൽ വേപ്പിൻ പിണ്ണാക്കി ഇട്ടുകൊടുക്കാവുന്നതാണ്. മൂടുചീയൽ. ഇലയുടെ അഗ്രഭാഗത്ത് ഇളം മഞ്ഞ നിറം കാണുകയും അവ പിന്നീട് ക്രമേണ ഇലയുടെ അരികിൽ കൂടി താഴേക്ക് പടരുകയും ഇല പോളയിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. രോഗം ബാധിച്ച ഇലകൾ വാടിപ്പോവുകയും കടഭാഗം അഴുകി തണ്ട് വലിച്ചാൽ ഊരിപ്പോകുകയും ചെയ്യുന്നു. അഴുകൽ പിന്നീട് കാണ്ഡത്തിലേക്ക് വ്യാപിക്കുകയും ഈ ഭാഗത്ത് നിന്ന് ദുർഗന്ധം വമിക്കുന്നതും പ്രധാന ലക്ഷണമാണ്. ബാക്ടീരിയൽ വാട്ടം. ഇലകളുടെ അരികുകൾ താഴോട്ട് വളയുകയും പച്ചയ്ക്ക് തന്നെ വാടുകയും ഇവ പിന്നീട് ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമായി വാടിപ്പോകുന്നു. തണ്ടുകൾ നെടുകെ പിളർന്നു നോക്കിയാൽ ഉൾവശം തവിട്ടു നിറത്തിലും കാണ്ഡത്തിന്റെ ഉൾവശം കറുപ്പു നിറത്തിലും കാണപ്പെടുന്നു. രോഗവിമുക്തമായ വിത്ത്, നീർവാർച്ചയുള്ള മണ്ണ് എന്നിവ ഉറപ്പാക്കുക. സ്യൂഡോമോണാസ് ലായനിയിൽ വിത്ത് 30 മിനിറ്റ് മുക്കിവെച്ചതിനു ശേഷം നടുക. ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകപ്പൊടി തടത്തിൽ ചേർത്തുകൊടുക്കുക. നടീൽ സമയത്ത് വാരത്തിൽ

0: 15 ഗ്രാം ബ്ലീച്ചിംഗ് പൗഡർ 250 ഗ്രാം കുമ്മായവുമായി കലർത്തി ഇട്ടുകൊടുക്കുക. നട്ടുകഴിഞ്ഞു 2-4 മാസങ്ങളിലും കളയെടുപ്പിനൊപ്പം ഇത് ആവർത്തിക്കുക. അതോടൊപ്പം ഈ സമയങ്ങളിൽ തന്നെ 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് അതിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് തളിച്ചും ചുവട്ടിൽ ഒഴിച്ചുകൊടുക്കുക. രൂക്ഷമായ രോഗാവസ്ഥയിൽ മൂടുചീയലിന് കുമിൽനാശിനികളായ മാൻഗോസബ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, മെറ്റാലാക്സിൽ പ്ലസ് മാൻഗോസബ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. ബാക്ടീരിയൽ വാട്ടത്തിന് സ്ട്രെപ്റ്റോസൈക്ലിൻ 2 മുതൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന മിശ്രിതവും ചെടിയുടെ കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കുക.
1: വാഷിംഗ് മെഷീനുകളിൽ 71% വരെ വില കിഴിവുമായി മൈ ജി ഡേ നൈറ്റ് സെയിൽ ഇന്ന്.
2: ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് മോഡലുകൾ എല്ലാം സൂപ്പർ ഡീലിൽ.
1: കൂടാതെ ഡിഷ് വാഷറുകളിൽ 60% വരെ കിഴിവും.
2: ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
1: മൈ ജി ഡേ നൈറ്റ് സെയിൽ, മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: സാംസങ് ഗാലക്സി വാച്ചിനും ബഡിനും ഇത്രയും വില കുറവോ? ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല.
6: സ്മാർട്ട് വാച്ച്, ബഡ്സ്, സ്പീക്കർ, ഹോം തിയേറ്റർ, ഐടി ആക്സസറീസ്, പേഴ്സണൽ കെയർ ഐറ്റംസ് എന്നിവയ്ക്ക് 79% വരെ വില കുറവ്.
5: ഓഫർ 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
6: മൈ ജി ഡേ നൈറ്റ് സെയിൽ, മൈ ജി ഫ്യൂച്ചറിൽ മാത്രം.
7: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
8: എ ബി സി ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: റിഫ്രഷ് ആവാൻ കൂൾ ഓഫറുകളുമായി ഇന്ന് മൈ ജി ഡേ നൈറ്റ് സെയിൽ.
6: തിരഞ്ഞെടുത്ത റെഫ്രിജറേറ്ററുകൾക്ക് ഇന്ന് 73% വരെ വിലക്കിഴിവ്.
5: സിംഗിൾ ഡോർ, ഡബിൾ ഡോർ, സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററുകളെല്ലാം മെഗാ ഡീലിൽ.
6: ഓഫർ ഇന്ന് 12 മണി മുതൽ രാത്രി 12 വരെ മാത്രം.
5: മൈ ജി ഡേ നൈറ്റ് സെയിൽ, നിങ്ങളുടെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചറിൽ.

0: ഇന്നാണ് ഇന്നാണ് ഇന്നാണ്.
1: അതെ, ടെലിവിഷൻ വാങ്ങാൻ ഇന്നാണ് സൂപ്പർ ടൈം. മൈജി ഡേ നൈറ്റ് സെയിൽ.
0: തിരഞ്ഞെടുത്ത ടിവികളിൽ ഇനി 85% വരെ വിലക്കിഴിവ്. നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ബിഗ് സ്ക്രീൻ മോഡലുകൾ മെഗാ ഓഫറിൽ. മൈജി ഡേ നൈറ്റ് സെയിൽ ഓഫർ ഇന്ന് 12 മുതൽ രാത്രി 12 വരെ.
1: മൈജി ഫ്യൂച്ചറിൽ മാത്രം.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: നമ്മെ കയറില്ലാതെ കെട്ടിയിടുന്ന ചില രോഗാവസ്ഥകളുണ്ട്. പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗാവസ്ഥകൾക്ക് ഫലപ്രദമായ ഹോമിയോപ്പതി ചികിത്സയുണ്ടെന്ന് പറയുന്നു ഡോക്ടർ ബാസിൽ യൂസഫ്.
7: ഫിസ്റ്റുല എന്ന രോഗമാണെങ്കിൽ ചെറിയ രൂപത്തിലുള്ള ഒരു ഉണിര്, പിന്നീട് അതൊരു ചോരക്കുരു, രോമക്കുരു വലുപ്പത്തിലാവുകയും അത് പൊട്ടി വെളുത്തതോ മഞ്ഞ നിറത്തിലോ ആയ കൊഴുത്ത ദ്രാവകവും വെള്ളവും ചലവും മലവും ചോരയും വരുന്നത് കാണാറുണ്ട്. ഇത്തരത്തിൽ പ്രാഥമികമായി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ രോഗം എന്ന് അറിയാൻ സാധിക്കും. പലരും അനാവശ്യമായ ആധിയാണ് ഇതിൽ വെച്ചു പുലർത്താറുള്ളത്. ചെറിയ ഒരു മലബന്ധം വരുമ്പോഴേക്കും പൈൽസായി എന്ന് പറയുകയും ഒരു ബ്ലീഡിംഗ് വരുമ്പോഴേക്കും ഇത് ക്യാൻസറായോ എന്ന് പേടിക്കുകയും ചെയ്യാറുണ്ട്. ഒരു വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇതെന്താണ് എന്ന് രോഗനിർണയം നടത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ ചെയ്യാനും സാധിക്കും. എന്നാൽ ഉറപ്പിച്ചു പറയട്ടെ, പാരമ്പര്യമുള്ളവരും ജീവിതശൈലിയിൽ വ്യായാമമില്ലാതെ, ഭക്ഷണം ശരിയായ തോതിൽ നിയന്ത്രിക്കാതെ, അമിത ഭാരവുമായി, സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ടെൻഷനുമായി ജീവിക്കുന്ന പലരും നമുക്കിടയിലുണ്ട്. ഉറക്കം വേണ്ട രീതിയിൽ കിട്ടുന്നില്ലെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ ഉണ്ട് താനും. ഇത്തരം ആളുകളെല്ലാം മലബന്ധം ശ്രദ്ധിച്ച് ഭക്ഷണം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഈ രോഗം വരാൻ സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനെ വളരെ ഫലപ്രദമായി മാറ്റിയെടുക്കാൻ കഴിയും. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നെല്ലാം കേൾക്കുമ്പോൾ ഇത് ഓപ്പറേഷൻ വേണ്ട ഒന്നാണ് എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ കേസിലും ഇത്തരത്തിൽ ഓപ്പറേഷൻ ആവശ്യമില്ല. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. അതിന് ആദ്യം രോഗം എന്താണ് എന്നുള്ളത് അറിയുകയും തിരിച്ചറിയുകയുമാണ് വേണ്ടത്. ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. ഇതിനു വേണ്ടി ആദ്യം എന്താണ് രോഗം എന്ന് നിർണയിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ രോഗിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശക്തിയെപ്പറ്റി പഠിക്കുകയും എന്താണ് ഈ രോഗം വരാൻ കാരണം എന്ന് നിർണയിക്കുകയും ചെയ്യുന്നു. രോഗിയുടെ ശാരീരികവും മാനസികവും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളെയും അപഗ്രഥിക്കുന്നു. അതിനുശേഷം ആ രോഗിയുടെ മലബന്ധമില്ലാതെയാക്കാൻ, പൈൽസയിലേക്ക് നയിക്കുന്ന കാരണത്തെ ഇല്ലാതെയാക്കാൻ, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റിലൂടെ ഇത്തരത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് രോഗത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി

ഭക്ഷണ നിയന്ത്രണം, വ്യായാമം, ജീവിതശൈലി, മരുന്നുകൾ എന്നിവയെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതിലൂടെ സ്വാഭാവിക രൂപത്തിലേക്ക് പ്രശ്നങ്ങളില്ലാതെ സുന്ദരമായി ഭക്ഷണം കഴിച്ച് ആഘോഷപൂർവം ജോലി ചെയ്ത് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും. പൈൽസ് എന്ന രോഗം വരുമ്പോഴേക്ക് ഇത് ക്യാൻസറാണോ ഓപ്പറേഷനാണോ എന്ന് കരുതി പേടിക്കുകയൊന്നും വേണ്ട. മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ ഇതിനെ ഒരു തരത്തിലും പേടിക്കാതെ മാറ്റിയെടുക്കാൻ കഴിയും.

0: മുൻവിധികളെല്ലാം മാറ്റിവെച്ച് രമണി ചേലാട്ട് പറയുന്ന ഈ വാക്കുകൾ കേട്ടുനോക്കൂ.
1: ശീലം പരംഭൂഷണം, അതാകട്ടെ ഇന്നത്തെ സുഭാഷിതം. ജന്മന ഒരുവനും ദുസ്വഭാവിയല്ല, വളർന്നു വരുമ്പോൾ തന്നെ ഒരുവന്റെ സ്വഭാവ രൂപീകരണം നടക്കുന്നു. ഹെറിഡിറ്റി ആൻഡ് എൻവിറോൺമെന്റ് ഒരുവന്റെ സ്വഭാവത്തെ വാർത്തെടുക്കുന്നു. അതായത് പാരമ്പര്യവും സാഹചര്യങ്ങളുമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന്റെ മുഖ്യഘടകങ്ങൾ. സംസ്കാരപൂർണമായ കുടുംബ പശ്ചാത്തലമുള്ള ഒരു കുട്ടി അവന്റെ വളർച്ചയിൽ തന്നെ സൽസ്വഭാവിയായി ഭവിക്കുന്നു. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അവൻ ചിലപ്പോൾ ദുസ്വഭാവിയാകാനും സാധ്യത കൂടുന്നു. സംസർഗജ ദോഷഗുണാഭവന്തി, സംസർഗം കൊണ്ട് ദോഷവും ഗുണവും സംഭവിക്കും. അതിനാൽ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കേണ്ട കാര്യത്തിൽ നാം അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ഓരോ വളർന്നുവരുന്ന കുട്ടിക്കും അവന്റെ അച്ഛനമ്മമാരാണ് ആദ്യത്തെ മാതൃകാ വ്യക്തികൾ. കുടുംബബന്ധത്തിൽ അവരുടെ ഇടപെടൽ ഏറെ സ്വാധീനമുള്ളതാണ്. സ്നേഹബന്ധങ്ങളുടെ ആഴം അവർ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ കണ്ടുവളരുന്നു. അമ്മ വീട്ടിലെ വിളക്കും അച്ഛൻ ആ വിളക്കിലെ എരിയുന്ന തിരിയും ആണല്ലോ. കലാലയങ്ങളിലെത്തുന്ന കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് അധ്യാപകരുടെ പങ്ക് വളരെ നിർണായകമാണ്. ഗുരുക്കന്മാരോടും മുതിർന്നവരോടുമുള്ള പെരുമാറ്റം, ഓരോ വിദ്യാർത്ഥിക്കും ഭയഭക്തി, ബഹുമാനം, സ്നേഹം എന്നീ സമ്മിശ്ര വികാരങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കണം. ഈ വക മൂല്യങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം കൽപ്പിക്കാതെയാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം പാതിഭാഗവും വളർന്നുവരുന്നത്. ലാളനോ ബഹവോ ദോഷാഹ, താടനോ ബഹവോ ഗുണാഹ എന്നും, മറിച്ച് ലാളനോ ബഹവോ ഗുണാഹ, താടനോ ബഹവോ ദോഷാഹ, ഇരുപ്രകാരത്തിലും അന്വർത്ഥമാകും വിധം ആയിരിക്കണം ഗുരുശിഷ്യ ബന്ധവും. ഇന്ന് പരക്കെ അനാവശ്യമായി കുട്ടികളെ ചൂഷണം ചെയ്യുന്ന വിവിധ വിദ്യാർത്ഥി രാഷ്ട്രീയം, അസന്മാർഗിക ലഹരി വസ്തുക്കളിൽ അവർ കണ്ടെത്തുന്ന ആനന്ദം, മൊബൈൽ തുടങ്ങിയ സാങ്കേതിക ഉപകരണങ്ങളുടെ ദുരുപയോഗം എല്ലാം എല്ലാം അവന്റെ ഉത്തമ ഭാവിക്ക് ലക്ഷ്യം കാണാനാകാത്ത വിധം അവനെ അന്ധനാക്കി തിന്മയും അധർമ്മവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അകക്കണ്ണുകൊണ്ട് നല്ലതിനെ കാണാനുള്ള ശേഷി അവനില്ലാതെ പോകുന്നു. വഴിവിട്ട് തെറ്റിലേക്ക് തിരിഞ്ഞു നടക്കുന്ന ഒരുവനെ കണ്ടറിഞ്ഞ് അവനെ നേരായ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് സാധ്യമായ നല്ല പങ്കാളികൾ പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് റിലേറ്റീവ്സ് തന്നെ. രക്ഷിതാക്കൾ, അധ്യാപകർ, നല്ല സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും നമ്മുടെ വെൽവിഷേഴ്സാണ്. അവരുടെ നല്ല ഉപദേശങ്ങൾ നാം ശരിയാവണ്ണം ഉൾക്കൊള്ളണം. അവരുടെയെല്ലാം സത്വജനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ നാം ഒരു ദുശ്ശീലത്തിനും അടിമയാകില്ല. അയോഗ്യഹ പുരുഷഹ നാസ്തി യോജകസ്തത്ര ദുർലഭ എന്നതാണ് ശരി. ഈ ലോകത്തിൽ ആരും തന്നെ അയോഗ്യരല്ല, എല്ലാവരും യോഗ്യർ തന്നെ. എന്നാൽ പ്രേരിപ്പിക്കുന്നവന്റെയും മാർഗദർശകന്റെയും അഭാവമാണ് യോഗ്യമല്ലാത്ത ചീത്തത്വങ്ങളിലേക്ക് ഒരുവനെ വഴിതിരിക്കുന്നത്. ഗുണാഹ പൂജാസ്ഥാനം ഗുണിഷു നച ലിംഗം നച വയഹ എന്നാണല്ലോ പ്രമാണം. അതായത് സദ്ഗുണങ്ങൾ സർവതാ ആദരവുള്ളതാകുന്നു. ഗുണവാനായ ഒരാൾ, സ്ത്രീയായാലും പുരുഷനായാലും ബാലനായാലും വൃദ്ധനായാലും, എല്ലായ്പ്പോഴും പൂജനീയരാണ്. നമുക്കു ചുറ്റും സൽസ്വഭാവമുള്ള സജ്ജനങ്ങളുടെ സംസർഗത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുമാറാകണം. സൽപ്രവർത്തികൾ നമ്മുടെ മരണം വരെ നമ്മെ പിന്തുടരും. ഹൃദയം സത്യം നിറഞ്ഞതാകണം. എങ്കിൽ തോറ്റുപോകുന്ന നിമിഷത്തിലും ഈശ്വരൻ എന്ന അദൃശ്യശക്തി നമുക്കൊപ്പമുണ്ടാകുമെന്ന

0: ശുഭാപ്തി വിശ്വാസത്തോടെ ശുഭദിനം ആശംസിക്കുന്നു.
1: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നാലു മണിപ്പൂക്കൾ ഇവിടെ അവസാനിക്കുന്നു. പുതുസൗരഭ്യവുമായി നാളെ നാലു മണിപ്പൂക്കൾ വിടരും വരെ കാത്തിരിക്കൂ.

0: FM പ്രധാന വാർത്തകൾ.
1: നെതർലൻഡ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് റുട്ടെയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, IICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അവരുടെ തിരുവനന്തപുരത്തെ വസതികളിൽ എത്തി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങ് നടന്നു. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതക കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻ പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും സസ്പെൻഷൻ. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയതായി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷൻ അറിയിച്ചു. റൊമാനിയയിൽ നടക്കുന്ന സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് ആദ്യ വിജയം.
0: FM പ്രധാന വാർത്തകൾ.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രവാദി എക്സ്പ്രസ് 5:13 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 6:34 എത്തിച്ചേരും. ട്രെയിൻ സമയം.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: വായിക്കുന്നത് വിനയ്കുമാർ. ഒരു വർഷം മുമ്പ് തകർന്ന കൂരിയാട് ആറുവരി ദേശീയപാതയിൽ നിർമ്മിച്ച വയഡക്ട് പണി പൂർത്തിയാക്കിയതോടെ റോഡ് ഗതാഗതത്തിന് ഭാഗികമായി തുറന്നുകൊടുത്തു. കോഴിക്കോട്ട് നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള റോഡാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഹജ്ജ് തീർത്ഥാടന യാത്രയിൽ ഈ വർഷം ആദ്യമായി നടപ്പിലാക്കുന്ന ഷോർട്ട് ഹജ്ജ് സർവീസിൽ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ യാത്ര 17 ആരംഭിക്കും. കൊച്ചി വിമാനത്താവളം വഴിയാണ് ഷോർട്ട് ഹജ്ജ് കാറ്റഗറിയിലുള്ള തീർത്ഥാടകരുടെ യാത്ര.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 5 മണി കഴിഞ്ഞ്, ക്ഷമിക്കൂ, 4 മണി കഴിഞ്ഞ് 59:40. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം.

0: സമയം 5 മണി.
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. ഇതാനീ സംസ്കൃത കാര്യക്രമ ഭവതി. അദ്യതന സംസ്കൃത കാര്യക്രമേ സംസ്ഥാന കലോത്സവേ പ്രഥമശ്രേണി പ്രാപ്താഹ വിവിധ സ്പർദ്ധാഹ അവതാര്യന്തേ. പ്രഥമം വയം ഏകം ചമ്പോ പ്രഭാഷണം ശൃണുമഹ. ചമ്പോ പ്രഭാഷണം കരോതി സാധന ആർ.

കഷ്ടം. കുരുക്ഷേത്ര യുദ്ധെ ശ്രീകൃഷ്ണേന ധർമ്മസംസ്ഥാപനം കൃതം കിം? ഭീഷ്മ പിതാമഹഃ, ഗുരുനാഥ ദ്രോണഃ, സൂര്യപുത്ര കർണഃ, അന്തേ ദുര്യോധന മഹാരാജഃ, തേ സർവേ മഹാത്മനഃ അധർമ്മയുദ്ധെ പരാജിതാഃ. ദുര്യോധനസ്യ പാർശ്വയോഃ കൗരവപക്ഷേ അവശിഷ്ടാഃ കൃപാഃ കൃതവത്മാ അശ്വത്ഥാത്മാ ച സന്തി. ഹേ രാജൻ, ഗുരുപുത്രസ്യ മമ വാചം കൃപയാ ശൃണു. സമാശ്വസിഹി പാണ്ഡവപക്ഷേ സാത്യകി പാഞ്ചാലഃ ച ശക്താ ഭവേയുഃ. തേഷാം സാഹായം കർത്തും സത്യധർമ്മവിഹീനഃ കൃഷ്ണഃ അപി ഭവേത്. തഥാപി ഭവതഃ പാദാരവിന്ദേ മമ പിതുഃ രക്തേനാർദ്രാം യുദ്ധഭൂമിം ച. യോ യശസ്ത്രം ബിഭർത്തി സ്വഭുജ ഗുരുമദ പാണ്ഡവീനാം ച മൂനാം, യോ യ പാഞ്ചാല ഗോത്രേ ശിശുരധികപയോ ഗർഭശയ്യാം ഗതോ വാ, യോ യത്തത്കർമ്മ സാക്ഷീ ചരതി മൈരണേ യശ്ച യശ്ച പ്രദീപഃ ക്രോധാന്ധ തസ്യ തസ്യ സ്വയമപി ജഗദാം അന്ധകസ്യന്ധകോഹം. സത്യം സത്യം സത്യം രാജൻ, താൻ ഹന്തും അനുജ്ഞാം ദേഹി. സഹസ്യൈവാസന്ന മരണഃ ദുര്യോധനഃ അശ്വത്ഥാത്മാനം സേനാപതിത്വേന അഭിഷേകം ചകാര. സൂര്യഃ പശ്ചിമസാഗരേ നിമഗ്നഃ. സേനാപതിഃ അശ്വത്ഥാത്മാ കൃപഃ കൃതവത്മാ ച രാജാനം നമസ്കൃത്യ അഗച്ഛത്. തേ ഏകസ്യ വടവൃക്ഷസ്യ അധഃ ഉപവിശത്. സഹസ്രാഃ കാക്കാഃ തം വടവൃക്ഷം മധ്യവസത്. ഏകഃ ഉലൂകഃ കുതോപി തത്ര അജഗാമ. നിദ്രാവശകാൻ സർവാനപി കാക്കാൻ സഹ ഉലൂകഃ മമാര. അന്തേ ഉലൂകഃ സസന്തോഷം പ്രതിജഗാമ. ഉലൂകകൃതം കാക്കവധം ദൃഷ്ട്വാ തസ്യ മനസി നൂതനമേകം യുദ്ധതന്ത്രമജായത. അസ്മിന്നേവ രാത്രൌ ലോകം അപാഞ്ചാലം അപാണ്ഡവം ച കർത്തും സഹ നിശ്ചികായ. രാത്രിയുദ്ധം കിം തത് ന്യായം? ന്യായമേവ, കുതോത്ര സന്ദേഹഃ.

അത്ഭുതമേവ. പരമശിവഹ തത്ര പ്രത്യക്ഷീകൃത്യ തസ്മൈ ഏകം ഖഡ്ഗമദാത്. രാക്ഷസഹ അപി തതഹ നിർജഗാമ. അശ്വത്ഥാത്മാ ശിബിരസ്യ അന്തഃ പ്രാവിവേശ. പാഞ്ചാലം ധൃഷ്ടദ്യുമ്നം വാമപാദേന താടിതവാൻ. സഹസാ ഉദിതം തം ക്ഷണേന ഗുരുപുത്രഃ യമസമീപം പ്രേക്ഷിതവാൻ. അന്യാനഭിഹത്വ ശിബിരം അഗ്നിസാക്ഷാത് കൃത്വ തേ യുദ്ധഭൂമിം ഗതവന്തഃ. ആസന്നമരണം ദുര്യോധനം പ്രാപ്യ. മഹാരാജ, ലോകഃ അപാഞ്ചാലഃ മയാ കൃത. ശ്രുത്വൈതത് ദുര്യോധനസ്യ നയനേ കിഞ്ചിത് വികസിതേ. പിതാമഹായ ഗുരുനാഥായ കർണായ ച അസാധ്യം ത്വയാ കൃതം കിം. സാധു സാധു. സഹസൈവ സഹ ദുഃഖിതഃ തേ ത്രയഃ മന്ദം മന്ദം പ്രതിജഗ്മുഹു. പ്രഭാതമാഗത. ദ്രൗണ്യാകൃതം സൗപ്തികവധം ശ്രുത്വാ പാണ്ഡവാഃ ദുഃഖിതാഃ അഭവൻ. ഭീമസേനഃ തം ഹന്തും സക്രോധമധാവത്. കൃഷ്ണാർജുനൌ തൗ അനുജഗ്മുഹു. ഗംഗായാം സ്നാനായാം ആഗതഃ അശ്വത്ഥാത്മാ ഭീമം ദദർശ. സഹ ഏകം ഗ്രാസം ഗൃഹീത്വാ ബ്രഹ്മാസ്ത്രമന്ത്രം മന്ത്രയിത്വാ പ്രേക്ഷയാമാസ. തദാ അർജുനേനാപി ബ്രഹ്മാസ്ത്രം പ്രയുക്തും തയോഃ അസ്ത്രയോഃ ശോഭ സൂര്യം നിഷ്പ്രഭം അകരോത്. ക്ഷണേനത്ര വ്യാസഃ നാരദഃ ച ആഗതൌ. തൗ ഗുരുപുത്രം ഗുരുശിഷ്യം ച അസ്ത്രം പ്രതിസംഹർത്തും സഹസ സ്നേഹമവദത്. വിവേകി പാർത്ഥഃ തദ് അസ്ത്രം ഉപസംഹൃതവാൻ. ദ്രോണപുത്രാ

0: അർജുനേന അസ്ത്രം ഉപസംഹൃതവാൻ അർജുനേന അസ്ത്രം ഉപസംഹൃതവാൻ കസ്മൈ ദത്വാ ത്വാമപി അസ്ത്രം ഉപസംഹാര തത് ശ്രുത്വാ സഹ അവദത് ഹേ മഹർഷേ മമ രത്നം സ്വീകുരു കിന്തു മമാസ്ത്രം ഉപസംഹർത്തും ന ഇച്ഛാമി സത്യം സത്യം മാ ഉപദേശം കുരു മമാസ്ത്രം പാണ്ഡവ ഗർഭേ പതിഷ്യതി തദസ്ത്രം ഉത്തരായാഹ ഗർഭം പ്രാവിവേശ കിന്തു ഭഗവാൻ ശ്രീകൃഷ്ണഃ തം ഗർഭസ്ഥ ശിശും രക്ഷിതവാൻ സഹ ശിശുഃ ഭവതി പശ്ചാത് പ്രസിദ്ധഃ പരീക്ഷിത് ശ്രീകൃഷ്ണഃ അശ്വത്ഥാത്മാനം സശാപം നിനന്ദ രേ രേ ബ്രഹ്മബന്ധോ ശിശുഖാദകഃ ഭവാൻ പിശാചായേവ സർവവ്യാധിഭിഃ ബാധിതഃ വ്രണിത ശരീരഃ സഹസ്രാഃ വർഷാഃ ജീവ ക്ഷുധാ പിപാസയാ ച പീഡിതാഃ നക്കോപി ഭവദേഹ സാഹായം കരിഷ്യതി സത്യം സത്യം സത്യം ശ്രീകൃഷ്ണേന ശബ്ദഃ സഹ അവനത ശിരഃ കുതോപി ജഗാമ ഹേ സദസ്യ ശബ്ദപ്രതികാരദാഹി ക്രൂരഃ അശ്വത്ഥാത്മാ ഇദാനീം ഗാസാദേശേ നിർഭയം വിഹരതി താദൃശാൻ പിശാചാൻ ഹന്തും ഉത്തിഷ്ഠത ജാഗ്രത ധന്യവാദഃ ജയതു ജയതു സംസ്കൃതം ജയതു ജയതു ഭാരതം
1: ഇദാനീം കഥാരചനാ പ്രതിയോഗിതായാം സുരചിതാം സ്നേഹ ഏവ ശാശ്വതഃ ഇതി കഥാം പ്രസ്തൗതി ഭദ്ര എസ്
2: സ്നേഹേവ ശാശ്വതഃ ഏകസ്മിൻ ഗ്രാമേ ലക്ഷ്മീഹ നാമ കാചിത് ബാലിക ആസീത് സ സ്വമാത്ര സീതയാ സഹ ആനന്ദേന നിവസതി സ്മ പ്രാതഃ സ ലക്ഷ്മ്യാ സഹ വിദ്യാലയം ഗച്ഛതി സായം ച മാതാ സ്വയമേവ താം ഗൃഹം പ്രതി ആനയതി സ്മ തയോഃ കൃതേ അന്യഃ കോ അപി നാസീത് ലക്ഷ്മ്യാഃ ഏകമാത്രം ലക്ഷ്യം താവത് ഒളിമ്പിക് ധാവന സ്പർദ്ധാസു ഭാരതസ്യ പ്രതിനിധിത്വം കരണീയം ഇതി ആസീത് കിന്തു പുത്രീ ഭിഷഗ്വരാ ഭവേത് ഇതി തസ്യാഃ മാതുഃ മഹതി ഇച്ഛ ആസീത് തയോഃ ഇച്ഛാനാം പരസ്പരം സംഘർഷഃ അഭവത് യദാ യദാ അവസരഃ ലഭ്യതേ തദാ തദാ ലക്ഷ്മീഃ സ്വലക്ഷ്യം മനസി നിധായ ധാവന അഭ്യാസേ സംലഗ്ന അഭവത് ഏകദാ യദാ രാഷ്ട്രീയ ധാവന പ്രതിയോഗിത ആയോജിത ആസീത് തദാ ലക്ഷ്മീഃ സ്വശിക്ഷണ സംസ്ഥായാഃ പ്രതിനിധിത്വം കൃതവതി തത്ര സാ പ്രഥമസ്ഥാനം പ്രാപ്യ വിദേശേ ആയോജ്യമാനായാം അന്തർരാഷ്ട്രീയ ക്രീഡാസ്പർദ്ധായാം ഭാഗം ഗ്രഹീതും യോഗ്യതാം പ്രാപ്തവതി പുത്ര്യാഃ വിജയേ മാതാ യഥാ സന്തോഷം പ്രാപ്തവ്യ ആസീത് തഥാ സാ പ്രസന്ന ന അഭവത് കിന്തു മാതാ സീത അതീവ ഖിന്നാ ജാത പുത്ര്യാഃ വിയോഗഭയേന സ്വഭിഷഗ്വര ഇച്ഛായാഃ ഭംഗേന ച സ അതീവ വ്യഥിത അഭവത് തഥാപി പുത്രീ ഭിഷഗ്വരാ ഭവേത് ഇതി ആശയാ സീത തസ്യാഃ കൃതേ വൈദ്യ അഭ്യാസായ സ്ഥാനം പ്രാപ്തും നിരന്തരം പ്രയത്നം കൃതവതി സ്വസങ്കൽപ്പാനാം ഭംഗം ദൃഷ്ട്വാ ലക്ഷ്മീഃ ജീവനെ പ്രഥമവാരം മാത്രാ സഹ വാദവിവാദം അകരോത് സാവദത് മാതഃ മമ സന്തോഷഃ ഏവ തവ സന്തോഷഃ ഇതി ത്വം സർവദാ കഥയസി സ്മ പരന്തു അധുനാ മമ പരമലക്ഷ്യസ്യ മാർഗേ ത്വമേവ വിഘ്നം കരോഷി തഥാപി മാതുഃ മനോവൃത്തോ പരിവർത്തനം ന ജാതമിതി ദൃഷ്ട്വാ സാ ഏകസ്മിൻ ദിനേ ദുഃഖിത ഹൃദയേന ഗൃഹം ത്യക്ത്വാ വിദേശം അഗമത് തത്ര സാ കഠിന പരിശ്രമേണ ധാവനാഭ്യാസേ ധിരതാ അഭവത് അത്ര സീത സ്വപുത്രീം സ്മൃത്വാ സർവദാ ഉച്ചൈഃ രോരുദ്യതേ സ്മ കദാചിത് അഭ്യാസ അനന്തരം മാർഗേ ഗച്ഛന്തി ലക്ഷ്മീഃ ദുർദൈവാദ് വാഹന ദുർഘടനായാം പതിത സദ്യഃ ചികിത്സാലയം നീത തത്ര പരീക്ഷ അനന്തരം വൈദ്യാഃ തസ്യാഃ പ്രാണാൻ അരക്ഷൻ കിന്തു തേ താം പ്രതി ഏകാം ഭീഷണാം വാർത്താം നിവേദിതവന്തഃ പ്രാണരക്ഷണായ ഭവത്യാഃ പാദസ്യ ഛേദഃ അനിവാര്യഃ അസ്തി ഇതി ഏതത് വൃത്താന്തം ശ്രുത്വാ ലക്ഷ്മ്യാഃ ഒളിമ്പിക് പതക സ്വപ്നഃ ഛിന്ന വിഛിന്നഃ അഭവത് യദി പാദസ്യ ഛേദഃ ന ക്രിയതേ തർഹി പ്രാണഃ അപായം ഗമിഷ്യതി ഇതി വൈദ്യാനാം വചനം ശ്രുത്വാ ലക്ഷ്മീഃ വിവശാ അഭവത് അന്തേ സാ പ്രാണരക്ഷണായ തസ്മൈ സമ്മത അഭവത് പുത്ര്യാഃ ഈദൃശീം കരുണ അവസ്ഥാം ശ്രുത്വാ വിദീർണ ഹൃദയാ സീത ത്വരിതമേവ തസ്യാഃ സമീപം അഗച്ഛത് തത്ര ചികിത്സാലയേ മാതാ പുത്ര്യോ ഗാഢം പരസ്പരം ആലിംഗനം അകുർവതാം തസ്മൻ കഠിന സമയേ മാതുഃ സമയോചിത ഉപസ്ഥിതിഃ ലക്ഷ്മ്യാഃ കൃതേ മഹത് പരിസാന്ത്വനം ആസീത് ലക്ഷ്മ്യാഃ പാദഛേദസ്യ ദുഃഖം താദൃശം നാസീത് യാദൃശം തസ്യാഃ ഒളിമ്പിക് സ്വപ്നഭംഗസ്യ ആസീത് സ സ്വദേഹ പീഡ അപേക്ഷയാ സ്വലക്ഷ്യനാശായ ഏവ അതീവ വിലാപം കൃതവതി തദൈവ സീ

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: പാട്ടുകളം തോറ്റം പാട്ട് അവതരിപ്പിക്കുന്നത് കണിയാപുരം മണികണ്ഠൻ ആശാനും സംഘവും.

ഒരു പല്ലെടുത്ത് അമ്മ കുഴിപ്പലകാടി കളിച്ചാലോ, കളി രണ്ടും കളിയമ്മ വെട്ടിയാലോ, ഒരു കട്ടിയിൽ കാലേ കൂട്ടിയതോ, കൈ രണ്ടും കാലി

0: പാട്ടുകളത്തിൽ തോറ്റംപാട്ട് അവതരിപ്പിച്ചത്. കണിയാപുരം മണികണ്ഠനാശാനും സംഘവും. പങ്കെടുത്തവർ സജീഷ് ജി നായർ, ഉണ്ണികൃഷ്ണൻ നായർ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. മൈ ബോസ് എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും മഞ്ജരിയും പാടിയത്. ഗാനരചന വിജയൻ ഈസ്റ്റ് കോസ്റ്റ്, സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: ആകാശവാണി സമയം 5:45.
1: പ്രിയ ശ്രോതാക്കളെ, എസ് ജാനകി ആലപിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം തിരുവഞ്ചിക്കുളത്തേഴും വിഘ്നേശ്വര തിരുവുള്ളം കനിയേണേ ഗജാനനാ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എസ് ജാനകി ആലപിച്ച ഭക്തിഗാനങ്ങൾ. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, കൃഷിയിലൂടെ ആരോഗ്യവും ആത്മവിശ്വാസവും, ശ്യാമള സോമനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 വാർത്തകൾ. 7:35 യുവവാണി മ്യൂസിക് ടൈം. 8:00 നാടകം ഇപ്പോൾ ഇത്രമാത്രം. രചന സതീഷ് ചന്ദ്രൻ. ശബ്ദം നൽകിയവർ ആറന്മുള രാമചന്ദ്രൻ, ടി പി രാധാമണി, ആറ്റിങ്ങൽ പത്മിനി, സുഷമ മോഹൻ, എം ജി കെ പിള്ള, കൃഷ്ണകുമാരൻ തമ്പി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കയർ വികാസ് യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്രഗാനം. 9:15 കായിക ലോകം. ഡെൻമാർക്കിൽ നടന്ന തോമസ് യൂബർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ അവലോകനം. രചന ഷിനോജ് എസ് ടി. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 7th. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കാൺക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. ശബ്ദം നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴേടത്ത്, ഷാജി സി കെ, മീര ആർ യു. നിർവഹണ സഹകരണം ബോബി സി മാത്യു. 10:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 11:00 സ്പോട്ട് ലൈറ്റ്. 11:15 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്. 6:00 ഉഷമലരിയിൽ ഡോക്ടർ അയ്യപ്പ പണിക്കാർ എഴുതിയ നൈനി തടാകത്തിൽ എന്ന കവിത. ആലാപനം കല്ലറഗോപൻ. 6:15 ഉദയഗീതം വിമലാമേനോൻ പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടത്തിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 20-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. രചന ദേവദാസ് ചിങ്ങോലി. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ. പഠിക്കുന്നത് ആര്യ എം ജി. 9:00 ഓർമ്മച്ചെപ്പ്. 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം, സറോഗസി റെഗുലേഷൻ ആക്ട്.

അഥവാ വാടക ഗർഭധാരണ നിയന്ത്രണ നിയമം 2021 അഡ്വക്കേറ്റ് പ്രിയങ്ക എൽ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11 ബാലലോകം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ഇനങ്ങൾ, ശ്രീനിഖിത എസ് അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് പ്രസംഗം, ദേവിക എസ് എസ് അവതരിപ്പിക്കുന്ന സംസ്കൃത ഗാനം, മിയ ജോൺസൺ അവതരിപ്പിക്കുന്ന ഇംഗ്ലീഷ് കവിത, പവിത്ര പി എസ് അവതരിപ്പിക്കുന്ന ലളിതഗാനം, 11:30 എന്തരോ മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി, പഴനി സുബ്രഹ്മണ്യപിള്ള ഒന്നാം ഭാഗം, 12:00 ഏകധാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ, ഡോക്ടർ ഇന്ദു പി എസ് സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന കാൺക കടലിനെ കൺതുറക്കാതെ, 2:15 ചലച്ചിത്രഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 2:45 ഹരിതവാണി, 3:00 ചലച്ചിത്രഗാനങ്ങൾ, 4:00 ദേശീയ സംഗീത പരിപാടി, പണ്ഡിറ്റ് കവല്യകുമാർ ഗുരവ് അവതരിപ്പിച്ച ഖയാലിന്റെ ശബ്ദലേഖനം, 5:00 മൊഴിയുറവുകൾ, ജനാധിപത്യ മൂല്യങ്ങൾ, ഈ വിഷയത്തിൽ കെ പി കേശവമേനോൻ നടത്തിയ പ്രഭാഷണം, തന്റെ സാഹിത്യയാത്രയെക്കുറിച്ച് തകഴി ശിവശങ്കരപിള്ള നടത്തിയ പ്രഭാഷണം, തിരിഞ്ഞു നോക്കുമ്പോൾ സംഗീത സംവിധായകൻ ദക്ഷിണാമൂർത്തി പങ്കുവച്ച സംഗീതാനുഭവങ്ങൾ, 5:30 ചലച്ചിത്രഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, ദലീമ രാജലക്ഷ്മി എന്നിവർ പാടിയത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കയർ ഉദ്യമി യോജന, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 വയലും വീടും, ബനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ, അൻസറുദ്ദീനുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി, 8:00 നാട്ടുചിന്ത, കോട്ടവട്ടം തങ്കപ്പനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ, 8:30 പദ്ധതികൾ ജനനിമയ്ക്ക് പ്രധാനമന്ത്രി ശ്രം യോഗി മൺധാൻ യോജന, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട്, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. 10:30 സൺഡേ സെലക്ഷൻസ് പാശ്ചാത്യ സംഗീത പരിപാടി, 11:00 സുഭാഷിതം, സ്വാമി മുനിനാരായണ പ്രസാദ് അവതരിപ്പിച്ചത്, 11:10 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം, ഡൽഹി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചിലയിടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്.

0: ആകാശവാണി സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷം

0: ത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 ജൂൺ 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1 2020 സെപ്റ്റംബർ 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ തുടർന്ന് കാസർഗോഡ് ജില്ലാ വൃത്താന്തം.
3: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi is scheduled to hold bilateral talks with Dutch Prime Minister Rob Jetten. He called on King Willem Alexander and Queen Maxima in The Hague this afternoon. The visit carries significance beyond bilateral ties and is expected to shape broader India-EU relations following the recently concluded India-Europe Free Trade Agreement. Addressing a community event, Prime Minister Modi said the warmth and enthusiasm of the gathering made him feel he is attending a festival in India. He described The Hague as a living symbol of India-Netherlands friendship and noted that Dutch leaders consistently praise the contribution of the Indian diaspora.
4: Netherlands ke samaj aur yahan ki economy mein jo contribute kar rahe hain us par har bharatvasi ko garv hai. Main aaj is avsar par Netherlands ki janta ka yahan ki sarkar ka aabhar vyakt karta hu. Main yahan ki janta ko 140 crore bharatvasiyon ki taraf se अपनी शुभ

0: कामनाएं देता हूं।
1: Last night, when the Prime Minister reached the Netherlands, he was accorded a grand welcome through cultural and musical performances by the diaspora and Dutch troops. After concluding his visit to the Netherlands, Prime Minister Modi will travel to Sweden tomorrow on the third leg of his five-nation tour. The Economic Offences Wing EOW of Delhi Police has busted a goods and services tax GST fraud cartel, arresting six persons. Additional Commissioner in EOW Ravi Kumar Singh said in a press conference that the accused used 50 fake shell companies for GST returns, fake billing and wrongful input tax credit claims. He informed that fake GST transactions worth approximately 128 crore rupees were carried out through these firms. The additional commissioner noted that during the investigation, around 51 lakh rupees cash, 15 mobile phones, 2 cars, fake invoices and SIM cards were reported. The West Bengal government has moved to withdraw the state's ongoing case in the Supreme Court regarding OBC reservation. On Thursday, government lawyer Kunal Memani wrote to the Supreme Court registrar requesting an urgent hearing to formally withdraw the matter. On the 22nd of May 2024, the Calcutta High Court struck down the OBC list prepared by the TMC government and ordered a fresh list to be created. The then state government appealed against that verdict in the Supreme Court, where the case is currently being heard by a bench headed by the Chief Justice of India. The Central Bureau of Investigation, CBI, today arrested a mastermind connected with the leak of biology questions in the NEET UG 2026 paper leak case. The accused, named Manisha Gurunath Mandhare, is a senior botany teacher from Pune, Maharashtra. The CBI said she was involved in the NEET UG 2026 examination process and was appointed as an expert by the National Testing Agency. The investigation agency said the accused had complete access to the botany and zoology question papers. So far, 9 accused have been arrested in this case from Delhi, Jaipur, Gurugram, Nashik, Pune and Ahilyanagar. The Ministry of Education has expressed serious concern over the growing number of out-of-school children in the country, especially in the 14 to 18-year age group. A high-level meeting chaired by School Education and Literacy Secretary Sanjay Kumar discussed the issue and reviewed the implementation strategy for a proposed new initiative by the National Institute of Open Schooling. During the meeting, Mr. Kumar said, according to available data, out of every 100 children entering class 1, only 62 reach class 12. He noted that more than 2 crore children in the 14 to 18 years age group are currently out of school. The government has debunked a video circulating on social media claiming that petrol supplied by Indian petroleum companies to Bhutan is being sold there at a significantly lower price than in India. The fact-check unit of the Press Information Bureau, PIB, said the video is old and is being shared out of context to mislead citizens. In the Thailand Open Badminton, the Indian duo of Sathvik Sairaj and Ranki Reddy and Chirag Shetty entered the men's doubles final after defeating Malaysia's Goh Se Fei and Noor Isuddin in the semi-final in Bangkok today. And with that, we end this news bulletin.
2: Akashavani, Kozhikode. ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
3: നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 54 ദിവസം പിന്നിട്ടു. പ്രതിഷേധമരമ്പി കഴിഞ്ഞ ദിവസം മനുഷ്യമതിലിൽ അണിനിരന്നത് നൂറുകണക്കിന് ആളുകളാണ്. അനന്തമായി നീളുന്ന പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് നീലേശ്വരത്ത് ജനകീയ സമരസമിതി മനുഷ്യമതിൽ തീർത്തത്. രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കും വർദ്ധിച്ചു വരുന്ന അപകടങ്ങളും നീലേശ്വരത്തെ സാധാരണക്കാരുടെ ജീവിതം പൂർണ്ണമായും ദുസ്സഹമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. കാലവർഷം ഇങ്ങെത്തി നിൽക്കുമ്പോൾ പോലും മതിയായ ഡ്രൈനേജോ മറ്റനുബന്ധ സൗകര്യങ്ങളോ ഒരുക്കാതെ ജനങ്ങളെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന അധികാരികളുടെ അനാസ്ഥയെ സമരസമിതി അപലപിച്ചു. മാസങ്ങളായി തുടരുന്ന ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ഈ മേഖലയിലെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും കടുത്ത സാമ്പത്തിക തകർച്ചയാണ് നേരിടുന്നത്. യാത്രാ സൗകര്യവും സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് ആകാശപാത വിഷയം എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരമുറകൾ ശക്തമാക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. കാസർഗോഡ് ചെറുവത്തൂർ മട്ട്ലായിൽ ദേശീയപാത 66 നിർമ്മിക്കും.

0: നിർമ്മാണത്തിലുള്ള പാതയിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിയോഗിച്ച ആർഡിഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കാലവർഷത്തിൽ ദുരന്തം ഒഴിവാക്കാൻ ജില്ലാ കലക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. തുടർ നടപടികൾക്കായി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. പാതയിൽ രൂപപ്പെട്ട വിള്ളലും സുരക്ഷാ ഭിത്തിയിലെ വിള്ളലും പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി വിദഗ്ധരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവൃത്തി നടത്തണമെന്നും വിള്ളലുണ്ടായ നിർമ്മാണ പ്രദേശത്ത് ഡ്രൈനേജ് സംവിധാനം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും അന്വേഷണ സംഘം നിർദ്ദേശിച്ചു. കാഞ്ഞങ്ങാട് ആർഡിഒവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവന ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഈ കൂട്ടായ്മ കാസർഗോഡ് ജില്ലയിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ജീവനം ജൈവ വൈവിധ്യ സമിതി കൂട്ടായ്മയ്ക്ക് ലഭിച്ചു. കാവ് സംരക്ഷണം, പൈതൃക മരങ്ങളുടെ സംരക്ഷണം, തണ്ണീർത്തട സംരക്ഷണം, വനവൽക്കരണം തുടങ്ങിയ രംഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഇടപെടാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയുന്നുണ്ട്. ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന പച്ചത്തുരുത്ത് പോലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ജീവനം കൂട്ടായ്മ മാതൃകാപരമായ നേതൃത്വമാണ് വഹിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ സമിതി ജില്ലാതല യോഗത്തിൽ തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങിയ വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ദേശീയപാത നിർമ്മാണത്തിൽ കഴിഞ്ഞ വർഷത്തിൽ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടുമുണ്ടായ പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. മുൻവർഷങ്ങളിൽ കാലവർഷത്തിൽ അപകടമുണ്ടായ മേഖലകളിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആർഡിഒമാർ പരിശോധന നടത്തി നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. തൃക്കണ്ണാട് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ കടലേറ്റം തടയുന്നതിനുള്ള പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. മുൻവർഷങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ മേഖലകളിൽ ജാഗ്രത പാലിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനും നടപടി സ്വീകരിക്കും. എല്ലാ തദ്ദേശ സേവന സ്ഥാപനങ്ങളിലും സന്നദ്ധ സേനാംഗങ്ങളുടെ സംഘം രൂപീകരിക്കും. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളും പരസ്യ ബോർഡുകളും നീക്കം ചെയ്യും. റോഡുകളും തോടുകളും ശുചീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു. ഗ്രാമീണ വിനോദസഞ്ചാര സാധ്യതകൾ ഏറെയുള്ള കാസർഗോഡ് കുമ്പളയിലെ ജലസ്രോതസ്സുകളെ ഉൾപ്പെടുത്തി കയാക്കിംഗ് ഹബ്ബ് ഒരുങ്ങുന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കുമ്പള ഗ്രാമീണ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കയാക്കിംഗ്, ബോട്ടിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നത്. 2,70,00,000 രൂപയുടെ പദ്ധതിയുടെ ഭാഗമായി 2 കിയോസ്കുകൾ ആര്യക്കാടിൽ സ്ഥാപിച്ചു. 10 കയാക്കിംഗ് ബോട്ടിംഗ് സംവിധാനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകും. അടുത്ത മാസത്തോടെ ട്രയൽ റൺ നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയുടെ വടക്കേ അറ്റത്ത് സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് പുതിയ സംവിധാനം നടപ്പാക്കുന്നത്.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്. സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ഇന്ന് 6:50 കേൾക്കാം വയലും വീടും. കൃഷിയിലൂടെ ആരോഗ്യവും ആത്മവിശ്വാസവും, ശ്യാമള സോമനുമായി അഭിമുഖം. യുവവാണിയിൽ മ്യൂസിക് ടൈം. എട്ടുമണിക്ക് നാടകം. ഇപ്പോൾ ഇത്രമാത്രം. രചന സതീഷ് ചന്ദ്രൻ. ശബ്ദം നൽകിയവർ ആറന്മുള രാമചന്ദ്രൻ, ടി പി രാധാമണി, ആറ്റിങ്ങൽ പത്മിനി, സുഷമ മോഹൻ, എം ജി കെ പിള്ള, കൃഷ്ണകുമാരൻ തമ്പി.

ഇന്ന് 9:15 കായിക ലോകത്തിൽ ഡെൻമാർക്കിൽ നടന്ന തോമസ് യുവർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ അവലോകനം കേൾക്കാം. രചന ഷിനോജ് എസ് ടി. ഇന്ന് 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഏഴാം ദിവസം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കാൺക കടലിനെ കൺതുറക്കാതെ. രചനയും സംവിധാനവും KV ശരത് ചന്ദ്രൻ. ശബ്ദം നൽകുന്നവർ പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, LC മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴേടത്ത്, ഷാജി സി കെ, മീര ആർ യു.

0: സമയം 6 മണി കഴിഞ്ഞ 19 മിനിറ്റും 53 സെക്കൻഡും. ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന കഥിതം യത് വൈശ്വിക സമാഹ്വാനാൻ നിവാരണായ വിശ്വസനീയസ്യ ഭവിഷ്യസ്യ കൃതെ സജ്ജതായാഃ ച ആപൂർത്തി ശൃംഖലായാഃ നിർമ്മാണാർത്ഥം ഭാരത നെതർലാൻഡ്സ് ദേശൌ സഹഭാഗിത്വം കുർവന്തൌ സ്തഃ. ഭാരതമവസരാണാം ഭൂമീതി വർണിതം. സേനാധ്യക്ഷേണ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിനാ പാകിസ്ഥാനം ഭയോത്പാദകേഭ്യഃ ആശ്രയം പ്രദാതും ഭാരതസ്യ വിരുദ്ധം കാര്യാചരണായ ച സാവധാനം കൃതം. പശ്ചിമബംഗ സർവകാരേണ എകാദശാധികദ്വിസഹസ്രതമവർഷാത് പ്രദീയമാനാനാം ജാതിപ്രമാണപത്രാണാം പുനഃ സത്യാപനം കർത്തും ആജ്ഞാപിതം. CBSE ഇത്യനേന ദ്വാദശീ കക്ഷായാഃ ഛാത്രാണാം കൃതേ ഉത്തരപത്രാണാം ദ്വിസ്തരീയ പുനർമൂല്യാങ്കന പ്രക്രിയ ഘോഷിതാ. അപി ച തായ്ലൻഡ് ഓപൻ ബാഡ്മിന്റൺ ക്രീഡായാം അദ്യ ബാങ്കോക്ക് നഗരെ. ഉപാന്ത്യ ചക്രീയ ക്രീഡായാം മലേഷ്യ ദേശസ്യ യുഗലം പരാജിത്യ സാത്വിക് സായ്രാജ് രങ്കി റെഡ്ഡി തഥാ ചിരാഗ് സെട്ടി ഇത്യേതയോഃ ഭാരതീയ പുരുഷ യുഗലം അന്തിമ സ്പർധായാം പ്രവിഷ്ട.

0: പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെ ഹേഗിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പങ്കിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി അവസരങ്ങളുടെ നാടായി രാജ്യം മാറിയെന്നും പറഞ്ഞു. പകർച്ചവ്യാധി, ഊർജ്ജ പ്രതിസന്ധി എന്നിവയുൾപ്പെടെ ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
1: നെതർലൻഡ്സ് കെ സമാജ് ഓർ യഹാ കെ ഇക്കോണമി മേ ജോ കൺട്രിബ്യൂട്ട് കർ രഹേ ഹേ ഉസ് പർ ഹർ ഭാരത്വാസി കോ ഗർവ ഹേ. മേ ആജ് ഈസ് അവസർ പർ നെതർലൻഡ് കി ജനത ക യഹാ കി സർക്കാർ ക ആഭാർ വ്യക്ത കർത്താ ഹൂ. മേ യഹാ കി ജനത കോ 140 കരോർ ഭാരത്വാസിയോ കി തരഫ് സേ അപ്നി ശുഭകാമനായ ദേതാ ഹൂ.
0: ഹേഗിൽ നെതർലൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടറുമായും മാക്സിമ രാജ്ഞിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി റോബിയറ്റനുമായും ശ്രീ മോദി ചർച്ച നടത്തും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. നാളെ ഉച്ചയോടെ മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെയും അദ്ദേഹം അവരുടെ വസതിയിൽ സന്ദർശിച്ചു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന എംഎൽഎമാരുടെയും എംപിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്ര ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ആശാ സമരത്തിന് നേതൃത്വം നൽകിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. നിയുക്ത മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്ന് അസോസിയേഷൻ നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. ലോകോത്തര നിലവാരമുള്ളതും ചിലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ബിരുദദാന ചടങ്ങിൽ പ്രസംഗം നടത്തി. എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരവും ദീർഘായുസ്സുമുള്ളതുമായ ജീവിതം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു.
2: During the AI India Impact Summit, which we had recently, we have launched the strategy for AI in healthcare. So this is also an initiative which I would like you to keep a lookout for and tell us how to make it better. And to the students, I would just like to say, but just keep learning, because knowledge and technology are evolving rapidly. You will be very busy, but you have such a strong foundation from this institute. So keep learning.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപികയെ CBI പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ബോട്ടണി അധ്യാപികയായ മനീഷ് ഗുരുനാഥ് മന്ധാരയാണ് അറസ്റ്റിലായത്. നീറ്റ് യുജി പരീക്ഷ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി, ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, അഹല്യാനഗർ എന്നിവിടങ്ങളിൽ നിന്നായി ഇതുവരെ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല

0: വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം നാളെ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയ വിധി പാളയം ബേക്കറി വഴി ആകാശവാണിയിൽ സമാപിക്കും.
0: ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക്. 1.5 മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേർ ഇടുക്കിയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ഡിടിപിസിയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം 350,321 പേരും മെയ് പകുതിയാകുമ്പോഴേക്കും 270,781 പേരും ഇടുക്കി ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. മെയ് അവസാന വാരത്തോട് ഇത് മുൻമാസത്തേക്കാൾ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിലും വാഗമണ്ണിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കും പതിവാണ്. ജില്ലയിലെ ഭൂരിഭാഗം ടൂറിസം കേന്ദ്രങ്ങളിലും ഇപ്പോഴും സഞ്ചാരികളുടെ വൻ തിരക്ക് തുടരുകയാണ്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈദൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ബിസിനസ് പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം ഹ്രസ്വ ഹജ്ജ് പാക്കേജ് ഒരുക്കി ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാവുന്ന രീതിയിലാണ് പാക്കേജ്. പദ്ധതിയിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും കൂടി ഉണ്ടാകും. നാളെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൌലവി അറിയിച്ചു. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യു ഡി എഫിൽ പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
3: ആകാശവാണി സമയം 6:40.
4: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വേനലിൽ കുടിക്കാൻ നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ എന്തൊരാശ്വാസമായിരിക്കുമല്ലേ? താപനില 40°C കടന്നുയരുന്ന ഈ വേനൽക്കാലത്ത് തണുത്ത കുടിവെള്ളം ആഡംബരമല്ല, അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. പണ്ടുകാലത്ത്, അതായത് ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുൻപ്, വെള്ളം തണുപ്പിച്ചിരുന്നത് മൺപാത്രങ്ങളിൽ വച്ചായിരുന്നു. മൺകുടം, മൺകലം, മൺകൂജ എന്നിവയിലൊക്കെ വെള്ളം നിറച്ചു വെക്കുമ്പോൾ അത് കുളിർമയുള്ളതായിരിക്കും, വൈദ്യുതിയും ആവശ്യമില്ല. ഇത്തരത്തിൽ പഴമ തിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് പൂനെയിലെ സംരംഭകനായ ദിഗംബർ ഗേക്വാദ്. തന്റെ ഭാരത് അഗ്രോ എന്ന സ്ഥാപനത്തിലൂടെ ഈ പഴയ രീതിയെ വീണ്ടും ജനപ്രിയമാക്കുകയാണ് ഇദ്ദേഹം. ഇത് തുണികൊണ്ടുള്ള ഒരു സഞ്ചിയാണ്, അതായത് വെള്ള സഞ്ചി.

സുരക്ഷിതവും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലുമുള്ള ഈ തുണി വെള്ളസഞ്ചി വീടുകളുടെ ബാൽക്കണികളിൽ, മരച്ചില്ലകളിൽ, കൃഷിസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തുറസായ ഇടങ്ങളിൽ എല്ലാം തൂക്കിയിടാം. ബാഷ്പീകരണം എന്ന സിദ്ധാന്തത്തെ ആശ്രയിച്ചാണ് ഇത് വെള്ളത്തെ തണുപ്പിക്കുന്നത്. പുറത്ത് ബാഷ്പീകരണം അഥവാ ഇവാപറേഷൻ നടക്കുമ്പോൾ അകത്ത് ചൂട് കുറയും എന്ന ലളിതമായ തത്വം. ബാഗിന്റെ പുറംഭാഗത്ത് വെള്ളം മന്ദഗതിയിൽ ആവിയായി മാറുമ്പോൾ അതിനൊപ്പം ചൂട് പുറത്തേക്ക് നീങ്ങി ഉള്ളിലുള്ള വെള്ളം സ്വാഭാവികമായി തണുക്കുന്നു. കർഷകർ, തൊഴിലാളികൾ, ഡെലിവറി ജോലിക്കാർ തുടങ്ങിയവർക്കും ദീർഘദൂര യാത്രക്കാർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. ഉഷ്ണതരംഗങ്ങൾ കൂടുതൽ ശക്തമാകുന്ന, നിർജലീകരണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ചെലവിൽ തണുത്ത വെള്ളം ലഭ്യമാക്കുന്ന ഈ രീതി ലളിതവും ഫലപ്രദവുമാണ് എന്ന് തന്നെ പറയാം. സാമൂഹിക സേവനം എന്നത് പറച്ചിലിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും എന്തു പ്രതിസന്ധി നേരിട്ടും ജനങ്ങളെ സേവിക്കാനായി മുന്നിട്ടിറങ്ങുമെന്നും തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കിയിലെ ഒരു സാമൂഹിക പ്രവർത്തക, ഉപ്പുതറ പഞ്ചായത്തംഗം മെറീന സനീഷ്. ഇനി കാര്യത്തിലേക്ക് വരാം. എത്ര കടുത്ത വേനലിലും ചീന്തലാർ 3-ാം ഡിവിഷനിലെ പൊതുകിണറിൽ വറ്റാത്ത വെള്ളമുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷ് കമ്പനി നിർമ്മിച്ചതാണ് കിണർ. 3-ാം ഡിവിഷനിലെ 200-ഓളം തൊഴിലാളി കുടുംബങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ കുറെ കാലമായി കിണറ്റിലെ വെള്ളം മലിനമായിരുന്നു. മറ്റു മാർഗമില്ലാത്തതിനാൽ ഇതിലെ വെള്ളമാണ് നാട്ടുകാർ കുടിച്ചിരുന്നത്. കാലപ്പഴക്കം ചെന്ന് ആൾമറയും ഉള്ളിലെ കൽക്കെട്ടും അപകടാവസ്ഥയിലായതിനാൽ കിണറ്റിലിറങ്ങാൻ പലരും മടിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കിണർ വൃത്തിയാക്കാൻ ഹരിതകർമ്മസേന ആലോചിച്ചപ്പോഴും ആരിറങ്ങും എന്ന ചോദ്യമായി. നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടാതെ നോക്കേണ്ടത് തന്റെ കടമയാണെന്ന ബോധ്യമുള്ളതുകൊണ്ട് പഞ്ചായത്തംഗം മെറീന തന്നെ ഇറങ്ങി കിണർ വൃത്തിയാക്കി. ജീവൻ പണയം വെച്ച് 4 മണിക്കൂർ കൊണ്ടാണ് മെറീന കിണർ വൃത്തിയാക്കിയത്. ആരും തന്നെ ഇറങ്ങാൻ തയ്യാറാകാത്ത അപകടാവസ്ഥയിലുള്ള കിണറിൽ വനിതയായ പഞ്ചായത്തംഗം ഇറങ്ങി വൃത്തിയാക്കി എന്നത് ധീരമായ കാര്യം തന്നെയാണ്. മഹത്തായ ഈ സാഹസിക സേവനത്തിന് അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വളരെ കാലമായി നമ്മുടെ സംസ്ഥാനത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇത് കുറയ്ക്കാൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർണായക ചുവടുവയ്പുമായി സംസ്ഥാന വനംവകുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. ബീജന്റ് ഫാം ഗാർഡ് എന്ന അത്യാധുനിക നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനം പാലക്കാട് ജില്ലയിലെ നെന്മാറ ഡിവിഷനിലെ ആലത്തൂർ റേഞ്ചിൽ വടക്കഞ്ചേരി സെക്ഷന് കീഴിലുള്ള പനംകുറ്റി പ്രദേശത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു. എന്താണ് ബീജന്റ് ഫാം ഗാർഡ് എന്ന് നോക്കാം. പൂർണമായും സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഹൈടെക് സംവിധാനമാണിത്. മനുഷ്യർ, പക്ഷികൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയെ വന്യജീവികളിൽ നിന്ന് കൃത്യമായി വേർതിരിച്ചറിയാൻ കഴിയുന്ന AI അൽഗോരിതം ഇതിന്റെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ്. ആന, കടുവ, പുള്ളിപ്പുലി, കരടി, കാട്ടുപോത്ത്, കാട്ടുപന്നി, മ്ലാവ് തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഉടൻ അവയെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കാതെ തന്നെ പ്രത്യേക ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിച്ച് കാട്ടിലേക്ക് തിരിച്ചയക്കുന്നതാണ് സംവിധാനത്തിന്റെ സവിശേഷത. ഓരോ ജീവിയുടെയും സ്വഭാവത്തിന് അനുയോജ്യമായ ആശയവിനിമയ ശബ്ദങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിനൊപ്പം വന്യജീവി സാന്നിധ്യം കണ്ടെത്തുന്ന സമയത്ത് തന്നെ കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങളോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ടെലിഗ്രാം വഴി തത്സമയ അറിയിപ്പുകൾ ലഭിക്കുന്ന സംവിധാനവും ഇതിലുണ്ട്. ഈ പദ്ധതിയിലൂടെ ജനങ്ങളുടെയും കന്നുകാലികളുടെയും ജീവൻ സംരക്ഷിക്കാനും വ്യാപകമായ കൃഷിനാശം കുറയ്ക്കാനും വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട മറ്റൊരു നല്ല വാർത്ത ഇതാ. ഈ വേനൽക്കാലത്ത് നാടാകെ ജലക്ഷാമം നേരിടുമ്പോൾ ജനകീയ കൂട്ടായ്മയിലൂടെ കുടിവെള്ള പ്രതിസന്ധി മറികടന്ന ഒരു നാടിനെക്കുറിച്ചാണ് വാർത്ത. കത്തുന്ന വേനലിൽ പുഴ വറ്റിയാലും തങ്ങളുടെ വീടുകളിൽ വെള്ളം എത്തുമെന്ന് ഈ നാട്ടുകാർക്ക് ഉറപ്പുണ്ട്. മൂവാറ്റുപുഴ കിഴക്കേക്കരയിലെ നാട്ടുകാരുടെ കൂട്ടായ്മയാണ് ഇതിനു പിന്നിൽ. പുഴയോരത്തെ കിണറുകളിൽ വെള്ളം വറ്റിയതോടെയാണ് നാട്ടുകാർ ബദൽ മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചത്. കാളിയാർ പുഴയിലെ ജലനിരപ്പ് താഴ്ന്ന് ശുദ്ധജലക്ഷാമം രൂക്ഷമായതോടെ പുഴയുടെ നടുവിൽ ബോട്ട് കെട്ടിനിർത്തി അതിൽ മോട്ടോർ സ്ഥാപിച്ച് നൂതനമായ ജലവിതരണ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഈ കൂട്ടായ്മ. പുഴയുടെ നടുവിലെ തെളിഞ്ഞ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് പുഴയോരത്തെ കിണറിൽ എത്തിക്കും. അവിടെ നിന്നും വെള്ളം ശുദ്ധീകരിച്ച ശേഷം ഓരോ വീടുകളിലേക്കും എത്തിക്കും. മുൻ കൌൺസിലർ അജി മുണ്ടാട്ടിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. ഗുണഭോക്താക്കളിൽ നിന്ന് മാസം തോറും നിശ്ചിത തുക സമാഹരിച്ച് വൈദ്യുതി ബില്ലും അറ്റകുറ്റപ്പണികളും നടത്തുന്നു. കടുത്ത വരൾച്ചയിലും കുടിവെള്ളത്തിന്റെ

കാര്യത്തിൽ നഗരസഭയുടെ 13-14 വാർഡുകളിലെ 280 കുടുംബങ്ങൾ സുരക്ഷിതരാണ്. ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ ഏതു പ്രതിസന്ധിയും മറികടക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ ജനകീയ കൂട്ടായ്മയുടെ കരുത്ത്. സഹജീവികളോടുള്ള മനുഷ്യത്വപരമായ പെരുമാറ്റത്തിന് ഒരു ഉദാഹരണമിത്. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കനാലിൽ വീണ പുള്ളിമാനെ രക്ഷപ്പെടുത്തി കൽപ്പറ്റ RRT സംഘം. ഇവരുടെ സമയോചിതമായ ഇടപെടലിലൂടെ തിരിച്ചുകിട്ടിയത് ആരും രക്ഷിക്കാനില്ലാത്ത ഒരു മിണ്ടാപ്രാണിയുടെ ജീവനാണ്. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം മാനിനെ സുരക്ഷിതമായി വീണ്ടും വനത്തിലേക്ക് തിരിച്ചുവിട്ടു. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സഹവർത്തിത്വത്തിന് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സഹജീവികളോടുള്ള സ്നേഹത്തിന്റെ മറ്റൊരു

0: സഹജീവികളോടുള്ള സ്നേഹത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇനി നല്ല വാർത്തയിൽ. കൊല്ലം ജില്ലയിലെ ഉളിയക്കോവിലിലാണ് സംഭവം. കായലിനോട് ചേർന്നുള്ള വീട്ടുമുറ്റത്തെ കുളത്തിൽ മീൻ പിടിക്കാൻ കുട്ടികൾ ഉപയോഗിച്ച ചൂണ്ടയിൽ ഒരു ആമ കുരുങ്ങി. രക്ഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ അതുമായി കുട്ടികൾ ആശ്രാമത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി. വെറ്ററിനറി സർജൻ ഡോക്ടർ അരവിന്ദ് ശസ്ത്രക്രിയയിലൂടെ ചൂണ്ട പുറത്തെടുത്ത് ആമയെ രക്ഷിച്ചു. മണിക്കൂറുകൾ നിരീക്ഷിച്ച ശേഷം ആമയെ കുട്ടികൾക്ക് കൈമാറി. അവർ അതിനെ അഷ്ടമുടിക്കായലിൽ വിട്ടു. മനുഷ്യർക്ക് സഹജീവികളോടുള്ള കരുണയും സ്നേഹവും ഇനിയും വറ്റിയിട്ടില്ല എന്നതിന് തെളിവാണ് ഈ സംഭവം. മാത്രമല്ല കുഞ്ഞു മനസ്സുകളിലും ഇത്തരം നല്ല വികാരങ്ങളും ചിന്തകളും ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം തോന്നുന്നു. അത് അങ്ങനെ തന്നെ തുടരുമെന്നും പ്രത്യാശിക്കാം. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
3: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ഇന്ദു പി എസ് സംസാരിക്കുന്നു.
4: ആകാശവാണി സമയം 6:00 കഴിഞ്ഞ 50 മിനിറ്റ്.
5: വയലും വേദം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. തോൽപ്പിക്കുന്നവർ എന്നെങ്കിലും തോൽക്കും, തോറ്റുകൊടുക്കുന്നവർ എന്നും വിജയിക്കുകയുള്ളൂ. തോൽവികൾ താൽക്കാലികമാണ് എന്ന തിരിച്ചറിവോടെ വിജയത്തിലേക്കുള്ള പടവുകൾ കയറാൻ നമുക്കാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ജൈവ കർഷകയായ ശ്രീമതി ശ്യാമള സോമനാണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഇന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം പറയാം, എന്താണ് ബയോഫ്ലോക്ക് ടെക്നോളജി? ഈ ചോദ്യത്തിന്റെ ഉത്തരം കർഷക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. എങ്കിൽ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. വീട്ടുവളപ്പിലോ ചെറിയ സ്ഥലത്തോ കൃഷി ചെയ്യുന്നത് ശരീരത്തിന് നല്ല വ്യായാമവും മനസ്സിന് സമാധാനവും നൽകുന്നു. നാം തന്നെ വളർത്തുന്ന പച്ചക്കറികളും പഴങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലി ഉറപ്പാക്കുന്നു. അതോടൊപ്പം ഒരു വിത്ത് നട്ട് അത് വളർന്ന് ഫലം നൽകുന്നത് കാണുമ്പോൾ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കുന്നു. ഇന്നത്തെ പരിപാടിയിലൂടെ ജൈവ കർഷകയായ ശ്രീമതി ശ്യാമള സോമന്റെ കാർഷികാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത്

0: ജോർജ്.
1: ശ്യാമള മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
0: താങ്ക് യു സർ.
1: താങ്കൾ ഈ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്, മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നുണ്ട്, അല്ലാതെ കൃഷി സ്ഥലങ്ങളും താങ്കൾക്കുണ്ടല്ലേ. ഈ കൃഷിയിലോട്ട് എങ്ങനെയാണ് വന്നത്?
0: ഞാൻ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്നതാണ്, വെള്ളനാട് എന്ന് പറയുന്നത്. ചെറുതിലേ കൃഷി കണ്ടിട്ടുണ്ട്. അച്ഛൻ പാരമ്പര്യ കൃഷിക്കാരനൊന്നും അല്ല, എങ്കിലും എൻ്റെ അമ്മ വീട് പോലെ ഒരു വീട് എനിക്ക് ഞങ്ങളുടെ അടുത്തുണ്ട്. അവർ കൃഷിക്കാരാണ്, അവിടെയാണ് കൂടുതലും വളർന്നത്. അപ്പോൾ അവിടെ നിന്ന് കൃഷി കണ്ടിട്ടും പിന്നെ ഞാൻ പഠിച്ചത് മിത്രനികേതനിലാണ്. മിത്രനികേതൻ എന്ന് പറഞ്ഞാൽ ഒരു പച്ചപ്പിന്റെ തുരുത്താണ്. അവിടെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ അറിവുകൾ എനിക്ക് കിട്ടി തുടങ്ങിയത്. അത് മാത്രമല്ല, ഞങ്ങളുടെ വലിയ അണ്ണൻ, അതായത് ഡയറക്ടർ കെ വിശ്വനാഥൻ സാറ്, പച്ചപ്പിനിങ്ങനെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകുന്ന ആളാണ്. ഒരു ഇല പോലും ഞങ്ങൾക്ക് പറിച്ചു കളയാൻ പറ്റില്ല, അത്ര സൂക്ഷിക്കുന്ന ഒരാളാണ്. ഞാൻ അവിടെ നഴ്സിംഗിന് പഠിക്കാനും ഒക്കെ അവിടെയായിരുന്നു. അവിടെ ഞങ്ങൾ കൃഷി ചെയ്യും. അവിടെ ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതായത് ഫാം മാനേജറുണ്ട്, എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ, സംശയം ചോദിക്കണമെങ്കിൽ. അവിടെ നിന്നാണ് ആ പ്രചോദനം കൂടുതൽ ഉൾക്കൊണ്ടത്.
1: തുടക്കം
0: അങ്ങനെയാണ് കൃഷിയുടെ.
1: പിന്നിപ്പം താങ്കൾ മട്ടുപ്പാവിലും കൃഷി ചെയ്യുന്നുണ്ട്, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇതിലോട്ട് ഇൻവോൾവ് ആയല്ലേ.
0: റിട്ടയർ ചെയ്തപ്പോ പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ കാർഷിക കോളേജിലേക്ക് അപ്ലൈ ചെയ്തു. അവിടെ അന്ന് ആ സമയത്ത് ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരുന്നു, 6 മാസത്തെ ഡിപ്ലോമ കോഴ്സ് ജൈവ കൃഷിയിൽ.
1: ഓ, ആഫ്റ്റർ റിട്ടയർമെന്റ് ഈ കോഴ്സ് ചെയ്ത്?
0: അതെ, അതുവരെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, കൃഷി ചെയ്യുന്നുണ്ട് മട്ടുപ്പാവിൽ. പക്ഷെ ഒരു സിസ്റ്റമാറ്റിക് അല്ല. അത് മാത്രമല്ല, കീടരോഗബാധകളൊക്കെ വന്നാലും എന്ത് ചെയ്യണം ഏത് ചെയ്യണോ എന്ന് അധികം അറിയില്ല. ആരുടെങ്കിലും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടോ ഒക്കെ ഉള്ള അറിവേ ഉള്ളൂ. ഒന്നും സിസ്റ്റമാറ്റിക്കേ അല്ലായിരുന്നു, വിളവും കുറവായിരുന്നു. പൂക്കൃഷിയായിരുന്നു കൂടുതലും ചെയ്തിരുന്നത് ആദ്യം. അത് കഴിഞ്ഞ് പച്ചക്കറി കൃഷിയിലേക്ക് വന്നപ്പോൾ ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ജൈവ കൃഷി പഠിക്കാൻ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മട്ടുപ്പാവ് കൃഷി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു തുടങ്ങുകയും ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ ജൈവ കൃഷിയിലേക്ക് കൊണ്ടുവരണം എന്നൊരു താല്പര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ വിഷമടിച്ച പച്ചക്കറികളിൽ നിന്ന് രക്ഷപ്പെട്ട അടുത്ത തലമുറയ്ക്കെങ്കിലും ഒരു മോചനം വേണം എന്ന് വിചാരിച്ചിട്ട് ഒരു ജൈവ കൃഷി ഗ്രൂപ്പ്, സോണി ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു സാറും അമ്പരാ പവിത്രൻ എന്ന് പറഞ്ഞിട്ടൊരു മാഡവും ചേർന്ന് ഞങ്ങൾ ഒരു ജൈവ കൃഷി ഗ്രൂപ്പ് തുടങ്ങി. പച്ചപ്പ് എന്നാണ് അതിന്റെ പേര്.
1: കൂട്ടായ്മ,
0: ജൈവ കൃഷി കൂട്ടായ്മ. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 14 ജില്ലകളിലും ഓരോ ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ 14 ജില്ലകളിലും ഏറ്റവും മികച്ച, ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരമാണ്.
1: അപ്പൊ ഇപ്പൊ ഈ മട്ടുപ്പാവിൽ താങ്കൾ ഏതൊക്കെ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് താഴെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മഞ്ഞളും ഇഞ്ചി, പിന്നെ കുറച്ച് വാഴ ചെയ്യുന്നുണ്ട്. കുറച്ച് സ്ഥലമേ എനിക്കുള്ളൂ, 5.5 സെന്റ് എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ളൂ. ടെറസ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ താഴേക്ക് കുറച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഞ്ചി, മഞ്ഞൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, വാഴ, അതെല്ലാം ഞാൻ താഴേക്കാക്കി. അതിന്റെ കൂടെ ഒരു ചെറിയ തെങ്ങ്, ഒരു സന്തോഷത്തിനുണ്ട് ഒരു ചെറിയ തെങ്ങ് എല്ലാം വെച്ചു. പക്ഷെ ഏറ്റവും കൂടുതലുള്ളത് എനിക്ക് ടെറസിലാണ്.
1: ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒക്കെ ടെറസിൽ തന്നെ ചെയ്യുന്നുണ്ട്?
0: എല്ലാം ടെറസിലാണ് ചെയ്യുന്നത്, എല്ലാ എക്സോട്ടിക് ഫ്രൂട്ട്സും. പിന്നെ മാവ്, ഒരു നാടൻ മാവുണ്ട്, താഴെയാണ്. പിന്നെ ഉള്ളത് ഒരു റംബുട്ടാൻ, അതും താഴെയാണ്. തായ്ലാന്റ് കുളൻ എന്ന് പറഞ്ഞിട്ടും ഡബിൾ മഹോയി എന്ന് പറഞ്ഞിട്ട് 2 കുല വരുന്നത് ചെറിയ കുളൻ വാഴകൾ, അതൊക്കെ ടെറസിലെ ഡ്രമ്മിൽ തന്നെ ചെയ്യും.
1: ടെറസിലെ ഡ്രമ്മിൽ ഇത് നമുക്ക് കാണാൻ ഭംഗിയുള്ളോ? അതല്ല, വിളവ് നല്ലപോലെ കിട്ടുമോ? ഇതില്
0: നല്ല ഭംഗിയാണ്, വിളവ് നന്നായിട്ട് കിട്ടും. സാർ, വിളവ് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന പരിചരണം പോലെ ഇരിക്കും വിളവ് കിട്ടുന്നത്.
1: പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അതങ്ങ് പറഞ്ഞാൽ അതിന് ഒത്തിരി അധികം സൂര്യപ്രകാശം വേണമല്ലോ. അതൊക്കെ സൂറ്റബിൾ ആണ്.
0: സൂര്യപ്രകാശം കുറഞ്ഞ പക്ഷെ 8 മണിക്കൂറെങ്കിലും കിട്ടത്തക്കോണം ഉള്ള സ്ഥലമായിരിക്കണം. അതിന് എനിക്കില്ലാത്തത് കൊണ്ടാണ് ടെറസിലേക്ക് വെച്ചത്. അതിപ്പോ ഒരു 15 ഡ്രമ്മിൽ ടെറസിലുണ്ട്.
1: അത് നമ്മുടെ എങ്ങനെ ഒരു ചെറിയ ഡ്രം മാതിരിയുള്ള
0: ഒരു വലിയ 20 ലിറ്ററിന്റെ ബക്കറ്റ് ആയാലും മതി, വലിയ ചെടിച്ചട്ടി ആയാലും മതി. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യം വെച്ചാൽ ഒരുപാട് മണ്ണ് വേണ്ട, അതിന് പിടിച്ചു നിൽക്കാനുള്ള മണ്ണ് മാത്രം മതി. ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു ഡ്രമ്മിനകത്ത്, 50 ലിറ്ററിന്റെ ഡ്രമ്മിനകത്ത് ഒരു 4 പ്ലാന്റ് ചെയ്യും. ആദ്യം ഒരു താങ്ങ് കാല് വയ്ക്കും 6 മീറ്റർ പൊക്കത്തിന്. അതിൽ 1 മീറ്റർ താഴേക്ക് പോകും, ബാക്കി 5 മീറ്റർ മുകളിലേക്ക് വയ്ക്കും. അതിനകത്തോട്ട് 4 സൈഡിൽ 4 പ്ലാന്റ് വയ്ക്കും. എന്നിട്ട് ഇതെല്ലാം ഇതിനകത്ത് പിടിച്ച് ഈ താങ്ങ് കാലിലേക്ക് പിടിച്ച് കെട്ടിക്കൊടുക്കും. ഇത് പൊങ്ങുന്നതിനനുസരിച്ച് അത് നമ്മൾ കെട്ടിക്കൊടുക്കും. എന്നിട്ട് അത് മുകളിൽ ടയറോ അല്ലെങ്കിൽ ഒരു കമ്പിയോ വളച്ച് വയ്ക്കും. അതിനകത്തേക്ക് ഇത് കയറി ചെന്നിട്ട് ഇവർ താഴേക്ക് പടർന്ന് വന്ന് വീണാലേ പൂക്കുള്ളൂ.
1: അപ്പൊ ഇതിന് നല്ല പൂക്കൾ വരുമല്ലോ? പൂക്കൾ
0: രാത്രിയിലാണ് വിരിയുന്നത്. രാത്രിയിൽ പൂക്കൾ ഏകദേശം 8 മണിയോട് 7.5 മണിയോട് കൂടി പൂക്കൾ വിരിയും. നമുക്കറിയാം അന്നന്ന് വിരിയുന്ന പൂക്കൾ ഏതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം നല്ല ഭംഗിയാണ് ഇങ്ങനെ വിരിഞ്ഞു വരുന്നതും. അതുപോലെ തന്നെ ആ സമയം തന്നെ നിറയെ തേനീച്ചകൾ വരികയോ ഒക്കെ ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്ത് കൊടുക്കേണ്ട ചില പ്ലാന്റ് ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ. അപ്പോൾ സെൽഫ് പോളിനേഷൻ നടക്കുന്നത് സെലക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. എങ്കിൽ പോലും മഴ സമയത്തൊക്കെ ചിലപ്പോൾ തേനീച്ച വരാൻ ബുദ്ധിമുട്ടായിരിക്കും, അതല്ലെങ്കിൽ കുറച്ച് പൊളൻ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആ സമയത്ത് ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, പോളൻ എടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഫ്രൂട്ട് വലുതായിരിക്കും. 3 മാസം 3 മാസം കൂടുമ്പോൾ
1: വളം
0: കൊടുക്കണം.
1: വളമൊക്കെ മാഡം സ്വന്തം ഉണ്ടാക്കുമോ അതോ പുറത്തുനിന്ന് വാങ്ങുന്നത്?
0: രണ്ടുണ്ട്. എനിക്ക് പശുവൊന്നും ഇല്ലാത്തതുകൊണ്ട് ചാണകമൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങണം. വേപ്പിൻ മിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്,

0: നാക്ക് വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും, ബാക്കിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം, ബാക്കിയെല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. കാച്ചിൽ രവീന്ദ്രൻ സാർ എന്ന് പറയുന്ന സാറിന്റെ ക്ലാസ്സിന് പോയിട്ട് വളക്കൂട്ടുകളൊക്കെ സാറിന്റെ അടുത്ത് നിന്ന് പഠിച്ചു. പിന്നെ വെള്ളാടി കാർഷിക കോളേജിൽ നിന്ന് നമുക്ക് ധാരാളം വളക്കൂട്ടുകൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു.
1: മാഡം എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: ഞാൻ ചെയ്യുന്നത്, നമ്മൾ മണ്ണ് കൂട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു മാസം ഞാൻ മണ്ണ് മൊത്തം ടെറസിൽ തട്ടിയിട്ടിട്ട് സൂര്യപ്രകാശം അടുപ്പിക്കും, സോളറൈസേഷൻ ചെയ്യും. 15 ദിവസമാണ് പറയുന്നത്, 15 ദിവസം മതി, ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം എല്ലാ അണുക്കളും അതിനകത്ത് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള അണുക്കളെല്ലാം നശിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ മണ്ണ് വീണ്ടും നമ്മൾ കൂട്ടി വെച്ചിട്ട് അതിനാവശ്യമുള്ള അളവിൽ കുമ്മായം ചേർക്കും, അല്ലെങ്കിൽ ഡോളോമെറ്റ് ചേർക്കും. ചേർത്ത് നന്നായിട്ട് വെട്ടിക്കൂട്ടിയിട്ട് നനവ് കൊടുത്ത് ഈ പുട്ടിന്റെ പരുവം ആവുന്നതുപോലെ നിരത്തി ഒരു ചണച്ചാക്ക് കൊണ്ട് മൂടിയിടും. 2 ആഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച എന്തായാലും വേണം. 1 ആഴ്ച ഇടുന്നവരും ഉണ്ട്. ഇടുമ്പോൾ അതിനകത്ത് ബാക്കി വന്നിട്ടുള്ള എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അതും നശിച്ചു പോകും. PH ലെവൽ നല്ല കറക്റ്റ് ആവും. PH ലെവൽ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്നിട്ട് ആ മണ്ണ് നമ്മൾ എടുത്തിട്ട് അതിനകത്തോട്ടാണ് പിന്നെ നമ്മൾ പോട്ടിംഗ് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് വളങ്ങളൊക്കെ ചേർത്ത് ചെയ്യുന്നത്. 1:1 എന്ന റേഷ്യോയിലാണ് മണ്ണ് കൂട്ടുന്നത്. അതായത് ഒരു ഭാഗം ചാണകപ്പൊടി, ഒരു ഭാഗം മണല്, ഒരു ഭാഗം മണ്ണ്. പക്ഷെ ഈ മണല് എന്നുള്ള സാധനം ഇപ്പൊ കിട്ടാക്കനി ആയതുകൊണ്ട് നമ്മൾ അതിന് പകരം പ്രോസസ്ഡ് ചകിരിച്ചോറ് ചേർക്കും. അത് ഈ 3 സാധനം ചേർത്ത് മണ്ണ് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ സമയത്ത് ജൈവ വളങ്ങൾ തന്നെയാണ്, NPK ആണ് പ്രാഥമികമായി ആവശ്യമുള്ള മൂലകങ്ങൾ. അതിന് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വെർമി കമ്പോസ്റ്റും ചേർക്കാം. ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും അടിയിൽ കുറച്ച് കരിയില നമ്മൾ നിരത്തി വയ്ക്കും. ഒരു കാൽഭാഗം കരിയില്ലെങ്കിലും അതിനകത്ത് വയ്ക്കും. കാൽഭാഗത്തിന് മുകളിൽ നല്ലോണം അമർത്തി വയ്ക്കും. അതിന് മുകളിലാണ് നമ്മൾ ഈ മിക്സ്, ഈ ലാസ്റ്റ് മിക്സ് ചെയ്തത് ചേർക്കുന്നത്. അതൊരു അരഭാഗം രണ്ടും കൂടെ ആകുമ്പോൾ, അരഭാഗം മുക്കാൽഭാഗം അടുപ്പിച്ചാവും. മുക്കാൽഭാഗം ഞാൻ ചെയ്യാറില്ല, മിക്കവാറും അരഭാഗം ഞാൻ ചെയ്യാറുള്ളൂ. അതിന്റെ കാരണം ഞാൻ പറയാം. എന്നിട്ട് അതിനകത്ത് ഒരു പിള്ളക്കുഴി എടുത്ത് ആ കുഴിക്കകത്ത് വാം എന്ന് പറയുന്ന, അതായത് വേരുകൾ നന്നായിട്ട് വേരോടാനുള്ള ഒരു വാം ഉണ്ട്. ആ വാം ഇട്ടിട്ട് ആ വാമിലേക്കാണ് നമ്മൾ തൈകൾ ട്രീറ്റ് ചെയ്ത തൈകൾ വയ്ക്കുന്നത്. അതായത് വേര് വാമിലേക്ക് വയ്ക്കണം. അതുപോലെ തന്നെ തൈ പിഴുത് നടുന്നതിന് മുമ്പ് ആ തൈ ചൂടുമണസിനകത്ത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വരെ മുക്കി വയ്ക്കുക. ഇതാണ് വളം മിക്സ് ചെയ്ത് നടുന്ന രീതി.
1: പിന്നെ മാഡം സൂചിപ്പിച്ചത് പകുതിയെ ചെയ്യത്തുള്ളൂ, ഇതിന്റെ റീസൺ എന്തോ?
0: അതാ, പല ചെടികളും വളർന്നു വരുന്നതോറും വേരുകൾ മുകളിലേക്ക് മുകളിലേക്ക് വരും. എക്സാമ്പിൾ തക്കാളി ചെടി, ടൊമാറ്റോ, അതിന് വേര് മുകളിലോട്ട് മുകളിലോട്ട് വരും. അപ്പം നമ്മൾ ഈ അരഭാഗം മണ്ണ് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 10 ദിവസം കൂടുമ്പോൾ നമ്മൾ വളം കൊടുക്കണം. ഒരു പിടി വെള്ളമെങ്കിലും നമ്മൾ കൊടുക്കണം. അപ്പം അത് ചെയ്യുമ്പോൾ ആദ്യം കൂട്ടിവെച്ച മണ്ണിന്റെ മുകളിൽ, അരഭാഗം മണ്ണിന്റെ മുകളിൽ വളം ഇട്ട് കൊടുത്തിട്ട് അതിന് കുറച്ച് മണ്ണ് അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ തക്കാളിയിലൊക്കെ വരുന്ന, മുകളിൽ വരുന്ന വേരുകളെല്ലാം അതിനകത്ത് മൂടി നിൽക്കും. അങ്ങനെ കുറേശ്ശെ തങ്ങൾ നമ്മൾ ഏകദേശം വിളവെടുപ്പാകുമ്പോഴത്തേക്കും ബാഗ് ഫുള്ളാവും. നമുക്ക് ഓരോ സമയവും നമ്മൾ വളം കൊടുക്കേണ്ടി വരും. അല്ലാതെ നട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വേറെ വളമൊന്നും വേണ്ട, നമുക്ക് എല്ലാം അതിനകത്ത് നിന്ന് കിട്ടും എന്ന് വിചാരിക്കുന്നത് മൂഢതരമാണ്. ഓരോ സ്റ്റേജിലും, ചെടിയുടെ ഓരോ സ്റ്റേജിലും നമ്മൾ വളം കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ ഈ വളം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ കീടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു 4 ഇല പരുവാകുമ്പം തന്നെ കീടനാശിനികൾ തളിച്ചു കൊടുക്കണം. ഈ കീടനാശിനികൾ തളിക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്യൂഡോമോണസ്. സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ തെളിയെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടി കരുത്തോടെ വളരുകയും ചെയ്യും, ഒരു പരിധിവരെ കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യാം. സ്യൂഡോമോണസോ ട്രൈക്കോഡർമയോ രണ്ട് വേണമെങ്കിൽ, ഇത് രണ്ടും മാറി മാറി ചെയ്യാം. ഇതിൽ ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ മറ്റൊന്ന് ചുവട്ടിൽ കലക്കി ഒഴിച്ചു കൊടുക്കാം. ഇത് ചെടിയെ കരുത്തോടെ വളർത്തും. ഈ പ്രയോഗം ആദ്യത്തെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ വെളുത്തുള്ളി, വേപ്പെണ്ണ എമൽഷൻ, കാന്താരി ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കുന്നവരുണ്ട്. പച്ചമുളക് പോലും ഇല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടിയാണെങ്കിലും മതി. കാരണം അതിന്റെ എരിവുകൊണ്ട് കീടങ്ങൾ നശിച്ചു പോകും. അതാണ് ഒരിക്കലും വെയിലിൽ നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടില്ല. വെയിൽ മാറിയതിന് ശേഷം ഇലകളുടെ അടിവശത്ത് നന്നായിട്ട് അടിയിലും മുകളിലും എല്ലാം, അടിയിലെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്, കാരണം കീടങ്ങളെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നത് അടിയിലാണ്. പുഴുക്കൾ ചിലപ്പോൾ മുകളിലിരിക്കും. ബാക്കിയുള്ള ഈ ചെറിയ ഇലപ്പേന്, മണ്ടരി, മുഞ്ഞ, ഇത്തരം സാധനങ്ങളൊക്കെ ഇലയുടെ അടിയിലായിരിക്കണം. നമ്മൾ
1: അറിയാം,
0: അറിയില്ല. അപ്പൊ നമ്മളങ്ങനെ ഇലയുടെ അടിയിലടിക്കണം, മുകളിലടിക്കണം, തണ്ട് മുഴുക്കടിക്കണം, നന്നായിട്ട് അടിച്ചു കൊടുക്കണം. ഒരിക്കലും വെയിലുള്ള സമയത്ത് അടിക്കാൻ പാടില്ല. ഒന്നുകിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈവനിങ്.
1: ഈ പ്രോസസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമോ? എവറി വീക്ക് അടിക്കും അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഇത് അടിച്ച് സ്പ്രേ ചെയ്തോണ്ടിരിക്കും?
0: അതെ സാർ, സ്പ്രേ ചെയ്തോണ്ട്. ഞാൻ സാധാരണ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ പറയുന്നത് നിങ്ങൾ ഒരാഴ്ചയിൽ ഒരിക്കലും അറ്റ്ലീസ്റ്റ് 10 ദിവസത്തിലൊരിക്കലും, അല്ലെങ്കിൽ നിങ്ങളിത് നോക്കിയിരിക്കരുത്, കീട എപ്പോഴാണോ വരുന്നത് അപ്പോഴടിച്ചു കൊടുക്കുക. പക്ഷെ കീട വരാൻ വേണ്ടി നോക്കിയിരിക്കരുത്, ഒരു കാരണവശാലും കീടം വരാൻ വേണ്ടി നോക്കിയിരിക്കരുത്. അപ്പൊ നേരത്തെ തന്നെ ചെയ്യുക. ചെയ്യാനുള്ളത് കൃത്യമായി ഒരാഴ്ചയിൽ ഒരിക്കൽ ചെയ്യുകയും 10 ദിവസത്തിലൊരിക്കൽ വളപ്രയോഗം നടത്തുകയും ചെയ്യുന്ന ചെടി

0: കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള 10 ദിവസത്തിൽ ഒരിക്കൽ വളപ്രയോഗം ചെയ്യുകയും സ്യൂഡോമോണസും ട്രൈക്കോഡർമയും കൊടുക്കുന്ന ചെടികൾക്ക് സത്യം പറഞ്ഞാൽ കീടങ്ങളൊന്നും അധികം വരാറില്ല. കാരണം അവർ നല്ല ഹെൽത്തി ആയിരിക്കും. ഹെൽത്തി പ്ലാന്റ്സിന് ഒരിക്കലും കീടങ്ങൾ ആക്രമിക്കില്ല. കീടങ്ങൾ ആക്രമിക്കുന്നത് അൺഹെൽത്തി ആകുമ്പോഴാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ കീടനാശിനികൾ നിങ്ങൾ ഒരാഴ്ചയിൽ ഒരിക്കൽ മാറി മാറി അടിച്ചു കൊടുക്കുക. ജൈവ കീടനാശിനികൾ നമുക്ക് വാങ്ങാൻ ധാരാളം കിട്ടുന്നുണ്ട്. നമുക്ക് ഉണ്ടാക്കാം, വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും.
1: മേഡം, നമ്മള് എക്സോട്ടിക് ഫ്രൂട്ട്സിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അപ്പൊ മേഡം ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞ്, ഇതൊഴിച്ച് വേറെ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് താങ്കളുടെ കയ്യിലുള്ളത്?
0: ഞാൻ മാവ് നട്ടിട്ടുണ്ട്, പ്ലാവ് നട്ടിട്ടുണ്ട്, ഈ കുള്ളൻ വാഴകളുണ്ട്, സ്വീറ്റ് ലൂവിയുണ്ട്, പിന്നെ സപ്പോട്ട രണ്ട് തരത്തിലുണ്ട്, നല്ല മധുരമുള്ള സീതപ്പഴം ഉണ്ട്, അതിന്റെ വലിയൊരു ടൈപ്പ് ഉണ്ട്, അതിന് രാമപ്പഴം എന്നും പറയും, ആനമുന്തിരി എന്നും പറയും, ഞങ്ങൾ ഒരു പിങ്ക് ടൈപ്പ് അതുണ്ട്. ഇതെല്ലാം ഗ്രാഫ്റ്റ് ലെയർ തൈകളാണ്. പിന്നെ റെഡ് പുളിയുണ്ട്, വെറാപ്പിൾ രണ്ട് തരം, റെഡ് ആൻഡ് ഗ്രീൻ ഉണ്ട്, സ്റ്റാർ ഫ്രൂട്ട് അതിന്റെ സ്വീറ്റ് ആണ്, ലൂവിയും സ്വീറ്റ് ആണ്.
1: അപ്പൊ മേഡം, താങ്കളിപ്പോ വളപ്രയോഗം എങ്ങനെ ചെയ്യുന്നത്, കീടരോഗബാധകൾ എങ്ങനെ മാറ്റുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മോടൊപ്പം ഷെയർ ചെയ്തു. മിക്കവാറും സാധാരണ ആൾക്കാർ ഇങ്ങനെ മട്ടുപ്പാവില് അല്ലെങ്കിൽ വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യുമ്പം ചെയ്യുന്ന തെറ്റുകൾ എന്തുവാണ്, എന്താണ് അവർ ചിലപ്പം പരാജയപ്പെട്ട് പിന്മാറാറുമുണ്ട്, താങ്കളുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വളമെല്ലാം കൊടുത്ത് അടിവളം കൊടുത്ത് നട്ടു കഴിഞ്ഞാൽ പിന്നെ വളം കൊടുക്കേണ്ടെന്നാണ് ചിലരുടെ വിചാരം. അതുപോലെ സാർ, കൃത്യമായി ഓരോ സ്റ്റേജിലും വളപ്രയോഗം നടത്തുക തന്നെ വേണം. നടുന്നത് മുതൽ ഫ്രൂട്ടിങ് ആവുന്നത് വരെ നമ്മൾ ഓരോ സമയത്ത് ഓരോ രീതിയിലുള്ള ഓരോ മൂലകങ്ങൾ, അതായത് ഇപ്പൊ വളർച്ചയ്ക്കൊരു മൂലകം, ഫ്രൂട്ടിങ് ഉണ്ടാവാൻ ഒരു മൂലകം, അത് നിലനിർത്താൻ ഒരു മൂലകം, ഇതെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. പിന്നെ അതുകൂടാതെ നട്ടിട്ട് വിളവെടുക്കാൻ മാത്രം ചെല്ലുന്നവർക്ക് കിട്ടുന്നത് ഈ കീടങ്ങൾ മാത്രമായിരിക്കും. അതെന്ന് വെച്ചാൽ കൃത്യസമയങ്ങളിൽ നമ്മൾ കീടനാശിനികൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ ജൈവം ഉപയോഗിക്കുന്നവർക്ക് ജൈവം ഉപയോഗിക്കാം, രാസം ഉപയോഗിക്കുന്നവർക്ക് അത് ചെയ്യാം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ജൈവം മാത്രം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ആവശ്യത്തിന് കൃഷി ചെയ്യുന്നതാവുമ്പോൾ നമുക്ക് ജൈവ കീടനാശിനി തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് വിൽപ്പനയ്ക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ചാൽ നമുക്ക് വിൽപ്പനയ്ക്ക് ഇല്ലാതില്ല, ഞങ്ങൾക്ക് വിൽപ്പനയ്ക്കും ഉണ്ടാവും. ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഈ ചെയ്യുന്ന ജൈവ കൃഷിയിൽ തന്നെ ഞങ്ങൾക്ക് വിൽപ്പനയ്ക്കും ഉണ്ടാവും. അതിനുവേണ്ടി ഞങ്ങൾക്കൊരു വിപണിയും ഉണ്ട്. ഞങ്ങൾക്ക് അധികം വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്ന് ഗാന്ധി സ്മാരക നിധി തൈക്കാട് ഒരു ജൈവ വിപണി ഉണ്ട്, അവിടെ കൊടുക്കും, അവിടെ നല്ല വിലയും കിട്ടും.
1: നല്ല ഡിമാൻഡും,
0: നല്ല ഡിമാൻഡാണ്, ഭയങ്കര ഡിമാൻഡാണ് അവിടെ.
1: ഇപ്പൊ മാഡം സൂചിപ്പിച്ചായിരുന്നു ആദ്യം ഈ പച്ചപ്പ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയും താങ്കൾക്കുണ്ട്.
0: അതെ, ഞാന് ഉദ്ദേശിച്ചത് എന്റെ വീട്ടിലുള്ളത് പോലെ തന്നെ എല്ലാ പച്ചക്കറികളും മറ്റുള്ളവരുടെ വീട്ടിലും ഉണ്ടാവണം. അതിന് വേണ്ടുന്നത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എന്റെ കൂട്ടായ്മയിലുള്ളവർക്കോ അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനോ ആർക്കാണെങ്കിലും കൊടുക്കും. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതും, ഞാൻ ഈ തരുന്നത് പോലെ തന്നെ നിങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താലേ നമുക്ക് പച്ചപ്പ് നിലനിർത്താൻ പറ്റൂ. അതായത് പച്ചപ്പ് എന്ന കൃഷി ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്ന ഫലം, അതായത് ജൈവ കൃഷി വിപുലപ്പെടുത്താൻ പറ്റുള്ളൂ, എല്ലാവരിലും എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾക്ക് വിത്ത് ഷെയറിങ്, ചെടികൾ തന്നെ ഷെയറിങ് എല്ലാവരും പരസ്പരം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷി അറിവുകൾ, വളരെയധികം കൃഷി അറിവുകൾ നമ്മൾ ഈ ഗ്രൂപ്പ് വഴി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഗ്രൂപ്പിലെ കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാറുണ്ട്. വെള്ളായണി കാർഷിക കോളേജിൽ, കരമന നെടുങ്കാട് വെള്ളായണി കാർഷിക കോളേജിന്റെ ഒരു ഭാഗമുണ്ട്, അവിടെ അവരുമായിട്ടും പിന്നെ സി ടി സി ആർ ഐ ആയിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ പഠനയാത്രകൾ നടത്താറുണ്ട്. അതായത് നല്ല ഫാം തിരഞ്ഞെടുത്തിട്ട് പഠിക്കുകയും വേണം, കാണുകയും വേണം, നമുക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുകയും വേണം, നല്ല ഗുണനിലവാരമുള്ള. അതുകൊണ്ട് ഞങ്ങൾ അത്തരം ഫാമുകൾ സന്ദർശിക്കാറുണ്ട്. ഇപ്പൊ ഞങ്ങള് പെരിങ്ങമ്പല ജില്ലാ പഞ്ചായത്തിന്റെ ഫാമുണ്ട്, 1300 ഏക്കർ സ്ഥലമുണ്ട്, നല്ല അറേഞ്ച്മെന്റ്സ് ആണ്. അവിടെ ഞങ്ങൾ പോയിട്ട് നല്ല 2-3 ക്ലാസ് കിട്ടി. ഈ ക്ലാസ്സുകൾ കൂടാതെ തന്നെ ഞങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മീറ്റ് സംഘടിപ്പിക്കുക, എല്ലാവരും ഒരുമിച്ച് കൂടും. അതിനകത്ത് ഞങ്ങൾ വിത്തുകൾ വിതരണം ചെയ്യും, ഗുണനിലവാരമുള്ള ധാരാളം വിത്തുകൾ വിതരണം ചെയ്യും, നടീൽ വസ്തുക്കൾ വിതരണം ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ആൾക്കാരുടെ വീടുകളിലുള്ള ധാരാളം സീഡ്ലിങ്സ്, സീഡ്സ്, കമ്പുകൾ അങ്ങനെയുള്ളതെല്ലാം കൊടുക്കും. കൂടാതെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലുള്ള ആൾക്കാരുടെ കയ്യിലുള്ള വിത്തുകളെല്ലാം ഒരു 2 മാസത്തിന് മുന്നേ തന്നെ ഈ ഗ്രൂപ്പിൽ വിത്ത് വിതരണം തുടങ്ങി. മീറ്റിന് വേണ്ടിയിട്ട് വിത്ത് വിതരണം നടത്തുകയും അത് ആവശ്യക്കാര് ആ വിത്ത് അവർക്കൊരു രജിസ്റ്റർ നമ്പർ കൊടുക്കും, ആ നമ്പറിൽ അവർ ആവശ്യപ്പെടുകയും ആ നമ്പർ ഇവിടെ ഇവർ കൊടുക്കുന്ന ആൾക്കാർ എഴുതി വെക്കുകയും ഈ വിത്തെല്ലാം കളക്ട് ചെയ്ത് ഞങ്ങളിലെത്തിക്കുകയും ഞങ്ങൾ അതൊരു വലിയ ബാഗിനകത്താക്കി എല്ലാം ഒരുമിച്ച് മീറ്റിന്റെ അന്ന് വൈകുന്നേരം 3 മണിക്ക് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അതൊരു മഹോത്സവം പോലെയാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം പോലെയാണ് ആൾക്കാർ അതിനെ കാണുന്നത്. ഈ വരുന്ന 17-ാം തീയതി ഗാന്ധി സ്മാരക നിധിയിൽ വെച്ച് 8:30 രജിസ്ട്രേഷൻ തുടങ്ങും. 10 മണിക്ക് മുല്ലക്കര രത്നാകരൻ സാറ് ഉദ്ഘാടനം ചെയ്യുന്നു. വളരെ പ്രഗത്ഭരായ 2 പേര് ക്ലാസ് എടുക്കുന്നുണ്ട്. ഒന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രമോദ് മാധവൻ സാറ്, പിന്നെ സി ടി സി ആർ ഐയിലെ മാഡം സയന്റിസ്റ്റ് തൂസൻ മാഡം, ഇവർ രണ്ടുപേരും ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-42 പേർക്ക് ഞങ്ങൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. മുതിർന്ന കർഷകര്

0: മികച്ച കർഷകർ, പിന്നെ കാർഷിക രംഗത്ത് പ്രതിഭകളായിട്ടുള്ള കുറച്ച് ആൾക്കാർ, അതായത് കൃഷി മാത്രമല്ല അവർക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക്, പിന്നെ കുട്ടി കർഷകർ, ഇത്രയും പേർക്ക് ഞങ്ങൾ പിന്നെ ഒരു ചലഞ്ച് വെച്ചിരുന്നു. അതായത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചലഞ്ച് വയ്ക്കും, ഓണ ചലഞ്ച്, വിഷു ചലഞ്ച്, അതായത് പച്ചക്കറി കൃഷി മത്സരം. ഒരു നാലഞ്ച് വിത്ത് സെലക്ട് ചെയ്തിട്ട് അത് അവരോട് നടാൻ പറയും. ഒരേ ദിവസം ചെയ്യുകയും അവരുടെ അറിവുകൾ അവർ ഓരോ ദിവസവും പങ്കുവയ്ക്കും. ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അവർ ചെയ്തതെല്ലാം കാണിക്കും, ഗ്രൂപ്പിലിടും. അപ്പോൾ അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കും, അത് അവർ വീണ്ടും അടുത്ത പ്രാവശ്യം അവരത് കറക്റ്റ് ചെയ്ത് വരും. അങ്ങനെ വളരെ വളരെ നല്ല രീതിയിൽ ചലഞ്ച് നടന്നു, വളരെ നല്ല രീതിയിൽ അത് അവസാനിച്ചു. അങ്ങനെ ഒരു 15 പേരുണ്ട്, പങ്കെടുത്തത് 15 പേരാണ്. ഈ 15 പേർക്ക് ഞങ്ങൾ സമ്മാനങ്ങളും അവാർഡും കൊടുക്കുന്നുണ്ട്.
1: അപ്പൊ മാഡം, എല്ലാവിധ ആശംസകളും. ഈ സൺഡേ നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ചേരാൻ പോകുവാണ്. താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് നമ്മോടൊപ്പം ഷെയർ ചെയ്ത് പങ്കുവെച്ച് വളരെ നന്ദി.
0: താങ്ക് യു വെരി മച്ച് സർ.
2: കാർഷിക വൃത്തിയിലൂടെ ആരോഗ്യവും ആത്മവിശ്വാസവും നേടാമെന്ന് ഇന്നത്തെ പരിപാടി കേട്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയില്ലേ? ഇന്ന് നമ്മുടെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത് ജൈവ കർഷകയായ ശ്രീമതി ശ്യാമള സോമനാണ്. ശ്രീമതി ശ്യാമള സോമനോട് ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീമതി ശ്യാമള സോമന്റെ ഫോൺ നമ്പർ പറയാം. 9446172848 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9446172848
3: കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവിളുകളിൽ പാറ്റഗുളിക 10 ഗ്രാം, അതായത് 4 എണ്ണം വെച്ച് മണൽകൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 ഹെക്ടറിൽ 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ഉഴിഞ്ഞയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചറിയാം. ഉഴിഞ്ഞ ഇലയിട്ട് കാച്ചിയ എണ്ണ മുടികൊഴിച്ചിൽ തടയാനും മുടി വളർച്ചയ്ക്കും സഹായിക്കും. ഇതിന്റെ ഇലകൾ അരച്ച് ഷാംപൂ പോലെയും ഉപയോഗിക്കാവുന്നതാണ്. ഉഴിഞ്ഞ സമൂലം കഷായം വെച്ച് കുടിക്കുന്നത് മലബന്ധത്തിനും വയറുവേദനയ്ക്കും പരിഹാരമായി കരുതുന്നു. ഇല അരച്ച് ആവണക്കെണ്ണയിൽ ചേർത്ത് പുരട്ടുന്നത് സന്ധിവാതം, നീര് എന്നിവയ്ക്ക് പരിഹാരമാണ്. ഉഴിഞ്ഞ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കവിൽ കൊള്ളുന്നത് ചുമയും ജലദോഷവും കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ ചർമ്മത്തിലെ ചൊറിച്ചിൽ, ചുവപ്പ് എന്നിവ കുറയ്ക്കാനും മുറിവുകൾ ഉണക്കാനും നീര് കുറയ്ക്കാനും ഉഴിഞ്ഞയുടെ നീരുപയോഗിക്കാവുന്നതാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉഴിഞ്ഞ സഹായിക്കുന്നു. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിന് ഉഴിഞ്ഞ ഉപയോഗിക്കാറുണ്ട്. വായിലെ അൾസറിന് ഉഴിഞ്ഞ ഇലയിട്ട് വെള്ളം കവിൾക്കൊള്ളുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നു.
2: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൌരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്.

0: അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർ വിളകളുടെയും ന്യൂട്രീധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു.
1: ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ബയോഫ്ലോക്ക് ടെക്നോളജി? ഉത്തരം കേട്ടോളൂ. മത്സ്യ ടാങ്കിലെ വിസർജ്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലവങ്ങൾ തുടങ്ങിയവ ചേർന്ന് രൂപപ്പെടുന്ന അമോണിയ പ്രത്യേക സംവിധാനത്തിലൂടെ കൾച്ചർ ചെയ്തെടുക്കുന്ന സൂക്ഷ്മജീവികളായ ബാക്ടീരിയകൾ കൊണ്ട് രൂപാന്തരപ്പെടുത്തി മത്സ്യങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന പ്രോട്ടീൻ സമ്പന്നമായ തീറ്റയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ബയോഫ്ലോക്ക് ടെക്നോളജി.
2: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
3: വയലും വീടും സമാപിക്കുന്നു.
4: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമത വർദ്ധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്തെ നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ള അല്ലെങ്കിൽ പുതിയതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തിരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർദ്ധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി May 22 വൈകുന്നേരം 5 മണിവരെയാണ്. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക. കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വച്ച് ഈ മാസം 30 ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. LP വിഭാഗം ക്രയോൺസ്, UP വിഭാഗം വാട്ടർ കളർ എന്നിവർക്കായി ചിത്രരചനാ മത്സരങ്ങളും ഹൈസ്കൂൾ വിഭാഗം ക്വിസ് മത്സരവും ഉണ്ടായിരിക്കും. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9645922324 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ ഒരു ഗ്രാജുവേറ്റ് ട്രെയിനിയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്തുപരീക്ഷ അല്ലെങ്കിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. അപേക്ഷകർ കെമിസ്ട്രിയിൽ ബിരുദമോ അല്ലെങ്കിൽ പോളിമർ സയൻസ് ടെക്നോളജി ഡിപ്ലോമയോ ഉള്ളവരും 2026 May 1 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം May 20 രാവിലെ 9:30 NIRT പുതുപ്പള്ളിയിലുള്ള ഓഫീസിൽ എഴുത്തുപരീക്ഷ അല്ലെങ്കിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് തയ്യാറായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 04812353127 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 നടത്തുന്ന പരിശീലന പരിപാടികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 18 ചക്ക വിളവെടുപ്പ്, അനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള

മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും 26 കുരുമുളക് കൃഷി എന്നതിലും 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8891540778. ഇനിയൊരു കാർഷിക നിർദ്ദേശമാണ്. കാലവർഷത്തിൽ ജാതി തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലക്കൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോളം മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,200 രൂപ, ആലപ്പുഴ 24,900 രൂപ, ചെങ്ങന്നൂർ 28,000 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,400 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 4,000, എറണാകുളം വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 4,000 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 നെയ്യാറ്റിൻകര 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 20,000, ചെങ്ങന്നൂർ 27,000. ഉഴുന്ന പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,000 രൂപ. ഏലക്ക കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,800, കട്ടപ്പന 2,400. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ. തൂവരപ്പരിപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,550 രൂപ. അടയ്ക്ക 1,000 നെടുമങ്ങാട് 5,000 രൂപ, കശുവണ്ടി ക്വിന്റലിന് നെടുമങ്ങാട് 11,500 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,000 രൂപ, പുനലൂർ 25,000 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 3,500 രൂപ. കോഴിമുട്ട 100 നെടുമങ്ങാട് 500 രൂപ. കൊല്ലം 620, പുനലൂർ 610. ശർക്കര ക്വിന്റലിന് തിരുവനന്തപുരം പാണ്ടി 6,200 രൂപ, കായംകുളം 5,200 രൂപ. ഇതുവരെ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ഊർജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു.
1: ये दशक दुनिया के लिए आपदाओं का दशक बन रहा है. हम सभी देख रहे हैं, अगर ये स्थितियां तेजी से नहीं बदली गई तो बीते अनेक दशकों की उपलब्धियों

0: पर पानी फिर जाएगा, दुनिया की बहुत बड़ी आबादी फिर से गरीबी के दलदल में चली जाएगी।
1: ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പര്യടനം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പ്പെന്ന് വിദഗ്ധ വിലയിരുത്തൽ. ഈ വർഷം ജനുവരിയിൽ രൂപം കൊണ്ട കരാർ ഇന്ത്യയ്ക്കും സ്വീഡൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നീ മേഖലകളിൽ പുതിയ വഴികൾ തുറക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ശക്തമായ വ്യാവസായിക സഹകരണം, ബിസിനസ് അവസരങ്ങൾ എന്നിവയിൽ വ്യാപാര കരാറിൽ ഉയർന്നുവരുന്ന സാധ്യതകളെക്കുറിച്ച് സ്വീഡൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതുതായി വികസിപ്പിച്ച പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ബ്ലോക്ക്, ന്യൂറോ സർജറി, കാർഡിയാക് സയൻസ് വിഭാഗങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ബിരുദദാന പ്രസംഗം നടത്തി. പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് കേന്ദ്രം രാജ്യത്ത് പിന്തുടരുന്നതെന്ന് അവർ പറഞ്ഞു. ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ബിരുദങ്ങളും ഡിപ്ലോമകളും സമ്മാനിച്ചു. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്കുശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് ജൂൺ 5 മടങ്ങിയെത്തും. നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന വിമാനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് കൊച്ചിക്ക് പുറമെ ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും പുറപ്പെടും. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളിലായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും സിബിഎസ്ഇ അറിയിച്ചു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒരാളെക്കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന മുതിർന്ന ബോട്ടണി അധ്യാപിക മനീഷ ഗുരുനാഥ് മന്ദാരയാണ് സിബിഐ പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നീറ്റ് യുജി പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 പേരെയാണ് അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഓപ്പറേഷൻ റേജ് പില്ലിലൂടെ വൻ മയക്കുമരുന്ന് വേട്ടയുമായി ഇന്ത്യ. 182 കോടി രൂപയുടെ ക്യാപ്റ്റഗൺ എന്ന കൃത്രിമ ഉത്തേജക മരുന്നാണ് ഇന്ത്യൻ ഏജൻസികൾ പിടിച്ചെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്നുമായി മധ്യേഷ്യയിലേക്ക് പോകുകയായിരുന്ന ഒരു വിദേശ പൌരനെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഇതിനായി പ്രയത്നിച്ച നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരെ ശ്രീ അമിത്ഷാ അഭിനന്ദിച്ചു. ഭീകരവാദ പ്രോത്സാഹനവും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് കരസേനാ മേധാവി

0: ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ന്യൂഡൽഹിയിൽ സേനാ സംവാദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമായിരിക്കണോ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കണോ എന്ന് അവർ തന്നെ തീരുമാനിക്കേണ്ടി വരുമെന്നും ശ്രീ ദ്വിവേദി പറഞ്ഞു.
1: I think if you have heard me earlier, what I have said that Pakistan, if it continues to harbor terrorists and operate against India, then they have to decide whether they want to be part of the geography or history or not.
0: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി അടുത്തയാഴ്ച ബീജിംഗിലെത്തും. ഈ മാസം 19-20 തീയതികളിലാണ് സന്ദർശനം. ഉഭയകക്ഷി ബന്ധം, പ്രധാന അന്താരാഷ്ട്ര പ്രാദേശിക സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം പ്രാദേശിക നിലയം സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ പെട്രോളിയം കമ്പനികൾ ഭൂട്ടാനിലേക്ക് വിതരണം ചെയ്യുന്ന പെട്രോൾ ഇന്ത്യയിലേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് അവിടെ വിൽക്കുന്നുണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഔദ്യോഗിക ഉറവിടങ്ങൾ വഴി ഭൂട്ടാനിലെ പെട്രോളിന്റെ ചില്ലറ വിൽപ്പന വില പരിശോധിക്കാൻ സാധിക്കുമെന്ന് PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി സമയം 7:35. യുവവാണി.

0: ಸಂಗೀತ ಸರಣಿ സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.
1: ആകാശവാണി, സമയം 8:00. കേൾക്കാം നാടകം.
2: പന്തിപ്പോൾ പോലീസിലെ ജോണിയുടെ കാലിലാണ്. ജോണി ഗ്യാപ്പിലൂടെ പന്ത് അഷ്റഫിന് പാസ് ചെയ്തിരിക്കുന്നു. അഷ്റഫ് ഇതാ പന്തുമായി ഇടത് വിങ്ങിലൂടെ കുതിക്കുകയാണ്. കൂടെ ഉണ്ണിയുണ്ട്, പക്ഷെ ഉണ്ണിയെ വെട്ടിച്ചുകൊണ്ട് ഇതാ അഷ്റഫ് പെനാൽറ്റി ബോക്സിൽ എത്തിക്കഴിഞ്ഞു. ഉഗ്രനടി ഗോൾ! കാണികൾ ആർത്തു വിളിക്കുന്ന ശബ്ദം ഒരു പക്ഷേ ശ്രോതാക്കൾക്ക് കേൾക്കാമായിരിക്കും.
3: ഉറക്കത്തിൽ കിടന്ന് വിളിക്കാതെ എണീക്കുന്നുണ്ടോ? എന്റെ മുതുകിൽ എല്ലാം ഒടിഞ്ഞു.
2: അതെ, അവിടെ ആർക്കോ പരുക്ക് പറ്റിയിരിക്കുന്നു.
3: ആർക്കോ അല്ല, എനിക്ക്. ഗോളൊന്ന് വിളിച്ചോണ്ട് കാല് വഴക്കി അടിച്ചത് എന്റെ മുതുകിനാ.
2: അതെ അതെ, തീർച്ചയായും അത് ഫൗൾ തന്നെയാണ്. പക്ഷേ പരിക്ക് അത്രത്തോളം ഗുരുതരമാണെന്ന് ഇവിടെ നിന്ന് പറയാനാവില്ല.
3: വലിയ വേദന ഇല്ല.
2: സുഹൃത്തുക്കളെ, അവിടെ ഒന്നും തന്നെ സംഭവിച്ചില്ല. കളി ഏത് നിമിഷവും പുനരാരംഭിക്കും. ഈ അവസരത്തിൽ ഞാൻ മൈക്കിതാ എന്റെ സുഹൃത്ത് വേണുഗോപാലിന് കൈമാറുന്നു.
4: ഇപ്പോൾ ഇത്രമാത്രം. സതീഷ് ചന്ദ്രൻ എഴുതിയ നാടകം. പങ്കെടുക്കുന്നവർ: ആറന്മുള രാമചന്ദ്രൻ, ടി പി രാധാമണി, ആറ്റിങ്ങൽ പത്മിനി, സുഷമ മോഹൻ, എം ജി കെ പിള്ള, കൃഷ്ണകുമാരൻ തമ്പി, സതീഷ് ചന്ദ്രൻ. ഇപ്പോൾ ഇത്രമാത്രം.
5: പക്ഷേ രാവിലെ എന്തായിരുന്നു മുതുക് തടവുന്നത്?
6: ഏയ്, ഒന്നുമില്ല.
5: ഒന്നുമില്ലെങ്കിൽ എന്തിനാ കുഴമ്പുമായി?
6: വിദ്യാമ്മ ചേച്ചിക്ക് രാവിലെ വേറെ ജോലിയൊന്നുമില്ലേ?
5: എന്നാലും എന്റെ ഉഷേ, നിന്റെ ചേട്ടൻ നല്ലൊരു മനുഷ്യൻ എന്നാ ഞാൻ ഇതുവരെ വിചാരിച്ചത്.
6: ചേട്ടൻ എന്താ കുഴപ്പം? മാന്യമായ ഒരു ചുറ്റി ഫണ്ട് നടത്തുന്നു, പിന്നെ റേഡിയോയിൽ കൂടി ഫുട്ബോൾ കമന്ററി പറയണം വന്ന് വലിയൊരു മോഹം. അതൊരു തെറ്റാണോ?
5: ഇന്നലെ വരെ ഞാനും ഇതൊക്കെ തന്നെയാ വിചാരിച്ചത്.
6: എന്നിട്ട് ഇന്ന് അഭിപ്രായം മാറാൻ എന്താ കാരണം?
5: ഊറ്റുവെള്ളം.
6: ഊറ്റുവെള്ളോ?
5: ആ, ഊറ്റുവെള്ളം. സായാഹ്ന പത്രം ഇതാ വായിച്ചു നോക്ക്.
6: സിനിമാ നടി ഉറക്ക ഗുളിക കഴിച്ച് അവശ നിലയിൽ.
5: അതല്ല, താഴെ ആ മൂലയിൽ.
6: ചിട്ടിഫണ്ട് ഉടമയുടെ പ്രേമ നാടകം.
5: അത് തന്നെ, വായിച്ചു നോക്ക്.
6: സ്ഥലത്തെ ഒരു ബ്ലേഡ് കമ്പനി ഉടമയും സമൂഹത്തിൽ മാന്യനെന്ന് അവകാശപ്പെടുന്നയാളുമായ ജനാർദ്ദനന്റെ പ്രേമനാടകം പുറത്തായിരിക്കുന്നു.
5: എങ്ങനെയിരിക്കുന്നു?

0: കാപ്പിയും വായിക്കേ.
1: തന്റെ ചിട്ടിഫണ്ടിലെ ക്ലാർക്കായ നിർമ്മല എന്ന യുവതിയാണ് ഭാര്യയും മകനുമുള്ള ജനാർദ്ദനന്റെ പ്രേമനാടകത്തിലെ നായിക. ചിട്ടിഫണ്ട് ഓഫീസിൽ ചിട്ടി സംബന്ധമായി ചെല്ലുന്നവർ ഇവരുടെ പ്രേമനാടകത്തിന് സാക്ഷികളാണത്രേ. താമസിയാതെ തന്നെ നിർമ്മലയുമായി ഒളിച്ചോടാനും ജനാർദ്ദനൻ പരിപാടി ഉണ്ടെന്ന് ഊറ്റുവെള്ളത്തിന്റെ പ്രത്യേക രേഖൻ മനസ്സിലാക്കുന്നു.
2: ഉഷേ, കാപ്പി റെഡിയായോ?
0: ഉഷേ, ഞാൻ പോട്ടെ, വല്ല വിശേഷമുണ്ടെങ്കിൽ അറിയിക്കണേ.
2: എവിടെ കാപ്പി?
1: നിങ്ങൾ ഊറ്റുവെള്ളം കണ്ടിട്ടുണ്ടോ?
2: നിന്റെ കാപ്പി കുടിക്കുമ്പോ ചിലപ്പോ ഓർമ്മ വരാറുണ്ട്.
1: ഞാൻ തമാശ കേൾക്കാനുള്ള മൂഡിലല്ല.
2: രണ്ട് ഗോളിന് മുന്നിട്ട് നിൽക്കുന്ന ടീമിന്റെ ഗോളി സമയം കളയാൻ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ നീയും സമയം കളയാൻ വേണ്ടി.
1: നിങ്ങൾ നിങ്ങളുടെ ഒരു ഫുട്ബോൾ ഭ്രാന്ത്. ഇതാ ഈ കുന്തം വായിച്ചു നോക്കണം. ഇതാ
2: ഊറ്റുവെള്ളം. ഇതാ രാഘവ കുറുപ്പ് നടത്തുന്ന പത്രമല്ലേ, ഇതിലെന്താ വിശേഷം?
1: കണ്ണു തുറന്നു വായിക്കണം. വിശേഷത്തിന്റെ ആദ്യ ഘട്ടം അതിലുണ്ട്.
2: സിനിമാ നടി ഉറക്ക
1: ഉറക്ക അതല്ല, അതിന്റെ താഴെ
2: ചിട്ടി ഫണ്ട് ഉടമയുടെ പ്രേമനാടകം. പാവം, അയാള് പ്രേമിച്ചോട്ടെ.
1: അങ്ങനെ അങ്ങ് പ്രേമിച്ചാ കൊള്ളില്ലല്ലോ.
2: വല്ലവനും പ്രേമിക്കുന്നതിൽ നമുക്കെന്താ ഉഷേ? ഇതേതോ ഒരു ചിട്ടി. അയ്യോ, ജനാർദ്ദനൻ.
1: ഏയ്, സാരമില്ല, മറ്റേതോ ജനാർദ്ദനൻ ആയിരിക്കും.
2: അല്ല, ക്ലാർക്ക് നിർമ്മല.
1: അപ്പൊ ശരി തന്നെ അല്ലേ?
2: അല്ല, ഇത് ഫൗളാണ്, ഒന്നാന്തര ഫൗള്.
1: ചുമ്മാ അതല്ല നേരെ വെളുക്കുമ്പോ ചിട്ടി ഫണ്ടെന്ന് പറഞ്ഞ് ഓടുന്നത്.
2: ഉഷേ, സെൽഫ് ഗോൾ അടിക്കരുത്.
1: ഞാൻ ഒരുത്തി ഇതൊന്നും അറിയാതെ.
2: ഉഷേ, നീ ഒന്ന് അടങ്ങ്, കാര്യം പറയാൻ സമ്മതിക്കായിരുന്ന പിന്നെങ്ങനെ?
1: ഒന്നും പറയണ്ട, അവളോട് പറഞ്ഞാ മതി.
2: നോക്ക്, രണ്ടാഴ്ചക്ക് മുമ്പ് ഈ ഊറ്റുവെള്ളം ഓഫീസിൽ വന്നിരുന്നു.
1: കള്ള കഥകളൊന്നും എനിക്ക് കേൾക്കണ്ട.
2: ഇടയ്ക്ക് കയറി ഹെഡ് ചെയ്യാതെ.
1: ഹെഡ് ചെയ്യാതിരുന്ന ഞാനിപ്പോ കോർട്ടിന് വെളിയിലാണല്ലോ.
2: നമ്മുടെ ചിട്ടി ഫണ്ടിന്റെ ഒരു പരസ്യം ഊറ്റുവെള്ളത്തിൽ കൊടുക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. പണം മുടക്കി പരസ്യം ചെയ്യാമെങ്കിൽ ആരും വായിക്കാത്ത തന്റെ പത്രത്തിൽ തന്നെ വേണോന്ന് ഞാൻ ചോദിച്ചു.
1: അതിനിങ്ങനെ എഴുതുവോ?
2: ചില ചെറിയ ഫൗളിന് പോലും റഫറിമാർ പെനാൽറ്റി കൊടുക്കുന്നില്ലേ? ഇറങ്ങിപ്പോകുന്ന വഴിക്ക് അയാൾ നിർമ്മലയോട് അല്പം ഒന്ന് ശൃംഗരിക്കാനും ഒരു ശ്രമം നടത്തി. അവൾ പെട്ടെന്ന് വായി വന്നതെന്തോ പറയുകയും ചെയ്തു. ഇതാണ് കാര്യം.
1: ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ?
2: ഒരു കാര്യം ചെയ്, ഇന്നു മുതൽ ചിട്ടി ഫണ്ട് നീ നടത്തിയാ മതി. ഞാനിവിടെ ഇരുന്ന് അടുക്കള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം. എന്താ?
1: അതൊന്നും വേണ്ട, ഇതിനൊന്നും പോകുന്ന ആളല്ലെന്ന് എനിക്കറിയില്ലേ.
2: ഞാൻ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലേ എന്റെ പൊന്നെ.
1: ഇതെന്തോന്ന് പാട്, ആരെങ്കിലും കയറി വന്നാലോ.
3: ചേട്ടാ, ഓ സോറി.
2: എടാ, വെളിയിൽ ഒരു കോളിംഗ് ബെല്ലിന്റെ സ്വിച്ച് ഉള്ളതേ, അകത്ത് വരുന്നതിന് മുമ്പൊന്ന് ഞെക്കിയാൽ എന്താ?
3: ഞെക്കി, പക്ഷെ ചേട്ടന്റെ ഫുട്ബോൾ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. കറണ്ടില്ല, കഥ തുറന്നു കിടന്നു, ഞാനിങ്ങി പോകുന്നു.
1: എന്താ പ്രകാശ് വിശേഷം?
3: ചേട്ടൻ എന്തോ പ്രേമനാടകം അഭിനയിക്കുന്നെന്ന് പത്രത്തിൽ കണ്ടപ്പോ വിശ്വസിച്ചില്ല. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴല്ലേ സംഗതി ശരിയാണെന്ന് മനസ്സിലായത്.
2: അതൊരു ഇൻഡയറക്റ്റ് കാണലളിയാ.
1: അപ്പോൾ നീയും ആ വാർത്ത കണ്ടു അല്ലേ?
3: ചേട്ടനും അയാളുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
2: നമ്മുടെ ചിട്ടി ഫണ്ടിന്റെ ഒരു പരസ്യം ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. പിന്നെ കണ്ണുകൊണ്ടൊരു ത്രോ എടുക്കാൻ ശ്രമിച്ചു നിർമ്മലയുടെ നേർക്ക്.
3: എന്നിട്ട് ചേട്ടൻ ഉണ്ടായിരുന്നു?
2: പുറത്തേക്കിറങ്ങുന്ന വാതിലിനടുത്ത് നിന്നാണ് അവൻ ഈ തമാശ കാണിച്ചത്. ഞാൻ എണീറ്റ് മേശയുടെ ഇടതുവിങ്ങിലൂടെ ഒരു ആക്രമണം അങ്ങ് നടത്തി. പടക്കുതിരയെ പോലെ പാഞ്ഞു ചെന്ന് ഇടതുകാലു കൊണ്ട് ഒരു ബുള്ളറ്റ് ഷോട്ട് എടുത്തു.
3: നല്ല കാര്യമുണ്ടായിരുന്നു. ആ, ചേച്ചി നിർമ്മല കണ്ടിട്ടുണ്ടോ?
1: ഇല്ല.
3: എന്നാൽ ഇതാ, ഇതെന്തോന്നാ?
1: അത് മോൻ വികൃതി കാണിക്കുമ്പോ അടിക്കാൻ ഉപയോഗിക്കുന്ന ചൂരല്ല, അതങ്ങ് വെച്ചേരെ.
3: ആ, എന്നാലേ ഈ ചൂരലിലൊരു സാരി ചുറ്റിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് നിർമ്മല. അങ്ങനെയുള്ള പെണ്ണിനെ നോക്കി കണ്ണിറക്കിയവനെ ഞാനാണെങ്കിലേ ആരെ വിട്ട് സ്വീകരിച്ചേനെ.
1: ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പോൾ ഇത്ര മാത്രം, ബാക്കി അടുത്ത ലക്കത്തിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്.
2: ഒന്നും ചെയ്യാനില്ല, ഞാൻ അവന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഊറ്റുവെള്ളത്തിന്റെ അടുത്ത ലക്കം ഇറങ്ങൂല, നോക്കിക്കോ.
3: ചേട്ടാ അവിടെ അടങ്ങിയിരുന്നാ മതി, അവന്റെ ഊറ്റ് ഞാൻ നിർത്തിത്തരാം.
1: അത് മതി, വഴക്കിനൊന്നും ഇവിടെ പോണ്ട.
2: റഫറി പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. അടെ, എന്താ നിന്റെ പരിപാടി?
3: ഇപ്പോൾ ഇത്ര മാത്രം അറിഞ്ഞാ മതി, ബാക്കി അടുത്ത ലക്കത്തിൽ.
4: ഹലോ. അതെ, ആ ഊറ്റുവെള്ളം തന്നെ. ഏ, ഗോപാലപിള്ള മരിച്ചെന്ന് ഇന്നലെ കൊടുത്തിരുന്നല്ലോ. മരിച്ചില്ലേ? ശരി, തിരുത്തി കൊടുക്കാം. പത്മനാഭ,
5: എന്തോ?
4: എടാ, നിന്റെ ചേട്ടൻ ഇതുവരെ വന്നില്ലേ?
5: ഇല്ല.
4: അയാൾ വരുമ്പോ ഇന്നത്തെ പത്രത്തിൽ ഒരു തിരുത്തു കൊടുക്കാൻ പറയണം.
5: എങ്ങനെയെന്ന് പറഞ്ഞാ മതി.
4: റോഡരികിൽ തെങ്ങു നിൽക്കുന്ന വീട്ടിൽ ഗോപാലപിള്ള നിര്യാതനായി എന്ന് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത് ശരിയല്ല. ഗോപാലപിള്ള ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന വസ്തുത ഞങ്ങൾ ഖേദപൂർവം റിപ്പോർട്ട് ചെയ്യുന്നു.
5: സാർ, ഇക്കണക്കിന് പോയാൽ എല്ലാവരും കൂടെ നമ്മളെ തല്ലും.
4: എന്താ കാര്യം?
5: ട്യൂട്ടോറിയൽ പ്രിൻസിപ്പാളിന്റെ പ്രേമം എന്നൊരു ന്യൂസ് കൊടുത്തില്ലേ? റൗഡിക്കുട്ടപ്പന്റെ മോളാ കഥാപാത്രം.
4: അതിനെ ഞാനെന്തിനു പേടിക്കണം? സമൂഹത്തിലെ അനീതിക്കെതിരെ അടരാടുന്ന പടവാളാണ് ഊറ്റുവെള്ളം.

0: എല്ലാ മലിനങ്ങളും ഊറ്റുവെള്ളത്തിലൂടെ ഒഴുകിപ്പോകണം.
1: റൗഡിക്കുട്ടപ്പൻ രാവിലെ ഇവിടെ വന്നിരുന്നു.
0: എന്നിട്ട്
1: 12 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് പോയി.
0: എത്രയായി സമയം?
1: 11:30.
0: മോളെ രജനി,
2: എന്താ?
0: ഞാന് അത്യാവശ്യമായി അല്പം ന്യൂസ് കളക്ട് ചെയ്യാൻ പോവുകയാണ്. ആരെങ്കിലും അന്വേഷിച്ചാൽ വൈകിട്ടേ വരൂ എന്ന് പറഞ്ഞേക്കണം. വാടാ.
2: ഇതെവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ.
3: ഹലോ, പോലീസ് സ്റ്റേഷനിലോ? അല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നതെന്നോ? മകളാണ്. അച്ഛൻ വൈകുന്നേരം വരും. പരാതിയോ? വരുമ്പോ പറയാം.
4: ആ, ഇതാണോ ഊറ്റുവെള്ളത്തിന്റെ? രജനി!
3: ഓ പ്രകാശ്!
4: ഇവിടെ?
3: ഇതെന്റെ വീടാണ്. എന്താ, വിശ്വാസമാകുന്നില്ലേ?
4: ആ, അവിശ്വസിക്കാൻ പ്രത്യേക കാര്യമൊന്നുമില്ല. 5 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ
3: മനസ്സിലായില്ല അല്ലേ?
4: അതല്ല, ഒരുപാട് നാൾ കാണാതെ പെട്ടെന്ന് കണ്ടപ്പോൾ.
3: പ്രകാശ് ഇരിക്കൂ, ബോംബെയിൽ തന്നെയാണോ?
4: ആയിരുന്നു, ഇപ്പൊ മടങ്ങിയെത്തി. ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം.
3: വിവാഹം
4: കഴിച്ചില്ല.
3: കാരണം?
4: ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ് എൽസ്.
3: ഒളിമ്പിക്സിനെ കുറിച്ചാവാം. എന്താ?
4: ഞാൻ വന്ന എന്തിനാണെന്ന് അറിയോ? ഊറ്റുവെള്ളത്തിന്റെ എഡിറ്ററെ കാണാൻ.
3: എഡിറ്ററുടെ മകളോട് പറയാവുന്ന കാര്യമാണെങ്കിൽ എന്നോട് പറയാം.
4: രജനിയുടെ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ഒരു പത്രം നടത്തുന്നത്? രാജ്യം നന്നാക്കാനോ? അതോ ആൾക്കാരെ കുറിച്ച് കള്ളക്കഥകൾ എഴുതി അവരെ ഭീഷണിപ്പെടുത്തി കാശുണ്ടാക്കാനോ?
3: പ്രകാശിനെ കുറിച്ച് എന്തെങ്കിലും ന്യൂസ് അത് വന്നോ?
4: ഓ, നിങ്ങളുടെ പത്രത്തിൽ എന്റെ പേര് വരത്തക്ക വിധം ഞാൻ അത് വച്ചിട്ടൊന്നുമില്ല. എന്താ ഒന്നും മിണ്ടാത്തത്?
3: കോളേജിൽ എന്നോടൊപ്പം പ്രകാശ് എന്നൊരു വിപ്ലവകാരി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇന്നും ദേഷ്യം വരുമ്പോ പ്രകാശിന്റെ മുഖം ചുവക്കും.
4: രജനി,
3: പ്രകാശ് എന്തിനാണ് വന്നതെന്ന് ഇനിയും പറഞ്ഞില്ല.
4: രജനിയുടെ അച്ഛനോട് 2 വാക്ക് പറയാനാ വന്നത്. മര്യാദയ്ക്ക് നടക്കുന്നവരെ ബ്ലാക്ക്മെയിൽ ചെയ്തല്ലെന്ന് വിചാരിച്ചു അല്ലേ?
3: എന്താ കാര്യം?
4: എന്റെ ചേച്ചിയുടെ ഭർത്താവ് ഒരു ചിട്ടി ഫണ്ട് നടത്തി മാന്യമായി ജീവിക്കുന്നുണ്ട്. അയാൾക്ക് ചിട്ടി ഫണ്ടിലെ ക്ലാർക്ക് നിർമ്മലയുമായി പ്രേമമാണെന്നും അവർ ഒളിച്ചോടാൻ പരിപാടി ഇട്ടിരിക്കുകയാണെന്നും മറ്റും പത്രത്തിൽ എഴുതിവിട്ട് കളഞ്ഞു.
3: ചിലപ്പോ ശരിയാണെങ്കിലോ?
4: നോക്ക്, അച്ഛന് വട്ടാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. രജനിക്കും?
3: എന്റെ അച്ഛനാണ് ഈ പത്രത്തിന്റെ ഉടമയെന്ന് അറിഞ്ഞുകൂടായിരുന്നു അല്ലേ?
4: ഞാൻ കുറെ കാലം ഇവിടെ ഇല്ലായിരുന്നല്ലോ. രജനി അച്ഛനെ ഒന്ന് ഉപദേശിച്ചാ കൊള്ളാം.
3: അച്ഛന്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല.
4: എന്നാ ഇതിന് പോകും വഴി ഞാൻ തന്നെ ഉണ്ടായിക്കൊള്ളാം. പക്ഷേ മുന്നറിയിപ്പ് തന്നില്ല എന്ന് പിന്നീട് പറയരുത്.
3: ഓ, പ്രകാശിന്റെ ഇഷ്ടം.
4: ഞാൻ ഇറങ്ങുന്നു.
3: കാപ്പി
4: വേണ്ട, ഇവിടെ നിന്ന് കിട്ടുന്ന കാപ്പി കഴിക്കും.
5: ഊറ്റുവെള്ളത്തെ കണ്ടോ?
4: ഇല്ല, അയാളുടെ മോളെ കണ്ടു.
5: അതോടെ ഹൃദയം അലിഞ്ഞ് മൈനസ് പാസ് പോലെ ഇങ്ങ് പോകുന്നു അല്ലേ?
6: അതിന് വേറെ ആളെ നോക്കണം. ഇവനേ എന്റെ അനിയനാ.
4: ഊറ്റുവെള്ളത്തെ ഞാൻ നിലക്കേർത്താം, പക്ഷെ ചേട്ടന്റെ സഹായം വേണം.
5: നീ മുന്നേറി കളിച്ചോ, ഞാൻ പുറകിൽ നിന്ന് പന്ത് പാസ് ചെയ്തു തരാം.
4: ഷുവർ, എങ്കിൽ ഞാൻ തീർച്ചയായും ഗോൾ അടിക്കും.
6: എന്താ നിന്റെ പരിപാടി?
4: ചേട്ടൻ കാശ് ചെലവാക്കാൻ തയ്യാറാണോ?
5: എന്നെ അപമാനിച്ചവനെ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാൻ ഞാൻ എന്തും ചെയ്യും.
4: എന്നാ ചേട്ടൻ ചേച്ചിയും കേട്ടോളൂ, ഞാനും ഒരു പത്രം തുടങ്ങാൻ പോകുന്നു.
6: അത് വേണോ പ്രകാശ്?
4: വേണം, അതേ ഉള്ളു ഞാൻ നോക്കിയിട്ട് ആകെ ഒരു മാർഗം.
5: കൊള്ളാം, അവന്റെ പത്രത്തിന്റെ അതേ സ്റ്റൈലിൽ തന്നെ വേണം.
4: സ്റ്റൈൽ മാത്രമല്ല, പേരും അതുപോലെ തന്നെ.
6: എന്തെന്നാ പേര്?
4: കലക്ക് വെള്ളം.
5: കലക്ക് വെള്ളമോ കലക്ക വെള്ളമോ?
4: കലക്ക്, സംഗതി കലക്കണം, അത്ര തന്നെ.
5: ഉഗ്രൻ ഊറ്റുവെള്ളത്തിനെതിരെ കലക്ക് വെള്ളം.
4: സംഗതി ഉടൻ തുടങ്ങണം, സമയം കളയാൻ പറ്റില്ല. പിന്നെ ചേട്ടൻ ചീഫ് എഡിറ്റർ, ചേച്ചി മാനേജിംഗ് എഡിറ്റർ.
6: അത് വേണോ?
5: ഏതായാലും വീട്ടിലെ മാനേജർ ഇപ്പോഴും നീയല്ലേ, അതിരിക്കട്ടെ. പ്രകാശിന്റെ സ്ഥാനമോ?
4: എന്റെ പേര് വയ്ക്കണ്ട, ഞാൻ ന്യൂസൊക്കെ സംഘടിപ്പിച്ചോളാം.
5: ആ വേല മനസ്സിലിരിക്കട്ടെ, തല്ലു കിട്ടുന്നെങ്കിൽ എനിക്ക് കിട്ടു തന്നെ അല്ലേ?
4: അയ്യോ അയ്യോ ചേട്ടാ, ഇങ്ങനെ
5: വേണ്ട വേണ്ട വേണ്ട വേണ്ട. വല്ല ഏടാകൂടോ നീ പത്രത്തിൽ എഴുതും, അവന്മാരെല്ലാം കൂടി പെനാൽറ്റിക്ക് എടുക്കുന്നത് പോലെ എന്നെ എടുത്തങ്ങ് പെരുമാറും.
4: ചേട്ടൻ പേടിച്ചു വരച്ചിരുന്നു. ഊറ്റുവെള്ളത്തിന്റെ അടുത്ത ലക്കത്തിലെ ചേട്ടന് നിർമ്മലയും കൂടി ഒളിച്ചോടിയെന്നായിരിക്കും എഴുതി പിടിപ്പിക്കുന്നത്.
6: അങ്ങനെ വലതും പത്രത്തെ വരികയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്.
5: സെയിം സൈഡ് കളിക്കാതെ ഉഷേ.
4: ചേട്ടൻ എന്തു പറയുന്നു, പത്രം തുടങ്ങുന്നു അതോ?
5: തുടങ്ങാം, പക്ഷെ ഒരു കണ്ടീഷൻ, 1/2 പേജ് ഫുട്ബോളിന് മാറ്റിവെക്കണം.
4: സമ്മതിച്ചു.
6: എന്ന് തുടങ്ങാം?
4: ചേട്ടൻ വിസിലടിച്ചാ മതി, കളി തുടങ്ങാം.
5: കോർട്ടിന്റെ മധ്യത്തിലൂടെയുള്ള കലക്ക് വെള്ളത്തിന്റെ മുന്നേറ്റം നീ നോക്കിക്കൂ. ഉഷേ, ഊറ്റുവെള്ളത്തിന്റെ നെറ്റ് ചലിപ്പിക്കും.

0: എന്റെ സാറേ, ഇത് വാങ്ങിക്കണം.
1: എന്താണിത്?
0: രാജിക്കത്ത്.
1: എടാ പത്മനാഭ, വാ കൂടുതൽ തുറക്കാതെ മുറുക്കാന്റെ തുപ്പൽ തെറിക്കുന്നു.
0: സാറേ, ഇത് തുപ്പലല്ല.
1: പിന്നെ
0: ചോര. ഞാൻ അന്നേ പറഞ്ഞതാ റൌഡി കുട്ടപ്പന്റെ മോളുടെ കാര്യം പത്രത്തിൽ കൊടുക്കരുതെന്ന്.
1: എടാ, ഇത്തരം പത്രങ്ങൾ നടത്തുമ്പോൾ ചിലപ്പോൾ അടിയും തൊഴിയും ഒക്കെ കൊള്ളേണ്ടി വരും.
0: ഓ, പത്രം നടത്തുന്നവന് കൊടുത്തെങ്കിൽ എനിക്ക് പരാതിയില്ലായിരുന്നു. എനിക്കല്ലേ കിട്ടിയത്.

0: പണ്ട് കുറെ കാലം പോലീസിന്റെ ഇടിയും വാങ്ങി നടന്നപ്പോ ഞാനല്ലേ നിന്നെ രക്ഷിച്ചത്?
1: ഇതിനേക്കാൾ അവരിടിയാ ഭേദം.
0: ഏതായാലും നിന്റെ രാജിക്കത്ത് പിൻവലിക്കും.
1: പറ്റില്ല
0: പത്മനാഭ, പല്ലു വല്ലതും പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം തരാം.
1: ഇനി എല്ലുകൂടി കളഞ്ഞേ സാർ അടങ്ങും അല്ലേ? ഞാൻ ഇനി ഇങ്ങോട്ടില്ല.
0: ഈ ജോലി കളഞ്ഞാലേ നിനക്ക് പഴയ പോക്കറ്റടിയല്ലാതെ വേറെ വല്ല പണിയും അറിയാമോ?
1: മാന്യന്മാരെ കുറിച്ച് കള്ളക്കഥകൾ എഴുതി അവരുടെ കയ്യിൽ നിന്നും കാശ് പിടിച്ചു പറിക്കുന്നതിലും മാന്യത എന്റെ തൊഴിലിനുണ്ട്.
0: നീ തെണ്ടും
1: സാറ് തെണ്ടും.
0: എന്ത് പറഞ്ഞടാ?
1: ഇനി കലക്ക് വെള്ളത്തിന്റെ കളിയായിരിക്കും.
0: കലക്ക് വെള്ളമോ?
1: അറിഞ്ഞില്ലായിരിക്കും. ആ ചിട്ടിഫണ്ട് ജനാർദ്ദനെ കുറിച്ച് എന്തൊക്കെയാ നമ്മൾ എഴുതി വിട്ടത്?
0: വേണ്ടി വന്നാൽ ഇനിയും എഴുതും.
1: അതുകൊണ്ട് തന്നെ അയാളും പത്രം തുടങ്ങുന്നത്.
0: എടാ, ഞാൻ കൈനീട്ടി ഒന്ന് തന്നാലുണ്ടല്ലോ, ബാക്കിയുള്ള വല്ലും കൂടി പോകും.
1: ഹേ മിസ്റ്റർ, നിങ്ങൾ സംസാരിക്കുന്നത് കലക്കുവെള്ളത്തിന്റെ സ്വന്തം ലേഖകനോടാണ്.
0: ഏ, ഇത്രയും കാലം എന്റെ ചോറുമുണ്ട്.
1: നിങ്ങളുടെ കള്ളത്തരമെല്ലാം ഞാൻ പുറത്താക്കും. ന്യൂസ് പ്രിന്റ് ബ്ലാക്കിൽ വെക്കുന്നതും ആൾക്കാരെ ഭീഷണിപ്പെടുത്തി.
0: എടാ പത്മ, നിനക്ക് ഞാൻ ശമ്പളം കൂട്ടിത്തരാം, നീ പോകണ്ട.
1: പറ്റില്ല, ഞാൻ ഇവിടെ നിന്ന് പോവേണ്ടത് കാലഘട്ടത്തിന്റെ ഒരാവശ്യമാണ്. കലക്കുവെള്ളത്തിലൂടെ ഞാൻ നീന്തി തുടിക്കും.
0: ഒരുപാട് വെള്ളം കുടിക്കും.
1: സാരമില്ല, പത്രത്തിലൂടെ ഞാൻ ഉയരും.
0: അക്ഷരാഭ്യാസമില്ലാത്ത നീയോ?
1: അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ പത്മനാഭൻ ആരാണെന്ന് നോക്കിക്കോ. എന്നെ കാണണമെങ്കിൽ അങ്ങ് തിരുവനന്തപുരത്ത് വരേണ്ടി വരും.
0: നീ മിന്നും പത്മനാഭ, മിന്നും. ആരുടെയെങ്കിലും പോക്കറ്റ് കാണുമ്പോൾ അറിയാതെ പഴയ തൊഴിൽ പരിചയം തലപൊക്കരുത്.
2: പത്രത്തിന്റെ ആദ്യ ലക്കത്തിൽ തന്നെ എന്തെല്ലാം തെറ്റ്!
3: കാശ് കൊടുത്ത് ആളെ വെക്കണം ജോലി ചെയ്യാൻ. മാസം 150 രൂപയ്ക്ക് നല്ല ആളെ കിട്ടുമോ?
2: ഇതാ ഓഫ് സൈഡ് കയറി കളിക്കും പോലെ ഒരു വാർത്തയുടെ ഒരറ്റം ഇവിടെയും ബാക്കി അവിടെയും.
3: ഇത് വായിച്ചോ.
2: സ്ഥലം എസ്ഐയുടെ മാതാവും വന്ധ്യവയോധികയുമായ, അയ്യോ വന്ധ്യവയോധികയോ, വന്ധ്യയായി പോയതാ. ആരാണാവോ?
3: വന്ധ്യയുടെ പുത്രനായിരിക്കും.
2: ഓ, ഇക്കണക്കിന് പത്രം നടത്തുന്നിടത്തോളം മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വരും. ആ, നീ കഥ തുറക്ക്.
3: ഓ, നീ ആയിരുന്നു
2: എന്റെ പൊന്നളിയാ. പോലീസിന്റെ തല്ലും കൂടി വാങ്ങിച്ചു തന്നെ നീ അടങ്ങൂ അല്ലേ?
4: എന്തു പറ്റി?
3: എന്തൊക്കെയാണടാ പത്രത്തിൽ അടിച്ചു വിട്ടിരിക്കുന്നത്?
4: ഓ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ലേ, അതൊക്കെ അങ്ങ് കിടക്കും. ആ പിന്നെ ചേട്ടന്റെ ഫുട്ബോൾ ലേഖനങ്ങളുടെ ടൈറ്റിൽ എന്താ?
2: സ്റ്റേഡിയത്തിനകത്തും പുറത്തും.
4: ഓ, അത് വേണ്ട. കിണറ്റിനകത്തും പുറത്തും എന്നൊരു പരമ്പര ഞാൻ തുടങ്ങുന്നുണ്ട്. കൊലപാതകങ്ങൾക്ക് മാത്രമായി ഒരു കോളം.
2: ദിവസവും അതിനുള്ള മാറ്റർ കിട്ടുമോ?
4: മാറ്റർ ഇല്ലെങ്കിൽ മാറ്റർ ഉണ്ടാക്കും.
3: അകത്താകും.
4: പിന്നെ എസ് ഐയുടെ അമ്മ മരിച്ചതിന്റെയും മറ്റു ന്യൂസ് കൊടുക്കുന്ന എന്തിനാ? ചേട്ടൻ പേടിക്കാതെ നിർമ്മല പ്രേമവുമായി മുന്നേറണം.
2: പ്രകാശേ, ഷോൾഡർ ചാർജ് ഞാൻ സഹിക്കും, പക്ഷെ പെനാൽറ്റി ബോക്സിന് അകത്ത് വെച്ച് മനഃപൂർവ്വം ഫൗൾ ചെയ്താലുണ്ടല്ലോ.
3: അനിയ, നിർമ്മലയുടെ കാര്യം പറഞ്ഞ എന്നെ ചൂടാക്കുകയൊന്നും വേണ്ട.
4: നിർമ്മലയെ കണ്ടായിരിക്കും.
3: ആ, നിന്നോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
2: ഷൂട്ട് ചെയ്തോ, ഞാനും കൂടി കേക്കട്ടെ.
3: ഇത് അനിയനും ചേച്ചിയും തമ്മിലുള്ള കാര്യമാ.
2: ഓ, ഞാൻ ഫീൽഡിന് പുറത്ത്. ശരി, പന്ത് നിന്റെ കോർട്ടിലാണ്, കളി നടക്കട്ടെ. ഞാൻ ചിട്ടിഫണ്ട് വരെ ഒന്ന് ഡ്രിബിൾ ചെയ്തിട്ട് വരാം.
4: എന്താ ചേച്ചി?
3: നീ ആ രാഘവ കുറുപ്പിന്റെ വീട്ടിൽ പോയിരുന്നോ?
4: ഓ, നമ്മുടെ ഊറ്റുവെള്ള അല്ലേ, പോയി.
3: അയാളുടെ മകളും നീ ഒന്നിച്ചു പഠിച്ചാണോ?
4: ആ, അവിടെ ചെന്നപ്പോഴാ അറിഞ്ഞത് രജനിയായുടെ മകളാണെന്ന്.
3: എന്നിട്ടോ?
4: എന്നിട്ടെന്താ, കണ്ടു,
3: ചെന്നു, കണ്ടു, കീഴടക്കി അല്ലേ?
4: അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ കണ്ടിട്ട് 5 വർഷത്തോളമായില്ലേ, പരിചയം പുതുക്കി അത്രമാത്രം. ആ, അതിരിക്കട്ടെ, ആരാ ഇതിത്ര വിശേഷപ്പെട്ട കാര്യമായി ഇവിടെ വന്ന് പറഞ്ഞത്?
3: ഒരു പത്രത്തിന്റെ മാനേജിംഗ് എഡിറ്റർക്ക് വാർത്തകൾ കിട്ടാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്.
4: പത്മനാഭ,
1: എന്തോ
4: തന്നെ ഇവിടെ നിയമിച്ചത് എന്തിനാ?
1: എന്റെ പഴയ സ്ഥാപനത്തിൽ നടക്കുന്ന കള്ളത്തരങ്ങളെല്ലാം ഈ പത്രത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ.
4: എന്നിട്ടേ ഇതുവരെ എന്ത് ചെയ്തു?
1: നാളത്തെ പത്രത്തിൽ പുതിയ പരമ്പര തുടങ്ങുകയാണ് സാർ.
4: എന്തോന്ന്?
1: ആദ്യ ലക്കത്തിൽ ഊറ്റുവള്ളത്തിലെ ഉള്ളുകളികൾ, രണ്ടാം ലക്കത്തിൽ രാഘവക്കുറുപ്പിന്റെ രാസലീല, പിന്നെ രജനിയുടെ പ്രേമ നാടകങ്ങൾ.
4: അവസാനം പറഞ്ഞതേ തൽക്കാലം വേണ്ട.
3: കണ്ടോ, സഹപാഠിയോടുള്ള സ്നേഹം.
1: സാർ, ഇത്തരം പത്രം നടത്തുമ്പോ ആരോടെങ്കിലും സഹതാപം തോന്നിപ്പോയാൽ സംഗതി കുഴയും.
3: നമ്മൾ പത്രം തുടങ്ങിയത് തന്നെ രാഘവക്കുറുപ്പിനോടുള്ള വൈരാഗ്യം കൊണ്ടാണ്, അത് ഓർമ്മ വേണം.
4: അതെല്ലാം എനിക്കറിയാം, പക്ഷേ രജനിയുടെ കാര്യം ഇപ്പൊ എഴുതണ്ട, അതൊരു തുറുപ്പ് ചീട്ടാണ്, വേണ്ട സമയത്ത് ഞാൻ പ്രയോഗിച്ചോളാം.
1: സാർ, എനിക്കൊരു അപേക്ഷയുണ്ട്.
4: ചേട്ടന്റെ ഫുട്ബോൾ പങ്ക്തി നിർത്തണമെന്നായിരിക്കും.
1: അത് തന്നെയാണ് സാർ, നമ്മുടെ പത്രത്തിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് കൊലപാതകവും ബലാത്സംഗവും ഒളിച്ചോട്ടവും മറ്റുമാണ്, ഫുട്ബോൾ പാഠമല്ല.
3: ഫുട്ബോൾ

0: കമന്ററി പറയണമെന്ന ചേട്ടന്റെ ആഗ്രഹമോ ഇതുവരെ നടന്നില്ല. ഇതെങ്കിലും നടക്കട്ടെ.
1: എന്നാലും ഇല്ല.
0: ഉറക്കത്തിൽ കിടന്ന് കമന്ററി പറഞ്ഞ് കാലു മടക്കി അടിച്ച് എന്റെ മുതുകിലെ ഗോൾ പോസ്റ്റ് ഒക്കെ ഒടിഞ്ഞു.
1: പത്മനാഭാ, ഫുട്ബോൾ പങ്ക്തിക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ പഴയ പോക്കറ്റടിയിലേക്ക് പോകേണ്ടി വരും, ഓർത്തോ.
2: അയ്യോ, അത് മാത്രം വേണ്ട സാർ.
1: പോലീസിന്റെ ഇടിയ പേടിയുണ്ട് അല്ലേ?
2: അതല്ല സാർ, ഞാൻ പോക്കറ്റടി നിർത്താൻ ഒരു കാരണമുണ്ട്.
0: അത് പത്മനാഭൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ.
2: ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു വയസ്സിന്റെ പോക്കറ്റ് തപ്പി. ആരും കാണാതെ ദൂരെ പോയി പൊതിയ അഴിച്ചപ്പോ എന്താണെന്നോ.
0: എന്തോന്നാ?
1: മകളുടെ കെട്ടുകാലിയായിരിക്കും.
2: അല്ല സാർ, മൂപ്പിന്ന് പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയ യൂറിൻ നിറച്ച കുപ്പി.
3: ഉഷേ, എടി ഉഷേ,
0: എന്തോ
3: അല്പം വെള്ളം, പിന്നെ ഫാൻ ഇട്.
0: എന്ത് പറ്റി? വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
3: തൊലഞ്ഞു, എല്ലാം തൊലഞ്ഞു.
0: ഇതാ വെള്ളം. കിടന്ന് വെപ്രാളപ്പെടാതെ കാര്യം പറഞ്ഞു.
3: നമ്മുടെ ചെട്ടിഫണ്ട് പൂട്ടും. കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് എന്നെ അറസ്റ്റ് ചെയ്തെന്ന്.
0: അതിന് ചേട്ടൻ ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്തു?
3: ഇന്നത്തെ ഊറ്റുവെള്ളത്തിലെ പ്രധാന വാർത്തയാണ് ഞാൻ പറഞ്ഞത്.
0: ആ പത്രത്തിൽ വരുന്നത് ആരെങ്കിലും വിശ്വസിക്കുമോ?
3: നമ്മുടെ ആൾക്കാരല്ലേ ഇതും ഇതിലപ്പുറവും വിശ്വസിക്കും. നമ്മുടെ പത്രത്തിൽ വരുന്നത് വിശ്വസിക്കുന്നില്ലേ? ഭഗവാനെ, ഇതെല്ലാവരും അറിഞ്ഞാ പിന്നെ ആരെങ്കിലും നമ്മുടെ ചെട്ടിഫണ്ടി വരുവോ? ആളൊഴിഞ്ഞ സ്റ്റേഡിയം പോലെ ആകും ചെട്ടി ഓഫീസ്.
0: പത്മനാഭ,
2: എന്തോ?
0: നീ ഇങ്ങി വന്നോ. ചേട്ടനെ കുറിച്ചുള്ള വാർത്ത കണ്ടോ?
2: കണ്ടു. അതിനെത്ര വെപ്രാളപ്പെടുന്നത് എന്തിനാ? നമ്മുടെ ഇന്നത്തെ പത്രം കണ്ടില്ലേ, രാഘവ കുറുപ്പിനെ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു.
3: സത്യമാണോ?
2: സാറിനെ കള്ളപ്പണം സൂക്ഷിച്ചതിന് അറസ്റ്റ് ചെയ്തെന്ന് സത്യമാണെങ്കിൽ ഇതും സത്യമാണ്.
0: എന്നാലും ഇല്ലാത്തത് എഴുതുന്നത് നല്ലതാണോ?
2: പിന്നെ അയാൾക്ക് എന്ത് എഴുതാവുന്നു?
0: രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പച്ച കള്ളം എഴുതും. ജന ഇത് മുഴുവൻ വിശ്വസിക്കും. അവർക്കെന്താ, തകരുന്നത് നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും.
3: ഇനി എന്തോന്ന് തകരാൻ? ഡൈവ് ചെയ്തിട്ടും പന്ത് തടയാൻ കഴിയാത്ത ഗോളിയെ പോലെ ഇതാ കിടക്കുകയല്ലേ ഞാൻ.
4: ജനാർദ്ദനാകത്തുണ്ടോ?
2: ഓ, ഊറ്റുവെള്ളം
0: ഒഴുകി ഇങ്ങ എത്തിയോ?
3: നീ പവലിയനിലേക്ക് പോയിക്കോ. പന്ത് പെനാൽറ്റി ബോക്സിലേക്ക് വന്നിരിക്കുകയാണ്. കൂട്ടക്കുഴപ്പത്തിനിടയിൽ എന്ത് സംഭവിക്കാം? ഏത് പ്രതിരോധ നിരയെയും തകർക്കാൻ കഴിവുള്ള ഫോർവേഡാണ് കുതിച്ചെത്തിയിരിക്കുന്നത്.
4: എടോ കലക്കെ, കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തി തുടങ്ങിയോ?
3: ഇരിക്കണം, ഓടിക്കവച്ച് വന്നതല്ലേ, നല്ല സ്റ്റാമിന ഇല്ല അല്ലേ?
4: ഉണ്ടൊന്ന് ഇപ്പൊ കാണിച്ചു തരാം. താൻ എന്നെ കുറിച്ച് ഇന്നത്തെ പത്രത്തിൽ എന്താ എഴുതിവിട്ടിരിക്കുന്നത്?
3: കുറുപ്പേ, പത്ര സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കരുത്.
4: കൈവയ്ക്കുന്നത് തന്റെ കരുണത്തായിരിക്കും, നോക്കിക്കോ.
1: എന്താ ഇവിടെ ഒരു ബഹളം?
4: ആ, നിന്നെ തന്നെ ഞാൻ നോക്കി നടന്നത്. എന്നെ ആരാടാ വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത്?
1: അതൊരു തമാശക്ക് എഴുതിയല്ലേ.
4: നല്ല തമാശ. പത്രധർമ്മത്തെ കുറിച്ച് തനിക്ക്?
1: ഓ, അതേ കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണല്ലോ എന്റെ മുന്നിൽ നിൽക്കുന്നത്. ചേട്ടൻ ചിട്ടിഫണ്ടിൽ പ്രേമനാടം അരങ്ങേറുന്നെന്നും കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന എഴുതുന്നതാണ് പത്രധർമ്മം അല്ലേ? എത്ര കുടുംബങ്ങളെ ഇല്ലാത്തത് നിങ്ങൾ കണ്ണീരൂർപ്പിച്ചു. എത്ര ബന്ധങ്ങൾ തന്റെ പത്രം കാരണം തകർന്നു. പരസ്യം തരാത്ത ഒരു ബ്ലാക്ക് മെയിൽ ചെയ്തില്ലേ? അന്നൊന്നുമില്ലാത്ത പത്രധർമ്മം.
4: നിന്റെ പ്രസംഗം കേൾക്കാനല്ല ഞാൻ വന്നത്. എന്നെ കുറിച്ചുള്ള വാർത്ത പിൻവലിക്കാൻ തയ്യാറില്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും.
3: സന്തോഷം. അപ്പൊ കോടതി വെച്ച് ഏറ്റുമുട്ടാം. റഫറിയുടെ തീരുമാനം അന്തിമം. എന്താ
4: താൻ എന്തു പറയുന്നു?
1: ഒരു കാര്യം ചെയ്യാം, തിരുത്തു കൊടുക്കാം. പത്മനാഭ, അകത്തെ പേജിന്റെ ഒരു മൂലയെ കൊടുത്താൽ മതി കേട്ടോ.
4: ഏ, അത് പറ്റില്ല. വ്യഭിചാരം നടന്നത് ഒന്നാം പേജിലാണ്.
1: അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. തന്റെ പേരിലുള്ള കുറ്റം രാഘവ കുറിപ്പ് നിഷേധിച്ചിരിക്കുന്നു എന്ന് കൊടുത്തേരെ.
4: നിഷേധിച്ചാൽ പോരാ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല.
1: എന്നാ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുത്തെന്ന് എഴുതാം.
4: പറ്റില്ല.
1: എന്ത് പറ്റില്ല? ചേട്ടനെ കുറിച്ച് നിങ്ങളുടെ പത്രത്തിൽ വന്നതല്ല ശുദ്ധ കള്ളമാണെന്ന് ആദ്യം എഴുതണം.
3: അത് കഴിഞ്ഞേ ഞങ്ങൾ കളി തുടരുകയുള്ളൂ.
4: നോക്കട്ടെ.
1: നോക്കിയാ പോരാ.
4: എന്റെ പത്രം എനിക്ക് തോന്നിയതുപോലെ നടത്തും.
1: തീർച്ചയാണോ?
4: വാശി തന്നെ. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്ന് കാണണം.
3: സുഹൃത്തുക്കളെ, ഈ നിലയിൽ കളി പുരോഗമിച്ചാൽ സമനിലയിൽ അവസാനിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്.
4: സമനിലയല്ല, അവശനിലയെ തീരൂ. രാഘവ കുറുപ്പിനെ തൊട്ടാൽ അത് തീക്കളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും.
3: മത്സരം ഇതാ ചൂടുപിടിച്ചു വരുന്നു. അന്ത്യനിമിഷങ്ങൾ അടുക്കുംതോറും ഇരു ടീമുകളും ആഞ്ഞടിക്കുകയാണ്.
4: 3 ദിവസത്തിനകം തന്റെ പത്രം ഞാൻ പൂട്ടിക്കും.
3: ഇതാ ഇടതുവിങ്ങിലൂടെയുള്ള ആക്രമണം.
1: 2 ദിവസത്തിനകം തന്റെ കുടുംബം ഞാൻ വിളിപ്പിക്കും.
3: കളി ഇതാ വലതുവിങ്ങിലേക്ക് മാറിയിരിക്കുന്നു.
4: അത് നമുക്ക് കാണാം.
1: ശരി, കാണാം.
3: ഗോൾ പോസ്റ്റിന് മുന്നിലാണ് ഇപ്പോൾ കളി നടക്കുന്നത്. ഏത് നിമിഷവും എന്ത് സംഭവിക്കും?
2: സാർ, കലക്കി. ഇനി അയാളുടെ ചാട്ടം ഒന്ന് കാണണം.
0: എന്താ പത്മനാഭ വിശേഷം?
2: ചേച്ചി നമ്മുടെ പത്രം വായിക്കാറില്ലേ?
0: വായിക്കാൻ വേറെ നല്ല പത്രം.

0: വീട്ടിൽ വരുത്തുന്നുണ്ടല്ലോ.
1: കൊള്ളാം, സാറ് കേൾക്കരുത്.
0: ഇന്നെന്താ വിശേഷം?
1: നാളത്തെ പത്രം ഇന്ന് രാത്രി തന്നെ ഇറക്കാൻ പോകുന്നു. ന്യൂസിന്റെ ചൂടാറ മുമ്പ് ജനം വായിക്കട്ടെ.
0: കാര്യം പറ പത്മനാഭ,
1: പത്രത്തിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം മതിയോ?
0: മതി.
1: രാഘവ് കുറുപ്പിന്റെ മകൾ അജ്ഞാതകാമുകനോടൊപ്പം ഒളിച്ചോടി, അത് ഹെഡിങ്. വെണ്ടയ്ക്ക് അക്ഷരത്തിൽ.
0: ബാക്കി
1: ഊറ്റുവെള്ളം എന്ന മഞ്ഞപത്രത്തിന്റെ ഉടമയും സ്ഥലത്തെ ഒരു സാമൂഹ്യ വിരുദ്ധനുമായ രാഘവ് കുറുപ്പിന്റെ പുത്രി രജനിയെ ഇന്നലെ മുതൽ കാണാതായിരിക്കുന്നു. രജനിക്ക് പല കാമുകന്മാർ ഉണ്ടെന്നും അതിലാരുടെയോ കൂടെയാണ് ഒളിച്ചോടി പോയതെന്നുമാണ് അയൽക്കാരുടെ ഇടയിൽ അന്വേഷണം നടത്തിയ കലക്കുവെള്ളം പ്രത്യേക ലേഖകന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രജനി ഒളിച്ചോടി പോയതല്ലെന്നും ഇതൊരു കൊലപാതകമാണെന്നും സംശയിക്കുന്നവരുമുണ്ട്. ഈ സംഭവത്തിന് ഉടനടി തെളിവുണ്ടാക്കാനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ അടങ്ങുന്ന പൗരസമിതി രൂപീകരിക്കാനും രജനി അന്വേഷണ സഹായ നിധി എന്ന പേരിൽ 10,000 രൂപയുടെ ഫണ്ട് സ്വരൂപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര മാത്രം, ബാക്കി അടുത്ത ലക്കത്തിൽ.
2: ഉഗ്രൻ ഗോൾ! പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്നെടുത്ത ഗ്രൗണ്ട് ഷോട്ട് ഇതാ ഗോളി രാഘവ് കുറുപ്പിനെ കബളിപ്പിച്ചുകൊണ്ട് ഗോൾ വലയം ഭേദിച്ചിരിക്കുന്നു.
0: വേണ്ടായിരുന്നു.
2: കലക്കി പത്മനാവ,
0: ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതുന്നത്?
2: എന്നെ അയാൾ ഫൗൾ ചെയ്തപ്പോൾ ഇല്ലാത്ത വേദന ഇപ്പോഴെന്താ?
0: നിങ്ങൾ തമ്മിലുള്ള വഴക്കിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് തകരുന്നത്.
2: എനിക്കത് പ്രശ്നമല്ല.
1: ഇനി എന്ത് തകരാൻ? അജ്ഞാത കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ?
0: ഉണ്ടായിരിക്കണം. കൂടുതൽ സംസാരിച്ചാൽ ഞാൻ തന്നെ പിരിച്ചുവിടും കേട്ടോ.
1: പിന്നെ അടുത്ത ദിവസം ഞാനും തുടങ്ങും പത്രം. രണ്ട് പത്രങ്ങളെയും തകർക്കും.
2: ഒരു ദിവസമേ തകർക്കൂ, രണ്ടാം ദിവസം പപ്പനാവന്റെ ചരമവാർത്ത എന്റെ പത്രത്തിൽ വരും.
0: പ്രകാശദേവ് വരുന്നു.
2: എടാ, നീ അറിഞ്ഞോ?
3: അറിഞ്ഞു.
2: എന്തോന്ന്?
3: രജനി അജ്ഞാത കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്.
2: ഇത് വെച്ച് നമുക്ക് മുതലെടുക്കണം.
3: ഓ, മുതലെടുക്കാം.
0: ആരാണ് അവളെ തട്ടിക്കൊണ്ട് പോയതെന്ന് വല്ല പിടിയും കിട്ടിയോ?
1: അത് ഞാൻ അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നമ്മുടെ പത്രത്തിൽ കൊടുക്കും.
3: ആളെ ഞാൻ കണ്ടുപിടിച്ചു.
1: അയാളുടെ പണം കിട്ടിയ നാളെ സപ്ലിമെന്റ് തന്നെ ഇറക്കിക്കളെ.
3: എടുത്തോ.
1: എന്തോ?
3: ഫോട്ടോ എടുത്തോളാൻ.
2: അയാളെയും കൊണ്ടുവന്നിട്ടുണ്ടോ?
3: അയാളെ മാത്രമല്ല, അവളെയും.
0: രജനി എവിടെ?
3: രജനി അകത്ത് കയറി വാ. ഇതാണ് ചേച്ചി.
4: പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇന്ന് ആദ്യമായാണ് കാണുന്നത്.
2: അവനെവിടെ?
3: ആര്?
1: അജ്ഞാത കാമുകൻ. പുറത്തു നിൽക്കുകയാണെങ്കിൽ ഞാൻ വിളിക്കാം.
3: വേണ്ട, അയാൾ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ മുമ്പിൽ താടി പോലെ.
1: എടാ ദ്രോഹി!
3: അയ്യോ, ആരെ വിളിച്ചത്? ഇവിടെ നിൽക്കുന്ന ആരും ദ്രോഹത്തിന്റെ കാര്യത്തിൽ പുറകിലല്ല.
1: എടാ, നിനക്ക് തട്ടിക്കൊണ്ടുപോകാൻ എന്റെ മോളെ മാത്രമേ കിട്ടിയുള്ളൂ.
3: ആ വല്ലവന്റെ മോളെയും തട്ടിയെടുത്താ ഇതുപോലെ ന്യൂസ് വാല്യൂ കിട്ടുമോ?
1: എടി, ഇറങ്ങിവിടെ ഒന്ന്.
4: ഞാൻ വരുന്നില്ല. അച്ഛന്റെ ഒരു പത്രം കാരണം ഞാൻ നശിച്ചു.
1: ആ പത്രം കാരണമാണ് നമുക്ക് പേരും പണവും ഉണ്ടായത്.
4: ഓ, പേര്? അച്ഛാ, മറ്റുള്ളവരെ കണ്ണീര് കുടിപ്പിച്ചുണ്ടാക്കിയ പണം എനിക്ക് വേണ്ട.
1: വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ നീ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം.
2: സാധ്യമല്ല.
1: എന്തുകൊണ്ട്?
2: എന്റെ ഗ്രൗണ്ടിൽ നിന്ന് എന്റെ ടീമിലെ ഒരു അംഗത്തെ പിടിച്ചിറക്കാൻ പറ്റില്ല.
1: തീർച്ചയാണോ?
2: റഫറിയുടെ തീരുമാനം അന്തിമം.
3: അമ്മാവാ,
1: ചി, പോടാ.
3: നോക്കണം, ഇനി ചൂടായിട്ട് ഒന്നും കാര്യമില്ല. നടക്കേണ്ടതൊക്കെ നടന്നു. ഇനിയെങ്കിലും ഈ രണ്ട് കുടുംബങ്ങളും പത്രത്തിലൂടെ വിഴുപ്പലക്കണോ?
1: അത് നിന്റെ ചേട്ടനോട് ചോദിക്കണം.
4: അച്ഛനല്ലേ തുടങ്ങിയത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്കുമായി കൂടെ?
2: കുറുപ്പേ, കളി നടക്കുമ്പോ ഇടക്കിട ഫൗൾ ചെയ്യാം, പക്ഷെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടാൻ തുടങ്ങിയാൽ കളി കഴിയുമ്പോ എണീറ്റ് നടക്കാൻ പറ്റില്ല.
0: ഇതാ കാപ്പി.
1: എനിക്കുമുണ്ടോ?
0: നാം ബന്ധുക്കളായി പോയില്ലേ
4: ചേച്ചി. അച്ഛൻ ഈ ആദ്യത്തെ ചാട്ടമേ ഉള്ളൂ.
3: അമ്മാവാ,
4: വിളി കേക്കണം അച്ഛാ. ഞാൻ പോലും ഇത്ര ബഹുമാനത്തോടെ അച്ഛനെ വിളിച്ചിട്ടുണ്ടോ?
1: എന്താണ് പറയാൻ തുടങ്ങിയത്?
3: ആര്?
1: നിങ്ങൾ തന്നെ.
3: അമ്മാവാ, ഈ നിങ്ങൾ പ്രയോഗം എനിക്ക് ഇഷ്ടമല്ല. പേര് പറഞ്ഞു വിളിക്കണം.
1: പ്രകാശൻ എന്താണ് പറയാനുള്ളത്?
4: ഞാൻ പറയാം.
2: ഇടക്കേറി പന്ത് പിടിച്ചെടുക്കാതെ
3: നമുക്ക് രണ്ട് പത്രങ്ങൾ ഒന്ന് നിർത്താം.
1: സാർ, എന്റെ വയറ്റ് തടിക്കരുത്. എന്റെയും എനിക്ക് വേറെ തൊഴിലെന്നോ?
3: ഒരു കാര്യം ചെയ്യാം, രണ്ട് നിർത്തിയിട്ട് നമുക്ക് ഒന്നിച്ച് പുതിയൊരു പത്രം തുടങ്ങാം.
1: സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഞാൻ തന്നെയാണല്ലോ.
0: പുതിയൊരു പേര് വേണം. ഒഴുക്കും കലക്കും ഒന്നും വേണ്ട.
4: പേര് ഞാൻ സജസ്റ്റ് ചെയ്യട്ടെ? ശുദ്ധജലം.
1: അത് നമുക്ക് പിന്നെ ആലോചിക്കാം. നിങ്ങൾ എന്നാ വീട്ടിലേക്ക് വരുന്നത്?
3: വരണോ?
0: അതെന്ത് ചോദ്യം!
4: നാളെ തന്നെ വരാച്ച.
1: ഞാൻ അതാ കാമുകനും വരണം.
3: ഓ ശരി.
1: ജനാർദ്ദന, ഞാൻ ഇറങ്ങട്ടെ.
2: ഗോൾ പോസ്റ്റ് വരെ ഞങ്ങളും വരാം.
0: ഗേറ്റ് വരെ.
1: മോളെ.
4: ശരി അച്ഛാ.
3: അമ്മാവാ, നാളെ കാണാം.
4: അവരുടെ കൂടെ നമ്മളും ഗേറ്റ് വരെയെങ്കിലും പോണമായിരുന്നു അച്ഛന് യാത്ര അയക്കാൻ.
3: പിന്നെ അതല്ലേ അത്യാവശ്യം. ഇവരൊന്ന് ഇറങ്ങാൻ കാത്തു നിൽക്കായിരുന്നു ഞാൻ.
4: അവരിപ്പോ വരും. നീ
3: ഇപ്പൊ ഇത്ര മാത്രം, ബാക്കി
1: അടുത്ത ലക്കത്തിൽ. എടാ, നീ ഇവിടെ ഒളിച്ചിരുന്ന് ന്യൂസ് പിടിച്ചെടുക്കുകയായിരുന്നു.
2: ഫൗൾ! റഫറി വിസിൽ അടിക്കുന്നതിന് മുമ്പ്
3: ആ ചേട്ടന് ചിട്ടി വണ്ടി പോണ്ടേ?
0: ശരിയാണ്, സമയമായല്ലോ. നിർമ്മലയെ കാണണ്ടേ?
2: സുഹൃത്തുക്കളെ, പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷം മത്സരം സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഞാൻ ശ്രോതാക്കളെ തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് നയിക്കുന്നു.
5: Thank you. ഇപ്പോൾ ഇത്രമാത്രം.

0: സതീഷ് ചന്ദ്രൻ എഴുതിയ നാടകം കഴിഞ്ഞു. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: ജനാർദ്ദനൻ, ആറന്മുള രാമചന്ദ്രൻ, ഉഷ, ടി പി രാധാമണി, വിജയമ്മ, ആറ്റിങ്ങൽ പത്മിനി, രജനി, സുഷമ മോഹൻ, രാഘവക്കുറുപ്പ്, എം ജി കെ പിള്ള, പത്മനാഭൻ, കൃഷ്ണകുമാരൻ തമ്പി, പ്രകാശ്, സതീഷ് ചന്ദ്രൻ.
1: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ പ്രിയ ശ്രോതാക്കളെ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ലല്ലോ അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR TVM@gmail.com.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും.

0: സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ബയോഡൈവേഴ്സിറ്റി സെൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തിങ്കളാഴ്ച രാവിലെ 11:00 to 12:00 വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 9495946321 9496531 9496531 വിഷയം പാമ്പുകടിയും സുരക്ഷാ മുൻകരുതലും.

0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു. ആഗോള വെല്ലുവിളികൾക്കിടയിലും സാങ്കേതികവിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലാൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ആഗോള ഊർജ്ജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങിയ വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന എംഎൽഎമാരുടെയും എംപിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ബിരുദദാന പ്രസംഗം നടത്തി. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ

0: മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. രാജ്യത്ത് 14 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ സെക്രട്ടറി സഞ്ജയ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിഷയം ചർച്ച ചെയ്തു. ലഭ്യമായ കണക്കുകൾ പ്രകാരം ഒന്നാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന 100 കുട്ടികളിൽ 62 പേർ മാത്രമേ 12 ക്ലാസ്സിൽ എത്തുന്നുള്ളൂവെന്ന് യോഗത്തിൽ സഞ്ജയ് കുമാർ ചൂണ്ടിക്കാട്ടി. 14 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള 2 കോടിയിലധികം കുട്ടികൾ നിലവിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറത്താണെന്ന് അദ്ദേഹം അറിയിച്ചു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ.കെ. വാസു. വൈശാഖോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊട്ടിയൂരിൽ യോഗം ചേർന്നു. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്കു ശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവ്വീസ് കൊച്ചിക്ക് പുറമെ ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും പുറപ്പെടും. നാളെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം വി.പി. സുഹൈബ് മൌലവി അറിയിച്ചു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച നിയുക്ത സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മത്സരം പുരോഗമിക്കുകയാണ്. റൊമാനിയയിൽ നടക്കുന്ന സൂപ്പർബൈക്ക് ചെസ് ക്ലാസിക് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് ആദ്യ ജയം. ബുക്കാറസ്റ്റിൽ നടന്ന 2nd റൌണ്ട് പോരാട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ താരത്തെയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 6:45.
1: ആകാശവാണി ഒരു ഗാനം കേൾക്കാം ഇപ്പോൾ. ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രം പാടിയത് ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് ബിജിബാൽ.

ബാഡ്മിന്റണിലെ ലോക ചാമ്പ്യൻഷിപ്പാണ് തോമസ് ആൻഡ് ഊബർ കപ്പ്. ഇതിൽ തോമസ് കപ്പ് പുരുഷന്മാരുടെ വിഭാഗത്തിലെ വിജയികൾക്കും ഊബർ കപ്പ് വനിതകളുടെ വിഭാഗത്തിലെ വിജയികൾക്കും നൽകുന്നു. രണ്ടിനെയും ചേർത്ത് ബാഡ്മിന്റൺ വേൾഡ് കപ്പ് എന്നാണ് വിളിക്കുന്നത്. ബ്രിട്ടീഷ് ബാഡ്മിന്റൺ ഇതിഹാസം സർ ജോർജ് അലൻ തോമസിന്റെ ആശയമായിരുന്നു തോമസ് കപ്പ്. ടെന്നീസിലെ ഡേവിസ് കപ്പിന്റെ മാതൃകയിൽ ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കാനായിരുന്നു അലൻ തോമസിന്റെ ലക്ഷ്യം. 1906 മുതൽ 1930 വരെ ബാഡ്മിന്റൺ കോർട്ടുകളിൽ സജീവമായിരുന്നു അലൻ തോമസ്. സിംഗിൾസിലും ഡബിൾസിലും മിക്സഡ് ഡബിൾസിലും നിരവധി അന്താരാഷ്ട്ര കിരീടങ്ങൾ നേടിയിട്ടുള്ള താരം. 1934 ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ സ്ഥാപക പ്രസിഡന്റായി അലൻ തോമസ് സ്ഥാനമേറ്റെടുത്തു. ബാഡ്മിന്റണിന്റെ ചരിത്രത്തിൽ അത് നിർണായകമായ നാഴികക്കല്ലായിരുന്നു. അന്താരാഷ്ട്ര ബാഡ്മിന്റണ് ഏകീകൃത നിയമങ്ങളും ഘടനയും അലൻ രൂപീകരിച്ചു. 1939 ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ പൊതുയോഗം തോമസ് കപ്പിന് അംഗീകാരം നൽകി. 1941-42 കാലയളവിൽ ആദ്യ ടൂർണമെന്റ് നടത്താൻ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ നീക്കങ്ങൾ തുടങ്ങി. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതിനാൽ മത്സരങ്ങൾ നടന്നില്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം 1948 തോമസ് കപ്പിന് തുടക്കമായി. ഇംഗ്ലണ്ടിലെ പ്രസ്റ്റനായിരുന്നു വേദി. 1949 ഫെബ്രുവരിയിൽ നടന്ന ആദ്യ ഫൈനലിൽ മലേഷ്യയും ഡെൻമാർക്കും തമ്മിൽ ഏറ്റുമുട്ടി. 1-8 പോയിന്റുകൾക്ക് ഡെൻമാർക്കിനെ തോൽപ്പിച്ച് മലേഷ്യ തോമസ് കപ്പിന്റെ ചരിത്രത്തിലെ ആദ്യ വിജയികളായി. ബാഡ്മിന്റണിന്റെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൽ വച്ചായിരുന്നു മലേഷ്യയുടെ കിരീടധാരണം. വോങ് പെങ് സൂണിനെയും യോങ് ചാൻ കോക്കിനെയും പോലുള്ള ഇതിഹാസ താരങ്ങളായിരുന്നു മലേഷ്യയുടെ കരുത്ത്. 10 ടീമുകളാണ് ആദ്യത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ടൂർണമെന്റിന് ട്രോഫി സംഭാവന ചെയ്തതും അലൻ തോമസ് ആയിരുന്നു. അതേ കാലയളവിൽ തന്നെ തോമസ് കപ്പിന്റെ മാതൃകയിൽ വനിതകൾക്കും ബാഡ്മിന്റൺ ടൂർണമെന്റ് വേണമെന്ന ആവശ്യമുയർന്നു. ബ്രിട്ടീഷ് ബാഡ്മിന്റൺ ഇതിഹാസം ബെറ്റി ഊബറാണ് ഇതിനായി നീക്കം നടത്തിയത്. 1930 1940 ലോക ഒന്നാം നമ്പർ താരമായിരുന്നു ബെറ്റി ഊബർ. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന് മുന്നിൽ ബെറ്റി നിരന്തരം സമ്മർദ്ദം

ചെലുത്തിക്കൊണ്ടേ ഇരുന്നു. അങ്ങനെ 1980 വനിതകൾക്കായുള്ള ടൂർണമെന്റ് യാഥാർത്ഥ്യമായി. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ബെറ്റി ഊബറിന്റെ പേര് തന്നെ ടൂർണമെന്റിന് നൽകി. വിജയികൾക്കായുള്ള വെള്ളി ട്രോഫി സംഭാവന ചെയ്തതും ബെറ്റി തന്നെ. 1950 ആരംഭിച്ചെങ്കിലും ആദ്യ ഊബർ കപ്പിന്റെ ഫൈനൽ നടന്നത് 1957. യുദ്ധാനന്തര കാലമായതിനാൽ തന്നെ രാജ്യങ്ങൾക്ക് സാമ്പത്തിക ശേഷി വളരെ കുറവായിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള യാത്രാ സൗകര്യവും കുറവ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ആദ്യ ഊബർ കപ്പിന്റെ ഫൈനൽ 7 നീണ്ടത്. ഇംഗ്ലണ്ടായിരുന്നു ആദ്യ ഊബർ കപ്പ് ഫൈനലിന്റെ വേദി. അമേരിക്കയും ഡെൻമാർക്കും ഫൈനലിൽ ഏറ്റുമുട്ടി. 1-6 അമേരിക്ക ചാമ്പ്യന്മാരായി. മാർഗ്രറ്റ് വാർണർ, ജൂഡി ദേവലിൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ അമേരിക്കയുടെ വിജയത്തിൽ നിർണായകമായി. ആദ്യ ടൂർണമെന്റിന്റെ വലിയ വിജയത്തിന് ശേഷം 1951-52 കാലയളവിൽ 2 തോമസ് കപ്പ് നടന്നു. സിംഗപ്പൂറായിരുന്നു വേദി. അമേരിക്കയെ 2-7 തോൽപ്പിച്ച് മലേഷ്യ കിരീടം നിലനിർത്തി. ഇതോടെ ലോക ബാഡ്മിന്റണിൽ മലേഷ്യ വൻ ശക്തിയായി മാറി. എന്നാൽ 3 തോമസ് കപ്പിൽ മലേഷ്യക്ക് അടിപതറി. 1955 മെയ് മാസം സിംഗപ്പൂരിൽ നടന്ന ടൂർണമെന്റിൽ ചരിത്രത്തിലാദ്യമായി ഇന്തോനേഷ്യ തോമസ് കപ്പിൽ മുത്തമിട്ടു. ഫൈനലിൽ 1-8 ഇന്തോനേഷ്യ മലേഷ്യയെ തോൽപ്പിച്ചു. ഈ കിരീട നേട്ടം 1970 നീണ്ട ഇന്തോനേഷ്യയുടെ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കം കൂടിയായിരുന്നു. 1958 സിംഗപ്പൂരിൽ നടന്ന 4 തോമസ് കപ്പിലും 1961 ജക്കാർത്തയിൽ നടന്ന 5 തോമസ് കപ്പിലും 1964 ജക്കാർത്തയിൽ നടന്ന 6 തോമസ് കപ്പിലും ഇന്തോനേഷ്യ കിരീടം നിലനിർത്തി. തുടർച്ചയായ 4 കിരീട നേട്ടങ്ങൾ ബാഡ്മിന്റൺ ലോകത്ത് ഇന്തോനേഷ്യയെ ആർക്കും പിടിച്ചുകെട്ടാൻ കഴിയാത്ത ശക്തിയാക്കി മാറ്റി. എന്നാൽ 1967 7 തോമസ് കപ്പിൽ ഇന്തോനേഷ്യയുടെ ആ കുതിപ്പിന് കടിഞ്ഞാൺ വീണു. ജക്കാർത്തയിൽ നടന്ന ഫൈനലിൽ 3-6 മലേഷ്യ ഇന്തോനേഷ്യയെ തോൽപ്പിച്ചു. മലേഷ്യയുടെ ചിരിക്ക് 1 ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1970 ജൂണിൽ നടന്ന 8 തോമസ് കപ്പിൽ സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ മലേഷ്യ തോറ്റു. 2-7 ഇന്തോനേഷ്യയുടെ ജയം. 1967 തോൽവിക്ക് ഇന്തോനേഷ്യ പകരം ചോദിച്ചു. ഇന്തോനേഷ്യൻ ഇതിഹാസ താരം റുഡി ഹർട്ടാണോയുടെ ഉദയത്തിനും 1967 തോമസ് കപ്പ് സാക്ഷിയായി. 1970 ശേഷം 1973 1976 79 ഇന്തോനേഷ്യ കിരീടം നിലനിർത്തി. എന്നാൽ 1982 കഥ മാറി. ഇന്തോനേഷ്യയുടെ കുതിപ്പിന് ചൈന ചെക്ക് വച്ചു. ഇംഗ്ലണ്ടിൽ നടന്ന ടൂർണമെന്റിൽ 4-5 ചൈന ഇന്തോനേഷ്യയെ തോൽപ്പിച്ചു. ചൈനയുടെ ജയം ബാഡ്മിന്റണിലെ പുതിയ രാജാക്കന്മാരുടെ കൂടി ഉദയമായിരുന്നു. മലേഷ്യയും ഇന്തോനേഷ്യയും അരങ്ങുവാണ ബാഡ്മിന്റൺ കോർട്ടിൽ ചൈന അവരുടെ വരവറിയിച്ചു. 1970 ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷനിൽ അംഗമായ ചൈന വെറും 12 കൊണ്ട് ലോക ചാമ്പ്യന്മാരായി. 1986, 1988, 1990 കിരീടത്തിൽ മുത്തമിട്ടുകൊണ്ട് ചൈന ഹാട്രിക് നേട്ടം ആഘോഷിച്ചു. 1984 ബാഡ്മിന്റൺ ചരിത്രത്തിലെ നിർണായകമായ 1 അതുവരെ വ്യത്യസ്ത സമയങ്ങളിൽ വിവിധ രാജ്യങ്ങളിലായി നടന്നു വന്നിരുന്ന തോമസ് കപ്പും ഊബർ കപ്പും ഒന്നിച്ചു നടത്താൻ ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ തീരുമാനിച്ചു. 2 കൃത്യമായ ഇടവേളകളിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കാനും തീരുമാനമായി. മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന 1984 ടൂർണമെന്റിൽ ഇന്തോനേഷ്യ കിരീടം നേടി. 1990 ശേഷം നാളിതുവരെ 9 തോമസ് കപ്പിൽ ചൈന നേടിയത്. ഊബർ കപ്പിലാകട്ടെ 16. 1994 മുതൽ 2006 ഊബറിൽ തുടർച്ചയായി 7 ചൈനയുടെ ഷെൽഫിലെത്തി. ഇന്തോനേഷ്യയ്ക്കും വിട്ടുകൊടുക്കാൻ മനസ്സിലായിരുന്നു. തോമസ് കപ്പിൽ 1994 മുതൽ 2002 കാലയളവിൽ
തുടർച്ചയായ അഞ്ച് കിരീടങ്ങൾ

ഇന്തോനേഷ്യ നേടി. തോമസ് കപ്പിൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം നടന്നത് 2022. ബാങ്കോക്കിൽ നടന്ന ടൂർണമെന്റിൽ 73 വർഷത്തെ കാത്തിരിപ്പിന് അവസാനം കുറിച്ചുകൊണ്ട് ഇന്ത്യ കിരീടം ചൂടി. ഫൈനലിൽ ഇന്തോനേഷ്യയെ ഏകപക്ഷീയമായ 3 പോയിന്റുകൾക്ക് ഇന്ത്യ പരാജയപ്പെടുത്തി. 14 തവണ കിരീടം നേടിയിട്ടുള്ള ഇന്തോനേഷ്യയെ തീർത്തും നിലംപരിശാക്കുന്ന പ്രകടനമാണ് ഫൈനലിൽ ഇന്ത്യ പുറത്തെടുത്തത്. ക്വാർട്ടറിൽ മലേഷ്യയെയും സെമിയിൽ ഡെൻമാർക്കിനെയും പരാജയപ്പെടുത്തിയായിരുന്നു ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ എൻട്രി. സിംഗിൾസിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യസെൻ ആന്റണി ഗിൻറിങ്ങിനെ തോൽപ്പിച്ചു. ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം ലോക 1 നമ്പർ ഡബിൾസ് ജോഡിയായ ഫജാർ റിയാൻ സഖ്യത്തെയും പരാജയപ്പെടുത്തി. അടുത്ത സിംഗിൾസിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തിനു മുന്നിൽ ഇന്തോനേഷ്യയുടെ ഷെസാർ ഹിരൺ റുസ്താവോയുടെ അടിപതറി. 2 മത്സരം ബാക്കി നിൽക്കെ ഇന്ത്യ തോമസ് കപ്പിൽ മുത്തമിട്ടു. ചരിത്രത്തിലാദ്യമായി 2014 ഇന്ത്യ തോമസ് ആൻഡ് ഊബർ കപ്പിന് വേദിയാകുന്നത്. ന്യൂഡൽഹിയിൽ നടന്ന ടൂർണമെന്റിൽ ഇന്ത്യ ഊബർ കപ്പിൽ ആദ്യമായി വെങ്കല മെഡൽ നേടി. ചൈനയും കാനഡയും മക്കാവും ഉൾപ്പെട്ട ഗ്രൂപ്പ് സിയിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ചൈനയോട് പരാജയപ്പെട്ടെങ്കിലും കാനഡയെയും മക്കാവുവിനെയും തോൽപ്പിച്ച് ഇന്ത്യ ക്വാർട്ടറിലേക്ക് കടന്നു. ക്വാർട്ടറിൽ തായ്ലൻഡിനെ 2-3 പോയിന്റുകൾക്ക് തോൽപ്പിച്ചു. എന്നാൽ സെമിയിൽ ചൈനയ്ക്ക് മുന്നിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഏകപക്ഷീയമായ 3 പോയിന്റുകൾക്ക് ചൈന ഇന്ത്യയെ തോൽപ്പിച്ചു. സെമിയിൽ എത്തിയതിനാൽ വെങ്കലം ഇന്ത്യ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. സിംഗിൾസിൽ സൈന നെഹ്വാളും PV സിന്ധുവുമാണ് ഇന്ത്യൻ മുന്നേറ്റത്തിന് കരുത്തായത്. ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ ജ്വാലാഗുട്ട സഖ്യം മികച്ച പ്രകടനം പുറത്തെടുത്തു. സൈന നെഹ്വാളിനെയും PV സിന്ധുവിനെയും ലോകം അറിഞ്ഞു തുടങ്ങുന്നതും 2014 ഊബർ കപ്പിലൂടെയായിരുന്നു. 2014 ഊബർ കപ്പിലെ മികച്ച പ്രകടനം ഇന്ത്യ 2016 തുടർന്നു. ചൈനയിലെ കുൻഷാനിൽ നടന്ന ടൂർണമെന്റിൽ ഇന്ത്യ വെങ്കലം നേടി. ചൈനയും ഫ്രാൻസും കാനഡയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ചൈനയോട് തോറ്റെങ്കിലും ഫ്രാൻസിനെയും കാനഡയെയും ഇന്ത്യ തോൽപ്പിച്ചു. ക്വാർട്ടർ ഫൈനലിൽ 2-3 പോയിന്റുകൾക്ക് ഇന്ത്യ തായ്ലൻഡിനെ തോൽപ്പിച്ചു. എന്നാൽ 2014 സമാനമായി സെമിയിൽ ഇന്ത്യയുടെ കുതിപ്പിന് ചൈന തടയിട്ടു. സൈന നെഹ്വാളിന്റെയും PV സിന്ധുവിന്റെയും പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യക്ക് വെങ്കല മെഡൽ സമ്മാനിച്ചത്. 2022 സ്വർണം നേടിയതിനു ശേഷം തോമസ് കപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം നടത്തിയത് 2026 ടൂർണമെന്റിലായിരുന്നു. ഡെൻമാർക്കിലെ ഹോർസൈൻസ് ആയിരുന്നു വേദി. കാനഡയും ഇംഗ്ലണ്ടും ഇന്തോനേഷ്യയും ഉൾപ്പെട്ട ഗ്രൂപ്പ് ഡിയിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്തോനേഷ്യയോട് പരാജയപ്പെട്ടെങ്കിലും കാനഡയെയും ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ച് ഇന്ത്യ ക്വാർട്ടറിലേക്ക് കടന്നു. കരുത്തരായ മലേഷ്യയായിരുന്നു ക്വാർട്ടറിൽ ഇന്ത്യയുടെ എതിരാളികൾ. ക്വാർട്ടറിൽ 1-3 പോയിന്റുകൾക്ക് ഇന്ത്യ മലേഷ്യയെ തോൽപ്പിച്ചു. സിംഗിൾസിൽ ലക്ഷ്യസെന്നും HS പ്രണോയിയും കിഡംബി ശ്രീകാന്തും ഡബിൾസിൽ സാത്വിക് സായി ചിരാഗ് സഖ്യവും ഇന്ത്യക്കായി മികച്ച പ്രകടനം നടത്തി. സെമിയിൽ ചൈനയോട് പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യ വെങ്കല മെഡൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ 2022 സ്വർണത്തിനു ശേഷം തോമസ് കപ്പിൽ ഇന്ത്യ മറ്റൊരു മെഡൽ കൂടി സ്വന്തം പേരിലാക്കി. സെമിയിൽ ഇന്ത്യയെ തോൽപ്പിച്ച ചൈന തന്നെയായിരുന്നു 2026 തോമസ് കപ്പ് ജേതാക്കൾ. ഫൈനലിൽ ആതിഥേയരായ ഡെൻമാർക്കായിരുന്നു ചൈനയുടെ എതിരാളികൾ. 1-3 പോയിന്റുകൾക്ക് ചൈന ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തി. ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യം മുതലെടുക്കാൻ ഡെൻമാർക്കിന് കഴിഞ്ഞില്ല. 2020 കിരീടമില്ലാതിരുന്ന ചൈനയുടെ വൻ തിരിച്ചുവരവാണ് 2024 കാണാൻ കഴിഞ്ഞത്. തോമസ് കപ്പിൽ സ്വർണം നേടിയ ചൈനയ്ക്ക് പക്ഷേ ഊബർ കപ്പിൽ വെള്ളികൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ദക്ഷിണ കൊറിയ ഊബർ കപ്പിലെ അവരുടെ 3rd സ്വർണം നേടി. 2010 2022 ഊബർ കപ്പിൽ മുത്തമിട്ടത് ദക്ഷിണ കൊറിയയായിരുന്നു. 2-3 പോയിന്റുകൾക്കായിരുന്നു ദക്ഷിണ കൊറിയയുടെ വിജയം. ജപ്പാനും ഇന്തോനേഷ്യയും വെങ്കലം നേടി. ഇന്ത്യൻ വനിതകൾക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് മുന്നേറാനായില്ല. യുക്രൈനും ഡെൻമാർക്കും ചൈനയും ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഡെൻമാർക്കിനോടും ചൈനയോടും ഇന്ത്യ തോറ്റു. 1-4 പോയിന്റുകൾക്ക് യുക്രൈനെ തോൽപ്പിച്ചതാണ് ഇന്ത്യ.

ഇതിലേക്ക് ചിരി സമ്മാനിച്ച ഏക നിമിഷം. ഇനി അടുത്ത ടൂർണമെന്റിനായുള്ള കാത്തിരിപ്പാണ്. 2028 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ കിരീടം സ്വപ്നം കാണുന്നുണ്ട്. തോമസ് കപ്പിലും ഊബർ കപ്പിലും ഇന്ത്യ ഒരേ സമയം മുത്തമിടുന്ന സ്വപ്നം.

ഡെൻമാർക്കിൽ നടന്ന തോമസ് ഊബർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റ് അവലോകനം സമാപിക്കുന്നു. രചന ഷിനോജ് എസ് ടി. ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

0: കായിക ലോകം സമാപിക്കുന്നു.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ആകാശവാണി, സമയം 9:30.
3: അഖില കേരള റേഡിയോ നാടകോത്സവം ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.

0: 1949 മഴക്കാലം. ആഗസ്റ്റ് മാസം പിറന്നിട്ടും മഴയുടെ ശക്തി കുറഞ്ഞില്ല. ആകാശത്തിൻ്റെ കനം വിട്ടിട്ടില്ല. സന്ധ്യയുടെ കറുപ്പും കരിമേഘത്തിൻ്റെ മുഴുപ്പും കൂടിയായപ്പോൾ ഒരു ദുർദിനത്തിൻ്റെ ലക്ഷണം പൂർത്തിയായി. രണ്ടു വയസ്സായ എൻ്റെ മകൾ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ രോഗശല്യയിൽ. ആയുർവേദക്കാരും അലോപ്പതിക്കാരും മാറി മാറി നോക്കിയിട്ടും രോഗം വിട്ടു മാറുന്നില്ല. കോഴിക്കോട് നിന്ന് വിദഗ്ധനായ ഡോക്ടർ വന്ന് ചികിത്സ നിർദ്ദേശിച്ചു. പണി മാറുന്നില്ല. രാവും മഴക്കാരും കൂടി പകലിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ഒരു കാറ്റടിച്ച്. അപ്പോൾ രോഗശല്യയിൽ നിന്ന് ക്ഷീണിച്ച സ്വരം,
1: കുഞ്ഞേട്ടാ.
0: എന്തേ?
1: രാത്രിയായോ?
0: ആ ആവുന്നു.
1: എന്തൊരു ഇരുട്ട്! ജാലകം ഒന്ന് തുറക്കണം.
0: വേണ്ട, വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ, അത് പോരെ.
1: പോരാ പോരാ, ഒന്നും കാണുന്നില്ല. വല്ലാത്ത ഇരുട്ട്.
0: അവര് ഒളിവിൽ അത് പറഞ്ഞു നിർത്തുമ്പോൾ കിതപ്പുണ്ടായിരുന്നു. അത് വർദ്ധിച്ചു. ക്രമേണ നേർത്തു നേർത്ത് വരുന്ന കിടപ്പ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മകൻ ഒന്നുമറിയാതെ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ കിടക്കയിൽ ദീർഘനിദ്ര കൊള്ളുന്നു. മതി, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ.
2: എൻ്റെ അച്ഛൻ പി കുഞ്ഞാനന്ദൻ നായർ എന്ന തിക്കോടിയൻ്റെ ആത്മകഥയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത്. ഞാൻ തിക്കോടിയൻ്റെ മകൾ. എൻ്റെ പേര് പുഷ്പ, പുഷ്പകുമാരി. അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മഴക്കാല സന്ധ്യയിൽ അച്ഛൻ്റെ തോളിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ ആ രണ്ടു വയസ്സുകാരി ഞാനായിരുന്നു. രോഗശയ്യയിൽ ആ ഇരുട്ടിൽ നേർത്ത് നേർത്തില്ലാതായ കിതപ്പുകൾ എൻ്റെ അമ്മയുടേതായിരുന്നു.

0: പിന്നീടിങ്ങോട്ട് അച്ഛനായിരുന്നു എൻ്റെ അമ്മയും കളിക്കൂട്ടുകാരനും എല്ലാം എല്ലാം എല്ലാം അച്ഛനായിരുന്നു.
1: പുഷ്പേ, പുഷ്പേ,
2: അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടാ, വേഗം വരാൻ.
1: നീ എന്നെ ഇങ്ങനെ ഓടിക്കാതെ മോളെ, നീ ഒന്ന് നിന്നേ.
2: ഇല്ല, എനിക്ക് ഇനിയും കളിക്കണം.
1: ഓ, അങ്ങനെ പറയല്ല മോളെ, അച്ഛന് വയ്യണ്ടായി. കുറച്ചു നേരം നമുക്ക് ദേ ഈ പൂഴി മണലില് ഇങ്ങനെ ഇരിക്കാം.
2: അച്ഛനല്ലേ പറഞ്ഞത് ദേ അതുവരെ നടക്കാന്ന്.
1: അയ്യോ, ഇനി നടന്നാല് ആ കുഞ്ഞിക്കാലി വെച്ച് മോൾക്ക് തിരിച്ചു നടക്കേണ്ടി വരില്ലേ?
2: അതിന് തിരിച്ചു വരുമ്പോ എനിക്ക് നടക്കണ്ടല്ലോ.
1: പിന്നെ
2: അച്ഛൻ എന്നെ എടുക്കുമല്ലോ.
1: ഹരിച്ചാക്കിന്റെ കനമുള്ള നിന്നെയും എടുത്ത് തിരിച്ചു നടക്കാനോ? കാണാൻ ഇത്രേ ഉള്ളൂങ്കിലും നല്ല കാനമാണ്.
2: അച്ഛനല്ലേ എപ്പോ പറയലേ ഞാൻ ഒരു കൊച്ചുകുട്ടിയാന്ന്.
1: വാ മോളെ, ഇവിടെ വന്നിരിക്കും, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാം, ക്ഷീണവും മാറ്റാ.
2: എനിക്ക് ആ പാലത്തിനടുത്ത് പോയി കടല് കാണണം.
1: കടല് പിന്നെ ഇവിടെ ഇരുന്നാലും കാണാലോ. ശരിക്കും കടലിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയോ?
2: എങ്ങനെയാ
1: എന്നാ കേട്ടോ. ആദ്യം മോള് വന്ന് ഇവിടെ ഇരിക്ക. ഇനി കുറച്ചു നേരം നിന്റെ ഈ ഉണ്ട കണ്ണുകൾ തുറന്ന് പിടിച്ച് കടലിനെ തന്നെ നോക്കിയിരുന്നേ. നോക്കിയല്ലോ. ഇനി കണ്ണുകൾ രണ്ടും അടച്ചേ. സൂത്രക്കാരി, അച്ഛന് പറ്റിക്കാൻ നോക്കണ്ട. നീ കണ്ണുകൾ രണ്ടും അടച്ചാലേ അച്ഛൻ കാര്യം പറയൂ. ശരി, അച്ഛൻ തുറക്കാൻ പറയുമ്പോ മാത്രമേ തുറക്കാവൂ ട്ടോ.
2: ശരി,
1: കണ്ണുകൾ അടച്ചല്ലേ.
2: അടച്ചു.
1: ഇനി മോള് മോളുടെ കാതുകൾ രണ്ടും ഒന്ന് തുറന്നു പിടിച്ചേ. അതായത് ശ്രദ്ധിച്ചൊന്ന് കേപ്പേ.
2: ശരി,
1: കണ്ണ് തുറക്കരുത് ട്ടോ.
2: ഇല്ല, തുറക്കില്ല.
1: ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
2: ഉണ്ട്.
1: ഇനി പറ, മോൾ എന്താ കേൾക്കുന്നത്?
2: അത് കടലിന്റെ ശബ്ദം.
1: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
2: തിരയുടെ ശബ്ദം.
1: പിന്നെ
2: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
1: പിന്നെ
2: കടൽ കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ.
1: പിന്നെയോ?
2: നുരയുടെ, പതയുടെ.
1: എന്നാ കണ്ണ് തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛാ, വലിയ കടൽ. എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
3: കാണുക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം കെ വി ശരത് ചന്ദ്രൻ. ശബ്ദ സാന്നിധ്യം പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, ബോബി സി മാത്യു, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, റാണി കെ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, കുമാരി തേജശ്രീ സനൽ, മീര ആർയു, വിനോദ് കീഴയിടത്ത്, ഷാജി സി കെ. ആകാശവാണി എന്ന മഹൽ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച പ്രശസ്തരും അപ്രശസ്തരുമായ എല്ലാ കലാകാരന്മാർക്കുമുള്ള ആദരമായി ഈ നാടകം. കാണുക കടലിനെ കൺതുറക്കാതെ.

0: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിന് അഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
1: ആകാശവാണി കോഴിക്കോട്.

0: കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
1: അച്ഛന്റെ വിരലും തൂങ്ങി. ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
0: 680
1: അവിടുന്ന് 2 നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
0: ഇന്ന് ശകവർഷം 1940.
1: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ. മരം കൊണ്ട് പണിത കോണിപ്പടിയിലൂടെ കയറി വേണം അച്ഛന്റെ ഓഫീസ് മുറിയിലെത്താൻ. ആ മുറിയിൽ അച്ഛന്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിരുന്നു പി സി മാമൻ. പി സി മാമൻ എന്നാൽ എഴുത്തുകാരൻ ഉറൂബ. അതിനപ്പുറം ലക്ഷ്മിദേവി ചേച്ചി, മായാനാരായണൻ എന്ന മായ ചേച്ചി. എപ്പോ നോക്കിയാലും ചിരിയും കളിയും തമാശയും ബഹളവും തന്നെ.
2: അപ്പൊ പി സി അക്കാരെ അറിഞ്ഞില്ലേ? പി സി തന്നെ നേരിട്ട് അങ്ങോട്ട് ചോദിക്കും.
3: എടോ തിക്കു, എന്തായത്?
2: ഓ, പുള്ളിക്കാരൻ കേട്ട മട്ട് കാണിക്കണില്ലല്ലോ.
3: കണ്ടില്ലേ, അയാൾ എഴുത്തിൽ ലയിച്ചിരിപ്പാ.
2: ആ, ഇത് നാടകെഴുത്തൊന്നുമല്ല. ഇന്നലെ സ്റ്റേഷൻ ഡയറക്ടർ കൊടുത്ത ഒരു ഇൻഡാസിനുള്ള മറുപടി എഴുത്താണ്. ഐ മെമ്മോനുള്ള മറുപടിയേ.
3: ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ? എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
4: പി സിന്റെ പണി നോക്ക്.
3: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ. എന്താ കാര്യം?
4: എന്താ പറയ, കഴിഞ്ഞ ദിവസം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചൊരു നാടകം എഴുതി വന്നപ്പോ സമയത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്തായി, ക്ലൈമാക്സ് ഒക്കെ ചെരുപ്പിനൊത്ത് കാല് മുറിച്ച പോലായി.
3: അങ്ങനെ സാധാരണ സംഭവിക്കാത്തതാണല്ലോ, എന്താ അങ്ങനെ വരാൻ?
4: ദാ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒപ്പിട്ട അതേ വിദ്വാൻ തന്നെയാണ് പറ്റിച്ചത്.
3: മനസ്സിലായില്ല.
4: അദ്ദേഹം ഡയറക്ടർ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു കുഴഞ്ഞു മറിഞ്ഞ കഥ. അങ്ങേര് തന്നെ നാടകത്തിന് പേരിട്ടു.
3: ഓഹോഹോ, അപ്പൊ തനിക്ക് സൗകര്യമായില്ല ഇതർത്ഥം.
4: ആ അലമ്പ് കഥയില് 110,000 കഥാപാത്രങ്ങളെ അങ്ങേര് നിർദ്ദേശിച്ച്, എന്നിട്ട് അത് 2 ദിവസത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാനും പറഞ്ഞു.
3: അടോ, എഴുത്തു തൊഴിലാളിയായി താൻ ഇവിടെ ജോയിൻ ചെയ്ത ദിവസം തന്നെ ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ?
2: പീസ് കേട്ടിരുന്നോ നാടകം? ഞാനായിരുന്നല്ലോ ആ നാടകത്തിലെ ഹതഭാഗ്യയായ നായിക. ദുരന്തായിരുന്നു കേട്ടോ നാടകം.
4: ഞാൻ വേണമെങ്കിൽ 10 നാടകം 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്ക. പക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്?
3: താൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെ എഴുതുക. അലമ്പ് കഥ, 110,000 കഥാപാത്രങ്ങള്.
4: എന്നിട്ട് വേണോ ആകാശവാണിയിൽ എന്റെ ഈ കരാറ് ജീവിതത്തിന്റെ ചീട്ട്
5: തീറാൻ?
2: ഇന്നും പുഷ്പമോള് തന്നെ ഫസ്റ്റ്.
3: അത് ശരി. മോളെയും കുട്ടി നീ എവിടെയാ കറങ്ങിയതുമായേ?
2: ഞാനേ കാന്റീൻ വരെ ഒന്ന് പോയി.
3: ഓഹോ, അങ്ങനെ വരട്ടെ. അല്ല മോളെ, പി സി അമ്മാവന് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ കാന്റീനില്?
5: ഇല്ല, ഞാൻ എല്ലാം തീർത്തു.
2: അയ്യോ, അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി എന്താ കഴിക്കുക?
6: ആ പിന്നെ മാഷേ, താഴെ രാഘവൻ മാസ്റ്റർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു.
2: അല്ല, മായയുടെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ, പോവണ്ടേ?
6: അയ്യോ, പോകണം ചേച്ചി. എപ്പോ വന്നതാ? അല്ല, മാഷ് എഴുത്ത് തലയിൽ പിടിച്ചിരിക്കല്ലേ. മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും?
2: ഒരു കാര്യം ചെയ്യാം, ഞാനേ ലൈവ് സ്റ്റുഡിയോയിലേക്ക് പോവാ. മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം.
4: വേണ്ട, അവിടെ ഇരുന്ന് അവൾ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയ അത് പിന്നെ ലോകം മുഴുവൻ കേൾക്കും.
2: ആ, മാഷന്റെ വർത്തമാനം കേട്ടാ തോന്നും മോളാദ്യമായിട്ട് സ്റ്റുഡിയോയ്ക്ക് അകത്ത് വരുന്നത് എന്ന്. ഇന്നേ വരെ ഒരപശബ്ദം പോലും അവൾ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ മോളെ? വാ മോള്, വാ പോവാ.
4: നമ്മുടെ ഡയറക്ടർ എങ്ങാനും ഇത് അറിഞ്ഞാൽ അടുത്ത ഇൻഡാസിനുള്ള വകുപ്പായി. കയ്യില് കിട്ടിയതിന് മറുപടി എഴുതി തീർന്നിട്ടില്ല, അപ്പോഴാണ്.
3: എടോ, ആ ഇൻഡാസും കൈ പിടിച്ച് താൻ ഇത് എത്ര നേരായടോ ഇരിക്കണു. എന്തേലും എഴുതി കൊടുക്ക്. അടുത്ത ആഴ്ച എന്തോ നാടകം അയച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് എഴുതി തുടങ്ങാൻ നോക്ക്.
7: മാഷെ കണ്ടോ? മാഷില്ലേ?
3: മാഷോ? ഓഹോ, എനിക്ക് എത്ര മാഷന്മാരെ വേണം ചങ്കര. പേരും പെരുമയുള്ളൊരു മാഷ ഉണ്ടായിരുന്നതിനെ പിരിച്ചുവിട്ടില്ലേ പി ഭാസ്കര മാഷിനെ? ഹാ, എന്നാലുണ്ട് കൊറേ എണ്ണം. പിന്നെ ഒരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്. ബാക്കിയുള്ള 1-2 മാഷന്മാര് ഇന്ന് അവധിയിലല്ല.
7: നമ്മള് തിക്കോടി മാഷയാ വേണ്ടത്.
4: എന്താണോ ശങ്കര, എന്താ ഞാൻ വേണ്ടത്?
7: അല്ല മാഷേ, താഴത്തെ ഒരാളെ മാഷെ കാണുമെന്ന് പറഞ്ഞ് കൊറേ നേരമായി.
4: ആരാത്? എന്തേലും പറഞ്ഞോ.
7: ഒരു ഒരു ബാല

0: എന്നാ പറഞ്ഞത്? കൊടുവള്ളിന്ന്?
1: ഓ, ആ കൊടും ഭീകരം വന്നോ? ആ ദിശയം തന്നെ, ഞാനിതാ വരുന്നു പറ.
2: ശരി, താനല്ലേടോ നേരത്തെ വലിയ വായിൽ പറഞ്ഞത്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടർ വന്നാലും അത് തീർക്കാതെ താഴെ ഇറങ്ങില്ല എന്നൊക്കെ.
1: മുത്തുപ്പട്ടർ എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കരം വാങ്ങിയിട്ടില്ല.
2: ഓഹോ,
1: എന്നാൽ കൊടുവള്ളി ബാലൻ എന്ന ഈ ചങ്ങായി ആറുമാസമായി കടം വാങ്ങിയ കാശ് തിരിച്ചു തരാതെ എന്നെ ചുറ്റിക്കുന്നു. എന്റെ ഈ ദാരിദ്ര്യകാലത്ത് അവനത് തിരിച്ചു തരാൻ തോന്നിയല്ലോ. ശമ്പളം കിട്ടാൻ ഇനി എത്ര ദിവസങ്ങളുണ്ട്? കയ്യിലാണേൽ എണ്ണിച്ചുട്ട അപ്പങ്ങൾ പോലെയുള്ളൂ കാശ്. ഞാനതും വാങ്ങി പെട്ടെന്ന് വരാം.
2: അല്ലയോ കുമാരി മായ നാരായണൻ, ഭവതിയല്ലേ തെല്ലു മുമ്പേ പോകാൻ ധൃതി കൂട്ടിയത്? എന്താ പോണില്ലേ?
3: ഒന്നും പറയണ്ട, നാളത്തേക്കുള്ള അനൗൺസ്മെന്റ് എഴുതാൻ വിട്ടുപോയി. ഇന്നേ ഒരു റിഹേഴ്സൽ ഉണ്ടായിരുന്നു ലൈറ്റ് സോങ്ങിന്റെ, ആകെ മൊത്തം തിരക്കായി പോയി.
2: ഇവിടെ തിരക്കും ബേജാറും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രാന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരക്ക്. നമ്മുടെ തിക്കുന്റെ കാര്യമാണ് കഷ്ടം, നിന്ന് തിരിയാൻ സമയമില്ല. എന്നാ വഴിയെ വരുന്ന എല്ലാ വയ്യാവേലികളും എടുത്ത് തലയിലിടും. നാടകമാവട്ടെ, നാട്ടുമ്പുറാവട്ടെ, ഭാരലോകാവട്ടെ, ഫീച്ചർ ആവട്ടെ, അതിനിടയിൽ സാമൂഹിക സേവനം, കമ്പനി കൂടല്.
3: ആ മാഷെ സമ്മതിക്കന്നെ വേണം കേട്ടോ. വീട്ടിലെ കാര്യവും തന്നത്തെ നോക്കണ്ടേ? അതിനു പുറമെ മോളുടെ സകല കാര്യവും നോക്കണം. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അതും ഒരു പെൺകുട്ടി. മാഷതൊന്നും അറിയിക്കാണ്ടല്ലേ ആ മോളെ വളർത്തുന്നത്. പി സിക്കൊക്കെ ഒന്ന് പ്രേരിപ്പിച്ചൂടെ ഒരു രണ്ടാം കല്യാണത്തിന്.
2: ആരേ തിക്കുനിയോ? ഭാഷ്ട, ഇങ്ങനെ ഒരു ആവശ്യം കൊണ്ട് ആ സവിധത്തിലേക്ക് ഒരു 100 തവണയെങ്കിലും പോയ എന്നോടാണോ മായെ നീ ഇത് പറയണേ? എടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതി ടീച്ചർ മരിച്ചിട്ടില്ല. അവർക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല അയാൾക്ക്.
3: നമുക്ക് നോക്കാം, മോള് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, മനസ്സ് മാറ്റേണ്ടി വരും മാഷിന്.
2: മായക്ക് എന്തറിയാ അയാളെ കുറിച്ച്? 2.5 വയസ്സില് അമ്മയെ നഷ്ടപ്പെട്ട ഒരാളായാണ്. അച്ഛൻ മരിച്ചതാകട്ടെ അയാളുടെ 6-ാം വയസ്സിലും അനാഥത്വത്തിന്റെ ശൂന്യതയും വേദനയും അറിഞ്ഞ അയാൾ ഒരിക്കലും മകളെ കൈവിടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാനാവില്ല അയാൾക്ക്.
3: പാവം മോള്, ചെറിയ കൊച്ചല്ലേ, അമ്മയില്ലാത്തതിന്റെ സങ്കടം എപ്പോഴും ഉണ്ടവക്ക്. ഇന്നാളൊരു ദിവസം അവൾ എന്നോട് ചോദിക്കുക, മായച്ചി അച്ഛനാണോ എന്റെ അമ്മ എന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. മാഷ് വരുന്നു.
1: അല്ല, മായക്ക് പോകാതായില്ലേ നീ?
3: ദേ ഞാനിറങ്ങാ, ഈ അനൗൺസ്മെന്റ് ഒന്ന് എഴുതി തീർക്കേ വേണ്ടു.
2: എന്തായടോ, കാശ് തിരിച്ചിരുട്ടിയിട്ടും തന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്.
1: അല്ല, ഞാൻ ആലോചിക്കുക, മനുഷ്യന്മാരുടെ ഒരവസ്ഥകളെ.
2: എന്തേ?
1: അല്ല, ഞാനാ കൊടുവള്ളി ബാലന്റെ കാര്യം പറഞ്ഞതാ.
2: എന്താ ഇപ്പോ ബാലന് പറ്റിയത്?
1: ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു അമ്മ ആശുപത്രിയിൽ. മോനൊരുത്തന് വാഹനാപകടം, ആകെ മൊത്തം കാശിന് ഞെരുക്കം വന്ന്.
2: ഓഹോഹോ,
1: അയാളിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കീലാണത്രേ.
2: ഉവ്വോ, എന്നാലും ഈ ഞെരുക്കത്തിനിടയിലും അയാള് തിക്കൂടെ കടം തീർത്ത് തന്നുല്ലോ.
1: അത് തീർത്തിട്ടൊന്നുമില്ല.
2: പിന്നെ
1: അയാളിപ്പോ വന്നത് തന്നെ കുറച്ച് ധനസഹായം കിട്ടുമെന്ന് അറിയാനാ.
2: അതായത് തിക്കുവിനോട് മുമ്പ് വാങ്ങിയ കട അവിടെ തന്നെ നിൽക്കുന്നു.
1: അതെ.
2: ഓഹോഹോ, എന്നിട്ട് അത് തീർക്കാതെ വീണ്ടും തിക്കുവിന്റെ അടുത്തുനിന്ന് തന്നെ കടം ചോദിച്ചു വന്നു. എന്നിട്ട് താൻ കൊടുത്തോ?
1: ഞാൻ പറഞ്ഞില്ലേ, കയ്യില് പൊട്ടുപൊടിയുമായി കുറച്ച് പൈസ ഉള്ളത് എടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു, അടുത്ത മാസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അയാള് പിന്നെ കാശിന് ചെരുക്കും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങെടുത്ത് കൊടുത്തു.
2: ഹോ, താരിത്ര ശുദ്ധനും മാന്തനുമായി പോയല്ലോ. മായ കേൾക്കണ്ടോ?
3: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
2: ഇവിടുന്ന് പേരയുന്തി കിട്ടണം അക്കാപ്പിച്ച പൈസ കൊണ്ട് ഇയാള് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വരുന്ന പാട് നമുക്കല്ലേ അറിയൂ.
1: അപ്പറഞ്ഞത് ശരിയാണേൽ പി സി ഒരു ഉപകാരം ചെയ്യണം. കയ്യിലുള്ളത് മുഴുവൻ ബാലം കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ മാസം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പതിവ് പോലെ ഒരു കൈ സഹായം.
2: ഒലക്ക, 10 പൈസ ഞാൻ തരില്ല. ഇയാൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ലടോ.
4: മാഷോടെ
1: എന്താണോടോ?
4: ദേ ഇപ്പൊ ഒരു അംസ മാഷെ കാണണമെന്ന് പറഞ്ഞ് താഴെ നിൽപ്പുണ്ട്.
2: കർമ്മജ്യോതിപ്പുകാരനാണെങ്കിൽ ഇമ്മാസം ഇനി നിവർത്തിയില്ല എന്ന് പറഞ്ഞേക്കെ. ഒരു കൊടുവള്ളി ബാലം വന്ന് കയ്യിൽ നിന്ന്

0: അത് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയി എന്നങ്ങട് പറയൂ.
1: പേരെന്തെന്നാ പറഞ്ഞ?
2: ഹംസ, തലശ്ശേരി ഭാഗത്തുനിന്നോ മറ്റോ ആ പറഞ്ഞത്.
1: മനസ്സിലായി മനസ്സിലായി, പാട്ടുകാരൻ ഹംസ.
0: ആരാടോ അത്? എന്താ പ്രശ്നം?
1: ഇതൊരു ശുപാർശ. വിസി
0: ആരോണപ്പ ശുപാർശ പറയണ്ടേ?
1: രാഘവൻ മാഷിന്റെ ഒരു പാട്ട് പാടുന്നെന്ന് ഹംസക്ക്. ഇവിടെ ആകാശവാണിയില്
0: നടക്കട കാര്യം വല്ലതും ആണോടോ? തിക്കു
1: പറഞ്ഞു നോക്ക, കഴിവുണ്ടേലും മാഷ് പരിഗണിക്കാതിരിക്കൂല.
0: അത് താൻ പറഞ്ഞത് ശരിയാ.
1: ശങ്കര, നിങ്ങൾ ഈ കടലാസ് ഡയറക്ടർക്ക് കൊണ്ടു കൊടുക്കണം.
2: ഓ,
1: ഹംസയോട് രാഘവൻ മാഷിന്റെ മുറിയിലേക്ക്, മാഷ് അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറ.
2: ഓ
1: ആ, പിന്നെ പി സി, ഞാനൊന്ന് മാഷെ കണ്ടുവരാം.
0: ഡോ തിക്കു, തന്നെ കാത്ത് ഒരു നാടകവും രണ്ടു മൂന്ന് നാട്ടുംപുറവും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്.

0: വല്ലത് ആണോടോ തിക്കു?
1: പറഞ്ഞു നോക്ക, കഴിവുണ്ടേലും മാഷ് പരിഗണിക്കാതിരിക്കൂല.
0: അത് താൻ പറഞ്ഞത് ശരിയാ.
1: ശങ്കര, നിങ്ങൾ ഈ കടലാസ് ഡയറക്ടർക്ക് കൊണ്ടു കൊടുക്കണം.
2: ഓ,
1: ഹംസയോട് രാഘവ് മാഷിന്റെ മുറിയിലേക്ക്, മാഷ് അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറ.
2: ഓ,
1: ആ പിന്നെ പി സി, ഞാനൊന്ന് മാഷെ കണ്ടുവരാ.
0: ഡോ തിക്കു, തന്നെ കാത്ത് ഒരു നാടകവും രണ്ടു മൂന്ന് നാട്ടുംപുറവും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഓർമ്മ വേണട്ടോ. പിന്നെ ആ എന്താസും.

0: എടോ തോമസേ, മഹാഷ തിരക്കിലാണോ?
1: നിങ്ങൾ കാണുന്നില്ലേ, റിഹേഴ്സലാണ്.
0: മഹാഷ ഒന്ന് കിട്ടണമല്ലോ. എന്താ വഴി?
1: ഒരു വഴിയില്ല, ഇത് തീരണം.
0: നേരെ അങ്ങോട്ട് കയറി ചെന്നാലോ? വേണ്ടല്ലേ, ഹാർമോണിയം പെട്ടിക്ക് മുന്നിലിരിക്കുമ്പോ ആള് സിംഹപ്രകൃതിയാണ്. കാത്തു നിൽക്ക, അതാ നല്ലത്.

0: നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ദേ മാഷിങ്ങളെ കണ്ട്, ഇതാ വിളിക്കുന്നു.
1: എന്നെയോ?
0: ഹേ, മാഷല്ലേ നിങ്ങളെ അത്തെ കൈമാടി വിളിക്കുന്നത്?
1: ഓ ഭാഗ്യം, പോയി കണ്ടിട്ട് വരാം.
2: എന്താടോ തിക്കു, എന്താ കാര്യം? എന്തേലും കാര്യമില്ലാതെ ഈ ഭാഗത്ത് തന്നെ കാണാറില്ലല്ലോ.
1: ഒരു കാര്യണ്ട് എന്ന് തന്നെ വെച്ചോ. ഞാൻ മുമ്പൊരിക്കൽ മാഷോട് സൂചിപ്പിച്ചിരുന്നു, തലശ്ശേരിയിൽ നിന്നുള്ള ഒരു പാട്ടുകാരനെ കുറിച്ച്, അയാളെ കൊണ്ട് പാടിക്കുന്നതിനെ കുറിച്ച്.
2: ഞാൻ ഓർക്കുന്നില്ല, എന്താ അയാളുടെ പേര്?
1: ആള് വല്യ പുള്ളിയ, നാലഞ്ച് രാഗങ്ങളൊക്കെ സ്വന്തം പേരിലുള്ള ആളാണ്.
2: തിക്കു, സമയം കളയാണ്ട് വേഗം പറ ഓർക്കസ്ട്ര കാത്തു നിൽക്കുന്നു.
1: ഹംസ എന്നാണ് പേര്.
2: താനെന്തോ രാഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ.
1: അത് പിന്നെ മാഷ്ക്കറിയില്ലേ അയാളുടെ സ്വന്തം പേരിലുള്ള രാഗങ്ങളെ കുറിച്ച്? ഹംസധ്വനി, ഹംസാനന്ദി, ഹംസനാദം.
2: തന്റെ ഒരു കാര്യം, അത് പോട്ടെ. അയാൾ എവിടെ?
1: അയാള് പുറത്ത് മാഷ കാത്തിരിക്കുന്നുണ്ട്.
2: ഏതായാലും ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങു, വെയിറ്റ് ചെയ്യാൻ പറ.
1: ശരി മാഷേ.
2: ആ എടോ തിക്കു, പിന്നെ ഒരു കാര്യം, സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചൊരു മ്യൂസിക്കൽ ഫീച്ചറിന്റെ സ്ക്രിപ്റ്റ് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായി.
1: ഓ, അങ്ങനെയൊന്നും എന്തല്ലേ. അല്ല മാഷേ, അടുത്ത ആഴ്ച ഒരു നാടകമുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ലോടാനെ എഴുതി തുടങ്ങാം.
2: എടോ സത്യം പറഞ്ഞ എനിക്കൊരു പ്രതീക്ഷയുമില്ല ആഗസ്റ്റ് 15 മുൻപ് താൻ അത് എഴുതിത്തരുമെന്ന കാര്യത്തിൽ.
1: എന്നാ നമുക്കത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് മാറ്റിയാലോ?
2: ഓ, തന്നെപ്പോലൊരു ഭൂലോക മടിയറയാണല്ലോ എനിക്കിത് ഏൽപ്പിക്കാൻ തോന്നിയത്. എഴുതുന്ന കാര്യത്തിൽ മാത്രം തനിക്കെന്താടോ ഇത്ര മടി? ഏ,
1: എന്നാ ശരി മാഷേ. ആ പിന്നെ ഹംസയുടെ കാര്യം മറക്കല്ലേ.
2: ആ ആ, ഞാൻ ആ പാട്ടിനെ ഒന്ന് മെരുക്കിയെടുക്കട്ടെ. താൻ ചെല്ലേ. എടോ ചിദംബരം, റെഡിയല്ലേ? ശ്രീകൃഷ്ണൻ, 1, 2, 3, 4.

0: പോലെ പുലരോ നേരത്ത് വന്ന് പാതിരാക്ക് വീട്ടിലേക്ക് വന്ന് നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരെയും ഞമ്മള് കാണുന്നുണ്ട്.
1: അന്ത്രു ബിയൂരി ഉണ്ടാവോ എടുക്കാൻ? ഒരു രണ്ട് മൂന്ന് കെട്ട് വേണം.
0: ഉണ്ടാവും ഉണ്ടാവും. അപ്പോ ഇന്ന് രാത്രി കാര്യമായ എന്തോ എഴുത്ത് പരിപാടി ഉണ്ടല്ലോ.
1: അതെ, ഒരു നാടകം. നാളെ രാത്രി റേഡിയോയിൽ പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ.
0: അല്ല മാഷേ, ഒരു സംശയം. ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കം കൊളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ പോലും നടക്കുന്ന കാര്യമാണ്.
1: അതിനല്ലേ തന്നോട് രണ്ടു മൂന്ന് കെട്ട് ഭീഡി എടുക്കാൻ പറഞ്ഞത്.
2: തിക്കോടിയ മാഷല്ലേ?
1: അതെ. ആരാ?
2: കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അവിടെ ആകാശവാണിയിൽ മാഷ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴ് മാഷ സ്റ്റുഡിയോയിലായിരുന്നു.
1: ഓ, എൻ്റെ പേര് മുരളി, ഒരു പത്രപ്രവർത്തകനാണ്. ഓ, ഏതാ പത്രം?
2: പത്രമല്ല, വാരിക, പൗരകാഹളം.
1: ആ ഹാ ഹാ, കേട്ടിട്ടുണ്ട്. എന്താ ഞാൻ വേണ്ടത്?
2: ഒരു ഇന്റർവ്യൂ ഉദ്ദേശിച്ചു വന്നതാണ്. മാഷിന്റെ എഴുത്ത് ജീവിതം.
1: ഒരു ഇന്റർവ്യൂ നടത്താനുള്ള മഹിമയൊന്നും എന്റെ എഴുത്ത് ജീവിതത്തിനില്ല. അതും ഇതും എഴുതി പിടിപ്പിച്ച് ഇനി അത് ഉണ്ടാക്കുകയും വേണ്ട.
2: അല്ല മാഷേ, അതല്ല.
1: ദാ ആ കാണുന്ന ആകാശവാണിക്ക് വേണ്ടി തൊഴിലിന്റെ ഭാഗമായിട്ട് എഴുതി ആകാശത്തിൽ അരിഞ്ഞുപോയ ചില നാടകങ്ങൾ, അതിനു മുമ്പ് എഴുതിയ ചില പൊട്ട കവിതകൾ, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്തെഴുതിന്നാ?
2: ഞാൻ ആ വിഷയം സംസാരിക്കാനല്ല വന്നത്.
1: പിന്നെ
2: ദേശീയ സ്വാതന്ത്ര്യ സമരത്തില് മാഷ് വഹിച്ച പങ്ക്, സമരോത്സുകമായ ആ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ.
1: അതൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. കാലം വിളിച്ചു, രാജ്യം വിളിച്ചു, ജനലക്ഷങ്ങൾ ആ വിളി കേട്ട് സമരഭൂമിയിലിറങ്ങി. ഞാൻ അവരിൽ ഒരാൾ മാത്രം. അതൊക്കെ അത്രയേ ഉള്ളൂ.
2: മാഷ് അതങ്ങനെ സ്വയം ചെറുതാക്കി പറയാണ്. ഞാൻ ആ കാലത്തെ മാഷെക്കുറിച്ച് ശരിക്കും ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്.
1: അങ്ങനെയാണേൽ എന്തിനാടോ ഇങ്ങനെ ഒരു അഭിമുഖം?
2: മാഷ് അങ്ങനെ പറയരുത്.
1: പിന്നെ
2: രേഖപ്പെടുത്തിയ ചരിത്രം ചിലയിടങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചു കാണുന്നു. അതിനൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങേപോലുള്ള ചരിത്ര പുരുഷന്മാരിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിക്കേണ്ടി വരില്ലേ മാഷേ?
1: ചരിത്ര പുരുഷനോ ഈ ഞാനോ ചരിത്രത്തിൽ അനിയനുള്ള അജ്ഞതയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത്.
2: പറയാൻ അനുവദിക്കുകയാണെങ്കിൽ മാഷെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിൽ മാഷ് തിരുത്തി തന്നാ മതി.
1: ഓ,
2: തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരു അസൽ പോരാളി, സ്വാതന്ത്ര്യ സംരഭടനായ മാറോളിച്ചക്കണ്ടി ഗോവിന്ദൻ നായർ ഇല്ലേ? വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത
1: ഗോവിന്ദട്ടെ, മുത്തച്ഛന്റെ മരുമകൻ.
2: പിന്നെ തിക്കോടി എന്ന ഗ്രാമം കേളപ്പജിയുടെയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ഉത്സാഹത്തിലുണ്ടായ ശക്തിപ്രസ്ഥാനം, മാഷതിൽ സജീവമായി പ്രവർത്തിച്ചതല്ലേ?
1: ഇല്ലാന്ന് പറയുന്നില്ല.
2: പിന്നെ മൊയ്യാരത്ത് ശങ്കരന്റെ കൂടെ നിയമലംഘന പ്രസ്ഥാനം, 37 അധ്യാപക സമരം, വി ആർ നായനാരുടെ നേതൃത്വത്തിൽ ഹരിജനോദ്ധാരണം.
1: നിർത്ത് നിർത്ത് നിർത്ത്. താനിപ്പോഴേ കുറെ പേരുകൾ പറഞ്ഞില്ലേ? കേളപ്പജി, മൊയ്യാരത്ത് ശങ്കരൻ, വി ആർ നായനാരൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് താൻ നേരത്തെ പറഞ്ഞ ചരിത്ര പുരുഷന്മാർ. അല്ലാതെ അവരെ പ്രസംഗം കേട്ടു, അവർ നയിച്ച ജാഥകളിൽ അണിനിരന്നും അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എന്നെപ്പോലുള്ള അനുഭാവികളല്ലടോ.
2: മാഷുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർഹിച്ചതൊന്നും അവകാശപ്പെടാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന മാഷുടെ ഈ സ്വഭാവം.
1: ഓഹോ, പിന്നെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് താൻ എന്നെ കുറിച്ച്?
2: മാഷെക്കുറിച്ച് നല്ല കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ മാഷിയുടെ ഒരു സാക്ഷിമൊഴി, ഒരു മാപ്പ് സാക്ഷിമൊഴിയെക്കുറിച്ച് ചിലരൊക്കെ മോശമായി പറയുന്നത് കേട്ടിട്ടുണ്ട്.
1: മനസ്സിലായില്ല.
2: കീഴരിയൂർ ബോംബ് കേസിൽ മാഷ് മാപ്പ് സാക്ഷിയായിരുന്നല്ലോ.
1: ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരധ്യായമാണത്.
2: അപ്പോഴ് ഞാൻ കേട്ടത് സത്യമാണെന്ന് വരൂ.
1: താൻ എന്താ കേട്ടത്?
2: അത് ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നണിക്കാർ പലരും മാഷുടെ മൊഴിപ്രകാരമാണത്രേ പോലീസ് പിടിയിലായതും വർഷങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വന്നതും.
1: ഞാന് മൊഴി കൊടുത്തു എന്നത് സത്യമാണ്. പക്ഷേ ഒരാളുടെ പേര് പോലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല.
2: എല്ലാരും പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും?
1: ഇക്കാര്യങ്ങളെക്കുറിച്ച് അനിയൻ ഗവേഷണം നടത്തി വരികയാണെന്നല്ലേ പറഞ്ഞത്. അത് തുടരട്ടെ. എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചേക്കും. പിന്നെ അന്ന് ഞാൻ മാപ്പുസാക്ഷിയാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് അനിയൻ അറിയില്ല.

0: ഇതാരി? അല്ല മാഷേ, നമ്മളെ കൊച്ചുകൂറിയെ കൂട്ടിയില്ലെന്ന്?
1: ഇല്ല ധ്രുവ്, തങ്ങളുടെ മോള് വന്നിട്ടുണ്ട് വീട്ടില്, അതുകൊണ്ട് കൂട്ടിയില്ല. അവള് വരാൻ കൂട്ടാക്കിയില്ല എന്നും പറയാം.
0: ആ ചൂടോടെ പിടിച്ചോളി.
1: ശരിക്കും വെന്തില്ലല്ലോ അന്ത്രോ.
0: അത് തണുക്കുമ്പോ ശരിയാവുന്നു. അല്ല മാഷിന് നല്ലോണം വൈകിയല്ലോ.
1: ഒന്നും പറയണ്ട എന്റെ അന്ത്രോ, തീരണ്ടടോ പണി.
0: ഇങ്ങക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരിക്കലും തീരാത്ത ഹലാക്കിന്റെ പണി.
1: പണിയെടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്നും പണിയോട് പണിയല്ലോടോ.
0: അത് മാഷ് പറഞ്ഞത് നേരും. എനിക്കവിടെ നിന്നാ എല്ലാം കാണാലോ. നട്ടുച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കഴിച്ചിലാകുന്ന ആഫീസർമാരെ എനിക്കറിയാം. അത്

0: ഹലോ,
1: അതെന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: എന്നെ കുറിച്ച് ഏറെ ഗവേഷണം ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്?
1: അതെ.
0: എന്നെ പോലെ ഒരാൾക്ക് അങ്ങനെ ഒരൊറ്റുകാരനാവാൻ പറ്റുമോ? അനിയതെന്താ തോന്നുന്നത്? വലിയൊരു കഥയാണത്.
2: ഇന്നിവിടെ എത്തിച്ചേർന്ന ദേശസ്നേഹികളെ, നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തി സംസാരിക്കാനും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുന്നതിനുമായി ബഹുമാന്യനായ ഡോക്ടർ കെ ബി മേനോൻ അവരെ സാദരം ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതുപോലെ ഈ സമരത്തിൽ പങ്കെടുക്കാനായി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക ജോലി രാജിവെച്ച് സ്വരാജ്യത്തേക്ക് മടങ്ങിയ ഡോക്ടർ കെ ബി മേനോൻ ഇപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും.
3: ദേശഭക്തന്മാരെ, നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. നാം വലിയൊരു സമരമുഖത്താണുള്ളത്. ഈയിടെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്ന് തുറുങ്കിലടച്ചതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. രാജ്യമെങ്ങും പ്രക്ഷോഭത്തിന്റെ തീജ്വാലകൾ ഉയർന്നു കഴിഞ്ഞു. നാളിതുവരെ ഹിംസയുടെയും അക്രമത്തിന്റെയും പാത സ്വീകരിക്കാത്ത ഈ പോരാട്ടം ഇനി അങ്ങോട്ട് ഗതി മാറ്റേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്.

0: പിന്നിലുള്ളവരിൽ ഇരുട്ട് തപ്പി തടഞ്ഞാ വരുന്നത്.
1: ഓ ശരി ശരി ശരി. അല്ല കേൾക്കുട്ടിയെ, ചൂട്ട് വേറെയും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: ഉണ്ട്,
1: നീ ഉണ്ട് കുറേ ദൂരം കടവിലെത്താനേ. പിന്നെ കേൾക്കുട്ടി, കടവിൽ തോണി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ
0: അല്ലേ? ഓ,
1: മേനോൻജിക്ക് ഇന്ന് തന്നെ കോഴിക്കോട്ട് എത്താനുള്ളതാ. പിന്നെ മേനോൻജി, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മേനോൻജി ഒന്നും പറഞ്ഞില്ല.
2: എല്ലാവരും നല്ല ആവേശത്തിലാണ്. പക്ഷേ ഈ ആവേശം കൊണ്ട് മാത്രമായില്ല.
0: അതെന്താ മേനോൻജി അങ്ങനെ പറഞ്ഞത്?
2: ബുദ്ധിയും തന്ത്രവും കൊണ്ട് വേണം ഇനി അങ്ങോട്ട് വെള്ളക്കാരെ നേരിടാൻ. കലാപങ്ങൾ അഴിച്ചുവിട്ട് വേണം നാം അന്തിമ പോരാട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ. അവിടെയാണ് ഈ ആവേശം ഗുണം ചെയ്യുക.
1: മേനോൻജി, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതൊക്കെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിനെതിരല്ലേ?
2: ഈ കണ്ട നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചപ്പോ രാജ്യത്താകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ?
0: അല്ല മേനോൻജി, ഇത്രയും കാലം ഈ സമരം സമാധാനപരമായല്ലേ മുന്നോട്ട് പോയത്?
2: രാജ്യം കലാപങ്ങളാൽ ഇളകിമറിയുമ്പോൾ, ബോംബ് സ്ഫോടനങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോൾ, സമാധാനവും ഉപവാസവും അഹിംസാ മന്ത്രവും കൊണ്ട് നാം ഇവിടെ ഇരുന്നാൽ മതിയെന്നാണോ?
1: എന്നല്ല മേനോൻജി, ഇതൊക്കെ ഒരു തരത്തിലുള്ള ഭീകരപ്രവർത്തനമാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്.
2: ഇവിടുത്തെ ജനതയോട് ബ്രിട്ടീഷുകാർ കാണിക്കുന്ന ഭീകരതയോളം വരുമോ ഇതൊക്കെ? സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ട ഒന്നാണ്. ഉദാരപൂർവം ആരെങ്കിലും തരേണ്ട ഭിക്ഷയാവരുതത്.
0: ഒന്നുമറിയാത്ത പാവം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കില്ലേ?
2: ആളപായം ഉണ്ടാകരുതെന്ന കർശന നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഫോടനങ്ങൾ ഭരണകൂട സ്ഥാപനങ്ങളെ തകർക്കാനുള്ളതാണ്, സായിപ്പന്മാരെ ഞെട്ടിക്കാനുള്ളതാണ്.
1: എങ്ങനെയാ മേനോൻജി പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുക?
2: അതെ, കൂടെയുള്ള എല്ലാവരെയും വിശ്വസിക്കാമല്ലോ അല്ലേ?
1: വിശ്വസിക്കാം വിശ്വസിക്കാം, ഞാൻ ഉറപ്പ് തരുന്നു.
2: ആ എന്നാ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു നമുക്ക് സംസാരിക്കാം.
0: നമുക്ക് ആൽത്തറയിലിരിക്കാം.
1: അതാ എല്ലാവരും വരിക, എല്ലാവരും വരിക, മേനോൻജിക്ക് ചിലത് പറയാനുണ്ട്. വരിക വരിക.
2: ഈ വരുന്ന നവംബർ മാസം 9 വിധ്വംസക ദിനമായി നാം ആചരിക്കും. അന്ന് ഈ മലബാറിൽ ഏതാനും ഭരണകൂട സ്ഥാപനങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകണം.
0: ഭരണകൂട സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ
2: അംശക്കച്ചേരികൾ, രജിസ്റ്റർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ. പോലീസിന്റെയും പട്ടാളത്തിന്റെയും വരവ് പോക്കും കമ്മ്യൂണിക്കേഷനും തടയിടാൻ ചിലപ്പോൾ പാലങ്ങൾ തകർക്കേണ്ടി വരും, ടെലിഗ്രാഫ് കേബിൾ ലൈനുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. ബോംബ് സ്ഫോടന പരമ്പരയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ നെടുങ്കോട്ടകൾ ഞെട്ടിവിറക്കണം. അടിച്ചമർത്തപ്പെട്ടവന്റെ പോരാട്ട വീര്യം കണ്ട് വെള്ളക്കാരന്റെ ചങ്ക് തകരണം.
1: അല്ല മേനോൻജി,

0: ബോംബുകൾ ആരെങ്ങനെ ഉണ്ടാക്കാനാ?
1: എനിക്കറിയാം കുറെ കാര്യങ്ങൾ. വിദേശത്തെ വിപ്ലവ സംഘടനയായ ഗദ്ദർ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു ഞാൻ.
2: അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ?
1: നടക്കാതെ പിന്നെ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിനി നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. കീഴരിയൂർ ഗ്രാമമാണ് നാം കണ്ടുവച്ചിരിക്കുന്നത്. അതെ, അവിടെയാണ് അനുയോജ്യമായ സ്ഥലം. നെല്ലിയാടിപ്പുഴയ്ക്ക് കുറുകെ പാലം ഇല്ലാത്തതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല.
0: ശരിയാ, ശരിയാ, അത് ശരിയാ.
1: പിന്നെ മാവട്ടമല കീഴരിയൂരിനടുത്താണല്ലോ.
0: അതെ,
1: അതിനകത്ത് ഉൾക്കാട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ പരീക്ഷണ സ്ഫോടനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച ചാലപ്പുറത്തെ വേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യ യോഗത്തിൽ വെച്ച് അറിയിക്കാം.
0: ഓ,
1: അല്ല, കേശവ നായർ ഉണ്ടാവുമല്ലോ അവിടെ.
3: ഉണ്ടാവും, ഞാനുണ്ടാവും. കേളുക്കുട്ടി
0: ഉണ്ടാവും.
1: പിന്നെ ഒരു കാര്യം,
0: എന്തേ?
1: രഹസ്യ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരിക്കലും സംഘമായി വരരുത്. വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വേണം വരാൻ.
0: കടവിൽ തോണി ഏർപ്പാടാക്കിയിട്ടുണ്ട്.
3: ഓ,
0: അല്ല, എന്നാലും മേനോൻജി ഈ സമയത്ത് പോകണ്ടായിരുന്നു.
2: കേശവൻ പറഞ്ഞത് ശരി. ശരിയാ,
1: അങ്ങനെയല്ല, എനിക്ക് ഇന്ന് തന്നെ പോണം.
0: ഓ,
1: പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയാം. നല്ല ചങ്കുറപ്പുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി ഈ ഓപ്പറേഷനിൽ. ഇനി അങ്ങോട്ടുള്ള ജീവിതം യാതനാപൂർണമായിരിക്കുന്നത് തീർച്ചയാണ്. കൊടിയ പീഡനങ്ങൾ, നീണ്ട കേസ് വിസ്താരങ്ങൾ, ഇരുണ്ട കൽത്തുറുങ്കുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് അധികം അകലെയല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചവും നിങ്ങളെ, ഈ രാജ്യത്തെ, ഈ ജനതയെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, അങ്ങകലെയല്ല സ്വാതന്ത്ര്യം.
4: ഞാനും ഉണ്ടായിരുന്നു ആ രാത്രിയിൽ. അന്നവിടെ ഡോക്ടർ കെ വി മേനോൻ സൂചിപ്പിച്ച ആ നല്ല ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രഹസ്യ യോഗങ്ങളിൽ പങ്കെടുത്തും സന്ദേശങ്ങൾ കൈമാറിയും സ്വതന്ത്ര ഭാരതം എന്ന പത്രം വിതരണം ചെയ്തുമൊക്കെ. എന്നിട്ട് ഗോവിന്ദേട്ടനും കേളപ്പജിയുടെ മകൻ കുഞ്ഞിരാമക്കിടാവുമായിരുന്നു എൻ്റെ മാർഗദീപങ്ങൾ. സാഹസിക കൃത്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയായില്ല. എങ്കിലും ബോംബ് നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തൊടാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാനുണ്ടായിരുന്നു.
5: എന്നിട്ട് പിന്നീട് എന്തുണ്ടായി?
4: വടക്ക് കണ്ണൂര് മുതൽ തെക്ക് പാലക്കാട് വരെ പല ദിവസങ്ങളിലായി പലയിടത്തു ബോംബുകൾ പൊട്ടി. ചേമഞ്ചേരി രജിസ്റ്റർ ഓഫീസോ റെയിൽവേ സ്റ്റേഷനോ പിന്നെ കോക്കല്ലൂർ ഉണ്ണികുളം മേലൂർ അംശക്കച്ചേരികളോ അഗ്നിക്കിരയായി. ഉള്ളേരി പാലവും ഫറൂഖ് പാലവും ഭാഗികമായി തകർത്ത് ടെലഫോൺ ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി.
5: വെള്ളക്കാർ ശരിക്കും നടുങ്ങിക്കാണുമല്ലോ. അടങ്ങിയിരുന്നിട്ടുണ്ടാവോ അവര്?
4: എവിടെ അടങ്ങിയിരിക്കാൻ. കീഴരിയൂരും പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ടത് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയും കങ്കാണി പോലീസിൻ്റെയും അഴിഞ്ഞാട്ടമായിരുന്നു. ശരിക്കും ഒരു നരനായാട്ട്.

0: ഗോവിന്ദേട്ടനെ എന്നെയും തെരഞ്ഞ് അവർ തറവാട്ടിലും എത്തി.
1: ആരാ ആരാ ഇതിങ്ങനെ നട്ടപ്പാതിരിക്കൊന്ന് വാഴുതതിൽ വിളിക്കുന്നത്?
2: പോലീസാണ്.
1: എന്താ ഈ അസമയത്ത്?
2: അകത്തൊളിച്ചിരിക്കുന്ന അവന്മാരോട് പുറത്തിറങ്ങി വരാൻ പറ.
1: അതിനടുത്ത് ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ?
2: തള്ളേ, തല നരച്ചു എന്നൊന്നും നോക്കില്ല ഞാൻ. എവിടെയാ നിങ്ങളെ ഗോവിന്ദൻ? ആ കേളപ്പന്റെ സന്തതി കുഞ്ഞിരാമക്കിടാവും കാണുമല്ലോ അവന്റെ കൂടെ.
1: നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആണെന്നുള്ളതായിട്ട് ഒരാളും ഇല്ല ഇതിനകത്ത്.
2: ഗോവിന്ദന്റെ മരുമകൻ ചെക്കൻ ഒരുത്തുണ്ടല്ലോ, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ. ഓൻ ഇവിടെ അല്ലേ താമസം?
1: ആ ഇവിടെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ. ഇന്ന് പുലർച്ചെ എങ്ങോട്ടോ പോയി.
2: എടോ, താൻ അകത്ത് പോയി ഒന്ന് പരിശോധിച്ച് എല്ലാ മൂലയും തപ്പണം.
1: അതൊന്നും ഇവിടെ പറ്റൂല.
2: വായ്മൂടതല്ലേ, താൻ പോയി നോക്കടോ. ദേ കിളവി, തടയാൻ നിന്ന വിവരം അറിയും. ഇത് കേസ് വേറെയാ. പാലത്തിനും വണ്ടി ആഫീസിനും ഒക്കെ ബോംബ് വെച്ച കേസാണ്.
1: ഇതേതാ പറവാടെന്ന് അറിയോ?

0: എനിക്ക്
1: തലതിരിഞ്ഞ കുറെ സന്തതികൾ പറഞ്ഞ തറവാടാണെന്ന് മനസ്സിലായി.
0: ഈ നാട്ടിൽ അധികാരി ആരാണെന്ന് അറിയോ?
1: അധികാരിയൊക്കെ പണ്ട് കാലം മാറിയൊന്നും തള്ളെ അറിഞ്ഞില്ലേ. ഇപ്പോഴേ നാട് ഭരിക്കുന്നത് വെള്ളക്കാരാ. ലോകം മുഴുവൻ ഭരിക്കുന്ന അവരോടാണ് ഈ തറവാട്ടിലെ സന്തതികൾ ബോംബറിഞ്ഞ് കളിക്കുന്നത്.
2: ഇല്ല സർ, ആരുമില്ല.
1: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആരുമില്ലേ? താൻ ശരിക്കും സെർച്ച് ചെയ്തിരുന്നു?
2: ആണുങ്ങളായിട്ട് അകത്ത് ആരുമില്ല. പിന്നെ ഈ വെല്ലുമ്മയ്ക്ക് കൂട്ടായി ഒരു പെണ്ണുണ്ട് അകത്ത്.
1: ഓഹോ, താനവരെ ഇങ്ങോട്ട് വിളിച്ചേ? പറഞ്ഞൂടാ, പെൺവേഷം കെട്ടി നിന്നൂടാന്നില്ലല്ലോ.
2: ദേ ഏമാൻ വിളിക്കുന്നു.
1: ഇങ്ങോട്ട് മാറി നിന്നേ, ഒന്ന് വിശദമായി കാണട്ടെ.
2: മുന്നോട്ട് നിൽക്കാനല്ലേ ഏമാൻ പറഞ്ഞത്?
1: കൊള്ളാലോ മുതല്. മുഖമൊന്ന് ശരിക്ക് കാണട്ടെ. മൊഞ്ചത്തിയാണല്ലോ. ഇതേതാതല്ലേ ഈ കൊച്ച്?
0: ഓ, അത് കുഞ്ഞനന്ദന്റെ പെണ്ണ.
1: ഓഹോ, ഇങ്ങനൊരു സുന്ദരിക്കോതയെ തനിച്ചാക്കിയിട്ടാണോ കുഞ്ഞനന്ദന്റെ ഒളിവ് ജീവിതം? ഡോ, താൻ എല്ലാ മുറികളും കയറി ശരിക്കും പരിശോധിച്ചിരുന്നോ?
2: ശരിക്കും നോക്കിയിരുന്നു സർ. അവിടെ ആരുമില്ല.
0: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരുമില്ല.
1: മിണ്ടിപ്പോകരുത്. നാളെ വൈകിട്ട് 5 മണിവരെ സമയം തരാം. അതിനകം അവൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ സുന്ദരിക്കോതയെ ചോദ്യം ചെയ്യാൻ അങ്ങ് കൊണ്ടുപോകും. എന്റെ ഒരു സ്വഭാവം വെച്ച് ചോദ്യം ചെയ്യൽ അങ്ങനെ അങ്ങ് പാതിരാത്രി വരെ നീണ്ടുപോകും. അല്ലേടോ?
2: അങ്ങനെ അങ്ങനെ തന്നെ.
1: അതെങ്ങനെ നീണ്ടുപോയാ ഈ കൊച്ചു പിന്നെ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞനന്ദൻ എവിടാന്ന് വെച്ചാ ആളയച്ച് വിവരറിയിച്ചോ. സമയം ഓർമ്മയുണ്ടല്ലോ, നാളെ വൈകിട്ട് 5 മണി. താൻ വാടോ.
3: പിറ്റേന്നുച്ചയായി ഞാൻ ഈ വിവരങ്ങൾ അറിയേ. പാറക്കല വല്യമ്മ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. പോലീസ് വന്നുപോയതിൽ പിന്നെ പേടിച്ച് വറച്ച് രാത്രി മുഴുക്കെ ഒരു പോള കണ്ണടയ്ക്കാതെ എന്റെ പാർവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നേരിടാനുള്ള കെട്പ് എനിക്കുണ്ടായിരുന്നില്ല പി സി.
4: എന്നിട്ട് താനെന്താ ചെയ്തത്?
3: അന്നേരവും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ, ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്. അതിനു മുമ്പേ അധികാരിയുടെ കയ്യിൽ നിന്നൊരു കത്ത് വാങ്ങി അത് കൊടുത്തു വേണം കീഴടങ്ങാൻ എന്ന് പറഞ്ഞതും വല്യമ്മ തന്നെ. സ്റ്റേഷനിൽ എനിക്ക് ദേഹോപദ്രവവും ഒന്നും ഉണ്ടായില്ല. പക്ഷേ
4: എന്താ ഒരു പക്ഷേ,
3: എന്റെ മൊഴി മാപ്പുസാക്ഷി മൊഴിയായി അവർ രേഖപ്പെടുത്തി.
4: താനെന്താ മൊഴി കൊടുത്തത്?
3: സത്യം പറഞ്ഞാൽ പി സി, കഥയും ബോധവുമില്ലാത്ത ആ ബേജാറിന്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മൊഴിയായി പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ പ്രസ്ഥാനത്തിനെതിരെയോ കൂട്ടാളികൾക്കെതിരെയോ ഞാനൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചിലരെങ്കിലും മറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് നടക്കുന്നുമുണ്ട്. വലിയ സങ്കടമാണത് പി സി.
4: എടോ തിക്കു, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ തന്റെ വിഷമം.
3: അന്നേരം മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിന്ന പാർവതിയുടെ മാനത്തിനായിരുന്നു എന്നത് സത്യം. എന്തൊക്കെ പറഞ്ഞാലോ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പി സി?
4: അതെ, തന്നെ പോലെ ഒരാൾക്ക് അന്നേരം അങ്ങനെ ചെയ്യാനേ കഴിയൂ.
3: പക്ഷേ നോക്ക് പി സി, ചരിത്രത്തിൽ ഞാൻ വഞ്ചകനായി വിധിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ?
4: മനസ്സിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ബോധ്യണ്ടായാ മതി. താനിങ്ങനെ എടുത്താ പൊന്താത്ത കുറ്റബോധവും പേറി നടക്കേണ്ട കാര്യമൊന്നുമില്ല.
3: എന്നാലും
4: തന്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാറ്റിനോടും തനിക്ക് നീതി പുലർത്തണം. എന്നാ പരിപൂർണമായി ഒന്നിനോടും അതൊട്ട് കഴിയുന്നില്ല താനും. അതല്ലേ ശരി?
3: ശരിയായിരിക്കാം. എനിക്കിനി എന്റെ മോളോടെങ്കിലും പി സി പറഞ്ഞ ആ നീതി പുലർത്തണം.
4: ഓഹോ, അപ്പോ ആകാശവാണിയിലെ അടിമപ്പണിയോട് തനിക്ക് നീതി പുലർത്തണ്ടേ?
3: അത് പിന്നെ നമ്മുടെ ചോറല്ലേ.
4: ശരി, സമ്മതിച്ചു. അപ്പോ ആകാശവാണിക്ക് അകത്തും പുറത്തുമായി നിന്റെ കൂട്ട് കൊതിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് നീതി പുലർത്തണ്ടേ?
3: അതെന്ത് ചോദ്യാണ് വി സി, അവരില്ലാതെ എനിക്കെന്ത് ജീവിതം?

0: അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, കാലുവന്ത നായയെ പോലെ എന്നും അശാന്തിയുമായി ഇങ്ങനെ നടക്കാനാണ് തൻ്റെ യോഗം. താനായി തന്നെ അതങ്ങോട്ട് അനുഭവിക്കുക. അത്ര തന്നെ, ഞാൻ പോവുകയാണ്. എന്താ തൻ്റെ പരിപാടി?
1: ഞാൻ ഏതായാലും കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു. അടുത്ത ആഴ്ച ഒരു നാടകം ഏറ്റെടുത്തിട്ടുണ്ടേ, മനസ്സിൽ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഇങ്ങനെ തനിയെ ഇരുന്നാൽ ചിലപ്പോ എന്തേലും കഥയോ പ്ലോട്ടോ കൊണ്ടുതരാതിരിക്കില്ല ഈ തിരമാലകള് ഈ കടലിൽ.

0: എനിക്കിപ്പോഴറിയാം അച്ഛൻ ആ കടപ്പുറത്ത് അന്ന് അങ്ങനെ തനിയെ ഇരുന്നത് നാടകം ഭാവന ചെയ്തെടുക്കാനൊന്നും ആയിരുന്നില്ല, ഉള്ളു തണുപ്പിക്കാനായിരുന്നു. അച്ഛൻ്റെ ഉള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള ആധികളായിരുന്നു. ദുർവാശിക്കാരിയായ കൊച്ചുകുട്ടി തന്നെയായിരുന്നു അച്ഛന് ഞാനെപ്പോഴും. വർഷങ്ങൾ കടന്നുപോയതും ഞാൻ വളർന്നു വലുതായതും ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് തോന്നി. ഞാൻ മുതിർന്നു എന്ന് ഒരു പക്ഷേ അച്ഛന് ബോധ്യപ്പെട്ടത് എൻ്റെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കണം. പാവം എൻ്റെ അച്ഛൻ, അച്ഛനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയോ എന്തോ.
1: നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു?
2: ഞാൻ അത് തന്നെ തീരുമാനിച്ചു.
1: മോളെ, നിനക്ക് ശരിക്കും അറിയില്ല അവിടുത്തെ സാഹചര്യം.
2: അവിടുത്തെ സാഹചര്യം നന്നായി അറിയുന്നത് കൊണ്ടാ ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്.
1: ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ജീവിതം താറുമാറായി പോവൂടോ.
2: എന്നിട്ടെന്താ, അച്ഛന്റെ ജീവിതം താറുമാറായി പോയോ? അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആടി ഉലഞ്ഞു പോയ അച്ഛന്റെ ജീവിതം കരയ്ക്കടുപ്പിച്ചത് ആ സ്ഥാപനമാണെന്ന്.
1: അതൊക്കെ ശരി തന്നെ, പക്ഷേ
2: അച്ഛനൊന്നും പറയണ്ട. എനിക്കിതൊരു വീട് പോലെയാണ്, ചുറ്റും പരിചയമുള്ളവർ, സ്നേഹമുള്ളവർ. അതുകൊണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാനുള്ള ഈ ഉത്തരവ് ഞാൻ സ്വീകരിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.
1: മോള്, അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യാതൊരു മേൽഗതിയില്ലാത്തൊരു ജോലിയാണിത്. നീ അച്ഛന്റെ കാര്യം തന്നെ നോക്ക്. ഒരു വർഷം കൂടി കഴിഞ്ഞാല് ഇവിടുന്ന് അച്ഛൻ അടുത്തൂൺപറ്റി പടിയിറങ്ങുന്നത് വെറും കയ്യോടിയായിരിക്കും. അതറിയോ നിനക്ക്?
2: പെൻഷൻ ഇല്ല എന്നതാണോ അച്ഛന്റെ പ്രശ്നം?
1: അതൊരു പ്രശ്നമല്ലേ. ഉയര് തന്നെയാ ഞാൻ കൊടുത്തത് ഈ സ്ഥാപനത്തിന്. 25 വർഷം നീണ്ടു നിന്ന ഫലശൂന്യമായ കരാറ് ജീവിതം.
2: ഈ അവസ്ഥയൊക്കെ മാറും അച്ഛാ. എനിക്ക് ഈ ജോലി കിട്ടിയാൽ കാശിന്റെ ഞെരുക്കൊക്കെ തീരില്ലേ? അതുകൊണ്ട് അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്?
1: സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ
2: ഈ അച്ഛനെ കൊണ്ട് തോറ്റു. എന്താ അച്ഛന്റെ മനസ്സിൽ? അച്ഛൻ തുറന്നു പറ.
1: അത് അതുണ്ടല്ലോ മോളെ, അല്ലെങ്കിൽ വേണ്ട, പറയുന്നില്ല.
2: അച്ഛൻ പറയുന്നുണ്ടോ?
1: അല്ല മോളെ, അത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്.
2: എന്ത് സ്വപ്നം?
1: അത് അല്ലേ ഭാന്ത, മോൾക്കത് വിഷമാകും.
2: അതൊന്നും സാരമില്ല, അച്ഛൻ പറയേ.
1: മോള് മോളുടെ അമ്മയെ പോലെ ഒരു ടീച്ചറായി കാണണമെന്ന് വെറുതെ ഒരു മോഹണ്ടായിരുന്നു, വേറൊരു സ്വപ്നം. പാർവതി ടീച്ചറുടെ മകള്, പുഷ്പ ടീച്ചർ, വെറുതെ അങ്ങനെ ഒരു സ്വപ്നം.
0: 1975 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. ജോലിയിൽ ആത്മാർത്ഥത കുറവ് കാണിക്കാൻ പാടില്ല എന്ന ഒരൊറ്റ കാര്യമാണ് അച്ഛന് ഉപദേശിക്കാനുണ്ടായിരുന്നത്. 1.5 വർഷക്കാലം അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യാനായി. എന്ത് കാര്യം, ഓഫീസിൽ എന്നെ കണ്ടതായി പോലും അച്ഛൻ ഭാവിക്കില്ല. 76 അച്ഛൻ വിരമിച്ചു. സ്വതന്ത്രനായ അച്ഛനെ കോഴിക്കോട് പട്ടണവും സാംസ്കാരിക കേരളവും സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി.
3: വലിയ കുലയാനയും ഘോര സർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമത് കേൾക്കയും.
0: സൗഹൃദ കൂട്ടായ്മകളിലും പ്രസംഗവേദികളിലും ചിരിയും ചിന്തയും പ്രസരിപ്പിച്ച് അച്ഛൻ അങ്ങനെ നിറഞ്ഞു നിന്നു.
3: ഇത്ര പോരുന്നൊരുത്തൻ ആപ്പ് കള്ളും കുടിച്ചിട്ട് രണ്ട് അടിയടിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നില്ലേ? ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യനെന്ന ഈ നരനെന്നു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട്.

0: മനുഷ്യതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്ത് കൊണ്ടുണ്ടാക്കി തീർത്ത
1: ടൗൺ ഹാളിലായിരുന്നു അന്ന് അച്ഛന്റെ ആ പ്രസംഗം. പ്രസംഗം കേൾക്കാൻ ഞാനങ്ങനെ പോകാറൊന്നുമില്ല. എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കണ്ട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു.
2: ഇതെന്താ പതിവില്ലാതെ നീ ഇവിടെ?
3: എനിക്കെന്താ അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വന്നൂടെ?
2: അച്ഛനെ വീട്ടിൽ സഹിക്കുന്നത് പോരെ നിനക്ക്?
3: പ്രസംഗം കലക്കിയിട്ടുണ്ട് കേട്ടോ,
2: ദിഗന്ധങ്ങൾ നടുങ്ങി അല്ലേ.
3: റിട്ടയർ ചെയ്തതിന് ശേഷം പ്രസംഗത്തിന് ഉശിരി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ.
2: അതില്ലേ മോളെ, രാജ്യം സ്വതന്ത്രമായിട്ട് കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടെങ്കിലും നിന്റെ അച്ഛന് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്.
3: പിന്നെ അച്ഛാ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ, പഴയതുപോലെ കാറ്റുകൊള്ളാൻ, സൊറ പറയാൻ.
2: സൊറ പറയാനാണെങ്കിൽ അച്ഛന്റെ കൊറേ ചങ്ങാഴിമാര് അച്ഛനെയും കാത്ത് അലഗാപുരിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതാ.
3: സൊറ പറയൽ മാത്രല്ല അവിടെയെന്ന് എനിക്ക് അറിയാം. അച്ഛൻ വാ, ബീച്ചിൽ പോവാ.
2: ബീച്ചിൽ നാളെ പോകാം മോളെ.
3: അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം.
2: അപ്പോ അവിടെ എന്നെ കാത്തിരിക്കുന്ന ചങ്ങായിമാരോട് ഞാൻ എന്തു പറയൂ?
3: അച്ഛൻ ആരാ പ്രധാനം പറയ്, ഈ ഞാനോ അതോ ചങ്ങാതിമാരോ?
2: അങ്ങനെ ചോദിച്ച നീ വാ, ബീച്ചെങ്കിൽ ബീച്ച്.
4: ഇതാരാ വന്നത്? നിങ്ങളെ ഒന്ന് കാണാനില്ലല്ലോ, എന്തോ പറച്ചോനെ.
3: അത് അന്ത്രുക്ക പറഞ്ഞത് നുണ. ഇന്നാളല്ലേ ഞാൻ വന്ന് നാലഞ്ച് പൊതി കടലയും വാങ്ങിപ്പോയത്.
4: അതല്ലപ്പോ ഞമ്മള് പറഞ്ഞത്, നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാറില്ലല്ലോ. മാഷേ, ഞമ്മള് തലാൻ വെച്ചിക്കണേ.
2: ഓ നമസ്കാരം.
4: അല്ല മാഷേ, ഞമ്മൾ ആലോചിക്കുകയാണ് കാലത്തിന്റെ ഒരു ഹിക്മത്തെ. മാഷ വെല്ല് തൂങ്ങി കടപ്പുറത്തൂടെ ഓടിച്ചാടി നടന്ന ആ കുഞ്ഞുമോളാണോ ഈ നിൽക്കുന്ന ബാല്യക്കാരത്തി? ആ പിന്നെ എന്തൊക്കെയുണ്ട് മാഷ വിശേഷങ്ങൾ?
2: ഓ അങ്ങനെ പോകുന്നെന്റെ അന്ത്രോ.
4: മാഷ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, പണ്ട് റേഡിയത്തിലൂടെ ആണെങ്കിൽ ഇപ്പൊ പേപ്പറിലൂടെ.
2: അത് അന്ത്രോ, ഞാൻ ചെറിയ രീതിയിൽ ഒരു വലിയ മഹാനാകാൻ തീരുമാനിച്ച് അതിന്റെ.
4: സത്യം പറയാലോ മാഷേ, മാഷയോട് ഒന്ന് പടിയിറങ്ങി പോയേ പിന്നെ എന്താ പറയുക, ഇവിടെ ഒന്നും ആളനക്കവുമില്ല, ഒരു ബഹളവും. അന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്ന ചങ്ങായിമാരെ ഇവിടെ ഒന്നിട്ട് കാണാനുമില്ല. ആകാശവാണിയുടെ മുഴുവൻ വർക്കത്തു നിങ്ങളോടൊപ്പം തന്നെ പടിയിറങ്ങി അങ്ങോട്ട് പോയി, ഒരു ഉഷാറുമില്ല.
2: എടോ അന്ത്രു, നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നതിന് പകരം ഇവിടെ ബാക്കിയുള്ള കടല ബർത്ത് ബർത്ത് കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാക്കാൻ നോക്കി ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കുറച്ച് കാറ്റ് കൊള്ളട്ടെ.
4: എന്നാൽ അങ്ങനെ ആകട്ടെ മാഷേ,
2: താൻ കുറിക്കാൻ കുറച്ച് കടലെടുക്കണോ?
4: ആ എന്നാ പിടിച്ചോ, ചൂടോടെ രണ്ട് കെട്ട്. ആ പിന്നെ മാഷേ, ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാനായിക്കണ കേട്ടോ.
3: അങ്ങനെ പറഞ്ഞു കൊടുക്ക,
4: ഞമ്മളെയും വിളിക്കണേ മോളെ.
2: കാറ്റിനെന്താ ഒരു അമാന്തോ വീശാൻ?
3: അച്ഛാ, ഇന്ന് ആകാശവാണിയില് ഒരു സംഭവം ഉണ്ടായി.
2: എന്താ അത്? നിനക്ക് വല്ല മെമ്മോ കിട്ടിയോ?
3: അതൊന്നുമല്ല, ഇന്ന് പുതിയ ഡ്യൂട്ടി അലോക്കേഷൻ വന്നു. എനിക്ക് ഏതാ സെക്ഷൻ അടിച്ചു വന്നതെന്ന് അച്ഛൻ ഊഹിക്കാമോ?
2: ഞാൻ എങ്ങനെ അറിയാനാണോ, എന്റെ ദിവ്യ ദൃഷ്ടിയൊക്കെ തിമരപ്പാടെ വന്ന് മൂടിയില്ലേ.
3: എന്നാ കേട്ടോ, ഡ്രാമ സെക്ഷനിൽ മള്ളൂർ സാറിന്റെ കീഴിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയി ഇനി മുതൽ ഈ പുഷ്പകുമാരി ഒരു വിലസു വിലസു.
2: അത് കൊള്ളാലോ, മള്ളൂര് മിടുക്കനാണോ.
3: അച്ഛൻ ഉണ്ടാക്കിയ സൽപ്പേര് മോളായി കളയുമോന്ന് ഒരു പേടിയുണ്ട്.
2: അതൊന്നും ഉണ്ടാവില്ല.
3: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
2: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
3: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനത് എങ്ങനെ ആലോചിച്ചെടുക്കാനാ?
2: കാണുക കടലിനെ കൺതുറക്കാതെ.
3: മനസ്സിലായില്ല.
2: അതായത് കണ്ണറച്ചു പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ മോക്ക്?
3: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
2: പിന്നെ മോളെ, നീ ഇന്നെ പതിവില്ലാതെ എന്തോ പറയും.

0: ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യമാണ്.
1: വേറെന്ത് കാര്യം?
0: ഞാനെല്ലാം അറിഞ്ഞു. നീ ഇനി അത് നിഷേധിക്കാനൊന്നും നിൽക്കണ്ട.
1: വലിച്ചു നീട്ടാണ്ട് അച്ഛൻ കാര്യം പറ.
0: നീ നിനക്കായി കണ്ടെത്തിയ നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പറയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ ഞാൻ കരുതിയത്.
1: അച്ഛനത് എങ്ങനെ അറിഞ്ഞു?
0: അതൊക്കെ അറിഞ്ഞു. കക്ഷി ആരാണെന്നും അറിഞ്ഞു. അയാളെ കുറിച്ച് അന്വേഷിച്ച് അറിയുകയും ചെയ്തു.
1: ജാതി വേറൊന്നാണ് അച്ഛ.
0: ജാതിയോടും മതത്തിനോടൊക്കെ പോയിട്ട് പണി നോക്കാൻ മറി. എനിക്കൊരൊറ്റ നിർബന്ധമുള്ളൂ, ഭാവിയില് എന്റെ മോള് കഷ്ടപ്പെടരുത്, അത്ര മാത്രം.
1: ഇല്ല അച്ഛ, അതുണ്ടാവില്ല, അതുറപ്പാണ്. അച്ഛന് വിഷമായോ?
0: ഉണ്ട്, വിഷമുണ്ട്. ഒറ്റ കാര്യത്തില് കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടിയ കാലം മുതല് നിന്റെ ഓരോ കാര്യങ്ങളും നേരിട്ടറിഞ്ഞിരുന്ന എനിക്ക് മോളുടെ ഇഷ്ടക്കാരനെ കുറിച്ച് മൂന്നാമതൊരാൾ പറഞ്ഞറിയേണ്ടി വന്നല്ലോ എന്ന വിഷമം. സാരല്ല,
1: പേടിയായിട്ടാച്ച. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ.
0: ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും മോളച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം കൂടിയായി ഇപ്പോൾ.
2: ഇങ്ങനെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സങ്കടങ്ങളും കുറ്റബോധങ്ങളും കൂടെ കൊണ്ടു നടന്ന അച്ഛൻ പക്ഷേ കൂട്ടുകാർക്കിടയിൽ ചിരിയുടെ തമ്പുരാനായിട്ടാണ് അറിയപ്പെട്ടത്. അവർക്കിടയിൽ അച്ഛൻ തീർത്തും സന്തോഷവാനായിരുന്നു. എഴുത്തുകാർ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറയിലുള്ളവരും അച്ഛൻ്റെ സമീപത്തിൽ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ ഏറ്റവും അധികം സന്തോഷിച്ചു കണ്ടത് എൻ്റെ മകൾ അപർണ ജനിച്ച ദിവസമാണ്. ആശുപത്രിയിൽ മോളെ കയ്യിലെടുത്ത് ലാളിക്കാൻ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അച്ഛൻ്റെ വെപ്രാളവും വേവലാതിയും കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് അച്ഛൻ്റെ കണ്ണിൽ ഊറി വന്ന കണ്ണീര് തീർച്ചയായും അതിയായ ആഹ്ലാദത്തിൻ്റെതായിരുന്നു. 1976 September 1 അച്ഛൻ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെ:
0: ഒരു കുരുന്ന് വൈതൽ ഇന്ന് എന്റെ കയ്യിലേക്കും മാറിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നു. പാർവതി പുഷ്പയിലൂടെ ഈ കുരുന്നിലൂടെ അങ്ങനെ തുടരുകയാണ് അതിയായ ആഹ്ലാദത്തിന്റെ ദിവസം.
2: ഡയറി എഴുത്ത് ശീലമായിരുന്നില്ല അച്ഛന്. ഡയറികളിലെ മിക്ക പേജുകളും ശൂന്യമായി കിടന്നു. എന്നാൽ വളരെ പഴയ ഒരു ഡയറിയിലാണ് വർഷം ഓർക്കുന്നില്ല അതിയായ സന്തോഷത്തിൻ്റെ ദിവസം എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ഡയറി കുറിപ്പ് കണ്ടത്. കവിത പോലെ സുന്ദരമായ ഒരു കുറിപ്പായിരുന്നു അത്. എനിക്കത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിങ്ങനെയാണ്:
0: ഒടുവിൽ അവൻ വന്നു. അസത്യങ്ങളുടെ കടലിലേക്ക് അന്വേഷണത്തിന്റെ ചെറു നൗകയുമായി തുഴഞ്ഞു തുഴഞ്ഞു പോയവൻ ഒടുവിൽ സത്യത്തിന്റെ സ്വർണമീനുമായി തിരിച്ചെത്തി.
3: മാഷ് നേരത്തെ എത്തിയല്ലേ?
0: ആ, താനോ അധികം നേരായിട്ടില്ല. തനിക്കൊരു ചായ പറയട്ടെ?
3: വേണമെന്നില്ല.
0: എന്താ താൻ വൈകിയത്?
3: ഇറങ്ങാൻ നേരം എഡിറ്ററുടെ വക ഒരു പുതിയ അസൈൻമെന്റ്.
0: ആ മുരളി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. തനിക്കെന്തോ കാര്യമായി പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഫോണില്.
3: ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തിന്റെ പിറകിലായിരുന്നു മാഷേ.
0: ഏത് വിഷയത്തില്?
3: മാഷ് മറന്നോ കീഴരിയൂർ ബോംബ് കേസിന്റെ കാര്യം?
0: ഓഹോ, നാള് കുറെ ആയില്ലേ? എന്തായി തന്റെ ഗവേഷണം?
3: അതിന്റെ ഭാഗമായി ഞാൻ MGS നാരായണൻ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് പരപ്പനങ്ങാടിയിൽ ഒരു ശങ്കരൻകുട്ടി നായരുടെ തറവാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തിരക്കി. തറവാടെന്ന് പറഞ്ഞ വലിയൊരു ജന്മിത്തറവാട്.
0: താൻ പറഞ്ഞപ്പോ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഒരു SN വള്ളിയിലിന്റെ തറവാടല്ലേ അത്? ബോംബുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആലോചനാ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ.
3: അത് തന്നെ, അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോഴാ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വന്നത്.
0: എന്ത് കാര്യങ്ങൾ?
3: അന്നത്തെ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം അവിടെ നടന്ന ഒരു പോലീസ് റെയ്ഡില് അവരൊരു ഡയറി പിടിച്ചെടുക്കേണ്ടായി. കീഴരിയൂർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കുറിച്ചു വച്ചിട്ടുണ്ടായിരുന്നത്രേ. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്

0: അവിടെ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. മാഷയുടെ പേരും അതിലുണ്ട്. അത് വെച്ചാണ് മാഷടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്.
1: അത് അവരെങ്ങനെ തനിക്കറിയാം?
0: ഞാൻ മറ്റൊരു സോഴ്സിലൂടെ, അതായത് എന്റെ ഒരു പോലീസ് സുഹൃത്തുമായി പഴയ പോലീസ് രേഖകൾ പരിശോധിച്ചായിരുന്നേ.
1: എന്നിട്ട്?
0: ഞാൻ പറഞ്ഞില്ലേ ആ ഡയറിയെ കുറിച്ച്? ആ ഡയറി വെച്ചാണ് കേസിലുൾപ്പെട്ട സകലരുടെയും പേര് വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അല്ലാതെ ചിലര് പറഞ്ഞു നടക്കുന്നത് പോലെ മാഷയുടെ മൊഴിയനുസരിച്ചല്ല ആ സ്വാതന്ത്ര്യ സമര ഭടന്മാർ പിടിയിലായത്.
1: എടോ, താൻ പറഞ്ഞ കാര്യങ്ങള് ശരിക്കും തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ തന്നെയാണോ?
0: അതെ മാഷെ, എല്ലാ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനല്ലേ മാഷ് ഇത്രയും കാലം പഴികേട്ടത് എന്ന് ആലോചിക്കുമ്പോ ലോകമറിയട്ടെ സത്യങ്ങൾ.
1: അതിലൊന്നും വലിയ കാര്യമില്ല.
0: കാര്യമില്ലാതെ പിന്നെ?
1: അനിയ, ചരിത്രം അങ്ങനെയൊക്കെയാണ്. മാംസദാഹിയായ ഒരു കാട്ടുമൃഗം പോലെയാണ് ചിലപ്പോഴൊക്കെ അത് പെരുമാറുക. അതിന്റെ പെരുത്ത വിശപ്പടങ്ങണമെങ്കിൽ ചില ബലിമൃഗങ്ങളൊക്കെ ഉണ്ടായേ പറ്റൂ.
0: എന്റെ ലേഖനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുത ഊന്നിപ്പറയുന്ന ഒന്നായിരിക്കും. മാഷെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നായിരിക്കും.
1: താൻ ആ ലേഖനം എഴുതിയാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴേ എല്ലാറ്റിൽ നിന്നും വിമുക്തനായി കഴിഞ്ഞു. എനിക്ക് മറ്റാരെങ്കിലും അല്ല, എന്നെ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്.
0: ഏതായാലും മാഷിന് സന്തോഷമായില്ലേ?
1: സന്തോഷം എന്ന് പറയണോ, സമാധാനം എന്ന് പറയണോ, ഇനി അതുമല്ലാത്ത വേറെ എന്തോ എന്ന് പറയണോ, എനിക്ക് നിശ്ചയമില്ലടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആശ്വാസമുണ്ടല്ലോ, അത് ഇത്രയും കാലം എത്ര കനത്ത ഭാരമാണ് ഞാൻ മനസ്സിലേറ്റി നടന്നിരുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മി ചെറുപ്പക്കാരാ, തന്നോട് എനിക്കുള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടാടോ.
0: ചരിത്രം ഒടുവിൽ മാഷോട് ദയയും നീതിയും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതിനൊരു നിമിത്തമായെന്ന് മാത്രം.
1: ഈ ദിവസം എന്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നാണ്. എല്ലാവരോടും എല്ലാറ്റിനോടും കഴിയാവുന്നത്ര നീതി പുലർത്തണം എന്ന എന്റെ വിശ്വാസത്തിന് കാലം കയ്യൊപ്പ് പതിച്ച ദിവസമാണിത്.
2: എന്നാൽ അച്ഛൻ ഒരാളോട് മാത്രം നീതി പുലർത്തിയില്ല. അച്ഛൻ ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചു. ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചു. എല്ലാറ്റിലും ഉപരി മകളായ എനിക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവർക്കു വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ച അച്ഛൻ അച്ഛന് വേണ്ടി മാത്രം ജീവിച്ചില്ല. അച്ഛൻ അച്ഛനോട് മാത്രം നീതി പുലർത്തിയില്ല. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവെട്ടത്തില്ല അച്ഛൻ. പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന കടലിരുമ്പം പോലെ, തലയിൽ തലോടി കടന്നുപോകുന്ന കടൽക്കാറ്റ് പോലെ അച്ഛനുണ്ട്. കണ്ണടച്ചാലും കാണാവുന്ന മഹാസാഗരം പോലെ, ഒരേ സമയം പ്രക്ഷുബ്ധവും അതേസമയം ശാന്തവുമായ കടൽ പോലെ അച്ഛനുണ്ട് ചുറ്റിലും. അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ എവിടെയാണ്? അച്ഛൻ എവിടെയാണ്?

കാണുക കടലിനെ കൺതുറക്കാതെ. നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദഭാവങ്ങൾ പകർന്നത് തിക്കോടിയന്റെ മകൾ പുഷ്പയായി. തിക്കോടിയന്റെ മകൾ പുഷ്പ തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യസമര നായകൻ ഡോക്ടർ കെ ബി മേനോനായി വിജയൻ കാരന്തോർ ശബ്ദം പകർന്നു. കൂടാതെ കേളുക്കുട്ടിയായി ഗംഗാധരൻ ആയാടത്തിൽ, കേശവൻ നായരായി ചന്ദ്രൻ കണ്ടോത്ത്, കടല വിൽപ്പനക്കാരൻ അന്ത്രുവായി രാഘവൻ പുറക്കാട്, വല്യമ്മയായി എൽ സി മാത്യു, അനൗൺസർ മായാ നാരായണനായി റെനി ശ്രീകുമാർ, അനൗൺസർ ലക്ഷ്മി ദേവിയായി റാണി കെ, പത്രപ്രവർത്തകൻ മുരളിയായി ദാമോദർ രാധാകൃഷ്ണൻ, പോലീസ് ഇൻസ്പെക്ടറായി ജോബി മാത്യു, യുവതിയായ പുഷ്പയായി കബനി സൈറ, ബാലികയായ പുഷ്പയായി കുമാരി തേജസ്വി സനൽ.

പാർവതിയായി മീര ആര്യു, തോമസായി വിനോദ് കീഴടത്ത്, പ്യൂൺ ശങ്കരനായി ഷാജി സി കെ എന്നിവരും ശബ്ദം പകർന്നു. മൺമറഞ്ഞ സർഗപ്രതിഭകൾ തിക്കോടിയൻ, ഉറൂബ്, കെ രാഘവൻ മാസ്റ്റർ എന്നിവർക്കായി ശബ്ദം പകർന്നത് ബോബി സി മാത്യു. AI സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ ഈ കലാകാരന്മാരുടെ ശബ്ദഭാവങ്ങൾ അതേപടി പുനഃസൃഷ്ടിച്ചത് ആഷിഖ്, ബിജു യൂണിറ്റി എന്നിവർ. സഹകരണം നിഷ പി, മഞ്ജു രമേഷ്, ഷാജി യോഹന്നാൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ.

നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അദിതി രവി.

0: സമയം 11 മണി.
1: ആകാശവാണി. നമസ്കാരം. ദേശീയ ഡെങ്കി ദിനത്തെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ദേശീയ ഡെങ്കി ദിനം. എല്ലാ വർഷവും മെയ് 16 ദേശീയ ഡെങ്കി ദിനമായി ആചരിക്കുന്നത്. മൺസൂൺ കാലത്തിന് തൊട്ടു മുൻപായി ഡെങ്കിപ്പനിയെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കാനും രോഗവ്യാപനം തടയാനുമാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന പകർച്ചവ്യാധികളിലൊന്നാണ് ഡെങ്കിപ്പനി. വെള്ളം കെട്ടിക്കിടക്കുന്നതും കൊതുക് ധാരാളം വളരുന്നതുമായ പ്രദേശങ്ങളെല്ലാം ഡെങ്കിപ്പനിയുടെ ഹോട്ട്സ്പോട്ടുകളാണ്. ഇത്തരം ഹോട്ട്സ്പോട്ടുകൾ കേരളത്തിൽ എക്കാലവും സുലഭമാണ്. മഴ ശക്തി പ്രാപിക്കുന്നതോടെ ഡെങ്കിപ്പനി വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസുകൾ പരത്തുന്ന കൊതുകുകളെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. കറുത്തതും വെളുത്തതുമായ അടയാളങ്ങളുള്ള ഈ കൊതുകുകളെ കടുവ കൊതുകുകൾ എന്നും അറിയപ്പെടാറുണ്ട്. കാലുകളിലും ശരീരത്തിലുമുള്ള വെളുത്ത വരകളാണ് ഇതിന്റെ സവിശേഷത. പകൽ സമയത്താണ് ഇവ മനുഷ്യരെ കടിക്കുന്നത് എന്നത് ഈ രോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഡെങ്കി വൈറസാണ് ഡെങ്കിപ്പനിക്ക് ഇടയാക്കുന്ന രോഗകാരി. ഡെങ്കി ബാധിച്ച ഗർഭിണിയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിനും രോഗം ബാധിക്കാം. 5 ഡെങ്കി വൈറസുകളാണുള്ളത്. 5 വൈറസിനെ 2013 വേർതിരിച്ചെടുത്തത്. ഇത് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡെങ്കിപ്പനിയിൽ നിന്നുള്ള മോചനത്തിന് ഉറവിട നശീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നടത്തിവരുന്നു. വീടുകളിലും ഓഫീസുകളിലും സ്കൂളുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണവും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഡ്രൈഡേ ആചരണവും നടത്തിവരുന്നു. ആഴ്ചയിലൊരിക്കൽ വീടും പരിസരവും പരിശോധിച്ച് കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നതിനാണ് ഡ്രൈഡേ ആചരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ പ്രത്യേക ക്യാമ്പയിനുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചുവരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഉറവിടം തേടി പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് ഊർജിത ഉറവിട നശീകരണവും ബോധവൽക്കരണവുമാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. ക്യാമ്പയിനെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ വെക്ടർബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ KP റിയാസ് ആകാശവാണിയോട്.
2: വേനൽ മഴയുടെ വരവോടെ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള ഡെങ്കിപ്പനിക്കെതിരെ കോഴിക്കോട് ജില്ലാ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച സവിശേഷമായ പദ്ധതിയാണ് ഉറവിടം തേടി സീറോ സോഴ്സ് സീറോ ഡെങ്കു എന്ന ക്യാമ്പയിൻ. April 22 മുതൽ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് നടന്നുവരുന്നത്. കൊതുകുകൾ മുട്ടയിട്ട് വളരുവാൻ സാധ്യതയുള്ള ശുദ്ധജലം തങ്ങി നിൽക്കുന്ന ഏറ്റവും ചെറിയയിടങ്ങൾ പോലും കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഈ പരിപാടിയിലൂടെ ചെയ്യുന്നത്. ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി വാർഡ് തലത്തിൽ ലഭ്യമായ എല്ലാ കൂട്ടായ്മയുടെയും സഹകരണത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പരിപൂർണ പിന്തുണയോടുകൂടിയിട്ടാണ് പരിപൂർണമായിട്ടും ജനപങ്കാളിത്തത്തോടുകൂടി ഈ ഒരു യജ്ഞം മുന്നോട്ട് പോകുന്നത്. സ്ക്വാഡുകൾ രൂപീകരിച്ച് വീടുകൾ, സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, തോട്ടം മേഖല, അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങൾ, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുടെ പരിധിയിലുള്ള അകത്തും പുറത്തുമുള്ള ശുദ്ധജലം തങ്ങി നിൽക്കുന്ന പ്രജനന കേന്ദ്രങ്ങൾ പരിശോധിച്ച് ആയത് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്തുവരുന്നത്. അതുപോലെ മുൻവർഷങ്ങളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹോട്ട്സ്പോട്ട് ഹൈറിസ്ക് പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെയുള്ള ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഡെങ്കിപ്പനി ഇല്ലാത്ത പ്രദേശം എന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കേണ്ട ലക്ഷ്യമാണ്. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും സ്ഥാപനങ്ങളിലും മറ്റും കൃത്യമായി ഡ്രൈഡേ ആചരിച്ച് പ്രത്യേകിച്ചും ഈഡിസ് കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാനാകൂ. ആരോഗ്യ സുരക്ഷ നമ്മുടെ തന്നെ കൈകളിലാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഡെങ്കിപ്പനിക്കെതിരായുള്ള ഈ തീവ്രയജ്ഞത്തിൽ നമുക്കും പങ്കാളികളാകാം.
1: വീടുകളിലും പരിസരങ്ങളിലും പ്ലാന്റേഷനുകളിലും കൃഷിയിടങ്ങളിലും എവിടെ വേണമെങ്കിലും പ്രത്യേകിച്ച് മഴവെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യങ്ങളിൽ കൊതുകുകൾക്ക് മുട്ടയിടാനും വളരുവാനും സാധിക്കും. വീടുകളിൽ വെള്ളം ശേഖരിച്ചു

0: വയ്ക്കുന്ന പാത്രങ്ങൾ ശരിയായി അടച്ചു വയ്ക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിലും ചെടിച്ചട്ടി, ഫ്രിഡ്ജിന്റെ ട്രേ എന്നിവിടങ്ങളിലും വീടുകൾക്കുള്ളിൽ തന്നെ കൊതുകുകൾ വളരുന്നതായി കാണുന്നുണ്ട്. വീടിനുള്ളിലും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുകയും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടങ്ങളിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ, വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കുപ്പികൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വയ്ക്കുകയോ ചെയ്യുക. റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കൌങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പുത്തുകളിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക. മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടുകൾക്കകത്ത് കൂട്ടിയിടാതിരിക്കുക. വിയർപ്പിന്റെ ഗന്ധമുള്ള വസ്ത്രങ്ങളിൽ കൊതുകുകൾ വന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇരുണ്ടതും തണുപ്പുള്ളതുമായ ഇടങ്ങളിലാണ് കൊതുകുകൾ സാധാരണ ഒളിച്ചിരിക്കുക. അതിനാൽ മുറികളിൽ വേണ്ടത്ര വായുസഞ്ചാരവും സൂര്യപ്രകാശവും ഉറപ്പാക്കുക. പകൽ സമയത്താണ് ഈ കൊതുകുകൾ ആക്രമിക്കുക. അതിനാൽ പകൽ സമയങ്ങളിൽ ജനലുകളും വാതിലുകളും തുറന്നിടാതിരിക്കുക. കൊതുകുകൾ വീടിനകത്ത് കയറാതിരിക്കാൻ ജനലുകളിലും വാതിലുകളിലും മോസ്കിറ്റോ നെറ്റുകൾ ഘടിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രതിരോധ മാർഗങ്ങൾ. വെള്ളത്തിൽ വളരുന്ന കൂത്താടികളെ നശിപ്പിക്കണം. ഇതിനായി മണ്ണെണ്ണയോ ജൈവ കീടനാശിനികളോ ഒഴിക്കാം. ഗപ്പി പോലുള്ള മത്സ്യങ്ങളെ വളർത്തുന്നതും നല്ലതാണ്. ഇവ കൊതുകിനെ ആഹാരമാക്കും. കൊതുക് വലയും കൊതുക് തിരിയും ഉപയോഗിക്കൽ, കൊതുകിനെ അകറ്റാൻ സ്പ്രേ ക്രീം എന്നിവയുടെ ഉപയോഗം വഴി വീടിനകത്ത് കൊതുകിനെ അകറ്റാം. ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊതുകുകടി ഏൽക്കാതിരിക്കാൻ സഹായിക്കും. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്തങ്ങിങ്ങായി ചുവന്നു തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങുമെന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കണം. ഡെങ്കിപ്പനി രോഗചികിത്സയെക്കുറിച്ച് കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രജശി RS.
1: ഡെങ്കിപ്പനി എന്നത് കൊതുകുകളുടെ കടിയേറ്റ് പകരുന്ന ഗുരുതരമായ ഒരു വൈറൽ അസുഖമാണ്. ഈ കൊതുകുകൾ സാധാരണയായി പകൽ സമയത്താണ് കടിക്കുന്നത്, പ്രത്യേകിച്ച് അതിരാവിലെയും വൈകുന്നേരവും. കൊതുക് കടിച്ച് 4 മുതൽ 10 ദിവസത്തിനുള്ളിലാണ് സാധാരണയായി രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ഇത് നേരത്തെ ചികിത്സിച്ചില്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാകാം. അതിനാൽ മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ അഥവാ വാർണിംഗ് സൈൻസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കഠിനമായ വയറുവേദന, തുടർച്ചയായ ഛർദി, വായ, മൂക്ക് എന്നിവയിൽ നിന്ന് രക്തസ്രാവം, ഛർദിയിലോ മലത്തിലോ രക്തം, ശ്വാസമെടുക്കാൻ പ്രയാസം, മയക്കം അല്ലെങ്കിൽ അസ്വസ്ഥത, മൂത്രത്തിന്റെ അളവ് വളരെ കുറയുക. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം. നിർജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ തടയുന്നതിനായി വെള്ളം, ORS, കരിക്കിൻ വെള്ളം, സൂപ്പ് തുടങ്ങിയ ദ്രാവകങ്ങൾ ധാരാളമായി കുടിക്കുക. ആവശ്യത്തിന് വിശ്രമം എടുക്കുക. പനിക്കും വേദനയ്ക്കും പാരസെറ്റമോൾ മാത്രം ഉപയോഗിക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മറ്റു മരുന്നുകൾ, പ്രത്യേകിച്ച് ആസ്പിരിൻ, ഐബുപ്രോഫിൻ എന്നിവ ഒഴിവാക്കുക. കാരണം ഇവ രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഡെങ്കിപ്പനിയുടെ ചികിത്സ പ്രധാനമായും രോഗലക്ഷണങ്ങളെ ആശ്രയിച്ചുള്ള പരിചരണത്തിലാണ്. ഇതിന് പ്രത്യേകിച്ച് ആന്റിവൈറൽ മരുന്നുകൾ ഒന്നും തന്നെ ലഭ്യമല്ല. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഏറ്റവും മികച്ച സംരക്ഷണം പ്രതിരോധമാണ് അഥവാ പ്രിവെൻഷൻ. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. അതിനാൽ നമ്മുടെ വീടുകളുടെയും പരിസരങ്ങളുടെയും ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയണം. കൊതുകുകടി തടയുന്നതിനായി വ്യക്തിഗത സംരക്ഷണങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. പൂർണ്ണമായും കൈയും കാലും മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. കൊതുക് നിവാരണികൾ അഥവാ റെപ്പല്ലൻസ് ഉപയോഗിക്കുക. കൊതുക് വലകളും ജനൽ സ്ക്രീനുകളും ഉപയോഗിക്കുക. കുട്ടികളെയും പ്രായമായവരെയും കൊതുകുകടിയിൽ നിന്നും സംരക്ഷിക്കുക. ഓർക്കുക, ഡെങ്കിപ്പനി തടയാവുന്നതാണ്. ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക, കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക, ശരിയായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നിവ മൂലം നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയും. ഡെങ്കിപ്പനി തടയൽ സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ വീടും പരിസരവും വൃത്തിയായും കൊതുക് മുക്തമായും സൂക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. പ്രതിരോധം നമ്മളിൽ നിന്ന് തുടങ്ങാം.
0: വൈറസ് സാന്നിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്താൻ രക്തപരിശോധനയാണ് നടത്തേണ്ടത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അഥവാ RT-PCR, എലിസ എന്നീ പരിശോധനകൾ വഴി രോഗം നിർണയിക്കാം. ആരംഭത്തിൽ തന്നെ ഡെങ്കി അണുബാധ ലാബ് ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കുകയും ശരിയായ ചികിത്സ തേടുകയും വേണം. ഡെങ്കിപ്പനിക്ക് ഒറ്റ മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയല്ല നൽകുന്നത്.

0: പ്രശ്നങ്ങൾ കണ്ടെത്തി അവ കുറയ്ക്കാനുള്ള ചികിത്സയാണ് നൽകുന്നത്. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണം. മതിയായ വിശ്രമവും അനിവാര്യമാണ്. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാനും ലക്ഷണങ്ങൾ ലഘൂകരിക്കാനും ആയുർവേദത്തിൽ ഫലപ്രദമായ മാർഗങ്ങളുണ്ട്. രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്നതിനും വീട്ടിൽ ചെയ്യേണ്ട ഏതാനും കാര്യങ്ങൾ നിർദ്ദേശിക്കുകയാണ് CGHS തിരുവനന്തപുരം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ എം സുന്ദരം.
1: കൊതുകുകളെ ഉന്മൂലനം ചെയ്യുന്നത് വഴി ഡെങ്കിപ്പനിയെ നമുക്ക് തടയാൻ സാധിക്കും. ഏതൊരു രോഗവും വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് വരാതെ തടയുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തിന് മുൻപ് നമുക്ക് ഡെങ്കിപ്പനിയെ തടയാനുള്ള ശ്രമം തുടങ്ങാം. സ്വന്തം ശരീരം പോലെ വീടും പരിസരവും വൃത്തിയായും വെടിപ്പായും സംരക്ഷിക്കണം. ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടും വ്യത്യസ്തമല്ല. ഇതിലും ശുചിത്വം തന്നെയാണ് പ്രധാനം. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, കൊതുക് മുതലായ ക്ഷുദ്രജീവികളുടെ കടിയേൽക്കാതെ സൂക്ഷിക്കുക, ഇതെല്ലാം തന്നെ പരമപ്രധാനമാണ്. ധാരാളം വെള്ളം കുടിക്കണം. അതും തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കണം. അതിനായിട്ട് ഷഡംഗ പാനീയം വളരെ പ്രസിദ്ധമാണ്. മുത്തങ്ങ, ചന്ദനം, രാമച്ചം, പർപ്പടകം തുടങ്ങിയ ഔഷധങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നത് വളരെ ഹിതകരമായിരിക്കും. അതുപോലെ തന്നെ പരിസരം വൃത്തിയാക്കാനായിട്ട് ധൂപനമുണ്ട്. അപരാജിതാ ചൂർണം കനലുണ്ടാക്കി അതിലിട്ട് ആ പുക ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൊതുകുകളെ നമുക്ക് ഒരു പരിധിവരെ നശിപ്പിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ചിട്ടയായ ജീവിതശൈലിയും വ്യായാമമുറകളും എല്ലാം നമ്മൾ സ്വാംശീകരിച്ചാൽ തീർച്ചയായിട്ടും ഡെങ്കി പോലുള്ള രോഗങ്ങളെ തടയുവാൻ സാധിക്കും.
0: ഡെങ്കിപ്പനി ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന പൂരക ചികിത്സാ രീതിയായി ഹോമിയോപ്പതി കണക്കാക്കപ്പെടുന്നു. രോഗി രോഗത്തോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും വൈറസ് ബാധയുടെ ശക്തിക്കും അനുസരിച്ചാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് നൽകുന്നത്. 25-ലധികം മരുന്നുകൾ ഡെങ്കിപ്പനിക്കായി ഹോമിയോ വൈദ്യശാസ്ത്രത്തിൽ ഉള്ളതായി ഹോമിയോപ്പതി വിദഗ്ധർ അവകാശപ്പെടുന്നുണ്ട്. ഡെങ്കിപ്പനിക്കെതിരായ ഹോമിയോപ്പതി ചികിത്സാ രീതികളെക്കുറിച്ച് ഹോമിയോപ്പതി വകുപ്പിലെ രോഗപ്രതിരോധ പകർച്ചവ്യാധി നിയന്ത്രണ സെൽ സംസ്ഥാനതല അംഗവും തിരുവനന്തപുരം പനവൂർ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ മനു വർഗീസ്.
2: കേരളത്തിൽ മഴക്കാലം തുടങ്ങുന്നതോടെ ഡെങ്കിപ്പനി പടരാനുള്ള സാധ്യത കൂടുതലാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് വളരുന്ന ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. ഡെങ്കിപ്പനിയുടെ വിവിധ ഘട്ടങ്ങൾ: ആദ്യഘട്ടം ഫെബ്രൈൽ ഫേസ്, അതിശക്തമായ പനി, പേശിവേദന, തലവേദന, കണ്ണിന് പിന്നിലെ വേദന, കർമ്മത്തിൽ ചുവന്ന പാടുകൾ, ഇവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇത് 3 മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കാം. ഈ ഘട്ടത്തിൽ തന്നെ ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുന്നത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. നിർണായക ഘട്ടം ക്രിട്ടിക്കൽ ഫേസ്, ഏതാണ്ട് 48 മുതൽ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പനി കുറയും. എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് ഈ സമയത്താണ്. പനി കുറയുമ്പോൾ രോഗം മാറിയെന്ന് കരുതി ശരിയായ വിശ്രമം ലഭിക്കാതിരുന്നാൽ രക്തക്കൊഴലുകളിൽ നിന്ന് പ്ലാസ്മ ചോർച്ച ഉണ്ടാവുകയും രക്തത്തിന്റെ സാന്ദ്രത കൂടുകയും രക്തസമ്മർദ്ദം അപകടകരമായി കുറയുന്ന ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്ന അവസ്ഥയിലേക്ക് നയിക്കാം. കൂടാതെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞ് രക്തസ്രാവത്തിന് സാധ്യതയുള്ള ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന ഗുരുതരാവസ്ഥയ്ക്കും കാരണമാകാം. രോഗമുക്തി ഘട്ടം റിക്കവറി ഫേസ്, 1 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വിശപ്പ് അനുഭവപ്പെടുകയും ഉന്മേഷം തിരികെ വരികയും ചെയ്യും. ചിലരിൽ ശരീരത്തിൽ ചെറിയ ചൊറിച്ചിലോ ചുവന്ന പാടുകളോ കണ്ടേക്കാം. ഓരോ പകർച്ചവ്യാധി പടരുമ്പോഴും ആ രോഗത്തിന്റെ പൊതുലക്ഷണങ്ങളെ അപഗ്രഥിച്ച് അതിന് സമാനമായ ഹോമിയോപ്പതി മരുന്നുകൾ പ്രതിരോധത്തിനായി തിരഞ്ഞെടുക്കുന്നു. ഡെങ്കിപ്പനിയുടെ പ്രതിരോധത്തിനായി സാധാരണയായി യൂപെറ്റോറിയം പെർഫോളിയേറ്റം, ആഴ്സനിക് ആൽബ്, നാക്സോമിക്ക പോലുള്ള മരുന്നുകളാണ് നൽകാറുള്ളത്. ജില്ലാ സംസ്ഥാന തലത്തിലുള്ള റീച്ച് സെല്ലുകളുടെ തീരുമാനപ്രകാരം എല്ലാ സർക്കാർ ഹോമിയോ സ്ഥാപനങ്ങൾ വഴി ഇത്തരം പ്രതിരോധ മരുന്നുകൾ സൗജന്യമായി ലഭ്യമാണ്. കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. പനി മാറിയാലും ശരിയായ വിശ്രമം തുടരുക. ധാരാളം വെള്ളം കുടിക്കുകയും പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുകയും വേണം. തുടക്കത്തിൽ തന്നെ ഹോമിയോപ്പതി ചികിത്സ തേടുക. ഭീതിയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കൃത്യമായ പ്രതിരോധത്തിലൂടെയും ചികിത്സയിലൂടെയും ഈ പനിക്കാലത്തെ കരുതലോടെ നേരിടാം.
0: ഡെങ്കിപ്പനി ഒരു പ്രതിരോധിക്കാവുന്ന രോഗമാണ്. ശരിയായ ബോധവൽക്കരണവും വ്യക്തിപരവും സാമൂഹികവുമായ ശുചിത്വവും പാലിച്ചാൽ നമുക്കിതിനെ ഫലപ്രദമായി നേരിടാം. കൊതുകുകളുടെ പ്രജനനം തടയുന്നതിനായി ഓരോരുത്തരും തങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വ്യക്തിപരമായ ജാഗ്രതയും സാമൂഹികമായ ഇടപെടലും വഴി നമുക്ക് ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുക. പൊതുജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ. ദേശീയ ഡെങ്കിദിനത്തെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി. അവതരണം.

0: अमृता वैशाख।
1: ആകാശവാണി മഞ്ചേരി FM 102.7 മെഗാഹെർട്സ് FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്.